ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഇന്ന് ശകവർഷം 1948, ജ്യേഷ്ഠം 19, കൊല്ലവർഷം 1201, ഇടവമാസം 26 തീയതി, 2026 ജൂൺ 9, ചൊവ്വാഴ്ച. എഫ് എം ബാൻഡിൽ 101.5 മെഗാഹെർട്സിൽ ഞങ്ങളുടെ പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റ് 45 സെക്കൻഡ്.

0: ആകാശവാണി കണ്ണൂർ.
1: സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ കെ സുഗതൻ.
2: മഹാനായ അശോക ചക്രവർത്തി ദാനത്തിന്റെ മഹത്വത്തിൽ വിശ്വസിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ഖജനാവിൽ വളരെയധികം പണം മിച്ചം വന്നു. 100 കോടി പൊൻപണം നാട്ടുകാർക്ക് ദാനം ചെയ്യാൻ അദ്ദേഹം തീരുമാനമെടുത്തു. 26 വർഷം കൊണ്ട് അദ്ദേഹം 96 കോടി പൊൻപണം ദാനം ചെയ്തു. അപ്പോഴേക്കും ചക്രവർത്തി വൃദ്ധനും രോഗിയുമായി. മരണം അടുത്തു എന്ന് അറിഞ്ഞപ്പോൾ 4 കോടി പണം കൂടി ദാനം ചെയ്ത് പ്രതിജ്ഞ നിറവേറ്റാൻ തയ്യാറായി. ഒരു ദാന മഹാമഹം ഏർപ്പാട് ചെയ്തു. ആ സമയത്ത്

0: അദ്ദേഹത്തിന്റെ ചെറുമകൻ എതിർപ്പ് പ്രകടിപ്പിച്ചു. ഉദ്യോഗസ്ഥന്മാരാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത്. ജനങ്ങൾക്ക് വേണ്ടി വലിയ തുക ചെലവഴിക്കുന്നത് അവർക്ക് ഇഷ്ടമായിരുന്നില്ല. ചക്രവർത്തി വിഷമത്തിലായി. തന്റെ തീരുമാനത്തിൽ നിന്നും പിന്നോട്ടു പോകുന്ന കാര്യം അദ്ദേഹത്തിന് ചിന്തിക്കാനേ കഴിയുമായിരുന്നില്ല. പൊൻപണം ദാനം ചെയ്യുന്നതിനു പകരം താൻ സമ്പാദിച്ച സ്വത്ത് മുഴുവൻ ഭിക്ഷുക്കൾക്കായി അദ്ദേഹം എഴുതിവെച്ചു. ചക്രവർത്തിയുടെ കയ്യിൽ അവശേഷിച്ചത് ഒരു നെല്ലിക്കയാണ്. അത് വളരെ ദിവ്യമായ ഒരു ഔഷധമായിരുന്നു. അരുൾ നെല്ലിക്ക എന്നാണ് അതിനു പേര്. അത് ഭക്ഷിക്കുന്നവർ 1000 വർഷം ജീവിക്കുമെന്ന കാര്യം ചക്രവർത്തിക്ക് അറിയാമായിരുന്നു. മന്ത്രിക്കും അരുൾ നെല്ലിക്കയുടെ അത്ഭുതത്തെപ്പറ്റി അറിവുണ്ടായിരുന്നു. ചക്രവർത്തിയെക്കൊണ്ട് അത് കഴിപ്പിക്കാൻ മന്ത്രി ശ്രമം നടത്തി നോക്കി, പക്ഷേ ഫലിച്ചില്ല. ചക്രവർത്തിയുടെ മരണം അടുത്തു എന്ന് മന്ത്രിക്ക് തോന്നിയിരുന്നു. അത് തടയണമെന്ന് മന്ത്രി ആഗ്രഹിച്ചു. ചക്രവർത്തിമാർക്ക് ക്ഷണികമായ ജീവിതമാണ് ഉത്തമം എന്നാണ് അശോകൻ വിശ്വസിച്ചിരുന്നത്. രാജാവ് നാട് നീങ്ങി രാജാവ് നിറാൾ വാഴട്ടെ എന്ന ഒരു ചൊല്ലുണ്ടല്ലോ. ഒരു രാജാവ് മരിച്ചാൽ ഉടനെ വേറൊരു രാജാവ് ഉണ്ടാവും. രാജ്യത്തിന് ദീർഘകാലം ആവശ്യമായുള്ളവർ വേറെയുണ്ട്. ജനങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്പെടുന്നത് ഭിക്ഷുക്കളാണ്. അവർക്കാണ് അരുൾ നെല്ലിക്ക കൊടുക്കേണ്ടത്. ഭിക്ഷുക്കൾക്ക് അരുൾ നെല്ലിക്ക എന്ന ദിവ്യ ഔഷധം ദാനം ചെയ്യുന്നതാണ് ശരി എന്ന് അശോകൻ തീരുമാനിച്ചു. ദാനശീലം ജീവിതവ്രതമാക്കിയിരുന്ന ചക്രവർത്തി സ്വയം ദിവ്യ ഔഷധം കഴിച്ച് ദീർഘായുസ് സമ്പാദിച്ച് തന്റെ വ്രതം ലംഘിക്കാൻ തയ്യാറായില്ല. 300,000 ഭിക്ഷുക്കളെയാണ് അശോകൻ ദിവസവും ഭക്ഷണം നൽകി സൽക്കരിച്ചിരുന്നത്. ദാനത്തിന്റെ മഹാത്മ്യം നന്നായി അറിയാമായിരുന്ന അശോക ചക്രവർത്തി ഏറ്റവും വലിയ ദാനമാണ് ചെയ്തത്. മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമെങ്കിൽ സ്വന്തം ജീവൻ പോലും ദാനം ചെയ്യാൻ തയ്യാറാവണമെന്നാണ് ബുദ്ധൻ പഠിപ്പിച്ചത്. ഈ ഔഷധം സ്വയം കഴിച്ചിരുന്നെങ്കിൽ അശോകന് ദീർഘായുസ് ലഭിക്കുമായിരുന്നു. ആ ജീവിതം സ്വീകരിക്കാതെ അത് മറ്റുള്ളവർക്ക് വേണ്ടി അദ്ദേഹം ദാനം ചെയ്തു. അത് ഒരു തരത്തിൽ ജീവൻ ദാനമായിരുന്നു. അശോക ചക്രവർത്തിയുടെ പേരമകൻ അപ്പൂപ്പന്റെ പ്രതിജ്ഞ നിറവേറ്റുക തന്നെ ചെയ്തു. അപ്പൂപ്പൻ തീരുമാനിച്ചിരുന്ന 100 കോടി പൊൻപണത്തിന്റെ ദാനം അയാൾ പൂർത്തീകരിച്ചു. 4 കോടി പൊൻപണം ദാനം ചെയ്യുക വഴി അയാൾ മൊത്തം ദാനം 100 കോടിയാക്കി. അതിൽ സന്തോഷിച്ച ഭിക്ഷുക്കൾ ചക്രവർത്തി എഴുതി കൊടുത്ത സ്വത്ത് തിരിച്ചു കൊടുക്കാനുള്ള സന്മനസ്സുകാട്ടി.
1: ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ കെ. സുഗതൻ.

ആകാശവാണി കണ്ണൂർ FM പ്രധാന വാർത്തകൾ. വിശാഖപട്ടണത്ത് ഇന്നലെ വൈകിട്ട് സ്റ്റീൽ പ്ലാന്റിലുണ്ടായ അപകടത്തിൽ 8 പേർ മരിച്ച സംഭവത്തിന്റെ സ്ഥിതിഗതി മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു അവലോകനം ചെയ്തു. പരിക്കേറ്റ 6 തൊഴിലാളികളിൽ 2 പേരുടെ നില ഗുരുതരമാണെന്ന് കലക്ടർ മുഖ്യമന്ത്രിയെ അറിയിച്ചു. വിശാഖപട്ടണം അപകടത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ ദുഃഖം അറിയിച്ചു. മരിച്ചവരുടെ ബന്ധുക്കൾക്ക് 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും പ്രധാനമന്ത്രിയുടെ ദേശീയ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ധനസഹായം പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് ഇന്ന് അർദ്ധരാത്രി ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. ജൂലൈ 31 അർദ്ധരാത്രി വരെ 52 ദിവസമാണ് നിരോധനം. സംസ്ഥാനത്ത് വെള്ളിയാഴ്ച വരെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. മലപ്പുറം, വയനാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകി. അതിതീവ്ര മഴ സാധ്യത കണക്കിലെടുത്ത് കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കുമെന്ന് ജില്ലാ കലക്ടർമാർ അറിയിച്ചു. ആരോഗ്യമേഖല നേരിടുന്ന വെല്ലുവിളികൾ പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ ഗവൺമെന്റ് ആവിഷ്കരിച്ച കായകൽപ്പം ജനസമ്പർക്ക പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് കോഴിക്കോട്ട് മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. കണ്ണൂർ ചെറുവാഞ്ചേരിക്ക് സമീപം പൂവത്തൂർ കണ്ണാടിച്ചാലിൽ വനത്തിലേക്ക് തുരത്തുന്നതിനിടെ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥന് പരിക്ക്. കണ്ണവം റേഞ്ച് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ കെ ഷൈജുവിനാണ് പരിക്കേറ്റത്. UKയിലെ കാർഡിഫിൽ ICC വനിതാ 2020 ലോകകപ്പിന് മുന്നോടിയായ ആദ്യ സന്നാഹ മത്സരത്തിൽ ഇന്ത്യ വെസ്റ്റിൻഡീസിനെ 26 റൺസിന് പരാജയപ്പെടുത്തി. വെസ്റ്റിൻഡീസ് 8 വിക്കറ്റിന് 153 റൺസെടുത്തു. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്.

ശ്രോതാക്കൾ, ഈ നിലയത്തിൽ രാവിലെ 6:10 കാവ്യാഞ്ജലിയിൽ ജി ശങ്കരക്കുറുപ്പിന്റെ മധുരം ശരത്കാലം എന്ന കവിതയിൽ നിന്നൊരു ഭാഗം ആലാപനം മഞ്ജു മേനോൻ. 6:15 അർച്ചന, 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ. തദ്ദേശ വാർത്തകൾ. 7:00 ട്രെയിൻ സമയം, തുടർന്ന് എഫ് എം ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം. ഉമ്മറത്തുണരുന്ന അക്ഷരവസന്തം. അലക്കോട് സർഗവേദിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന വീട്ടുമുറ്റ ചർച്ചയെക്കുറിച്ച്. 7:20 കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. 7:35 മോഡേൺ ITI എഫ് എം ഡയറി. അപൂർവഗാനം നിങ്ങൾക്കറിയാമോ? തുടർന്ന് സിനിമ പാരഡൈസോവിൽ ഇസ്രയേലി സംവിധായകൻ അമോസ് ഗീതായിയുടെ ഷിക്കൂൻ എന്ന സിനിമയെ പരിചയപ്പെടുത്തി പി കെ സുരേന്ദ്രൻ സംസാരിക്കുന്നു. കൂടാതെ അനുഭവം സാക്ഷ്യം. 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. 8:30 സംഗീതമാധുരി. 8:58 9:58 10:58 എഫ് എം പ്രധാന വാർത്തകൾ. രാവിലെ 9:00 ഗാനാമൃതം ചലച്ചിത്ര ഗാന പരിപാടി. പത്ത് മണിക്ക് NHM പ്രായോജക പരിപാടി റേഡിയോ ഹെൽത്ത്. 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 10:25 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 അനുരാധ കൃഷ്ണമൂർത്തിയുടെ സംഗീത കച്ചേരി കേൾക്കാം. ഉച്ചയ്ക്ക് 12:10 സേവന വാർത്തകൾ. 12:15 ഭഗവതി പാട്ട്, VS ശങ്കരനും സംഘവും അവതരിപ്പിച്ചത്. 12:40 ആരോഗ്യ ദീപ്തിയിൽ മഴക്കാല ചർമ്മരോഗങ്ങളും പ്രതിവിധികളും ആയുർവേദത്തിൽ. പരിയാരം ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ രോഗനിദാന വിഭാഗം പ്രൊഫസർ ഡോക്ടർ PM മധു സംസാരിക്കുന്നു. ഒരു മണിക്ക് എവർഗ്രീൻ 80s 1:58 FM പ്രധാന വാർത്തകൾ. 2:15 തുടർ നാടകം. 2:30 ആകാശവാണി ടെലികേസ് തത്സമയ ഫോണിൻ പരിപാടി. വൈകിട്ട് 5:00 6:00 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 5:15 KV ഗോപാലകൃഷ്ണന്റെ ഇടയ്ക്കവാദനം. 5:30 ലളിതഗാനങ്ങൾ. 5:43 ഞാറ്റുവേല. 5:58 FM പ്രധാന വാർത്തകൾ. 6:10 കോഴിക്കോട് ജില്ലാ വൃത്താന്തം. 6:50 കിസാൻ വാണിയിൽ തത്സമയ ഫോണിൻ പരിപാടി. തെങ്ങിൻ തൈ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഈ വിഷയത്തെക്കുറിച്ച് ശ്രോതാക്കൾ ഉന്നയിക്കുന്ന സംശയങ്ങൾക്ക് പാലയാട് സ്റ്റേറ്റ് കോക്കനട്ട് നഴ്സറിയിലെ അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീമതി KT രമ തത്സമയം മറുപടി പറയുന്നു. ഇനി അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡെലിറിലേ

0: നിങ്ങൾ കേട്ടത് ജി ശങ്കരക്കുറുപ്പ് എഴുതിയ മധുരം ശരത്കാലം എന്ന കവിതയിൽ നിന്ന് ഒരു ഭാഗം. ആലാപനം മഞ്ജു മേനോൻ.
1: കാവ്യാഞ്ജലി.

ആകാശവാണി കണ്ണൂർ ഇന്നത്തെ അർച്ചന ആരംഭിക്കുന്നു. ആദ്യം യേശുദാസും സംഘവും പാടിയത് മാതംഗി ജയ ജയ എന്ന് തുടങ്ങുന്ന ഗാനം.

0: ഈ ഗാനത്തോടെ ഇന്നത്തെ അർച്ചന സമാപിക്കുന്നു. അർച്ചന വീണ്ടും നാളെ രാവിലെ 6:15. ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ തദ്ദേശ വാർത്തകൾ.
1: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: പൊൻചേനകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ് നീ.
1: താരണ്യം തളിരിടും മേനിയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിൽ.

0: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചതിനാലും കനത്ത മഴ തുടരുന്നതിനാലും കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് ജില്ലാ കലക്ടർമാർ അവധി പ്രഖ്യാപിച്ചു. മുൻകൂട്ടി നിശ്ചയിച്ച സർവകലാശാല പൊതുപരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമുണ്ടായിരിക്കുന്നതല്ല. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് സംഘടിപ്പിക്കുന്ന വിജയോത്സവത്തിന്റെ തലശ്ശേരി സൌത്ത്, തലശ്ശേരി നോർത്ത്, ചുക്ലി എന്നീ ഉപജില്ലാതല ഉദ്ഘാടനം ഇന്ന് രാവിലെ 10 മണിക്ക് കതിരൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കാരായി രാജൻ MLA നിർവഹിക്കും. ചെറുവത്തൂർ GFVHSSൽ ഇന്ന് നടത്താനിരുന്ന FTM തസ്തികയിലേക്കുള്ള കൂടിക്കാഴ്ച മാറ്റിവെച്ചു. ചീമേനിയിൽ പ്രവർത്തിക്കുന്ന തൃക്കരിപ്പൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡാറ്റ സയൻസ്, ഇലക്ട്രോണിക് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിലേക്കുള്ള അഡ്ഹോക് അസിസ്റ്റന്റ് പ്രൊഫസർമാരുടെ ഇന്ന് നടത്താനിരുന്ന കൂടിക്കാഴ്ച മാറ്റിവെച്ചു. വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി ചെറുശ്ശേരി സാഹിത്യവേദി ചങ്ങമ്പുഴ കവിതകളിലെ കേരളീയത എന്ന വിഷയത്തിൽ പ്രബന്ധ മത്സരം നടത്തുന്നു. പങ്കെടുക്കുന്നവർക്ക് പ്രത്യേക പ്രായപരിധിയില്ല. 10 പേജിൽ കവിയാത്ത പ്രബന്ധങ്ങൾ ഈ മാസം 17 മുൻപ് EV സുഗതൻ സെക്രട്ടറി, ചെറുശ്ശേരി സാഹിത്യവേദി, ശതാവരി, കാഞ്ഞിരോട് എന്ന വിലാസത്തിൽ ലഭ്യമാക്കണം. വിജയികൾക്ക് ക്യാഷ് പ്രൈസും സമ്മാനങ്ങളും ഉണ്ടാവും. കൂടുതൽ വിവരങ്ങൾക്ക് 96 0 56 51 38 2. കടവ് കണ്ണൂർ ചിത്രകലാ പരിഷത്തിന്റെ സൃഷ്ടികളുടെ പ്രദർശനവും വിൽപ്പനയും ഈ മാസം 13 വരെ കതിരൂർ ഗ്രാമപഞ്ചായത്ത് ആർട്ട് ഗാലറിയിൽ നടക്കും. കേരള പോസ്റ്റൽ സർക്കിൾ വടക്കൻ മേഖലയുടെ ഡാക് അദാലത്ത് ഈ മാസം 30 രാവിലെ 11 മണിക്ക് കോഴിക്കോട് നടക്കാവിലുള്ള പോസ്റ്റ് മാസ്റ്റർ ജനറലിന്റെ ഓഫീസിൽ നടക്കും. കത്തുകൾ, മണിയോർഡറുകൾ, പാഴ്സലുകൾ, സ്പീഡ് പോസ്റ്റ്, തപാൽ സേവിംഗ്സ് ബാങ്ക് സേവനങ്ങളുമായി ബന്ധപ്പെട്ട പരാതികൾ 16 മുൻപായി സമർപ്പിക്കണം. തപാൽ വകുപ്പിന്റെ കാസർഗോഡ് ഡിവിഷൻ തല ഡാക് അദാലത്ത് ഈ മാസം 22 രാവിലെ 11:30 കാസർഗോഡ് പോസ്റ്റ് ഓഫീസ് സൂപ്രണ്ടിന്റെ ഓഫീസിൽ നടക്കും. പരാതികൾ 17 മുൻപായി ലഭിക്കണം. കേരള സംസ്ഥാന അസംഘടിത തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ ബോർഡിൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ അംഗങ്ങളായവരുടെ മക്കളിൽ LKG ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ക്ലാസുകളിൽ അഡ്മിഷൻ നേടുന്ന കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വാങ്ങുന്നതിന് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള തീയതി 20 വരെ നീട്ടി. കൂടുതൽ വിവരങ്ങൾക്ക് 0497297072 എന്ന ഫോൺ നമ്പറിൽ വിളിക്കാവുന്നതാണ്. കാസർഗോഡ് ഗവൺമെന്റ് ITIയിൽ നടക്കുന്ന അഖിലേന്ത്യാ ട്രേഡ് ടെസ്റ്റ് July 2026 പ്രാക്ടിക്കൽ പരീക്ഷയുടെ എക്സ്റ്റേണൽ എക്സാമിനറായി ഡ്യൂട്ടി നിർവഹിക്കുവാൻ താൽപര്യമുള്ള സാങ്കേതിക യോഗ്യതയുള്ള ജീവനക്കാർ SIDH പോർട്ടലിൽ എക്സാമിനർ രജിസ്ട്രേഷൻ പൂർത്തീകരിക്കണം. ഫോൺ നമ്പർ 0499924546440. ഫിഷറീസ് വകുപ്പ് കണ്ണൂർ ജില്ലയിലെ മത്സ്യകർഷകരിൽ നിന്നും ശുദ്ധജല മത്സ്യകർഷകർ, ഓരുജല മത്സ്യകർഷകർ, ചെമ്മീൻ കർഷകർ തുടങ്ങിയ വിഭാഗങ്ങളിലായി മത്സ്യകർഷക അവാർഡിന് അപേക്ഷ ക്ഷണിച്ചു. മത്സ്യകൃഷി സംബന്ധിച്ച ഫോട്ടോകളും വീഡിയോയും സഹിതം അപേക്ഷ അതത് സ്ഥലപരിധിയിൽ വരുന്ന മത്സ്യഭവനുകളിൽ നേരിട്ട് ഈ മാസം 12 വരെ സമർപ്പിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തലശ്ശേരി, കണ്ണൂർ, അഴീക്കോട്, മാടായി എന്നീ മത്സ്യഭവൻ, ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസ് എന്നിവിടങ്ങളിൽ ബന്ധപ്പെടാവുന്നതാണ്. ഫോൺ നമ്പർ 0497273101081. ചെമ്മനാട് ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ സ്വകാര്യ വ്യക്തികളുടെ പുരയിടങ്ങളിൽ അപകടകരമായ രീതിയിൽ നിൽക്കുന്ന മരങ്ങൾ സ്വന്തം ഉത്തരവാദിത്വത്തിലും ചിലവിലും മുറിച്ചു മാറ്റണമെന്ന് ചെമ്മനാട് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അറിയിക്കുന്നു. SSLC, +2 അല്ലെങ്കിൽ തത്തുല്യ പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ മദ്രസാ അധ്യാപക ക്ഷേമനിധി അംഗങ്ങളുടെ മക്കൾക്ക് മെറിറ്റ് അവാർഡ് നൽകുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. ക്ഷേമനിധിയിൽ അംഗത്വമെടുത്ത് കുടിശ്ശികയില്ലാതെ 2 വർഷം പൂർത്തിയാക്കിയ അംഗങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. വെബ്സൈറ്റ് ഇതാണ്: www.kmtboard.in. താൽപര്യമുള്ളവർ അപേക്ഷയും അനുബന്ധ രേഖകൾ സഹിതം July 31 അപേക്ഷ സമർപ്പിക്കണം. ഫോൺ നമ്പർ 0495296677. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ലൈസൻസിംഗ് ബോർഡിന്റെ സംരക്ഷ സോഫ്റ്റ്വെയറിൽ വയർമാൻ, സൂപ്പർവൈസർ, പെർമിറ്റ്, കോൺട്രാക്ടർ ലൈസൻസുകൾ രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള കാലാവധി 3 മാസത്തേക്ക് ഇന്ന് നീട്ടി. ഫോൺ നമ്പർ 0499924530. കേരള സർക്കാരിന്റെ PSC അംഗീകരിച്ച ഹിന്ദി ഡിപ്ലോമ ഇൻ എലിമെന്ററി എഡ്യൂക്കേഷൻ കോഴ്സ് 2026-28 ബാച്ചിലെ അഡ്മിഷന് ഈ മാസം 16 വരെ അപേക്ഷിക്കാവുന്നതാണ്. ഫോൺ നമ്പർ 0473429496. ചരപ്പുറം മുത്തപ്പൻ ക്ഷേത്രത്തിൽ ഇന്ന് വൈകിട്ട് മുത്തപ്പൻ വെള്ളാട്ടമുണ്ടാകും. വെള്ളിയാമ്പറമ്പ് പുള്ളിവേട്ടയ്ക്കൊരുമകൻ ക്ഷേത്രം പ്രതിഷ്ഠാദിനം ഇന്ന് നടക്കും. സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. തദ്ദേശ വാർത്തകൾ ഇനി നാളെ രാവിലെ 6:30.
1: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം. തലകറക്കവും ഇയർ ബാലൻസിന്റെ പ്രശ്നങ്ങളും നിങ്ങളെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ടോ? കണ്ണൂർ റേഡിയന്റ് ENT ഹോസ്പിറ്റലിൽ ലഭിക്കുന്ന വീഡിയോ നിസ്റ്റാഗ്മോഗ്രഫി അല്ലെങ്കിൽ VNG ടെസ്റ്റ് കൊണ്ട് തലകറക്കത്തിന്റെ കൃത്യമായ കാരണം കണ്ടെത്തി നിങ്ങളുടെ തലകറക്കം മാറ്റാം. ഈ അത്യാധുനിക പരിശോധന നിങ്ങൾക്ക് ചുരുങ്ങിയ ചിലവിൽ ലഭിക്കുന്നതാണ്. ENT ചികിത്സയിൽ ഉത്തര മലബാറിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഹോസ്പിറ്റൽ റേഡിയന്റ് ENT ഹോസ്പിറ്റൽ, നാഷണൽ ഹൈവേ, കാൽടെക്സ്, കണ്ണൂർ. വിളിക്കൂ 854-77-69-268.
2: ചേട്ടന്മാരെ ചേച്ചിമാരെ, നിങ്ങൾ +2 പഠനം നിർത്തിയതാണോ? എങ്കിലൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. പഠനത്തിൽ ബ്രേക്ക് വന്നവർക്കും പ്രായപരിധിയില്ലാതെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതാ ഒരു സുവർണ അവസരം. കോളേജ് ഓഫ് കൊമേഴ്സ് ട്യൂഷൻ ക്യാമ്പസ് വഴി SSLC നേരിട്ടും +2 വെറും 6 മാസം കൊണ്ടും പൂർത്തിയാക്കാം. NIOS വഴി എല്ലാ അംഗീകാരത്തോടും കൂടി. അടിപൊളിയല്ലേ? സ്കൂൾ കോളേജ് കുട്ടികൾക്കായി ഏറ്റവും മികച്ച ട്യൂഷൻ ഓൺലൈൻ സൗകര്യവും ഇവിടെയുണ്ട്. അഡ്മിഷൻ തുടരുന്നു.
3: ട്യൂഷൻ ക്യാമ്പസ്, കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
0: നേത്രപരിചരണ രംഗത്ത് 50 വർഷത്തെ സേവന മികവുമായി ഡോക്ടർ ബഡ്സ് നേത്രജ്യോതി ഹൈ ഹോസ്പിറ്റൽ ഇപ്പോൾ മട്ടന്നൂരിലും.
4: അത്യാധുനിക തിമിര ശസ്ത്രക്രിയാ വിഭാഗം, കോർണിയ, ഡയബറ്റിക് റെറ്റിനോപ്പതി, ഗ്ലോക്കോമ വിഭാഗങ്ങൾ,
0: കുട്ടികളുടെ പ്രത്യേക വിഭാഗം
4: ഡോക്ടർ ബഡ്സ് നേത്രജ്യോതി ഹൈ ഹോസ്പിറ്റൽ, വായന്തോട്, മട്ടന്നൂർ.
0: ഫോൺ 8590460017.
4: ബ്രാഞ്ചസ് ചിറവക്ക്, തളിപ്പറമ്പ, അശോക ഹോസ്പിറ്റൽ, കണ്ണൂർ.
1: കണ്ണൂരിന് അഭിമാന നേട്ടം. മേജർ രവീസ് ട്രെയിനിംഗ് അക്കാദമിയിൽ നിന്നും ഇന്ത്യൻ സേനയിൽ ജോലി നേടിയ 47 കുട്ടികൾക്ക് 2026 ജൂൺ 14 ഞായറാഴ്ച രാവിലെ 9 മണിക്ക് കണ്ണൂർ കാൽടെക്സിലുള്ള ചേംബർ ഹാളിൽ വെച്ച് യാത്രയയപ്പ് നൽകുന്നു. 47 കുട്ടികൾ ഒരുമിച്ച് സൈന്യത്തിലേക്ക് പോകുന്ന അപൂർവമായ ഈ യാത്രയയപ്പിന് മേജർ രവി നേരിട്ട് നേതൃത്വം നൽകുന്നു. പുതിയ ബാച്ചിൽ പ്രവേശനം നേടാനുള്ള കുട്ടികൾക്ക് പ്രീ റിക്രൂട്ട്മെന്റ് ക്യാമ്പിൽ പങ്കെടുത്ത് പ്രവേശനം നേടാനും അവസരം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 8714-333-577.
5: നാല് പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
6: കൊയ്ലി ഹോസ്പിറ്റൽ, കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കേണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
5: 42-ാം വർഷത്തിലും കണ്ണൂരിനൊപ്പം കൊയ്ലി ഹോസ്പിറ്റൽ, തലാപ്, കണ്ണൂർ. കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
7: എടാ, +2 കഴിഞ്ഞ റിസൾട്ടും വന്നു, ഇനിയിപ്പോ എന്താ പ്ലാൻ? ജോലിയാണോ അതോ ഡിഗ്രിയോ?
8: രണ്ടും കൂടെ ഒന്നിച്ച് കിട്ടുമെങ്കിൽ അതല്ലേടാ ഹീറോയിസം. കണ്ണൂർ കോളേജ് ഓഫ് കൊമേഴ്സിൽ ഡിഗ്രിയോടൊപ്പം തന്നെ മികച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസവും നേടാം.
7: അതെങ്ങനെയാ?
8: അവിടെ BCOM, BBA, BCA, BA തുടങ്ങിയ ഡിഗ്രി പ്രോഗ്രാമുകൾക്കൊപ്പം കരിയർ വളർത്താൻ സഹായിക്കുന്ന സ്കിൽഡ് കോഴ്സുകളുമുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ, GST അക്കൗണ്ടിംഗ്, ബിൽഡിംഗ് ഡിസൈനിങ്, ഹോട്ടൽ മാനേജ്മെന്റ്, അങ്ങനെ നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ.
7: എടാ, സംഭവം കൊള്ളാലോ.
8: എടാ, അത് മാത്രമല്ല, ജർമ്മൻ, ജാപ്പനീസ് ഭാഷകൾ പഠിക്കാൻ അവസരമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കരിയർ ഗ്യാരണ്ടിയാണ് മോനെ.
3: കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
9: നേത്രപരിചരണ രംഗത്ത് 10 ആണ്ടിന്റെ അനുഭവ സമ്പത്തുമായി ഡോക്ടർ പിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ കണ്ണൂർ ചെട്ടിപ്പീടികയ്ക്ക് പുറമെ തലശ്ശേരിയിലും റെറ്റിന, ലാസിക് ഉൾപ്പെടെയുള്ള ലോകോത്തര ശസ്ത്രക്രിയകളും അതിനൂതന തിമിര ശസ്ത്രക്രിയയും ഉൾപ്പെടെ ഏറ്റവും മികച്ച നേത്രപരിചരണം ഉത്തര മലബാറിൽ NABH പരിപൂർണ അംഗീകാരമുള്ള ഏക കണ്ണാശുപത്രി ഡോക്ടർ പിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ, ചെട്ടിപ്പീടിക, കണ്ണൂർ, ചുങ്കം, തലശ്ശേരി.
10: പുതിയ സ്കൂൾ, പുതിയ ഫ്രണ്ട്സ്, പുതിയ യൂണിഫോം, കൂടെ പുതിയ ലാപ്ടോപ്പ് ആയാലോ?
11: ലാപ്ടോപ്പോ?
10: അതെല്ലോ, കമ്പ്യൂട്ടർ കെയറിന്റെ സ്കൂൾ റീഓപ്പണിംഗ് മെഗാ സെയിൽ. ലാപ്ടോപ്പ്, CCTV, കമ്പ്യൂട്ടർ ഉൾപ്പെടെ എല്ലാം ഇപ്പൊ നല്ല ഓഫറിലും ബെസ്റ്റ് പ്രൈസിലും സ്വന്തമാക്കാം.
12: ഈ സ്കൂൾ സീസണിലെ സ്മാർട്ട് ചോയ്സ് കമ്പ്യൂട്ടർ കെയർ. കമ്പ്യൂട്ടർ എന്നാൽ കമ്പ്യൂട്ടർ കെയർ.
9: സ്വപ്നങ്ങൾ മെഴുതുറക്കട്ടെ. ഒരു കുഞ്ഞു തന്നലായി വന്ധ്യതാ ചികിത്സയിൽ പുതിയ പ്രതീക്ഷയുമായി കാഞ്ഞങ്ങാട് ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ ജനനി. ആധുനിക ചികിത്സകൾ പരാജയപ്പെട്ടിടത്തും സർക്കാർ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായ ഹോമിയോപ്പതി ചികിത്സയിലൂടെ ഇതാ പരിഹാരം. 200-ലധികം ദമ്പതികൾക്ക് ഇതിനകം സാഫല്യം നൽകിയ ജനനി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഫോൺ 9400-06-1911. ജനനി വന്ധ്യതാ ചികിത്സാ കേന്ദ്രം, ജില്ലാ ഹോമിയോ ആശുപത്രി, കാഞ്ഞങ്ങാട്.
3: മാറുന്ന ലോകം, പുതിയ തൊഴിൽ സാധ്യതകൾ. ഈ വെല്ലുവിളികളെ നേരിടാൻ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടത് കേവലം ഒരു ഡിഗ്രി മാത്രമല്ല, മികച്ച പരിശീലനവും ശരിയായ ദിശാബോധവുമാണ്.
11: കണ്ണൂർ യൂണിവേഴ്സിറ്റി അഫിലിയേഷനും AICTE അംഗീകാരവുമുള്ള മുട്ടന്നൂർ കോൺകോർഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, BCOM കോർപ്പറേഷൻ ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BBA, BCA, BA ഇംഗ്ലീഷ് തുടങ്ങിയ തൊഴിലധിഷ്ഠിത പ്രോഗ്രാമുകളിലേക്ക് 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചു.
3: അറിവ് പകർന്നു നൽകാൻ പരിചയസമ്പന്നരായ അധ്യാപകർ, അത്യാധുനിക ലാബ്, ലൈബ്രറി സൗകര്യങ്ങൾ,
11: പ്രകൃതി രമണീയമായ ക്യാമ്പസിൽ ചാരോടിൽ നിന്നും ബസ് സൗകര്യവും,
3: മക്കളുടെ ശോഭനമായ ഭാവി ഇന്ന് തന്നെ ഉറപ്പുവരുത്തും. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം, സുരക്ഷിതമായ ഭാവി.
11: കോൺകോർഡ് കോളേജ്, ഇരിക്കൂർ റോഡ്, മുട്ടന്നൂർ, ചാലോട്ട്. കോൺടാക്ട് നമ്പേഴ്സ് 0409024866339847484950 8893949598.
0: ട്രെയിൻ യാത്രയ്ക്ക് തയ്യാറെടുക്കുന്നവർ ശ്രദ്ധിക്കുക. രാവിലെ 6:32 കണ്ണൂരിൽ എത്തേണ്ടിയിരുന്ന 1:63:45 ലോകമാന്യ തിലക് തിരുവനന്തപുരം നേത്രാവതി എക്സ്പ്രസ് ഒരു

0: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസം അർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ. കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
1: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
2: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോടൻ, കണ്ണൂർ.
4: എല്ലാ ഞായറാഴ്ചയും രാവിലെ 7:40 ട്രെഡിമിക്സ് ദർപ്പണം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ട്രെഡിമിക്സ് കറി പൗഡർ, എ ട്രഡീഷണൽ ബ്ലെൻഡ്.
5: തിങ്കളാഴ്ചകളിൽ രാവിലെ 7:40 വായനയുടെ വാതായനങ്ങൾ നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് നിർമ്മല ITI പരിയാരം, കണ്ണൂർ. ഫോൺ 8547108649.
6: ബുധനാഴ്ചകളിൽ രാവിലെ 7:40 സയൻസ് കഫേ നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് MVR ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലൈഫ് സയൻസ് ആൻഡ് റിസർച്ച് സ്റ്റഡീസ്, പറശ്ശിനിക്കടവ്, കണ്ണൂർ. ഫോൺ 8075772831.
7: ചൊവ്വാഴ്ചകളിൽ രാത്രി 8 മണിക്ക് കാവ്യകേളി. എല്ലാ വിജ്ഞാന ശാഖകളും സംസ്കൃത ഭാഷാ മാധ്യമത്തിൽ കൂടിയാണ് പ്രാചീന ഇന്ത്യയിൽ പ്രചരിക്കുകയും വികാസം പ്രാപിക്കുകയും ചെയ്തത്.

0: കാവ്യകേളി ചൊവ്വാഴ്ചകളിൽ രാത്രി 8 മണിക്ക്.
1: ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 43:50. ഇനി 6:45 കോഴിക്കോട് നിന്ന് പ്രാദേശിക വാർത്തകളും തുറന്ന് 6:55 ഡൽഹിയിൽ നിന്ന് സംസ്കൃതത്തിൽ വാർത്തകളും റിലീസ് ചെയ്യുന്നു.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. രാജ്യത്തെ അത്യാധുനിക തുറമുഖ മാനേജ്മെന്റ് സിസ്റ്റം ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് IAS തലപ്പത്ത് വൻ അഴിച്ചുപണി. കേരളത്തിൽ വെള്ളിയാഴ്ച വരെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. 3 ജില്ലകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി നിലവിൽ വരും. ICC വനിതാ 2020 ലോകകപ്പിന്റെ ആദ്യ സന്നാഹ മത്സരത്തിൽ ഇന്ത്യ വെസ്റ്റിൻഡീസിനെ പരാജയപ്പെടുത്തി. വാർത്തകൾ വിശദമായി. അതിർത്തികളിലെ ചരക്കു നീക്കവും വ്യാപാരവും സുഗമമാക്കുന്നതിന് രാജ്യത്തെ അത്യാധുനിക തുറമുഖ മാനേജ്മെന്റ് സിസ്റ്റം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. സാങ്കേതികവിദ്യ അടിസ്ഥാനമാക്കി അതിർത്തി കടന്ന് നടത്തുന്ന വ്യാപാരത്തിലും യാത്രാ നീക്കങ്ങളിലും കാര്യക്ഷമതയും സുതാര്യതയും സുരക്ഷയും വർദ്ധിപ്പിക്കുക ലക്ഷ്യമിട്ടാണ് പദ്ധതി നടപ്പാക്കുന്നത്. രാജ്യത്തെ കര അതിർത്തികൾ വഴി വിദേശ വ്യാപാരവും യാത്രാ സൌകര്യങ്ങളും ആധുനികവൽക്കരിക്കുന്നതിൽ LPMS വലിയ നാഴികക്കല്ലാകുമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. ഡിജിറ്റൽ സംവിധാനത്തിലൂടെ രാജ്യത്തെ മുഴുവൻ തുറമുഖങ്ങളുടെയും പ്രവർത്തനങ്ങളെ ഒരൊറ്റ ശൃംഖലയിലൂടെ സംയോജിപ്പിക്കാൻ ഇതിലൂടെ സാധിക്കും. ചരക്ക് നീക്കവും യാത്രാ പരിശോധനകളും

0: പൂർണ്ണമായും ഡിജിറ്റൽ രീതിയിലേക്ക് മാറുന്നതോടെ അനാവശ്യ കാലതാമസം ഒഴിവാകും. സ്ലോട്ട് ബുക്കിംഗ്, ഡിജിറ്റൽ പേയ്മെന്റുകൾ, തത്സമയ ട്രാക്കിംഗ് സംവിധാനം, സിംഗിൾ വിൻഡോ ക്ലിയറൻസ് തുടങ്ങിയവ എൽ പി എം എസിന്റെ പ്രധാന സവിശേഷതകളാണ്. രാജ്യത്തെ ഫാർമസ്യൂട്ടിക്കൽ വ്യവസായ മേഖല അടുത്ത 5 വർഷത്തിനകം നിലവിലെ സ്ഥിതിയുടെ ഇരട്ടി വളർച്ച കൈവരിക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. നവീകരണം, ആഗോള പങ്കാളിത്തം, അന്താരാഷ്ട്ര വിപണികളിലേക്ക് വർദ്ധിച്ച പ്രവേശനക്ഷമത എന്നിവയുടെ കരുത്തിലാണ് രാജ്യം ഈ നേട്ടം കൈവരിക്കുകയെന്നും അദ്ദേഹം വ്യക്തമാക്കി. ന്യൂഡൽഹിയിൽ ഫാർമസ്യൂട്ടിക്കൽ മേഖലയിലെ ഗ്ലോബൽ അംബാസഡർ മീറ്റിംഗിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിശാഖപട്ടണം സ്റ്റീൽ പ്ലാന്റ് അപകടത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ ദുഃഖം അറിയിച്ചു. അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായി രാഷ്ട്രപതി പറഞ്ഞു. ദുഃഖിതരായ കുടുംബാംഗങ്ങളുടെ ശക്തിക്കും ധൈര്യത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നതായി ഉപരാഷ്ട്രപതിയും അറിയിച്ചു. പ്രധാനമന്ത്രിയുടെ ദേശീയ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് മരിച്ചവരുടെ അടുത്ത ബന്ധുക്കൾക്ക് 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും പ്രധാനമന്ത്രി ധനസഹായം പ്രഖ്യാപിച്ചു. വിശാഖപട്ടണം സ്റ്റീൽ പ്ലാന്റിലുണ്ടായ പൊട്ടിത്തെറിയിൽ 8 പേർ മരിച്ച സംഭവത്തിന്റെ സ്ഥിതിഗതി മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു, ചീഫ് സെക്രട്ടറി, ജില്ലാ കലക്ടർ എന്നിവരോടൊപ്പം അവലോകനം ചെയ്തു. അപകടത്തെക്കുറിച്ചും പരിക്കേറ്റവർക്ക് നൽകുന്ന വൈദ്യസഹായത്തെക്കുറിച്ചും കലക്ടർ മുഖ്യമന്ത്രിയോട് വിശദീകരിച്ചു. ഇന്നലെയുണ്ടായ സംഭവത്തിൽ 5 സ്ഥിരജീവനക്കാരും 3 കരാർ തൊഴിലാളികളുമാണ് മരിച്ചത്. പരിക്കേറ്റ 6 തൊഴിലാളികളിൽ 2 പേരുടെ നില ഗുരുതരമാണെന്ന് കലക്ടർ മുഖ്യമന്ത്രിയെ അറിയിച്ചു. പരിക്കേറ്റവർക്ക് മെച്ചപ്പെട്ട വൈദ്യസഹായം ലഭ്യമാക്കാൻ ചന്ദ്രബാബു നായിഡു ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 12 വർഷത്തിനിടെ സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ് എന്നീ ദർശനങ്ങളാൽ ഇന്ത്യ ശ്രദ്ധേയ പരിവർത്തനങ്ങൾക്കാണ് വിധേയമായത്. ദരിദ്രർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിനും ശാക്തീകരണത്തിനും കേന്ദ്ര ഗവൺമെന്റ് നിരവധി മുൻനിര സംരംഭങ്ങൾ നടപ്പാക്കി. മേഖലകളിൽ ഗവൺമെന്റ് നടത്തിയ ശ്രമങ്ങളെക്കുറിച്ച് ആകാശവാണി തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ട്.
1: 12 വർഷത്തിനിടയിൽ കേന്ദ്ര ഗവൺമെന്റ് രാജ്യത്തിന്റെ ആരോഗ്യ സംവിധാനം ഗണ്യമായി ശക്തിപ്പെടുത്തി. ഇപ്പോഴത് കൂടുതൽ ജനങ്ങൾക്ക് പ്രാപ്യവും താങ്ങാനാവുന്നതും ഗുണനിലവാരം അടിസ്ഥാനമാക്കിയുമാണ്. 2018 ലോകത്തെ ഏറ്റവും വലിയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായ ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന മോദി ഗവൺമെന്റ് ആരംഭിച്ചു. പദ്ധതി പ്രകാരം ഒരു വ്യക്തിക്ക് 5 ലക്ഷം രൂപ വരെ സൌജന്യ ആരോഗ്യ ഇൻഷുറൻസ് ലഭിക്കുന്നുണ്ട്. സാമൂഹ്യവും സാമ്പത്തികവുമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് ചികിത്സ ലഭ്യമാക്കാനും കഴിഞ്ഞു. ഈ പദ്ധതി അനുസരിച്ച് 44 കോടിയിലധികം ആയുഷ്മാൻ കാർഡുകൾ വഴി 180,000 കോടി രൂപയിലധികം വിലമതിക്കുന്ന ചികിത്സയാണ് നൽകിയത്. 2024 പദ്ധതി വിപുലീകരിച്ചു. 70 വയസ്സിനുമുകളിൽ എല്ലാ മുതിർന്ന പൌരന്മാർക്കും ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ നൽകി ഗവൺമെന്റ് ആയുഷ്മാൻ ഭാരത് വയവന്ദന ആരംഭിച്ചു. പ്രാഥമികാരോഗ്യ സംരക്ഷണത്തിന് 186,000 ആയുഷ്മാൻ ആരോഗ്യ മന്ദിറുകൾ ആരംഭിക്കാനും കേന്ദ്ര ഗവൺമെന്റിന് കഴിഞ്ഞു.
0: സംസ്ഥാനത്ത് IAS തലപ്പത്ത് വൻ അഴിച്ചുപണി. LDF ഗവൺമെന്റിന്റെ കാലത്ത് അച്ചടക്ക നടപടിക്ക് വിധേയരായി കഴിഞ്ഞ ദിവസം സർവീസിൽ തിരിച്ചെത്തിയ ഡോക്ടർ ബി അശോകും എൻ പ്രശാന്തും അടക്കം 49 IAS ഉദ്യോഗസ്ഥരെ പുതിയ ചുമതലകളിൽ നിയോഗിച്ച് ഉത്തരവിറങ്ങി. ബി അശോകിനെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ പ്രിൻസിപ്പൽ സെക്രട്ടറിയായും എൻ പ്രശാന്തിനെ കായികം യുവജനകാര്യ വകുപ്പുകളുടെ സ്പെഷ്യൽ സെക്രട്ടറിയുമായാണ് നിയമിച്ചത്. ഡോക്ടർ രത്തൻ യു കേൽക്കർ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി പദവിക്ക് പുറമെ PRD, വയോജനക്ഷേമ വകുപ്പ് എന്നിവയുടെ സെക്രട്ടറി ചുമതല കൂടി വഹിക്കും. DVIS IRA തദ്ദേശ വകുപ്പിന്റെ പ്രിൻസിപ്പൽ ഡയറക്ടറായി നിയമിച്ചു. ജെറോമിക് ജോർജാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ MD. MG രാജമാണിക്കും KSEB ചെയർമാനായി. ധനകാര്യ അഡീഷണൽ ചീഫ് സെക്രട്ടറി KR ജ്യോതിലാലിന് ആസൂത്രണ വകുപ്പിന്റെ അധിക ചുമതല നൽകി. ആരോഗ്യമേഖല നേരിടുന്ന വെല്ലുവിളികൾ പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ ഗവൺമെന്റ് ആവിഷ്കരിച്ച കായകൽപ്പം ജനസമ്പർക്ക പരിപാടിയുടെ സംസ്ഥാനതല ചടങ്ങ് മന്ത്രി കെ മുരളീധരൻ ഇന്ന് കോഴിക്കോട്ട് ഉദ്ഘാടനം ചെയ്യും. KJ MLA അധ്യക്ഷനാകും. ജില്ലയിലെ MP MLA തദ്ദേശ സ്ഥാപന പ്രതിനിധികൾ, മറ്റ് ജനപ്രതിനിധികൾ, ആശുപത്രി ഭരണസമിതി അംഗങ്ങൾ, പൊതുജനങ്ങൾ എന്നിവരിൽ നിന്ന് ആയുഷ്, ഹോമിയോ ഉൾപ്പെടെ ആരോഗ്യ സ്ഥാപനങ്ങളുടെ നടത്തിപ്പ് മെച്ചപ്പെടുത്താനും സേവനം കാര്യക്ഷമമാക്കാനും നിർദ്ദേശങ്ങളും പരാതികളും മന്ത്രി നേരിട്ട് സ്വീകരിക്കും. കേരളത്തിൽ വെള്ളിയാഴ്ച വരെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അതിതീവ്ര മഴയെ തുടർന്ന് ഇന്ന് കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. മലപ്പുറം, വയനാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകി. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. കാസർകോട്, കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കലക്ടർമാർ അവധി പ്രഖ്യാപിച്ചു. റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് അവധി ബാധകമല്ല. മുൻകൂട്ടി നിശ്ചയിച്ച സർവകലാശാല പൊതുപരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമില്ല. തൃശൂർ ചാലക്കുടി താലൂക്കിലെ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്നതിനാൽ കോടശ്ശേരി മലയുടെ സമീപത്തെ 5 കുടുംബങ്ങളെ മറ്റത്തൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. ക്യാമ്പ് പ്രവർത്തിക്കുന്ന മറ്റത്തൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിലെ എൽ കെ ജി യു കെ ജി വിഭാഗത്തിന് ഇന്നും നാളെയും കലക്ടർ അവധി നൽകി. മഴക്കെടുതിയെ തുടർന്ന് പത്തനംതിട്ട ജില്ലയിൽ ഒരു ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു. തിരുവല്ല താലൂക്കിൽ കവിയൂർ വില്ലേജിൽ പടിഞ്ഞാറ്റുശ്ശേരി എൽ പി സ്കൂളിലാണ് ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ഇന്ന് അർദ്ധരാത്രി ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. ജൂലൈ 31 അർദ്ധരാത്രി വരെ 52 ദിവസമാണ് നിരോധനം. ട്രോളിംഗ് നിരോധനത്തിന് ക്രമീകരണങ്ങൾ പൂർത്തിയായി. കൊല്ലത്ത് നിന്ന് നീരജ് ലാൽ.
2: മത്സ്യങ്ങളുടെ പ്രജനനകാലത്ത് സമുദ്രാടിത്തട്ടിലെ മത്സ്യബന്ധനം ഒഴിവാക്കി മത്സ്യസമ്പത്ത് സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തുന്നത്. ഇന്ന് അർദ്ധരാത്രി നീണ്ടകര പാലത്തിന്റെ തൂണുകളിൽ അധികൃതർ ചങ്ങല ബന്ധിക്കുന്നതോടെ സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം പ്രാബല്യത്തിൽ വരും. 6000 ട്രോളിംഗ് ബോട്ടുകൾക്ക് നിരോധനം ബാധകമാണ്. നിരോധനം ആരംഭിക്കുന്നതിന് മുമ്പായി ഇതര സംസ്ഥാന ബോട്ടുകൾ കേരളതീരം വിട്ടുപോകാൻ അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 1300 ട്രോളിംഗ് ബോട്ടുകളാണ് കൊല്ലത്തുള്ളത്. മറൈൻ ഇന്ധന പമ്പുകളും ജൂലൈ 28 വരെ അടച്ചിടും. ഉപരിതല മത്സ്യബന്ധനമായതിനാൽ ഔട്ട്ബോർഡ് വള്ളങ്ങൾക്കും പരമ്പരാഗത യാനങ്ങൾക്കും ട്രോളിംഗ് നിരോധനം ബാധകമല്ല. കടൽ പ്രക്ഷുബ്ധമാകാൻ സാധ്യതയുള്ളതിനാൽ നിരോധനം ബാധകമല്ലാത്ത യാനങ്ങളിൽ കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷയ്ക്കായി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ നീണ്ടകരയിലും അഴീക്കലും സജ്ജമാക്കിയിട്ടുണ്ട്.
0: ആകാശവാണിയുടെ 90th വാർഷികത്തോടനുബന്ധിച്ച് കോഴിക്കോട്ട് പുഷ്പശ്രീ തിക്കോടിയൻ അനുസ്മരണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ കെ വി ശരത്ചന്ദ്രൻ രചനയും സംവിധാനം നിർവഹിച്ച കാൺക കടലിനെ കൺതുറക്കാതെ എന്ന റേഡിയോ നാടകത്തിന്റെ പ്രത്യേക ലിസണിംഗ് സെഷൻ സംഘടിപ്പിച്ചു. ചാവറ കൾച്ചറൽ സെന്ററിലായിരുന്നു പരിപാടി. കോഴിക്കോട്ട് നിന്ന് നസീർ ബാബു.
3: നാടകകൃത്തും പ്രക്ഷേപകനും സാംസ്കാരിക പ്രവർത്തനവുമായിരുന്ന തിക്കൊടിയന്റെ ജീവിതത്തെ അടിസ്ഥാനമാക്കി കെ വി ശരത്ചന്ദ്രൻ രചിച്ച നാടകത്തിൽ തിക്കൊടിയൻ, ഉറൂബ്, കെ രാഘവൻ എന്നീ മൺമറഞ്ഞ പ്രതിഭാധനന്മാർ കഥാപാത്രങ്ങളായി വന്നു. ഇവരുടെ ശബ്ദം AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് അതേപടി പുനഃസൃഷ്ടിക്കുകയായിരുന്നു. ഈ 3 കഥാപാത്രങ്ങൾക്കും ശബ്ദം പകർന്നത് കോഴിക്കോട് ആകാശവാണി നിലയത്തിലെ ബോബി സി മാത്യു ആണ്. തിക്കൊടിയന്റെ മകൾ പുഷ്പയും 12 ശബ്ദകലാകാരന്മാരും നാടകത്തിൽ പങ്കാളിയായി. തുടർന്ന് നാടക ചർച്ചയും ഉപഹാര സമർപ്പണവും നടന്നു. കവി PP ശ്രീധരനുണ്ണി ഉപഹാര സമർപ്പണം നടത്തി.
0: UKയിലെ കാൻഡിഫിൽ ICC വനിതാ 2020 ലോകകപ്പിന്റെ ആദ്യ സന്നാഹ മത്സരത്തിൽ ഇന്ത്യ വെസ്റ്റിൻഡീസിനെ 26 പരാജയപ്പെടുത്തി. വെസ്റ്റിൻഡീസ് 8 153 റൺസ് എടുത്തു. അടുത്ത മത്സരത്തിൽ നാളെ ഇന്ത്യ ആതിഥേയരായ ഇംഗ്ലണ്ടിനെ നേരിടും. വയനാട് ബത്തേരിയിലെ സ്കൂളിൽ 2 കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. 4.5 വയസ്സുകാരനും 5 വയസ്സുകാരിക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ അത്യാധുനിക തുറമുഖ മാനേജ്മെന്റ് സിസ്റ്റം ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് IAS തലപ്പത്ത് വൻ അഴിച്ചുപണി. കേരളത്തിൽ വെള്ളിയാഴ്ച വരെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. 3 ജില്ലകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി നിലവിൽ വരും. ICC വനിതാ 2020 ലോകകപ്പിന്റെ ആദ്യ സന്നാഹ മത്സരത്തിൽ ഇന്ത്യ വെസ്റ്റിൻഡീസിനെ പരാജയപ്പെടുത്തി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

0: തുണരുന്ന അക്ഷരവസന്തം. അക്ഷരങ്ങൾ ആഠ്യത്വത്തിന്റെ അകത്തളങ്ങളിൽ നിന്ന് ഇറങ്ങി നടക്കുകയാണ്. അത് വലിയ ഹാളുകളുടെ ചുവരുകൾക്കുള്ളിലോ വരേണ്യവർഗത്തിന്റെ വേദികളിലോ അല്ല, മറിച്ച് നാട്ടിൻപുറത്തെ പച്ചപ്പു നിറഞ്ഞ മണ്ണിൽ വീടുകളുടെ ഉമ്മറത്തിണ്ണകളിലും ഇളം കാറ്റടിക്കുന്ന മുറ്റങ്ങളിലുമാണ്.
1: ആലക്കോട് എന്ന് പറയുന്നത് ഒരു മലയോര ഗ്രാമമാണ്. ഇവിടുത്തെ നിവാസികള് മധ്യതിരുവിതാംകൂറിൽ നിന്ന് കുടിയേറി വന്നിട്ടുള്ള ആളുകളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കുടിയേറ്റത്തിന്റെ തുടക്കത്തിൽ ഇവിടെ കലാസാഹിത്യ സംസ്കാര രംഗത്തും വേണ്ടത്ര സംഭാവനകളൊന്നും ഉണ്ടായിട്ടില്ല. അതിനൊരു കാരണം മറ്റൊന്നുമല്ല, അവരൊരു അതിജീവനത്തിനുള്ള ഒരു പോരാട്ടത്തിലായിരുന്നു അന്ന് വന്നിട്ടുള്ള ആളുകൾ. അപ്പൊ സ്വാഭാവികമായിട്ട് അവർക്ക് നിലനിൽക്കുക എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ഒരു അജണ്ട അവരുടെ.
0: കണ്ണൂരിന്റെ മലയോര ഗ്രാമമായ ആലക്കോട് നിന്നും തുടക്കമിട്ട ഒരു ജനകീയ സാംസ്കാരിക വിപ്ലവത്തിന്റെ കഥയാണിത്.
1: ആലക്കോട് കുടിയേറ്റ രാജാവ് എന്നറിയപ്പെടുന്ന പി ആർ രാമവർമ്മരാജയാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ആലക്കോട് നിരവധിയായിട്ടുള്ള വായനശാലകൾ ഉണ്ടാകുന്നു, കലാസമിതികൾ ഉണ്ടാകുന്നു. അതുപോലെ അരങ്ങം ക്ഷേത്രത്തിലെ ഉത്സവം കേരളത്തിലെ പ്രധാനപ്പെട്ട കലാസാഹിത്യകാരന്മാരിൽ എത്തുന്നു. അതുപോലെ ആലക്കോട് പള്ളിയിലെ പെരുന്നാള്, ഇത്തരത്തിൽ ഉള്ള ചില സംഭവങ്ങളല്ലാതെ മറ്റു പ്രവർത്തനങ്ങൾ ആദ്യകാലത്ത് അധികം ഉണ്ടായിരുന്നില്ല. പക്ഷെ പിന്നീട് ആലക്കോട് അഖില കേരള നാടകോത്സവം, വോളിബോൾ മത്സരം, അത്തരത്തിലൊക്കെ അത് വളർന്നു വന്നു. എങ്കിൽ പോലും കുടിയേറ്റ മേഖലയുടെ ഒരു രീതി അനുസരിച്ചിട്ട് വേണ്ടത്ര ഒരു തുടർച്ച അതിനുണ്ടായില്ല.
0: റിട്ടയേർഡ് അധ്യാപകനായ എ ആർ പ്രസാദ്
1: പിന്നീടാണ് 2006 സർഗവേദി എന്ന സംഘടന രൂപം കൊള്ളുന്നത്. അപ്പോൾ ആലക്കോട്ടിന്റെ മലയോരത്തിന്റെ ഒരു ചരിത്രം സർഗവേദിക്ക് മുൻപും പിൻപും എന്ന് രേഖപ്പെടുത്താൻ പറ്റുന്നതാണ്. അപ്പോൾ സർഗവേദിയുടെ ഒരുപാട് പ്രവർത്തനങ്ങൾ ഇങ്ങനെ നടന്നു വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കൂടുതലും ആലക്കോട് ഒരു ഓഡിറ്റോറിയത്തിലാണ് നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതിനൊരു മാറ്റം വരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആലോചനയിലാണ് നമുക്ക് ഇത്തരം പ്രവർത്തനങ്ങൾ നമ്മുടെ വീട്ടുമുറ്റത്തേക്ക് മാറ്റിയാലോ എന്നുള്ളൊരു ആശയം കടന്നു വരുന്നത്. ആ സമയത്താണ് പ്രഭാരമാഷിയുടെ സാഹിത്യ പാഠശാല ആലക്കോട് നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു രണ്ടാം ഘട്ടം എന്ന നിലയിൽ ഞങ്ങൾ വീട്ടുമുറ്റത്തേക്ക് ഈ സാധനത്തെ പറിച്ചു നടുകയാണ്. അങ്ങനെ പ്രഭാരമാഷിയുടെ എഴുത്തിന്റെ സ്വദേശം എന്ന് പറയുന്ന പുസ്തകത്തിന്റെ ഒരു പ്രകാശനം വീട്ടുമുറ്റത്ത് വെച്ച് നടക്കുന്നു. അപ്പൊ ഇതുകൊണ്ടുള്ളൊരു മാറ്റം എന്നുള്ളത് നമ്മുടെ വീട്ടുമുറ്റം എന്നുള്ളത് നമ്മുടെ ഒരു സ്വകാര്യ ഇടം എന്നതിനപ്പുറത്തേക്ക്, ഒരു ജാതി മത രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് മുഴുവൻ ആളുകളും ഒരുമിച്ച് ചേരുന്ന ഒരു പൊതു ഇടം എന്നുള്ള ഒരു കൺസെപ്റ്റ് അവിടെ രൂപം കൊള്ളുകയാണ്. മാത്രമല്ല ഈ ഒരു പൊതു ഇടത്തേക്ക്, പൊതുവേദികളിലേക്ക് വരാൻ മടിക്കുന്ന ആളുകൾ, ആ വീട്ടിനുള്ളിലെ അംഗങ്ങൾ ഒക്കെ ഈ വീട്ടുമുറ്റത്തേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവരിൽ വലിയ ആഹ്ലാദവും ആവേശവും ഉണ്ടാക്കുന്നുണ്ട്. ക്രമേണ ഈ വീട്ടുമുറ്റത്തേക്ക് ധാരാളം ആളുകൾ വരികയും പ്രത്യേകിച്ച് സ്ത്രീകളുടെയും കുട്ടികളുടെയും പങ്കാളിത്തം വർദ്ധിച്ചു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയുള്ള ധാരാളം ആളുകൾ എഴുതിയിട്ടുള്ള പുസ്തക പ്രകാശനങ്ങൾ ഇവിടെ നടത്താൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ പ്രഗത്ഭരായ എഴുത്തുകാരുടെയൊക്കെ പുസ്തക പ്രകാശനങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. അപ്പോൾ ആ തരത്തിൽ നമ്മുടെ മലയോര ജീവിതത്തിലേക്ക് കലാസാഹിത്യ സാംസ്കാരിക രംഗം എന്നൊക്കെ ഉള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നമ്മുടെ ഭാവി തലമുറയ്ക്ക് അതൊരു മുതൽക്കെട്ടാണ് എന്ന രീതിയിലേക്കൊക്കെ ഈ ഒരു വീട്ടുമുറ്റം എന്നുള്ള ആശയം വന്നിട്ടുണ്ട്. 2017 ഞങ്ങൾ ആരംഭിക്കുന്നത്. വീട്ടുമുറ്റം എന്ന ആശയം ഒരുപക്ഷെ നേരത്തെ ഉണ്ടാവാം, പക്ഷേ വീട്ടുമുറ്റം ഈ തരത്തിൽ ജനകീയമായിട്ട് വിജയിപ്പിച്ച് നടത്തിയത് ആലക്കോടാണ് എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. തുടർന്ന് ലൈബ്രറി കൌൺസിൽ ഉൾപ്പെടെ നിരവധി സംഘടനകൾ ഇത് ഏറ്റെടുക്കുകയും അപ്പൊ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വീട്ടുമുറ്റം എന്നൊരാശയം ഇന്ന് വളരെ വ്യാപകമായ രീതിയിൽ വന്നിട്ടുണ്ട്. എഴുത്തുകാരൊക്കെ വീട്ടുമുറ്റത്തേക്ക് വരുന്നു എന്നുള്ളത് പുതിയ കാലത്ത് നമ്മുടെ സമൂഹത്തില് വിഭാഗീയതയും വേർതിരിവും അപരവിദ്വേഷവും ഒക്കെ ഉണ്ടായി വരുന്നൊരു കാലത്ത് മനുഷ്യരെല്ലാം കൂടി ഒന്നിച്ചിരിക്കാൻ പറ്റുന്നൊരു വേദി, അല്ലെങ്കിൽ മാനവികതയുടെ ചക്രവാളം വികസിപ്പിക്കാൻ പറ്റുന്നൊരു വലിയ വേദി എന്നുള്ള വലിയൊരു ദൗത്യം ഈ വീട്ടുമുറ്റ ചർച്ച നിർവഹിക്കുന്നുണ്ട്. സാധാരണഗതിയിൽ വൈകുന്നേരമാണ് ഞങ്ങളത് സംഘടിപ്പിക്കുക. റീഡേഴ്സ് ഫോറം എന്നൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതിലേതാണ്ട് 150 അംഗങ്ങളുണ്ട്. അതിനകത്ത് നമ്മൾ പ്രധാനമായിട്ട് സാഹിത്യ ചർച്ചകൾ നടക്കുന്നുണ്ട്. പ്രധാനമായിട്ടൊരു 4 പഞ്ചായത്തുകളിൽ നിന്നുള്ള ആളുകൾ, ആലക്കോട്, ഉദയഗിരി, നടുവിൽ, ചപ്പാരപ്പുഴ, മലയോര പഞ്ചായത്തുകളിൽ നിന്ന് ആളുകൾ വരാറുണ്ട്. അതിനു പുറമെ കാസർഗോഡുനിന്നും നീലശ്ശേരത്തുനിന്നും തലശ്ശേരിയിൽ നിന്നൊക്കെ ആളുകൾ വന്ന അനുഭവം, പ്രത്യേകിച്ച് ഈ ആലക്കോട് പോലുള്ളൊരു മലയോര ഗ്രാമത്തിലേക്ക് മറ്റു സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ ഒരു സാംസ്കാരിക ചർച്ചയ്ക്ക്, സാഹിത്യ ചർച്ചയ്ക്ക് കേൾക്കാൻ വരുന്നു എന്നുള്ളത് ഈ സർഗവേദി റീഡേഴ്സ് ഫോറം നടത്തുന്ന പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായിട്ട് കൂടി ഞങ്ങൾ കാണുകയാണ്. സ്കൂളുകളിൽ ഇതിന്റെ ഭാഗമായിട്ട് BRC ഒക്കെ കുട്ടികൾക്ക് വീട്ടുമുറ്റ ചർച്ച ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ വീട്ടുമുറ്റത്തില് ഇതര സംസ്ഥാനങ്ങളിൽപ്പെട്ട 3-4 പേർ ഒരിക്കൽ പങ്കെടുക്കുണ്ടായി. അവര് കേരളത്തില് സർക്കാർ ജോലിക്കാരായിട്ട് വന്നവരാണ്. UP, ഡൽഹി, രാജസ്ഥാൻ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് ആളുകളാണ്. അവര് പങ്കെടുത്തതിനു ശേഷം അവര് ഞങ്ങളോട് പറഞ്ഞൊരു കാര്യം, അങ്കിൽ ഞങ്ങളുടെ നാട്ടില് ഇങ്ങനൊരു സംഭവം നടക്കില്ല, കാരണം അവിടെ ജാതിയുടെയും മതത്തിന്റെയും വേർതിരിവുകൾ വലിയ തോതിലുള്ളതുകൊണ്ട് ഇങ്ങനെ ഒരു പൊതു ഇടത്ത് എല്ലാവർക്കും ഒരുമിച്ചിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് കേരളത്തിൽ ഈ ആളുകളെല്ലാം ഒരുമിച്ചൊരു വീട്ടുമുറ്റത്ത് സാഹോദര്യത്തോടെ ഇരിക്കുന്നു എന്നുള്ളത് ഞങ്ങൾ വലിയ അനുഭവത്തോടു കൂടി ഞങ്ങൾ കാണുന്നുണ്ടെന്ന് അവർ പറയുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ ഈ വീട്ടുമുറ്റത്തിന്റെ ഒരു കാര്യം കാണുന്നു, ഇതിനൊരു പ്രതിരോധമായിട്ട് കൂടി നമ്മുടെ സമൂഹത്തിൽ നിന്നുള്ള വിഭാഗീയതയ്ക്കെതിരെയുള്ള ഒരു പ്രതിരോധം എന്ന നിലയ്ക്ക് കൂടി സാഹിത്യത്തെ ഞങ്ങൾ കാണുന്നുണ്ട്. ഞങ്ങളുടെ വീട്ടുമുറ്റം നടക്കുക ഈ പ്രദേശത്തെ പല പല വീടുകളിൽ മാറി മാറിയാണ് നടക്കുന്നത്.
0: സാധാരണക്കാരനായ വായനക്കാരനെയും അക്ഷരസ്നേഹിയെയും നെഞ്ചോട് ചേർത്തു പിടിക്കുന്ന ആലക്കോട് സർഗവേദിയുടെ വീട്ടുമുറ്റ ചർച്ചകൾ, ആ മുറ്റങ്ങളിലേക്കാണ് ഇന്നത്തെ ജാലകം നിങ്ങളെ കൊണ്ടുപോകുന്നത്.
2: സ്വർഗവേദി റീഡേഴ്സ് ഫോറം അംഗങ്ങൾ എന്ന് പറയുന്നത് സമൂഹത്തിന്റെ എല്ലാ മേഖലകളിൽപ്പെട്ട ആൾക്കാരുമാണ്. അതായത് എന്നെ പോലുള്ള സാധാരണ വീട്ടമ്മമാർ മുതൽ ഉയർന്ന ഉദ്യോഗത്തിലിരിക്കുന്ന ആൾക്കാർ വരെ ഇതിലെ അംഗങ്ങളാണ്.
0: ഷീബ അനിൽ.
2: ഓരോ വീട്ടുമുറ്റ ചർച്ച എന്ന് പറയുന്നത് എനിക്ക് വളരെ ആവേശകരമായിട്ടുള്ള ഒരു കാത്തിരിപ്പാണ്. നമ്മുടെ അതിഥിയെ എത്തുന്ന ആളെ അറിഞ്ഞു കഴിയുമ്പോൾ മുതൽ പിന്നെ അവരെ കുറിച്ചുള്ള ഇതായി അവരെ കുറിച്ച് മാക്സിമം വിവരങ്ങൾ ശേഖരിക്കും ഞാൻ. പിന്നെ ഞാൻ ആഗ്രഹിച്ചിരുന്ന പല എഴുത്തുകാരെയും കാണാൻ പറ്റി. ഈ വന്നവരിൽ ഏറ്റവും സ്വാധീനിച്ചെന്ന് പറഞ്ഞാൽ അംബിക സുധമാഷ തന്നെയാണ്. ശബ്ദമില്ലാത്തവന്റെ ശബ്ദമാവുന്നതോടൊപ്പം തന്നെ അവർക്കൊരു കൈത്താങ്ങാവുക എന്നതുകൂടിയാണ് അംബിക സുധമാഷ് ചെയ്ത് കാണിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ഈ എഴുത്തു ജീവിതത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനം മുഴുവൻ അദ്ദേഹം ഈ എൻഡോസൾഫൻ ദുരിതബാധിതർക്കായി നൽകുന്നുവെന്നാണ് പറയുന്നത്. നമ്മുടെ ഈ വീട്ടുമുറ്റ ചർച്ച കഴിഞ്ഞാൽ നമ്മുടെ ഗ്രൂപ്പിൽ ഇതിനെക്കുറിച്ച് പലരും അഭിപ്രായങ്ങൾ എഴുതും. അതുപോലെ ഒരു ചെറിയ ശ്രമം നടത്താൻ എനിക്കും പറ്റാറുണ്ട്. വയലാര അനുസ്മരണം പോലുള്ള പരിപാടികൾ ഉണ്ടാവും. അതുപോലെ ONV അനുസ്മരണം, അങ്ങനെ ഒരുപാട് പ്രോഗ്രാമുകൾ നടത്താറുണ്ട്. ശാസ്ത്രബോധം കുട്ടികൾ വളർത്തുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു ക്ലാസ് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു.
0: ഇത്തരമൊരു കൂട്ടായ്മ രൂപപ്പെടാനുണ്ടായ സാഹചര്യത്തെ കുറിച്ച് AR പ്രദീപ്.
3: 2006 സ്വർഗവേദി രൂപം കൊള്ളുന്നത്. ഡി വിനയചന്ദ്രനായിരുന്നു സ്വർഗവേദിയുടെ ഉദ്ഘാടനം ഒരു വയലാർ അനുസ്മരണത്തോടനുബന്ധിച്ചിട്ട് നടത്തിയത്. ഒരു കുടിയേറ്റ മേഖലയാണെങ്കിലും അതിന് മുമ്പ് വളരെയധികം സാംസ്കാരിക പ്രവർത്തനങ്ങൾ വിവിധ ക്ലബ്ബുകളുടെ ആഭിമുഖ്യത്തിൽ ആൾക്കൂടെ നടന്നിരുന്നു. പക്ഷേ കുറച്ചു കാലം കഴിഞ്ഞപ്പോഴത്തേക്ക് അന്നുണ്ടായിരുന്ന ചെറുപ്പക്കാരെല്ലാം ജോലി തേടിയൊക്കെ ആയിട്ട് മറ്റു ദേശങ്ങളിലേക്ക് ചേക്കേറിയപ്പോൾ ഇവിടെയുള്ള അത്തരം ക്ലബ്ബുകളുടെ പ്രവർത്തനങ്ങൾ നിന്നുപോവുകയും ആലക്കോട് വളരെ കാലത്തോളം അത്തരം സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തനങ്ങളൊന്നും ഇല്ലാത്ത ഒരു മേഖലയായി മാറുകയും ചെയ്തിരുന്നു. അന്ന് ഇവിടെയുണ്ടായ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തനായ PT തങ്കമാസ്റ്ററുടെ നേതൃത്വത്തിലാണ് നമ്മുടെ സ്വർഗവേദി രൂപീകരിക്കുന്നത്. സ്വർഗവേദി രൂപീകരിച്ചതിന് ശേഷം വിവിധങ്ങളായ പരിപാടികൾ ആലക്കോട് മലയോര മേഖലയിലെ എല്ലാ പ്രദേശങ്ങളെയും ബന്ധിപ്പിച്ചുകൊണ്ട് അവിടെ നിന്നുള്ള ആൾക്കാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് എല്ലാ വർഷവും നടത്തിക്കൊണ്ടിരുന്നു. അതിനുശേഷം സ്വർഗവേദിയുടെ ഒരു 10th വാർഷികത്തോടനുബന്ധിച്ചാണ് 10 പരിപാടികൾ ചെയ്യണം എന്ന് പ്ലാൻ ചെയ്യുകയും അതനുസരിച്ച് സ്വർഗവേദിക്ക് റീഡേഴ്സ് ഫോറം എന്നൊരു വായനാ ഗ്രൂപ്പ് കൂടി ഉണ്ടാകുകയും ചെയ്യുന്നു. തളിപ്പറമ്പ് കണ്ണൂരും ഒക്കെയുള്ള ആൾക്കാർ റീഡേഴ്സ് ഫോറത്തിൽ അംഗങ്ങളാണ്. റീഡേഴ്സ് ഫോറം കൂടി രൂപീകരിച്ചോടുകൂടി തന്നെ സ്വർഗവേദിയുടെ പരിപാടികൾ വളരെ വിപുലമായി എല്ലാ വർഷവും 7-8 പരിപാടികൾ നടക്കുന്ന രീതിയിലേക്ക് സ്വർഗവേദി പ്രവർത്തനം വന്നിട്ടുണ്ട്. അതിനുശേഷം തങ്കമാഷിന്റെ അദ്ദേഹത്തിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ ഏർപ്പെടുത്തിയ ഒരു അവാർഡ്, അത് 15,000 പ്രശംസാപത്രവുമുള്ള ഒരു അവാർഡ് എല്ലാ വർഷവും കേരളത്തിലെ സാഹിത്യകാരന്മാർക്ക് സ്വർഗവേദി നൽകുന്നുണ്ട്. കേരളത്തിന്റെ ആദ്യമായി വീട്ടുമുറ്റ ചർച്ച തുടങ്ങി വെച്ചത് ആലക്കോട് സ്വർഗവേദിയാണ്. ഇന്നത് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ഗൃഹാംഗണ സദസ്സുകളായിട്ടും വീട്ടുമുറ്റ ചർച്ചകളൊക്കെ ആയിട്ട് പല സംഘടനകളുടെ പേരിൽ നടക്കുന്നു. വീട്ടുമുറ്റത്തേക്ക് നമ്മുടെ സാംസ്കാരിക പരിപാടികൾ കൊണ്ടുവരിക എന്ന് പറയുന്നത് വളരെ നല്ലൊരു സന്ദേശം നൽകുന്ന ഒരാശയമാണ്. മഴക്കാലത്ത് വീട്ടുമുറ്റ ചർച്ച വീട്ടാകാ ചർച്ചയായിട്ട് മാറുന്നുണ്ട്. വളരെ നല്ലൊരു പങ്കാളിത്തമാണ് വീട്ടുമുറ്റ ചർച്ചയിൽ ഉണ്ടാകുന്നത്. കണ്ണൂരിൽ നിന്നും തളിപ്പറമ്പിൽ നിന്നും നീലേശ്വരത്തുനിന്നൊക്കെ നിരവധി ആൾക്കാർ നമ്മുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തുന്നുണ്ട് എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. അതൊരു വീട്ടുമുറ്റത്ത് 10-150 പേർ ഒന്നിച്ചേരുക എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഇന്നത്തെ സാംസ്കാരിക മേഖലയിൽ ഉണ്ടാവുന്ന നല്ലൊരു മാറ്റത്തിന്റെ അടയാളമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്.
0: അധ്യാപികയായ ശ്രീകല KV.
4: സ്വർഗവേദി റീഡേഴ്സ് ഫോറം കേരളത്തിന്റെ സാംസ്കാരിക ചരിത്രത്തിൽ തന്നെ ഇടം പിടിച്ചു കഴിഞ്ഞ ഒരു സംഘടനയാണ്. മലയോര മേഖലയിൽ അപ്രാപ്യമായിരുന്ന പലതും ഇവിടെ എത്തിച്ചത് സ്വർഗവേദി റീഡേഴ്സ് ഫോറമാണ്. നമുക്ക് സാഹിത്യ പാഠശാല, വീട്ടുമുറ്റ ചർച്ച, ഫിലിം ഫെസ്റ്റിവൽ അടക്കം പലതവണ ഇവിടെ നടത്തിയിട്ടുണ്ട്. സാഹിത്യത്തോട് താല്പര്യമുള്ള എന്നാൽ അത് പഠിക്കാൻ സാധിക്കാതെ പോയ പലർക്കും വിവിധങ്ങളായ സാഹിത്യ രൂപങ്ങളെക്കുറിച്ച് കൂടുതൽ അറിവ് നൽകുന്നതിന് പ്രഭാകരമാഷ് നടത്തിയ പ്രവർത്തനം അത്രയധികം വിജയകരമായിരുന്നു. അതുപോലെ തന്നെ വീട്ടുമുറ്റ ചർച്ചകളെക്കുറിച്ചും പറയാതിരിക്കാൻ പറ്റില്ല. നമ്മുടെ നാട്ടിലേക്ക് നിരവധിയായ സാഹിത്യകാരന്മാർ വരികയും അവരുമായിട്ടൊക്കെ സംവദിക്കാൻ സാധിക്കുകയും ചെയ്തു. നമുക്ക് ഇതിന്റെ സംഘാടനത്തെക്കുറിച്ചും കൂടെ ഇവിടെ പറയേണ്ടതുണ്ട്. അതിന്റെ ഒരു മികവും വ്യത്യസ്തതയും തന്നെയാണ് ഈ പരിപാടികളെ ഇത്രയധികം മനോഹരമാക്കുന്നത്. എടുത്തു പറയേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സാഹിത്യ പാഠശാലയിലെ 8 വയസ്സ് മുതൽ അല്ലെ 10 വയസ്സ് മുതൽ 80 വയസ്സുള്ള ആളുകൾ പങ്കെടുത്തിരുന്നു. അപ്പോൾ ഇന്ന് സാഹിത്യത്തിൽ നിന്ന് അകന്നു പോകുന്ന കുട്ടികളെ പ്രത്യേകിച്ചും ഈ ഒരു മേഖലയിലേക്ക് കുറച്ച് താല്പര്യം ഉണ്ടാക്കുന്നതിന് തീർച്ചയായിട്ടും ഇതൊരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഇന്നത്തെ കാലത്ത് നമ്മൾ സാമൂഹ്യ മാധ്യമങ്ങളാണല്ലോ കൂടുതൽ ഉപയോഗിക്കുക. അപ്പോൾ റീഡേഴ്സ് ഫോറത്തിന്റെ ഈ വാട്സാപ്പ് കൂട്ടായ്മ എന്ന് പറയുന്നത് സാഹിത്യത്തെ പരിപോഷിപ്പിക്കാൻ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. പല കാര്യങ്ങളെക്കുറിച്ചും വായിച്ച പുസ്തകങ്ങളെക്കുറിച്ചും കുറിപ്പുകൾ, അവയെക്കുറിച്ചുള്ള അനുഭവങ്ങൾ, അപ്പം നമുക്ക് വായിക്കാനുള്ള ഒരു പ്രചോദനം ഒരുപാട് ലഭിക്കുന്നുണ്ട്. അതുപോലെ സാഹിത്യ പാഠശാലയിൽ കുട്ടികളുണ്ടായിരുന്നു ഒരുപാട് പേര്.
0: സാധാരണക്കാർക്കും സാഹിത്യം ചർച്ച ചെയ്യാൻ കിട്ടിയ വലിയൊരു അവസരമാണിത്.
5: ആലക്കോട് സ്വർഗവേദി റീഡേഴ്സ് ഫോറം നടത്തുന്ന വീട്ടുമുറ്റ ചർച്ചകൾ ഏറെ പ്രയോജനകരമാണ്. എനിക്ക് തോന്നിയിട്ടുള്ളത് ഓരോ വീട്ടുമുറ്റവും വ്യത്യസ്തമാണ്, ഓരോ വീട്ടുമുറ്റ ചർച്ചയും അനുഭവവേദ്യമാണ്.
0: അധ്യാപകനായ രമേശൻ PV.
5: ഒരു പ്രത്യേകത, ചർച്ചകൾ നടക്കുന്നത് വീട്ടുമുറ്റത്താണെങ്കിലും പിന്നീട് അത് വീട്ടക ചർച്ചകളായി മാറുകയാണ്. ഞാൻ കുടുംബസമേതമാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുക. അതിനുശേഷം ഞങ്ങൾ വീട്ടിലെത്തി അവിടെ വന്നിട്ടുള്ള എഴുത്തുകാരനെ കുറിച്ച്, അദ്ദേഹം എഴുതിയിട്ടുള്ള പുസ്തകങ്ങളെക്കുറിച്ച് ഒരാഴ്ചയോ ഒന്നരയാഴ്ചയോ ഒക്കെ അതിനെപ്പറ്റി ദീർഘമായ ഒരു ചർച്ചയിലേക്ക് പോകും. അപ്പൊ അത് വീടിനകത്ത് ഒരു പാരസ്പര്യത്തിന്റെ ഒരു സുഖം പുസ്തകം തരുന്നു, ഈ ചർച്ച തരുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന്, ഒരുപാട് കവികളെയും കലാകാരന്മാരെയും എഴുത്തുകാരെയും പ്രഭാഷകന്മാരെയും മാധ്യമ പ്രവർത്തകരെയും ഇവരെയൊക്കെ അടുത്ത് പരിചയപ്പെടാൻ സാധിക്കുന്നത് വലിയ നേട്ടവും ഭാഗ്യമായിട്ട് ഞാൻ കാണുകയാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ കാലത്ത് നമ്മുടെ ജീവിതം തിരക്കേറിയതാവുകയാണ്. ഇത്തരം സമ്മർദ്ദങ്ങളെയൊക്കെ മാറ്റാനായിട്ട് ഈ ചർച്ചകൾ എന്നെ സംബന്ധിച്ച് എന്റെ കുടുംബത്തെ സംബന്ധിച്ച് ഒരുപാട് ഉപകാരപ്രദമായിട്ടുണ്ട്. മറ്റൊന്ന്, വീട്ടുമൊരു ചർച്ചകൾ തുടങ്ങി ഏതാനും നാൾ കഴിഞ്ഞ് നടന്ന ഒരു പ്രധാന കാര്യം എന്റെ മനസ്സിൽ വരികയാണ്. സുഖമുള്ള ഒരു ഓർമ്മയായിട്ട് നിലനിൽക്കുന്ന ഒരു സംഭവമുണ്ട്. എഴുത്തുകാരൻ എൻ പ്രഭാകരൻ മാഷിന്റെ സാഹിത്യ പാഠശാലയാണത്. കലയും സാഹിത്യവും മനുഷ്യ മനസ്സിൽ വരുത്തുന്ന മാറ്റം മുതൽ കഥയും കവിതയും എഴുത്തുകാരന്റെ മനസ്സിൽ രൂപപ്പെടുന്നത് എങ്ങനെ, അവയെ സമീപിക്കേണ്ടത് എങ്ങനെ, സത്യത്തിൽ സാഹിത്യത്തിന്റെ പ്രയോജനം എന്താണ്, ഇവയെല്ലാം ആ സാഹിത്യ പാഠശാലയിൽ ചർച്ച ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. അതതിന്റെ ഒരു അടിസ്ഥാനമായി മാറി. തുടർന്ന് ഇങ്ങോട്ട് വന്ന സാഹിത്യ ചർച്ചകൾക്കൊക്കെ ആ പ്രഭാഷണങ്ങളെ സമീപിക്കുന്ന രീതി, പുസ്തകങ്ങളെ സമീപിക്കുന്ന രീതിയിലൊക്കെ ഇതിലെ അംഗങ്ങൾക്ക് ഒരുപാട് ഒരു വഴികാട്ടിയായി തീരാൻ ആ സാഹിത്യ പാഠശാല തീർച്ചയായിട്ടും സാധിച്ചു എന്നുള്ളതാണ്. മറ്റൊന്ന്, യുവതലമുറയെ നമ്മുടെ ഈ കൂട്ടായ്മ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. IAS കഴിഞ്ഞു എത്തിയിട്ടുള്ള ഒരുപാട് കുട്ടികളെ ഈ ഗ്രൂപ്പ് അനുമോദിക്കുന്നുണ്ട്. അതുപോലെ മറ്റു പരീക്ഷകളിൽ വിജയിക്കുന്ന പ്രതിഭകളെ ഇവരെല്ലാം റീഡേഴ്സ് ഫോറവും സർഗവേദിയും ആദരിക്കുന്നു. നമ്മൾ കുടുംബ കൂട്ടായ്മകൾ നടത്തുന്നുണ്ട്. വേറൊന്ന്, പരിപാടികൾ കാണാനും ആസ്വദിക്കാനും അഭിപ്രായം പറയാനുമായിട്ട് എത്തിച്ചേരുന്നതിൽ ഭൂരിഭാഗം ആൾക്കാരും സ്ത്രീകളും കുട്ടികളുമാണെന്നുള്ളതാണ്. അത് വലിയൊരു സാമൂഹിക മുന്നേറ്റത്തിന് ഇടയാക്കുന്ന മലയോര മേഖലയായിട്ടുള്ള ആലക്കോടിന് ശരിക്കും ഒരു പുതിയ മുഖം നൽകാനായിട്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ സാധിച്ചിട്ടുണ്ട്. നമുക്ക് സോഷ്യൽ മീഡിയ, അതിന്റെ അതിപ്രസരം, മൊബൈൽ ഫോണുകൾ, ഇങ്ങനെയൊക്കെ വരുമ്പോൾ വായന പിന്നോട്ട് പോകുന്നു എന്ന് പറയുന്നിടത്ത് വായിക്കുക മാത്രമല്ല അതിനുശേഷമുള്ള ചർച്ചയും ചിന്തയും മാറ്റവും പരസ്പരമുള്ള സ്നേഹവും അടുപ്പവും പങ്കുവെക്കലും ഒരുപാട് കാര്യങ്ങൾ ഇതിലൂടെ സാധ്യമാകുന്നുണ്ടെന്നുള്ളത് വലിയ കാര്യമാണ്.
6: ആലക്കോട് സർഗവേദി മലയോര മേഖലയിൽ നിരവധി സാംസ്കാരിക പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സംഘടനയാണ്.
0: റിട്ടയേർഡ് അധ്യാപകനായ ടോമി ജോസഫ്.
6: നിരവധി സാഹിത്യകാരന്മാർ സർഗവേദിയുടെ ഭാഗമായി തന്നെ ഇവിടെ എത്തി. അത് ഏറ്റവും മികച്ച ഒരു പരിപാടിയായിരുന്നു അംബികാസുധൻ മാങ്ങാടിന്റെ എൻമഗജ എന്ന പുസ്തക ചർച്ച. ഞങ്ങൾ സർഗവേദി പ്രവർത്തകർ അദ്ദേഹത്തിന്റെ ഈ പുസ്തകം ഏതാണ്ട് 250 കോപ്പികൾ വാങ്ങി ആലക്കോട് മേഖലയിലെ വായനക്കാരായ ആളുകൾക്കിടയിൽ വിതരണം ചെയ്യുകയും അംബികാസുധൻ മാഷ് ആലക്കോട് വരികയും ഈ പുസ്തക ചർച്ച ആലക്കോട് വ്യാപാര ഭവനിൽ വെച്ച് നടത്തുകയുമാണ് ഉണ്ടായത്. അതിനുശേഷം ഞങ്ങൾ കഥാകൃത്തിനോടൊപ്പം തന്നെ ഈ എൻമഗജയ പുസ്തകത്തിൽ പ്രതിപാദിച്ചിട്ടുള്ള കാസർഗോഡുള്ള എൻമഗജയില് സ്വർഗ അങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം പോയി ആ കഥാപാത്രങ്ങൾ ജീവിച്ചിരിക്കുന്ന പ്രദേശങ്ങളിൽ പോവുകയും ആ കഥാപാത്രങ്ങളെ കാണുകയും അവരുടെയൊക്കെ ദൈന്യത, പ്രത്യേകിച്ച് എൻഡോൾ സൾഫാൻ ദുരിതബാധിതരായ ആളുകളുടെ ആ ജീവിത ക്ലേശങ്ങൾ നേരിട്ട് മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. അവിടെ ദൈന്യത അനുഭവിക്കുന്ന ആളുകൾക്ക് ഈ പുസ്തകം വിറ്റ് കിട്ടിയ പൈസ ഞങ്ങൾ അവർക്ക് ഒരു സഹായം എന്ന നിലയിൽ ചെറിയ തുകയാണെങ്കിലും നൽകിയുണ്ടായി.
0: സ്വന്തം വീടിന്റെ മുറ്റത്ത് പ്രമുഖരും സാധാരണക്കാരുമായ ആളുകൾ വന്നിരുന്ന് ചർച്ച നടത്തുമ്പോഴുണ്ടാകുന്ന സന്തോഷത്തെക്കുറിച്ച് കല സിജി.
7: വായനയിലൂടെ മാത്രം അറിഞ്ഞ എഴുത്തുകാരെ അടുത്തറിയാനും അവരുമായിട്ട് സംസാരിക്കാനൊക്കെ പറ്റുക എന്നുള്ളത് വലിയൊരു ഭാഗ്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. വായിച്ചതിനേക്കാളും കൂടുതൽ അറിവുകൾ ഇനിയും നേടാനുണ്ട്, ഇനിയും വായിക്കാനുണ്ട് എന്നൊക്കെയുള്ളൊരു തോന്നൽ എനിക്ക് വരാറുണ്ട്. ഈ വീട്ടുമുറ്റ ചർച്ച എന്ന് പറഞ്ഞാൽ എല്ലാവരുമായിട്ടുള്ള ഒരു ബന്ധം ദൃഢമാക്കാനുള്ള ഒരു സാഹചര്യം കൂടിയാണ് വീട്ടുമുറ്റ ചർച്ചകൾ. അതായത് അവനവന്റെ കാര്യം മാത്രം നോക്കി ഓരോ വീട്ടിലും ഒതുങ്ങി നിൽക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാവരുമായിട്ട് ഒന്ന് ബന്ധം പുതുക്കാനും അതൊന്നും കൂടെ ഊട്ടി ഉറപ്പിക്കാനും നമ്മൾ ഒറ്റയ്ക്കല്ല, നമുക്ക് ചുറ്റും ആരൊക്കെ ഉണ്ട് എന്നുള്ള ആ ഒരു തോന്നൽ ഉണ്ടാക്കുവാനായിട്ട് ഈ വീട്ടുമുറ്റ ചർച്ച സാധിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട്. ഓരോ എഴുത്തുകാർ വരുമ്പോഴും പുസ്തകങ്ങൾ എനിക്ക് സമ്മാനമായിട്ട് തരും. അന്ന് രാത്രി തന്നെ ഞാൻ ആ പുസ്തകം മുഴുവൻ വായിച്ച്, അതൊരു വലിയൊരു അനുഭവമാണ്.
0: മുറ്റത്തെ തുളസിത്തറയ്ക്കും മാവിൻ ചുവടിനും സാക്ഷിയായി ഇവിടെ അക്ഷരങ്ങൾ പൂത്തുലയുകയാണ്. മാസത്തിലൊരിക്കൽ ഒത്തുകൂടുന്ന ഈ ചങ്ങാതിക്കൂട്ടം ചർച്ച ചെയ്യാത്ത പുസ്തകങ്ങളില്ല. ആഗോള സാഹിത്യം മുതൽ പ്രാദേശിക എഴുത്തുകാരുടെ കവിതകൾ വരെ ഇവിടെ സംവാദ വിഷയമാകുന്നു.
8: ഒരു വീട്ടുമുറ്റ ചർച്ചയാകുമ്പോൾ ഒരു പ്രദേശത്തുള്ള സാധാരണക്കാരുടെ സാഹിത്യ താല്പര്യം ഒരു വീട്ടുമുറ്റത്ത് ഒത്തുചേരുകയാണ് ചെയ്യുന്നത്.
0: എഴുത്തുകാരൻ എൻ പ്രഭാകരൻ.
8: അവിടെ വെച്ച് ഒരാൾ സംസാരിക്കുന്നു, വളരെ ജനകീയമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാകുന്നു, അഭിപ്രായങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുന്നു, ആശയങ്ങൾക്ക് കൂടുതൽ വ്യക്തത വരുന്നു. അങ്ങനെ സാഹിത്യ വായനയും നിരൂപണവും ഇല്ല, സാഹിത്യത്തിൽ വിശേഷ പഠനമൊന്നും നടത്തിയിട്ടില്ലാത്ത ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കും സാധ്യമാകുന്നു എന്ന ശരിയായ ധാരണ രൂപപ്പെടും. വീട്ടുമുറ്റ ചർച്ച അതിന് തീർച്ചയായിട്ടും സഹായിക്കും.
0: എഴുത്തുകാരൻ സന്തോഷ് ഏച്ചിക്കാനം.
9: കേരളത്തിന്റെ ഒരു വായനാ സംസ്കാരത്തെ വളർത്താൻ വേണ്ടിയിട്ട് വളരെയധികം ഉപകാരപ്രദമായിട്ടുള്ള ഒരു സംഭവമായിട്ടാണ് ഇത്തരത്തിലുള്ള പരിപാടികൾ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോ ലൈബ്രറി കൗൺസിലും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എസ്പെഷ്യലി കോവിഡിനൊക്കെ ശേഷം ഇപ്പോൾ ഓരോ വീടുകളും കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മുടെ വടക്കേ മലബാറിൽ ഇത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ചർച്ചകളുടെ ഒരു തുടക്കം എന്ന രീതിയിലാണ് ഇത് വരുന്നത്. അപ്പൊ ഇതിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഇതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇന്നിപ്പോ മറ്റ് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത്.
0: കവിയും എഴുത്തുകാരനുമായ പി എൻ ഗോപികൃഷ്ണൻ,
10: ഇത് വളരെ വലിയ അർത്ഥത്തിൽ കേരളം മുഴുവൻ ഏറ്റെടുക്കേണ്ടതാണ്. വിപുലീകരിക്കേണ്ട ഒരു സാംസ്കാരിക പ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ പ്രസാദ് മാഷിന്റെ വീട്ടുമുറ്റത്ത് ഇപ്പം കുറച്ചു വർഷങ്ങളായിട്ട് നടന്നു വരുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട സൂക്ഷ്മ സാംസ്കാരിക ഇടപെടലായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്.
0: വലിയ ഓഡിറ്റോറിയങ്ങളെക്കാൾ എഴുത്തുകാരന് വായനക്കാരുമായി നേരിട്ട് സംവദിക്കാൻ ഇത്തരം വീട്ടുമുറ്റങ്ങൾ നൽകുന്നത് വേറിട്ടൊരു അനുഭൂതിയാണ്.
11: ആലക്കോട്ട് നടത്തുന്ന വീട്ടുമുറ്റ ചർച്ച ഞാനതിൽ പങ്കെടുത്ത് സംസാരിക്കേണ്ടായി ഒരു ദിവസം.
0: എഴുത്തുകാരൻ ഷൗക്കത്ത്,
11: പ്രസാദ് മാഷിന്റെ ഈ ഒരു വീട്ടുമുറ്റ ചർച്ചയെ കുറിച്ച് ഞാനൊരു വാട്സപ്പ് ഗ്രൂപ്പിലാണ് ആദ്യമായിട്ട് കാണുന്നത്, ഞാറ്റുവേല എന്ന് പറയുന്നത്. അത് കണ്ടപ്പോൾ എനിക്ക് ഉള്ളില് ഭയങ്കര ആഗ്രഹം തോന്നിയിരുന്നു ഒരു ദിവസം അവിടെ പോയി സംസാരിക്കണം എന്ന്. അതിന് രണ്ട് കാരണങ്ങളുണ്ട്. ഗുരുനിത്യ ലോകത്തിലൊരുവിധം മിക്ക യൂണിവേഴ്സിറ്റികളിലും വിസിറ്റിംഗ് പ്രൊഫസറായിരുന്നു, പല സ്ഥലങ്ങളിലും പ്രഭാഷണം നടത്തിയിട്ടുണ്ട്. അവസാന കാലമായപ്പോൾ ഗുരു പറഞ്ഞു, ഇനി ഇങ്ങനെ വലിയ വേദികളിലുള്ള പ്രഭാഷണത്തിന് ഞാൻ ഇനിയില്ല. എന്നിട്ട് അദ്ദേഹം ചെയ്യാൻ തുടങ്ങിയത് ഏതെങ്കിലും ഒരു വീട്ടിൽ പോയിട്ട് അവരോട് പറയും തൊട്ടടുത്തുള്ളവരൊക്കെ അവിടേക്ക് വിളിക്കാൻ പറയും, എന്നിട്ട് അവരോട് ഇരുന്ന് വർത്തമാനം പറയും, എന്നിട്ട് അടുത്ത സ്ഥലത്തോട്ട് പോകും. അങ്ങനെ പല വീടുകളിലും പല സ്ഥലങ്ങളിലും പോയി നടത്തിയിട്ടുള്ള ഒരു കേരള യാത്രയുണ്ട്. അങ്ങനെ തിരുവനന്തപുരത്തുള്ള പാങ്ങപ്പാറയില് ഗുരുവിന്റെ സിസ്റ്ററിന്റെ വീട്ടിൽ വെച്ചിട്ട് ഇതുപോലെ നടന്നൊരു സ്നേഹസംവാദം, കുറെ ആളുകൾ ആ വീട്ടിൽ വരുന്നു വർത്തമാനം പറയുന്നതിന്റെ ഇടയിൽ വെച്ചിട്ടാണ് ഞാൻ ഗുരുവിനെ ആദ്യമായിട്ട് കാണുന്നത്. അന്ന് അവിടെ സംസാരിക്കുമ്പോൾ ഗുരു പറഞ്ഞ കാര്യം ഇതായിരുന്നു, ചെറിയ ചെറിയ പരിപാടികൾ ഉണ്ടാവണം. ഓരോരുത്തരുടെ വീടുകളിൽ പരിസരത്തിലുള്ള ആളുകളൊക്കെ വിളിച്ചിരുത്തി പുസ്തകം വായിച്ചും പലതരത്തിലുള്ള ചിന്തകള് പങ്കുവെച്ചും സ്നേഹം പറഞ്ഞും ചായ കുടിച്ചും ഇരിക്കുന്ന സംവാദങ്ങൾ നമുക്ക് ഉണ്ടാവേണ്ടതുണ്ടെന്ന് ഗുരു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഒരു വീട്ടുമുറ്റ ചർച്ച കേട്ടപ്പോൾ പെട്ടെന്ന് എനിക്ക് ഗുരു എന്നോ തുടങ്ങി വെച്ച ഒന്നിന്റെ ഒരു തുടർച്ച പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പൊ ഇത് എല്ലായിടത്തും ഉള്ള നന്മ നിറഞ്ഞ പല മനുഷ്യരുടെ ഉള്ളിലും അങ്ങനെയുള്ള വിളിച്ചുണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ്. അന്ന് ഞാൻ അവിടെ പോയി, അതിമനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ്, ഒരു വീടിന്റെ മുറ്റത്ത് എല്ലാവർക്കും വെള്ളം കൊടുക്കുന്നു, മാങ്ങ കൊടുക്കുന്നു, എല്ലാവരും വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നു. പിന്നെ പറമ്പില് ഗേറ്റിൽ നിന്ന് ഇറങ്ങി വരുന്ന സ്ഥലത്ത് അവിടെ ഇവിടെയൊക്കെ കുറച്ചുപേര് കസേരയില്, കുറച്ചുപേര് പായയില് ഒരു വീടിന്റെ മുറ്റത്തിരുന്ന് വളരെ ഇൻഫോർമലായിട്ട് അനൗപചാരികമായിട്ട്, ഒരുപക്ഷെ ഏറ്റവും ഹൃദ്യമായിട്ട് ഞാൻ വർത്തമാനം പറഞ്ഞിട്ടുള്ള ഇടങ്ങളിലൊന്ന് അതായിരിക്കും. മനുഷ്യന്റെ ഹൃദയവും ഹൃദയവും സംവദിക്കണമെങ്കിൽ ആ ഒരു ഹൃദയസ്പർശമുള്ള സ്പേസുകൾ ഉണ്ടാവണം. നമ്മളിപ്പോൾ വീട്ടിലേക്ക് ഒരാൾ കയറി വരുമ്പോൾ വീട്ടുകാർ വീട്ടിലേക്ക് കയറി വരുന്നവരോട് പെരുമാറുന്നത് അത്രയും ഹൃദയപൂർവ്വമായിരിക്കും. ആ വരുന്ന ആളുകൾക്കും ഹൃദയാലുത്തുണ്ടാവും, വിളിച്ചു വരുത്തുന്നവർക്കും ഹൃദയാലുത്തുണ്ടാവും. അപ്പോൾ അവിടെ ഒരു വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണെന്ന് നാരായണ ഗുരു പറയുന്ന ആ ഒരു ദർശനം നാച്ചുറലായിട്ട് പ്രായോഗികമാക്കാനുള്ള ഒരു സ്പേസ് എന്ന് പറയുന്നത് വീട്ടുമുറ്റം തന്നെയാണ്. അതുകൊണ്ടൊരു വലിയൊരു മഹത്തായിട്ടുള്ള ഒരു കർമ്മധാരയായിട്ടാണ് എനിക്ക് ഇത്തരം പുതിയ പുതിയ തുടക്കങ്ങൾ നമുക്ക് ഫീൽ ചെയ്യുന്നത്. കുറച്ചും കൂടി മനുഷ്യരുടെ ഉള്ളിൽ ഇഴയടുപ്പുണ്ടാക്കാൻ സഹായിക്കുന്ന കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ നമ്മുടെ വീട്ടുമുറ്റങ്ങളെ വേദികളാക്കി മാറ്റുക, നമ്മളുടെ ഗേറ്റുകൾ തൊട്ടപ്പുറത്ത് പുറത്തിരിക്കുന്ന വീട്ടുകാർക്ക് കൂടി തുറന്നു കൊടുക്കുക എന്ന് പറയുന്ന ഒരു വിശാലതയിലേക്ക് കൊണ്ടുപോകാൻ സഹായിക്കുന്ന വളരെ ഹൃദ്യമായിട്ടുള്ള സർഗാത്മകമായിട്ടുള്ള ഒരു സൃഷ്ടി പ്രക്രിയ പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.
0: അലങ്കാരങ്ങളില്ലാത്ത ഉമ്മറപ്പടികളിലിരുന്ന് ചായക്കോപ്പയിലെ ആവി പറക്കുന്ന ചർച്ചകളിലൂടെ ആലക്കോടെ ഈ മനുഷ്യർ ഒരു വലിയ സാംസ്കാരിക മുന്നേറ്റമാണ് നടത്തുന്നത്. അക്ഷരങ്ങൾ മനുഷ്യരെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലങ്ങളാണെന്ന് ഈ വീട്ടുമുറ്റങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇനിയും ഒരുപാട് മുറ്റങ്ങളിൽ ഈ വസന്തം പടരട്ടെ. ഉമ്മറത്തുണരുന്ന അക്ഷരവസന്തം. ഇന്നത്തെ ജാലകം ഇവിടെ പൂർണ്ണമാവുന്നു. നിർവഹണം വിനോദ് ബാബു എച്ച്, കൂടെ സി സീമ.

0: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിച്ചത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
1: 2024-25 വർഷത്തെ മികച്ച സഹകരണ ബാങ്കിനുള്ള ഫ്രോണ്ടിയേഴ്സ് ഇൻകോപ്പറേറ്റീവ് ബാങ്കിന്റെ ദേശീയ അവാർഡും സംസ്ഥാന സർക്കാർ, NCDC, കേരള ബാങ്ക് എന്നിവയുടെ ബെസ്റ്റ് പെർഫോമൻസ്

0: നിക്ഷേപങ്ങൾക്ക് പരിപൂർണ സുരക്ഷിതത്വം ഉറപ്പു നൽകുന്നു.
1: ദിവസവും രാവിലെ 7 മണി മുതൽ രാത്രി 8 മണി വരെ ബാങ്കിംഗ് സേവനം, ATM, CDM സൗകര്യം. ജനവിശ്വാസം അർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ഹെഡ് ഓഫീസ് കതിരൂർ.

0: ആകാശവാണി കണ്ണൂർ.
1: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ് നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ് കണ്ണൂർ. അക്കൌണ്ടിംഗ് രംഗത്ത് 37 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള കോളേജ് ഓഫ് കൊമേഴ്സിലൂടെ നിങ്ങൾക്കൊരു മികച്ച പ്രൊഫഷണൽ ജി എസ് ടി അക്കൌണ്ടന്റായി മാറാം. കൂടാതെ എളുപ്പം തൊഴിൽ നേടാൻ നിരവധി തൊഴിലധിഷ്ഠിത കോഴ്സുകളും. കോൺടാക്ട് 9567-3237-40. കോളേജ് ഓഫ് കൊമേഴ്സ് നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ് കണ്ണൂർ.
0: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. പുത്തിക ഗ്രാമപഞ്ചായത്തിൽ ഡിജിറ്റൈസേഷൻ ജോലികൾക്കായി ഡാറ്റ എൻട്രി ഓപ്പറേറ്ററെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച ഈ മാസം 11 രാവിലെ 10:30 ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിൽ നടക്കും. യോഗ്യത 10-ാം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യം. കമ്പ്യൂട്ടർ ഡാറ്റ എൻട്രി DTP പ്രവൃത്തികളിൽ പ്രാവീണ്യമുണ്ടായിരിക്കണം. മലയാളവും ഇംഗ്ലീഷും കന്നഡയും ടൈപ്പ് ചെയ്യാൻ അറിയണം. ഫോൺ നമ്പർ 049-9984-5043. കേന്ദ്ര ടെക്സ്റ്റൈൽ മന്ത്രാലയത്തിന് കീഴിലുള്ള അപ്പാരൽ ട്രെയിനിംഗ് ആൻഡ് ഡിസൈൻ സെന്ററിന്റെ കണ്ണൂർ തളിപ്പറമ്പ് സെന്ററിൽ 3 വർഷത്തെ ഫാഷൻ ഡിസൈൻ ആൻഡ് റീറ്റെയിൽ, അപ്പാരൽ മാനുഫാക്ചറിംഗ് ആൻഡ് എന്റർപ്രണർഷിപ്പ് എന്നീ കോഴ്സുകളിലേക്ക് +2 യോഗ്യതയുള്ള വിദ്യാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. ഫോൺ നമ്പർ 99-95-00-4269. മൊഗ്രാൽ പുത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഡ്രോയിംഗ് ടീച്ചർ തസ്തികയിൽ അധ്യാപകരെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച ഈ മാസം 12 രാവിലെ 10 മണിക്ക് സ്കൂൾ ഓഫീസിൽ നടക്കും. തളിപ്പറമ്പ് റൂട്ട്സെറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വാച്ച്മാൻ, ഗാർഡനർ എന്നീ തസ്തികകളിലേക്കുള്ള ഒഴിവിലേക്ക് സമീപ പ്രദേശങ്ങളിലെ സ്ഥിര താമസക്കാരായ 22-35 ഇടയിൽ പ്രായമുള്ള യുവാക്കളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. ബയോഡാറ്റയും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം അപേക്ഷ കണ്ണൂർ കാഞ്ഞിരങ്ങാട്ടെ റൂട്ട്സെറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഈ മാസം 20 മുൻപ് അയക്കണം. ഇമെയിൽ വിലാസം ഇതാണ്: rootsetkerala@gmail.com. കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്.
1: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കോളേജ് ഓഫ് കൊമേഴ്സ് നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ് കണ്ണൂർ. ഫോൺ 9567-3237-40.
0: ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 24:45. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ തിരുവനന്തപുരത്ത് നിന്ന് റിലേ ചെയ്യുന്നു.

0: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠ. പ്രധാന വാർത്തകൾ. അതിർത്തി കടന്നുള്ള വ്യാപാരവും സഞ്ചാരവും കാര്യക്ഷമമാക്കുന്നതിനുള്ള ലാൻഡ് പോർട്ട് മാനേജ്മെന്റ് സിസ്റ്റം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി സുരക്ഷിത മാതൃത്വ അഭിയാൻ 10 വർഷം പൂർത്തിയാക്കുന്ന പശ്ചാത്തലത്തിൽ സംഘടിപ്പിക്കുന്ന രാജ്യവ്യാപക പ്രചാരണത്തിന് കേന്ദ്ര ആരോഗ്യമന്ത്രി JP Nadda ഇന്ന് തുടക്കം കുറിക്കും. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അഭ്യർത്ഥനയ്ക്ക് പിന്നാലെ പശ്ചിമേഷ്യൻ സംഘർഷത്തിന് താൽക്കാലിക വിരാമം. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ഇന്ന് നിലവിൽ വരും. മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. വയനാട്ടിൽ ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. സാഹചര്യം വിലയിരുത്താൻ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ വൈകിട്ടോടെ ജില്ലയിലെത്തും. 2020 വനിതാ ലോകകപ്പിന് മുന്നോടിയായുള്ള സന്നാഹ മത്സരത്തിൽ വെസ്റ്റിൻഡീസിനെ പരാജയപ്പെടുത്തി ഇന്ത്യ. വാർത്തകൾ വിശദമായി. അതിർത്തി കടന്നുള്ള വ്യാപാരവും സഞ്ചാരവും കാര്യക്ഷമമാക്കുന്നതിനുള്ള ലാൻഡ് പോർട്ട് മാനേജ്മെന്റ് സിസ്റ്റം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. അതിർത്തി പരിപാലന സംവിധാനം ശക്തിപ്പെടുത്തുന്നതിൽ നാഴികക്കല്ലായിരിക്കും സംവിധാനമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. 2047 വികസിത ഭാരതം വ്യാപാര സൌകര്യം, കണക്ടിവിറ്റി, ദേശസുരക്ഷ എന്നീ ദർശനങ്ങൾ സാക്ഷാത്കരിക്കാൻ ആകുമെന്നും മന്ത്രാലയം അറിയിച്ചു. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ അതിർത്തി കടന്നുള്ള വ്യാപാരം, സഞ്ചാരം എന്നിവയിൽ കാര്യക്ഷമത, സുതാര്യത, സുരക്ഷ തുടങ്ങിയവ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സംവിധാനം നടപ്പിലാക്കുന്നത്. സായുധ സേനകളിലെയും കേന്ദ്ര സംസ്ഥാന പോലീസ് സേനകളിലെയും ഉദ്യോഗസ്ഥർക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമു ഗാലന്ററി പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിലാണ് അവാർഡുകൾ വിതരണം ചെയ്തത്. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, സായുധ സേനയിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ തുടങ്ങി നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. PMSMA യുടെ 10 വർഷങ്ങൾ, പരിചരണത്തിന്റെ ഒരു ദശകം എന്ന പ്രമേയത്തിലൂന്നി രാജ്യവ്യാപകമായി നടക്കുന്ന ആഘോഷങ്ങൾക്ക് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രി JP Nadda ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം കുറിക്കും. വിശദാംശങ്ങളിലേക്ക്.
1: പ്രധാനമന്ത്രി സുരക്ഷിത മാതൃത്വ അഭിയാൻ വിജയകരമായി 10 വർഷം പൂർത്തിയാക്കിയ പശ്ചാത്തലത്തിലാണ് പ്രചാരണം സംഘടിപ്പിക്കുന്നത്. സുരക്ഷിത ഗർഭധാരണവും ആരോഗ്യകരമായ മാതൃത്വവും ഉറപ്പാക്കുക എന്നതാണ് PMSMA യുടെ ലക്ഷ്യം. ഗർഭധാരണ കാലഘട്ടത്തിൽ സമഗ്രവും ഗുണമേന്മയുള്ളതുമായ പ്രസവപൂർവ്വ പരിചരണ സേവനങ്ങൾ സൌജന്യമായി നൽകുന്നതിനായി 2016 ജൂൺ 9 പ്രധാനമന്ത്രി നരേന്ദ്രമോദി പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. പദ്ധതിക്ക് കീഴിലുള്ള 9 സൌജന്യ സേവനങ്ങൾ പ്രയോജനപ്പെടുത്താൻ പ്രോത്സാഹിപ്പിക്കുന്നതിനായി സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും അവബോധ പരിപാടികളും പൊതുജനസമ്പർക്ക പരിപാടികളും 75 രൂപയുടെ പ്രത്യേക നാണയവും 5 രൂപയുടെ തപാൽ സ്റ്റാമ്പും പുറത്തിറക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പശ്ചിമബംഗാളിൽ ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പദ്ധതി നടപ്പാക്കാൻ ദേശീയ ആരോഗ്യ അതോറിറ്റിയും സംസ്ഥാന സർക്കാരും ന്യൂഡൽഹിയിൽ ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. കേന്ദ്ര ആരോഗ്യമന്ത്രി JP Nadda യുടെയും പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയുടെയും സാന്നിധ്യത്തിലാണ് ധാരണാപത്രം ഒപ്പുവച്ചത്. അർഹരായ ഗുണഭോക്താക്കൾക്ക് ആശുപത്രി ചികിത്സയ്ക്കായി പ്രതിവർഷം 5 ലക്ഷം രൂപ വരെ ആരോഗ്യ പരിരക്ഷ നൽകുന്ന പദ്ധതിയാണ് ഇത്. സാർവത്രിക ആരോഗ്യ പരിരക്ഷയിലേക്കുള്ള രാജ്യത്തിന്റെ മുന്നേറ്റത്തിൽ ചരിത്ര നിമിഷമാണിതെന്ന് ശ്രീ നഡ്ഡ അഭിപ്രായപ്പെട്ടു. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്തിൽ ഉരുക്കു നിർമ്മാണശാലയിൽ ഉരുകിയ ഇരുമ്പ് ദേഹത്ത് മറിഞ്ഞ് 8 പേർക്ക് ദാരുണാന്ത്യം, 12 പേർക്ക് പരിക്കേറ്റു. വിശാഖ് സ്റ്റീൽ പ്ലാന്റിൽ തിങ്കളാഴ്ച വൈകിട്ട് 6:30 അപകടം. ക്രെയിൻ ഉപയോഗിച്ച് ബക്കറ്റിൽ മാറ്റുകയായിരുന്ന 1600 ഡിഗ്രി സെൽഷ്യസ് ചൂടുള്ള ഇരുമ്പാണ് ദേഹത്ത് വീണത്. മരണസംഖ്യ ഉയരാൻ സാധ്യതയുണ്ടെന്ന് ആരോഗ്യ വിഭാഗം അറിയിച്ചു. സംഭവത്തിൽ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി അടക്കമുള്ളവർ അനുശോചനം രേഖപ്പെടുത്തി. മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും ധനസഹായമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അഭ്യർത്ഥനയ്ക്ക് പിന്നാലെ പരസ്പരമുള്ള ആക്രമണങ്ങൾ നിർത്തിവച്ച് ഇറാനും ഇസ്രായേലും. ലബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ഇസ്രായേൽ ആക്രമണം തുടരുന്ന പക്ഷം സൈനിക നടപടി പുനരാരംഭിക്കുമെന്ന് ഇറാൻ അറിയിച്ചു. ഇസ്രായേലിനെതിരെ ആക്രമണമുണ്ടായ ദക്ഷിണ ബെയ്റൂട്ടിലെ ഹിസ്ബുള്ളയുടെ ശക്തികേന്ദ്രം ആക്രമിക്കുമെന്ന് ഇസ്രായേൽ പ്രതിരോധമന്ത്രി ഇസ്രായേൽ കാറ്റ്സ് മുന്നറിയിപ്പ് നൽകി. ശാശ്വതമായ വെടിനിർത്തൽ ആഗ്രഹിക്കുന്നതായും സമാധാനത്തിനായുള്ള ചർച്ചകൾ തുടരുകയാണെന്നും US പ്രസിഡന്റ് വ്യക്തമാക്കി. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ സംഘർഷങ്ങൾ സാധാരണ ജനങ്ങളെ ബാധിക്കുന്നില്ലെന്ന് ഉറപ്പാക്കണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടു. മേഖലയിലെ സമാധാനവും സ്ഥിരതയും തിരികെ കൊണ്ടുവരുന്നതിനായി നടത്തുന്ന നയതന്ത്ര ചർച്ചകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും വിദേശകാര്യമന്ത്രാലയം പ്രസ്താവനയിൽ അഭ്യർത്ഥിച്ചു. ഉയർന്ന വൈദഗ്ധ്യമുള്ള വിദേശ തൊഴിലാളികൾക്കായുള്ള പുതിയ H-1B വിസകൾക്ക് ഫീസ് കുത്തനെ കൂട്ടാനുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനം റദ്ദാക്കി US കോടതി. കുടിയേറ്റ നിയന്ത്രണ നയങ്ങളുടെ ഭാഗമായി $100,000 ഫീസായി നിശ്ചയിച്ചത്. ഇന്ത്യൻ ഉദ്യോഗാർത്ഥികൾക്കും IT കമ്പനികൾക്കും പുതിയ ഉത്തരവ് ആശ്വാസമാകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @AllIndia റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: വയനാട്ടിൽ ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. സാഹചര്യം വിലയിരുത്താൻ ഇന്ന് ഉന്നതതല യോഗം ചേരും. മന്ത്രി ടി സിദ്ദിഖിന്റെ നേതൃത്വത്തിലാണ് യോഗം. ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഇന്ന് വൈകിട്ടോടെ വയനാട്ടിലെത്തും. രോഗബാധിതരായ കുട്ടികളുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. രോഗലക്ഷണങ്ങളുമായി 60 കുട്ടികളാണ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും കുട്ടികളുമായി അടുത്ത് ഇടപഴകിയവർ ജാഗ്രത പുലർത്തണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. ആരോഗ്യമേഖല നേരിടുന്ന വെല്ലുവിളികൾ നേരിട്ട് മനസ്സിലാക്കി പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന കായകൽപ്പം ജനസമ്പർക്ക പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് കോഴിക്കോട് നടക്കും. മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം നിർവഹിക്കും. ജില്ലയിലെ ജനപ്രതിനിധികൾ, ആശുപത്രി ഭരണസമിതി അംഗങ്ങൾ, പൊതുജനങ്ങൾ എന്നിവരിൽ നിന്ന് ആരോഗ്യ സ്ഥാപനങ്ങളുടെ നടത്തിപ്പ് മെച്ചപ്പെടുത്താനുള്ള നിർദ്ദേശങ്ങൾ, പരാതികൾ എന്നിവ മന്ത്രി നേരിട്ട് സ്വീകരിക്കും. കനത്ത മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ

0: മൂന്ന് ജില്ലകളിൽ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമാണ് ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഈ ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്കുള്ള ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് നടപടി. മുൻകൂട്ടി നിശ്ചയിച്ച പൊതുപരീക്ഷകൾ, സർവകലാശാല പരീക്ഷകൾ, പിഎസ്സി പരീക്ഷകൾ, അഭിമുഖങ്ങൾ എന്നിവയ്ക്ക് മാറ്റമുണ്ടായിരിക്കുന്നതല്ല. മലപ്പുറം, വയനാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഇന്ന് അർദ്ധരാത്രി മുതൽ സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. ജൂലൈ 31 അർദ്ധരാത്രി വരെ 52 ദിവസമാണ് ട്രോളിംഗ് നിരോധനം. ട്രോളിംഗ് നിരോധനത്തിനുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയായി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ.
1: ഇന്ന് അർദ്ധരാത്രി നീണ്ടകരപ്പാലത്തിന്റെ തൂണുകളിൽ അധികൃതർ ചങ്ങല ബന്ധിക്കുന്നതോടെ സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം പ്രാബല്യത്തിൽ വരും. സംസ്ഥാനത്തെ 6000 ട്രോളിംഗ് ബോട്ടുകൾക്ക് നിരോധനം ബാധകമാണ്. നിരോധനം ആരംഭിക്കുന്നതിന് മുമ്പായി ഇതര സംസ്ഥാന ബോട്ടുകൾ കേരള തീരം വിട്ടുപോകാൻ അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 1300 ട്രോളിംഗ് ബോട്ടുകളാണ് കൊല്ലത്തുള്ളത്. നീണ്ടകര, ശക്തികുളങ്ങര ഹാർബറുകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ട്രോളിംഗ് ബോട്ടുകൾ നീണ്ടകര പാലത്തിന്റെ കിഴക്ക് ഭാഗത്ത് അഷ്ടമുടിക്കായലിലേക്ക് മാറ്റാൻ ഫിഷറീസ് അധികൃതർ നിർദ്ദേശം നൽകി. മറൈൻ ഇന്ധന പമ്പുകളും ഇന്ന് അർദ്ധരാത്രി മുതൽ ജൂലൈ 28 വരെ അടച്ചിടും. ഉപരിതല മത്സ്യബന്ധനമായതിനാൽ ഔട്ട്ബോർഡ് വള്ളങ്ങൾക്കും പരമ്പരാഗത യാനങ്ങൾക്കും ട്രോളിംഗ് നിരോധനം ബാധകമല്ല.
0: കേരളത്തിൽ ഐഎഎസ് തലപ്പത്ത് അഴിച്ചുപണി. സസ്പെൻഷൻ പിൻവലിക്കപ്പെട്ട് തിരികെ എത്തിയ ഡോക്ടർ ബി അശോകിനെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായും എൻ പ്രശാന്തിനെ കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയായും നിയമിച്ചു. ഏകദേശം 50 ഐഎഎസ് ഉദ്യോഗസ്ഥരുടെ ചുമതലകളിൽ മാറ്റം വരുത്തിയാണ് സർക്കാർ ഉത്തരവിറക്കിയിരിക്കുന്നത്. പുതുതായി സൃഷ്ടിച്ച തദ്ദേശഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ സ്ഥാനത്തേക്ക് ദിവ്യ എസ് അയ്യരെ നിയമിച്ചു. മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായ ഡോക്ടർ രത്തൻ യു കേൽക്കറിന് കോസ്റ്റൽ ഷിപ്പിംഗ് ആന്റ് ഇൻലാൻഡ് നാവിഗേഷൻ, പിആർഡി, മുതിർന്ന പൌരന്മാരുടെ ക്ഷേമം എന്നീ വകുപ്പുകളുടെ അധിക ചുമതല കൂടി നൽകി. 2020 വനിതാ ലോകകപ്പിന് മുന്നോടിയായുള്ള സന്നാഹ മത്സരത്തിൽ ഇന്ത്യ വെസ്റ്റിൻഡീസിനെ 26 റൺസിന് പരാജയപ്പെടുത്തി. ഹർമൻപ്രീത് നയിച്ച ഇന്ത്യൻ ടീം ആദ്യം ബാറ്റ് ചെയ്ത് 8 വിക്കറ്റ് നഷ്ടത്തിൽ 179 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിൽ വെസ്റ്റിൻഡീസിന് 153 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. നാളെ ഇന്ത്യ ഇംഗ്ലണ്ടുമായി സന്നാഹ മത്സരം കളിക്കും. ഞായറാഴ്ച പാകിസ്ഥാനുമായാണ് ഇന്ത്യയുടെ വേൾഡ് കപ്പ് മത്സരങ്ങൾ ഔദ്യോഗികമായി ആരംഭിക്കുന്നത്. അഫ്ഗാനിസ്ഥാനെ തകർത്ത് ടെസ്റ്റ് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇന്നിംഗ്സ് വിജയം സ്വന്തമാക്കി ഇന്ത്യ. ഏക ടെസ്റ്റിൽ ഇന്നിംഗ്സിനും 300 റൺസിനുമാണ് അഫ്ഗാനെ ഇന്ത്യ പരാജയപ്പെടുത്തിയത്. അതിർത്തി കടന്നുള്ള വ്യാപാരവും സഞ്ചാരവും കാര്യക്ഷമമാക്കുന്നതിനുള്ള ലാൻഡ് പോർട്ട് മാനേജ്മെന്റ് സിസ്റ്റം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി സുരക്ഷിത മാതൃത്വ അഭിയാൻ 10 പൂർത്തിയാക്കുന്ന പശ്ചാത്തലത്തിൽ സംഘടിപ്പിക്കുന്ന രാജ്യവ്യാപക പ്രചാരണത്തിന് കേന്ദ്ര ആരോഗ്യമന്ത്രി JP Nadda ഇന്ന് തുടക്കം കുറിക്കും. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അഭ്യർത്ഥനയ്ക്ക് പിന്നാലെ പശ്ചിമേഷ്യൻ സംഘർഷത്തിന് താൽക്കാലിക വിരാമം. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ഇന്ന് നിലവിൽ വരും. മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. വയനാട്ടിൽ ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. സാഹചര്യം വിലയിരുത്താൻ ആരോഗ്യമന്ത്രി K. മുരളീധരൻ വൈകിട്ടോടെ ജില്ലയിലെത്തും. 2020 വനിതാ ലോകകപ്പിന് മുന്നോടിയായുള്ള സന്നാഹ മത്സരത്തിൽ വെസ്റ്റിൻഡീസിനെ പരാജയപ്പെടുത്തി ഇന്ത്യ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: ആകാശവാണി കണ്ണൂർ.
3: 16 വർഷത്തെ പ്രവർത്തന മികവുമായി മലബാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി അഞ്ചരക്കണ്ടി എഞ്ചിനീയറിംഗ് കോളേജിൽ
4: സ്കോളർഷിപ്പോട് കൂടിയുള്ള ബിടെക് എംടെക് എഞ്ചിനീയറിംഗ്,
3: ബിടെക് സിവിൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, കൂടാതെ ബിടെക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സൈബർ സെക്യൂരിറ്റി എന്നീ അത്യാധുനിക കോഴ്സുകളിലേക്കും സ്കോളർഷിപ്പോട് കൂടി പഠിക്കുക.
4: അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
3: ഇന്ന് തന്നെ നിങ്ങളുടെ സീറ്റുകൾ ബുക്ക് ചെയ്യും.
4: ഫോൺ 9778769134, മറ്റൊരു നമ്പർ 0497285005.
3: മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മോഡേൺ ITI
5: കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് ഡിപ്ലോമ കോഴ്സിന് ഗവൺമെന്റ് അംഗീകാരമുള്ള കണ്ണൂരിലെ ഏക സ്ഥാപനം.
3: ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ തുടർച്ചയായി 100% വിജയം,
5: 50% ഫീസ് ഇളവോടുകൂടിയ സ്കോളർഷിപ്പ്.
3: മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. ഫോൺ 8891107238.
6: അപൂർവ ഗാനം.

സലിം രാജകുമാരനും അനാർക്കലിയും തമ്മിലുള്ള അനശ്വര പ്രണയകഥയുടെ ബിഗ് ബഡ്ജറ്റ് അഭ്രാവിഷ്കാരമായ 1960 റിലീസായ മുഗൾ എ അസം എന്ന ചിത്രത്തിൽ ലതാ മങ്കേഷ്കർ പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. ഗാനരചന ഷക്കീൽ ബദയുനി, സംഗീതം നൌഷാദ്. സാങ്കേതിക സൗകര്യങ്ങൾ അത്രയൊന്നും വികസിച്ചിട്ടില്ലാത്ത ആ കാലഘട്ടത്തിൽ ഗാനത്തിന് പ്രതിധ്വനി ശബ്ദം നൽകാനായി സ്റ്റുഡിയോയിലെ കുളിമുറിയിൽ വച്ചാണ് ഈ ഗാനത്തിന്റെ ശബ്ദലേഖനം ചെയ്തത് എന്ന് പറയപ്പെടുന്നു. ഗായിക ലതാ മങ്കേഷ്കറും ഗാനരംഗത്ത് നിറഞ്ഞു നിന്ന നായിക മധുബാലയും ഈ ഗാനത്തിന്റെ പേരിൽ ഏറെ പ്രകീർത്തിക്കപ്പെട്ടു.

0: നിങ്ങൾക്കറിയാമോ, സപ്തസിന്ധു എന്നറിയപ്പെടുന്ന നദികൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമോ? ഋഗ്വേദത്തിൽ പരാമർശിക്കപ്പെടുന്ന 7 പ്രധാന നദികളാണ് സപ്തസിന്ധു എന്നറിയപ്പെടുന്നത്. സിന്ധു, സരസ്വതി, ജലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ് എന്നിവയാണ് ഈ നദികൾ. മോഡേൺ ITI
1: കേന്ദ്ര ഗവൺമെന്റിന്റെ സ്ഥിരാംഗീകാരത്തോടെ കഴിഞ്ഞ 47 വർഷമായി പ്രവർത്തിക്കുന്ന കണ്ണൂരിലെ മികച്ച സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനം.
2: ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ തുടർച്ചയായി 100% വിജയം,
1: 50% ഫീസ് ഇളവോടുകൂടിയ സ്കോളർഷിപ്പ്,
2: ട്രെയിൻ ബസ് യാത്ര കൺസെഷൻ, പഠനത്തോടൊപ്പം വരുമാനം.
1: മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ.
2: ഫോൺ 8891107.

0: ഇസ്രയേലി സംവിധായകൻ അമോസ് ഗിതായിയുടെ ഷിക്കുൻ എന്ന സിനിമയെ പരിചയപ്പെടുത്തി സംസാരിക്കുന്നു ചലച്ചിത്ര നിരൂപകനായ പി കെ സുരേന്ദ്രൻ.
1: ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇസ്രായേലി ചലച്ചിത്ര സംവിധായകരിൽ ഒരാളാണ് അമോസ് ഗിതായി. കാൻ, വെനീസ്, ബെർലിൻ, റോട്ടർഡാം എന്നീ മേളകളിലേക്ക് അദ്ദേഹത്തിന്റെ സിനിമകൾ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. 2008 ലൊക്കാർണോ ഫെസ്റ്റിവലിൽ അദ്ദേഹം ആദരിക്കപ്പെട്ടു. ഫീച്ചർ സിനിമകൾക്ക് പുറമെ ഡോക്യുമെന്ററി, വീഡിയോ ഇൻസ്റ്റലേഷൻ രംഗത്തും അദ്ദേഹം പ്രശസ്തനാണ്. അതുപോലെ അദ്ദേഹം ഫിക്ഷൻ എഴുത്തുകാരൻ കൂടിയാണ്. അദ്ദേഹം ഹൈഫയിലെ ടെക്നിയിൽ നിന്ന് ആർക്കിടെക്ചറിൽ ബിരുദവും ബെർക്ലിയിലെ കാലിഫോർണിയ സർവകലാശാലയിൽ നിന്ന് ആർക്കിടെക്ചറിൽ PhD നേടിയിട്ടുണ്ട്. അറബ് ഇസ്രയേൽ സംഘർഷത്തെക്കുറിച്ചുള്ള തന്റെ അഭിപ്രായങ്ങൾ കൊണ്ട് ഇടയ്ക്കിടെ വിവാദങ്ങൾ സൃഷ്ടിക്കുന്ന അദ്ദേഹം പൊതുസംവാദത്തിൽ സജീവമായി ഏർപ്പെടുന്നു. 1973 യോം കിപ്പൂർ യുദ്ധസമയത്ത് ഒരു ഹെലികോപ്റ്റർ റെസ്ക്യൂ ക്രൂവിന്റെ ഭാഗമായി നിർബന്ധിത സേവനം അനുഷ്ഠിക്കേണ്ടി വന്നതിനാൽ ഗിതായിക്ക് ആർക്കിടെക്ചർ പ്രവർത്തനം നിർത്തിവെക്കേണ്ടി വന്നു. അദ്ദേഹം സഞ്ചരിച്ചിരുന്ന ഹെലികോപ്റ്ററിൽ സിറിയൻ മിസൈൽ ഇടിച്ചതിനെ തുടർന്ന് ഗിതായിക്ക് കാര്യമായ പരിക്കേറ്റു. അദ്ദേഹത്തിന്റെ എല്ലാ ഭാവി പ്രവർത്തനങ്ങളെയും സ്വാധീനിക്കുന്ന ഒരു ആഘാതകരമായ അനുഭവമായിരുന്നു ഇത്. 1980 അദ്ദേഹം തന്റെ ആദ്യത്തെ മുഴുനീള ചിത്രമായ ഹൗസ് സംവിധാനം ചെയ്തു. 1948 അറബ് ഇസ്രയേൽ യുദ്ധസമയത്ത് പലായനം ചെയ്യേണ്ടി വന്നതിനാൽ പലസ്തീനിയായ ഉടമ ഉപേക്ഷിച്ച പടിഞ്ഞാറൻ ജെറുസലേമിലെ ഒരു വീടിനെ കുറിച്ചാണ് സിനിമ. അതിനുശേഷം ഇസ്രായേൽ ഭരണകൂടം വീട് നിയന്ത്രിക്കുകയും അൾജീരിയൻ ജൂത ദമ്പതികൾക്ക് വാടകയ്ക്ക് നൽകുകയും ചെയ്തു. സിനിമയുടെ വർത്തമാന കാലഘട്ടത്തിൽ ഭാവിയിലെ താമസക്കാരനായ ഒരു ഇസ്രായേലി സാമ്പത്തിക ശാസ്ത്ര പ്രൊഫസറിനു വേണ്ടി വീട് പുതുക്കിപ്പണിയുന്നത് നാം കാണുന്നു. ഈ നവീകരണ പ്രവർത്തനത്തിന്റെ ഭാഗമായ ഇസ്രായേൽ ഉടമ, കരാറുകാർ, പലസ്തീനിലെ കല്ലുപണിക്കാർ, നിർമ്മാണ തൊഴിലാളികൾ എന്നിവരിലൂടെ ഈ വീടിനെ ഇസ്രായേലി സാമൂഹിക രാഷ്ട്രീയ സംഘർഷത്തിന്റെ കേന്ദ്രമാക്കി മാറ്റുന്നു. ഇസ്രായേൽ ബ്രോഡ്കാസ്റ്റിംഗ് അതോറിറ്റി നിർമ്മിച്ച ഈ സിനിമ അവർ ടെലിവിഷനിൽ കാണിക്കേണ്ടെന്ന് തീരുമാനിച്ചു. ഈ സംഭവം അധികാരികളുമായുള്ള ഗിതായിയുടെ ബന്ധത്തെ വഷളാക്കി. തുടർന്ന് ഏതാനും ആഴ്ചകൾ പാരീസിലേക്ക് പോവാൻ തീരുമാനിച്ച ഗിതായി കുറെ കാലം അവിടെ താമസിച്ചു. ഹൌസ് ത്രയത്തിലെ മറ്റു രണ്ട് സിനിമകളാണ് എ ഹൌസ് ഇൻ ജെറുസലേം, ന്യൂസ് ഫ്രം ഹോം, ന്യൂസ് ഫ്രം ഹൌസ്. ഹൌസ് എന്ന സിനിമ കഴിഞ്ഞ് 18 ശേഷം എ ഹൌസ് ഇൻ ജെറുസലേം എന്ന സിനിമയിൽ പുതിയ താമസക്കാരെയും അയൽപ്പക്കാരെയും നിരീക്ഷിക്കുന്നതിനായി ഗിതായി തന്റെ ആദ്യ സിനിമയുടെ ലൊക്കേഷനിലേക്ക് മടങ്ങുന്നു. ന്യൂസ് ഫ്രം ഹോം എന്ന സിനിമയിൽ തന്റെ ആദ്യ സിനിമ ചിത്രീകരിച്ച് 25 ശേഷം ഗിതായി വീണ്ടും പഴയ കെട്ടിടത്തിലേക്ക് തിരിച്ചു പോകുന്നു. ആദ്യ സിനിമയിലെ കല്ലുവെട്ടുകാരന് ഇപ്പോൾ 70 അയാൾ ഇപ്പോൾ ഒരു പുതിയ ഗ്രാമത്തിൽ താമസിക്കുന്നു. യഥാർത്ഥ പലസ്തീൻ ഉടമകളായ ദജാനി കുടുംബത്തിലെ ചില അംഗങ്ങൾ ഇപ്പോൾ ജോർദാനിൽ താമസിക്കുന്നു. ആദ്യ ചിത്രവും രണ്ടാമത്തേതും ഒന്നിച്ച പൊതു ഇടമല്ല വീട്. കഥകളുടെയും ഓർമ്മകളുടെയും സംയോജനം സൈറ്റിനെ മാറ്റിസ്ഥാപിച്ചു. പ്രവാസത്തിന് തയ്യാറെടുക്കുന്നവർക്ക് ആന്തരികമായാലും ബാഹ്യമായാലും വീട് ഒരു മാനസിക ഇടമായി മാറിയിരിക്കുന്നു. ഇവിടെ സംവിധായകൻ മനുഷ്യരെക്കുറിച്ചുള്ള പുരാവസ്തു ഗവേഷകനെ പോലെ പ്രവർത്തിക്കുന്നു. 50 ഈ പ്രദേശത്തെ ബാധിച്ച രാഷ്ട്രീയ, സാമൂഹിക, പ്രാദേശിക മാറ്റങ്ങൾ പര്യവേഷണം ചെയ്യുന്നു. ഇസ്രായേലി പലസ്തീൻ ചരിത്രത്തെ സിനിമ പ്രതിഫലിപ്പിക്കുന്നു. തന്റെ ആർക്കിടെക്ചർ പഠനമായിരിക്കാം ഗിതായിയിൽ പാർപ്പിടങ്ങളോടുള്ള താല്പര്യം വർദ്ധിപ്പിച്ചത്. അദ്ദേഹത്തിന്റെ 2024 സിനിമയായ ഷിക്കുൻ ഒരു പാർപ്പിട സമുച്ചയത്തിലാണ് നടക്കുന്നത്. പല രാജ്യങ്ങളിൽ നിന്നുള്ള പല തലമുറയിൽപ്പെട്ട പല ആളുകൾ വസിക്കുന്ന ഇടമാണ് ഈ കെട്ടിടം. ഇതിൽ പലരും അഭയാർത്ഥികളായിരിക്കാം. ഈ കെട്ടിടം സമകാലിക ലോകാവസ്ഥയുടെ രൂപകമായി മാറുന്നു. യൂജിൻ അയനെസ്കോയുടെ കണ്ടാമൃഗം എന്ന നാടകത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട സിനിമയിൽ മനുഷ്യർ കണ്ടാമൃഗമായി മാറി എന്ന് സൂചനയുണ്ട്. ഇതിന്റെ ഭാഗമെന്നോണമായിരിക്കാം ഒരു യുവതി തലയിൽ കണ്ടാമൃഗത്തിന്റെ കൊമ്പ് കെട്ടുന്നു. ഒരു പക്ഷേ അവളുടെ ഇഷ്ടത്തിന് വിരുദ്ധമായിരിക്കാം ഈ മാറ്റം. ചിലർ ഇതിനെ എതിർക്കുന്നു. എല്ലായിടത്തും തിന്മയുണ്ടോ? നമ്മൾ ശരിക്കും ഒരു കഷ്ടകാലത്താണ് ജീവിക്കുന്നത്. ചില ഭീഷണികളെക്കുറിച്ച് ആളുകൾ സംസാരിക്കുന്നു.

0: അസഹിഷ്ണുതയുടെയും ഏകാധിപത്യ ചിന്തയുടെയും ആവിർഭാവത്തിന്റെ കഥയാണ് സിനിമ നമ്മോട് പറയുന്നത്. ഹമാസ് ഇസ്രയേലിനെ ആക്രമിക്കുന്നതിന് മുമ്പാണ് സിനിമ പിറന്നത്. ഫെമിനിസ്റ്റ് ഗ്രൂപ്പുകൾ, സൈനികർ, അക്കാദമിക് വിദഗ്ധർ, സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ എന്നിവർ പലസ്തീനുകൾക്കും ഇസ്രായേലികൾക്കും ഇടയിൽ സമാധാനപരമായ സഹവർത്തിത്വത്തിനായി കാമ്പയിൻ നടത്തുകയും നെത്യാഹുവിന്റെ തീവ്ര വലതുപക്ഷ സർക്കാരിന്റെ നിയമ സംവിധാനം പരിഷ്കരിക്കാനുള്ള ശ്രമത്തിനെതിരെ ജനങ്ങൾ വലിയ പ്രതിഷേധം നടത്തുകയും ചെയ്ത നാളുകളിലായിരുന്നു സിനിമ പിറക്കുന്നത്. സിനിമ സമകാലിക സംഭവങ്ങളിലേക്കുള്ള ചൂണ്ടുപലകയാണ്. അയനസ്കോയുടെ നാടകത്തിൽ ഒരു ചെറിയ ഫ്രഞ്ച് പട്ടണത്തിലെ നിവാസികൾ കണ്ടാമൃഗങ്ങളായി മാറുന്നു. എന്നാൽ ഈ ബഹുജന രൂപാന്തരീകരണത്തിന് വഴങ്ങാത്ത ഒരേയൊരു മനുഷ്യൻ കേന്ദ്ര കഥാപാത്രമായ ബെറഞ്ചറാണ്. ഫാസിസത്തിന്റെ ഉയർച്ചയോടുള്ള പ്രതികരണമായും വിമർശനമായും ഈ നാടകം ഇന്നും വായിക്കപ്പെടുന്നു. സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്ന മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും നീളം കൂടിയ കെട്ടിടത്തിന്റെ ആർക്കിടെക്ചർ ഗിതായി വളരെ ഭാവനാത്മകമായി സിനിമയുടെ ഭാഗമാക്കുന്നു. അതിന്റെ സ്ഥലപരമായ ക്രമീകരണങ്ങൾ, പരിപ്രേക്ഷ്യം, കോണുകൾ, നിർമ്മാണ സാമഗ്രികൾ എന്നിവ വ്യത്യസ്ത കഥാപാത്രങ്ങളെയും പ്രവർത്തനങ്ങളെയും തുടർച്ചയായി അവതരിപ്പിക്കാൻ സഹായിക്കുന്നു. കെട്ടിടത്തിന്റെ ഇടനാഴിയിലും ബേസ്മെന്റിലുമായി ചിത്രീകരിച്ച സിനിമയിൽ വളരെ നീളം കൂടിയ ടേക്കുകളും പാനിംഗ് ഷോട്ടുകളുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരേ ഷോട്ടിൽ തന്നെ വ്യത്യസ്ത കഥാപാത്രങ്ങൾ വന്നു പോകുന്നു, അവർ പരസ്പരം കാണാത്തതുപോലെ. ഇടനാഴിയിൽ മൂന്നുപേർ പുതിയ നിർമ്മാണ പ്രവർത്തനത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് നടന്നു വരുന്നു. പശ്ചാത്തലത്തിൽ ഒരാൾ സംഗീത ഉപകരണം വായിക്കുന്നത് നാം കാണുന്നു. ഒരു സ്ത്രീ ആത്മഗതമെന്നോണം പ്രേക്ഷകരോട് സംസാരിക്കുന്നു. പെട്ടെന്ന് കണ്ണാടി ജനലിലൂടെ അവൾ കണ്ടാമൃഗത്തെ കണ്ടു എന്ന് പറയുന്നു. ഇതിനിടയിൽ ഒരാൾ നമ്മെ 1945 കൊണ്ടുപോകുന്നു. വേദി മാറുന്നില്ല. അതേ വേദിയിൽ പിന്നീട് രണ്ടുപേർ നഗരത്തിൽ പെരുകുന്ന കണ്ടാമൃഗത്തെക്കുറിച്ച് സംസാരിച്ച് നടന്നു വരുന്നു. അവർ നടന്നു നീങ്ങുമ്പോൾ ഇടനാഴിയിൽ മറ്റു രണ്ടുപേർ സംസാരിക്കുന്നു. ഇതെല്ലാം ക്യാമറയുടെ ചലനങ്ങളിലൂടെയാണ് പിടിച്ചെടുക്കുന്നത്. ആർക്കിടെക്ചർ പോലെ തന്നെ കോറിയോഗ്രാഫിയും ശ്രദ്ധേയമാണ്. ക്യാമറയുടെയും കഥാപാത്രങ്ങളുടെയും ബേസ്മെന്റിലെ വാഹനങ്ങളുടെയും കോറിയോഗ്രാഫി. അതിൽ പ്രധാനം ഫിലിം മേക്കിംഗ് ടൂൾ പോലെ ഉപയോഗിച്ച കുട്ടികൾ ഒരു കാൽ നിലത്ത് കുത്തി ചവിട്ടി ഓടിക്കുന്ന ഇരുചക്രമുള്ള ഉയരം കുറഞ്ഞ ട്രോട്ടിനെന്നിൻ്റെതാണ്. ഇവയൊക്കെ ചേർന്ന് സിനിമയ്ക്ക് ഒഴുകുന്ന സ്വഭാവം പകരുന്നു. സിനിമയുടെ അവസാനത്തിൽ പലസ്തീൻ എഴുത്തുകാരൻ മെഹമ്മൂദ് ദാർവിഷിന്റെ മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കുക എന്ന കവിതയുണ്ട്. അതുപോലെ ഉംബർട്ടോ ഇക്കോയുടെ ഭീരുത്വത്തെക്കുറിച്ചുള്ള ഉദ്ധരണികളും ഇസ്രായേൽ പത്രപ്രവർത്തകയും എഴുത്തുകാരിയുമായ അമീറ ഹാസിന്റെ ഞങ്ങളുടെ കുട്ടികൾ ചോദിക്കും, നിങ്ങൾക്ക് എങ്ങനെ ഇത്രയും വർഷങ്ങളായി പലസ്തീനികൾക്കെതിരെ അനീതികളും അതിക്രമങ്ങളും നടത്താൻ കഴിയുന്നു എന്ന പ്രശസ്ത വാചകവും ഒപ്പം അയനസ്കോയുടെ നാടകത്തിൽ നിന്നുള്ള ചില ഭാഗങ്ങളും ഉൾക്കൊള്ളുന്നു.
1: ഇസ്രയേലി സംവിധായകൻ അമോസ് ഗിതായിയുടെ ഷിക്കുൻ എന്ന സിനിമയെ പരിചയപ്പെടുത്തി ഇതുവരെ സംസാരിച്ചത് ചലച്ചിത്ര നിരൂപകനായ പി കെ സുരേന്ദ്രൻ.
2: സിനിമ പാരഡൈസോ വിശ്വോത്തര സിനിമകളെ പരിചയപ്പെടാം.
3: അനുഭവം സാക്ഷ്യം. ഗുരു നിത്യചൈതന്യയതിയുടെ ശിഷ്യനും ആത്മീയ പ്രഭാഷകനും എഴുത്തുകാരനുമായ ഷൗക്കത്തിന്റെ ഹിമാലയൻ യാത്രാനുഭവങ്ങളിലൊന്ന്.
4: ഏതൊരു മനുഷ്യന്റെയും, പ്രത്യേകിച്ച് ഒരു സ്വതന്ത്രമായിട്ട് ജീവിക്കുന്ന ഏതൊരു മനുഷ്യന്റെയും സ്വപ്നമാണ് ഒരിക്കലെങ്കിലും ഹിമാലയത്തിലൊന്ന് പോവുക. ഹിമാലയത്തിന് നമ്മുടെ ഉള്ളിലൊരു സ്ഥാനമുണ്ട്. പല രീതിയിൽ പ്രകൃതിയെ സ്നേഹിക്കുന്നവർക്കുണ്ട് ഒരു സ്ഥാനമുണ്ട്, അഡ്വഞ്ചറസ് ആയിട്ടുള്ള ആളുകൾക്കൊരു സ്ഥാനമുണ്ട്, ഭക്തിയുള്ള ആളുകൾക്കൊരു സ്ഥാനമുണ്ട്. അപ്പോൾ ഏത് തരത്തിലും ജീവിക്കുന്ന ആളുകൾക്ക് സ്വപ്നമായിട്ടിരിക്കുന്ന ഒരിടമാണ് എപ്പോഴും ഹിമാലയം. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഹിമാലയം ഒരു അത്ഭുതമല്ല, അത് ഒരുപാട് റിയലിസ്റ്റിക് ആയിട്ടുള്ള എങ്ങനെയാണ് ജീവിതത്തെ കാണേണ്ടത് എന്ന് എന്നെ പഠിപ്പിച്ചൊരു ഗുരു എൻ്റെ പിന്നിലിരിക്കുന്നതുകൊണ്ട് അത്ഭുതങ്ങളൊന്നും എന്നെ സ്വാധീനിക്കാറില്ല. അപ്പോൾ ഗുരു സമാധിയായി 41-ാം ദിവസം ഗുരുകുലത്തിലൊരു മീറ്റിംഗ് കൂടുന്ന സമയത്ത് ഗായത്രി എന്ന് പറയുന്ന ഗുരുവിന്റെ ശിഷ്യയായിരുന്ന ഒരു സുഹൃത്ത് ഞാൻ ഹിമാലയത്തിൽ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു പിന്നെ ഗായത്രിയുടെ കൂടെ പോവാം. അങ്ങനെയാണ് ഞാൻ ഗായത്രിയോട് ഞാനും കൂടെ വരാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഒരുമിച്ച് ഹിമാലയത്തിലൊക്കെ പോകും. അപ്പൊ ഹിമാലയം എന്ന് പറയുമ്പോ എനിക്ക് ആദ്യം ഓർമ്മ വരെ ഗോമുഖിലെ ഒരു യോഗിയാണ്. ഞങ്ങളൊരു തപോവനത്തിലേക്ക് പോയി. പോണ സമയത്ത് ഞങ്ങൾ ആ യോഗി അവിടെയൊക്കെ ഇരിക്കുന്നുണ്ട്, നമ്മൾ ശ്രദ്ധിച്ചൊന്നുമില്ല. തപോവനത്തിൽ പോയിട്ട് നമ്മൾ തിരിച്ചു വരുന്നു, കാലൊക്കെ പൊട്ടി പൊളിഞ്ഞ്, ഒരിത്തിരി കുടിക്കാൻ ഇത്തിരി വെള്ളം കിട്ടിയാൽ മതി എന്ന് വിഷമിച്ചിട്ടാണ് ഈ വരുന്നത്. അപ്പൊ നേരെ ഇദ്ദേഹത്തെ പ്രയാഗിരി എന്ന് പറയുന്ന ഒരു യോഗിയാണ്, ഗോമുഖിന്റെ തീരത്ത് ഒരു ടെന്റ് അടിച്ച് കഴിയുന്ന ഒരു യോഗിയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ മുമ്പിൽ കുറച്ച് പേര് ഇരിപ്പുണ്ട്. അപ്പൊ ഞങ്ങൾ നേരെ അങ്ങോട്ടേക്ക് കയറി ചെന്നു. കയറി ചെന്ന സമയത്ത് ആളിങ്ങനെ കൈ ചൂണ്ടി. അപ്പൊ അദ്ദേഹം ഒരു ചെറിയൊരു മഗ്ഗിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്, കാല് കഴുകിക്കോളാൻ ഇങ്ങനെ കാണിച്ചു. നോക്കുമ്പോ ഇളം ചൂട് വെള്ള. അപ്പൊ നമ്മള് തണുത്ത് കാലൊക്കെ പൊട്ടിയിട്ടാ വരുന്നത്. അപ്പൊ ഇളം ചൂട് വെള്ളത്തിനുള്ള കാല് കഴുകിയ ഒരു സ്വർഗം കണ്ട പോലെ തോന്നി. അവിടെ അദ്ദേഹം ഇങ്ങനെ ബാക്കിലോട്ട് കഴിഞ്ഞ ഉള്ളിൽ കയറി ഇരുന്നോളാൻ പറഞ്ഞു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ആള് ഈ ആളുകളോട് സംസാരിക്കുന്നതിനിടയിൽ തന്നെ കുറച്ച് അരിയൊക്കെ എടുത്ത് ക്ലീൻ ചെയ്ത് പരിപ്പൊക്കെ ഇട്ടിട്ട് കുക്കറിലാക്കി സ്റ്റൗവിലൊക്കെ വെക്കുന്നുണ്ട്. അതൊക്കെ ആളുണ്ടാക്കി രണ്ട് പാത്രത്തിലാക്കി ഞങ്ങൾക്ക് ബാക്കിൽ വെച്ചു. ഞങ്ങളോട് എവിടെന്നാണ് എന്താണ് പേരെന്താണ് ഒന്നും ചോദിക്കുന്നില്ല, കഴിച്ചോളാൻ പറഞ്ഞു. ഭക്ഷണമെല്ലാം കഴിച്ച് പാത്രം ആൾ തന്നെ വാങ്ങി കഴുകി വെച്ചു, നമ്മളെ കഴുകാനൊന്നും അനുവദിച്ചില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ പോയി. പിന്നെ അദ്ദേഹം തിരിഞ്ഞിട്ട് ആദ്യമായിട്ട് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഇതിലൂടെ കടന്നുപോയി എന്നെ ഒന്നും മൈൻഡ് ചെയ്യാതെ. അങ്ങനെ കുറെ തമാശയൊക്കെ പറഞ്ഞ് ഞങ്ങൾ കുറെ സമയം സംസാരിച്ചിരുന്നു, സമയം പോയത് അറിഞ്ഞില്ല. അപ്പൊ ഞങ്ങൾക്ക് വീണ്ടും 5 കിലോമീറ്റർ പോയിട്ട് ഭോജ് ബാസ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് താമസിക്കേണ്ടത്. അപ്പൊ രാത്രിയായപ്പോൾ പറഞ്ഞു, ഇനി നിങ്ങൾ പോകണമെന്നില്ല, ഇവിടെ ഒരു ടെന്റ് ഉണ്ട്, അപ്പൊ അവിടെ നിങ്ങൾക്ക് താമസിക്കാൻ വേണമെങ്കിൽ നിങ്ങളെപ്പോലെയുള്ള സാധകന്മാർ വരുമ്പോൾ ഞാൻ അവിടെ കൊടുക്കാറുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി. അദ്ദേഹം വന്നു, കൂടെ വന്നു, ഉള്ളിലാക്കി തന്നിട്ട് ആള് തിരിച്ചുപോയി. ഗോമുഖം എന്ന് പറയുന്നത് വലിയ ഐസിന്റെ കട്ടകൾ തമ്മിൽ അടർന്ന് വീണ് അത് കൂട്ടിയിടിച്ച് വെള്ളമായിട്ട് മാറി ഭയങ്കര ശബ്ദത്തിൽ ഒഴുകുന്ന ഒരു സ്ഥലമാണ്. പേടിച്ചു പോകുന്ന ഒരു ശബ്ദമാണ്, ശക്തമായിട്ടുള്ള തണുപ്പും. ആ സമയത്ത് പാതിരായ സമയത്ത് കുറെ കഴിഞ്ഞപ്പോൾ ഒരാളുടെ ശബ്ദം കേൾക്കുന്നു, എന്തോ ഹിന്ദിയിൽ പറഞ്ഞിട്ട് വരുന്നത്. അപ്പൊ ഞങ്ങൾ വെച്ച് വല്ല സൂക്ഷ്മ ജീവികളായി പേടിച്ചു പോയി, വല്ല യോഗിമാരായിരിക്കും എന്ന് കരുതി ഭയന്ന് പോയി. അപ്പൊ ഇല്ല, ഞാനാണെന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹമാണ് വന്നത്. ഇദ്ദേഹം വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ തുറക്കണ്ട. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഓർത്തത്, ടെന്റിന്റെ ഒരു ഭാഗം ചെറുതായി കീറിയിട്ടുണ്ട്, അപ്പോ അതിലൂടെ കാറ്റുള്ളിൽ കയറി നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റില്ല, അതുകൊണ്ട് അത് ഞാൻ പുറത്തിരുന്ന് തുന്നിക്കോളാം. അദ്ദേഹം പുറത്തിരുന്നത് തുന്നിക്കുട്ടി തിരിച്ചുപോയി. ഇതാണ് എനിക്ക് ഹിമാലയം. ഒരു യോഗി എന്ന് പറഞ്ഞാൽ എനിക്ക് മോതിരം ഉരി തരുന്ന ആളോ പറക്കുന്ന ആളോ ഒന്നും അല്ല. ഹിമാലയത്തിൽ ഇങ്ങനെ ജീവിതത്തിന്റെ മൂല്യം എന്ന് പറയുന്നത്, ശ്രദ്ധ എന്ന് പറയുന്നത്, ധ്യാനം എന്ന് പറയുന്നത്, തപസ്സെന്ന് പറയുന്നത് എന്താണെന്ന് എന്നെ പഠിപ്പിച്ച യോഗിയാണത്. എനിക്ക് എന്റെ മുമ്പിലൂടെ ഒരു യോഗി പറന്നു പോയാലൊന്നും തോന്നില്ല, അപ്പോഴും ഈ യോഗിക്ക് അവിടെ സ്ഥാനമുണ്ട്. ആയിരക്കണക്കിന് ശിഷ്യന്മാരുള്ള ഒരു യോഗിയാണ് അദ്ദേഹം. പക്ഷെ അദ്ദേഹത്തിന്റെ ശ്രദ്ധ, ഈ തണുപ്പുള്ളിൽ കയറിയ ടെന്റിൽ കയറിയാൽ അവർക്ക് ഉറങ്ങാൻ കഴിയില്ലെന്ന് പറഞ്ഞ് അറിഞ്ഞ് വന്ന് പുറത്തിരുന്ന് തുന്നി അദ്ദേഹം കടന്നുപോയി. പിറ്റേന്ന് രാവിലെ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. പക്ഷെ രാവിലെ ഞങ്ങൾ എണീറ്റ്, ഒരുവിധം എണീറ്റ് ടെന്റ് മെല്ലെ തുറന്ന് പുറത്തേക്ക് വന്നപ്പോൾ ഒരാളുണ്ട് അവിടെ കുന്തക്കാലിൽ ഒരു ഫ്ലാസ്കിൽ ചായ ആയിട്ടിരിക്കുന്നു, യോഗിയാണ്. അപ്പം അദ്ദേഹം ഉടനെ രണ്ട് ഗ്ലാസ് ചായ ഒന്നും ഇപ്പോൾ പുറത്തിറങ്ങണ്ട, ഭയങ്കര തണുപ്പാണ്, നിങ്ങൾ ചായ കുടിച്ച് കുറച്ച് നേരം ഇവിടെ അകത്തന്നെ ഇരുന്നോളൂ, എന്നിട്ട് ശരീരം ഒന്ന് ചൂടായിട്ട് പുറത്തിറങ്ങിയാൽ മതി എന്ന് പറഞ്ഞു. ആ വ്യക്തിയിലൂടെയാണ് നമ്മൾ യോഗിയെ കാണുന്നത്. ഈ വലിയ മഞ്ഞുമൂടിയ ഹിമാലയത്തേക്കാൾ കൂടുതൽ എന്റെ ഹൃദയത്തിൽ ഹിമാലയം പോലെ നിൽക്കുന്നത് ഇങ്ങനെ അവിടെ കണ്ടുമുട്ടിയ കുറച്ച് മനുഷ്യരും യോഗിമാരും അവരുടെ വളരെ മൂല്യവത്തായിട്ടുള്ള ജീവിതവും അവരുടെ കരുണയും ദയയും സഹാനുഭൂതിയൊക്കെയാണ്.
2: ഗുരു നിത്യചൈതന്യയതിയുടെ ശിഷ്യനും എഴുത്തുകാരനും ആത്മീയ പ്രഭാഷകനുമായ ഷൗക്കത്തിന്റെ ഹിമാലയൻ യാത്രാ അനുഭവമാണ് ഇതുവരെ കേട്ടത്. അനുഭവം സാക്ഷ്യം.
5: മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിച്ചത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
2: മോഡേൺ ITI
6: കേന്ദ്ര ഗവൺമെന്റിന്റെ സ്ഥിരാംഗീകാരത്തോടെ കഴിഞ്ഞ 47 വർഷമായി പ്രവർത്തിക്കുന്ന കണ്ണൂരിലെ മികച്ച സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനം.
5: PSC അംഗീകൃത ഡ്രാഫ്റ്റ്സ്മാൻ, സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഓട്ടോമൊബൈൽ, റഫ്രിജറേഷൻ ആൻഡ് AC എന്നീ ദ്വിവത്സര എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
6: മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ.
5: ഫോൺ 8891107238.
7: ആകാശവാണി കണ്ണൂർ.
8: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ. പ്രായോജകർ
9: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
8: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
10: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്.
7: റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. രാവിലെ 9:57 കണ്ണൂരിലെത്തേണ്ട 1:22:01, ലോകമാനത്തിലേക്ക് തിരുവനന്തപുരം നോർത്ത് ഗരീബ് രഥ് 24 മിനിറ്റും 10:55 എത്തേണ്ട 1:65 ബംഗളൂരു കോഴിക്കോട് എക്സ്പ്രസ് 36 മിനിറ്റും വൈകി ഓടുകയാണ്.
9: ഇതുവരെ കേട്ടത് റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ.
11: പ്രായോജകർ
9: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ എടപ്പാൾ കൂട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
11: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
12: കണ്ണൂരിന് അഭിമാന നേട്ടം. മേജർ രവീസ് ട്രെയിനിംഗ് അക്കാദമിയിൽ നിന്നും ഇന്ത്യൻ സേനയിൽ ജോലി നേടിയ 47 കുട്ടികൾക്ക് 2026 June 14 ഞായറാഴ്ച രാവിലെ 9 മണിക്ക് കണ്ണൂർ കാൽറ്റിക്സിലുള്ള ചേംബർ ഹാളിൽ വെച്ച് യാത്രയയപ്പ് നൽകുന്നു. 47 കുട്ടികൾ ഒരുമിച്ച് സൈന്യത്തിലേക്ക് പോകുന്ന അപൂർവമായ ഈ യാത്രയയപ്പിന് മേജർ രവി നേരിട്ട് നേതൃത്വം നൽകുന്നു. പുതിയ ബാച്ചിൽ പ്രവേശനം നേടാനുള്ള കുട്ടികൾക്ക് പ്രീ റിക്രൂട്ട്മെന്റ് ക്യാമ്പിൽ പങ്കെടുത്ത് പ്രവേശനം നേടാനും അവസരം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 8714 333 577.
13: 16 വർഷത്തെ പരിവർത്തന മികവുമായി മലബാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി അഞ്ചരക്കണ്ടി എഞ്ചിനീയറിംഗ് കോളേജിൽ
14: സ്കോളർഷിപ്പോടുകൂടിയുള്ള ബിടെക് എംടെക് എഞ്ചിനീയറിംഗ്,
13: ബിടെക് സിവിൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, കൂടാതെ ബിടെക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സൈബർ സെക്യൂരിറ്റി എന്നീ അത്യാധുനിക കോഴ്സുകളിലേക്കും സ്കോളർഷിപ്പോടുകൂടി പഠിക്കാം.
14: അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
13: ഇന്ന് തന്നെ നിങ്ങളുടെ സീറ്റുകൾ ബുക്ക് ചെയ്യും.
14: ഫോൺ 9778769134, മറ്റൊരു നമ്പർ 0497285005.
15: തലകറക്കവും ഇയർ ബാലൻസിന്റെ പ്രശ്നങ്ങളും നിങ്ങളെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ടോ? കണ്ണൂർ റേഡിയന്റ് ENT ഹോസ്പിറ്റലിൽ ലഭിക്കുന്ന വീഡിയോ നിസ്റ്റാഗ്മോഗ്രഫി അല്ലെങ്കിൽ VNG ടെസ്റ്റ് കൊണ്ട് തലകറക്കത്തിന്റെ കൃത്യമായ കാരണം കണ്ടെത്തി നിങ്ങളുടെ തലകറക്കം മാറ്റാം. ഈ അത്യാധുനിക പരിശോധന നിങ്ങൾക്ക് ചുരുങ്ങിയ ചെലവിൽ ലഭിക്കുന്നതാണ്. ENT ചികിത്സയിൽ ഉത്തര മലബാറിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഹോസ്പിറ്റൽ റേഡിയന്റ് ENT ഹോസ്പിറ്റൽ, നാഷണൽ ഹൈവേ, കാൽടെക്സ്, കണ്ണൂർ. വിളിക്കൂ 854-77-69-268.
16: നേത്രപരിചരണ രംഗത്ത് 50 വർഷത്തെ സേവന മികവുമായി ഡോക്ടർ ബഡ്സ് നേത്രജ്യോതി ഹൈ ഹോസ്പിറ്റൽ ഇപ്പോൾ മട്ടന്നൂരിൽ.
17: അത്യാധുനിക തീവ്ര ശസ്ത്രക്രിയാ വിഭാഗം, കോർണിയ, ഡയബറ്റിക് റെറ്റിനോപ്പതി, ഗ്ലോക്കോമ വിഭാഗങ്ങൾ,
16: കുട്ടികളുടെ പ്രത്യേക വിഭാഗം.
17: ഡോക്ടർ ബഡ്സ് നേത്രജ്യോതി ഹൈ ഹോസ്പിറ്റൽ, വായന്തോട്, മട്ടന്നൂർ.
16: ഫോൺ 8590460017.
17: ബ്രാഞ്ചസ് ചിറവക്ക്, തളിപ്പറമ്പ, അശോക ഹോസ്പിറ്റൽ, കണ്ണൂർ.
18: പുതിയ സ്കൂൾ, പുതിയ ഫ്രണ്ട്സ്, പുതിയ യൂണിഫോം, കൂടെ പുതിയ ലാപ്ടോപ്പ് ആയാലോ?
19: ലാപ്ടോപ്പോ?
18: അതെല്ലോ, കമ്പ്യൂട്ടർ കെയറിന്റെ സ്കൂൾ റീഓപ്പണിംഗ് മെഗാ സെയിൽ. ലാപ്ടോപ്പ്, CCTV, കമ്പ്യൂട്ടർ ഉൾപ്പെടെ എല്ലാം ഇപ്പൊ നല്ല ഓഫറിലും ബെസ്റ്റ് പ്രൈസിലും സ്വന്തമാക്കാം.
20: ഈ സ്കൂൾ സീസണിലെ സ്മാർട്ട് ചോയ്സ് കമ്പ്യൂട്ടർ കെയർ. കമ്പ്യൂട്ടർ എന്നാൽ കമ്പ്യൂട്ടർ കെയർ.
7: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ FM ഡയറി ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും നാളെ രാവിലെ 7 മണിക്ക്. ഇനി 8 മണിക്ക് സമാചാർ പ്രഭ, തുടർന്ന് 8:15 മോർണിംഗ് ന്യൂസ് ഡൽഹി.
21: बेटा, मैं कल अपने भतीजे के घर होके आया. मैं देखकर हैरान रह गया कि वो लोग दिन भर AC चलाते हैं, रोज वॉशिंग मशीन चलाते हैं, घर में दो दो फ्रिज हैं, फिर भी उसका बिजली बिल पता है कितना आता है? 0. मैंने पूछा तो भतीजा बोला, चाचा जी, सब ऊपर वाले की दया है. मतलब सोलर पैनल की. मैंने सोचा अब तो लगवाना ही पड़ेगा.
22: PM सूर्य घर मुफ्त बिजली योजना, जुड़ने के लिए रजिस्टर करें PM सूर्य घर.gov.in पर.
23: हर घर सूर्य घर.
24: नमस्कार, आकाशवाणी से समाचार प्रभात के साथ मैं मुकेश कुमार. गृह मंत्री अमित शाह आज नई दिल्ली में भूमि पत्तन प्रबंधन प्रणाली का शुभारंभ करेंगे. अंतर्राष्ट्रीय ब्रिक्स कृषि सम्मेलन आज से इंदौर में शुरू होगा. मस्कत में भारतीय दूतावास ने हॉर्मुज जल डमरू मध्य में MT मारीवेक्स जहाज में लगी आग की घटना में सभी 24 भारतीय नाविकों की सुरक्षित होने की पुष्टि की. ईरान और इसराइल ने एक दूसरे पर हमले रोकने की घोषणा की. युद्ध विराम का उल्लंघन होने पर फिर से जवाबी कार्रवाई की चेतावनी भी दी. अमरीका की संघीय अदालत ने राष्ट्रपति डोनाल्ड ट्रंप के H-1B वीजा के लिए प्रस्तावित $1,00,000 का शुल्क रद्द किया. और भारत ए और श्रीलंका ए क्रिकेट टीमों के बीच त्रिकोणीय एक दिवसीय श्रृंखला का पहला मैच आज श्रीलंका के दाम्बुला में. गृह मंत्री अमित शाह आज नई दिल्ली में भूमि पत्तन प्रबंधन प्रणाली का शुभारंभ करेंगे. इसका उद्देश्य तकनीकी सहायता से सीमा पार व्यापार और यात्रियों की आवाजाही अधिक सुगम, पारदर्शी और सुरक्षित बनाना है. ब्यौरा हमारी संवाददाता से.
0: गृह मंत्रालय ने कहा ये प्लेटफॉर्म व्यापार सुगमता संपर्क राष्ट्रीय सुरक्षा को मजबूत करने और 2047 तक विकसित भारत के संकल्प के अनुरूप है। LPMS एक डिजिटल प्लेटफॉर्म है जिसे भूमि बंदरगाहों के संचालन को एकीकृत प्रणाली में समाकलित करने के लिए डिजाइन किया गया है। ये प्रणाली कार्गो और यात्री प्रसंस्करण के लिए स्लॉट बुकिंग भुगतान ट्रैकिंग और सिंगल विंडो क्लीयरेंस सहित संपूर्ण डिजिटल कार्य प्रभावी प्रदान करेगी। इस अवसर पर गृह मंत्री मेघालय के दावकी और त्रिपुरा के श्रीमंतपुर लैंडपोर्ट में नव विकसित हितधारक आवास सुविधाओं का भी उद्घाटन करेंगे जिससे सीमा प्रबंधन और कर्मियों के लिए बुनियादी ढांचागत सहायता मजबूत होगी। शिवांग मिश्रा आकाशवाणी समाचार दिल्ली।
24: अंतर्राष्ट्रीय ब्रिक्स कृषि सम्मेलन आज से मध्य प्रदेश के इंदौर में शुरू हो रहा है। सम्मेलन में 21 देशों के कृषि मंत्री वरिष्ठ अधिकारी और विशेषज्ञ हिस्सा ले रहे हैं। इनमें ब्राजील चीन रूस और दक्षिण अफ्रीका शामिल हैं। कृषि मंत्री शिवराज सिंह चौहान ने कहा है कि बैठक में मुख्य रूप से किसानों की आय रोजगार आजीविका कृषि ऋण और बाजार तक पहुंच बढ़ाने पर चर्चा होगी।
1: खाद्य सुरक्षा पोषण और आजीविका खाद्य सुरक्षा सुनिश्चित करनी है भरपूर खाद्यान्न मिले सुरक्षित और पौष्टिक भोजन और किसान की आय भी बढ़े और जीवन स्तर में भी सुधार हो। कृषि व्यापार और सहयोग ये प्राथमिकता एक दूसरे देश में व्यापार की संभावनाएं भी बढ़े और सहयोग भी बढ़े आपस में निवेश भी आए टेक्नोलॉजी का आदान प्रदान भी हो बाजार तक पहुंच भी आसान बने एक दूसरे देश में ताकि मिलकर एक साझा प्रगति को बढ़ावा दे सके।
24: हमारे संवाददाता ने बताया है कि सम्मेलन का उद्देश्य कृषि क्षेत्र में सहयोग नवाचार और खाद्य सुरक्षा मजबूत करना है।
3: भारत की अध्यक्षता में आयोजित इस सम्मेलन में ब्राजील चीन रूस दक्षिण अफ्रीका सहित कुल 21 देशों के कृषि मंत्री वरिष्ठ अधिकारी और विशेषज्ञ भाग लेंगे। 13 जून तक चलने वाले इस सम्मेलन की शुरुआत कृषि कार्य समूह की बैठकों से हो रही है। सम्मेलन में खाद्य सुरक्षा कृषि नवाचार जलवायु अनुकूल खेती कृषि व्यापार और छोटे किसानों के सशक्तिकरण जैसे अहम विषयों पर चर्चा होगी। 12 जून को कृषि मंत्रियों का विशेष संवाद आयोजित होगा जिसका फोकस लघु किसानों महिलाओं एवं युवाओं के माध्यम से भविष्य की खाद्य सुरक्षा पर रहेगा। अभिनव गोयल आकाशवाणी भोपाल।
24: स्वास्थ्य और परिवार कल्याण मंत्री जगत प्रकाश नड्डा आज नई दिल्ली में प्रधानमंत्री सुरक्षित मातृत्व अभियान के 10 वर्ष पूरे होने के अवसर पर राष्ट्रव्यापी समारोहों का शुभारंभ करेंगे। इस अभियान का उद्देश्य सुरक्षित गर्भावस्था और मातृत्व को सुनिश्चित करना है। प्रधानमंत्री नरेंद्र मोदी ने 9 जून 2016 को इस योजना की शुरुआत की थी। समारोह के दौरान श्री नड्डा 75 रुपए का स्मारक सिक्का और 5 रुपए का डाक टिकट भी जारी करेंगे। प्रधानमंत्री नरेंद्र मोदी के दूरदर्शी नेतृत्व में पिछले 12 वर्ष में सबका साथ सबका विकास सबका विश्वास और सबका प्रयास के आधार पर भारत में उल्लेखनीय प्रगति हुई है। आकाशवाणी समाचार मोदी सरकार के 12 वर्षों के विभिन्न प्रमुख क्षेत्रों में किए गए प्रयासों पर एक विशेष श्रृंखला प्रस्तुत कर रहा है। आज के अंक में हम स्वास्थ्य सेवाओं के क्षेत्र में सरकार के प्रयासों की जानकारी देंगे।
4: पिछले 12 वर्षों में केंद्र सरकार ने देश की स्वास्थ्य व्यवस्था को काफी मजबूत किया है जिससे यह पहले की तुलना में अधिक सुलभ किफायती और बेहतर गुणवत्ता वाली बन गई है। 2018 में प्रधानमंत्री मोदी ने दुनिया की सबसे बड़ी स्वास्थ्य बीमा योजना आयुष्मान भारत प्रधानमंत्री जन आरोग्य योजना की शुरुआत की। इस योजना के तहत सामाजिक आर्थिक रूप से कमजोर गरीब परिवारों को हर साल प्रति परिवार 5 लाख रुपए तक का मुफ्त स्वास्थ्य बीमा दिया जा रहा है। इस योजना के तहत अब तक 44 करोड़ से अधिक आयुष्मान कार्ड बनाए जा चुके हैं और 1,80,000 करोड़ रुपए से अधिक का इलाज उपलब्ध कराया गया। वहीं सरकार ने अक्टूबर 2024 में इस योजना का विस्तार करते हुए आयुष्मान भारत व्यय वंदन योजना की शुरुआत की जिसके तहत 70 वर्ष से अधिक उम्र के सभी बुजुर्गों को भी स्वास्थ्य बीमा कवर दिया गया। आकाशवाणी समाचार से बात करते हुए दिल्ली के रोहित सिंह ने बताया कि इस कार्ड से अब वे निजी अस्पतालों में भी इलाज करा सकते हैं।
19: आयुष्मान कार्ड से मुझे बहुत फायदा होगा, क्या तो मैं प्राइवेट हॉस्पिटल में भी इलाज करवा सकूंगा अपना और अपनी फैमिली का, इससे मुझे मतलब 5 लाख रुपए मिलेंगे।
4: वहीं सरकार ने हर मोहल्ले में प्राथमिक स्वास्थ्य सेवा देने के लिए 1,86,000 आयुष्मान आरोग्य मंदिर भी स्थापित किए। इसके अलावा प्रधानमंत्री भारतीय जन औषधि परियोजना के तहत भी लोगों को सस्ती और अच्छी गुणवत्ता वाली जेनरिक दवाइयां उपलब्ध कराई जा रही है। आकाशवाणी समाचार से बात करते हुए बिहार के दिलीप कुमार ने बताया कि जन औषधि केंद्रों पर दवाइयां बहुत कम कीमत पर मिल जाती है।
25: यहां पर बहुत ही सस्ता है, 100 का दवाई 10 रुपए में मिल रहा है।
2: बहुत ही हमको रिलीफ मिल रहा है, दवाई काम भी कर रहा है और हमारा रुपया का बहुत बचत हो रहा है। मैं गरीब आदमी आराम से दवाई खा के ठीक ठाक रहता हूँ।
4: सरकार ने बढ़ती स्वास्थ्य आवश्यकताओं को ध्यान में रखते हुए मेडिकल शिक्षा का भी विस्तार किया है। 2014 में जहां सिर्फ 8 एम्स थे, अब वह बढ़कर 23 हो गई है। इसके अलावा मेडिकल कॉलेजों की संख्या भी 387 से बढ़कर 818 हो गई है। वहीं पारंपरिक चिकित्सा पद्धति को बढ़ावा देने के लिए केंद्र सरकार ने नवम्बर 2014 में आयुष मंत्रालय की स्थापना की। देश भर में अब तक कुल 942 आयुष संस्थान स्थापित किए जा चुके हैं। पिछले 12 वर्षों में केंद्र सरकार ने अस्पतालों के विस्तार और प्राथमिक स्वास्थ्य सेवाओं को मजबूत कर स्वास्थ्य सेवाओं को हर व्यक्ति तक अधिक सुलभ और बेहतर बनाया है। दीपेंद्र कुमार, आकाशवाणी समाचार, दिल्ली।
24: कोयला मंत्री जी किशन रेड्डी ने कहा है कि नरेंद्र मोदी सरकार के 12 वर्ष में भारत के कोयला और खनन क्षेत्र में बड़ा बदलाव हुआ है। हैदराबाद में कल श्री रेड्डी ने बताया कि भारत ने 1 अरब टन कोयला उत्पादन का रिकॉर्ड हासिल कर दुनिया का दूसरा सबसे बड़ा कोयला उत्पादक देश बन गया है। उन्होंने कहा कि कोयला क्षेत्र से लगभग 5 लाख लोगों को प्रत्यक्ष और 25 लाख लोगों को अप्रत्यक्ष रोजगार मिल रहा है। विशाखापट्टनम इस्पात संयंत्र में आग की घटना में 8 लोगों की मौत हो गई है और 6 अन्य घायल हो गए हैं। 2 लोगों की हालत गंभीर है। इस्पात मंत्रालय के अनुसार यह हादसा पिघले हुए इस्पात की ढलाई प्रक्रिया के दौरान हुआ। राष्ट्रपति द्रौपदी मुर्मू, उपराष्ट्रपति सीपी राधाकृष्णन और प्रधानमंत्री नरेंद्र मोदी ने घटना पर शोक व्यक्त किया है।
5: राष्ट्रपति द्रौपदी मुर्मू, उपराष्ट्रपति सीपी राधाकृष्णन और प्रधानमंत्री नरेंद्र मोदी ने घटना पर शोक व्यक्त किया है। प्रधानमंत्री ने प्रत्येक मृतकों के निकटतम परिजन को 2-2 लाख रुपए और घायलों को 50-50 हजार रुपए की अनुग्रह राशि देने की घोषणा की है। वहीं इस्पात मंत्री एचडी कुमार स्वामी और नागर विमानन मंत्री राम मोहन नायडू ने कल रात दुर्घटना स्थल का दौरा किया। श्री कुमार स्वामी ने मृतकों के परिजनों के लिए 25 लाख और घायलों को 10 लाख रुपए की सहायता राशि तथा बच्चों को निशुल्क शिक्षा देने की घोषणा की है। आंध्र प्रदेश के मुख्यमंत्री एन चंद्रबाबू नायडू ने हादसे की जांच के लिए एक विशेष समिति गठित की है। समाचार कक्ष से मैं चाहत सिंह।
24: ये समाचार आकाशवाणी से प्रसारित किए जा रहे हैं। ताजा समाचार जानने के लिए आप हमारे सोशल मीडिया हैंडल @AIRNewsHindi को फॉलो कर सकते हैं। समाचार प्रभात में आपका फिर स्वागत है। ओमान के मस्कत में भारतीय दूतावास ने पुष्टि की है कि होर्मुज जलडमरू मध्य में एमटी मेरिवेक्स जहाज पर लगी आग के बाद 24 भारतीय नाविकों को सुरक्षित बचा लिया गया है। दूतावास ने त्वरित कार्रवाई के लिए ओमान का आभार भी जताया है। पत्तन पोत परिवहन और जलमार्ग मंत्रालय के प्रवक्ता उपेश कुमार शर्मा ने बताया था कि दोपहर करीब 1:30 बजे जहाज पर आग लगने की सूचना मिली। हादसे की जांच जारी है। अमरीका की एक संघीय अदालत ने H-1B वीजा आवेदनों पर लगाए गए $1,00,000 के शुल्क को अवैध करार दिया है। ये शुल्क राष्ट्रपति डोनाल्ड ट्रंप के आदेश के अंतर्गत प्रस्तावित किया गया था। अदालत ने कहा कि संसद की मंजूरी के बिना ऐसा शुल्क नहीं लगाया जा सकता। H-1B वीजा के लिए जरिए अमरीकी कंपनियां दुनिया भर के कुशल पेशेवरों को नौकरी देती हैं। भारतीय मूल के कई संगठनों ने इस फैसले का स्वागत किया है। ईरान और इसराइल के बीच एक दूसरे के खिलाफ हमले रोकने की घोषणा हो गई है। अमेरिका के राष्ट्रपति डोनाल्ड ट्रंप ने कहा है कि दोनों पक्ष तत्काल संघर्ष विराम और शांतिवार्ता की दिशा में आगे बढ़ रहे हैं, लेकिन दोनों देशों ने चेतावनी दी है कि युद्ध विराम का उल्लंघन होने पर यह प्रक्रिया फिर से बाधित हो सकती है। भारत ए और श्रीलंका ए क्रिकेट टीमों के बीच एक दिवसीय त्रिकोणीय श्रृंखला का पहला मैच आज श्रीलंका के दाम्बुला में खेला जाएगा। मैच भारतीय समय के अनुसार सवेरे 10 बजे से शुरू होगा। श्रृंखला में अफगानिस्तान ए की टीम भी शामिल है। भारत ए का अगला मैच अफगानिस्तान ए से बृहस्पतिवार को होगा। फाइनल 21 जून को होगा। आईसीसी महिला T20 क्रिकेट विश्व कप 2026 के पहले अभ्यास मैच में भारत ने वेस्टइंडीज को 26 रन से हरा दिया। भारत ने पहले बल्लेबाजी करते हुए निर्धारित 20 ओवर में 8 विकेट पर 179 रन बनाए। भारतीय फूलमाली ने नाबाद 56 रन और स्मृति मानधना ने 39 रन का योगदान दिया। जवाब में वेस्टइंडीज की टीम 20 ओवर में 8 विकेट पर 153 रन ही बना सकी। मौसम विभाग ने उत्तर पश्चिमी और उत्तरी राज्यों तथा पश्चिमी राजस्थान और विदर्भ में आज लू चलने की आशंका व्यक्त की है। कोंकण और गोवा, उड़ीसा, तमिलनाडु, पुदुचेरी और काराईकल में दिन भर गर्म और उमस भरा मौसम रहने का अनुमान है। तटीय कर्नाटक, केरलम, माहे और उत्तरी तथा दक्षिणी आंतरिक कर्नाटक में आज तेज वर्षा की संभावना है। ये समाचार हमारी वेबसाइट www.newsonair.gov.in और हमारे न्यूज ऑन एआईआर मोबाइल ऐप पर भी उपलब्ध हैं। और अब आज के समाचार पत्रों की सुर्खियों के साथ हैं जया भारती।
6: धन्यवाद मुकेश। तृणमूल कांग्रेस के सांसदों में बगावत की खबर सभी अखबारों में प्रमुखता से है। नवभारत टाइम्स की सुर्खी है, टीएमसी में टूट, 20 सांसदों का अलग गुट एनडीए के साथ। पत्र के अनुसार काकोली घोष की अगुवाई में अलग सेटिंग की भी मांग। दैनिक जागरण ने तृणमूल में एक और टूट शीर्षक से संपादकीय में लिखा है, जैसी आशंका थी तृणमूल कांग्रेस के लोकसभा सदस्यों ने भी ममता बैनर्जी के खिलाफ बगावत कर दी है। इससे पहले पार्टी के 80 में से 60 विधायक अलग गुट बनाकर नेता प्रतिपक्ष का चयन कर चुके हैं। पंजाब केसरी ने विपक्षीय एकता का अंतर विरोध शीर्षक से संपादकीय में लिखा है, हाल में 5 राज्यों में विधानसभा चुनाव में भाजपा को मिली शानदार सफलता बताती है कि इंडिया गठबंधन में इतनी भी कुव्वत नहीं है कि उसके सहयोगी दलों के नेता एक साझा मंच पर इकट्ठे होकर भाजपा को ललकार सके। हिंदुस्तान ने सेना प्रमुख जनरल उपेंद्र द्विवेदी को का साक्षात्कार देते हुए लिखा है, चीन से सिर्फ उम्मीद के भरोसे शांति संभव नहीं, थिएटर कमांड पर भी सहमत। जनसत्ता के अनुसार इसराइल और ईरान ने एक दूसरे पर हमले किए, 8 अप्रैल के बाद यह गंभीर झड़प, ट्रंप की अपील के बाद दोनों देशों ने किया संघर्ष विराम। पत्र के अनुसार भारत ने नागरिकों को सलाह देते हुए लिखा है, ईरान और इसराइल छोड़े भारतीय और यात्रा भी ना करें। अमर उजाला ने दिया है, वायुसेना के हेलीकॉप्टर पहुंचाएंगे नीट के प्रश्न पत्र, पहली बार सरकारी प्रोफेसर और शिक्षकों ने तैयार किया पेपर। बाहरी को जिम्मेदारी नहीं, लॉजिस्टिक्स सेंटर से परीक्षा केंद्र तक जीपीएस से निगरानी। वीर अर्जुन ने प्रधानमंत्री नरेंद्र मोदी के हवाले से लिखा है, पिछले 12 वर्ष में भारत में कई परिवर्तन आए। देशबंधु की सुर्खी है, कल्याणकारी योजनाओं से 12 वर्ष में 25 करोड़ लोग गरीबी से बाहर निकले।
24: और अंत में मुख्य समाचार एक बार फिर। गृह मंत्री अमित शाह आज नई दिल्ली में भूमि पत्तन प्रबंधन प्रणाली का शुभारंभ करेंगे। अंतर्राष्ट्रीय ब्रिक्स कृषि सम्मेलन आज से इंदौर में शुरू होगा। मस्कत में भारतीय दूतावास ने हॉर्मुज जलडमरू मध्य में एमटी मरवेक्स जहाज में लगी आग की घटना में सभी 24 भारतीय नाविकों के सुरक्षित होने की पुष्टि की। ईरान और इसराइल ने एक दूसरे पर हमले रोकने की घोषणा की। अमेरिका की संघीय अदालत ने राष्ट्रपति डोनाल्ड ट्रंप के H-1B वीजा के लिए प्रस्तावित $1,00,000 का शुल्क रद्द किया। और भारत ए और श्रीलंका ए क्रिकेट टीमों के बीच त्रिकोणीय एक दिवसीय क्रिकेट श्रृंखला का पहला मैच आज दामबुला में। इसके साथ ही समाचार प्रभात का ये अंक समाप्त हुआ। नमस्कार।
8: आकाशवाणी प्रेजेंट्स मॉर्निंग न्यूज। गुड मॉर्निंग, आई एम सरबजीत कौर। द हेडलाइंस। Union Home Minister Amit Shah to launch Land Port Management System in New Delhi today. 5-day BRICS Agriculture Ministers meeting to begin today in Indore, Madhya Pradesh. Indian Embassy in Muscat confirms rescue of all 24 Indian seafarers aboard MT Merivale after fire incident south of Strait of Hormuz. Iran and Israel announce halt in attacks against each other but warn of retaliation if ceasefire breached again. U.S. Federal Court strikes down President Donald Trump's $1,00,000 H-1B visa fee. And in men's cricket, India A to take on Sri Lanka A in opening match of Tri-Nation Series at Dambulla this morning. And now the news in detail. Union Home Minister Amit Shah will launch the Land Port Management System, LPMS, in New Delhi today. This initiative reflects the government's commitment to smart border management, aiming to enhance efficiency, transparency and security in cross-border trade and passenger movement through technology-driven solutions. More details from our correspondent.
0: The Ministry of Home Affairs said that the launch of Land Portal Management System will be a landmark step in India's move towards a modern, technology-enabled border management system. It added that the platform aligns with the goal of strengthening trade facilitation, connectivity, national security, and the vision of Viksit Bharat by 2047. LPMS is a digital platform designed to integrate operations across land ports into a unified system. It will enable secure, real-time exchange of logistics and regulatory information, bringing land ports on a par with digital systems already in place at airports and seaports. The system will also provide end-to-end digital workflows for cargo and passenger processing, including slot booking, payments, tracking, and single window clearances, while improving coordination among government agencies and private operators. On the occasion, the Home Minister will also inaugurate newly developed stakeholder accommodation facilities at Doki in Meghalaya and Srimantpur Land Port in Tripura, strengthening infrastructure support for border management and personnel. Shivang Mishra, Akashvani News, Delhi.
9: The 5-day BRICS Agriculture Ministers meeting will begin today at Indore in Madhya Pradesh. The BRICS Agriculture Working Group meeting will also be held simultaneously under India's BRICS presidency this year. Details from our correspondent.
3: Agriculture ministers, senior officials and experts from 21 countries are taking part. These include Brazil, China, Russia and South Africa. The conference runs till June 13. It begins with the meeting of the Agriculture Working Group. Key topics include food security, farm innovation, climate-friendly farming, agriculture trade and empowering small farmers. On June 12, a special dialogue among agriculture ministers will be held. It will focus on food security through small farmers, women and youth. On June 13, the main ministerial meeting of BRICS nations will take place. A joint document on agriculture cooperation and innovation will be prepared. Foreign delegates will also get a taste of Indore's rich culture and heritage. They will visit historic sites like Rajwada, Chappan Dukan, Sarafa and Mandu. Abhinav Goyal, Akashwani, Bhopal.
9: Union Steel Minister H.D. Kumaraswamy and Civil Aviation Minister Ram Mohan Naidu visited the Visakhapatnam steel plant accident site last night. Mr. Kumaraswamy expressed condolences to the families of the deceased workers and announced an ex gratia of 25 lakh rupees for next of kin of the deceased and 10 lakh rupees for those injured. In addition, affected families will be allowed to continue residing in steel plant quarters, their children will receive free education and one member of each family will be provided permanent employment. Mr. Kumaraswamy said Prime Minister Narendra Modi has also announced financial assistance of 2 lakh rupees to the families of the deceased and 50,000 rupees to the injured through the Prime Minister's National Relief Fund. To determine the cause of the accident, the Union Steel Ministry has constituted a special committee comprising experts from other steel plants. 8 people were killed in the fire accident at the Visakhapatnam steel plant of Rashtriya Ispat Nigam Limited yesterday evening. India has undergone a remarkable transformation driven by the principles of Sabka Saath, Sabka Vikas, Sabka Vishwas and Sabka Prayas under the visionary leadership of Prime Minister Narendra Modi in the last 12 years. During this period, the Modi government carried out many flagship initiatives for the welfare and empowerment of the poor, farmers, women and youth. Akashwani News brings you a special feature on the government's efforts over the last 12 years across key sectors. Today, we focus on the measures taken by the government towards health services.
10: In the past 12 years, the government has significantly strengthened India's health system, which is now more accessible, affordable and quality-driven. In 2018, Prime Minister Narendra Modi launched the world's largest health insurance program, Ayushman Bharat Pradhan Mantri Jan Arogya Yojana. Under the scheme, free health insurance up to 5 lakh rupees per family per year is being provided to socio-economically deprived families. Under the scheme, more than 44 crore Ayushman cards have been created and treatment investment worth over 1,80,000 crore rupees have been provided. In a landmark expansion of the scheme in October 2024, the government launched Ayushman Bharat Vayabandhana, extending health insurance coverage to all senior citizens over 70 years. Talking to Akashvani News, Rohit Singh of Delhi said, with this card, he can now avail treatment at private hospitals as well.
11: My name is Rohit Singh. I will get great benefit from the Ayushman card. I will be able to get treatment in private hospital as well for myself and my family. With this, I will get 5 lakh rupees and my family will stay completely healthy and will able to get good treatment.
10: The government has also established 1,86,000 Ayushman Aarogya Mandirs to provide primary health care at every neighborhood. The Pradhan Mantri Bharatiya Jan Oshadhi Pariyojana also providing quality assured generic medicines at significantly lower prices than market prices. Talking to Akashvani News, Dilip Kumar, a resident of Bihar, said that the medicines at Jan Oshadhi Kendras are available at

0: very low prices.
1: If the medicines were not from the Jan Aushadhi Kendra, there would have been a lot of trouble in my life. Because here, medicines are very cheap. A 100 rupee medicine is available for just 10 rupees. I'm getting immense relief. The medicine is working well too. And my money is not being wasted either.
0: The government has expanded medical education to meet rising demand for health professionals. The number of AIIMS, which was only 8 in 2014, has now gone up to 23, while the number of medical colleges increased from 387 to 818. The Ministry of AYUSH, formed in November 2014, established traditional medicine as an active part of India's health system. A total 942 AYUSH institutions have been opened till 2025. With Anand Kumar, Anupam Mishra, Akashvani News, Delhi.
2: This is Akashvani giving you the news. For quick news updates round the clock, follow us on our X handle at AIR News Alerts. And for details of stories and more, log on to our website www.newsonair.gov.in and download News on AIR app. Welcome back. You're listening to the morning news. Indian Embassy in Muscat, Oman, has confirmed the rescue of all 24 Indian seafarers aboard MT Merrivex after a fire incident south of the Strait of Hormuz. The embassy also thanked the Omani authorities for their swift response. Earlier yesterday, during an interministerial briefing, the spokesperson of the Ministry of Ports, Shipping and Waterways, Upesh Kumar Sharma, said a fire was reported at around 1:30 p.m. Mr. Sharma said, based on the preliminary information received, all Indian seafarers are presently safe. He further informed that whether the ship was hit by a projectile is still being verified. Iran and Israel have announced to halt attacks against each other. The announcement was initially made by US President Donald Trump, who said in a post on Truth Social that both sides are looking to do an immediate ceasefire and final negotiations on peace are proceeding. He, however, cautioned that the process could still be affected by what he described as ignorance or stupidity. Mr. Trump also made it clear that the blockade will remain fully in force until a final agreement is reached. Israeli Prime Minister Benjamin Netanyahu also said in a statement that their defense forces are holding attacks against Iran. However, Mr. Netanyahu warned that if Tehran makes the mistake of resuming attacks, Israel will respond with overwhelming force. India has deeply regretted the renewed attacks in West Asia as Israel and Iran traded fresh missile attacks today, triggering escalation in the region and jeopardizing the ceasefire. India has called on all parties to immediately de-escalate tensions and ensure that civilians are not harmed. In a statement, the External Affairs Ministry also appealed to conclude ongoing negotiations for a diplomatic solution so that peace and stability can return to the region. The Indian Embassy in Iran has also advised Indian nationals to avoid any travel to Iran in view of the recent developments in the region. In the United States, a federal judge has ruled that the fee of $1 lakh for H-1B applications imposed by President Donald Trump was unlawful. U.S. District Court Judge Leo Sorokin in Boston, Massachusetts, said in a ruling that the policy imposes a tax on H-1B petitions without the requisite delegation by the Congress, a report from our correspondent.
3: U.S.-based Indian diaspora advocacy groups have welcomed the federal court's decision, contending that it was appropriate for preserving U.S. competitive edge in innovation and entrepreneurship. Chief of Policy and Strategy at the Foundation for India and Indian Diaspora Studies, Khande Rao Khan, said the court's decision restores predictability and fairness to the employment-based immigration system. Executive Director of Indiaspora, Sanjeev Joshipura, said all stakeholders connected with H-1B visas will have a sigh of relief after the court order. The H-1B program is one of the most sought-after U.S. work visas that allows American companies to hire skilled global talent. Trump's order proposing a $1 lakh annual fee per H-1B worker left many uncertain about visa reforms and new requirements. Chirag Jha, Akashwani News, Delhi.
2: In men's cricket, India A will take on Sri Lanka A in the opening match of Tri-Nation A series at the Rangiri Dambulla International Stadium in Sri Lanka this morning. The match will begin at 10 a.m. Indian time. Tilak Verma, led men in blue, will be up against host Sri Lanka and Afghanistan in the triangular contest. India A will face Afghanistan A at the same venue on Thursday. All the matches will be played in Dambulla, with the final match scheduled on 21st of this month. And now for a look at today's newspapers, it's over to Renu Kataria.
4: Thank you, Sarabjit. Garib Kalyan at heart of governance, says PM Modi, as NDA marks 12 years, is a front page headline in The Statesman. Crisis deepens for Mamata as her Lok Sabha team breaks. Rebel TMC MPs reach out to BJP, writes the Indian Express. Israel-Iran trade strikes may revive full-scale war in region. Government tells all Indians to leave Iran immediately, writes the Asian Age. India sees surprise current account surplus in January to March. Strong services receipts, higher remittances offset war disruptions, leads the Financial Express. Giving impetus to the digital modernization push in Indian Railways, waitlist gets a crystal ball, railways to unveil AI tool to predict ticket confirmations, says the Pioneer. As Delhi battles extreme heat and rising fire incidents, surge in fire incidents linked to overloaded electrical systems, writes the Delhi Tribune. The Statesman on its editorial page writes, for years, India's electric vehicle debate was driven largely by environmental concerns, yet the strongest argument for electrification may be India's enduring vulnerability to imported oils. And finally, consensual premarital relationships, no stain on character, SC orders, man's appointment as cop, informs the Hindustan Times. And with that, it's back to you, Sarabjit.
2: Thank you, Renu. And now, before we end the bulletin, the headlines once again. Union Home Minister Amit Shah to launch land port management system in New Delhi today. Five-day BRICS Agriculture Ministers meeting to begin today in Indore, Madhya Pradesh. Indian Embassy in Muscat confirms rescue of all 24 Indian seafarers aboard empty Merivex after fire incident south of Strait of Hormuz. Iran and Israel announce halt in attacks against each other but warn of retaliation if ceasefire breached again. U.S. federal court strikes down President Donald Trump's $1 lakh H-1B visa fee. And in men's cricket, India A to take on Sri Lanka A in opening match of Tri-Nation series at Dambulla this morning. And with that, we end the morning news. Have a nice day.
5: Agashwani, Kannur. Samyam, 8 mani kazhinju, 30 minute.
6: നേത്രപരിചരണ രംഗത്ത് പതിറ്റാണ്ടിന്റെ അനുഭവ സമ്പത്തുമായി ഡോക്ടർ പിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ കണ്ണൂർ ചെട്ടിപ്പീടികയ്ക്ക് പുറമെ തലശ്ശേരിയിലും രെറ്റിന ലാസിക് ഉൾപ്പെടെയുള്ള ലോകോത്തര ശസ്ത്രക്രിയകളും അതിനൂതന തിമിര ശസ്ത്രക്രിയയും ഉൾപ്പെടെ ഏറ്റവും മികച്ച നേത്രപരിചരണം ഉത്തര മലബാറിൽ NABH പരിപൂർണ അംഗീകാരമുള്ള ഏക കണ്ണാശുപത്രി ഡോക്ടർ പിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ ചെട്ടിപ്പീടിക കണ്ണൂർ ചുങ്കം തലശ്ശേരി
7: എടാ പ്ലസ് ടു കഴിഞ്ഞ റിസൾട്ടും വന്നു ഇനിയിപ്പോ എന്താ പ്ലാൻ ജോലിയാണോ അതോ ഡിഗ്രിയോ
8: രണ്ടും കൂടി ഒന്നിച്ച് കിട്ടുമെങ്കിൽ അതല്ലേടാ ഹീറോയിസം കണ്ണൂർ കോളേജ് ഓഫ് കൊമേഴ്സിൽ ഡിഗ്രിയോടൊപ്പം തന്നെ മികച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസവും നേടാം
7: അതെങ്ങനെയാ
8: അവിടെ BCom BBA BCA BA തുടങ്ങിയ ഡിഗ്രി പ്രോഗ്രാമുകൾക്കൊപ്പം കരിയർ വളർത്താൻ സഹായിക്കുന്ന സ്കിൽഡ് കോഴ്സുകളുമുണ്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ GST അക്കൗണ്ടിംഗ് ബിൽഡിംഗ് ഡിസൈനിങ് ഹോട്ടൽ മാനേജ്മെന്റ് അങ്ങനെ നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ
7: എടാ സംഭവം കൊള്ളാലോ
8: എടാ അത് മാത്രമല്ല ജർമ്മൻ ജാപ്പനീസ് ഭാഷകൾ പഠിക്കാൻ അവസരമുണ്ട് ചുരുക്കി പറഞ്ഞാൽ കരിയർ ഗ്യാരണ്ടിയാണ് മോനെ
9: കോളേജ് ഓഫ് കോമേഴ്സ് പഴയ ബസ് സ്റ്റാൻഡിന് സമീപം കണ്ണൂർ
10: സ്വപ്നങ്ങൾ മെഴുതുറക്കട്ടെ ഒരു കുഞ്ഞു തന്നലായി വന്ധ്യതാ ചികിത്സയിൽ പുതിയ പ്രതീക്ഷയുമായി കാഞ്ഞങ്ങാട് ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ ജനനി ആധുനിക ചികിത്സകൾ പരാജയപ്പെട്ടിടത്തും സർക്കാർ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായ ഹോമിയോപ്പതി ചികിത്സയിലൂടെ ഇതാ പരിഹാരം 200-ലധികം ദമ്പതികൾക്ക് ഇതിനകം സാഫല്യം നൽകിയ ജനനി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഫോൺ 9400-06-1911 ജനനി വന്ധ്യതാ ചികിത്സാ കേന്ദ്രം ജില്ലാ ഹോമിയോ ആശുപത്രി കാഞ്ഞങ്ങാട്
9: മാറുന്ന ലോകം പുതിയ തൊഴിൽ സാധ്യതകൾ. ഈ വെല്ലുവിളികളെ നേരിടാൻ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടത് കേവലം ഒരു ഡിഗ്രി മാത്രമല്ല, മികച്ച പരിശീലനവും ശരിയായ ദിശാബോധവുമാണ്.
11: കണ്ണൂർ യൂണിവേഴ്സിറ്റി അഫിലിയേഷനും AICTE അംഗീകാരവുമുള്ള മുട്ടന്നൂർ കോൺകോർഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, BCOM കോർപ്പറേഷൻ ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BBA, BCA, BA ഇംഗ്ലീഷ് തുടങ്ങിയ തൊഴിലധിഷ്ഠിത പ്രോഗ്രാമുകളിലേക്ക് 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചു.
9: അറിവ് പകർന്നു നൽകാൻ പരിചയസമ്പന്നരായ അധ്യാപകർ, അത്യാധുനിക ലാബ്, ലൈബ്രറി സൗകര്യങ്ങൾ,
11: പ്രകൃതി രമണീയമായ ക്യാമ്പസിൽ ചാരോടിൽ നിന്നും ബസ് സൗകര്യവും,
9: മക്കളുടെ ശോഭനമായ ഭാവി ഇന്ന് തന്നെ ഉറപ്പുവരുത്തൂ. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം, സുരക്ഷിതമായ ഭാവി.
11: കോൺകോർഡ് കോളേജ്, ഇരിക്കൂർ റോഡ്, മുട്ടന്നൂർ, ചാലോട്. കോൺടാക്ട് നമ്പേഴ്സ് 0490-248-6633, 9847-484950, 8893-949598.
12: ചേട്ടന്മാരെ ചേച്ചിമാരെ, നിങ്ങൾ പ്ലസ് ടു പഠനം നിർത്തിയതാണോ? എങ്കിലൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. പഠനത്തിൽ ബ്രേക്ക് വന്നവർക്കും പ്രായപരിധിയില്ലാതെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതാ ഒരു സുവർണ അവസരം. കോളേജ് ഓഫ് കൊമേഴ്സ് ട്യൂഷൻ ക്യാമ്പസ് വഴി SSLC നേരിട്ടും പ്ലസ് ടു വെറും 6 മാസം കൊണ്ടും പൂർത്തിയാക്കാം. NIOS വഴി എല്ലാ അംഗീകാരത്തോടും കൂടി. അടിപൊളിയല്ലേ? സ്കൂൾ കോളേജ് കുട്ടികൾക്കായി ഏറ്റവും മികച്ച ട്യൂഷൻ ഓൺലൈൻ സൗകര്യവും ഇവിടെയുണ്ട്. അഡ്മിഷൻ തുടരുന്നു.
9: ട്യൂഷൻ ക്യാമ്പസ്, കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
13: 4 പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
14: കൊയ്ലി ഹോസ്പിറ്റൽ കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കേണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
13: 42-ാം വർഷത്തിലും കണ്ണൂരിനൊപ്പം കൊയ്ലി ഹോസ്പിറ്റൽ, തളാപ് കണ്ണൂർ, കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
15: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
16: പ്രിയ ശ്രോതാക്കളെ, സംഗീതമാധുരി. ഇന്ന് സംഗീതമാധുരിയിൽ കന്നഡ നാടോടി ഗാനങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യത്തെ ഗാനം മഞ്ജുള ഗുരുരാജ് പാടിയത്, ബേഗ ബാരോ മാവ എന്നാരംഭിക്കുന്നു.

അടുത്ത ഗാനം ജയ്പാൽ, എസ് ആർ ഛായ എന്നിവർ പാടിയത് മൈസൂരു ഗണ്ടോണ്ടകെ എന്നാരംഭിക്കുന്നു.

0: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോടൻ, കണ്ണൂർ.
2: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ. കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
3: ഒരറിയിപ്പ്. ഇന്ന് വൈകുന്നേരം 6:50 പ്രക്ഷേപണം ചെയ്യുന്ന കിസാൻ വാണിയിൽ തെങ്ങിൻ തൈ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഈ വിഷയത്തെക്കുറിച്ച് ശ്രോതാക്കൾ ഉന്നയിക്കുന്ന സംശയങ്ങൾക്ക് പാലയാട് സ്റ്റേറ്റ് കോക്കനട്ട് നഴ്സറിയിലെ അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് അഗ്രികൾച്ചർ ശ്രീമതി കെ ടി രമ തത്സമയം മറുപടി നൽകുന്നു. ശ്രോതാക്കൾക്ക് സംശയങ്ങൾ ചോദിക്കാം. വിളിക്കേണ്ട നമ്പർ 0497295607. ഇന്ന് വൈകിട്ട് 6:50 കിസാൻ വാണിയിൽ തത്സമയ ഫോണിൻ പരിപാടി. തെങ്ങിൻ തൈ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. സംഗീതമാധുരിയിൽ കന്നഡ നാടോടി ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്തതായി ജയ്പാൽ, നയന എന്നിവർ ചേർന്ന് പാടിയത് എബിസ് ബേഡ്വേ നീ എന്നാരംഭിക്കുന്നു.

0: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
1: ചൊവ്വാഴ്ചകളിൽ രാത്രി 8 മണിക്ക് കാവ്യകേളി. വീണുപൂവും പ്രേമസംഗീതവും ഓമനത്തിങ്കൾക്കിടാവുമൊക്കെ സമ്മാനിച്ച സ്നേഹപൂർണ മലയാളത്തെ ചുട്ടുകൊന്ന തലമുറയോടുള്ള കവിയുടെ രോഷമാണ് അമ്മ മലയാളം.
2: ആദിത്യനേത്രം തുറന്നു ചോദിക്കുന്നു, ഏതു കടലിൽ എറിഞ്ഞു നീ ഭാഷയേ.
1: കാവ്യകേളി ചൊവ്വാഴ്ചകളിൽ രാത്രി 8 മണിക്ക്.
3: ഹരിതവീഥിയിൽ ഉൾപ്പെടുത്തുന്നതിനായി കൃഷി സംബന്ധമായ 30 മിനിറ്റിൽ കുറയാത്ത നാടകങ്ങളുടെയും ഫീച്ചറുകളുടെയും സ്ക്രിപ്റ്റുകൾ ക്ഷണിക്കുന്നു. സ്ക്രിപ്റ്റുകൾ സ്റ്റേഷൻ ഡയറക്ടർ, ഹരിതവീഥി, ആകാശവാണി കണ്ണൂർ 4 എന്ന വിലാസത്തിൽ അയക്കുക. പ്രക്ഷേപണ യോഗ്യമായവ ഹരിതവീഥിയിൽ ഉൾപ്പെടുത്തുന്നതാണ്. അയക്കേണ്ട വിലാസം സ്റ്റേഷൻ ഡയറക്ടർ, ഹരിതവീഥി, ആകാശവാണി കണ്ണൂർ 4. സംഗീതമാധുരിയിൽ അടുത്തതായി അബ്ബബ്ബ എന്താ ഹുടുകി എന്നാരംഭിക്കുന്ന ഗാനം ജി വി അത്രി പാടിയത്.

ആകാശവാണി കണ്ണൂർ FM പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമു പുതുച്ചേരി മന്ത്രിസഭയിൽ മൂന്ന് മന്ത്രിമാരെ കൂടി നിയമിച്ചു. അഖിലേന്ത്യാ NR കോൺഗ്രസ് MLA മാരായ പി രാജവേലു, VP ശിവൻകൊളുന്തു, BJP MLA GNS രാജശേഖരൻ എന്നിവരാണ് പുതിയ മന്ത്രിമാർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ 12 വർഷത്തെ ഭരണത്തിന് കീഴിൽ രാജ്യത്തെ കൽക്കരി ഖനന മേഖലകളിൽ വൻ പരിവർത്തനമുണ്ടായതായി കേന്ദ്രമന്ത്രി ജി കിഷൻ റെഡ്ഡി. ഹൈദരാബാദിലെ ഫിലിം സിറ്റിയിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അന്താരാഷ്ട്ര ബ്രിക്സ് കാർഷിക സമ്മേളനത്തിന് മധ്യപ്രദേശിലെ ഇൻഡോറിൽ ഇന്ന് തുടക്കം. ബ്രസീൽ, ചൈന, റഷ്യ, ദക്ഷിണാഫ്രിക്ക എന്നിവ ഉൾപ്പെടെ 21 രാജ്യങ്ങളിലെ കൃഷിമന്ത്രിമാർ, മുതിർന്ന ഉദ്യോഗസ്ഥർ, വിദഗ്ധർ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുക്കും. PMSMA യുടെ 10 വർഷങ്ങൾ, പരിചരണത്തിന്റെ ഒരു ദശകം എന്ന പ്രമേയത്തിലൂന്നി രാജ്യവ്യാപക ആഘോഷങ്ങൾക്ക് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം. കേന്ദ്രമന്ത്രി JP നദ്ദ ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യും. വിശാഖപട്ടണം സ്റ്റീൽ പ്ലാന്റ് അപകടസ്ഥലം കേന്ദ്രമന്ത്രിമാരായ HD കുമാരസ്വാമിയും മന്ത്രി രാംമോഹൻ നായിഡുവും സന്ദർശിച്ചു. മരിച്ച തൊഴിലാളികളുടെ അടുത്ത ബന്ധുക്കൾക്ക് 25 ലക്ഷവും പരിക്കേറ്റവർക്ക് 10 ലക്ഷം രൂപയും കേന്ദ്രം സഹായധനം പ്രഖ്യാപിച്ചിട്ടുണ്ട്. മധ്യപ്രദേശിലെ വിശാഖ് ഉരുക്കു നിർമ്മാണശാലയിൽ ഉരുകിയ ഇരുമ്പ് ദേഹത്ത് മറിഞ്ഞ് 8 പേർ മരിച്ചു. ഇന്നലെ വൈകിട്ടുണ്ടായ അപകടത്തിൽ 12 പേർക്ക് പരിക്കേറ്റു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അഭ്യർത്ഥനയെ തുടർന്ന് പരസ്പരം സൈനിക ആക്രമണങ്ങൾ തൽക്കാലത്തേക്ക് നിർത്തിവെക്കാൻ ഇസ്രായേലും ഇറാനും തീരുമാനിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇരു രാജ്യങ്ങളും ശക്തമായ മിസൈൽ ആക്രമണങ്ങൾ നടത്തിയതിനു പിന്നാലെയാണ് വെടിനിർത്തൽ പ്രഖ്യാപനം. 2025-26 അധ്യയന വർഷത്തെ SSLC +2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ മദ്രസ അധ്യാപക ക്ഷേമനിധി അംഗങ്ങളുടെ മക്കൾക്ക് മെറിറ്റ് അവാർഡ് നൽകുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. കേരള മദ്രസ അധ്യാപക ക്ഷേമനിധി ബോർഡിൽ അംഗത്വമെടുത്ത് 2 വർഷം പൂർത്തിയാക്കിയവരും കുടിശ്ശികയില്ലാത്തവരുമായ അംഗങ്ങൾക്ക് മക്കൾക്കായി അപേക്ഷിക്കാം. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്.

ആകാശവാണി കണ്ണൂർ ഗാനാമൃതം ചലച്ചിത്രഗാന പരിപാടി ആരംഭിക്കുകയായി. യേശുദാസും എസ് ജാനകിയും പാടിയ ഗാനമാണ് ആദ്യം. ചിത്രം തകര. ഗാനരചന പൂവച്ചൽ ഖാദർ, സംഗീതം എം ജി രാധാകൃഷ്ണൻ.

അടുത്ത ഗാനം എം ജി ശ്രീകുമാർ പാടിയത്. ചിത്രം കാലചക്രം. കൈതപ്രത്തിൻ്റെ വരികൾ സോനു ശിശുപാലിൻ്റെ സംഗീതം.

0: Work from home, high salary. ஒரு மொட்டை கிளிக்கலோ. அடி போடு.
1: குடுங்கி.
2: அஜ்ஞாத லிங்குகளில் கிளிக் செய்யருது. RBI പറയുന്നു.
3: அறிவு நேடு ஜாகிரத புலர்த்து.
4: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
5: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
6: ഗാനാമൃതം ചലച്ചിത്രഗാന പരിപാടിയാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്തതായി

0: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
1: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
3: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
4: കന്യക എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയതാണ് അടുത്ത ഗാനം. രചന പാപ്പനംകോട് ലക്ഷ്മണൻ, സംഗീതം MK അർജുനൻ.

0: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
2: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
3: അടുത്ത ഗാനം മധു ബാലകൃഷ്ണൻ പാടിയത്. മാണിക്കക്കല്ല് എന്ന ചിത്രത്തിന് വേണ്ടി ഈ പാട്ട് എഴുതിയത് അനിൽ പനച്ചൂരാൻ. സംഗീതം പകർന്നത് എം ജയചന്ദ്രൻ.

ചൊവ്വാഴ്ചകളിൽ രാത്രി 8 മണിക്ക് കാവ്യകേളി. എല്ലാ വിജ്ഞാന ശാഖകളും സംസ്കൃത ഭാഷാ മാധ്യമത്തിൽ കൂടിയാണ് പ്രാചീന ഇന്ത്യയിൽ പ്രചരിക്കുകയും വികാസം പ്രാപിക്കുകയും ചെയ്തത്.

0: കാവ്യകേളി ചൊവ്വാഴ്ചകളിൽ രാത്രി 8 മണിക്ക്.
1: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
2: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
1: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
2: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
1: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
2: ഏറ്റവും പുതിയ റിലീസുകൾ,
1: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
3: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
1: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
2: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
4: അടുത്ത ഗാനം യേശുദാസും അഞ്ജലി എല്ലാവരും പാടിയത്. ചിത്രം ചരിത്രം ആവർത്തിക്കുന്നില്ല. പി ഭാസ്കറിൻ്റെതാണ് വരികൾ, MS ബാബുരാജിൻ്റെ സംഗീതവും.

0: ഇന്ന് വൈകുന്നേരം 6:50 പ്രക്ഷേപണം ചെയ്യുന്ന കിസാൻവാണിയിൽ തെങ്ങിൻ തൈ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഈ വിഷയത്തെക്കുറിച്ച് ശ്രോതാക്കൾ ഉന്നയിക്കുന്ന സംശയങ്ങൾക്ക് പാലയാട് സ്റ്റേറ്റ് കോക്കനട്ട് നഴ്സറിയിലെ അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് അഗ്രികൾച്ചർ ശ്രീമതി കെ ടി രമ തത്സമയം മറുപടി നൽകുന്നു. ശ്രോതാക്കൾക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 0497295600. ഇന്ന് വൈകുന്നേരം 6:50 കിസാൻവാണിയിൽ തത്സമയ ഫോണിൻ പരിപാടി തെങ്ങിൻ തൈ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഗാനാമൃതം ചലച്ചിത്ര ഗാന പരിപാടി തുടരുന്നു.
1: കുടക്കീഴിൽ മുറ്റത്ത് പോവിടും നക്ഷത്ര പൂർണ്ണമി.
0: സുശീല പാടിയത് ചിത്രം രാജയോഗം. മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റേതാണ് വരികൾ. MS വിശ്വനാഥന്റെ സംഗീതവും.

മങ്കമ്പ് ഗോപാലകൃഷ്ണന്റെ മറ്റൊരു ഗാനം അയലത്തെ സുന്ദരി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. സംഗീത സംവിധാനം ശങ്കർ ഗണേഷ്.

അടുത്തഗാനം ഒന്നാനാം കുന്നിൽ ഓരടിക്കുന്നിൽ. ഈ ചിത്രത്തിൽ സതീഷ് ബാബു, സബിത, സദാനന്ദൻ എന്നിവർ പാടിയത്. ചിനക്കര രാമൻകുട്ടിയുടെ വരികൾക്ക് രഘുകുമാറിന്റെ സംഗീതം.

മനസ്സിനക്കരെ എന്ന ചിത്രത്തിൽ എം ജെ ശ്രീകുമാറും ജ്യോത്സനയും ചേർന്ന് പാടിയത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, ഇളയരാജയുടെ സംഗീതം.

0: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
1: ഹലോ പ്രിയ ഗീതം.
2: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
3: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
4: ഇന്ന് വൈകിട്ട് 6:50 കിസാൻ വാണിയിൽ തത്സമയ ഫോണിൻ പരിപാടി. തെങ്ങിൻ തൈ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഈ വിഷയത്തെക്കുറിച്ച് ശ്രോതാക്കൾ ഉന്നയിക്കുന്ന സംശയങ്ങൾക്ക് പാലയാട് സ്റ്റേറ്റ് കോക്കനട്ട് നഴ്സറിയിലെ അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് അഗ്രികൾച്ചർ ശ്രീമതി കെ ടി രമ തത്സമയം മറുപടി പറയുന്നു. വിളിക്കേണ്ട നമ്പർ 0497295605.

07:07. രാത്രി 7:35 സയൻസ് കഫേയിൽ കണ്ടൽക്കാടുകളിലെ തേനീച്ച വളർത്തൽ എന്ന പദ്ധതിക്ക് മുൻകൈയെടുത്ത പറശ്ശിനിക്കടവ് MVR ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലൈഫ് സയൻസ് ഓഫ് റിസർച്ച് സ്റ്റഡീസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫോറസ്ട്രിയിലെ അധ്യാപകരും വിദ്യാർത്ഥികളും പങ്കെടുക്കുന്ന ചർച്ചയുടെ അവസാന ഭാഗം കേൾക്കാം. തുടർന്ന് ചെറുപ്രാണികളുടെ പ്രത്യേകതകളും ജീവിത രീതിയും ജീവശാസ്ത്ര ഗവേഷകൻ വിജയകുമാർ ബ്ലാത്തൂർ സംസാരിക്കുന്നു. ഇന്ന് രാത്രി 7:35 സയൻസ് കഫേയിൽ. രാത്രി 8:00 കാവ്യകേളി, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 സേവന വാർത്തകൾ, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 ഗാനലോകവീഥികളിൽ, രാത്രി 10:00 കേൾക്കാം കഥകളി പദങ്ങൾ. ഇന്ന് രാത്രി 11:00 കേന്ദ്ര ഗവൺമെന്റിന്റെ 12 വർഷങ്ങൾ പൂർത്തിയായതിനോടനുബന്ധിച്ചുള്ള പ്രത്യേക പരമ്പര ഇന്ന് രാത്രി 11:00. പ്രിയ ശ്രോതാക്കളെ, ഗാനാമൃതം ചലച്ചിത്ര ഗാന പരിപാടി തുടരുന്നു. ഈ ഗാനം ദൃശ്യം എന്ന ചിത്രത്തിൽ നജീം അർഷാദ് പാടിയത്, സന്തോഷ് വർമ്മയുടെ വരികൾ, വിനു തോമസിന്റെ സംഗീതം.

ആകാശവാണി കണ്ണൂർ FM പ്രധാന വാർത്തകൾ. കഴിഞ്ഞ 12 വർഷമായി സബ്കാ സാത് സബ്കാ വികാസ് എന്ന ആശയത്തിലൂന്നി നടത്തിവരുന്ന നിരന്തരമായ ശ്രമങ്ങളിലൂടെ രാജ്യം ശക്തവും സ്വയം പര്യാപ്തവുമായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സമൂഹമാധ്യമത്തിൽ ഒരു സംസ്കൃത ശ്ലോകം പങ്കുവച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി ഇക്കാര്യം പറഞ്ഞത്. രാജ്യത്ത് കൽക്കരി എക്സ്ചേഞ്ചുകൾ സ്ഥാപിക്കുന്നതിന് കൽക്കരി മന്ത്രാലയം 2020

0: 1976-76 കൽക്കരി എക്സ്ചേഞ്ച് നിയമങ്ങൾ വിജ്ഞാപനം ചെയ്തു. സുതാര്യവും വിപണി നിയന്ത്രിതവുമായ വ്യാപാരം സാധിക്കുന്നതിനാണ് പുതിയ ചട്ടക്കൂട് രൂപീകരിക്കുന്നത്. ഗോത്രവർഗ നേതാവും സ്വാതന്ത്ര്യസമര പോരാളിയുമായ ബിർസ മുണ്ടയുടെ ചരമവാർഷിക ദിനത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആദരാഞ്ജലി അർപ്പിച്ചു. ഉൽഗുലാൻ പ്രസ്ഥാനത്തിലൂടെ ബ്രിട്ടീഷ് ഭരണകൂടത്തിനെതിരെ സ്വാതന്ത്ര്യത്തിന്റെ ശംഖുമുഴക്കിയ മഹാനായിരുന്നു ബിർസ മുണ്ടയെന്ന് അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. സംസ്ഥാനത്ത് IAS തലപ്പത്ത് വൻ അഴിച്ചുപണി. ഡോക്ടർ രത്തൻ യു ഖേൽക്കർക്ക് മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിക്ക് പദവിക്ക് പുറമെ PRD, വയോജനക്ഷേമ വകുപ്പ് എന്നിവയുടെ സെക്രട്ടറി ചുമതല കൂടി നൽകി. DVISIRE തദ്ദേശ വകുപ്പിന്റെ പ്രിൻസിപ്പൽ ഡയറക്ടറായി നിയമിച്ചു. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി വഴി ഹജ്ജ് തീർത്ഥാടനം പൂർത്തിയാക്കി തിരിച്ചെത്തുന്ന ഹാജിമാരെ സ്വീകരിക്കാൻ നെടുമ്പാശ്ശേരിയിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി. ഹാജിമാരുടെ ആദ്യ സംഘം വെള്ളിയാഴ്ച പുലർച്ചെ നെടുമ്പാശ്ശേരിയിലെത്തും. കൊട്ടിയൂർ വൈശാഖോത്സവത്തിൽ ഭക്തജന തിരക്കേറി. ഇന്നലെ ഇളനീരാട്ടത്തിന് നിരവധി പേരാണ് സാക്ഷിയായത്. ആരാധനകളിൽ മൂന്നാമത്തേതായ രേവതി ആരാധന നാളെയാണ്. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. അടുത്ത പരിപാടി അല്പസമയത്തിനുള്ളിൽ.
1: NHM സ്പോൺസർഡ് പരിപാടി കേൾക്കാം. റേഡിയോ ഹെൽത്ത്.

0: തീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. മഴക്കാലം ആരംഭിച്ചു കഴിഞ്ഞു. പലതരത്തിലുള്ള പകർച്ചവ്യാധികളും മറ്റ് അനുബന്ധ രോഗങ്ങളും തലപൊക്കുന്ന ഒരു കാലഘട്ടമാണിത്. ഇത്തരം രോഗങ്ങൾക്കെതിരെ പ്രതിരോധം തീർക്കുവാൻ നാം ജാഗ്രത പുലർത്തേണ്ട ഒരു സമയം കൂടിയാണിത്. മഴക്കാല രോഗങ്ങളും അതിന്റെ പ്രതിരോധവും എന്ന വിഷയമാണ് ഇന്നത്തെ റേഡിയോ ഹെൽത്തിൽ. ഈ വിഷയത്തെ അധികരിച്ച് ശ്രോതാക്കളോട് സംസാരിക്കുന്നു ദേശീയ കൗമാരാരോഗ്യ പദ്ധതിയുടെ സംസ്ഥാന നോഡൽ ഓഫീസറും പൊതുജനാരോഗ്യ വിദഗ്ധനുമായ ഡോക്ടർ അമർ ഫെറ്റിൽ.
2: എല്ലാ വർഷങ്ങളിലും ഉള്ള പോലെ ജൂൺ മാസമായി സ്കൂളുകൾ തുറന്നു, മഴക്കാലവും കട്ടിപിടിച്ചു വരുന്നു. അപ്പൊ മഴക്കാല രോഗങ്ങൾ എന്നുള്ള വാക്ക് ഇന്ന് നമ്മൾ എവിടെ വായിച്ചാലും, ന്യൂസ് വെച്ചാലും ശരി, ടി വി കണ്ടാലും ശരി, പേപ്പർ വായിക്കുമ്പോഴെല്ലാം മഴക്കാല രോഗങ്ങൾ എന്നുള്ള വാക്ക് നമ്മളെല്ലാം കാണുന്നു. എന്താണ് ഈ മഴക്കാല രോഗങ്ങൾ? മഴക്കാലത്ത് അങ്ങനെ പ്രത്യേക തരം രോഗമുണ്ടോ, അല്ലെങ്കിൽ പുതിയ തരം രോഗങ്ങളുണ്ടോ? അങ്ങനെയല്ല. രോഗങ്ങൾ പൊതുവായിട്ടുള്ള കുറെ രോഗങ്ങൾ നമ്മുടെ നാട്ടിൽ പ്രാബല്യത്തിലുണ്ട്. നമ്മൾ എൻഡമിക് എന്ന് പറയും, ഇവിടെയൊക്കെ എപ്പോഴും പ്രാബല്യത്തിലുള്ള രോഗങ്ങൾ. ആ കൂട്ടത്തിൽ മഴ വരുമ്പോൾ ചില പ്രത്യേക സാഹചര്യം ഉണ്ടാകുകയാണ്. മഴ വരുമ്പോൾ ഈർപ്പമുണ്ട്, തണുപ്പുണ്ട്, വെള്ളം പരിസരത്തും കെട്ടിക്കിടക്കുന്നു, ആൾക്കാർ നനയും, വസ്ത്രങ്ങളൊക്കെ നനയും, പിന്നെ തല നനയും, ഇങ്ങനത്തെ എല്ലാം കൂടെ ചേർന്ന് വരുമ്പോൾ നമ്മുടെ പരിസ്ഥിതി, എൻവയൺമെൻ്റ് എന്ന് പറയുന്നതിനകത്ത് അണുക്കൾക്ക് വളരാനും പെരുകാനും അനുകൂലമായിട്ടുള്ളതും, അതേസമയം മനുഷ്യൻ എന്ന ഹോസ്റ്റ് ഇവരെ തടുക്കേണ്ട ആളാണ്. അപ്പോൾ തടുക്കാനുള്ള ഒരു ശേഷി കുറയുക, ഇമ്മ്യൂണിറ്റി ചിലപ്പോൾ കുറഞ്ഞു വരാനുള്ള സാഹചര്യങ്ങളും നിലനിൽക്കുന്നു. ഇതെല്ലാം കൂടെ ഒത്തുചേർന്ന് വരുമ്പോഴാണ് രോഗാവസ്ഥ വർദ്ധിക്കുന്നത്. അപ്പോൾ ശരിയാണ്, മഴക്കാലത്ത് ചില രോഗങ്ങൾ കുറച്ച് കൂടുതൽ നമ്മൾ കാണപ്പെടും. അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഏറ്റവും സർവ്വസാധാരണമായി കോമൺ ആയി നമ്മൾ കാണുന്നത് ഒന്ന് ഈ ജലദോഷ പനികളാണ്. അപ്പോൾ വെറും പനിയായിട്ടുള്ള കുട്ടികളും ആൾക്കാരും ഒക്കെ പനി എന്ന് പറയാറുണ്ട്. മഴയത്ത് നടന്ന് പനി പിടിച്ചു, അതുപോലെ ജലദോഷം, തുമ്മൽ, ചീറ്റൽ, മൂക്കൊലിപ്പൊക്കെ ആയിട്ട് ആ മഴ നനഞ്ഞു, ജലദോഷം പിടിച്ചു എന്ന് ആൾക്കാർ പറയും. പിന്നെ കുറേ പേർക്കാണെങ്കിൽ അത് ചുമയായി മാറി, അപ്പോൾ ചുമയ്ക്ക് കട്ടി കൂടി, പിന്നെ കഫം മഞ്ഞ നിറമായി മാറി. ചിലർക്ക് അത് കഠിനമായിട്ട് അവസാനം ശ്വാസമുട്ടൊക്കെ വന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ടി വരുന്നു, കുറേ ആൾക്കാർ അഡ്മിഷൻ വേണ്ടി വരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ ശ്വാസകോശ രോഗങ്ങളും വൈറൽ ഫീവേഴ്സ് എല്ലാം കൂടെ ഒരു സെറ്റ് ഈ നേരത്തെ എപ്പോഴും കൂടാറുണ്ട്. അങ്ങനെ കൂടുന്നതുകൊണ്ടാണ് പലപ്പോഴും ഈ പനി കൂടുന്നു എന്നുള്ള ന്യൂസും പലപ്പോഴും മാധ്യമങ്ങളും നമ്മൾ കാണുന്നത്. ഇനി ഇങ്ങനെ കൂടുന്ന ശ്വാസകോശ രോഗങ്ങളുടെ കൂട്ടത്തിൽ ചില പേരുള്ള ശ്വാസകോശ രോഗങ്ങളുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ H1N1 അറിയാം. H1N1 പണ്ടേ വന്നു, അത് പീക്ക് ചെയ്തു, കൂടി വർദ്ധിച്ചു. ഇപ്പോഴത് എല്ലാ നേരത്തും ചെറിയ തോതിൽ നമ്മുടെ നാട്ടിലുണ്ട്. സാഹചര്യം അണുക്കൾക്ക് അനുകൂലവും നമുക്ക് മോശവുമാകുമ്പോൾ അതിൻ്റെ തോത് കൂടും. അതുപോലെ തന്നെയാണ് കോവിഡ്. കോവിഡ് മാറിയോ എന്നെല്ലാവരും ചോദിക്കാറുണ്ട്. കോവിഡിൻ്റെ ഒരു അണുബാധ ഇപ്പോഴും നിലനിൽക്കാം, അത് ഏത് നേരത്ത് വേണമെങ്കിലും ഒരു സമൂഹത്തിലുണ്ടാകാം. അപ്പോൾ നമ്മൾ അങ്ങനെ ഒന്നും ഇപ്പോൾ ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ലാത്ത രോഗങ്ങളാണ്, കാരണം അതും എൻഡമിക് എന്നുള്ള അവസ്ഥയിൽ വന്നു കഴിഞ്ഞു. അപ്പോൾ ഇതൊരു

ഇതാണ് ശ്വാസകോശത്തെ ബാധിക്കുന്നത്. അടുത്തത് മഴക്കാലത്ത് എപ്പോഴും കൂടി കാണാറുള്ളത് വയറിളക്കത്തിൻ്റെ എണ്ണം പലപ്പോഴും കൂടാറുണ്ട്. അതുപോലെ തന്നെ മഞ്ഞപ്പിത്തം പോലത്തെ ജലജന്യ രോഗങ്ങൾ, അല്ലെങ്കിൽ മലിനമായ ആഹാരമോ കുടിവെള്ളമോ അകത്ത് ചെന്നിട്ടുണ്ടാകുന്ന രോഗങ്ങൾ. വയറിളക്കങ്ങൾ, സാധാരണ വയറിളക്കം നമുക്കെല്ലാവർക്കും പരിചയമുണ്ട്. അതല്ലാതെ വളരെ കഠിനമായിട്ടുള്ള നിർജ്ജലീകരണം ഉണ്ടാകുന്ന കോളറയും ചിലപ്പോൾ ജലത്തിൻ്റെ മലിനീകരണത്തിൽ നിന്ന് ഈ സീസണിൽ ഉണ്ടാകാം. ഇനി അടുത്തൊരു സെറ്റ്, മലിനമായ ജലം നമ്മുടെ ദേഹത്തിലുള്ള എക്സ്പോഷർ അല്ലെങ്കിൽ ദേഹത്തിൽ ഉള്ള സമ്പർക്കം ഉണ്ടാകുന്നതാണ്. പ്രത്യേകിച്ചും നമ്മുടെ കാലിലും കയ്യിലൊക്കെ ഉള്ള മുറിവുകളിൽ കൂടെ മലിനമായ ജലം അകത്ത് ആ സമ്പർക്കം ഉണ്ടായി കഴിഞ്ഞാൽ അതിനകത്ത് ചിലപ്പോൾ ഈ എലിപ്പനിയുടെ അടുക്കൾ, എലിപ്പനി എന്ന് പറയുന്നത് ലെപ്റ്റോസ്പൈറോസിസ് എന്നാണ് നമ്മൾ വിളിക്കുക. അതിന് പഴയ ഒരു പേരാണ് എലിപ്പനി. നമ്മൾ ഓർക്കണം, എലി മാത്രമല്ല മറ്റേത് മൃഗങ്ങളിൽ നിന്നും വരാവുന്നതാണെങ്കിലും ഈ മഴക്കാലത്ത് പലപ്പോഴും പെരിച്ചാഴികളുടെയും മറ്റ് എലി പോലത്തെ വർഗ്ഗത്തിലുള്ളതിൻ്റെയൊക്കെ മാളങ്ങളിൽ നിന്ന് അതിൻ്റെ പഴയ ഉണങ്ങിയ വിസർജ്യ വസ്തുക്കളൊക്കെ നനഞ്ഞ് കലങ്ങി അത് ചിലപ്പോൾ മറ്റൊഴുകി നടക്കാം. അപ്പോൾ അങ്ങനത്തതിനകത്ത് ഈ ലെപ്റ്റോസ്പൈറ ജേംസ് അണുക്കൾ വളർന്നിട്ടുണ്ടാകും. അതിൻ്റെ സമ്പർക്കം കൊണ്ട് നമുക്ക് എലിപ്പനി അല്ലെ ലെപ്റ്റോസ്പൈറോസ് എന്നുള്ള രോഗം ഉണ്ടാകാം. അതുപോലെ തന്നെ വെള്ളം കെട്ടി നിൽക്കുമ്പോൾ നമുക്കെല്ലാം മനസ്സിൽ ആദ്യം വരുന്നത് കൊതുവിൻ്റെ കാര്യമാണ്. ആ കൂട്ടത്തിൽ പ്രത്യേകിച്ചും ക്ലിയർ ആയിട്ടുള്ള വെള്ളം, വളരെ ക്ലിയർ ആയിട്ടുള്ള വെള്ളം, ചെറിയ അളവ്, ഉദാഹരണം ഒരു കളഞ്ഞ കുപ്പിയുടെ അടപ്പ് അല്ലെ ഒഴിഞ്ഞൊരു കുപ്പി കളഞ്ഞു, ചിലപ്പോൾ മുട്ടത്തോട് കിടക്കുന്നതായിരിക്കാം, ചിരട്ട കിടക്കുന്നതായിരിക്കാം, ഉപേക്ഷിച്ച ആഹാര കണ്ടെയ്നറുകൾ കിടക്കുന്നതായിരിക്കാം. അപ്പോൾ അതിനകത്തൊക്കെ ചെറിയ തോതിൽ ക്ലിയർ വെള്ളം നിന്നാലും അതൊരു മൂന്നാല് ദിവസം നിൽക്കുമ്പോഴേക്കും അതിനകത്ത് വളരെ വേഗത്തിൽ ഈഡിസ് എന്ന് പറഞ്ഞ ഇനത്തിലുള്ള കൊതുകുണ്ട് കൂത്താടികൾ ഉണ്ടാകുകയും അത് വളരെയും പെരുകുകയും ഈഡിസ് കൊതുകുകളുടെ പ്രജനനം അവിടെ ഉണ്ടാകുന്നു. ഈഡിസ് കൊതുവിൻ്റെ പ്രശ്നം എന്താണ്? ഇവരാണ് നമ്മുടെ സമൂഹത്തിൽ ഡെങ്കി എന്നുള്ള ശല്യം പിടിച്ച രോഗത്തിനെ പകർത്തുന്നത്. അപ്പോൾ അങ്ങനെ ഡെങ്കിയുടെ വർദ്ധനവും വരാം. പ്രത്യേകിച്ചും മഴ വന്നും പോയി നിൽക്കുമ്പോഴാണ് ഇതിൻ്റെ കൂടുതൽ ഭീഷണിയുള്ളത്. പിന്നെ ഇതൊന്നും അല്ലാതെ ഗുരുതരമല്ലെങ്കിലും ശല്യമാകാവുന്ന സ്കിൻ ഡിസീസസ്, ത്വക്ക് രോഗങ്ങളും വരാം. കാരണം നമുക്കറിയാം, ഈ കുട്ടികളൊക്കെ ഇന്ന് പരിസരത്തും സ്കൂൾ യൂണിഫോമിൻ്റെ ഭാഗമായി ഷൂസും സോക്സും ഒക്കെ ഇട്ട് അത് ദിവസങ്ങളോളം ഇങ്ങനെ അത് ഈർപ്പമായിട്ടുള്ള സാധനങ്ങൾ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ കാൽവരൻ്റെ ഇടയ്ക്കൊക്കെ ഫംഗൽ ഇൻഫെക്ഷൻസ്, പൂപ്പൽ അണുബാധകൾ ഉണ്ടാകുകയും പണ്ട് പുഴുക്കടി എന്നൊക്കെ പറഞ്ഞ രീതിയിലുള്ള അണുബാധകളൊക്കെ അവിടെ കാലിലും ദേഹത്തൊക്കെ ഉണ്ടാകാം. നനഞ്ഞ അടിവസ്ത്രങ്ങളും ഇതിന് കാരണമാകാം. അപ്പോൾ ഇതൊക്കെയാണ് പൊതുവേ നമ്മൾ മഴക്കാല രോഗം എന്നുള്ള കൂട്ടത്തിൽ വിളിക്കാവുന്ന ചില രോഗങ്ങൾ. ഇതിൻ്റെ എല്ലാം കാരണങ്ങൾ വ്യത്യസ്തമാണ്. ഇപ്പോൾ ഈ ജലദോഷപ്പനികൾ എന്ന് ഞാൻ ആദ്യം സൂചിപ്പിച്ചു, ഇവയൊക്കെ മിക്കവാറും അധികവും വൈറസുകളാണ് ഉണ്ടാക്കുന്നത്. ചില സാഹചര്യത്തിൽ ബാക്ടീരിയ എന്നുള്ള അണുക്കളും ഇതൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ അത് പകരുന്നത് നമുക്കറിയാം, തുമ്മുകയും ചുമക്കുകയും ചെയ്യുമ്പോഴാണ് ഇത് പകരുന്നത്. ജലദോഷമോ ചുമയോ ഉള്ള ഒരാൾ തുമ്മുമ്പോൾ ഏകദേശം ഒരു മീറ്റർ അകലത്തിലോട്ട് തന്നെ ഇതിൻ്റെ അണുക്കൾ പകരാം. ആ പരിസരത്ത് ആ അത്രയും ചുറ്റളവിനകത്തിരിക്കുന്ന ആർക്കും കിട്ടും. അപ്പോൾ നമുക്കറിയാമല്ലോ, ഇപ്പോൾ സ്കൂളിലൊക്കെ പോകുന്ന സ്കൂൾ ബസ്സുകൾ, ക്ലാസ് മുറികൾ, തിരക്ക് പിടിച്ച ഓഫീസുകൾ, പൊതുസ്ഥലങ്ങൾ, പൊതുവിടങ്ങൾ, അവിടെയൊക്കെ ആൾക്കാർ തുമ്മുകയും ചുമക്കുകയും ചെയ്യുമ്പോൾ കെർച്ചീഫ് ഉപയോഗിക്കാതെയാണ് ഇങ്ങനെ ചെയ്യുന്നതെങ്കിൽ, തൂവാല കൊണ്ട് വായും മൂക്കും മൂടാതെ ആണ് തുമ്മുകയോ ചുമക്കുകയോ ചെയ്തെങ്കിൽ തീർച്ചയായിട്ടും അത് നമുക്ക് എല്ലാവർക്കും ഒരു ഭീഷണിയാണ്. അപ്പോൾ അത് അതിന് പൊതുജനങ്ങൾ എന്നല്ല, കുടുംബത്തിനകത്ത് പോലും ഭീഷണിയാണ്. ഒരു വീട്ടിനകത്തൊരാളോ ഒരു കുട്ടിയോ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വീട്ടിനകത്തുള്ള ബാക്കി എല്ലാവർക്കും ഭീഷണിയാണ്. അണുക്കൾക്ക് പ്രത്യേകിച്ച് കുടുംബാംഗങ്ങളോടോ സഹോദരങ്ങളോടോ പ്രായമായ അച്ഛനമ്മയോടോ ഒന്നും പ്രത്യേക സ്നേഹമൊന്നും ഇല്ല. അത് നമ്മളെപ്പോഴും മനസ്സിൽ വയ്ക്കണം. പകർച്ച രീതി ഇതാണ് ജലദോഷപ്പനികളുടെ. വയറിളക്കവും കോളറയും ഒക്കെ പകരുന്ന നേരത്തെ പറഞ്ഞു, അതുപോലെ മഞ്ഞപ്പിത്തം എ ഒക്കെ പകരുന്നത് മലിനമായ ജലം, ജലത്തിന് കുടിവെള്ളവും ആഹാരവും മലിനമാകുന്നതാണ്. അപ്പോൾ ആഹാരം മലിനമാകുന്നതും കുടിവെള്ളമൊക്കെ ഒന്ന് നേരിട്ട് ഈ വിസർജ്യ വസ്തുക്കൾ എവിടെയെങ്കിലും ഓവർഫ്ലോ ചെയ്ത് ശരിയല്ലാത്ത രീതിയിലുള്ള സൈറ്റ് ചെയ്ത സെപ്റ്റിക് ടാങ്കുകളോ അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ വെള്ളം വരുന്ന ഉറവിടങ്ങൾ ശരിയല്ലെങ്കിൽ അവിടെ നിന്ന് വരാം. പിന്നെ അതുപോലെ പാനീയങ്ങളിൽ നിന്ന് വരാം. ഈച്ചകൾ മലിനത്തിൽ പെരുകി അത് ആഹാരത്തിൽ വന്നിരുന്നിട്ട് അങ്ങനെ ആ രീതിയിൽ വരാം. ഈ രീതിയിലാണത് വരുന്നത്. വന്നു കഴിഞ്ഞാൽ വയറിളക്കം ഉണ്ടാകുന്നു, ഛർദി ഉണ്ടാകുന്നു, വയറുവേദന ഉണ്ടാകുന്നു, പനി കൂടുന്നു, വിശപ്പില്ലാണ്ടാകുന്നു, ദേഹാസ്വാസ്ഥ്യം ഉണ്ടാകുന്നു. നിർജ്ജലീകരണം ആണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം, ഡീഹൈഡ്രേഷൻ. അപ്പൊ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഏത് വയറിളക്കവും നിർജ്ജലീകരണം ഉണ്ടാക്കി ഒരാളുടെ ജീവന് ഭീഷണിയാകാം. നിർജ്ജലീകരണം എന്ന് നമ്മൾ പറയുമ്പോൾ ഏറ്റവും സൂക്ഷിക്കേണ്ട വില്ലൻ രോഗം ഏതാണ്? അതാണ് കോളറ, അതിസാരം എന്ന് പറയാറുണ്ട്. കോളറ രോഗത്തിന് പോകുന്നത് മലം പോകുന്ന വളരെ ക്ലിയർ വെള്ളം പോലെ പോകാം. വൻ തോതിൽ നമ്മുടെ ശരീരത്തിന് വെള്ളവും പിന്നെ ലവണങ്ങളും ഇലക്ട്രോലൈറ്റ്സ് സോഡിയം പൊട്ടാഷ്യം ഒക്കെ ശരീരത്തിന് നിമിഷങ്ങൾ കൊണ്ട് നഷ്ടപ്പെടാം. അപ്പോൾ അത് വളരെ പെട്ടെന്ന് ഒരാളുടെ മരണത്തിൽ വരെ എത്താം. കോളറ എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും മനസ്സിൽ വെക്കേണ്ട ഒരു പിക്ചറുണ്ട്, മലത്തിനകത്ത് മലമില്ല, പകരം ക്ലിയർ വെള്ളമോ കഞ്ഞിവെള്ളത്തിലോ നിറത്തിലുള്ള മലം. ഇത് കണ്ടാൽ എപ്പോഴും നമ്മൾ ആദ്യം ഓർക്കേണ്ടത് കോളറയാണ്. അപ്പോൾ അതാണ് വയറ്റിന് വരാവുന്ന അസുഖങ്ങൾ. എലിപ്പനി നേരത്തെ സൂചിപ്പിച്ചു, അത് ഈ എലിയുടെ മറ്റ് മൃഗങ്ങളുടെ മലമൂത്ര വിസർജ്യങ്ങളിൽ നിന്നുള്ള അണുക്കൾ വെള്ളത്തിൽ കലങ്ങിയാണ് അത് നമ്മുടെ മുറിവുകൾ കൂടെ കയറുന്നു. അപ്പോൾ അങ്ങനെയാണത് ഉണ്ടാകുന്നത്.

0: എലിപ്പനി വന്നു കഴിഞ്ഞാൽ സാധാരണ കടുത്ത പനി, ദേഹം വേദന. ദേഹം വേദന എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചും നമ്മുടെ മസിൽസിന് വേദന. മാംസപേശികളൊക്കെ തൊട്ടുകോ പിതുക്കോ ചെയ്തു കഴിഞ്ഞാൽ നല്ല പെയിൻ അനുഭവിക്കും. പിന്നെ തലവേദന വരാം, കണ്ണൊക്കെ കലങ്ങിയിരിക്കാം, ചിലപ്പോൾ കണ്ണൊക്കെ വല്ലാണ്ട് ചുവന്ന നിറത്തിലിരിക്കാം, അധിക തോതിലുള്ള ക്ഷീണം തളർച്ച എല്ലാം ഉണ്ടാകാം. എലിപ്പനിയുടെ ഒരു പ്രത്യേകത, നേരത്തെ ചികിത്സിച്ച് നമുക്ക് സംശയം തോന്നി ഡോക്ടറോട് പറഞ്ഞു നേരത്തെ ചികിത്സ തുടങ്ങാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ വളരെ ലളിതമായ മരുന്ന് കൊണ്ട് വളരെ സിമ്പിളായിട്ട് അത് മാറ്റിയെടുക്കാൻ പറ്റും. അത് ആ നേരത്ത് തുടങ്ങുന്ന നേരത്തെ കണ്ടുപിടിക്കാതെയോ അല്ലെ ഊഹിക്കാതെയോ അങ്ങനെ അനുമാനിക്കാതെ നീണ്ടു നീണ്ടു പോകുമ്പോഴോ ഒക്കെയാണ് അതിന് പ്രശ്നങ്ങൾ വരാവുന്നത്. അപ്പോൾ നേരത്തെയുള്ള ചികിത്സയാണ് എലിപ്പനിക്ക് രക്ഷ. കൂടിക്കഴിഞ്ഞാൽ നമ്മൾ അഡ്മിറ്റ് ചെയ്തൊക്കെ ചികിത്സിക്കേണ്ടി വരുന്നു. കുറച്ചും കൂടെ കൂടിയ മരുന്നുകളാണ് യൂസ് ചെയ്യേണ്ടി വരുന്നത്. എങ്കിലും അത് ശരീരത്തിലെ എല്ലാ സിസ്റ്റംസ് അവയവ കൂട്ടങ്ങളെയും ബാധിക്കുന്ന കൊണ്ടാണ് എലിപ്പനിയുടെ ഒരു അപകടം. അതുപോലെ തന്നെ ഡെങ്കി, ഡെങ്കി രോഗത്തിന് കൊതുവിൽ നിന്ന് പകരുന്ന ഈ ഡെങ്കി രോഗത്തിന് ചികിത്സ എന്നുള്ള ഒരു പ്രത്യേകതയില്ല, ഒരു പ്രത്യേക ചികിത്സയില്ല. അത് പകരുന്നത് കൊതുവിൻ്റെ കടി കൊണ്ടാണ്. പ്രത്യേകിച്ചും ഈഡിസ് കൊതുകൾ രാവിലെയാണ് കടിക്കുക, രാവിലെയും വൈകുന്നേരവും, അത് ഏർലി മോർണിംഗ് അതുപോലെ സന്ധ്യാസമയം, ആ നേരത്താണ് ഇവരേറ്റവും കൂടുതൽ പറന്ന് കടിക്കുന്നത്. അപ്പോൾ അങ്ങനെ കടിച്ചാൽ നമുക്ക് ആ രോഗം കിട്ടാനുള്ള സാധ്യതയുണ്ട്, ഈഡിസ് കൊതുവാണ് കടിക്കുന്നതെങ്കിൽ. അപ്പോൾ നമ്മളത് കടിക്കാതിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി നമുക്ക് ആലോചിക്കാം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. പിന്നെ സ്കിൻ ഡിസീസ് നേരത്തെ പറഞ്ഞു, അത് തണുത്ത അല്ലെങ്കിൽ ഈർപ്പം മാറിയ തുണികളും വസ്ത്രങ്ങളും സോക്സും ഷൂസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ, അപ്പോൾ ഈ മഴക്കാലത്ത് നമ്മൾ എനിക്ക് തോന്നുന്നു അങ്ങനത്തെ വസ്ത്രങ്ങൾ ധാരണങ്ങൾ കുറച്ച് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. സ്കൂൾ അധികൃതരും അതിലേക്ക് ഒന്ന് ശ്രദ്ധ കൊടുക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഇതിൻ്റെ എല്ലാം തടയുന്നത് എങ്ങനെയാണ്? വളരെ നിസ്സാരമാണ്, ഇതിനെപ്പറ്റിയുള്ള അറിവാണ് നമുക്ക് രോഗപ്രതിരോധത്തിന് ആവശ്യം. ഇപ്പോൾ ജലദോഷം ചുമ പനിയൊക്കെ തടയാൻ വേണ്ടി നമ്മൾ വായും മൂക്കും മൂടിയിട്ടേ ചുമയ്ക്കാവും. അപ്പോൾ കെർച്ചീഫ് തൂവാലെ ഉപയോഗിക്കുന്ന ശീലം നമ്മളെല്ലാവരും സ്വായത്തമാക്കണം. മുതിർന്നവരായിക്കോട്ടെ കുട്ടികളായിക്കോട്ടെ എല്ലാവരും അത് പാലിക്കണം. അതിനകത്ത് ഒരു വിട്ടുവീഴ്ചയും പാടില്ല. ഇപ്പോൾ സ്കൂളൊക്കെ തുറന്ന സമയത്ത് കൊച്ച് LKG അല്ലെ അംഗൻവാടി പ്ലേ സ്കൂൾ തൊട്ടുള്ള കാലം തൊട്ട് ടീച്ചർമാർ ഡേ കെയർ സെൻറ്റേഴ്സും നടത്തുന്ന ഹെൽപ്പേഴ്സും അവരെല്ലാം ഇത് അംഗൻവാടികൾ നടത്തുന്നവരെല്ലാവരും ഈ നേരത്ത് ഇത് കുട്ടികളെ പറഞ്ഞ് ഉത്ബോധിപ്പിക്കണം. കെർച്ചീഫ് ഉപയോഗിക്കുന്ന നല്ലൊരു ആരോഗ്യ മര്യാദയാണ്, ആരോഗ്യ ശീലമാണ് എന്ന് പറഞ്ഞ്. അതുപോലെ കുടുംബത്തിനകത്തും പേരൻസ് ശ്രദ്ധിക്കണം. വീട്ടിനകത്ത് എത്തിക്കഴിഞ്ഞാൽ ഈ ശീലങ്ങൾക്ക് വിട്ടുവീഴ്ചയൊന്നും പാടില്ല. മുതിർന്നവർ ഒരു മാതൃകയായി തന്നെ ചെയ്യുകയും വേണം. പൊതുസ്ഥലങ്ങളിൽ നമ്മൾ ആരെയും വിഷമിപ്പിക്കാതെ തമ്മിൽ പറഞ്ഞ് തിരുത്തുന്നതും നല്ലൊരു കാര്യമായിരിക്കാം. സോ കെർച്ചീഫിന്റെ ശീലമാണ്. പിന്നെ നമ്മൾ കുറച്ച് റിസ്ക് കൂടിയ ഒരാളാണ്, ഉദാഹരണത്തിന് നമുക്ക് പ്രമേഹത്തിന്റെ രോഗമോ അല്ലെങ്കിൽ മറ്റ് കിഡ്നി രോഗങ്ങളോ കരൾ രോഗമോ അല്ലെങ്കിൽ അമിതവണ്ണമോ ആസ്മയുള്ള വ്യക്തിയാണ്, അല്ലെ അധിക പ്രായമുള്ള വളരെ പ്രായം കൂടിയ ആളാണ്, അല്ലെ വളരെ കൊച്ചു ശിശു അങ്ങനെയൊക്കെ ആണെങ്കിൽ അങ്ങനത്തെ വ്യക്തികൾക്ക്, അല്ലെ ഗർഭിണിയാണ്, ഇങ്ങനത്തെ വ്യക്തികൾക്ക് റിസ്ക് കൂടുതലാണ്. നമ്മൾ വൾണറബിൾ ഗ്രൂപ്പ് എന്ന് പറയും, ഹൈ റിസ്ക് ഗ്രൂപ്പ്. ഇതിൽപ്പെട്ട ആളാണെങ്കിൽ കഴിയുന്നത്ര ഈ സീസണിൽ പൊതുജന സമ്പർക്കത്തിനെ കുറച്ചൊന്ന് കുറച്ചാൽ നല്ലത്. തിരക്ക് കൂടിയ സ്ഥലങ്ങളിൽ ഒഴിവാക്കാവുന്ന സന്ദർശനങ്ങൾ ഒഴിവാക്കുക, ആശുപത്രികളിലൊക്കെ അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രം പോവുക. നിസാര രോഗങ്ങളെയൊക്കെ നമ്മൾ ടെലിമെഡിസിൻ, ഈ സഞ്ജീവനി പോലത്തെ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ചികിത്സ തേടുക. പിന്നെ പുറത്തു പോകേണ്ട ആവശ്യം വന്നാൽ നിർബന്ധമായിട്ടും ഹൈ റിസ്ക് ഗ്രൂപ്പിൽ പെട്ടവർ ഒരു മാസ്ക് ഭദ്രമായി കെട്ടി തന്നെ വായും മൂക്കും മൂടത്തക്ക വേണം. അത് ഞാൻ എടുത്തു പറയുന്ന, പലരും മാസ്ക് കെട്ടുമ്പോൾ മൂക്കെല്ലാം പുറത്ത് തന്നെ അടിക്കിരിക്കുന്നു ഇപ്പോഴും. അതുകൊണ്ട് വായും മൂക്കും മൂടത്തക്ക വേണം, ശരിയായ രീതിയിൽ കറക്റ്റ് ഫിറ്റിംഗ് ആയിട്ടുള്ളൊരു മാസ്ക് കെട്ടി തന്നെ പുറത്തു പോകാവൂ. ഇനി വയറിളക്ക രോഗങ്ങളെ പറ്റി എടുത്തു പറയേണ്ടതില്ല. ആഹാര പാനീയങ്ങളുടെ ശുചിത്വം, വെള്ളം തിളപ്പിച്ച് ഉപയോഗിക്കുക, കിണറുകൾ ക്ലോറിനേറ്റ് ചെയ്യുക മുതലായ പൊതുജനാരോഗ്യ നടപടിയിൽ കൂടെ ഇതിനെ നമുക്ക് കുറയ്ക്കാം, അല്ലെ പ്രതിരോധിക്കാം. എലിപ്പനിയുടെ കാര്യത്തിൽ നമ്മളൊരു സൂചന ഉണ്ടെങ്കിൽ, നമുക്ക് ഇങ്ങനെ രൂപം ഉണ്ടെങ്കിൽ, അത് ആദ്യമേ ഡോക്ടറെ അറിയിച്ചു കഴിഞ്ഞാൽ ചികിത്സ ആദ്യമേ ഡോക്ടർ തുടങ്ങുന്നതും കുറച്ചുകൂടെ ഉറപ്പായിട്ട് നടക്കും. ഡെങ്കിയുടെ പ്രതിരോധം നമ്മൾ ഡ്രൈ ഡേ ആണ്, കൊതുകൾ വളരാതിരിക്കാൻ വേണ്ടി ചുറ്റുപാടുമൊക്കെ നോക്കി ഇങ്ങനത്തെ വെള്ളം കെട്ടി നിൽക്കാവുന്ന സ്ഥലങ്ങളൊക്കെ ഒഴിവാക്കിയാൽ ഡെങ്കിയുടെ പകർച്ച നമുക്ക് തടയാൻ സാധിക്കും. സാധ്യതയുണ്ടെങ്കിൽ ഡോക്ടറോട് സംസാരിക്കുമ്പോൾ അതിനെ പറഞ്ഞാൽ അത് വേണ്ട കെയർ ഡോക്ടർ പറഞ്ഞുതരുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെ തടയുന്നു. ഇനി പൊതുവായിട്ട് ചില പൊതുജനാരോഗ്യ നടപടികൾ നമ്മളെല്ലാം പങ്കാളികളായിരിക്കണം. ഇത് വെറും ആരോഗ്യവും മാത്രം ചെയ്യുന്ന കാര്യങ്ങളല്ല. അപ്പോൾ ഡ്രൈ ഡേ ആചരണം ഒന്നാണ്. പിന്നെ നമ്മുടെ അറിവും അവബോധവും പെരുമാറ്റത്തിലുള്ള വ്യത്യാസമാണ് ഏറ്റവും നമ്മളെ രക്ഷിക്കുന്ന ഒരു കാര്യം ഈ നേരത്ത്. അപ്പോൾ ആ അറിവ് കൂട്ടാൻ വേണ്ടി നമ്മൾ ഇതുപോലെ ഇന്ന് കേൾക്കുന്ന പോലത്തെ റേഡിയോ ഹെൽത്ത് സംപ്രേഷണം നിത്യമായി കൃത്യമായി കേൾക്കുക. ഇതിൽ നിന്ന് ഇഷ്ടംപോലെ നല്ല ഐഡിയാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കും. അങ്ങനെ കിട്ടുന്ന ഐഡിയാസ് ബാക്കി എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുക. ഇന്ന് പല മാധ്യമങ്ങളിലും നല്ല രീതിയിലുള്ള ലേഖനങ്ങളുണ്ട്, സെൻസേഷണലിസ്റ്റ് അല്ലാത്ത നല്ല ബോധവൽക്കരണ ശൈലിയിൽ എഴുതിയ ലേഖനങ്ങൾ, അത് വായിക്കുക. TVയിലും റേഡിയോയിലൊക്കെ വരുന്ന പൊതുജന ആരോഗ്യ വകുപ്പിൻ്റെ നിർദ്ദേശങ്ങൾ എല്ലാവരും കേട്ട് മനസ്സിലാക്കി പാലിക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമ്മുടെ ദിശ 1056 എന്ന നമ്പറിലേക്ക് വിളിച്ച് വേണ്ട സംശയ നിവാരണമൊക്കെ ചെയ്ത് മുമ്പോട്ട് പോവുക. ഒറ്റ കാര്യം ഓർക്കേണ്ടത്, ഈ നേരത്ത് വാട്സാപ്പ് യൂട്യൂബ് മുതലായ മാധ്യമങ്ങൾ നവമാധ്യമങ്ങളിൽ കൂടെ വരുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ ശരിയല്ലാതെ ഇരിക്കാം. അതുകൊണ്ട് ഊഹാപോഹമുള്ള കാര്യങ്ങളൊന്നും കേൾക്കാതിരിക്കുക, ഉൾക്കൊള്ളാതിരിക്കുക, ഷെയർ ചെയ്യാതിരിക്കുക. ഇവയും ഇതിനെപ്പറ്റിയും ശരിയാണോ അല്ലെന്ന് അറിയാൻ ദിശ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ക്ലാരിഫിക്കേഷൻ, സംശയ നിവാരണം ഇതിനെക്കുറിച്ച് നടത്താം. ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ മഴക്കാലമൊക്കെ വന്നോട്ടെ, അതിനെ ആഘോഷിക്കുക, പക്ഷേ സേഫ് ആയിട്ടിരിക്കണം, ആരോഗ്യം നിലനിർത്തുക, സംശയങ്ങളൊക്കെ മാറ്റുക, ആരോഗ്യവകുപ്പിന്റെ എല്ലാ സഹായങ്ങളും തേടുക, ഉപയോഗപ്പെടുത്തുക.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
2: ആകാശവാണി കോഴിക്കോട്. അല്പസമയത്തിനുള്ളിൽ 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ.

ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സയ്യിദ് അലി ശിഹാബ് തങ്ങൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമു പുതുച്ചേരി മന്ത്രിസഭയിൽ 3 മന്ത്രിമാരെ കൂടി നിയമിച്ചു. അഖിലേന്ത്യാ NR കോൺഗ്രസ് MLA പി രാജവേലു, VP ശിവകൊളുന്തു, BJP MLA GNS രാജശേഖരൻ എന്നിവരാണ് പുതിയ മന്ത്രിമാർ. പുതിയ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ അടുത്തയാഴ്ചയാണ്. അന്താരാഷ്ട്ര ബ്രിക്സ് കാർഷിക സമ്മേളനത്തിന് മധ്യപ്രദേശിലെ ഇൻഡോറിൽ ഇന്ന് തുടക്കമാകും. ബ്രസീൽ, ചൈന, റഷ്യ, ദക്ഷിണാഫ്രിക്ക എന്നിവയുൾപ്പെടെ 21 രാജ്യങ്ങളിലെ കൃഷിമന്ത്രിമാർ, മുതിർന്ന ഉദ്യോഗസ്ഥർ, വിദഗ്ധർ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുക്കും. June 13 വരെയാണ് ബ്രിക്സ് കാർഷിക സമ്മേളനം. രാജ്യത്ത് കൽക്കരി എക്സ്ചേഞ്ചുകൾ സ്ഥാപിക്കുന്നതിന് കൽക്കരി മന്ത്രാലയം 2026 കൽക്കരി എക്സ്ചേഞ്ച് നിയമങ്ങൾ വിജ്ഞാപനം ചെയ്തു. സുതാര്യവും വിപണി നിയന്ത്രിതവുമായ വ്യാപാരം സാധ്യമാക്കുന്നതിനാണ് പുതിയ ചട്ടക്കൂട് രൂപീകരിക്കുന്നത്. രാജ്യത്തെ ഫാർമസ്യൂട്ടിക്കൽ വ്യവസായ മേഖല അടുത്ത 5 വർഷത്തിനകം നിലവിലെ സ്ഥിതിയുടെ ഇരട്ടി വളർച്ച കൈവരിക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. നവീകരണം, ആഗോള പങ്കാളിത്തം, അന്താരാഷ്ട്ര വിപണികളിലേക്ക് വർദ്ധിച്ച പ്രവേശനക്ഷമത എന്നിവയുടെ കരുത്തിലാണ് രാജ്യം ഈ നേട്ടം കൈവരിക്കുകയെന്നും അദ്ദേഹം വ്യക്തമാക്കി. ന്യൂഡൽഹിയിൽ ഫാർമസ്യൂട്ടിക്കൽ മേഖലയിലെ ഗ്ലോബൽ അംബാസഡർ മീറ്റിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമീപ വർഷങ്ങളിൽ ഇന്ത്യ 9 സ്വതന്ത്ര വ്യാപാര കരാറുകളിൽ ഒപ്പുവച്ചിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. നിലവിൽ 50 രാജ്യങ്ങളുമായി ഇന്ത്യക്ക് സജീവമായ വ്യാപാര കരാറുകളുണ്ട്. ഇത് വികസിത രാജ്യങ്ങളിലെ വലിയ വിപണികളിലേക്ക് മുൻഗണനാടിസ്ഥാനത്തിൽ പ്രവേശനം നേടാൻ ഇന്ത്യൻ കമ്പനികൾക്ക് സഹായകരമായി മാറിയിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. അതിർത്തികളിലെ ചരക്കുനീക്കവും വ്യാപാരവും സുഗമമാക്കുന്നതിന് രാജ്യത്തെ അത്യാധുനിക തുറമുഖ മാനേജ്മെന്റ് സിസ്റ്റം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. സാങ്കേതികവിദ്യ അടിസ്ഥാനമാക്കി അതിർത്തി കടന്നു നടത്തുന്ന വ്യാപാരത്തിലും യാത്രാ നീക്കങ്ങളിലും കാര്യക്ഷമതയും സുതാര്യതയും സുരക്ഷയും വർദ്ധിപ്പിക്കുക ലക്ഷ്യമിട്ടാണ് പദ്ധതി നടപ്പാക്കുന്നത്. രാജ്യത്തെ കര അതിർത്തികൾ വഴി വിദേശ വ്യാപാരവും യാത്രാ സൗകര്യങ്ങളും ആധുനികവൽക്കരിക്കുന്നതിൽ LPMS വലിയ നാഴികക്കല്ലാകുമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. ഡിജിറ്റൽ സംവിധാനത്തിലൂടെ രാജ്യത്തെ മുഴുവൻ തുറമുഖങ്ങളുടെയും പ്രവർത്തനങ്ങളെ ഒരൊറ്റ ശൃംഖലയിലൂടെ സംയോജിപ്പിക്കാൻ ഇതിലൂടെ സാധിക്കും. ചരക്ക് നീക്കവും യാത്രാ പരിശോധനകളും പൂർണ്ണമായും ഡിജിറ്റൽ രീതിയിലേക്ക് മാറുന്നതോടെ അനാവശ്യമായ കാലതാമസം ഒഴിവാകും. സ്ലോട്ട് ബുക്കിംഗ്, ഡിജിറ്റൽ പേയ്മെന്റുകൾ, തത്സമയ ട്രാക്കിംഗ് സംവിധാനം, സിംഗിൾ വിൻഡോ ക്ലിയറൻസ് തുടങ്ങിയവ LPMSന്റെ പ്രധാന സവിശേഷതകളാണ്. യമുനാ നദിയുടെ പുനരുജ്ജീവനവുമായി ബന്ധപ്പെട്ട് ന്യൂഡൽഹിയിൽ ഇന്നലെ ഉന്നതതല അവലോകന യോഗം ചേർന്നു. ആഭ്യന്തരമന്ത്രി അമിത്ഷാ അധ്യക്ഷനായിരുന്നു. ഡൽഹി, ഹരിയാന, ഉത്തർപ്രദേശ് ഗവൺമെന്റുകളും വിവിധ മന്ത്രാലയങ്ങളും സംയോജിത കർമ്മ പദ്ധതി പ്രകാരം ശുദ്ധവും നിർമ്മലവുമായ യമുനാ നദിക്കായി ഏകോപനത്തോടെ ശ്രമങ്ങൾ നടത്തണമെന്ന് അമിത്ഷാ യോഗത്തിൽ നിർദ്ദേശിച്ചു. പാൽ മാലിന്യങ്ങൾ നദിയിലേക്ക് എത്തുന്നത് തടയാൻ ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷനും ദേശീയ ക്ഷീരവികസന ബോർഡും ധാരണാപത്രം ഒപ്പുവെക്കുമെന്നും അമിത്ഷാ അറിയിച്ചു. വിശാഖപട്ടണം സ്റ്റീൽ പ്ലാന്റ് അപകട സ്ഥലം കേന്ദ്രമന്ത്രിമാരായ

രായ എച്ച് ഡി കുമാരസ്വാമിയും രാംമോഹൻ നായിഡുവും സന്ദർശിച്ചു. മരിച്ച തൊഴിലാളികളുടെ അടുത്ത ബന്ധുക്കൾക്ക് 25 ലക്ഷവും പരിക്കേറ്റവർക്ക് 10 ലക്ഷം രൂപയും കേന്ദ്രം സഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ദുരിതബാധിത കുടുംബങ്ങൾക്ക് സ്റ്റീൽ പ്ലാന്റ് ക്വാർട്ടേഴ്സുകളിൽ താമസിക്കാൻ അനുവാദം, കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം, കുടുംബത്തിലെ ഒരാൾക്ക് സ്ഥിരം തൊഴിൽ എന്നിവ നൽകുമെന്നും മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും പ്രധാനമന്ത്രിയുടെ ദേശീയ ദുരിതാശ്വാസ നിധിയിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും കുമാരസ്വാമി പറഞ്ഞു. അപകടത്തെക്കുറിച്ച് അന്വേഷിക്കാൻ കേന്ദ്ര ഉരുക്ക് മന്ത്രാലയം പ്രത്യേക സമിതി രൂപീകരിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. രാഷ്ട്രീയ ഇസ്പത് നിഗം ലിമിറ്റഡിന്റെ വിശാഖപട്ടണം സ്റ്റീൽ പ്ലാന്റിൽ ഇന്നലെ വൈകിട്ടുണ്ടായ തീപിടുത്തത്തിൽ 8 പേർ മരിക്കുകയും 6 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. വിശാഖപട്ടണം സ്റ്റീൽ പ്ലാന്റ് അപകടത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ ദുഃഖം അറിയിച്ചു. അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായി രാഷ്ട്രപതി പറഞ്ഞു. ദുഃഖിതരായ കുടുംബങ്ങളുടെ ശക്തിക്കും ധൈര്യത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നതായി ഉപരാഷ്ട്രപതിയും അറിയിച്ചു. പ്രധാനമന്ത്രിയുടെ ദേശീയ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് മരിച്ചവരുടെ അടുത്ത ബന്ധുക്കൾക്ക് 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും പ്രധാനമന്ത്രി ധനസഹായം പ്രഖ്യാപിച്ചു. മധ്യപ്രദേശിലെ വിശാഖ് ഉരുക്ക് നിർമ്മാണശാലയിൽ ഉരുകിയ ഇരുമ്പ് ദേഹത്തേക്ക് മറിഞ്ഞ് 8 പേർ മരിച്ചു. ഇന്നലെ വൈകിട്ടുണ്ടായ അപകടത്തിൽ 12 പേർക്ക് പരിക്കേറ്റു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ 12 വർഷത്തെ ഭരണത്തിന് കീഴിൽ രാജ്യത്തെ കൽക്കരി ഖനന മേഖലകളിൽ വൻ പരിവർത്തനമുണ്ടായതായി കേന്ദ്രമന്ത്രി ജി കിഷൻ റെഡ്ഡി പറഞ്ഞു. ഹൈദരാബാദിലെ ഫിലിം സിറ്റിയിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ കൽക്കരി ഉൽപ്പാദനം റെക്കോർഡ് നേട്ടമായ 1 ബില്യൺ ടണ്ണിൽ എത്തി നിൽക്കുകയാണെന്നും ഇതോടെ ലോകത്തിലെ ഏറ്റവും വലിയ 2-ാമത്തെ കൽക്കരി ഉൽപ്പാദകരായി രാജ്യം മാറിയെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 12 വർഷത്തിനിടെ സബ്കാ സാത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ് എന്നീ ദർശനങ്ങളാൽ ഇന്ത്യ ശ്രദ്ധേയമായ പരിവർത്തനങ്ങൾക്കാണ് വിധേയമായത്. ദരിദ്രർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിനും ശാക്തീകരണത്തിനും കേന്ദ്ര ഗവൺമെന്റ് നിരവധി മുൻനിര സംരംഭങ്ങൾ നടപ്പാക്കി. 12 വർഷത്തിനിടയിൽ കേന്ദ്ര ഗവൺമെന്റ് രാജ്യത്തിന്റെ ആരോഗ്യ സംവിധാനം ഗണ്യമായി ശക്തിപ്പെടുത്തി. ഇപ്പോഴത് കൂടുതൽ ജനങ്ങൾക്ക് പ്രാപ്യവും താങ്ങാവുന്നതും ഗുണനിലവാരം അടിസ്ഥാനമാക്കിയുമാണ്. 2018 ലോകത്തെ ഏറ്റവും വലിയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായ ആയുഷ്മാൻ ഭാരത്, പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന എന്നിവ മോദി ഗവൺമെന്റ് ആരംഭിച്ചു. ഗോത്രവർഗ നേതാവും സ്വാതന്ത്ര്യസമര പോരാളിയുമായ ബിർസ മുണ്ടയുടെ ചരമവാർഷിക ദിനത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആദരാഞ്ജലി അർപ്പിച്ചു. ഉൽഗുലാൻ പ്രസ്ഥാനത്തിലൂടെ ബ്രിട്ടീഷ് ഭരണകൂടത്തിനെതിരെ സ്വാതന്ത്ര്യത്തിന്റെ ശംഖു മുഴക്കിയ മഹാനായിരുന്നു ബിർസ മുണ്ടയെന്ന് അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അഭ്യർത്ഥനയെ തുടർന്ന് പരസ്പരം സൈനിക ആക്രമണങ്ങൾ തൽക്കാലത്തേക്ക് നിർത്തിവെക്കാൻ ഇസ്രായേലും ഇറാനും തീരുമാനിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇരു രാജ്യങ്ങളും ശക്തമായ മിസൈൽ ആക്രമണങ്ങൾ നടത്തിയതിന് പിന്നാലെയാണ് വെടിനിർത്തൽ പ്രഖ്യാപനം. ആരോഗ്യമേഖല നേരിടുന്ന വെല്ലുവിളികൾ പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ ഗവൺമെന്റ് ആവിഷ്കരിച്ച കായകൽപ്പം ജനസമ്പർക്ക പരിപാടിയുടെ സംസ്ഥാനതല ചടങ്ങ് മന്ത്രി കെ മുരളീധരൻ അല്പസമയത്തിനകം കോഴിക്കോട്ടെ ഉദ്ഘാടനം ചെയ്യും. കെ ജയന്ത് MLA അധ്യക്ഷനാകും. ജില്ലയിലെ MPമാർ, MLAമാർ, തദ്ദേശ സ്ഥാപന പ്രതിനിധികൾ, മറ്റു ജനപ്രതിനിധികൾ, ആശുപത്രി ഭരണസമിതി അംഗങ്ങൾ, പൊതുജനങ്ങൾ എന്നിവരിൽ നിന്ന് ആയുഷ്, ഹോമിയോ ഉൾപ്പെടെ ആരോഗ്യ സ്ഥാപനങ്ങളുടെ നടത്തിപ്പ് മെച്ചപ്പെടുത്താനും സേവനം കാര്യക്ഷമമാക്കാനും നിർദ്ദേശങ്ങളും പരാതികളും മന്ത്രി നേരിട്ട് സ്വീകരിക്കും. കൂടാതെ ജനപ്രതിനിധികളുമായും ഉദ്യോഗസ്ഥരുമായും നിയോജകമണ്ഡലം അടിസ്ഥാനത്തിൽ ചർച്ച നടത്തി അഭിപ്രായങ്ങൾ സ്വരൂപിക്കും. സംസ്ഥാനത്ത് IAS തലപ്പത്ത് വൻ അഴിച്ചുപണി. LDF ഗവൺമെന്റിന്റെ കാലത്ത് അച്ചടക്ക നടപടിക്ക് വിധേയരായി കഴിഞ്ഞ ദിവസം സർവീസിൽ തിരിച്ചെത്തിയ ഡോക്ടർ ബി അശോകും എൻ പ്രശാന്തും അടക്കം 49 IAS ഉദ്യോഗസ്ഥരെ പുതിയ ചുമതലകളിൽ നിയോഗിച്ച് ഉത്തരവിറങ്ങി. ബി അശോകിനെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ പ്രിൻസിപ്പൽ സെക്രട്ടറിയായും എൻ പ്രശാന്തിനെ കായികം യുവജനകാര്യം വകുപ്പുകളുടെ സ്പെഷ്യൽ സെക്രട്ടറിയായുമാണ് നിയമിച്ചത്. ഡോക്ടർ രത്തൻ യു ഖേൽക്കർ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി പദവിക്ക് പുറമെ PRD, വയോജനക്ഷേമ വകുപ്പ് എന്നിവയുടെ സെക്രട്ടറി ചുമതല കൂടി വഹിക്കും. ദിവ്യാസ് അയ്യരെ തദ്ദേശ വകുപ്പിന്റെ പ്രിൻസിപ്പൽ ഡയറക്ടറായും നിയമിച്ചു. ജെറോമിക് ജോർജാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ MD. MG രാജമാണിക്യം KCB ചെയർമാനായി. ധനകാര്യ അഡീഷണൽ ചീഫ് സെക്രട്ടറി KR ജ്യോതിലാലിന് ആസൂത്രണ വകുപ്പിന്റെ അധിക ചുമതല നൽകി. ബന്ധു നിയമന വിവാദത്തിൽ അകപ്പെട്ട UDF ഗവൺമെന്റ്
പ്രവൃത്തിയിൽ എൽ ഡി എഫ് ഗവൺമെന്റിനെ പോലെ തന്നെയാണെന്ന് തെളിയിച്ചതായി ബി ജെ പി സംസ്ഥാന സെൽ കോർഡിനേറ്റർ വി കെ സജീവ്.

0: പറഞ്ഞു. ബി ജെ പി കോഴിക്കോട് സിറ്റി കമ്മിറ്റിയുടെ പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായ പ്രശിക്ഷൺ മഹാഅഭിയാൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ ബന്ധുനിയമനവും സ്വജനപക്ഷപാതവും അവസാനിപ്പിക്കണമെന്ന് പ്രസംഗിക്കുന്ന എൽ ഡി എഫും യു ഡി എഫും അധികാരത്തിലെത്തുമ്പോൾ ഒരേപോലെയാണെന്നും വി കെ സജീവൻ ആരോപിച്ചു. വയനാട് ബത്തേരിയിലെ സ്കൂളിൽ രണ്ട് കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. 4.5-വയസ്സുകാരനും 5-വയസ്സുകാരിക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. 339 പേർക്ക് രോഗലക്ഷണങ്ങളുണ്ട്. ഇവരിൽ 21 പേർ ബത്തേരി താലൂക്ക് ആശുപത്രിയിലും 38 പേർ സ്വകാര്യ ആശുപത്രിയിലും ചികിത്സയിലാണ്. ആരുടെയും നില ഗുരുതരമല്ല. സ്ഥിതി അവലോകനം ചെയ്യാൻ ജില്ലാ കളക്ടർ ഡി ആർ മേഘശ്രീ രാവിലെ ജില്ലാതല ഉദ്യോഗസ്ഥരുടെ അടിയന്തര യോഗം വിളിച്ചിട്ടുണ്ട്. വൈകിട്ട് മന്ത്രി കെ മുരളീധരൻ ജില്ലയിൽ സന്ദർശനം നടത്തും. ഷിഗല്ല രോഗവ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ തൃശൂർ നഗരപരിധിയിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ ഓപ്പറേഷൻ ക്ലീൻ കേരള പരിശോധനകൾ പുരോഗമിക്കുന്നു. ഒരാഴ്ചയായി നഗരത്തിലെ ഹോട്ടലുകൾ, കൂൾബാറുകൾ, റെസ്റ്റോറന്റുകൾ, ജ്യൂസ് സ്റ്റാളുകൾ തുടങ്ങിയ 65 സ്ഥാപനങ്ങളിലാണ് പ്രത്യേക പരിശോധന നടത്തിയത്. സംസ്ഥാനത്ത് ഇന്ന് അർദ്ധരാത്രി ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. ജൂലൈ 31 അർദ്ധരാത്രി വരെ 52 ദിവസമാണ് നിരോധനം. യാന്ത്രികമായി പ്രവർത്തിക്കുന്ന ബോട്ടുകൾക്കും ഇൻബോർഡ് വള്ളങ്ങൾക്കും നിരോധനം ബാധകമാണ്. രണ്ട് വള്ളങ്ങൾ ചേർന്ന് നടത്തുന്ന പെയർ ട്രോളിംഗും കർശനമായി നിരോധിച്ചു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.
1: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
2: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
3: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
4: തമിഴ് ചലച്ചിത്ര ഗാനങ്ങളിൽ അടുത്തതായി ബൺ ബട്ടർ ജാം എന്ന ചിത്രത്തിലെ പാട്ട്.

0: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ. ഹലോ പ്രിയ ഗീതം.
1: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്
2: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
1: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
2: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
1: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
2: ഏറ്റവും പുതിയ റിലീസുകൾ,
1: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
2: നമുക്ക് ആസ്വദിക്കാം
1: കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്
2: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.

0: ചൊവ്വാഴ്ചകളിൽ രാത്രി 8 മണിക്ക് കാവ്യകേളി. വീണുപൂവും പ്രേമസംഗീതവും ഓമനത്തിങ്കൾ കിടാവുമൊക്കെ സമ്മാനിച്ച സ്നേഹപൂർണ മലയാളത്തെ ചുട്ടുകൊന്ന തലമുറയോടുള്ള കവിയുടെ രോഷമാണ് അമ്മ മലയാളം.
1: ആദിത്യനേത്രം തുറന്നു ചോദിക്കുന്നു, ഏതു കടലിൽ എറിഞ്ഞു നീ ഭാഷയേ.
0: കാവ്യകേളി ചൊവ്വാഴ്ചകളിൽ രാത്രി 8 മണിക്ക്.
2: അടുത്ത ഗാനത്തിന് മുൻപായി ഈ അറിയിപ്പ് ശ്രദ്ധിക്കാം. ഹരിതവീഥിയിൽ ഉൾപ്പെടുത്തുന്നതിനായി കൃഷി സംബന്ധമായ 30 മിനിറ്റിൽ കുറയാത്ത നാടകങ്ങളുടെയും ഫീച്ചറുകളുടെയും സ്ക്രിപ്റ്റുകൾ ക്ഷണിക്കുന്നു. സ്ക്രിപ്റ്റുകൾ സ്റ്റേഷൻ ഡയറക്ടർ, ഹരിതവീഥി, ആകാശവാണി കണ്ണൂർ 4 എന്ന വിലാസത്തിൽ അയയ്ക്കുക. പ്രക്ഷേപണ യോഗ്യമായവ ഹരിതവീഥിയിൽ ഉൾപ്പെടുത്തുന്നതാണ്. അയക്കേണ്ട വിലാസം സ്റ്റേഷൻ ഡയറക്ടർ, ഹരിതവീഥി, ആകാശവാണി കണ്ണൂർ 4. അറിയിപ്പ് കഴിഞ്ഞു. തമിഴ് ചലച്ചിത്രഗാന പരിപാടി തുടരുന്നു. അടുത്ത ഗാനം ബോട്ടിൽ രാധ എന്ന ചിത്രത്തിൽ നിന്നാണ്.

തമിഴ് ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ FM പ്രധാന വാർത്തകൾ. ആരോഗ്യമേഖലയെ സ്വകാര്യവൽക്കരിക്കില്ലെന്നും എന്നാൽ ഗവൺമെന്റ് ആശുപത്രികളെ സഹായിക്കാൻ മുന്നോട്ട് വരുന്ന സ്ഥാപനങ്ങളുടെ ധനസഹായങ്ങൾ സ്വീകരിക്കുമെന്നും മന്ത്രി കെ മുരളീധരൻ. കായകൽപ്പം ജനസമ്പർക്ക പരിപാടിയുടെ സംസ്ഥാനതല ചടങ്ങ് കോഴിക്കോട്ട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഷിഗല്ല സ്ഥിരീകരിച്ച വയനാട് ജില്ലയിൽ മന്ത്രി കെ മുരളീധരൻ വൈകിട്ട് സന്ദർശനം നടത്തും. സ്ഥിതി അവലോകനം ചെയ്യാൻ ജില്ലാ കലക്ടർ ഡി ആർ മേഘശ്രീ ജില്ലാതല ഉദ്യോഗസ്ഥരുടെ അടിയന്തര യോഗം വിളിച്ചു. CMRL എക്സാലോജിക് മാസപ്പടി കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയനും എക്സാലോജിക് ഉദ്യോഗസ്ഥരായ 8 പേർക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമൻസ് അയച്ചു. ചോദ്യം ചെയ്യലിന് വെള്ളിയാഴ്ച കൊച്ചി ED ഓഫീസിൽ ഹാജരാകാനാണ് നിർദ്ദേശം. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് കുടുംബ വിവരങ്ങൾ സ്വയം രേഖപ്പെടുത്തുന്നതിന് സെൽഫ് എന്യൂമറേഷൻ സൌകര്യം June 16 മുതൽ 30 വരെ ലഭ്യമാകും. മൊബൈൽ ഫോണിന്റെ സഹായത്തോടെ തന്നെ സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കാവുന്നതാണ്. സ്റ്റേറ്റ് ഡാറ്റാ സെന്ററിൽ അറ്റകുറ്റപ്പണി നടത്തുന്നതിനാൽ സേവനങ്ങൾ

താൽക്കാലികമായി തടസ്സപ്പെടും. ഇന്ന് രാത്രി 11 മുതൽ നാളെ രാവിലെ 6 വരെയാണ് TSB ഓൺലൈൻ ഉൾപ്പെടെ ട്രഷറി സേവനങ്ങൾ തടസ്സപ്പെടുക. തൃശൂർ ചേറൂർ വില്ലടം മേഖലയിൽ മിന്നൽ ചുഴലി. ശക്തമായ കാറ്റിൽ നിരവധി മരങ്ങൾ കടപുഴകി. ആളപായമില്ല. കണ്ണൂരിൽ ശക്തമായ മഴയെ തുടർന്ന് നഗരത്തിനടുത്ത് LIC റോഡിൽ കെട്ടിടവും മതിലും തകർന്നു. ആളപായമില്ല. സ്വർണവില പവന് 1,050 രൂപ വർദ്ധിച്ച് 1,12,320 രൂപയിലെത്തി. 14,040 രൂപയാണ് ഗ്രാമിന്റെ വില. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ അനുരാധ കൃഷ്ണമൂർത്തിയുടെ സംഗീത കച്ചേരി കേൾക്കാം. ആദ്യം ഗജവദന ശ്രീരഞ്ജിനി രാഗം, ആദിതാളം പാപനാശം ശിവൻ കൃതി.

ജയ ജയ ജയ ജാനകി ഖണ്ഡചാപതാളം പുരന്ദരദാസകൃതി. നാട്ടരാഗം.

പരമപുരുഷം ഹൃദയഭാവയതം. രാഗം ലളിത പഞ്ചം, ഖണ്ഡചാപ്പ് താളം, സ്വാതി തിരുനാൾ കൃതി.

0: അനുരാധ സുരേഷ് കൃഷ്ണമൂർത്തിയുടെ സംഗീത കച്ചേരിയാണ് ഇതുവരെ കേട്ടത്.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
2: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080.

0: 9596 7080.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: ചൊവ്വാഴ്ചകളിൽ രാത്രി 8 മണിക്ക് കാവ്യകേളി.
3: എല്ലാ വിജ്ഞാന ശാഖകളും സംസ്കൃത ഭാഷാ മാധ്യമത്തിൽ കൂടിയാണ് പ്രാചീന ഇന്ത്യയിൽ പ്രചരിക്കുകയും വികാസം പ്രാപിക്കുകയും ചെയ്തത്.

0: ആവ്യ കേളി ചൊവ്വാഴ്ചകളിൽ രാത്രി 8 മണിക്ക്. എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
3: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
0: ഒരറിയിപ്പ്. ഹരിതവീഥിയിൽ ഉൾപ്പെടുത്തുന്നതിനായി കൃഷി സംബന്ധമായ 30 മിനിറ്റിൽ കുറയാത്ത നാടകങ്ങളുടെയും ഫീച്ചറുകളുടെയും സ്ക്രിപ്റ്റുകൾ ക്ഷണിക്കുന്നു. സ്ക്രിപ്റ്റുകൾ സ്റ്റേഷൻ ഡയറക്ടർ, ഹരിതവീഥി, ആകാശവാണി, കണ്ണൂർ 4 എന്ന വിലാസത്തിൽ അയയ്ക്കുക. പ്രക്ഷേപണ യോഗ്യമായവ ഹരിതവീഥിയിൽ ഉൾപ്പെടുത്തുന്നതാണ്. ഇന്ന് വൈകുന്നേരം 6:50 പ്രക്ഷേപണം ചെയ്യുന്ന കിസാൻ വാണിയിൽ തെങ്ങിൻ തൈ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഈ വിഷയത്തെക്കുറിച്ച് ശ്രോതാക്കൾ ഉന്നയിക്കുന്ന സംശയങ്ങൾക്ക് പാലയാട് സ്റ്റേറ്റ് കോക്കനട്ട് നഴ്സറിയിലെ അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് അഗ്രികൾച്ചർ ശ്രീമതി KT രമ തത്സമയം മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പർ 0497295600. 0497295600.

ചൊവ്വാഴ്ചകളിൽ രാത്രി 8 മണിക്ക് കാവ്യകേളി. വീണുപൂവും പ്രേമസങ്കേതവും ഓമനത്തിങ്കൾ കിടാവുമൊക്കെ സമ്മാനിച്ച സ്നേഹപൂർണ മലയാളത്തെ ചുട്ടുകൊന്ന തലമുറയോടുള്ള കവിയുടെ രോഷമാണ് അമ്മ മലയാളം.

ഇന്ന് 12:40 ആരോഗ്യ ദീപ്തിയിൽ മഴക്കാല ചർമ്മരോഗങ്ങളും പ്രതിവിധികളും ആയുർവേദത്തിൽ. പരിയാരം ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ രോഗനിദാന വിഭാഗം പ്രൊഫസർ ഡോക്ടർ പി എം മധു സംസാരിക്കുന്നു. ആകാശവാണി കണ്ണൂർ. ഇനി 12:05 ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലേക്ക്.

0: This is Akashvani, the news read by Valsa Williams. Prime Minister Narendra Modi today said the government has spared no effort in empowering the country's youth, women and farmers over the past 12 years. In a social media post, Mr. Modi said, with the blessings of 1.4 billion citizens and the spirit of nation first, the government is dedicated to trust, development and public welfare. The Prime Minister noted that as a result of these tireless efforts, today the country has gained a new identity on the global stage from infrastructure to digital revolution. Health and Family Welfare Minister Jagat Prakash Nadda will launch nationwide celebrations to commemorate 10 years of Pradhan Mantri Surakshit Matritva Abhiyan in New Delhi today. The BRICS Agriculture Conference has commenced in Indore, Madhya Pradesh. Delegates from Brazil, Indonesia, China, Iran, South Africa, the UAE and other member countries are participating in the summit. Agriculture ministers, senior officials and experts from 21 countries are taking part in the summit. Union Home Minister Amit Shah will launch the Land Port Management System in New Delhi today. This initiative reflects the government's commitment to smart border management, aiming to enhance efficiency, transparency and security in cross-border trade and passenger movement through technology-driven solutions. India has strongly criticized Pakistan at the United Nations for running an organized factory of hate that exploits religious terminology to cultivate permanent hostility towards India among its citizens. India also slammed Islamabad for propagating state-sponsored disinformation by labeling militant outfits operating inside its own territory as Fitna al-Hindustan.
1: Blaming neighbors for its own failures is an old Pakistani habit. Coming up with official notifications directing Pakistan's government agencies to start referring to groups inside its own borders as Fitna al-Hindustan is nothing but officially sponsored misinformation and disinformation dressed in religious terminology. This is an outcome of an organized factory of hate coming from the deep state of Pakistan, which aims to keep their citizens in a state of permanent hostility with India in order to perpetuate their stay in power and control of national resources and detract them from core political and economic problems. India stands steadfast in rejecting terrorism in all its forms and manifestations.
0: Speaking at a United Nations Security Council session, India's permanent representative to the United Nations, Ambassador Parvathaneni Harish, said Islamabad was merely attempting to deflect blame onto New Delhi. New Delhi condemned Islamabad's cross-border military operations, holding Pakistan accountable for significant civilian casualties resulting from its aerial assaults in Afghanistan.
1: Pakistan's campaign of military airstrikes against Afghanistan is causing huge civilian casualties and sufferings to the Afghan people. We reiterate Secretary General's deep concern at civilian casualties caused by airstrikes, cross-border firing, and targeted killings. We support the Secretary General's call urging compliance with obligations under international law, including international humanitarian law, and ensuring protection of civilians. Such unconscionable acts of violence are a blatant assault on Afghanistan's sovereignty and a threat to the region's peace and stability. India strongly condemns the airstrikes on Afghan territory, which are flagrant violations of international law and the UN Charter and the principle of state sovereignty.
0: In the Philippines, the death toll has climbed to 37 after the 7.8 magnitude offshore earthquake that hit the southern part of the country yesterday. More than 500 people were injured while 4 people were missing. Philippine President Ferdinand Marcos Jr. has said agencies were coordinating the disaster response. Benchmark domestic equity indices were trading moderately up in the forenoon session today. The Sensex gained 144 points to reach 73,668, while the Nifty advanced 60 points to 23,183 when reports last came in. In men's cricket, India A were 129 for 3 in 28.3 overs against Sri Lanka A in the opening match of the Tri-Nation A series at the Rangiri Dambulla International Stadium in Sri Lanka when reports last came in. Earlier, India A won the toss and opted to bat first. And with that, we end this news bulletin.
2: Agashavani, Kannur. Sevana Vartagal. പുത്തിഗി പഞ്ചായത്തിൽ ഡിജിറ്റലൈസേഷൻ ജോലികൾക്കായി ഡേറ്റ എൻട്രി ഓപ്പറേറ്ററെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച 11 രാവിലെ 10:30 പുത്തിഗി ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിൽ നടക്കും. യോഗ്യത 10-ാം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യം. കമ്പ്യൂട്ടർ ഡേറ്റ എൻട്രി DTP പ്രവൃത്തികളിൽ പ്രാവീണ്യം. മലയാളവും ഇംഗ്ലീഷും കന്നഡയും ടൈപ്പ് ചെയ്യാൻ അറിയണം. ഫോൺ നമ്പർ 0499845043. കേന്ദ്ര ടെക്സ്റ്റൈൽ മന്ത്രാലയത്തിന് കീഴിലുള്ള അപ്പാരൽ ട്രെയിനിംഗ് ആൻഡ് ഡിസൈൻ സെന്ററിന്റെ കണ്ണൂർ തളാപ്പ് സെന്ററിൽ 3 വർഷത്തെ ഫാഷൻ ഡിസൈൻ ആൻഡ് റീറ്റെയിൽ, അപ്പാരൽ മാനുഫാക്ചറിംഗ് ആൻഡ് ഓണ്ടർപ്രണർഷിപ്പ് എന്നീ കോഴ്സുകളിലേക്ക് +2 യോഗ്യതയുള്ള വിദ്യാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. ഫോൺ നമ്പർ 9995004629. മൊഗ്രാൽ പുത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഡ്രോയിംഗ് ടീച്ചർ തസ്തികയിൽ അധ്യാപകരെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച 12-ാം തീയതി രാവിലെ 10:00 സ്കൂൾ ഓഫീസിൽ നടക്കും. തളിപ്പറമ്പ് റൂട്ട്സെറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വാച്ച്മാൻ ഗാർഡനർ തസ്തികയിലേക്കുള്ള ഒഴിവിലേക്ക് സമീപ പ്രദേശത്തിലെ സ്ഥിരതാമസക്കാരായ 22-നും 35-നും ഇടയിൽ പ്രായമുള്ള യുവാക്കളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. ബയോഡേറ്റയും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം അപേക്ഷ കണ്ണൂർ കാഞ്ഞിരങ്ങാട് റൂട്ട്സെറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഈ മാസം 20-ന് മുമ്പ് അയയ്ക്കുക. ഇമെയിൽ വിലാസം roots@kerala.gmail.com roots@kerala.gmail.com. ചെറുവത്തൂർ ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിൽ ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കൽ വിഭാഗത്തിൽ അധ്യാപകരെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച 10-ാം തീയതി രാവിലെ 11:00 സ്കൂൾ ഓഫീസിൽ നടക്കും. ഫോൺ നമ്പർ 9400046947. കണ്ണൂർ സർവകലാശാലയ്ക്ക് കീഴിലെ ടീച്ചർ എഡ്യൂക്കേഷൻ സെന്ററുകളിൽ 1 വർഷ കാലാവധി വ്യവസ്ഥയിൽ കരാറടിസ്ഥാനത്തിലുള്ള അസിസ്റ്റന്റ് കോർഡിനേറ്റർ, അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികകളിലേക്ക് യോഗ്യരായവരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. ഈ മാസം 15-നകം ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കുക. വിശദ വിവരങ്ങൾ സർവകലാശാല വെബ്സൈറ്റിൽ ലഭ്യമാണ്. സേവന വാർത്തകളാണ് കേട്ടത്.

ഇന്നൊരു മണിക്ക് എവർഗ്രീൻ 80s 2:30 ആകാശവാണി ടെലിക്വിസ് തത്സമയ പ്രക്ഷേപണം. ഇന്ന് വൈകുന്നേരം 6:50 പ്രക്ഷേപണം ചെയ്യുന്ന കിസാൻ വാണിയിൽ തെങ്ങിൻ തൈ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ച് ശ്രോതാക്കൾ ഉന്നയിക്കുന്ന സംശയങ്ങൾക്ക് പാലയാട് സ്റ്റേറ്റ് കോക്കനട്ട് നഴ്സറിയിലെ അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് അഗ്രികൾച്ചർ ശ്രീമതി കെ ടി രമ തത്സമയം മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പർ 0497-2-956-007 0497-2-956-007. ഇന്ന് രാത്രി 7:35 സയൻസ് കഫേയിൽ കണ്ടൽ കാടുകളിലെ തേനീച്ച വളർത്തൽ എന്ന പദ്ധതിക്ക് മുൻകൈയെടുത്ത പറശ്ശിനിക്കടവ് MBR ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലൈഫ് സയൻസ് ഓഫ് റിസർച്ച് സ്റ്റഡീസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫോറസ്ട്രിയിലെ അധ്യാപകരും വിദ്യാർത്ഥികളും പങ്കെടുക്കുന്ന ചർച്ച അവസാന ഭാഗം. തുടർന്ന് ചെറുപ്രാണികളും അവയുടെ പ്രത്യേകതകളും കൃഷിരീതിയും ജീവശാസ്ത്ര ഗവേഷകൻ വിജയകുമാർ ബ്ലാത്തൂർ സംസാരിക്കുന്നു. ഇന്ന് രാത്രി 7:35 സയൻസ് കഫേയിൽ. എട്ടുമണിക്ക് കേൾക്കാം കാവ്യകേളി. 9:30 ഗാനലോകവേദികളിൽ, 10:00 കഥകളി പദങ്ങൾ, 11:00 കേന്ദ്ര ഗവൺമെന്റിന്റെ 12 വർഷങ്ങൾ പൂർത്തിയാക്കിയതിനോടനുബന്ധിച്ച്

0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സയ്യിദ് അലി ശിഹാബ് തങ്ങൾ. പ്രധാന വാർത്തകൾ. ഇന്ത്യക്കെതിരെ സ്ഥിരം ശത്രുത വളർത്തിയെടുക്കുന്ന പാകിസ്ഥാന്റെ ശ്രമത്തെ ഐക്യരാഷ്ട്രസഭയിൽ രൂക്ഷമായി വിമർശിച്ച് ഇന്ത്യ. അന്താരാഷ്ട്ര ബ്രിക്സ് കാർഷിക സമ്മേളനത്തിന് മധ്യപ്രദേശിലെ ഇൻഡോറിൽ തുടക്കം. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 30 കോടി രൂപ ചെലവിൽ വെർച്വൽ ഓട്ടോപ്സി സംവിധാനം ഒരുക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. 2 കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച വയനാട് ജില്ലയിൽ പ്രതിരോധ നടപടികളും ജാഗ്രതയും ശക്തമാക്കാൻ തീരുമാനം. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി നിലവിൽ വരും. വാർത്തകൾ വിശദമായി. ഇന്ത്യക്കെതിരെ സ്ഥിരം ശത്രുത വളർത്തിയെടുക്കുന്ന പാകിസ്ഥാന്റെ ശ്രമത്തെ ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യ രൂക്ഷമായി വിമർശിച്ചു. സ്വന്തം പ്രദേശത്ത് പ്രവർത്തിക്കുന്ന തീവ്രവാദ സംഘടനകളെ മുൻനിർത്തി പാകിസ്ഥാൻ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുകയാണെന്ന് ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പർവതനേനി ഹരീഷ് പറഞ്ഞു. അന്താരാഷ്ട്ര ബ്രിക്സ് കാർഷിക സമ്മേളനത്തിന് മധ്യപ്രദേശിലെ ഇൻഡോറിൽ തുടക്കമായി. ബ്രസീൽ, ചൈന, റഷ്യ, ദക്ഷിണാഫ്രിക്ക എന്നിവയുൾപ്പെടെ 21 രാജ്യങ്ങളിലെ കൃഷിമന്ത്രിമാർ, മുതിർന്ന ഉദ്യോഗസ്ഥർ, വിദഗ്ധർ എന്നിവരാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. ഇന്ന് ഭക്ഷ്യസുരക്ഷ, കാർഷിക നവീകരണം, കാലാവസ്ഥാ സൌഹൃദ കൃഷി, കാർഷിക വ്യാപാരം, ചെറുകിട കർഷകരെ ശാക്തീകരിക്കൽ എന്നീ വിഷയത്തിൽ വിവിധ സെഷനുകൾ നടത്തും. വെള്ളിയാഴ്ച മന്ത്രിമാരുടെ പ്രത്യേക സംവാദ പരിപാടിയും ഉണ്ട്. ചെറുകിട കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരിലൂടെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിലും സംവാദം ശ്രദ്ധ കേന്ദ്രീകരിക്കും. സമാപന ദിവസമായ June 13 ബ്രിക്സ് രാജ്യങ്ങളുടെ മന്ത്രിതല യോഗവും ചേരും. അതിർത്തികളിലെ ചരക്കുനീക്കവും വ്യാപാരവും സുഗമമാക്കുന്നതിന് രാജ്യത്തെ അത്യാധുനിക തുറമുഖ മാനേജ്മെന്റ് സിസ്റ്റം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. സാങ്കേതികവിദ്യ അടിസ്ഥാനമാക്കി അതിർത്തി കടന്ന് നടത്തുന്ന വ്യാപാരത്തിലും യാത്രാ നീക്കങ്ങളിലും കാര്യക്ഷമതയും സുതാര്യതയും സുരക്ഷയും വർദ്ധിപ്പിക്കുക ലക്ഷ്യമിട്ടാണ് പദ്ധതി നടപ്പാക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 30 കോടി രൂപ ചെലവിൽ വെർച്വൽ ഓട്ടോപ്സി സംവിധാനം ഒരുക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. മൃതദേഹം കീറി മുറിക്കാതെ പോസ്റ്റ്മോർട്ടം നടത്തുന്ന സംവിധാനമാണിത്. കായകൽപ്പം ജനസമ്പർക്ക പരിപാടിയുടെ സംസ്ഥാനതല ചടങ്ങ് കോഴിക്കോട്ട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. മാനന്തവാടി മെഡിക്കൽ കോളേജ് വികസിപ്പിക്കാൻ ആവശ്യമായ സ്ഥലം കണ്ടെത്തുമെന്നും പ്രാഥമിക ശക്തികൾ ആശുപത്രികൾ മുതൽ ജില്ലാ ആശുപത്രികൾ വരെ ശക്തിപ്പെടുത്തിയാലേ മെഡിക്കൽ കോളേജുകളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കൂവെന്നും മന്ത്രി അറിയിച്ചു. ആരോഗ്യമേഖലയെ സ്വകാര്യവൽക്കരിക്കില്ലെന്നും ഗവൺമെന്റ് ആശുപത്രികളെ സഹായിക്കാൻ മുന്നോട്ട് വരുന്ന സ്ഥാപനങ്ങളുടെ ധനസഹായങ്ങൾ സ്വീകരിക്കുമെന്നും മുരളീധരൻ പറഞ്ഞു. സുൽത്താൻ ബത്തേരി കോളിയാടി AUP സ്കൂളിലെ 2 കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ വയനാട് ജില്ലയിൽ പ്രതിരോധ നടപടികളും ജാഗ്രതയും ശക്തമാക്കും. മന്ത്രി ടി സിദ്ദിഖിന്റെ അധ്യക്ഷതയിൽ സുൽത്താൻ ബത്തേരി ഗസ്റ്റ് ഹൌസിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. 433 പേർ രോഗലക്ഷണങ്ങളോടെ ചികിത്സ തേടിയതായാണ് റിപ്പോർട്ട്. ഇതിൽ 63 പേർ കുട്ടികളാണ്. രോഗവ്യാപനം തടയാൻ സ്കൂളുകളിലും വീടുകളിലും ആശുപത്രികളിലും പൂർണ്ണ ശുചിത്വം ഉറപ്പുവരുത്താനും യോഗം നിർദ്ദേശിച്ചു. ഷിഗല്ല സ്ഥിരീകരിച്ച പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും അടിയന്തര അവലോകന യോഗങ്ങൾ ചേരും. പ്രദേശത്തെ കിണറുകൾ സ്പെഷ്യൽ ഡ്രൈവിലൂടെ പൂർണ്ണമായി ക്ലോറിനേഷൻ നടത്തും. മുൻകരുതലിന്റെ ഭാഗമായി സമീപ പഞ്ചായത്തുകളിലും പ്രത്യേക യോഗങ്ങൾ വിളിച്ചു ചേർക്കാനും തീരുമാനമായി. ഷിഗല്ല സ്ഥിരീകരിച്ച കുട്ടികളുടെ വീടുകളിലെ മറ്റു കുട്ടികൾ പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കർശന നിരീക്ഷണം ഏർപ്പെടുത്തും. പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് വൈകിട്ട് ആരോഗ്യവകുപ്പ് അധികൃതരുടെ നേതൃത്വത്തിൽ ബത്തേരി ഗസ്റ്റ് ഹൌസിൽ വീണ്ടും യോഗം ചേരും. മന്ത്രി കെ മുരളീധരൻ വൈകിട്ട് വയനാട് സന്ദർശിക്കുന്നുണ്ട്. ഷിഗല്ല രോഗവ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ തൃശൂർ നഗരപരിധിയിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ ഓപ്പറേഷൻ ക്ലീൻ കേരള പരിശോധനകൾ പുരോഗമിക്കുന്നു. ഒരാഴ്ചയായി നഗരത്തിലെ ഹോട്ടലുകൾ, കൂൾ ബാറുകൾ, റെസ്റ്റോറന്റുകൾ, ജ്യൂസ് സ്റ്റാളുകൾ തുടങ്ങിയ 65 സ്ഥാപനങ്ങളിലാണ് പ്രത്യേക പരിശോധന നടത്തുന്നത്. കേരളത്തിലെ ചെറുപ്പക്കാരെ ലഹരിക്ക് വിട്ടുകൊടുക്കില്ലെന്ന നയമാണ് സംസ്ഥാന ഗവൺമെന്റിന്റേതെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. തിരുവനന്തപുരം വഴുതക്കാട് കാർമൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ മെറിറ്റ് ഡേ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സമൂഹത്തിലെ തിന്മകൾക്കെതിരെ വിദ്യാർത്ഥികൾ പോരാടണമെന്ന് നിർദ്ദേശിച്ച ചെന്നിത്തല, ഓപ്പറേഷൻ തൂഫാൻ ലഹരിയിൽ നിന്ന് കേരളത്തെ മോചിപ്പിക്കുക എന്ന ലക്ഷ്യവുമായി മുന്നോട്ടു പോവുകയാണെന്നും അറിയിച്ചു. വിശാഖപട്ടണം സ്റ്റീൽ പ്ലാന്റ് അപകടസ്ഥലം കേന്ദ്രമന്ത്രിമാരായ എച്ച് ഡി കുമാരസ്വാമിയും രാംമോഹൻ നായിഡുവും സന്ദർശിച്ചു. മരിച്ച തൊഴിലാളികളുടെ അടുത്ത ബന്ധുക്കൾക്ക് 25 ലക്ഷവും പരിക്കേറ്റവർക്ക് 10 ലക്ഷം രൂപയും കേന്ദ്രം സഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിശാഖപട്ടണം സ്റ്റീൽ പ്ലാന്റിലുണ്ടായ പൊട്ടിത്തെറിയിൽ 8 പേർ മരിച്ച സംഭവത്തിന്റെ സ്ഥിതിഗതി മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു, ചീഫ് സെക്രട്ടറി, ജില്ലാ കലക്ടർ എന്നിവരോടൊപ്പം അവലോകനം ചെയ്തു. അപകടത്തെക്കുറിച്ചും പരിക്കേറ്റവർക്ക് നൽകുന്ന വൈദ്യസഹായത്തെക്കുറിച്ചും കലക്ടർ മുഖ്യമന്ത്രിയോട് വിശദീകരിച്ചു. രാജ്യത്ത് കൽക്കരി എക്സ്ചേഞ്ചുകൾ സ്ഥാപിക്കുന്നതിന് കൽക്കരി മന്ത്രാലയം 2026 കൽക്കരി എക്സ്ചേഞ്ച് നിയമങ്ങൾ വിജ്ഞാപനം ചെയ്തു. സുതാര്യവും വിപണി നിയന്ത്രിതവുമായ വ്യാപാരം സാധ്യമാക്കുന്നതിനാണ് പുതിയ ചട്ടക്കൂട് രൂപീകരിക്കുന്നത്. CMRL എക്സാലോജിക് മാസപ്പടി കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനും എക്സാലോജിക് ഉദ്യോഗസ്ഥരായ 8 പേർക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമൻസ് അയച്ചു. വെള്ളിയാഴ്ച കൊച്ചി ED ഓഫീസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് നിർദ്ദേശം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി നിലവിൽ വരും. July 31 അർദ്ധരാത്രി വരെ 52 ദിവസമാണ് നിരോധനം. യാന്ത്രികമായി പ്രവർത്തിക്കുന്ന ബോട്ടുകൾക്കും ഇൻബോർഡ് വള്ളങ്ങൾക്കും നിരോധനം ബാധകമാണ്. 2 വള്ളങ്ങൾ ചേർന്ന് നടത്തുന്ന പെയർ ട്രോളിംഗും കർശനമായി നിരോധിച്ചു. ഹാർബറുകളിലെ ഡീസൽ ബങ്കുകളുടെ പ്രവർത്തനവും നിർത്തിവെക്കും. എന്നാൽ പരമ്പരാഗത രീതിയിൽ വള്ളങ്ങളിൽ മീൻ പിടിക്കുന്നതിന് അനുവാദമുണ്ട്. തീരത്ത് നിന്ന് 12 നോട്ടിക്കൽ മൈൽ അകലെ വരെ പോയി ഇവർക്ക് മീൻ പിടിക്കാം. നിരോധനം ലംഘിക്കുന്നവർ കർശന നിയമ നടപടി നേരിടേണ്ടി വരും. വെള്ളിയാഴ്ച വരെ കേരളത്തിൽ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അതിതീവ്ര മഴയെ തുടർന്ന് ഇന്ന് കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. മലപ്പുറം, വയനാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകി. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. കണ്ണൂരിൽ ശക്തമായ മഴ തുടരുന്നു. നഗരത്തിനടുത്ത് LIC റോഡിൽ കെട്ടിടവും മതിലും തകർന്നു. കണ്ണൂരിൽ നിന്ന് KO ശശിധരൻ.
1: ജില്ലയിൽ ഇന്നലെ രാത്രി മുതലാണ് തുടർച്ചയായ മഴ ആരംഭിച്ചത്. സാധാരണ ജനജീവിതത്തെ മഴ സാരമായി ബാധിച്ചിട്ടുണ്ട്. കണ്ണൂർ നഗരത്തിനടുത്ത് LIC റോഡിൽ പഴയ കെട്ടിടം തകർന്നു വീണു. ചെങ്കല്ലും ഓടും ഉൾപ്പെടെ സമീപത്തെ റോഡിലേക്കാണ് തകർന്നു വീണത്. മതിലും തകർന്നിട്ടുണ്ട്. ആളപായം ഉണ്ടായിട്ടില്ല. നഗരത്തിലെ മാർക്കറ്റിൽ പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. മൺസൂൺ കാല ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി മുതൽ പ്രാബല്യത്തിൽ വരുന്നതിനാൽ ട്രോളിംഗ് ബോട്ടുകളെല്ലാം കടലിൽ നിന്ന് സുരക്ഷിത സ്ഥാനത്തേക്ക് ഉടമകൾ മാറ്റിയിടണമെന്ന് കണ്ണൂർ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ അറിയിച്ചു. മലയോര പ്രദേശങ്ങളിലും മഴ തുടരുന്നുണ്ട്. പഴശ്ശി ജലസംഭരണിയിലെ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ആകെയുള്ള 16 ഷട്ടറുകളിൽ 6 എണ്ണം ഉയർത്തിയിട്ടുണ്ട്.
0: തൃശൂർ ചേറൂർ വില്ലടം മേഖലയിൽ മിന്നൽ ചുഴലി. ശക്തമായ കാറ്റിൽ നിരവധി മരങ്ങൾ കടപുഴകി. ആളപായമില്ല. മേഖലയിൽ വൻ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് മരം മുറിച്ചു മാറ്റാൻ ശ്രമം തുടരുന്നു. പാലക്കാട് നഗരത്തിലെ പുനർനിർമ്മിക്കുന്ന ടൗൺ ഹാളിന് പുലിക്കാട്ട് രത്നവേലു ചെട്ടിയാരുടെ പേര് നൽകാൻ തീരുമാനം. മദ്രാസ് പ്രസിഡൻസിയിലെ ആദ്യ തദ്ദേശീയ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ രത്നവേലു ചെട്ടിയാർ പാലക്കാട് ഹെഡ് അസിസ്റ്റന്റ് കളക്ടറായിരുന്നു. പാലക്കാട്ട് നിന്ന് ഫൈസൽ അലിമുത്ത്.
2: ടൗൺ ഹാളിന് രത്നവേലു ചെട്ടിയാരുടെ പേരിടണമെന്ന നഗരസഭാ കൌൺസിലിൽ ഉയർന്ന ആവശ്യത്തിന് ഭരണസമിതി അംഗീകാരം നൽകുകയായിരുന്നു. ആവശ്യം അംഗീകരിച്ച് കേസ് മാർട്ടിൽ പ്രസിദ്ധപ്പെടുത്തുകയും ചെയ്തു. 1876 ഔദ്യോഗിക ജീവിതം ആരംഭിച്ച രത്നവേലു ചെട്ടിയാർ സേലം, ചെങ്കൽപ്പേട്ട്, ആർക്കോട്ട് എന്നിവിടങ്ങളിൽ സേവനം അനുഷ്ഠിച്ച ശേഷം 1879 മലബാറിൽ എത്തുന്നത്. ബ്രിട്ടീഷ് ഭരണത്തിന്റെ നീതികേടിനെതിരെ സ്വന്തം ജീവിതം കൊണ്ട് പൊരുതിയ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായാണ് രത്നവേലു ചെട്ടിയാർ ചരിത്ര രേഖകളിൽ അറിയപ്പെടുന്നത്.
0: കൊട്ടിയൂർ വൈശാഖോത്സവത്തിൽ ഭക്തജന തിരക്കേറി. ഇന്നലെ ഇളനീരാട്ടിന് നിരവധി പേരാണ് സാക്ഷിയായത്. ആരാധനകളിൽ മൂന്നാമത്തേതായ രേവതി ആരാധന നാളെ നടക്കും. സ്വർണ്ണവില ഉയർന്നു. പവന് 1080 രൂപ വർദ്ധിച്ച് 1,12,320 14,040 രൂപയാണ് ഗ്രാമിന്. കണ്ണൂർ പ്രസ് ക്ലബിന്റെ സംസ്ഥാന ജേർണലിസ്റ്റ് വോളിബോൾ ടൂർണമെന്റിൽ കണ്ണൂർ പ്രസ് ക്ലബ്ബ് ജേതാക്കളായി. KUW ജസ്റ്റിയ ടീമിനെയാണ് കണ്ണൂർ കീഴടക്കിയത്. കോഴിക്കോട് പ്രസ് ക്ലബ്ബ് 3rd സ്ഥാനക്കാരായി. TO മോഹനൻ MLA ട്രോഫി സമ്മാനിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യക്കെതിരെ സ്ഥിരം ശത്രുത വളർത്തിയെടുക്കുന്ന പാകിസ്ഥാന്റെ ശ്രമത്തെ ഐക്യരാഷ്ട്രസഭയിൽ രൂക്ഷമായി വിമർശിച്ച് ഇന്ത്യ. അന്താരാഷ്ട്ര ബ്രിക്സ് കാർഷിക സമ്മേളനത്തിന് മധ്യപ്രദേശിലെ ഇൻഡോറിൽ തുടക്കം. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 30 കോടി രൂപ ചെലവിൽ വെർച്വൽ ഓട്ടോപ്സി സംവിധാനം ഒരുക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. 2 കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച വയനാട് ജില്ലയിൽ പ്രതിരോധ നടപടികളും ജാഗ്രതയും.

0: ശക്തമാക്കാൻ തീരുമാനം. സംസ്ഥാനത്തെ ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി നിലവിൽ വരും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.
1: ആകാശവാണി കണ്ണൂർ. ആരോഗ്യദീപ്തി. ഇന്ന് ആരോഗ്യദീപ്തിയിൽ മഴക്കാല ചർമ്മരോഗങ്ങളും പ്രതിവിധികളും ആയുർവേദത്തിൽ. ഈ വിഷയത്തിൽ പരിയാരം ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ രോഗനിദാന വിഭാഗം പ്രൊഫസർ ഡോക്ടർ പി എം മധു സംസാരിക്കുന്നു.
2: നമ്മുടെ ശരീരപ്രവർത്തനങ്ങളിൽ കാലാവസ്ഥ ചെലുത്തുന്ന സ്വാധീനം പല രോഗങ്ങളിലും വളരെ പ്രധാനമാണെന്ന് കണ്ടിട്ടുണ്ട്. വേനൽക്കാലവും മഴക്കാലവും തണുപ്പുകാലവും മറ്റും പല രോഗങ്ങളെയും സ്വാഭാവികമായി അധികരിപ്പിക്കുകയും ശമിപ്പിക്കുകയുമൊക്കെ ചെയ്യാറുണ്ട്. അന്തരീക്ഷത്തിൽ കെട്ടിക്കിടക്കുന്ന ഈർപ്പവും വൃത്തികേടായ പരിസരവും രോഗാണുക്കൾ വർദ്ധിപ്പിക്കുന്നതിനാൽ പൊതുവെ മഴക്കാലം രോഗങ്ങളുടെയും കാലമായിട്ടാണ് കണക്കാക്കുന്നത്. പലതരത്തിലുള്ള ചർമ്മരോഗങ്ങളും ഈ കൂട്ടത്തിൽ പെടും. ബാക്ടീരിയകളും വൈറസുകളും ഫംഗസുകളും ഉൾപ്പെടെ ഒട്ടേറെ സൂക്ഷ്മജീവികളുള്ള ബാഹ്യലോകവുമായിട്ട് നിരന്തര സമ്പർക്കത്തിൽ വരുന്ന ശരീരഭാഗമാണ് ചർമ്മം. രോഗപ്രതിരോധശേഷി കുറയുന്നതുകൊണ്ടും പലതരത്തിലുള്ള രോഗാണുക്കൾ വർദ്ധിക്കുന്നതുകൊണ്ടും ചർമ്മം രോഗബാധയ്ക്ക് അടിപ്പെടാനുള്ള സാധ്യത വളരെയേറെയാണ്. എക്സിമ, സോറിയാസിസ്, അലർജികൾ തുടങ്ങിയ പ്രശ്നങ്ങൾ ഉള്ളവരിൽ രോഗം ഏറെക്കുറെ ശമിച്ചിരിക്കുന്ന അവസ്ഥയിലാണെങ്കിൽ പോലും മഴക്കാലത്ത് രോഗാണുക്കൾക്ക് പ്രവേശിക്കാൻ എന്തെങ്കിലും മാർഗം ലഭിച്ചാൽ പെട്ടെന്ന് അത് വർദ്ധിക്കാറുണ്ട്. ചെളിവെള്ളത്തിൽ നടക്കേണ്ടി വരുന്നതുകൊണ്ട് കാലിലെ എക്സിമ വർദ്ധിക്കുന്ന രോഗികൾ നമ്മുടെ നാട്ടിൽ ധാരാളമുണ്ട്. കാൽപാദത്തിനടിയിൽ വിണ്ടുകീറുന്ന അസുഖമുള്ളവർക്ക് മഴക്കാലം പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. വേദനയും പുകച്ചിലും അധികരിക്കുന്നതോടൊപ്പം ചർമ്മത്തിൽ പഴുപ്പ് നിറഞ്ഞ കുരുക്കൾ വരാനും പൊട്ടിയൊലിക്കാനുമൊക്കെ ഇത് കാരണമാവാം. ചുവന്ന നിറത്തിൽ വീക്കമുണ്ടായി കാലുതീരെ അനക്കാനാത്ത അവസ്ഥ വരെ ഇതുമൂലം സംഭവിക്കാം. കൃത്യമായി ചികിത്സിച്ചില്ലെങ്കിൽ സെല്ലുലൈറ്റിസ് വന്ന് കൂടുതൽ ഗുരുതരാവസ്ഥയിലേക്ക് നീങ്ങാറുണ്ട്. കാലിൻ്റെ വിരലുകൾക്കിടയിൽ കാണുന്ന ഫംഗസ് ബാധ മഴക്കാലത്ത് വളരെ കൂടുതലാണ്. ഈ ഭാഗത്ത് ചൊറിച്ചിലും വെളുത്ത പൂപ്പലും കാണാം. പൊതുവെ വളങ്കടി എന്ന് വിളിക്കുന്ന ഈ അവസ്ഥ മഴക്കാലത്ത് വളരെ കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട്. പ്രമേഹ രോഗികൾക്ക് ഇത്തരം ഫംഗസ് ബാധ ഉണ്ടായാൽ ശമിക്കാൻ കാലതാമസം എടുക്കുമെന്ന് മാത്രമല്ല, കൂടുതലായാൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവാം. ചിലർക്ക് പഴുപ്പ് മുകളിലേക്ക് കയറി അധികമായിട്ട് കാലിൻ്റെ ഭാഗം മുറിച്ചു കളയേണ്ടതായി പോലും വന്നിട്ടുണ്ട്. തുടകൾക്കിടയിൽ ചൊറിച്ചിലുണ്ടാക്കുന്ന ഫംഗസ് ബാധകളും മഴക്കാലത്ത് പൊതുവെ കൂടുതലാണ്. സാർക്കോപ്റ്റിസ് കാബി എന്ന അണുജീവി ചർമ്മത്തിനടിയിൽ ചെറിയ കുഴികളുണ്ടാക്കി പെറ്റുപെരുകുന്ന സ്കാബീസ് എന്ന ത്വക് രോഗവും മഴക്കാലത്ത് കൂടുതലാണ്. ശുചിത്വശീലം കുറഞ്ഞ കുട്ടികളിൽ കണ്ടുവരുന്ന ഈ രോഗാണു വസ്ത്രത്തിലൂടെ പകരുകയും ചെയ്യും. വിരലുകൾക്കിടയിൽ ചൊറിച്ചിലൂടെ തുടങ്ങുന്ന ഈ രോഗത്തിൽ രാത്രികാലങ്ങളിൽ ഉറക്കം വരെ നഷ്ടപ്പെടുത്തുന്ന വിധം അതികഠിനമായ ചൊറിച്ചിലുണ്ടാകും. ദേഹം മുഴുവൻ ഇത് പടർന്നു പിടിക്കാം, മറ്റുള്ളവരിലേക്കും പകരും. ഒരു വീട്ടിൽ ഒരാൾക്ക് വന്നാൽ മറ്റുള്ളവരിലേക്കും വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ സാർക്കോപ്റ്റിസ് കാബി എന്ന രോഗാണു പരത്തുന്ന സ്കാബീസ്. അന്തരീക്ഷത്തിൽ ഈർപ്പം കെട്ടിക്കിടക്കുന്നതിനാൽ അസ്വസ്ഥതയും ചൊറിച്ചിലും മുടികൊഴിച്ചിലുമൊക്കെ വളരെ കൂടുതലായിട്ട് കാണാറുണ്ട്. തലയിലെ പേനുകളും പൊതുവെ വർദ്ധിക്കുന്ന കാലമാണിത്. ചർമ്മത്തിൽ ഈർപ്പം നിൽക്കുന്ന സാഹചര്യം പരമാവധി ഇല്ലാതാക്കുകയാണ് മഴക്കാലത്തെ ത്വക് രോഗങ്ങളിൽ നിന്ന് രക്ഷ നേടാനുള്ള ഏറ്റവും നല്ല ഉപാധി. രോഗാണുബാധയ്ക്ക് സാധ്യത കൂടുതലുള്ളവർ ഇക്കാര്യം ഏറെ ശ്രദ്ധിക്കണം. വസ്ത്രങ്ങൾ നന്നായി ഉണങ്ങിയ ശേഷം മാത്രമേ ധരിക്കാവൂ, പ്രത്യേകിച്ചും അടിവസ്ത്രങ്ങൾ. കുട്ടികൾ ഒത്തുചേർന്ന് താമസിക്കുന്ന ഹോസ്റ്റലുകളിലും മറ്റും സ്കാബീസ് പോലെ പകരുന്ന രോഗാണുബാധകൾ കാണുന്നുണ്ട്. ശുചിത്വത്തെക്കുറിച്ചും ആരോഗ്യശീലങ്ങളെക്കുറിച്ചിട്ടും വ്യാപകമായ ബോധവൽക്കരണം ഇവർക്കിടയിൽ അത്യാവശ്യമാണ്. എക്സിമ പോലുള്ള പഴകിയ രോഗങ്ങളുള്ളവർ രോഗാണുനാശകങ്ങളായിട്ടുള്ള വേപ്പ്, മഞ്ഞൾ തുടങ്ങിയ ഔഷധങ്ങളിട്ട് തിളപ്പിച്ചാറ്റിയ വെള്ളം കൊണ്ട് രോഗം ബാധിച്ച ഭാഗം കഴുകി ഉണക്കി വെക്കുന്നത് എപ്പോഴും നല്ലതാണ്. വെള്ളത്തിലൂടെയും ചളിവെള്ളത്തിലൂടെയുമൊക്കെ നടക്കേണ്ടി വന്നേക്കാം. അങ്ങനെ നടന്നു വന്ന ശേഷം ഉടൻ കഴുകി വൃത്തിയാക്കി ഉണക്കി സൂക്ഷിക്കേണ്ടതുണ്ട്. കാലുകളും പ്രത്യേകിച്ച് വിരലുകൾക്കിടയിലുള്ള ഭാഗവും നന്നായി തന്നെ വൃത്തിയാക്കണം. ഗുലുഗുലു, വേപ്പ്, മഞ്ഞൾ, കടുക് ഇവ

0: ഈ പ്രശ്നം കൂടുതലായി കാണുന്നത്. അതിനാൽ പുറമേ ഈർപ്പവും എണ്ണമയവും ഒഴിവാക്കുന്നതോടൊപ്പം തൊലിയുടെ ആരോഗ്യം വർദ്ധിപ്പിച്ച് വിയർപ്പടക്കമുള്ള ദ്രവങ്ങൾ ശുദ്ധീകരിക്കുന്ന ആന്തരിക ചികിത്സ കൂടി ഇവരിൽ ആവശ്യമായി വരാം. ഈ ചികിത്സാ തത്വത്തിന് പ്രാധാന്യം കൊടുക്കുന്നതിനാൽ മറ്റു പല ചികിത്സാരീതികൾ കൊണ്ടും തൽക്കാലത്തേക്ക് മാത്രം ശമിച്ചു നിൽക്കുന്ന ഒട്ടുമിക്ക ത്വക്രോഗങ്ങളിലും ആയുർവേദ ചികിത്സ കൊണ്ട് വളരെ നല്ല ഫലം ലഭിക്കുന്നതായിട്ട് കാണാം. ആയുർവേദത്തിൽ പറഞ്ഞിട്ടുള്ള പല കഷായങ്ങളും ചൂർണങ്ങളും ഗുളികകളുമെല്ലാം പറഞ്ഞ രോഗാണുബാധകളിൽ വളരെ ഫലപ്രദമാണ്. ചർമ്മത്തെ രോഗാണുക്കൾ ബാധിക്കാതിരിക്കാൻ, ശുചിത്വത്തോടൊപ്പം ചർമ്മത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ഉതകുന്ന ഔഷധങ്ങളും ആഹാരശീലങ്ങളും ജീവിതചര്യയാക്കണം. ഏതെങ്കിലും ഒന്നോ രണ്ടോ രോഗാണുക്കൾക്കെതിരെ മരുന്നുകൾ പ്രയോഗിക്കുക എന്നതിനേക്കാൾ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി ഉയർത്തിക്കൊണ്ട് സമഗ്രമായ ആരോഗ്യം ഉറപ്പുവരുത്തുക എന്നതാണ് ആയുർവേദത്തിൻ്റെ നയം. അതിന് ആഹാരകാര്യങ്ങളും വ്യായാമത്തിലും ഉറക്കത്തിലുമെല്ലാം കൃത്യത ആവശ്യമാണ്. മഴക്കാലത്ത് ദഹനപ്രശ്നങ്ങൾ ഉണ്ടാക്കാനിടയുള്ള ആഹാരങ്ങളൊന്നും കഴിക്കാൻ പാടില്ല. കൃത്യമായ വ്യായാമങ്ങൾക്ക് സമയം കണ്ടെത്തണം. നന്നായി ഉറങ്ങുകയും വേണം. ഇതൊക്കെ ചർമ്മരോഗങ്ങളെ മാത്രമല്ല മറ്റ് പല രോഗങ്ങളെയും പ്രതിരോധിക്കാൻ നമ്മെ സഹായിക്കും.
1: മഴക്കാല ചർമ്മരോഗങ്ങളും പ്രതിവിധികളും ആയുർവേദത്തിൽ. ഇതേക്കുറിച്ച് പരിയാരം ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ രോഗനിദാന വിഭാഗം പ്രൊഫസർ ഡോക്ടർ പി എം മധു സംസാരിച്ചതാണ് ഇതുവരെ കേട്ടത്.

ശ്രോതാക്കളെ, ഹരിതവീഥിയിൽ ഉൾപ്പെടുത്തുന്നതിനായി കൃഷി സംബന്ധമായ 30 മിനിറ്റിൽ കുറയാത്ത നാടകങ്ങളുടെയും ഫീച്ചറുകളുടെയും സ്ക്രിപ്റ്റുകൾ ക്ഷണിക്കുന്നു. സ്ക്രിപ്റ്റുകൾ സ്റ്റേഷൻ ഡയറക്ടർ, ഹരിതവീഥി, ആകാശവാണി, കണ്ണൂർ 4 എന്ന വിലാസത്തിൽ അയയ്ക്കുക. പ്രക്ഷേപണയോഗ്യമായവ ഹരിതവീഥിയിൽ ഉൾപ്പെടുത്തുന്നതാണ്. ഇന്ന് വൈകുന്നേരം 6:50 പ്രക്ഷേപണം ചെയ്യുന്ന കിസാൻ ബാണിയിൽ തെങ്ങിൻ തൈ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഈ വിഷയത്തെക്കുറിച്ച് ശ്രോതാക്കൾ ഉന്നയിക്കുന്ന സംശയങ്ങൾക്ക് പാലയാട് സ്റ്റേറ്റ് കോക്കനട്ട് നഴ്സറിയിലെ അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് അഗ്രികൾച്ചർ ശ്രീമതി കെ ടി രമ തത്സമയം മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പർ 0497-2-956-007. ഇന്ന് രാത്രി 7:35 സയൻസ് കഫേയിൽ കണ്ടൽക്കാടുകളിലെ തേനീച്ച വളർത്തൽ എന്ന പദ്ധതിക്ക് മുൻകൈയെടുത്ത പറശ്ശിനിക്കടവ് MBR ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലൈഫ് സയൻസ് ഓഫ് റിസർച്ച് സ്റ്റഡീസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫോറസ്ട്രിയിലെ അധ്യാപകരും വിദ്യാർത്ഥികളും പങ്കെടുക്കുന്ന ചർച്ച അവസാന ഭാഗം. തുടർന്ന് ചെറുപ്രാണികളുടെ പ്രത്യേകതകളും കൃഷിരീതിയും ജീവശാസ്ത്ര ഗവേഷകൻ വിജയകുമാർ ബ്ലാത്തൂർ സംസാരിക്കും. ആകാശവാണി കണ്ണൂർ. ഇനി 12:50 വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം പ്രിലേ.

ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് അമൃത വൈശാഖ്. പ്രധാന വാർത്തകൾ. യുവജനങ്ങളെയും സ്ത്രീകളെയും കർഷകരെയും ശാക്തീകരിക്കുന്നതിന് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 12 വർഷമായി എല്ലാ ശ്രമങ്ങളും നടത്തിവരികയാണെന്ന് പ്രധാനമന്ത്രി.

0: നരേന്ദ്രമോദി. പ്രധാനമന്ത്രി സുരക്ഷിത് മാതൃത്വ അഭിയാന് ഇന്ന് 10 വർഷം. ന്യൂഡൽഹിയിൽ നടക്കുന്ന ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ നിർവഹിക്കും. വയനാട്ടിൽ 2 സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജാഗ്രത ശക്തമാക്കാൻ നടപടികൾ സ്വീകരിച്ചതായി മന്ത്രി T. സിദ്ദിഖ്. മന്ത്രിയുടെ നേതൃത്വത്തിൽ സുൽത്താൻ ബത്തേരിയിൽ ഉന്നതതല യോഗം ചേർന്നു. ബ്രിക് കാർഷിക സമ്മേളനത്തിന് മധ്യപ്രദേശിൽ ഇന്ന് തുടക്കമായി. കേരളത്തിൽ ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി മുതൽ നിലവിൽ വരും. ജൂലൈ 31 വരെ 52 ദിവസത്തേക്കാണ് നിരോധനം. വടക്കൻ കേരളത്തിൽ കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. രാജ്യത്തെ യുവജനങ്ങൾ, സ്ത്രീകൾ, കർഷകർ എന്നിവരെ ശാക്തീകരിക്കുന്നതിന് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 12 വർഷമായി എല്ലാ ശ്രമങ്ങളും നടത്തിവരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിശ്വാസം, വികസനം, പൊതുജനക്ഷേമം എന്നിവയിലൂന്നി രാഷ്ട്രമാദ്യമെന്ന കാഴ്ചപ്പാടോടെയാണ് കേന്ദ്ര സർക്കാർ പ്രവർത്തിക്കുന്നതെന്നും പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഈ അക്ഷീണ പരിശ്രമത്തിന്റെ ഫലമായി രാജ്യം ആഗോളതലത്തിൽ ഇന്ന് പുതിയ സ്ഥാനം കൈവരിച്ചതായും അദ്ദേഹം പറഞ്ഞു. വികസിത ഇന്ത്യ എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് സേവനം, സദ്ഭരണം, സമൃദ്ധി എന്നിവയുടെ പാതയിൽ സർക്കാർ ഇനിയും മുന്നോട്ടു പോകുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. സുരക്ഷിത ഗർഭകാലവും ആരോഗ്യകരമായ മാതൃത്വവും ഉറപ്പുവരുത്തുന്നതിനായി കേന്ദ്ര സർക്കാർ പ്രധാനമന്ത്രി സുരക്ഷിത് മാതൃത്വ അഭിയാൻ ആരംഭിച്ചിട്ട് ഇന്ന് 10 വർഷം. രാജ്യവ്യാപകമായി നടക്കുന്ന ആഘോഷ പരിപാടികൾക്ക് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രി JP നദ്ദ ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം കുറിക്കും. 75 രൂപയുടെ പ്രത്യേക സ്മരണിക നാണയവും 5 രൂപയുടെ തപാൽ സ്റ്റാമ്പും അദ്ദേഹം ചടങ്ങിൽ പ്രകാശനം ചെയ്യും. ഗർഭധാരണ കാലഘട്ടത്തിൽ സമഗ്രവും ഗുണമേന്മയുള്ളതുമായ പ്രസവപൂർവ്വ പരിചരണ സേവനങ്ങൾ സൌജന്യമായി നൽകുന്നതിന് 2016 ജൂൺ 9 പ്രധാനമന്ത്രി നരേന്ദ്രമോദി പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. അതിർത്തി കടന്നുള്ള വ്യാപാരവും സഞ്ചാരവും കാര്യക്ഷമമാക്കുന്നതിനുള്ള ലാൻഡ് പോർട്ട് മാനേജ്മെന്റ് സിസ്റ്റം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. അതിർത്തി പരിപാലന സംവിധാനം ശക്തിപ്പെടുത്തുന്നതിൽ നാഴികക്കല്ലായിരിക്കും ഈ സംവിധാനമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. അതിർത്തി കടന്നുള്ള വ്യാപാരം, സഞ്ചാരം എന്നിവയുടെ കാര്യക്ഷമതയും സുതാര്യതയും സുരക്ഷയും സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സംവിധാനം നടപ്പിലാക്കുന്നത്. വയനാട് കോളിയാടി AUP സ്കൂളിലെ 2 കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജാഗ്രത ശക്തമാക്കാൻ നടപടികൾ സ്വീകരിച്ചതായി മന്ത്രി T. സിദ്ദിഖ്. നിലവിൽ 433 പേരാണ് രോഗലക്ഷണങ്ങളുമായി ചികിത്സ തേടിയത്. 63 കുട്ടികൾ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ്. സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നും അദ്ദേഹം ഉന്നതതല യോഗത്തിനുശേഷം സുൽത്താൻ ബത്തേരിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.
1: 21 സാമ്പിൾസ് പരിശോധനയ്ക്ക് അയച്ചത്, 2 എണ്ണത്തിന്റെ റിസൾട്ട് ഇന്നലെ വന്നു. ആ 2 റിസൾട്ടും ഷിഗല്ല സാന്നിധ്യം ഉണ്ട് എന്നുള്ള റിസൾട്ടിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകാൻ, ശക്തമായിട്ടുള്ള ഇടപെടലിന് നേതൃത്വം കൊടുക്കാനും തീരുമാനമെടുത്തതിന്റെ അടിസ്ഥാനത്തിൽ അത് മോണിറ്റർ ചെയ്യാനും ഏറ്റവും കൂടുതൽ മെച്ചപ്പെട്ട ഏകോപനം നടത്താനും തുടർ പ്രവർത്തനങ്ങളും ഇന്നത്തെ മീറ്റിംഗിൽ ആലോചിച്ച് നടപ്പിലാക്കിയിട്ടുണ്ട്. ഈ ഇടത്തുള്ളതായ മുഴുവൻ കിണറുകളും നാളെ സ്പെഷ്യൽ ഡ്രൈവിലൂടെ ക്ലോറിനേഷൻ പ്രവർത്തിക്ക് നേതൃത്വം കൊടുക്കും.
0: സ്ഥിതിഗതികൾ നേരിട്ട് വിലയിരുത്തുന്നതിനായി ആരോഗ്യമന്ത്രി K. മുരളീധരൻ ഇന്ന് വൈകിട്ടോടെ വയനാട്ടിലെത്തും. കേരളത്തിൽ ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി മുതൽ നിലവിൽ വരും. ജൂലൈ 31 അർദ്ധരാത്രി വരെ 52 ദിവസത്തേക്കാണ് നിരോധനം. മത്സ്യങ്ങളുടെ പ്രജനനകാലം കണക്കിലെടുത്താണ് നടപടി. നിരോധന കാലയളവിൽ പരമ്പരാഗത യാനങ്ങൾക്ക് മാത്രമേ മത്സ്യബന്ധനത്തിന് അനുമതിയുണ്ടാവുകയുള്ളൂ. ട്രോളിംഗ്, ഡബിൾ നെറ്റ് എന്നിവ പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. അന്യസംസ്ഥാന ബോട്ടുകൾ അടിയന്തരമായി തീരം വിട്ടു പോകണമെന്നും അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അന്താരാഷ്ട്ര ബ്രിക് കാർഷിക സമ്മേളനത്തിന് മധ്യപ്രദേശിലെ ഇൻഡോറിൽ തുടക്കമായി. ബ്രസീൽ, ചൈന, റഷ്യ, ദക്ഷിണാഫ്രിക്ക ഉൾപ്പെടെ 21 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ മാസം 13 വരെ നടക്കുന്ന സമ്മേളനത്തിൽ ഭക്ഷ്യസുരക്ഷ, കാലാവസ്ഥ, സൌഹൃദ കൃഷി, ചെറുകിട കർഷകരുടെ ശാക്തീകരണം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പാക് പൌരന്മാരിൽ ഇന്ത്യയോടുള്ള വിദ്വേഷം വളർത്തുന്നതിന് മതപരമായ പദപ്രയോഗങ്ങളെ പാകിസ്ഥാൻ ദുരുപയോഗം ചെയ്യുന്നതായി ഇന്ത്യ. യു എൻ രക്ഷാസമിതി യോഗത്തിൽ ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷാണ് ഇക്കാര്യം അറിയിച്ചത്. പാകിസ്ഥാനിൽ നിന്നുണ്ടാകുന്ന വ്യാജ പ്രചാരണങ്ങൾ ഭരണകൂടത്തിന്റെ പിന്തുണയോടെയാണ് നടക്കുന്നതെന്നും ഇന്ത്യ ആരോപിച്ചു. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിലാണ് പുരസ്കാരം സമ്മാനിക്കുന്നത്. നടൻ മമ്മൂട്ടി ചടങ്ങിൽ പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി 66 പേർക്ക് പത്മ പുരസ്കാരങ്ങൾ സമ്മാനിച്ചിരുന്നു. 5 പത്മവിഭൂഷൺ, 13 പത്മഭൂഷൺ, 113 പത്മശ്രീ ഉൾപ്പെടെ 131 പത്മ അവാർഡുകളാണ് ഈ വർഷം സമ്മാനിക്കുന്നത്. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് കുടുംബ വിവരങ്ങൾ സ്വയം രേഖപ്പെടുത്തുന്നതിനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 16 മുതൽ 30 വരെ ലഭ്യമാകും. 2 ഘട്ടങ്ങളിലായുള്ള സെൻസസ് നടപടിക്രമത്തിൽ 1 ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസുമാണ് നടത്തുക. 2 ഘട്ടത്തിലാണ് ജനസംഖ്യ കണക്കെടുപ്പ്. വിശദാംശങ്ങളിലേക്ക്.
3: സംസ്ഥാനത്ത് 2026 ജൂലൈ 1 മുതൽ ജൂലൈ 30 വരെയാണ് 1 ഘട്ട സെൻസസ് നടപടികൾ നടക്കുക. ഈ ഘട്ടത്തിൽ എന്യൂമറേറ്റർമാർ കെട്ടിടങ്ങളും പ്രധാന ലാൻഡ്മാർക്കുകളും ഉൾപ്പെടുത്തി ലേഔട്ട് മാപ്പ് തയ്യാറാക്കുകയും മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്യും. 34 ചോദ്യങ്ങളാണ് 1 ഘട്ട സെൻസസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്യൂമറേറ്റർമാർ വീടുകളിൽ എത്തുന്നതിന് മുൻപ് തന്നെ കുടുംബനാഥനോ പ്രായപൂർത്തിയായ മറ്റ് അംഗങ്ങൾക്കോ ഓൺലൈൻ പോർട്ടൽ വഴി വിവരങ്ങൾ സമർപ്പിക്കാം. സെൽഫ് എന്യൂമറേഷൻ ചെയ്യുന്നതിനായി പൊതുജനങ്ങൾ SE.census.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിച്ച് വിവരങ്ങൾ നൽകാവുന്നതാണ്. മൊബൈൽ ഫോണിന്റെ സഹായത്തോടെയും സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കാം. കെട്ടിട നമ്പർ, സെൻസസ് ഹൌസ് നമ്പർ, സെൻസസ് വീടിന്റെ ഉപയോഗം, കുടുംബ നമ്പർ തുടങ്ങിയ വിവരങ്ങൾ സെൽഫ് എന്യൂമറേഷനിൽ നൽകേണ്ടതില്ല. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കനത്ത മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. മലപ്പുറം, വയനാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. തൃശൂർ, ചേറൂർ, വില്ലിടം മേഖലയിൽ ഇന്ന് മിന്നൽ ചുഴലിയുണ്ടായി. ശക്തമായ കാറ്റിൽ നിരവധി മരങ്ങൾ കടപുഴകി വീണു. ആളപായമില്ല. ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് മരം മുറിച്ചുമാറ്റാൻ ശ്രമം തുടരുകയാണ്. മേഖലയിൽ വൻ ഗതാഗതക്കുരുക്കാണ് അനുഭവപ്പെടുന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അഭ്യർത്ഥനയ്ക്ക് പിന്നാലെ ആക്രമണങ്ങൾ നിർത്തിവച്ച് ഇറാനും ഇസ്രായേലും. ലബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ഇസ്രായേൽ ആക്രമണം തുടരുന്ന പക്ഷം സൈനിക നടപടി പുനരാരംഭിക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി. ഇസ്രായേലിനെതിരെ ആക്രമണമുണ്ടായാൽ ദക്ഷിണ ബൈറൂട്ടിലെ ഹിസ്ബുള്ളയുടെ ശക്തികേന്ദ്രം ആക്രമിക്കുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റസ് വ്യക്തമാക്കി. ശാശ്വതമായ വെടിനിർത്തലാണ് ആഗ്രഹിക്കുന്നതെന്നും സമാധാനത്തിനായുള്ള ചർച്ചകൾ തുടരുകയാണെന്നും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. അതിരൂക്ഷമായ മിസൈൽ ആക്രമണങ്ങളാണ് ഇസ്രായേലും ഇറാനും ഇന്നലെ നടത്തിയത്. കോംഗോയിലെ എബോള വ്യാപനം ചെറുക്കുന്നതിനായി പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കണമെന്ന് ലോകാരോഗ്യ സംഘടനാ മേധാവി ടെട്രോസ് അദാനോം ഗബ്രിയേസസ്. ഉഗാണ്ടയിലെത്തിയ അദ്ദേഹം രാജ്യത്തെ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തി. മറ്റ് രാജ്യങ്ങളിലേക്ക് രോഗവ്യാപനം ഉണ്ടാകാതിരിക്കാൻ ഏകോപനം ശക്തിപ്പെടുത്തണമെന്നും ഉഗാണ്ടൻ പ്രസിഡന്റുമായുള്ള കൂടിക്കാഴ്ചയിൽ അദ്ദേഹം പറഞ്ഞു. എബോള വ്യാപനം തടയുന്നതിനായി ഉഗാണ്ട നടത്തുന്ന ശ്രമങ്ങളെ അദ്ദേഹം പ്രശംസിച്ചു. ഫിലിപ്പീൻസ് ഭൂചലനത്തിൽ മരണസംഖ്യ 37. 7.8 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഇന്നലെയാണുണ്ടായത്. 500-ലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 20,000-ത്തോളം പേരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി. പ്രധാന വാർത്തകൾ വീണ്ടും. യുവജനങ്ങളെയും സ്ത്രീകളെയും കർഷകരെയും ശാക്തീകരിക്കുന്നതിന് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 12 വർഷമായി എല്ലാ ശ്രമങ്ങളും നടത്തിവരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രി സുരക്ഷിത് മാതൃത്വ അഭിയാന് ഇന്ന് 10 വർഷം. ന്യൂഡൽഹിയിൽ നടക്കുന്ന ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ നിർവഹിക്കും. വയനാട്ടിൽ 2 സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജാഗ്രത ശക്തമാക്കാൻ നടപടികൾ സ്വീകരിച്ചതായി മന്ത്രി T.സിദ്ദിഖ്. മന്ത്രിയുടെ നേതൃത്വത്തിൽ സുൽത്താൻ ബത്തേരിയിൽ ഉന്നതതല യോഗം ചേർന്നു. ബ്രിക് കാർഷിക സമ്മേളനത്തിന് മധ്യപ്രദേശിൽ ഇന്ന് തുടക്കമായി. കേരളത്തിൽ ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി മുതൽ നിലവിൽ വരും. ജൂലൈ 31 വരെ 52 ദിവസത്തേക്കാണ് നിരോധനം. വടക്കൻ കേരളത്തിൽ കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
4: ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ എവർഗ്രീൻ 80s.

1980s നിത്യഹരിത ഗാനങ്ങൾ. ആദ്യം നാഗമഠത്ത് തമ്പുരാട്ടി എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം, രചന പൂച്ചൽ ഖാദർ, സംഗീതം എം കെ അർജുനൻ.

ചിത്രം ഇന്നല്ലെങ്കിൽ നാളെ. പാടിയത് യേശുദാസ് ജയചന്ദ്രൻ, സീറോ ബാബു. രചന യൂസഫലി കേച്ചേരി. സംഗീതം ശ്യാം.

ഇനി കോരിത്തെറിച്ച നാൾ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം. രചന ചെറിയൻ കീഴ് രാമകൃഷ്ണൻ നായർ. സംഗീതം എം കെ അർജുനൻ.

കാലം എന്ന ചിത്രത്തിൽ ജയചന്ദ്രനും വാണി ജയറാമും, രചന ബിശു തിരുമല, സംഗീതം ശങ്കർ ഗണേഷ്.

0: കണ്ണൂരിന് അഭിമാന നേട്ടം. മേജർ രവീഷ് ട്രെയിനിംഗ് അക്കാദമിയിൽ നിന്നും ഇന്ത്യൻ സേനയിൽ ജോലി നേടിയ 47 കുട്ടികൾക്ക് 2026 June 14 ഞായറാഴ്ച രാവിലെ 9 മണിക്ക് കണ്ണൂർ കാൽറ്റിക്സിലുള്ള ചേംബർ ഹാളിൽ വെച്ച് യാത്രയയപ്പ് നൽകുന്നു. 47 കുട്ടികൾ ഒരുമിച്ച് സൈന്യത്തിലേക്ക് പോകുന്ന അപൂർവമായ ഈ യാത്രയയപ്പിന് മേജർ രവി നേരിട്ട് നേതൃത്വം നൽകുന്നു. പുതിയ ബാച്ചിൽ പ്രവേശനം നേടാനുള്ള കുട്ടികൾക്ക് പ്രീ റിക്രൂട്ട്മെന്റ് ക്യാമ്പിൽ പങ്കെടുത്ത് പ്രവേശനം നേടാനും അവസരം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 8714 333 577.
1: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
2: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
1: നേത്രപരിചരണ രംഗത്ത് 10 ആണ്ടിന്റെ അനുഭവ സമ്പത്തുമായി ഡോക്ടർ പിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ കണ്ണൂർ ചെട്ടിപ്പീടികയ്ക്ക് പുറമെ തലശ്ശേരിയിലും രെറ്റിന, ലാസിക് ഉൾപ്പെടെയുള്ള ലോകോത്തര ശസ്ത്രക്രിയകളും അതിനൂതന തിമിര ശസ്ത്രക്രിയയും ഉൾപ്പെടെ ഏറ്റവും മികച്ച നേത്രപരിചരണം ഉത്തര മലബാറിൽ NABH പരിപൂർണ അംഗീകാരമുള്ള ഏക കണ്ണാശുപത്രി ഡോക്ടർ പിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ, ചെട്ടിപ്പീടിക, കണ്ണൂർ, ചുങ്കം, തലശ്ശേരി.
3: എവർഗ്രീൻ 80s തുടരുന്നു. ഇനി കാളിയമർദ്ദനം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം. പൂച്ചൽ ഖാദറിന്റെ രചന, KJ ജോയിയുടെ സംഗീതം.

ശ്രോതാക്കളെ, ഒരറിയിപ്പ്. ഹരിതവീഥിയിൽ ഉൾപ്പെടുത്തുന്നതിനായി കൃഷി സംബന്ധമായ 30 മിനിറ്റിൽ കുറയാത്ത നാടകങ്ങളുടെയും ഫീച്ചറുകളുടെയും സ്ക്രിപ്റ്റുകൾ ക്ഷണിക്കുന്നു. സ്ക്രിപ്റ്റുകൾ സ്റ്റേഷൻ ഡയറക്ടർ, ഹരിതവീഥി, ആകാശവാണി, കണ്ണൂർ 4 എന്ന വിലാസത്തിൽ അയയ്ക്കുക. പ്രക്ഷേപണ യോഗ്യമായവ ഹരിതവീഥിയിൽ ഉൾപ്പെടുത്തുന്നതായിരുന്നു. ഇന്ന് വൈകുന്നേരം 6:50 പ്രക്ഷേപണം ചെയ്യുന്ന കിസാൻ വാണിയിൽ തെങ്ങിൻ തൈ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ച് ശ്രോതാക്കൾ ഉന്നയിക്കുന്ന സംശയങ്ങൾക്ക് പാലയാട് സ്റ്റേറ്റ് കോക്കനട്ട് നഴ്സറിയിലെ അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് അഗ്രികൾച്ചർ ശ്രീമതി KT രമ തത്സമയം മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പർ 0497 2 9 5 6 0 0 7.

0: എവർഗ്രീൻ എയ്റ്റീസ് തുടരുന്നു. ഇനി പൊന്നും പൂവും എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനമാണ്. രചന ബി ഭാസ്കരൻ, സംഗീതം കെ രാഘവൻ.
1: കല്ലുവെട്ടാങ്കുഴിക്കക്കരെ നിന്നുടെ വെള്ളിവളക്കിലുക്കം, നിന്റെ വെള്ളിവളക്കിലുക്കം. പിന്നെ പുള്ളിക്കുയിലിന്റെ കൊഞ്ചല് പോലൊരു പെണ്ണിന്റെ മുളക്കം, ഒരു പഞ്ചാര മുളക്കം.

മലർ മെത്തയാക്കി കഴിച്ചു. പട്ടാമ്പിപ്പുഴത്തിട്ടുകൾ ചന്ദ്ര

0: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
3: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080, 9495967080.
4: എവർഗ്രീൻ തുടരുന്നു. ഇനി ഇളക്കങ്ങൾ എന്ന ചിത്രത്തിൽ എസ് ജാനകി പാടിയ ഗാനം, രചന കാബാലം, സംഗീതം എം ബി ശ്രീനിവാസൻ.

0: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
1: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
3: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
4: സിന്ദൂര സന്ധ്യയ്ക്ക് മൗനമെന്ന ചിത്രത്തിൽ യേശുദാസും എസ് ജാനകിയും പാടിയ ഗാനം. രചന ബിച്ചു തിരുമല, സംഗീതം ശ്യാം.

ചൊവ്വാഴ്ചകളിൽ രാത്രി 8 മണിക്ക് കാവ്യകേളി. വീണപൂവും പ്രേമസംഗീതവും ഓമനത്തിങ്കൾ കിടാവുമൊക്കെ സമ്മാനിച്ച സ്നേഹപൂർണ മലയാളത്തെ ചുട്ടുകൊന്ന തലമുറയോടുള്ള കവിയുടെ രോഷമാണ് അമ്മ മലയാളം.

0: ആവി കേളി ചൊവ്വാഴ്ചകളിൽ രാത്രി 8 മണിക്ക്.
1: എവർഗ്രീൻ ഏറ്റേസിൽ പ്രേമാഭിഷേകം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം, രചന പൂച്ചൽ ഖാദർ, സംഗീതം ഗംഗയമരൻ.

0: வந்தனம் என் வந்தனம் நீ மன்மதன் தங்கிடும் மந்திரம்.
1: ஒரு கானம் கூடி, ഇത്തിരി നേരം ഒത്തിരി കാര്യം എന്ന ചിത്രത്തിൽ യേശുദാസ്, എം ശൈലജ എന്നിവർ പാടിയത്. രചന മധു ആലപ്പുഴ, സംഗീത സംവിധാനം ജോൺസൺ.

0: എവർഗ്രീൻ എയ്റ്റീസ് 1980കളിലെ നിത്യഹരിത ഗാനങ്ങൾ സമാപിച്ചു. എഫ്എം പ്രധാന വാർത്തകൾ. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 രണ്ടാമത്തെ സിവിൽ ഇൻവെസ്റ്റിച്ചുവർ ചടങ്ങിലാണ് പുരസ്കാരം സമ്മാനിക്കുക. ജയിൽ മാനുവലും റൂളും പരിഷ്കരിക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. ജയിൽ വകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിന് ശേഷം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വയനാട് കോളിയാട് AUP സ്കൂളിലെ രണ്ട് കുട്ടികൾക്ക് ഷിഗെല്ല സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജാഗ്രത ശക്തമാക്കാൻ നടപടികൾ സ്വീകരിച്ചതായി മന്ത്രി ടി സിദ്ദിഖ്. നിലവിൽ 433 പേരാണ് രോഗലക്ഷണങ്ങളുമായി ചികിത്സ തേടിയത്. മാരാരിക്കുളം ആലപ്പുഴ റെയിൽപാത ഇരട്ടിപ്പിക്കലിന് റെയിൽവേ മന്ത്രാലയത്തിന്റെ അനുമതി. 10.65 കിലോമീറ്റർ പാത 220 കോടി 51 ലക്ഷം രൂപ ചെലവിൽ ഇരട്ടിപ്പിക്കും. സ്റ്റേറ്റ് ഡേറ്റാ സെന്ററിൽ അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ ഇന്ന് സേവനങ്ങൾ താൽക്കാലികമായി തടസ്സപ്പെടും. രാത്രി 11 മണി മുതൽ നാളെ രാവിലെ 6 മണി വരെയാണ് TSB ഓൺലൈൻ ഉൾപ്പെടെ ട്രഷറി സേവനങ്ങൾ തടസ്സപ്പെടുക. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം. ഇന്ന് അർദ്ധരാത്രി മുതൽ ജൂലൈ 31 അർദ്ധരാത്രി വരെ 52 ദിവസമാണ് നിരോധനം. കഴിഞ്ഞ ദിവസം രാത്രിയിലുണ്ടായ കനത്ത മഴയിൽ കോഴിക്കോട് കൊടിയത്തൂർ പഞ്ചായത്തിലെ 7 വാർഡിൽ ഉൾപ്പെട്ട മുണ്ടംപോയിലിൽ വീട് തകർന്നു. പഴക്കമുള്ള വീടാണ് കനത്ത മഴയിൽ പൂർണ്ണമായും തകർന്നത്. ഓഹരി വിപണികളിൽ നേട്ടത്തോടെ വ്യാപാരം ആരംഭിച്ചു. സെൻസെക്സ് 202 പോയിന്റ് ഉയർന്ന് 73727-ലും നിഫ്റ്റി 69 പോയിന്റ് നേട്ടത്തിൽ 23192-ലും വ്യാപാരം തുടരുന്നു. FM പ്രധാന വാർത്തകളാണ് കേട്ടത്. ഇനി മിഡ് ഡേ ന്യൂസ് ഡൽഹിയിലെ.
1: Good afternoon. This is Akashvani and I am Valsa Williams with the midday news. The headlines. Prime Minister Narendra Modi says government empowered youth, women and farmers in last 12 years. India hits out at Pakistan in the United Nations, calls it factory of hate. 5-day BRICS agriculture ministers meeting begins in Indore to focus on food security and empowerment of farmers. Strategic road project Zojila Tunnel achieves final breakthrough, bringing all-weather connectivity between Kashmir Valley and Ladakh closer to reality. Pradhan Mantri Surakshit Matritva Abhiyan completes 10 years, nationwide celebrations to begin from today. IMD issues red alert for heavy rainfall over Karnataka, Kerala and Mahe, also predicts heat wave conditions over Delhi, Punjab, Himachal Pradesh, Jammu and Kashmir,

0: ആകാശവാണി.
1: ഡോസ്റ്റോവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 41-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, പ്രവീൺരാജ് കിളിമാനൂർ, സുദർശനൻ കുടപ്പനമൂട്. സംവിധാനം പി എ ബിജു.
2: സാധാരണ കുറ്റാന്വേഷണം പ്രതിയുടെ കുറ്റസമ്മതത്തോടെ അവസാനിക്കുമെങ്കിൽ പെട്രോവിച്ചിന്റെ കുറ്റാന്വേഷണം അവിടെ ആരംഭിക്കുന്നതേയുള്ളൂ. നാടകത്തിന്റെ ഈ ഭാഗത്ത് നായകൻ പെട്രോവിച്ചാണെന്ന് തോന്നുന്നു.

0: യഥാർത്ഥ നായകൻ രണ്ട് സ്ത്രീകളെ തലമണ്ട തകർത്തു കൊന്ന റസ്കോൾനിക്കോവ് ഇപ്പോഴല്പം പരുങ്ങലിലാണോ? റഷ്യയിലാണ് കഥ നടക്കുന്നത്. 160 വർഷം മുൻപ് 1917 ഒക്ടോബർ വിപ്ലവത്തിന് പീറ്റേഴ്സ്ബർഗിൽ ഞാറ്റടി ഒരുക്കുന്ന കാലത്ത് പട്ടണപ്പാടത്തിലേക്ക് പറിച്ചു നട്ട കതിർക്കനമേറ്റാൻ കെൽപ്പുള്ള ഒരു കിളിർപ്പായിരുന്നു നിക്കോ. അലിയോവിനെ എന്നു പേരുള്ള അടുത്തു വളർന്നു വന്ന ഒരു കളയെ പിഴുതെടുത്തു നിക്കോ. പിന്നൊരു പേമാരിയും കൊടുങ്കാറ്റും പ്രളയവും. കത്തുന്ന മെഴുകുതിരിക്ക് ചുറ്റും ഈയാമ്പാറ്റ പറക്കുന്നതുപോലെ ഭ്രമണം ചെയ്യുകയാണ് പെട്രോവിച്ചിനു ചുറ്റും നിക്കോ. ഇപ്പോൾ ഈയാമ്പാറ്റ തലകുത്തി തീയിലേക്ക് വീഴുമോ, അതോ പാറ്റയുടെ ചിറകടിക്കുന്ന കാറ്റിൽ തീ അണഞ്ഞു പോകുമോ? കാത്തിരുന്നു കാണാം.
1: അല്ല സാറേ, ഞാനൊന്ന് ചോദിച്ചോട്ടെ, കുറ്റവാളികളുടെ മനഃശാസ്ത്രം പഠിപ്പിക്കാനാണോ എന്നെ ഇവിടെ ഇരുത്തിയിരിക്കുന്നത്?
2: കണ്ടോ കണ്ടോ കണ്ടോ, കുറ്റവാളികളെല്ലാം ഒരു വിധത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഞരമ്പ് രോഗികളാണ്. കോപം നിയന്ത്രിക്കാൻ സാധിക്കാത്തവർ, എടുത്തു ചാട്ടക്കാർ, ഇത്തരക്കാരെല്ലാം ഞങ്ങളുടെ സ്വർണ്ണ ഖനിയാണ് കേട്ടോ.
1: ഇതൊരു പാഠമാണ്. പൂച്ച എലിയെ ഇട്ട് തട്ടിക്കളിപ്പിക്കുന്നതിനേക്കാൾ കഷ്ടമാണ് സാർ.
2: കത്തുന്ന മെഴുകുതിരികൾക്ക് ചുറ്റും ഈയാമ്പാറ്റ പറക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? അതുപോലെ അവൻ എന്നെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കും. ക്രമേണ അവന് സ്വാതന്ത്ര്യത്തോടുള്ള ആകർഷണം നഷ്ടപ്പെടും. എന്തിനധികം അയാൾ തന്നെ വ്യക്തമായ തെളിവുകൾ കൊണ്ടുവന്ന് തരും.
3: ഇയാൾ എന്നെ പ്രേരിപ്പിക്കുകയാണ്. ഞാൻ കരുതിയതിലും വലിയ ബുദ്ധിമാൻ. എന്നാൽ ഇതിനു പിന്നിൽ മറ്റു പല ലക്ഷ്യങ്ങളും ഉണ്ടാവും. എന്നെ പേടിപ്പിക്കാനുള്ള നാടകങ്ങൾ.
2: ഹേ റസ്കോൾനിക്കോ, നിങ്ങൾ വല്ലതും പറഞ്ഞോ?
4: പറഞ്ഞു പറഞ്ഞു, മനസ്സിലെന്തോ പറഞ്ഞു. ഞാനത് കേട്ടു.
2: നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ലെന്ന് തോന്നുന്നു. നിങ്ങളെ ഞാൻ നിരുപദ്രവമായ തമാശകൾ പറഞ്ഞ് കളിപ്പിക്കുകയാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. ആ, അങ്ങനെ വിശ്വസിച്ചോളൂ. മിസ്റ്റർ റസ്കോൾനിക്കോ, നിങ്ങൾ യുവാവാണ്. തമാശ നിറഞ്ഞ യുക്തിവാദങ്ങൾ നിങ്ങളെ ആകർഷിക്കുന്നു.
3: ലോകം മുഴുവൻ അങ്ങനെ തന്നെയാണ്. അതിൽ വിശേഷിച്ചൊന്നുമില്ല.
2: അതെ, നിങ്ങൾ പറഞ്ഞതാണ് അതിന്റെ ശരി. സൈനിക കാര്യങ്ങളിൽ ഓസ്ട്രിയക്കാരെ നോക്കൂ. രേഖകൾ പ്രകാരം അവർ നെപ്പോളിയനെ തോൽപ്പിച്ച് തടവുകാരനാക്കി.
3: ഏറ്റവും ബുദ്ധിപരമായ രീതിയിൽ പഠനമുറിയിലിരുന്ന് ആസൂത്രണം ചെയ്തതുകൊണ്ടാണ് അതിന് സാധിച്ചത്.
2: ബുദ്ധിപരമായി നീങ്ങുന്ന യുവാക്കൾ സ്വയം പരിധികൾ ലംഘിക്കുന്നെന്ന് മനസ്സിലാക്കുന്നില്ല. ഇന്നലെ നിങ്ങൾ വിവേകപൂർവം പ്രകടിപ്പിച്ചതുപോലെ അവൻ അതിബുദ്ധിയോടെ ഭംഗിയായി നുണ പറയും.
4: ഏയ്, എന്താണ് നിങ്ങളിങ്ങനെ വിളർത്തു പോയത്? ഈ മുറിയിൽ ശുദ്ധവായുവിന്റെ സഞ്ചാരമില്ലാഞ്ഞിട്ടാണോ?
2: ഞാൻ ജനാല തുറന്നടാം.
1: ഏയ്, വേണ്ട സർ, വേണ്ട, എനിക്ക് കുഴപ്പമൊന്നുമില്ല. സാർ ബുദ്ധിമുട്ടണ്ട, വേണ്ട.
2: വേണ്ടെങ്കിൽ വേണ്ട.
4: എന്റെ സംസാരം നിങ്ങൾ അസ്വസ്ഥനാക്കുന്നു അല്ലേ? ഞാനത് മനസ്സിലാക്കുന്നു.
1: ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഞാനാണ് ആ വൃദ്ധയെയും അവരുടെ സഹോദരി ലിസവറ്റയും കൊന്നതെന്ന്. അതായത് നിങ്ങൾ സംശയിക്കുന്ന കാര്യം എനിക്ക് പറയാനുള്ളത് ഞാൻ പറയട്ടെ. ഇത്തരം സംസാരം കേട്ട് ഞാൻ മടുത്തു. നിങ്ങൾക്ക് നിയമാനുസൃതമായി വിചാരണ ചെയ്യാൻ അവകാശമുണ്ടെങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്ത് വിചാരണ നടത്തുക. പക്ഷെ വെറുതെ ആയിട്ട് എന്നെ ഇങ്ങനെ അപഹസിക്കാനും ബുദ്ധിമുട്ടിക്കാനും ഞാൻ അനുവദിക്കില്ല.
2: നല്ലവനായ ദൈവമേ, നിങ്ങളെന്താണ് ഉദ്ദേശിക്കുന്നത്? എന്റെ പ്രിയ സുഹൃത്തെ, നിങ്ങൾക്ക് എന്തു പറ്റി?
1: ഞാൻ അനുവദിക്കില്ല സർ, അനുവദിക്കില്ല.
4: ഏ, കുറച്ച് ശുദ്ധവായു ശ്വസിക്കൂ.
2: നിങ്ങൾ കുറച്ച് വെള്ളം കുടിക്കൂ. നിങ്ങൾക്ക് തീരെ സുഖമില്ല. വെള്ളം കുടിച്ചാൽ നിങ്ങളുടെ അസ്വസ്ഥത മാറും, വേഗം സുഖപ്രാപിക്കുകയും ചെയ്യും.
1: വേണ്ട, എനിക്ക് വെള്ളം വേണ്ട, എനിക്കൊരു കുഴപ്പമില്ല.

0: അതെ, നിങ്ങൾക്ക് ചെറിയൊരാഘാതമുണ്ടായി. നിങ്ങൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ പഴയ അസുഖം വീണ്ടും വരുത്തിവെക്കും. ഹാ, ഇന്നലെ ലൂഷിൻ എന്നെ കാണാൻ വന്നിരുന്നു. ഞങ്ങളൊന്നിച്ച് ഭക്ഷണം കഴിച്ചു, ഒരുപാട് സംസാരിച്ചു, എല്ലാ കാര്യങ്ങളും പറഞ്ഞു.
1: അപ്പോൾ നിങ്ങളെല്ലാം അറിഞ്ഞു?
0: അതെ, എനിക്കറിയാമായിരുന്നു. അതുകൊണ്ടെന്താ? റസ്കോൾനിക്കോവ്, എനിക്ക് നിങ്ങളെക്കുറിച്ച് അതിനേക്കാൾ കൂടുതൽ അറിയാം. എനിക്കെല്ലാ കാര്യങ്ങളും അറിയാം. രാത്രിയിൽ മുറി വാടകയ്ക്ക് കിട്ടുമോ എന്നറിയാനായി നിങ്ങൾ ആ കെട്ടിടത്തിൽ പോയതും ബെല്ലടിച്ച് പുറത്ത് കാത്തു നിന്നതും രക്തം എവിടെയെന്ന് ചോദിച്ച് ജോലിക്കാരനെയും കാവൽക്കാരനെയും അമ്പരപ്പിച്ചതും എല്ലാം എനിക്കറിയാം. അതെ, അപ്പോഴത്തെ നിങ്ങളുടെ മാനസികാവസ്ഥ നന്നായി എനിക്കറിയാം. എനിക്കറിയാം.
1: ഞാൻ ആ കെട്ടിടത്തിൽ പോയതിനെ കുറിച്ച് എങ്ങനെയാണ് ലൂഷിൻ അറിഞ്ഞത്?
0: അയാൾ തന്നെ അതെന്നോട് പറഞ്ഞു. ഞങ്ങൾ നിയമ നടപടിക്കിടെ ഇതേ രീതിയിലൊരു കേസ് കേൾക്കാനിടയായി. മനഃശാസ്ത്രപരമായ കേസ്, അസുഖകരമായ കേസ്, കൊലക്കുറ്റം ഏറ്റെടുത്ത ഒരാളുടെ കേസ്. അയാൾ കൊലയാളിയല്ലെങ്കിലും വെറുതെ ആ കുറ്റം സമ്മതിച്ചു.
1: അതെങ്ങനെ? അതെങ്ങനെ നിരപരാധി കുറ്റവാളിയായി?
0: ഒരുതരം ചിത്തഭ്രമമാണത്. അയാൾ യാദൃശ്ചികമായി ആ കൊലപാതകികൾക്ക് അവസരമൊരുക്കി. അത് മനസ്സിലാക്കിയപ്പോൾ അയാളുടെ മനസ്സാകെ തകർന്നു. അനാവശ്യ കാര്യങ്ങൾ വിഭാവന ചെയ്യാൻ തുടങ്ങി. താൻ തന്നെയാണ് കൊലപാതകി എന്ന് നിർബന്ധം പിടിച്ചു. ഒടുവിൽ ഹൈക്കോടതി അയാളെ വെറുതെ വിട്ടു.
1: അത് സാധ്യമാണോ? എനിക്ക് ചിത്തഭ്രമം ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ. ഇന്നലെയും നിങ്ങൾ അത് പറഞ്ഞു, ഊന്നി പറഞ്ഞു.
0: റസ്കോൾനിക്കോ, നിങ്ങളാകെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. നിങ്ങൾ യഥാർത്ഥ കുറ്റവാളിയോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ആരെങ്കിലുമോ ആയിരുന്നെങ്കിൽ സ്വബോധത്തോടെയാണ് കാര്യങ്ങൾ ചെയ്തതെന്ന് സമ്മതിച്ചേനെ.
1: എന്താണ് ഇയാൾ പെട്ടെന്ന് നിറം മാറുന്നത്? ഇത് ഇയാളുടെ ഒരു തന്ത്രമായിരിക്കും, അന്വേഷണത്തിന്റെ കൗശലം.
0: ഇനി മറ്റൊരു കാര്യം, നിങ്ങളുടെ സുഹൃത്ത് എന്റെ ബന്ധു റസുമുഖിനെ കുറിച്ചാണ്. അവൻ സ്വന്തം ഇഷ്ടപ്രകാരമല്ലല്ലോ എന്റെ അടുത്ത് വന്നത്. അതിൽ നിങ്ങളുടെ പങ്ക് മറച്ചുവെച്ചില്ലല്ലോ. നിങ്ങളുടെ പ്രേരണ മൂലമാണ് അവൻ വന്നതെന്ന് നിങ്ങൾ ഊന്നി പറയുന്നു.
1: നിങ്ങൾ പറയുന്നത് മുഴുവൻ നുണയാണ്. എല്ലാ കാര്യങ്ങളും വരുത്തി തീർക്കാൻ ശ്രമിക്കുകയാണ്. എന്നെ നിങ്ങൾ ഭയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. എന്തൊരു സൂത്രശാലിയാണ് നിങ്ങൾ!
0: ഓ, അപ്പോൾ നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ല അല്ലേ? നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നു റസ്കോൾനിക്കോവ്, നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നു. നിങ്ങളുടെ അസുഖം അത് നിസ്സാരമായി തള്ളിക്കളയരുത്. നിങ്ങളുടെ അമ്മയും സഹോദരിയും ഇപ്പോൾ പീറ്റേഴ്സ്ബർഗിൽ എത്തിയിട്ടുണ്ട് അല്ലേ? നിങ്ങൾ അവരെക്കുറിച്ച് ചിന്തിക്കണം, അവരെ ആശ്വസിപ്പിക്കണം. അത് ചെയ്യാതെ നിങ്ങളവരെ ഭയപ്പെടുത്തുക മാത്രമാണ് ഇപ്പോൾ ചെയ്യുന്നത്.
1: അതിന് നിങ്ങൾക്കെന്താ? നിങ്ങൾക്കതെങ്ങനെ അറിയാം? എന്തിനാണ് അതിൽ ഇത്ര താല്പര്യം? ഇതിന്റെ അർത്ഥം തന്നെ എന്നെ പിന്തുടരുന്നു എന്നല്ലേ?
0: ഹാ, നിങ്ങൾ പിന്നെയും എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. നിങ്ങളെക്കുറിച്ച് സംശയത്തിന്റെ ഒരു കണിക പോലും ഉണ്ടായിരുന്നെങ്കിൽ ഈ വിധത്തിലാണോ ഞാൻ പ്രതികരിക്കുക? ചോദ്യം ചെയ്യും, ഔദ്യോഗിക രീതിയിൽ ഞാൻ തെളിവെടുത്തേനെ, നിങ്ങളുടെ താമസ സ്ഥലത്ത് തിരച്ചിൽ നടത്തിയേനെ, ഒരുപക്ഷെ നിങ്ങളെ അറസ്റ്റ് ചെയ്തേനെ. അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ പേരിൽ ഒരു സംശയവുമില്ല.
1: സാർ, നിങ്ങൾ എന്നെ പരിഹസിക്കുന്നു, നിങ്ങൾ നുണ പറയുന്നു.
0: ഏയ്, നിങ്ങളാണ് കുറ്റവാളി എന്ന് ആര് പറഞ്ഞു? കുറ്റവാളി കുറ്റം സമ്മതിച്ചല്ലോ.
1: ആരാണ് കുറ്റവാളി?
0: നിക്കോള പെയിന്റർ.
1: അല്ല, അല്ല, അല്ല.
0: നിക്കോളയെ കൊണ്ടുവരും, ആ ഇരട്ട കൊലക്കുറ്റത്തിന്റെ പ്രതി.
2: സാർ, ഞാനാണ്. ഞാനാണ് ആ കൊലപാതകി.
0: ആരെ കൊന്നു?
2: അലിയാന ഇവാനോവിനെ, അവരുടെ സഹോദരി ലിസവിറ്റയെയും.
0: എന്ത് ആയുധം ഉപയോഗിച്ചാണ് കൊന്നത്?
2: കോടാലി കൊണ്ട്. ഞാനത് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്നു.
0: നിങ്ങൾ ഒറ്റയ്ക്കാണോ ആ കൃത്യം ചെയ്തത്?
2: അതെ.
0: മിസ്റ്റർ റസ്കോൾനിക്കോ, നിങ്ങൾക്ക് പോകാം. യഥാർത്ഥ പ്രതി കുറ്റം സമ്മതിച്ചിരിക്കുന്നു. ഇനി ഞങ്ങളുടെ ജോലി കുറഞ്ഞു. ഇനി എന്റെ ജോലി തുടങ്ങുന്നില്ലേയുള്ളൂ. മനസ്സിലായോ? ഏ ആ ആ

ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർ നാടകം 41-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റെസ്കോൾനിക്കോവ് നരിയാപുരം വേണുഗോപാൽ, പെരിഫറി പെട്രോവിച്ച് സുദർശനൻ കുടപ്പനമൂട്, നിക്കോള പ്രവീൺ രാജ് കിളിമാനൂർ. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് 2:30 ആകാശവാണി ടെലിക്യൂസ് തത്സമയ ഫോണിൻ പ്രശ്നോത്തരി. നിങ്ങൾക്ക് വിളിക്കാം 94 95 99 10 15 എന്ന നമ്പറിൽ. ഇന്ന് 2:30.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, തത്സമയ ഫോണിൻ പ്രശ്നോത്തരി ആകാശവാണി ടെലിക്വിസ് 166-ാമത്തെ അധ്യായത്തിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് ക്യൂസ്മാസായി ശ്രോതാക്കൾക്കൊപ്പം ശ്രീ സുനിൽ മന്യത്. നമസ്കാരം സർ.
1: താങ്ക് യു. നമസ്കാരം.
0: ആകാശവാണി ടെലിക്യൂസിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. പതിവ് പോലെ പരിപാടിയുടെ നിബന്ധനകളിലേക്ക് കടക്കുകയാണ്. ആദ്യം ഒരു പ്രവേശന ചോദ്യം. ഈ പ്രവേശന ചോദ്യത്തിന് ശരിയായ ഉത്തരം അറിയുന്ന മത്സരാർത്ഥിയോട് യഥാക്രമം രണ്ട് ചോദ്യങ്ങൾ വീണ്ടും ചോദിക്കുന്നു. അങ്ങനെ ആകെ മൂന്ന് ചോദ്യങ്ങൾ. ഈ മൂന്ന് ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം പറയുന്ന മത്സരാർത്ഥിയെ പരിപാടിയുടെ ആദ്യഘട്ട വിജയിയായി തിരഞ്ഞെടുക്കുന്നു. പ്രവേശന ചോദ്യത്തിന്റെ ഉത്തരവുമായി വിളിക്കാം 94-95-99-10-15 എന്ന നമ്പറിൽ. നമ്പർ ഇതാണ്, 94-95-99-10-15. അപ്പോൾ സർ, നമുക്ക് ഐശ്വര്യമായിട്ട് പ്രവേശന ചോദ്യം.
1: എല്ലാവരും വളരെ ആകാംക്ഷയോടെ
0: കാത്തിരിക്കുകയാണ്. അതെ, നല്ല മഴക്കാലമാണ്, അവിടെ വേർപ്പിക്കണ്ട അല്ലേ? നമ്മുടെ
1: എളുപ്പമുള്ള ചോദ്യം തുടങ്ങുന്നു. പ്രിയമുള്ളവരെ, ആദ്യത്തെ പ്രവേശന ചോദ്യം ഇതാണ്. ഇന്ത്യയുടെ സ്വപ്ന പദ്ധതികളിലൊന്നായ സോജില തുരങ്കം, സോജില ടണൽ ഏതാണ്ട് 31 കിലോമീറ്ററോളമുണ്ട്. അത് പൂർത്തിയാവുകയാണ്. ഇത് ഏതൊക്കെ പ്രദേശങ്ങളെയാണ് ബന്ധിപ്പിക്കുന്നത്?
0: വിളിക്കാം 94-95-99-10-15 എന്ന നമ്പറിലേക്ക്. നമ്പർ ഇതാണ്, 94-95-99-10-15.
1: പ്രിയമുള്ളവരെ, പ്രവേശന ചോദ്യം ഒരിക്കൽ കൂടി. ഇന്ത്യയുടെ സ്വപ്ന പദ്ധതികളിലൊന്നായ സോജില തുരങ്കം, സോജില ടണൽ പൂർത്തിയാവുകയാണ്. ഇത് ഏതൊക്കെ പ്രദേശങ്ങളെയാണ് ബന്ധിപ്പിക്കുന്നത്?
0: ഈ പ്രവേശന ചോദ്യത്തിന്റെ ഉത്തരവുമായി വിളിക്കാം 94-95-99-10-15 എന്ന നമ്പറിലേക്ക്. മറ്റൊരു നമ്പർ കൂടിയുണ്ട്, 0-4-9-7-2-9-5-6-0-0-7.

0: ആകാശവാണി ടെലിക്വിസ് 166-ാമത്തെ അധ്യായത്തിലെ ആദ്യത്തെ മത്സരാർത്ഥി സ്വാഗതം ചെയ്യുകയാണ്. നമസ്കാരം. അരവിന്ദാക്ഷൻ, എവിടെയായിരുന്നു അരവിന്ദാക്ഷൻ ചേട്ടന്റെ സ്ഥലം? അഴീക്കോടാണ്. ഓക്കെ, എന്താ ജോലി ചെയ്യുന്നുണ്ടോ ചേട്ടാ? തയ്യൽപ്പണി എടുക്കുന്ന സമയത്ത് റേഡിയോ ഓൺ ചെയ്തിട്ടുണ്ടാവും, അങ്ങനെയാണ് കേൾക്കുന്നത് അല്ലേ? ഇപ്പൊ വീട്ടിലാണോ ഉള്ളത്? ഓക്കെ,
1: നേരത്തെ വിളിച്ചിട്ടുണ്ടല്ലേ.
0: ഓക്കെ, എങ്ങനെ നന്നായിട്ട് ബിസിനസ് ഒക്കെ ഇതൊക്കെ എങ്ങനെ പോകുന്നു? ധാരാളം ടൈലറിങ്ങിനൊക്കെ ധാരാളം സീസൺ പോലെയാണ് അല്ലേ? ഓക്കെ, അപ്പോ
1: പറഞ്ഞോളൂ, ഉത്തരം പറഞ്ഞോളൂ. ഓക്കെ, ഉത്തരം ശരിയാണ്. കാശ്മീരിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്നു.
0: എങ്ങനെയാണ് ചേട്ട ഇങ്ങനെയുള്ള അറിവുകളൊക്കെ സമ്പാദിക്കുന്നത്? അതെ അതെ, അതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും വന്നിട്ടില്ല അല്ലേ? പെട്ടെന്ന് തന്നെ ഓർത്തെടുക്കാൻ പറ്റി.
1: ഓക്കെ, എളുപ്പമുള്ള ചോദ്യം വരുന്നല്ലേ. അപ്പോ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അല്ലേ? ഇതാ മറ്റൊരു എളുപ്പമുള്ള ചോദ്യമാണ്. നമ്മുടെ വേൾഡ് കപ്പ് ഫുട്ബോൾ, കഴിഞ്ഞ എപ്പിസോഡിൽ ഒരു ചോദ്യമുണ്ടായിരുന്നു, അതിനു മുമ്പും ചോദ്യമുണ്ടായിരുന്നു. അപ്പോൾ വേൾഡ് കപ്പ് ഫുട്ബോളുമായിട്ടുള്ളൊരു ചോദ്യമാണ്. ഫിഫ ലോകകപ്പിൽ ഉപയോഗിക്കുന്ന പന്തിനൊരു പേരുണ്ട്, ആ ഒരു ഫുട്ബോൾ ആ ബോളിനൊരു പേരുണ്ട്, ആ പന്തിൻ്റെ പേരെന്താണ്?
2: ഓർമ്മയില്ല.
1: ഓക്കെ,
0: സാരമില്ല, പ്രവേശന
1: ഓ വായിച്ചിട്ടുണ്ട്, മറന്നുപോയി അല്ലേ? ഓക്കെ, കുഴപ്പമില്ല, വീണ്ടും വിളിക്കണം ചേട്ടാ.
0: ഓക്കെ ഓക്കെ ചേട്ടാ, അവിടെയൊക്കെ എങ്ങനെ, നല്ല മഴയാണോ? ഓക്കെ, അപ്പം ഇങ്ങനെ കാത്തു കാത്തിരുന്ന് കിട്ടിയതാണല്ലോ അല്ലേ, മഴ ഏറെ നാളായല്ലോ, ഒന്ന് തണുത്തല്ലോ. ആ ഓക്കെ, അപ്പൊ ഇന്ന് കിട്ടിയല്ലോ. ഓക്കെ, താങ്ക് യു ചേട്ടാ, അടുത്ത എപ്പിസോഡിൽ വീണ്ടും വിളിക്കാം.
1: പ്രിയമുള്ളവരെ, പ്രവേശന ചോദ്യം ഒരിക്കൽ കൂടി. ഫിഫ ലോകകപ്പിൽ ഉപയോഗിക്കുന്ന പന്തിന്റെ പേര് എന്താണ്? ഏത് പേരിലാണ് ഈ പന്ത് അറിയപ്പെടുന്നത്?
0: വിളിക്കേണ്ട നമ്പർ 94-95-99-10-15. മറ്റൊരു നമ്പർ കൂടിയുണ്ട്, 04972-95-6007.
3: ചൊവ്വാഴ്ചകളിൽ രാത്രി 8 മണിക്ക് കാവ്യകേളി എല്ലാ വിജ്ഞാന ശാഖകളും സംസ്കൃത ഭാഷാ മാധ്യമത്തിൽ കൂടിയാണ് പ്രാചീന ഇന്ത്യയിൽ പ്രചരിക്കുകയും വികാസം പ്രാപിക്കുകയും ചെയ്തത്.

0: കാവ്യകേളി ചൊവ്വാഴ്ചകളിൽ രാത്രി 8 മണിക്ക്. നമസ്കാരം. ഹലോ, നമസ്കാരം. ഇതാരാണ്?
1: ഹലോ, നമസ്കാരം. രേഷ്മയാണ്.
0: രേഷ്മയാണ്. രേഷ്മയുടെ സ്ഥലം എവിടെയായിരുന്നു?
1: കാസർഗോഡ്.
0: കാസർഗോഡ്. ഓക്കെ, പലതവണ വിളിച്ചിട്ടുണ്ട് അല്ലേ രേഷ്മ? ഓക്കെ, അപ്പോ ഉത്തരം പറഞ്ഞോളൂ.
2: പറഞ്ഞോളൂ. ട്രയോണ്ട. ഓക്കെ, ഉത്തരം ശരിയാണ്. ഒരു സ്പാനിഷ് പദമാണ്. ഓക്കെ, ഈ വേൾഡ് കപ്പ് ഉപയോഗിക്കുന്ന പന്തിന്റെ പേരാണ് ട്രയോണ്ട്. രേഷ്മി അല്ലേ പേര്?
1: രേഷ്മ.
2: രേഷ്മ പറഞ്ഞ ശരി ഉത്തരമാണ്. ഇനി നമുക്ക് എത്ര ചോദ്യങ്ങളുണ്ട്? 2 ചോദ്യങ്ങൾ കൂടി ഉണ്ട് കേട്ടോ.
0: സംശയമുണ്ടോ രേഷ്മ, എത്ര ചോദ്യമാണ് ഇനി അവശേഷിക്കുന്നത് എന്നത്?
2: ആദ്യമായിട്ടാണ്
0: വിളിക്കുന്നത് രേഷ്മ? ഓ അല്ലേ, ഇപ്പൊ കേൾക്കാൻ തുടങ്ങിയാലും രേഷ്മ ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരല്ലേ പറഞ്ഞ, പ്രവേശന ചോദ്യത്തിന്റെ ഉത്തരവല്ലേ പറഞ്ഞത്? അപ്പം ഇനി എത്ര ചോദ്യമാണ് രേഷ്മയോട് ചോദിക്കാനുള്ളത് എന്നാണ് ചോദിച്ചത്. പി എസ് സി പരീക്ഷയ്ക്ക് പഠിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ ഏത് ചോദ്യം ചോദിക്കാം അല്ലേ രേഷ്മ?
2: ശരിയായ മത്സരാർത്ഥിയാണല്ലേ
0: രേഷ്മ. അവിടെയൊക്കെ എങ്ങനെ, നല്ല മഴയാണോ? മഴയൊന്നും ഉണ്ടായിട്ടില്ല. നല്ല കാലാവസ്ഥ, നല്ല വെയിലാണെന്നാണ് അല്ലേ? ഓക്കെ. രേഷ്മ എങ്ങനെയാണ്, ക്ലാസ്സിന് പോകുന്നുണ്ടോ? വീട്ടിൽ നിന്ന് തന്നെ പഠിക്കുകയാണ്. ഓക്കെ, അപ്പൊ എത്രയായി പഠിച്ചു തുടങ്ങിയിട്ട്? പി എസ് സി പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ചായോ? ഒരു വർഷം. ഓക്കെ, ഏതെങ്കിലും എവിടെങ്കിലും റാങ്ക് ലിസ്റ്റ് ഒക്കെ കയറാൻ പറ്റിയോ?
1: ഇല്ല.
0: അതിന് സമയമുണ്ടല്ലോ അല്ലേ, എന്തായാലും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.
2: ഓക്കെ, ഓക്കെ രേഷ്മ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അല്ലേ. ചോദ്യം ഇതാണ്, 2025-26 കണക്ക് പ്രകാരം രാജ്യത്ത് ഏറ്റവും കൂടുതൽ സമുദ്രോൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? പെട്ടെന്ന് പറയണം. ഏതോ?
1: ഗുജറാത്ത്.
2: ഉത്തരം തെറ്റാണ്.
0: പെട്ടെന്ന് പറഞ്ഞു അല്ലേ രേഷ്മ?
2: പെട്ടെന്ന് പറഞ്ഞു. ഗുജറാത്ത് പറയാനുള്ള കാരണങ്ങൾ ഒരുപാട്.
0: അതെ അതെ, തീർച്ചയായിട്ടും, അതുകൊണ്ടാണ് പെട്ടെന്ന് പറഞ്ഞത്.
2: ഗസ് ഏത് പറഞ്ഞു, ഏറ്റവും കൂടുതൽ കടൽ തീരൊക്കെ ഉള്ള സംസ്ഥാനം, അതുകൊണ്ടായിരിക്കാം പറഞ്ഞിട്ടുണ്ടാവും അല്ലേ. അതെ അതെ, ഏതായാലും ഇവിടെ തെറ്റിപ്പോയി, മാറിപ്പോയി, കുഴപ്പമില്ല.
0: അതാണ് ഒന്ന് സ്റ്റക്കായി അല്ലേ. തീർച്ചയായിട്ടും ശരിയാണ് എന്ന് വിചാരിച്ചിട്ടാണ് പറഞ്ഞത്. സാരമില്ല രേഷ്മ, നമുക്ക്
2: ശരി ഉത്തരം എന്താണെന്ന് അടുത്ത മത്സരാർത്ഥി പറയും.
0: രേഷ്മ, താങ്ക് യു.
2: പ്രിയ ശ്രോതാക്കളെ, പ്രവേശന ചോദ്യം ഒരിക്കൽ കൂടി. 2025-26 കണക്ക് പ്രകാരം രാജ്യത്ത് ഏറ്റവും കൂടുതൽ സമുദ്രോൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്?
0: പ്രവേശന ചോദ്യത്തിന്റെ ഉത്തരവുമായി വിളിക്കാം 94-95-99-10-15 എന്ന നമ്പറിൽ. നമ്പർ ഇതാണ്, 94-95-99-10-15. മറ്റൊരു നമ്പർ കൂടിയുണ്ട്, 0497-2-9.

0: 5 6 0 0 7. പ്രിയ ശ്രോതാക്കളെ, അടുത്ത മത്സരാർത്ഥി എത്തുന്നതിനു മുമ്പായി ഈ അറിയിപ്പ് ശ്രദ്ധിക്കുക. ഹരിതവീഥിയിൽ ഉൾപ്പെടുത്തുന്നതിനായി കൃഷി സംബന്ധമായ 30 മിനിറ്റിൽ കുറയാത്ത നാടകങ്ങളുടെയും ഫീച്ചറുകളുടെയും സ്ക്രിപ്റ്റുകൾ ക്ഷണിക്കുന്നു. സ്ക്രിപ്റ്റുകൾ സ്റ്റേഷൻ ഡയറക്ടർ ഹരിതവീഥി, ആകാശവാണി, കണ്ണൂർ 4 എന്ന വിലാസത്തിൽ അയക്കുക. പ്രക്ഷേപണ യോഗ്യമായവ ഹരിതവീഥിയിൽ ഉൾപ്പെടുത്തുന്നതാണ്. ആകാശവാണി ടെലിക്യൂസ് 166-ാമത്തെ അധ്യായമാണ്. നമസ്കാരം. ഹലോ, നമസ്കാരം.
1: ആ,
0: ഇതാരാണ്?
1: ചന്ദ്രൻ കുടിക്കുമട്ടാ.
0: ആ, ചന്ദ്രൻ ചേട്ടനാണ് കുടിക്കുമട്ടിരുന്നത്. ഉത്തരം പറഞ്ഞോളൂ.
1: കേരളം.
2: കേരളം. ചന്ദ്രൻ ചേട്ടൻ പറഞ്ഞിരിക്കും ഉത്തരം തെറ്റാണ്, കേരളമല്ല.
0: ഓക്കെ, അടുത്ത എപ്പിസോഡിൽ വീണ്ടും വിളിക്കാം. താങ്ക് യു.
2: പ്രിയമുള്ളവരെ, പ്രവേശന ചോദ്യം ഒരിക്കൽ കൂടി. 2025-26 കണക്കു പ്രകാരം രാജ്യത്ത് ഏറ്റവും കൂടുതൽ സമുദ്രോൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്?
0: വിളിക്കാം 0497-295-6007 എന്ന നമ്പറിൽ. മറ്റൊരു നമ്പർ കൂടിയുണ്ട്, 94-95-99-10-15. 94-95-99-10-15.
3: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
4: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
3: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
4: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
3: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
4: ഏറ്റവും പുതിയ റിലീസുകൾ,
3: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
4: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
3: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
4: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.

0: ഹലോ, ആകാശവാണി ടെലിക്വിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? രഞ്ജിത്ത്. എവിടെ നിന്നാ? ഹലോ
1: ഹലോ, ക്ലിയർ ആവുന്നില്ലല്ലോ രഞ്ജിത്ത്.
0: നെട്ടൂർ. ഓക്കെ, രഞ്ജിത്ത് എന്താ ചെയ്യുന്നത്? എന്താ?
1: എന്താണ്?
2: കാറ്ററിംഗ്
1: ബിസിനസ് അല്ലേ?
0: കാറ്ററിംഗ് സർവീസ്.
1: ഓക്കെ, വിവാഹത്തിന് അല്ലെ? അങ്ങനെയൊക്കെ അല്ലേ?
0: ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, എങ്ങനെയുണ്ട് ബിസിനസ്? എങ്ങനെയുണ്ട്? അതെ അതെ അതെ, മഴയൊക്കെ ആണല്ലോ അല്ലേ?
1: ഓക്കെ, ഏത് മേഖലയിലേക്കാണ് കൂടുതലായിട്ട് ബിസിനസ് കിട്ടുന്നത്? എന്തിനാണ്, എന്ത് ചടങ്ങുകൾക്കാണ് കൂടുതലായിട്ട് കിട്ടുന്നത്? ഹലോ. അപ്പൊ നിങ്ങളെ ചില ഓരോ കാറ്ററിംഗ് യൂണിറ്റും അവരുടെ ഹിറ്റായിട്ടുള്ള ഒരു ഐറ്റം ഉണ്ടാവില്ലേ? ഹലോ, അവിടെ എന്തോ ഒരു ഡിസ്റ്റർബൻസ് ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നു, അതെന്താണ്? ഹലോ, അതാണ് ചോദിച്ചത്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അതെ അതെ, അതാണ് ചോദിച്ചത്. ഓ, അത് ശരിയാ, അതിനാണ് ഡിമാൻഡ് അല്ലേ? അത് അവർ ആവശ്യപ്പെടുകയാണല്ലേ? നൈസ്. അപ്പോ ബിസിനസിന്റെ വിജയത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഉത്തരം പറഞ്ഞോളൂ.

0: ആന്ധ്രാപ്രദേശ്. ഉത്തരം ശരിയാണ്. എങ്ങനെയാ, ഊഹിച്ച് പറഞ്ഞതാണോ?
1: അറിയാം, നല്ല വായനയുണ്ടല്ലേ രഞ്ജിത്തിന്.
2: ഞാനത് പറഞ്ഞു, പക്ഷെ നമ്മളിങ്ങനെ അത്യാവശ്യം വായിക്കും, അങ്ങനെ കൂടുതലായിട്ടൊന്നുമില്ല.

0: എത്രാമത്തെ ധവളപത്രമാണ് ഈയിടെ മുഖ്യമന്ത്രി വി ഡി സതീശൻ സഭയിൽ അവതരിപ്പിച്ചത്? ധവളപത്രം കേട്ടിട്ടുണ്ടല്ലോ, ധവളപത്രം. അപ്പോൾ സംസ്ഥാന നിയമസഭയുടെ ചരിത്രത്തിലെ എത്രാമത്തെ ധവളപത്രമാണ് ഈയിടെ സഭയിൽ അവതരിപ്പിക്കപ്പെട്ടത്?
1: പെട്ടെന്ന് ഉത്തരം വേണം രഞ്ജിത്ത്, നമ്മുടെ സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്.
0: സമയം
1: കഴിഞ്ഞു. അലാറം കേട്ടില്ല.
0: ചോദ്യം വ്യക്തമായിരുന്നല്ലേ? അതെ, ഇനി ഉത്തരം പറയണ്ട, നമ്മുടെ സമയം കഴിഞ്ഞിരിക്കുന്നു.
1: ഉത്തരം പറഞ്ഞാൽ നമുക്ക് പിന്നെ അതൊരു പ്രവേശന ചോദ്യമായിട്ട് ചോദിക്കാൻ കഴിയില്ല രഞ്ജിത്ത്.
0: ഏതായാലും വളരെ നല്ല ഒരു മത്സരാർത്ഥിയായിരുന്നു, നല്ല ഉത്തരമായിരുന്നു ആന്ധ്രാപ്രദേശ് പറഞ്ഞിരുന്നു നേരത്തെ. ഓക്കെ
1: ഓക്കെ രഞ്ജിത്ത്, അടുത്ത എപ്പിസോഡിൽ വീണ്ടും വിളിക്കാം. താങ്ക് യു.
0: ഓക്കെ, നമ്മുടെ പ്രവേശന ചോദ്യം ഒരിക്കൽ കൂടി. സംസ്ഥാന ചരിത്രത്തിലെ എത്രാമത്രെ ധവളപത്രമാണ് ഈയിടെ മുഖ്യമന്ത്രി വി ഡി സതീശൻ സഭയിൽ അവതരിപ്പിച്ചത്?
1: വിളിക്കേണ്ട നമ്പർ 94 95 99 10 15, മറ്റൊരു നമ്പർ 04 97 2 95 6 0 0 7.

0: ഹലോ, ആകാശവാണി ടെലിവിക്കസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? രാധ ചേച്ചി, പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല അല്ലേ?
1: രാധ ചേച്ചി പങ്കെടുക്കാത്ത എപ്പിസോഡുകൾ വളരെ കുറവാണ് അല്ലേ? ഇപ്പൊ പക്ഷെ കുറച്ചായല്ലോ ഒരു ഗ്യാപ്പ് എടുത്തിട്ട്. സാരമില്ല, ഇന്ന് കിട്ടിയല്ലോ ചേച്ചി. എന്താ, നല്ല കിണവക്കിലൊക്കെ നല്ല മഴയാണോ? ഇപ്പം കുറവുണ്ട്. അപ്പോ ഏതായാലും ഈ മഴയുമായി ബന്ധപ്പെട്ട് ചെറിയൊരു ചോദ്യം ചോദിക്കുകയാണ്. നമ്മുടെ പരിപാടിയുടെ മത്സര ചോദ്യമല്ല. അപ്പോൾ നമുക്ക് ഈ മഴക്കാലം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരുപാട് ഓർമ്മകൾ ഉണ്ടാവും അല്ലേ? ആ ഓർമ്മകൾ പറയാനുണ്ട്. ഇങ്ങനെ പറയില്ലേ, എൻ്റെ കുട്ടിക്കാലത്ത് മഴക്കാലത്ത് മഴ തുടങ്ങിയാൽ ഇങ്ങനെയായിരുന്നു, അങ്ങനെ അങ്ങനെയൊക്കെ പറയല്ലോ. അപ്പോൾ മഴ എന്ന് പറയുന്നത് ഓർമ്മയാണ്, സംഗീതമാണ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു ഓർമ്മകൾ ചെറിയ സമയത്തിനുള്ളിൽ പറയാനുണ്ടോ, നമ്മുടെ ശ്രോതാക്കളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ടോ? അല്ല, ഞാൻ ചോദിച്ചത് കുഞ്ഞു നാളിലെ എന്തെങ്കിലും ഓർമ്മകൾ ഉണ്ടോ മഴയുമായി ബന്ധപ്പെട്ട്, സ്കൂളിൽ പോകുന്ന സമയത്തോ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ആ പിന്നെ അന്ന് ഇതുപോലെയല്ല, നമ്മുടെ ജിയോഗ്രഫിക്കലായിട്ട് തന്നെ ധാരാളം പിന്നെ വയലുകളുള്ള ഇതാണ്, പിന്നെ ചതുപ്പ് സ്ഥലങ്ങൾ. അപ്പൊ ആ മഴയെ ആസ്വദിച്ചുകൊണ്ട്, പൂർണ്ണമായും മഴയെ ആസ്വദിച്ചുകൊണ്ടുള്ള ഒരു യാത്രയായിരിക്കും അല്ലേ സ്കൂളിലേക്കുള്ള പോക്ക്?
0: നമ്മുടെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ആ ഒരു ആസ്വാദനം നഷ്ടപ്പെടുന്നുണ്ടോ സംശയമുണ്ടല്ലേ?
1: സംശയമല്ല, തീർച്ചയായിട്ടും അങ്ങനെയാണല്ലേ വാസ്തവം. അതല്ല, വയലില്ലല്ലോ, വയലുകളൊന്നും ഇല്ലല്ലോ. അപ്പൊ എവിടെയാണ് മഴയെ ആസ്വദിച്ചു പോകാൻ കഴിയുക? അതേപോലെ പഴയ കാലത്തെ പോലെ നടന്നൊന്നും പോകുന്നുമില്ലല്ലോ മിക്കവാറും. നടന്നിട്ട് പോകുന്നില്ല. പോയാലും അന്നത്തെ ഒരു ആസ്വാദനം ഇല്ലല്ലോ ചേച്ചി, ആ ഒരു ഇത് കിട്ടില്ലല്ലോ. ഓക്കെ ഓക്കെ, നൈസ് ചേച്ചി, ഉത്തരം
0: പറഞ്ഞോളൂ. അല്ലേ, ചോദ്യം അതായിരുന്നില്ല. എത്രാമതായി നിയമസഭ എന്നായിരുന്നില്ല ചോദ്യം. ചേച്ചി ചോദ്യം ശ്രദ്ധിച്ചില്ലെന്ന് തോന്നുന്നു. നമ്മുടെ ചോദ്യം എത്രാമത്തെ നിയമസഭ എന്നതായിരുന്നില്ല ചോദ്യം, കേട്ടോ. അങ്ങനെ അങ്ങനെ ഓരോന്നായിട്ട് ചോദിക്കാൻ പാടില്ല.
1: ഏതായാലും
0: ചേച്ചി വിളിച്ചവര് വളരെ സന്തോഷം, നമ്മളുമായിട്ട് കുറച്ച് സംസാരിച്ചു. അപ്പൊ ഏതായാലും പറഞ്ഞ ഉത്തരം തെറ്റാണ്. ഹലോ
1: ചേച്ചി, രണ്ടിൽ തുടങ്ങി ഇങ്ങനെ പോവുകയാണല്ലേ?
0: പറയോ, നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല.

0: ഏതായാലും വിളിച്ചതിൽ സന്തോഷം. ഇതിന്റെ ശരിയ ഉത്തരം എന്താണെന്ന് അടുത്ത മത്സരാർത്ഥി പറഞ്ഞുതരും. ഒന്ന് കേൾക്കുക, വീണ്ടും അടുത്ത എപ്പിസോഡിൽ വിളിക്കണം കേട്ടോ.
1: ഓക്കെ ചേച്ചി, താങ്ക് യു.
0: ചേച്ചി ഇങ്ങനെ ഓരോന്നായിട്ട്
1: ഇങ്ങനെ പറയുകയാണ്. ചേച്ചി ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാതെ വിളിയിൽ മാത്രമാണ് ശ്രദ്ധിച്ചത്, ഇങ്ങനെ കറക്കിക്കൊണ്ടേയിരുന്നു. അതുകൊണ്ട് ഡയലി
0: ചോദ്യം ആദ്യം കരുതി എത്രാമത്തെ നിയമസഭ എന്നാണ് ആദ്യം കേട്ടതെന്ന് തോന്നുന്നു. ഓക്കെ പ്രിയമുള്ളവരെ, പ്രവേശന ചോദ്യം ഒരിക്കൽ കൂടി. സംസ്ഥാന ചരിത്രത്തിലെ എത്രാമത്തെ ധവളപത്രമാണ് ഈയിടെ മുഖ്യമന്ത്രി വി ഡി സതീശൻ സഭയിൽ അവതരിപ്പിച്ചത്?

0: ആകാശവാണി ടെലിക്വിസ് 166-ാമത്തെ അധ്യായമാണ്. നമസ്കാരം, ആരാണ്? ഹലോ.
1: ഹലോ.
0: ആ നമസ്കാരം, ആരാണ്? പേര് പറയൂ.
1: രാഗിണി.
0: രാഗിണി. രാഗിണി എവിടുന്നാണ് വിളിക്കുന്നത്? കാസർഗോഡ് നിന്നാണ്. ആദ്യമായിട്ടാണോ രാഗിണി ചേച്ചി വിളിക്കുന്നത്? ആദ്യമായിട്ടാണ്. എന്നാ ആദ്യമായിട്ട് ശ്രമിച്ചു, ആദ്യമായി കിട്ടി, അങ്ങനെയാണോ?
2: രാഗിണി എവിടെയാണ്? കാസർഗോഡ് എവിടെയോ?
0: കാസർഗോഡ് എവിടെയാണ് സ്ഥലം? കാഞ്ഞങ്ങാട്. ഓക്കെ
2: ഓക്കെ.
0: ചേച്ചി എന്താ ജോലി ചെയ്യുന്നുണ്ടോ ചേച്ചി? തൊഴിലുറപ്പിന്റെ ജോലിയാണ് അല്ലേ? അപ്പൊ ഇന്ന് പോയിട്ടില്ലേ? ഓ അങ്ങനെയാണ് അല്ലേ. ആഹാ ഓക്കെ. അപ്പൊ നല്ല മഴയൊക്കെ പെയ്യുന്നുണ്ടോ കാസർഗോഡ്? നല്ല മഴയാണ് അല്ലേ. കാസർഗോഡ് വിളിച്ച മറ്റൊരാൾ പറഞ്ഞു അവിടെ മഴയൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അത് മറ്റേതോ ഏരിയ ആണ്. ഓക്കെ. എന്താണ് മഴ ഓർമ്മയായിട്ട് പറയാനുണ്ടോ എന്തേലും ചെറിയ സമയത്തിനുള്ളിൽ പറഞ്ഞ? സ്കൂളിൽ പഠിക്കുമ്പോ കൊടയുണ്ടായില്ല എന്നുള്ളതാണ് പറയാനുള്ളത് അല്ലേ. മഴ നനഞ്ഞുകൊണ്ട് പോന്നു. അത് ശരി, അങ്ങനെയാണ് സ്കൂളിലേക്ക് പോകുന്നത്. മഴ വലിയ ഇലയൊക്കെ ചൂടിക്കൊണ്ട്. ആ ഓക്കെ. അത് അന്ന് ഒരുപക്ഷെ അതൊരു തീക്ഷണമായ അനുഭവമായിരിക്കും, പക്ഷെ ഇന്നത് ഓർമ്മിക്കുമ്പം അതിനൊരു മധുരം ഉണ്ട് അല്ലേ. ആ ഓർമ്മകളൊക്കെ. ആ ഓക്കെ. അത് നല്ലൊരു ഓർമ്മയാണ് അല്ലേ. ആ ഇലയൊക്കെ ചൂടിക്കൊണ്ട് സ്കൂളിലേക്ക് പോകുന്നത് അല്പം നനഞ്ഞ് പകുതിയോളം നനഞ്ഞിട്ടുണ്ടാവും അല്ലേ.
1: അങ്ങനെയായിരിക്കും.
0: ആ അപ്പൊ നനഞ്ഞിട്ട് ക്ലാസ്സിൽ ഇരിക്കാൻ പറ്റാത്ത അവസ്ഥ അങ്ങനെയൊക്കെ ആയിരിക്കും. എല്ലാം ഒരുമിച്ചാണ്. അപ്പൊ അതേതായാലും ആ ഓർമ്മകൾക്ക് വല്ലാത്തൊരു സുഗന്ധം പറയാം. പക്ഷെ അന്ന് ആ ഇങ്ങനെ കുടയില്ല, ഇല ചൂടിക്കൊണ്ട് പോകണം എന്നൊക്കെ പറയും, വല്ലാത്തൊരു വേദനയായിരിക്കും. ഓക്കെ. അപ്പൊ ഉത്തരത്തിലേക്ക് പോകാം.
2: പറഞ്ഞോളൂ, ഉത്തരം പറഞ്ഞോളൂ. ഹലോ.
0: ഹലോ ചേച്ചി പോയോ?
2: ഹലോ. ഇല്ല, കട്ടായില്ല. പറഞ്ഞു, ഉത്തരം പറയൂ. ആറാമത്തെ. ആറ് എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? ഉത്തരം തെറ്റാണ്, ആറല്ല. ഓക്കെ, അതെല്ലാം വിളിച്ചതിൽ വളരെ നന്ദി.
0: ഓക്കെ ചേച്ചി, പിന്നെ നല്ലൊരു അനുഭവം പങ്കിട്ടു. ആ നന്നായിട്ടുണ്ടായിരുന്നു. ഒരു മഴ ഓർമ്മയായിട്ട് ആ അനുഭവം, അതായത് കുടയില്ലാതെ ഇല ചൂടി സ്കൂളിൽ പോകുന്ന ഒരു അനുഭവം പങ്കിട്ടു. ഓക്കെ ചേച്ചി, ഏതായാലും അടുത്ത എപ്പിസോഡിൽ വീണ്ടും വിളിക്കാം. ഓക്കെ, താങ്ക് യു.
2: ഓക്കെ. പ്രിയമുള്ളവരെ, പ്രവേശന ചോദ്യം ഒരിക്കൽ കൂടി. സംസ്ഥാന ചരിത്രത്തിലെ എത്രാമത്തെ ധവളപത്രം ആണ് ഈയിടെ മുഖ്യമന്ത്രി വി ഡി സതീശൻ സഭയിൽ അവതരിപ്പിച്ചത്?
0: പ്രവേശന ചോദ്യത്തിന്റെ ഉത്തരവുമായി വിളിക്കാം 94 95 99 10 15 എന്ന നമ്പറിൽ. മറ്റൊരു നമ്പർ കൂടിയുണ്ട്, 0497 2 95 6 00 7.
2: ഹലോ, ആകാശവാണി ടെലിവിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
0: നവാസാണ്. വള്ളിയായി നവാസാണ് വിളിക്കുന്നത്. നവാസ് ഇന്ന് ജോലിക്ക് പോയില്ലേ നവാസേ? അപ്പൊ ചേട്ടന്റെ മകള് വീട്ടിലുണ്ടോ? ചേട്ടന്റെ മകള് വീട്ടിലുണ്ടോ? ഉത്തരം പറഞ്ഞു തരാൻ. വീട്ടിലുണ്ട്. അതുകൊണ്ടാണല്ലേ നമ്മൾ ഇത്ര ധൈര്യമായിട്ട് വിളിച്ചത് അല്ലേ നവാസ്. പിന്നെ അപ്പൊ ചേട്ടന്റെ മോൾക്ക് ഇന്ന് സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയായിരുന്നില്ലേ? ആ അതെ. ഓക്കെ, അതാണ് വീട്ടിലുണ്ടെന്ന് പറഞ്ഞല്ലേ. ഓക്കെ നവാസേ, വള്ളിയായാലൊക്കെ മഴ പെയ്യുന്നുണ്ടോ? മഴയേ ഉള്ളൂ അല്ലേ. ഓക്കെ,
2: സമ്മാനം ലഭിച്ചാല് ചേട്ടന്റെ മകൾക്കാണ് കേട്ടോ. സമ്മാനം ലഭിച്ചാൽ ചേട്ടന്റെ മകൾക്കാണ്.
0: അത് പിന്നെ നമ്മൾ അന്നേ പറഞ്ഞതാണല്ലോ അല്ലേ,
2: ഉറപ്പിച്ചാണ്
0: അവര് കണ്ടീഷൻ പ്രകാരമാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അല്ലേ. ഓക്കെ
2: നവാസ് പറഞ്ഞോളൂ. അഞ്ച്, ഉത്തരം തെറ്റാണ്, അഞ്ചാമത്തെ അല്ല.
0: സാരമില്ല നവാസ്, ഓക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. താങ്ക് യു.
2: ഓക്കെ താങ്ക് യു. പ്രിയമുള്ളവരെ, പ്രവേശന ചോദ്യം ഒരിക്കൽ കൂടി. സംസ്ഥാന നിയമസഭാ ചരിത്രത്തിലെ എത്രാമത്തെ ധവളപത്രം ആണ് ഈയിടെ മുഖ്യമന്ത്രി വി ഡി സതീശൻ സഭയിൽ അവതരിപ്പിച്ചത്?
0: വിളിക്കാം 94 95 99 10 15 എന്ന നമ്പറിൽ. നമ്പർ ഇതാണ്, 94 95 99 10 15 എന്ന നമ്പറിൽ. മറ്റൊരു നമ്പർ കൂടിയുണ്ട്, 0497 2 95 60 00 7. പ്രിയ ശ്രോതാക്കളെ, അടുത്ത മത്സരാർത്ഥി എത്തുന്നതിന് മുമ്പായി ഈ അറിയിപ്പ് ശ്രദ്ധിക്കുക. ഹരിതവീഥിയിൽ ഉൾപ്പെടുത്തുന്നതിനായി കൃഷി സംബന്ധമായ 30 മിനിറ്റിൽ കുറയാത്ത നാടകങ്ങളുടെയും ഫീച്ചറുകളുടെയും സ്ക്രിപ്റ്റുകൾ ക്ഷണിക്കുന്നു. സ്ക്രിപ്റ്റുകൾ സ്റ്റേഷൻ ഡയറക്ടർ ഹരിതവീഥി, ആകാശവാണി കണ്ണൂർ 4 എന്ന വിലാസത്തിൽ അയക്കുക. പ്രക്ഷേപണയോഗ്യമായവ ഹരിതവീഥിയിൽ ഉൾപ്പെടുത്തുന്നതാണ്.

0: ആകാശവാണി ടെലിക്വിസ് 166-ാമത്തെ അധ്യായത്തിലെ 8-ാമത്തെ മത്സരാർത്ഥിയാണ്. സ്വാഗതം. ആരാണ്? പേര് പറയൂ. ഹലോ, ഇത് ആരാണ്? ആതിര. ഹാജിറ. എന്തോ ഒരു ഒരു ഇഷ്യൂ ഉണ്ടോ ഇവിടെ? എന്തോ ഒരു നെറ്റ് ഇഷ്യൂ ഉണ്ടോ?
1: ക്ലിയർ ആവുന്നില്ല. ഹലോ, റേഞ്ച് ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു. ഹലോ, ഞങ്ങൾ പറയുന്നത് കേൾക്കുന്നുണ്ടോ?
0: റേഞ്ചിലേക്ക് മാറി നിൽക്കാമോ? ഹലോ
1: ഹലോ,
0: മുറിഞ്ഞു മുറിഞ്ഞു പോകുന്നു, ഞങ്ങൾക്ക് ക്ലിയർ അല്ല.
1: പ്രിയമുള്ളവരെ, പ്രവേശന ചോദ്യം ഒരിക്കൽ കൂടി. സംസ്ഥാന നിയമസഭ ചരിത്രത്തിലെ 8-ാമത്തെ ധവളപത്രം ആണ് ഈയിടെ മുഖ്യമന്ത്രി വി ഡി സതീശൻ സഭയിൽ അവതരിപ്പിച്ചത്.

0: ചൊവ്വാഴ്ചകളിൽ രാത്രി 8 മണിക്ക് കാവ്യകേളി. വീണുപൂവും പ്രേമസംഗീതവും ഓമനത്തിങ്കൾ കിടാവുമൊക്കെ സമ്മാനിച്ച സ്നേഹപൂർണ മലയാളത്തെ ചുട്ടുകൊന്ന തലമുറയോടുള്ള കവിയുടെ രോഷമാണ് അമ്മ മലയാളം.
1: ആദിത്യനേത്രം തുറന്നു ചോദിക്കുന്നു, ഏതു കടലിൽ എറിഞ്ഞു നീ ഭാഷയെ.
0: കാവ്യകേളി ചൊവ്വാഴ്ചകളിൽ രാത്രി 8 മണിക്ക്.
2: ആകാശവാണി ടെലിക്വിസ് 166-ാമത്തെ അധ്യായത്തിൽ ഇടവേളയ്ക്ക് ശേഷം അടുത്ത മത്സരാർത്ഥി എത്തിയിട്ടുണ്ട്. സ്വാഗതം.
3: ഹലോ
2: ഹലോ, ഇതാരാണ്? ആരാണ്?
4: ചന്ദ്രൻ.
3: ചന്ദ്രൻ
2: എവിടുന്നാണ്? സ്ഥലം പറയൂ.
3: സ്ഥലം കൂത്തുപറമ്പ്.
2: കൂത്തുപറമ്പ്.
4: എന്താ ചെയ്യുന്നത്?
3: ഞാൻ ടെയിലറാണ്. ടെയിലർ.
4: ഓക്കെ, ഇന്ന് വിളിക്കുന്ന രണ്ടാമത്തെ
2: ടെയിലറാണ്.
4: നേരത്തെ ഒരു അരവിന്ദേശൻ ചേട്ടൻ വിളിച്ചു.
2: ടെയിലറിങ് എങ്ങനെയാണ്? വീട്ടിൽ നിന്നാണോ അല്ലെങ്കിൽ ഷോപ്പ്
3: ഇട്ടിട്ടാണോ?
2: എന്തിണ്ടൊക്കെ? ആ ഓക്കെ ഓക്കെ, അതിന്റെ വർക്കാണ് അല്ലേ? അത് ശരി. അപ്പൊ അതെങ്ങനെയാണ്? അത് പോയിട്ട് ചെയ്യുന്നു അല്ലേ?
4: ഓക്കെ, ചേട്ടൻ പറഞ്ഞോളൂ, ഉത്തരം പറഞ്ഞോളൂ.
3: നാലാമത്തെ
4: ഉത്തരം ശരിയാണ്. ഞങ്ങള് കുറെ മത്സരാർത്ഥികളോട് ഈ ഒരു ചോദ്യം ചോദിക്കേണ്ടി വന്നു. ഇപ്പോഴാണ് നമുക്ക് ശരി ഉത്തരം കിട്ടിയിരിക്കുന്നത്. വളരെ സന്തോഷം. അപ്പോൾ 2000 2001 2011 2016 അന്നത്തെ ധനമന്ത്രിമാർ ധവളപത്രം പുറപ്പെടുവിക്കുകയുണ്ടായി, പ്രസന്റ് ചെയ്യുകയുണ്ടായി. ഇപ്പോൾ 2026 മുഖ്യമന്ത്രി, അതായത് ധനമന്ത്രിയുടെ ചാർജ് കൂടി വഹിക്കുന്നുണ്ട്, മുഖ്യമന്ത്രി ധവളപത്രം അവതരിപ്പിക്കുകയുണ്ടായി. ഓക്കെ, വളരെ അഭിനന്ദനങ്ങൾ ചന്ദ്രൻ ചേട്ടൻ. ഇനി നമുക്ക് രണ്ട് ചോദ്യങ്ങൾ കൂടി ഉണ്ടല്ലേ? ഓക്കെ, വളരെ എളുപ്പമുള്ള രണ്ടാമത്തെ ചോദ്യം ഇതാ. ഏത് ചിത്രത്തിലെ അഭിനയത്തിനാണ് സലീം കുമാറിന് മികച്ച നടനുള്ള ദേശീയ അവാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്? സലീം കുമാർ നമ്മെ വിട്ടുപിരിഞ്ഞു, മികച്ച നടനുള്ള ദേശീയ അവാർഡ് ലഭിച്ചത്? പെട്ടെന്ന് പറയണം.
2: പെട്ടെന്ന് അലാറം കേട്ട്.
4: അലാറം കേട്ടു. ഇനി പറയാൻ സമയമില്ല ചേട്ടോ, നമ്മുടെ ബസർമാൻ. അതൊക്കെ വളരെ എളുപ്പമുള്ള ചോദ്യം കൂടിയായിരുന്നു. എന്തോ ഓ, മറന്നുപോയി.
2: എല്ലാവരും പറയുന്ന ഒരു പൊതുവായ ഒരു പ്രശ്നം ഇതാണ്, മറന്നു
3: പോകുന്നു.
4: പറയാൻ പറ്റില്ല, ഇനി
2: പറയാൻ അനുവദിച്ച സമയം കഴിഞ്ഞിരിക്കുന്നു ചേട്ടാ. കുഴപ്പമില്ല, നമുക്ക് ഇനി ചാൻസ് ഉണ്ടല്ലോ. അടുത്ത എപ്പിസോഡിൽ
4: ഇങ്ങനെയുള്ള പ്രോഗ്രാം ആകുമ്പോൾ സമയത്തിനൊക്കെ വലിയ വിലയുണ്ട്.
2: ഓക്കെ ചേട്ടാ,
4: തീർച്ചയായും. പ്രിയമുള്ളവരെ, പ്രവേശന ചോദ്യം ഒരിക്കൽ കൂടി. ഏത് ചിത്രത്തിലെ അഭിനയത്തിനാണ് സലീം കുമാറിന് മികച്ച നടനുള്ള ദേശീയ അവാർഡ് ലഭിച്ചത്?

0: പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ ഇന്ന് വൈകിട്ട് 5:15 കെ വി ഗോപാലകൃഷ്ണന്റെ ഇടയ്ക്ക് വാദനം, 5:30 ലളിത ഗാനങ്ങൾ, 5:43 ഞാറ്റുവേല, 5:58 എഫ് എം പ്രധാന വാർത്തകൾ. ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ അടുത്ത മത്സരാർത്ഥി എത്തിയിട്ടുണ്ട്. സ്വാഗതം.
1: ഹലോ,
0: ഇത് ആരാണ്? പേര് പറയൂ.
1: സ്വരാജ്
0: അല്ലേ? സ്വരാജിന്റെ സ്ഥലം എവിടെയാണ്? തളിപ്പറമ്പാണല്ലേ.
2: സ്വരാജ് എന്താ ചെയ്യുന്നത്?
0: ഐസ്ക്രീം കമ്പനിയാ. എവിടെയാണ്? തളിപ്പറമ്പ് തന്നെയാണോ?
2: ഐസ്ക്രീം കമ്പനി വർക്ക് ചെയ്യാണല്ലേ. അത് ശരി. ഓക്കെ, ഇപ്പോ ഒരു ഓഫ് സീസൺ ആയിരിക്കും അല്ലേ?
0: കുറവാണ് അല്ലേ, താരതമ്യേന കുറയുമല്ലോ അല്ലേ, ഇപ്പോ മഴയൊക്കെ ആയി. ശരി, ഏതായാലും ബിസിനസിന് വിജയാശംസകൾ നേരുന്നു. ഉത്തരത്തിലേക്ക്
2: ഓക്കെ പറയൂ സ്വരാജ്.
1: അദാമിന്റെ മകൻ അബു.
2: ഓക്കെ, ഉത്തരം ശരിയാണ്. അദാമിന്റെ മകൻ അബു എന്നതാണ് നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ സലീം കുമാറിന് മികച്ച നടനുള്ള ദേശീയ അഭിനയത്തിന് ദേശീയ അവാർഡ് നേടിക്കൊടുത്ത ചിത്രം ആദാമിന്റെ മകൻ അബു. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് രണ്ട് ചോദ്യങ്ങൾ കൂടി ഉണ്ടല്ലേ. ഇന്ന് ജോലിക്ക് പോയിട്ടില്ലായിരുന്നോ? പോയിരുന്നോ?
0: അപ്പൊ ഇന്ന് നല്ല മഴയാണ് അവിടെ അല്ലേ? അപ്പൊ ഞാനിങ്ങനെ നമ്മുടെ ശ്രോതാക്കളോട് മത്സരാർത്ഥികളോട് മഴ ഓർമ്മകൾ പങ്കുവെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്തെങ്കിലും ഒരു മഴ ഓർമ്മ പങ്കുവെക്കാനുണ്ടോ സ്വരാജിന്? കൂട്ടുകാർക്കൊപ്പം അത് ആഘോഷമാക്കിക്കൊണ്ട് തന്നെയായിരിക്കും അല്ലേ സ്കൂളിലേക്ക് പോവുക? മീൻ പിടിച്ചുകൊണ്ടൊക്കെ. ഓക്കെ, അത് എന്നിട്ട് ചെറിയൊരു ബോട്ടിലൊക്കെ ഇട്ട് വെക്കും അല്ലേ മീനിനെ പിടിച്ചിട്ട്? എന്നിട്ട് അതിനിങ്ങനെ വീട്ടില്
1: ഓർത്തോണ്ട് പോരാൻ ചൂണ്ടിടാനും പോകും.
0: അതാണ് അന്നത്തെ ബാല്യത്തിന്റെ ഓരോ ഉത്സവങ്ങളാണ് അല്ലേ അതൊക്കെ. ഇപ്പോ ഈ കാലത്ത് നമുക്ക് കൈമോശം വന്നു പോയതും അതൊക്കെ തന്നെയാണ്. ഓക്കെ ഓക്കെ
2: സ്വരാജ്, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 2026-27 സെൻസസ് നടക്കുന്നുണ്ട്, ജനസംഖ്യാ കണക്കെടുപ്പ് നടക്കുന്നുണ്ട്. എന്റെ ചോദ്യം ഇതാണ്, 2026-27 സ്വതന്ത്ര ഇന്ത്യയിലെ എത്രാമത്തെ സെൻസസ് ആണ് നടക്കുന്നത്? സ്വതന്ത്ര ഇന്ത്യയിലെ എത്രാമത്തെ സെൻസസ് ആണ് 2026-27 നടക്കുന്നത്?
0: നമ്മുടെ സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്.
2: അറിയില്ല. ഓക്കെ, ഏതായാലും ഒന്നും ട്രൈ ചെയ്തില്ല, ഗസ് ചെയ്തില്ല അല്ലേ. ഓക്കെ ആയിക്കോട്ടെ, ഏതായാലും സ്വരാജ് നല്ലൊരു മത്സരാർത്ഥിയായിരുന്നു, വീണ്ടും വിളിക്കണം.
0: താങ്ക് യു സ്വരാജ്.
2: പ്രിയമുള്ളവരെ, പ്രവേശന ചോദ്യം ഒരിക്കൽ കൂടി. 2026-27 സ്വതന്ത്ര ഇന്ത്യയിലെ എത്രാമത്തെ സെൻസസ് ആണ് നടക്കുന്നത്?
0: വിളിക്കേണ്ട നമ്പർ 94-95-99-10-15. 94-95-99-10-15.

0: ഹലോ, ആകാശവാണി ടെലിക്വിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
1: നമസ്കാരം, അബ്ദുള്ള.
0: അബ്ദുള്ള, എവിടെയായിരുന്നു സ്ഥലം? കൂത്തുപറമ്പ്.
2: അബ്ദുള്ള, പേര്? ഞങ്ങള് പെട്ടെന്ന് വിചാരിച്ചു ഇന്നത്തെ എപ്പിസോഡിൽ വിളിച്ചു എന്നാണ് പറയുന്നത്. ജോലി ചെയ്യുന്നുണ്ടോ?
1: ഓ,
2: മരത്തിൽ. എന്താണ്, ക്ലിയർ ആയില്ല.
0: ബിൽ കളക്ടർ.
2: ബിൽ കളക്ടർ. ഓക്കെ
0: ഓക്കെ. ഇന്ന് ജോലി ഇല്ല അല്ലേ? അപ്പോ അബ്ദുള്ള പറഞ്ഞോളൂ, ഉത്തരം പറഞ്ഞോളൂ.
2: ചോദ്യം കേട്ടില്ലേ?
0: ഉത്തരം പറഞ്ഞോളൂ. കേട്ടില്ലായിരുന്നോ? കേട്ടില്ലേ? അയ്യോ,
2: നമ്മുടെ നിബന്ധനകളിൽ ഒന്നാണ്
0: ചോദ്യം കേട്ടിട്ടാണ് വിളിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം മാത്രമേ ഞങ്ങൾ നേരിട്ട് ചോദിക്കുകയുള്ളൂ.
2: ഓക്കെ എന്നാ, ശരി ശരി. ഓക്കെ, താങ്ക് യു.
0: പ്രിയമുള്ളവരെ, പ്രവേശന ചോദ്യം ഒരിക്കൽ കൂടി. 2026-27 സ്വതന്ത്ര ഇന്ത്യയിലെ എത്രാമത്തെ സെൻസസ് ആണ് നടക്കുന്നത്?

0: ഹലോ, ആകാശവാണി ടെലിക്യൂസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? തമ്പാൻ മാഷ്, കാസർഗോഡ്. എട്ടാമത്തെയാണോ? ഉത്തരം ശരിയാണ്. വെരി ഗുഡ്. നമ്മൾ കൂടുതൽ പരിചയപ്പെടുന്നതിന് മുമ്പേ ആൻസർ മാഷ് പറഞ്ഞു.
1: അതല്ല, തമ്പാ മാഷ് പരിചയപ്പെടേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ മാഷേ? അതുകൊണ്ടാണ് ഞങ്ങൾ പരിചയപ്പെടാതിരുന്നത്.
0: ഓക്കേ, നമ്മൾ സ്ഥിരമായിട്ട് വിളിക്കുന്നതാണ്.
1: അതെ, തീർച്ചയായിട്ടും. അപ്പോ മാഷക്ക് ഇത് അത്രയ്ക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് വിളിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല അല്ലേ? നിയന്ത്രണം പോയി എന്നുള്ളൊരവസ്ഥയായി അല്ലേ?
0: തമ്പാൻ മാഷ്, ഇത് ശരിക്കും 2021 നടക്കേണ്ട സെൻസസ് ആയിരുന്നു. COVID-19 കാരണമാണ് അപ്പോൾ അന്ന് നടത്താൻ സാധിക്കാതിരുന്നത്. ഈ ഒരു സെൻസസിന് പൂർണ്ണമായും ഡിജിറ്റലൈസ്ഡ് ആയിട്ടുള്ളൊരു സെൻസസ് ആയിരിക്കും ഈ നടക്കാൻ പോകുന്ന 8th സെൻസസ് എന്ന പ്രത്യേകത കൂടിയുണ്ട്. യെസ്, വെരി ഗുഡ്. ബ്രിട്ടീഷ് ഇന്ത്യയിൽ 16th സെൻസസ്. ബ്രിട്ടീഷ് ഇന്ത്യയുടെ ചരിത്രം ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇത് 16th സെൻസസ് ആണ് മൊത്തം എല്ലാം കൂടി നോക്കിക്കഴിഞ്ഞാൽ.
1: അതെ, തീർച്ചയായിട്ടും. തമ്പാ മാഷക്ക് അതിന്റെ ചരിത്രം ഹൃദിസ്ഥമാണ്.
0: ഓക്കെ, വെരി ഗുഡ്. അപ്പൊ മാഷേ, നമുക്കിനി രണ്ട് ചോദ്യങ്ങൾ കൂടി ഉണ്ടല്ലേ.
2: പക്ഷേ
0: നിലവിൽ വർക്ക് ചെയ്യുന്നുണ്ടോ അല്ലോ റിട്ടയർഡ് ആണോ?
2: ഓ
0: ഓക്കെ. എവിടെ നിന്നായിരുന്നു അവസാനമായിട്ട്?
2: രാവണേശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരു 18 വർക്ക് ചെയ്തു.
0: ഓക്കെ ഓക്കെ ഓക്കെ.
2: ആകെ 20 വർഷത്തെ സർവീസ്.
0: ഓക്കെ, അപ്പൊ നമുക്ക് മറ്റൊരു ചോദ്യത്തിലേക്ക് പോകാം അല്ലേ.
2: അപ്പൊ
0: ചോദ്യം ഇതാണ്, നമ്മുടെ ഫുട്ബോൾ മത്സരവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അത് ഫിഫ വേൾഡ് കപ്പ്, അത് നമ്മൾ ഇന്നത്തെ 2nd ചോദ്യം കൂടിയാണ്. ചോദ്യം ഇതാണ്, ഫുട്ബോൾ ലോകകപ്പ് ചരിത്രത്തിൽ ആദ്യമായി ഒരു മലയാളി താരം ടീമിൽ സ്ഥാനം പിടിക്കുകയുണ്ടായി. ഖത്തർ ടീമിലാണ് അദ്ദേഹം സ്ഥാനം നേടിയിരിക്കുന്നത്. ഈ മലയാളി ആരാണ്? ഹലോ, അതെ അതെ അതെ, ഈ മലയാളി ആരാണ്? ഓക്കെ, ഒന്നും പറയാനില്ല,
1: നമ്മൾക്കൊന്നും തിരുത്താനോ പറയാനോ ഇല്ല മാഷേ.
0: മാഷെ നല്ലൊരു മത്സരാർത്ഥിയാണ്. ഉത്തരം ഇതാണ്, മാഷ പറഞ്ഞത് കറക്റ്റാണ്, 100% കറക്റ്റാണ്. തഹ്സീൻ മുഹമ്മദ് ജംഷീദ് കണ്ണൂർ സ്വദേശിയാണ്. ആദ്യമായിട്ടാണ് ഒരു മലയാളി ലോകകപ്പ് ഫുട്ബോളിന്റെ ടീമിൽ സ്ഥാനം പിടിക്കുന്നത്. അപ്പൊ നമ്മുടെ ആദ്യത്തെ വിജയ് തമ്പാൻ മാഷ് ആകുമോ? നമുക്ക് കാത്തിരുന്ന് കാണാമല്ലേ.
1: സമ്മാനം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മാഷ് ചുമ്മാ ഒന്ന് പങ്കെടുക്കണം.
0: അത് ശരി. അപ്പൊ നമുക്ക് മാഷ് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അല്ലേ. അപ്പൊ ചോദ്യം ഇതാണ്, ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇന്ത്യയിലെ ജനന നിരക്ക് ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് ഏറ്റവും താഴെ എത്തിയിട്ടുണ്ട്. രജിസ്ട്രാർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷണർ ഓഫീസ് പുറത്തുവിട്ട കണക്ക് പ്രകാരം രാജ്യത്തെ ജനന നിരക്ക് എത്രയാണ്? അഭിനന്ദനം അറിയിക്കുകയാണ്. വളരെ റയർ ആയിട്ടുള്ള ഒരു
1: വായിച്ചിട്ടുണ്ട്,
0: ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങളാണ്.
1: അതെ അതെ, അതൊക്കെ കിട്ടും മാഷേ, തരാതിരിക്കില്ല, തീർച്ചയായിട്ടും തരും. എല്ലാത്തിനും അതിന്റേതായ സമയമില്ലേ മാഷേ? യെസ്, അതെ, അത് പ്രത്യേകിച്ച് പറയണ്ടല്ലോ. അപ്പോ ആ ഡയലോഗ് നമുക്ക് എല്ലാവർക്കും ഒപ്പം ഉണ്ട്, അതുകൊണ്ട് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. അപ്പൊ ഏതായാലും സമ്മാനം തരും മാഷേ. ഇത് നമ്മുടെ അന്നത്തെ മറ്റ് വിജയികൾക്കുള്ള ഒരു ഇൻഫർമേഷൻ കൂടിയാണ് മാഷേ. ഏതായാലും ഇങ്ങനെ ചോദിച്ചത് നന്നായി. ഓക്കെ ഓക്കെ മാഷേ,
0: താങ്ക് യു, വളരെ നന്ദി. പ്രിയമുള്ളവരെ, പ്രവേശന ചോദ്യം ഒരിക്കൽ കൂടി. ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യയിലെ ജനന നിരക്ക് ഏറ്റവും താഴെ എത്തിയിട്ടുണ്ട്. രജിസ്ട്രാർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷണർ ഓഫീസ് പുറത്തുവിട്ട കണക്ക് പ്രകാരം രാജ്യത്തെ ജനന നിരക്ക് എത്രയാണ്?

0: ഹലോ, ആകാശവാണി ടെലിക്യൂസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? തോമസ്
1: കൂത്തുപറമ്പ്. ഓക്കെ, എന്ത് പറ്റി? ചെറിയൊരു ഗ്യാപ്പിന് ശേഷമാണ് വിളിക്കുന്നത്.
2: കുറച്ച് മുന്നേ വിളിച്ചായിരുന്നു ഞാൻ, കുറെ പ്രാവശ്യം ട്രൈ ചെയ്തു, പക്ഷെ കിട്ടിയില്ല.
1: ഓക്കെ ഓക്കെ, ശരി. എന്താണ് മറ്റു നല്ല വിശേഷം? മഴയൊക്കെ ഉണ്ടോ? ഓക്കെ, അപ്പൊ ഏതായാലും നമ്മുടെ ഉത്തരത്തിലേക്ക് പോകുന്നതിന് മുമ്പേ ഞാൻ ചില മത്സരാർത്ഥികളുമായി ചില മഴയെ ഓർമ്മകളൊക്കെ പങ്കുവെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ ഓർമ്മകൾ?
2: ഞാൻ സ്കൂളിൽ പഠിക്കുന്ന ചെറിയ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ അന്ന് രണ്ട് ജോഡി ഡ്രസ്സേ ഉള്ളൂ. അപ്പൊ ഒരു ജോഡി കൊണ്ടുപോയിട്ട് നനഞ്ഞിട്ട് ചേർക്കും കൊണ്ടുപോകുന്നു, അത് പിന്നെ അത് ഉണങ്ങിയിട്ടുണ്ടാവില്ല. രണ്ടാമത്തെ ജോഡി ഉണങ്ങിയിട്ടുണ്ടാവില്ല, അപ്പൊ ഉണങ്ങാത്ത തന്നെ കൊണ്ടുപോകണ്ട വന്നിട്ടുണ്ട്. അപ്പൊ മഴയിലെ അന്നത്തെ ഒരു ഓർമ്മ ഇന്നത്തെ പിന്നെ ഓർമ്മയിലിരിക്കുകയാണ്.
1: ഓ, അങ്ങനെയുള്ള കാര്യം. ഇതൊക്കെ നമ്മുടെ പുതിയ തലമുറയ്ക്ക് വലിയൊരു മെസ്സേജ് ആണ് അല്ലേ?
2: അതെ അതെ, ജോഡി ഡ്രസ്സേ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ശരിക്കും സാധാരണ ഇന്നത്തെ പോളിസ്റ്റോ അങ്ങനത്തെയുള്ള തുണികളൊന്നും ആയിരിക്കുമല്ലോ, കുറച്ച് കത്തി കൂടി തുണികളൊക്കെ
0: പെട്ടെന്ന്
2: കയറി പോകാനൊന്നും ഇരിക്കത്തില്ല, അതുകൊണ്ടാണ് അന്നത്തെ സ്ഥിതി അതായിരുന്നു.
1: ഓക്കെ, പക്ഷെ എന്നാലും ആ ഓർമ്മകൾക്ക് വല്ലാത്തൊരു സുഖമായിരിക്കില്ലേ
2: അല്ലേ?
1: അപ്പൊ നമുക്ക് ഏറെ സമയം പറയാനില്ലാത്ത കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു അല്ലേ ഇതൊക്കെ ചെയ്തിട്ട് ഉത്തരത്തിലേക്ക്
2: പോവാം.
0: നമ്മുടെ ചോദ്യം അങ്ങനെയല്ല, നമ്മുടെ എത്ര ജനസംഖ്യയുടെ കാര്യമോ അതല്ല ചോദിച്ചത്, അതൊരു ജനന നിരക്ക് എന്നാണ് ചോദ്യം. അതാണ് പോപ്പുലേഷൻ എന്നല്ല ചോദ്യം, ആ ഒരു ജനന നിരക്ക്, അതായത് ഒരു ദമ്പതികൾക്ക് ജനിക്കുന്ന കുട്ടികളുടെ ആ ഒരു എണ്ണത്തിലുള്ള ഒരു കുറവാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ്. ഓക്കെ
1: ഓക്കെ, കുഴപ്പമില്ല, അടുത്ത എപ്പിസോഡിൽ വീണ്ടും വിളിക്കാം. താങ്ക് യു.
0: ഓക്കെ, പ്രിയമുള്ളവരെ, പ്രവേശന ചോദ്യം ഒരിക്കൽ കൂടി. ചരിത്രത്തിലാദ്യമായി ഇന്ത്യയിലെ ജനന നിരക്ക് ഏറ്റവും താഴെ എത്തിയിട്ടുണ്ട്, ഏറ്റവും കുറഞ്ഞ നിരക്കിലേക്ക് എത്തിയിട്ടുണ്ട്. രജിസ്ട്രാർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷണർ ഓഫീസ് പുറത്തുവിട്ട കണക്ക് പ്രകാരം രാജ്യത്തെ ജനന നിരക്ക് എത്രയാണ്?

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.

0: കണ്ണൂർ ടാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
0: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
1: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
0: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
1: ഏറ്റവും പുതിയ റിലീസുകൾ,
0: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.

പ്രിയ ശ്രോതാക്കളെ, പ്രവേശന ചോദ്യത്തിന്റെ ഉത്തരവുമായി വിളിക്കാം 94 95 99 10 15 എന്ന നമ്പറിൽ. അല്ലെങ്കിൽ മറ്റൊരു നമ്പർ കൂടിയുണ്ട്, 0497 2 95 60 07. നമ്പർ ഇതാണ്, 0497 2 95 60 07.

0: സ്വാഗതം. ഇതാരാണ്, പേര് പറയാമോ?
1: പേര് ജാനകി.
0: ജാനകി, ജാനകി ചേച്ചി എവിടെ നിന്നാണ് വിളിക്കുന്നത്? സ്ഥലം എവിടെയാണ്?
1: സ്ഥലം കാസർഗോഡ് ജില്ലയിൽ മൂലത്തുംകാവ്.
0: ആഹാ, ഇന്ന് കാസർഗോഡ് നിന്ന് ഒത്തിരി മത്സരാർത്ഥികളുണ്ട് ചേച്ചി, കേട്ട് കാണും അല്ലേ? എന്താണ് ആ സ്ഥലത്തിന്റെ പേര്? ക്ലിയർ ആയില്ല.
1: മൂലത്തുംകാവ്.
0: മൂലത്തുംകാവ് അല്ലേ? ആഹാ. അപ്പൊ ഞാൻ പല എപ്പിസോഡുകളിലും ഈ സ്ഥലനാമ ചരിത്രം ചോദിക്കാറുണ്ട്. നമുക്ക് പറയാൻ അധികം സമയമില്ല, എന്നാലും അതിന്റെ ഒരു ചരിത്രം വളരെ ചുരുക്കി ഒന്ന് പറയാൻ പറ്റുമോ പെട്ടെന്ന്?
1: ഭയങ്കര മഴ ഇങ്ങോട്ട്, അങ്ങോട്ട് കൂടുതൽ. പിന്നെ
0: ഏതായാലും ഞാൻ ചോദിച്ച ചോദ്യം എന്താണെന്ന് ചേച്ചി കേട്ടില്ല എന്ന് തോന്നുന്നു. ഏതായാലും ഉത്തരം പറഞ്ഞോളൂ.
2: ഉത്തരം പറഞ്ഞോളൂ ചേച്ചി, ഉത്തരം പറഞ്ഞോളൂ.
1: 60%.
2: അല്ല അല്ല, ഉത്തരം തെറ്റാണ്.
0: സാരമില്ല ചേച്ചി, ഓക്കെ, നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. താങ്ക് യു.
2: അല്പം ഒരു ബുദ്ധിമുട്ടുള്ള ചോദ്യമാണ്.
0: അതെ അതെ.
2: പ്രിയമുള്ളവരെ, പ്രവേശന ചോദ്യം ഒരിക്കൽ കൂടി. ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യയിലെ ജനന നിരക്ക്, ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ്, ഏറ്റവും താഴെ എത്തിയിട്ടുണ്ട്. രജിസ്ട്രാർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷണർ ഓഫീസ് പുറത്തുവിട്ട കണക്ക് പ്രകാരം രാജ്യത്തെ ജനന നിരക്ക് എത്രയാണ്?
0: വിളിക്കാം 0497295607 എന്ന നമ്പറിൽ. ആകാശവാണി ടെലിക്വിസ് 166-ാമത്തെ എപ്പിസോഡിലെ 12-ാമത്തെ മത്സരാർത്ഥി എത്തിയിട്ടുണ്ട്. സ്വാഗതം.
3: ഹലോ.
0: ഹലോ, സ്വാഗതം. പേര് പറയാമോ?
3: ബാലകൃഷ്ണൻ വേശാല.
0: ബാലകൃഷ്ണൻ ചേട്ടൻ വേശാല എന്ന് വിളിക്കുന്നു. ഉത്തരം പെട്ടെന്ന്
2: പറഞ്ഞോളൂ. 1.9. ഉത്തരം ശരിയാണോ? നല്ല, വളരെ മിടുക്കോടുകൂടി ബാലകൃഷ്ണൻ ചേട്ടൻ ഉത്തരം
0: പറഞ്ഞിട്ടുണ്ട്.
2: ഞങ്ങള് കരുതി ആരും പറയുന്നില്ലല്ലോ എന്ന് ഞങ്ങള് വിഷമിച്ചിരിക്കുകയായിരുന്നു.
0: അപ്പോഴാണ് വേശാലയിൽ നിന്നും ബാലകൃഷ്ണൻ ചേട്ടൻ എത്തിയിരിക്കുന്നത്.
2: ഓക്കെ, നല്ലൊരു ആൻസറായിരുന്നു. ഓക്കെ, കേരളത്തിൽ അത് 1.3 ആണ്. കുറവാണ്, വളരെ കുറവാണ്. ഓക്കെ, അപ്പോൾ ചേട്ടാ നമുക്ക് രണ്ട് ചോദ്യങ്ങൾ കൂടി പെട്ടെന്ന് നമുക്ക് ചോദിക്കാം. ഒന്നാമത്, സമയം
0: കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്,
2: അതുകൊണ്ടാണ്. ഓക്കെ, ചോദ്യം ഇതാണ്. സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ, ചീഫ് ഇലക്ടറൽ ഓഫീസറായി ഈയിടെ നിയമിക്കപ്പെട്ടത് ആരാണ്? കേരള സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ, ചീഫ് ഇലക്ടറൽ ഓഫീസറായി ഈയിടെ നിയമിക്കപ്പെട്ടത് ആരാണ്? ഹലോ ചേട്ടാ.
3: ഹലോ.
0: നമ്മുടെ സമയം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചേട്ടാ. കേട്ടില്ലേ? അലാറം കേട്ടില്ലേ? ഓക്കെ, കുഴപ്പമില്ല. പ്രവേശന ചോദ്യത്തിന്റെ ഉത്തരം പറഞ്ഞല്ലോ അല്ലേ?
2: ഹലോ. ഏതായാലും വിളിച്ചത് വളരെ നന്ദി. നമ്മൾ ഉത്തരം പറഞ്ഞിട്ടില്ലല്ലോ. ബാലകൃഷ്ണ ചേട്ടാ ആദ്യത്തെ ഉത്തരം പറഞ്ഞു. ഓക്കെ, അപ്പൊ വീണ്ടും വിളിക്കണം.
0: ഓക്കെ, താങ്ക് യു ചേട്ടാ.
2: പ്രിയമുള്ളവരെ, പ്രവേശന ചോദ്യം ഒരിക്കൽ കൂടി. കേരള സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ.
0: നമുക്ക് സമയം കഴിയാറായിരിക്കാണ് സർ, ഇനിയൊരു മത്സരാർത്ഥി പങ്കെടുപ്പിക്കാൻ കഴിയില്ല എന്ന്
2: തോന്നുന്നു.
0: ഉത്തരം പറയുന്നതായിരിക്കും ഉചിതം.
2: പ്രിയമുള്ളവരെ, ചോദ്യം ഇതായിരുന്നു. സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായി, ചീഫ് ഇലക്ടറൽ ഓഫീസറായി നിയമിക്കപ്പെട്ടത് ആരായിരുന്നു എന്നതായിരുന്നു ചോദ്യം. ഉത്തരം ഇതാണ്, എ കൗശികൻ ആണ് ചീഫ് ഇലക്ടറൽ ഓഫീസറായി നിയമിക്കപ്പെട്ടത്.
0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ആകാശവാണി ടെലിക്യൂസിന്റെ ഇന്നത്തെ അധ്യായം, അതായത് 166-ാമത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുകയാണ്. ഇന്ന് ക്യൂസ് മാസ്റ്ററായി എത്തിയ ശ്രീ സുനിൽ മന്യത്തിന് ആകാശവാണി ടെലിക്യൂസിന്റെ നന്ദി. ഇന്നത്തെ മത്സരാർത്ഥികൾക്കും മറ്റു ശ്രോതാക്കൾക്കും നന്ദിയും ഒപ്പം അഭിനന്ദനങ്ങളും. നിർവഹണം വിനോദ് ബാബു എച്ച്. സാങ്കേതിക സഹായം ഷാജു പൊന്നാരത്ത്. നിർവഹണ സഹായം ഷേണി രഞ്ജിത്. ശ്രോതാക്കൾക്കൊപ്പം ഇന്ന് ഇതുവരെ കെ ദീപ.
4: ആകാശവാണി ടെലിക്വിസ്.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ സമയം 3 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഈ പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം 5 മണിക്ക് ആരംഭിക്കും. നമസ്കാരം.

ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. എഫ് എം ബാൻഡിൽ 101.5 MHz ഞങ്ങളുടെ സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 5 മണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം മഴവില്ല എന്ന ചിത്രത്തിൽ യേശുദാസും ചിത്രയും പാടിയ ഗാനം, രചന കൈതപ്രം, സംഗീതം മോഹൻ സിത്താര.

അടുത്ത ഗാനം പുന്നാരം കുയിൽ എന്ന ചിത്രത്തിൽ ജയചന്ദ്രൻ പാടിയത്, രചന ഷിബു ചക്രവർത്തി, സംഗീതം കീരവാണി.

0: ഇതുവരെ ഇടക്ക വായിച്ചത് കെ വി ഗോപാലകൃഷ്ണൻ.
1: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ
2: ഹലോ പ്രിയ ഗീതം.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
3: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
4: നേത്രപരിചരണ രംഗത്ത് 10 ആണ്ടിന്റെ അനുഭവ സമ്പത്തുമായി ഡോക്ടർ പിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ കണ്ണൂർ ചെട്ടിപ്പീടികയ്ക്ക് പുറമെ തലശ്ശേരിയിലും രെറ്റിന ലാസിക് ഉൾപ്പെടെയുള്ള ലോകോത്തര ശസ്ത്രക്രിയകളും അതിനൂതന തിമിര ശസ്ത്രക്രിയയും ഉൾപ്പെടെ ഏറ്റവും മികച്ച നേത്രപരിചരണം ഉത്തര മലബാറിൽ NABH പരിപൂർണ അംഗീകാരമുള്ള ഏക കണ്ണാശുപത്രി ഡോക്ടർ പിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ ചെട്ടിപ്പീടിക കണ്ണൂർ ചുങ്കം തലശ്ശേരി.
5: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
6: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55
7: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് തൃശൂർ എടപ്പാൾ കൂറ്റനാട് കൊച്ചി തിരുവനന്തപുരം കോഴിക്കോടൻ കണ്ണൂർ.
8: കണ്ണൂർ ടാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്
9: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
8: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
9: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
8: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
9: ഏറ്റവും പുതിയ റിലീസുകൾ,
8: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
10: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
8: കണ്ണൂർ ടാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്
9: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
11: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
12: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ് പഴയ ബസ് സ്റ്റാൻഡിന് സമീപം കണ്ണൂർ.
13: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്?

0: സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40 വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
1: Work from home, high salary, ഒരു മൊത്ത ക്ലിക്കിലോ അടിപൊളി.
2: കുടുങ്ങി
3: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
4: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
0: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
5: ഇപ്പോൾ ലളിതഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം സംഗീത സജിത് പാടിയത് നാടുകാണി ചുരം കയറി വന്ന കാറ്റ് എന്നാരംഭിക്കുന്നു.

0: ലളിത ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
3: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
2: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം. പരസ്യവാചകങ്ങളിലൂടെയും ദൃശ്യചാരുതയിലൂടെയും ഉപഭോക്താവിന്റെ മനസ്സിനെ സ്വാധീനിക്കാൻ കഴിവുള്ള പരസ്യങ്ങൾ നിർമ്മിച്ച് കേരളത്തിലും ദുബായിലും വൻകിട പരസ്യ കമ്പനികൾക്കൊപ്പം കിടപിടിക്കുന്ന ഒരു അഡ്വർടൈസ്മെന്റ് കമ്പനിയുടെ ഉടമസ്ഥനായ ശ്രീ തൻസീറിന് ഇപ്പോൾ മനം നിറയെ കൃഷിയിലൂടെ സ്വപ്നങ്ങൾ പൂവണിയാനാണ് ആഗ്രഹം. ഈ സ്വപ്ന സാക്ഷാത്കാരത്തിന് ഒരു വയസ്സു മാത്രം പ്രായമെന്നിരിക്കെ ഇദ്ദേഹമൊരുക്കിയ ഡ്രാഗൺ ഫ്രൂട്ടിലെ വിസ്മയങ്ങൾ ഏവരെയും അതിശയിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ്. വ്യത്യസ്തമായ കൃഷിയും കാഴ്ചപ്പാടുകളുമാണ് കേവലം 12 മാസത്തിനുള്ളിൽ നാട്ടിലെ ശ്രദ്ധേയനായ ഒരു ഫലവർഗ കർഷകനായി മാറാൻ ഇദ്ദേഹത്തെ സഹായിച്ചത്. ആദ്യം ആര്യനാട് കൃഷി ഓഫീസർ ശ്രീ ലാൽകുമാറിന്റെ വാക്കുകളിലേക്ക്.
4: ആര്യനാട് കൃഷി ഭവന്റെ കീഴിൽ വൈവിധ്യങ്ങളായ പല കൃഷികളും നടന്നു വരുന്ന ഒരു പഞ്ചായത്താണ്. കൂടുതൽ ഭാഗത്ത് റബ്ബർ ആണെങ്കിലും ഇപ്പോൾ കർഷകർ മറ്റ് കൃഷിയിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് കൊക്കോട്ടേല എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ പച്ചക്കറി കൃഷിയാണ് നന്നായിട്ട് ചെയ്യുന്നത്. 25 ഹെക്ടർ വരെ പച്ചക്കറി ചെയ്തിരുന്ന സ്ഥലമാണ്. പിന്നീട് ആൾക്കാർ ഫ്രൂട്ട് പ്ലാന്റ്സ് വയ്ക്കുന്നതിലോട്ടും തിരിഞ്ഞിട്ടുണ്ട്. റബ്ബുട്ടാൻ, അതുപോലെ തന്നെ ഡ്രാഗൺ ഫ്രൂട്ട് തുടങ്ങിയ വൈവിധ്യങ്ങളായ ഫ്രൂട്ട് പ്ലാന്റ്സ് നമ്മുടെ ഏരിയയിൽ കർഷകർ കൃഷി ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് തൻസീർ എന്ന് പറയുന്ന ഒരു പ്രവാസി കർഷകന്റെ പുരയിടത്തിലാണ്. ഇവിടെ 4 മുതൽ 5 ഏക്കർ വരെ സ്ഥലത്ത് ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് പറയുന്ന ഫ്രൂട്ട് പ്ലാന്റാണ് നട്ടിരിക്കുന്നത്. ഇപ്പോൾ ആദ്യ വർഷമാണ്. സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷന്റെ ധനസഹായം നമ്മൾ ഈ പ്ലോട്ടിന് നമ്മൾ കൊടുത്തിട്ടുണ്ട്, ഫ്രൂട്ട്സ് ഡെവലപ്മെന്റ് സ്കീമിൽ അനുസരിച്ച്. കൂടുതൽ വിശേഷങ്ങൾ നമ്മുടെ തൻസീർ തന്നെ ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ്.
5: ട്വന്റി ഫൈവ് ഇയേഴ്സ് ആയിട്ട് അഡ്വർടൈസിങ് ഏജൻസിയാണ്. ഇവിടെയും ചെയ്യുന്നുണ്ട്, ദുബായിലും ചെയ്യുന്നുണ്ട് പരസ്യ കമ്പനി. പിന്നെ നമ്മൾ കൃഷി പാഷനായതുകൊണ്ട് ഇതിലോട്ട് ഇറങ്ങിയതാണ്. വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഫാദർ ചെയ്തിരുന്നതാണ് കൃഷി. അതിനനുബന്ധമായിട്ടാണ് ഞാനും ഇപ്പോൾ ഈ ഫീൽഡിലേക്ക് വന്നിട്ടുള്ളത്. ഇത് നമുക്ക് 5 ഏക്കറോളം ആണ് നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്തിരിക്കുന്നത്. 1 വർഷമായി ഈൽഡ് നമുക്കിപ്പോൾ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. ഒരു 150 വെച്ച് ആവറേജ് നമുക്കിപ്പോൾ കിട്ടുന്നുണ്ട് ഹോൾസെയിൽ റേറ്റ്. നാച്ചുറൽ ഫാമിംഗ് ആണ് ചെയ്യുന്നത്. പല ഏക്കറുടെ കൃഷി രീതി എനിക്ക് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റഡ് ആയിട്ടുണ്ട്. അതുകൊണ്ട് ആ രീതിയിലാണ് ചെയ്യുന്നത്. 2 വെച്ചൂർ പശുക്കളുണ്ട്. കൂടാതെ വെച്ചൂർ ഫാമിൽ നിന്ന് ഞങ്ങൾ ചാണകവും സ്ലറിയൊക്കെ എടുത്തിട്ട് ഞങ്ങൾ അതാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. വളമായിട്ട് ഞങ്ങൾ കൊടുക്കുന്നത് വെച്ചൂറിൻ്റെ ചാണകവും ഗോമൂത്രവും ശർക്കരയും പയറും ഇതെല്ലാം കൂടി 4 ദിവസം കലക്കി വെച്ചിട്ട് സ്ലറിയാക്കിയിട്ട് നമ്മൾ ഇത് ചെയ്യുന്നുണ്ട്. നേരത്തെ റബ്ബറായിരുന്നു ചെയ്തിരുന്നത്, അതിനെ മുറിച്ചിട്ടാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. തട്ടത്തട്ടായിട്ട് നമ്മൾ ചെയ്തെടുത്തതാണ്. ഹിറ്റാച്ചി വെച്ചിട്ട് നമുക്ക് ഏകദേശം അറൌണ്ട് 2 മന്ത്സോളം വർക്ക് ഉണ്ടായിരുന്നു. പിന്നെ പോസ്റ്റ് നമ്മൾ 2000 പോസ്റ്റാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. 1 പോസ്റ്റിൽ 4 ചെടി വെച്ചിട്ട് 8000 ചെടിയാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. പോസ്റ്റ് നമ്മളിവിടെ തന്നെയാണ് ഉണ്ടാക്കി എടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിനും ഒത്തിരി ലേബർ കോസ്റ്റ് ഉണ്ടായിട്ടുണ്ട്. പോസ്റ്റ് ഞങ്ങൾ അതിൻ്റെ ഡൈ ഉണ്ടാക്കിയിട്ടാണ് ഞങ്ങൾ പോസ്റ്റ് അടിച്ചത്. അവരെ വെച്ചിട്ട് പോസ്റ്റ് അടിക്കുകയായിരുന്നു. 2000 പോസ്റ്റ് ഞങ്ങൾ ഇവിടെ തന്നെ നിർമ്മിക്കുകയായിരുന്നു. എന്നിട്ട് ഹിറ്റാച്ചിയിൽ തന്നെയാണ് പോസ്റ്റ് ഓരോ സ്ഥലത്തേക്കും കൊണ്ടുപോയത്. കുഴിയെടുത്തിട്ട് ആ കുഴിയിൽ ഞങ്ങൾ വെളിയിൽ നിന്ന് ലേബറിനെ എടുത്തിട്ടാണ് ചെയ്തിരുന്നത്. ആവറേജ് നമുക്ക് 1 പോസ്റ്റ് നമ്മളിട്ട് ചെടി നട്ടു വരുമ്പോഴേക്കും 1500 രൂപ വന്നിട്ടുണ്ട്. ഒരു പ്ലാന്റ് അടുത്ത പ്ലാന്റിലേക്ക് 8 അടിയാണ് നമ്മൾ സ്പേസ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ചെയ്തത് നമ്മൾ ചെടി വാങ്ങിച്ച് വെച്ചിരുന്നു, തൈയാക്കിയിട്ട് നമ്മളിവിടെ നട്ടത് കഴിഞ്ഞ May 22 നമ്മൾ നട്ടത് ആദ്യമായിട്ട്. വളപ്രയോഗം നമ്മൾ വേനലിൽ നമ്മൾ സ്ലറിയാണ് ഒഴിച്ചിരുന്നത്. ഈ നാടൻ പശുവിൻ്റെ വെച്ചൂർ പശുവിൻ്റെ ചാണകവും ഗോമൂത്രവും ഉൾപ്പെടെയാണ് നമ്മൾ സ്ലറിയാക്കിയിട്ടാണ് ഒഴിച്ചിരുന്നത്. പിന്നെ നമ്മൾ ചാണകപ്പൊടിയും ചെയ്യുന്നുണ്ടായിരുന്നു, ചാണകപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ വേനലിൽ അതിൻ്റെ മൂട്ടിൽ കരിയിലേയും മറ്റുമൊക്കെ ഇട്ടിട്ട് വേനലിനെ സംരക്ഷണമായിട്ട് അങ്ങനെ ചെയ്തിരുന്നു. അങ്ങനെയാണ് നമ്മൾ ചെയ്തിട്ടിരിക്കുന്നത്. പിന്നെ ഫംഗസ് ബാധ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ഓർഗാനിക് ആയിട്ടുള്ള ഇതാണ് കൊടുത്തിരിക്കുന്നത്.

0: കാര്യങ്ങൾ നോക്കുന്നത്, അവരുടേതായ ഫാമായിട്ടാണ് അവർ നോക്കി അത് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ജലസേചനത്തിന് നമ്മളിത് കൊടുത്തിട്ടുണ്ട്, ഡ്രിപ്പ് ഇറിഗേഷൻ്റെ പ്രോജക്റ്റ് എടുത്തിട്ടുണ്ട്, നമ്മൾ ചെയ്തിട്ടില്ല. പക്ഷേ എല്ലാ സ്ഥലത്തും ടാപ്പ് കൊടുത്തിട്ടുണ്ട്, അതിൽ നമ്മൾ വേനലിൽ വെള്ളം ഒഴിക്കുന്നുണ്ട്. വന്യമൃഗങ്ങളുടെ ശല്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഫെൻസിങ് ചെയ്തിട്ടുണ്ട്, ഫുള്ള് നമ്മൾ ഫെൻസിങ് ചെയ്തിട്ടുണ്ട്. കുറേ സ്ഥലം ഒരു 200 മീറ്ററോളം നമ്മൾ മതിൽ കെട്ടി, ബാക്കി സ്ഥലം ടാറ്റാ ഫെൻസിങ്ങാണ് ചെയ്തിരിക്കുന്നത്. അതായത് എക്സ്പെൻസ് ഏകദേശം ഒരു 15 ലാക്സോളം ആയിട്ടുണ്ട്. നമ്മൾ 1-ാമത്തെ വർഷമാണ്, ആദ്യമായിട്ടാണ് നമ്മൾ ഈൽഡ് എടുക്കുന്നത്. 3-ാം വർഷമാണ് നമുക്ക് ഫുൾ ഈൽഡ് കിട്ടുന്നത്. നമുക്ക് തുടക്കം തന്നെ നല്ല ഈൽഡാണ് കിട്ടിയിരിക്കുന്നത്. ഒരു ഫ്രൂട്ട് തന്നെ ഏകദേശം 400 to 420 gram ആവറേജ് വരുന്നുണ്ട്. ഞങ്ങളത് ഹോൾസെയിലേഴ്സിനാണ് ഇപ്പോൾ കൊടുക്കുന്നത്. പിന്നെ നമുക്ക് വരുന്നവർക്ക് നേരിട്ട് നമുക്ക് നമ്മുടെ ഫാമിൽ നിന്ന് വാങ്ങാൻ പറ്റുന്നതാണ് ഈ ഫ്രൂട്ട്. ഫുള്ളായിട്ട് മലേഷ്യൻ റെഡാണ് നമ്മൾ ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. പൂർണ്ണമായിട്ടും ജൈവ രീതിയിലാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ ജൈവ രീതിയിൽ ചെയ്യാൻ കാരണം, നമ്മളിപ്പോൾ പച്ചക്കറിയും പലതും വെളിയിൽ നിന്ന് വരുന്നത് എല്ലാം പെസ്റ്റിസൈഡും മറ്റുമൊക്കെ മാരകമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുന്നതുകൊണ്ട് പൂർണ്ണമായിട്ടും ഞങ്ങൾ ജൈവ രീതി തന്നെയാണ് ഈ ഫാമിൽ ഫുള്ളായിട്ട് ചെയ്തിരിക്കുന്നത്. അത് തന്നെ നമ്മൾ മുമ്പോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും ചെയ്യുന്നത്. അതിൻ്റെ ഉള്ള റിസൾട്ടും ഉണ്ട് നമുക്ക്. നാടൻ പശു ആയതുകൊണ്ട് അത് അതിൻ്റെ മൂത്രവും ചാണകവും ഒക്കെ നമ്മൾ കൊടുക്കുന്നത് കൊണ്ട് വളരെയധികം നല്ല രീതിയിലാണ് നമുക്ക് ഈൽഡ് ഉള്ളത്. നമുക്കിവിടെ വന്നും ഫാമിലും ആൾക്കാർ വരുന്നുണ്ട്. ഇത് കേട്ടറിഞ്ഞിട്ട് ജൈവ രീതിയിൽ ചെയ്യുന്നത് കൊണ്ട് ഇവിടെ പലരും വന്ന് വാങ്ങിക്കുന്നുണ്ട്. അതായത് അസുഖബാധിതരായിട്ടിരിക്കുന്നവർക്ക്, അതായത് ഷുഗർ പേഷ്യൻസ്, ക്യാൻസർ പേഷ്യൻസ് തുടങ്ങിയവർക്ക് ഇത് വളരെയധികം മെച്ചപ്പെട്ട രീതിയിലുള്ള ഒരു ആൻറ്റി ഓക്സൈഡ് ആയതുകൊണ്ട് വളരെയധികം ആൾക്കാർ വന്നിട്ട് ഇത് വാങ്ങിക്കുന്നുണ്ട്. ആര്യനാട് കൃഷിഭവനിൽ നിന്ന് നമുക്ക് നല്ല സഹായമാണ്, എല്ലാ വിധത്തിലുള്ള സഹകരണവും. അഗ്രികൾച്ചർ ഓഫീസറും അവരുടെ അസിസ്റ്റ് ചെയ്യുന്നവരും നമുക്ക് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മാസത്തിൽ ഒരു തവണയെങ്കിലും നമ്മുടെ ഫാമിൽ വിസിറ്റ് ചെയ്യാറുണ്ട്. SHM-ൻ്റെയും സഹായം നമുക്ക് വന്നിട്ടുണ്ട്. കൂടാതെ ഡ്രിപ്പ് ഇറിഗേഷന് വേണ്ടി നമ്മൾ പ്രോജക്റ്റ് റെഡിയാക്കിയിട്ടുണ്ട്. ഉടനെ അത് നമ്മൾ ഡ്രിപ്പ് ഇറിഗേഷനും ചെയ്യുന്നുണ്ട്. സർക്കാർ സഹായത്തോടെ ചെയ്യാനായിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. കുടുംബത്തിൽ വൈഫ്, മക്കൾ 2 പേരാണ്. അവർ പൂർണ്ണമായിട്ട് സഹകരിക്കുന്നുണ്ട്. വൈഫ് എൻ്റെ കൂടെ ആഡ് ഏജൻസിയിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. കൂടാതെ ഫാമിങ്ങിലും വരുന്നുണ്ട്. മോള് ഡിഗ്രി ഫസ്റ്റ് ഇയർ BBA ഏഷ്യൻ ബിസിനസ് സ്കൂൾ പള്ളിപ്പുറത്താണ് പഠിക്കുന്നത്. മോൻ ശാന്തിനികേതൻ വഴുതക്കാട് സ്കൂളിലാണ് പഠിക്കുന്നത്. ഞാൻ 10th കഴിഞ്ഞു, ഇനി അടുത്ത് +1-ലേക്ക് പോകും. കൃഷിയോട് അവർക്കും താല്പര്യമുണ്ട്. ഫ്രീ ടൈമിൽ അവരും ഇവിടെ വന്നിട്ട് സഹായിക്കാറുണ്ട്, കൂടെ ഉണ്ടാവാറുണ്ട്. നമ്മളും പല കൃഷിക്കാരെയും കാണുകയും അവരുടെ എക്സ്പീരിയൻസ് നമ്മൾ ഉൾക്കൊള്ളുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കുള്ള എക്സ്പീരിയൻസ് നമ്മൾ ഷെയർ ചെയ്യാൻ തയ്യാറാണ്. ആർക്ക് വേണമെങ്കിലും ഇവിടെ വരാം, സന്ദർശിക്കാം. അതിന് കൃഷിയെക്കുറിച്ച് നമ്മൾ പൂർണ്ണമായിട്ടും അവർക്ക് അറിവ് പറഞ്ഞു കൊടുക്കാൻ നമ്മൾ തയ്യാറാണ്. ഫോൺ നമ്പർ 94-47-02-97-08. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 94-47-02-97-08.
1: പരസ്യമേഖലയിൽ രജത ജൂബിലി പിന്നിടുമ്പോഴും ശ്രീ തൻസീറിന്റെ കൃഷിപ്രവർത്തനത്തിന്റെ മുഖ്യസമയവും ഡ്രാഗൺ ഫ്രൂട്ടിന്റെ കൃഷിസ്ഥലത്താണ്. വ്യത്യസ്ത വരുമാന മാർഗത്തിലൂടെ മുന്നേറുന്ന ഇത്തരം വ്യക്തിത്വങ്ങൾ കൃഷിക്ക് പ്രാധാന്യം നൽകുന്നു എന്നത് അഭിനന്ദനാർഹമാണ്.

0: ഞാറ്റുവേലയിൽ ഇനി ആര്യവേപ്പിന്റെ ഗുണങ്ങൾ മനസ്സിലാക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഫാം ഇൻഫർമേഷൻ ബ്യൂറോയിലെ മുൻ പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസറും എഴുത്തുകാരനുമായ ശ്രീ സുരേഷ് മുതുകുളം.
1: വീടിനടുത്ത് ഒരു ആര്യവേപ്പുണ്ടെങ്കിൽ രോഗങ്ങൾ ഏഴയലത്ത് വരില്ല എന്നാണ് വിശ്വാസം. മഹിമകളേറെയുള്ള ആര്യവേപ്പ് എന്ന വൃക്ഷ ഔഷധിയെയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. രൂക്ഷമായ അന്തരീക്ഷ മലിനീകരണം തടയാൻ ആര്യവേപ്പിന്റെ ഹരിത സമൃദ്ധമായ ഇലച്ചാർത്തിന് കഴിയും എന്ന് ചരിത്രം തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. എത്ര കടുത്ത വേനലായാൽ പോലും ആര്യവേപ്പ് മരങ്ങൾ അല്പം പോലും ക്ഷീണം തട്ടാതെ തല ഉയർത്തി നിൽക്കുന്നത് കാണാം. ആര്യവേപ്പ് എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിൽ ഓടിയെത്തുക ഒരു പ്രത്യേക തരം കയ്പ് രുചിയാകാം. എന്നാൽ ഇതിന്റെ ഔഷധഗുണങ്ങളും മേന്മകളും അറിഞ്ഞാലോ ഈ കയ്പ് പോലും മധുരമാകും. വീട്ടുമുറ്റത്ത് ഒരു വേപ്പ് വളർത്താൻ പണ്ടുകാലത്ത് ശ്രദ്ധിച്ചിരുന്നത് ഇതിന്റെ മേന്മകൾ അറിഞ്ഞിട്ടാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഏകദേശം 10-12 മീറ്ററോളം ഉയരത്തിൽ വളരുന്ന ഔഷധവൃക്ഷമാണ് ആര്യവേപ്പ്. വാദം, ത്വക്ക് രോഗങ്ങൾ, കുഷ്ഠം, രക്തദൂഷ്യം, കഫ, പിത്ത ദോഷം എന്നീ രോഗങ്ങൾക്കെല്ലാം പണ്ടുകാലം മുതൽക്കേ ആര്യവേപ്പ് ഔഷധമായി ഉപയോഗിക്കുന്നുണ്ട്. ആര്യവേപ്പിന്റെ തൊലി, ഇല,

0: വിത്ത്, എണ്ണ എന്നിവയെല്ലാം വിവിധ ചികിത്സകൾക്ക് വേണ്ടി വരുന്നു. പ്രമേഹബാധിതർക്ക് രക്തത്തിലെ പഞ്ചസാരയുടെ തോത് കുറയ്ക്കാൻ വേപ്പില ഉപയോഗിക്കാം. വേപ്പില ഇട്ടു വെന്ത വെള്ളത്തിൽ കുളിക്കുന്നത് ചർമ്മവ്യാധികൾക്ക് ശമനം നൽകും. ഇലച്ചാറിൽ അല്പം തേൻ ചേർത്ത് വെറും വയറ്റിൽ കഴിച്ചാൽ ഉദര കുടൽ കൃമികൾ നശിക്കും. ആയുർവേദത്തിൽ ത്വക്ക്, മുടി സംബന്ധമായ ഔഷധങ്ങൾക്കും സൗന്ദര്യവർദ്ധക വസ്തുക്കൾക്കും ആര്യവേപ്പ് അത്യന്താപേക്ഷിതമാണ്. ആര്യവേപ്പ് മുഖ്യ ചേരുവയായി ഉപയോഗിക്കുന്ന സോപ്പുകൾ, പേസ്റ്റുകൾ എന്നിവ വിപണിയിൽ സുലഭം. മലയാളികൾ മാവിന്റെ ഇലകൾ പല്ല് വൃത്തിയാക്കാൻ ഉപയോഗിക്കുമ്പോൾ തമിഴ്നാട്ടിൽ ഇത് ആര്യവേപ്പിന്റെ ഇലകളുടെ ചെറുതണ്ടുകളാണ്. മോണകളുടെ ബലത്തിനും പല്ലുകളുടെ ശത്രുക്കളായ ബാക്ടീരിയയെ നശിപ്പിക്കാനും ഇത് ഉത്തമമാണ്. ചിക്കൻ പോക്സ് അഥവാ അഞ്ചാം പനി വന്നാൽ ആര്യവേപ്പിന്റെ ഇലകളാണ് രോഗി കിടക്കുന്നിടത്ത് വിരിക്കാനും അസഹ്യമായ ചൊറിച്ചിലുണ്ടാകുമ്പോൾ തടവാനും ഉപയോഗിക്കുന്നത്. തൊലിപ്പുറത്തുണ്ടാകുന്ന അലർജി രോഗങ്ങളുടെ ചൊറിച്ചിൽ ശമിക്കുവാൻ വേപ്പില അരച്ചു പുരട്ടുന്നത് നല്ലതാണ്. ശ്വസന സംബന്ധമായ പല പ്രശ്നങ്ങൾക്കുമുള്ള നല്ല മരുന്നാണ് ആര്യവേപ്പില. വെറും വയറ്റിൽ ആര്യവേപ്പില കഴിക്കുന്നത് ഇടയ്ക്കിടെ വരുന്ന പനി, ചുമ, കഫക്കെട്ട് തുടങ്ങിയ പ്രശ്നങ്ങൾ അകറ്റാൻ സഹായിക്കും. കൃഷിരക്ഷയ്ക്കും ആര്യവേപ്പ് സഹായിയാണ്. ജൈവകൃഷിയുടെ കാതലാണിത്. നിമവിരകൾ, ചിതൽ, മണ്ണിലെ മറ്റു കീടങ്ങൾ എന്നിവയെ അകറ്റാൻ വേപ്പ് സഹായിക്കും. ജൈവകൃഷിയിൽ മണ്ണൊരുക്കുന്നതിന് തടത്തിൽ വേപ്പിൻ പിണ്ണാക്ക് ചേർക്കുന്ന പതിവുണ്ട്. പച്ചക്കറികളിലെ വിവിധ കീടങ്ങളെ നിയന്ത്രിക്കാൻ വേപ്പെണ്ണ, വേപ്പിൻകുരു സത്ത് എന്നിവ ഫലവത്താണ്. മിറക്കിൾ ട്രീ എന്ന അർത്ഥത്തിൽ അത്ഭുത വൃക്ഷമെന്നും ഔഷധമേന്മയിൽ മുൻപന്തിയിലായതിനാൽ മഹാ ഔഷധശാല എന്നും ആര്യവേപ്പിനെ വിശേഷിപ്പിക്കുന്നു. ഇന്ത്യയിൽ തമിഴ്നാട് പോലുള്ള സംസ്ഥാനങ്ങളാണ് ആര്യവേപ്പ് കൃഷിയെ പ്രോത്സാഹിപ്പിച്ചു കാണുന്നത്. ഇത് നമുക്കും മാതൃകയാക്കാവുന്നതാണ്.
1: ഇതുവരെ കേട്ടത് ആര്യവേപ്പിന്റെ ഗുണങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഫാം ഇൻഫർമേഷൻ ബ്യൂറോയിലെ മുൻ പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസറും എഴുത്തുകാരനുമായ ശ്രീ സുരേഷ് മുതുകുളം.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. നീറ്റ് പുനഃപരീക്ഷയ്ക്കുള്ള ഒരുക്കങ്ങൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഇന്ന് അവലോകനം ചെയ്തു. ഈ മാസം 21 നടക്കാനിരിക്കുന്ന പരീക്ഷയ്ക്കുള്ള ചോദ്യപേപ്പറുകൾ തയ്യാറാക്കുന്നതു മുതൽ എല്ലാ നടപടിക്രമങ്ങളിലും പൂർണ്ണ രഹസ്യ സ്വഭാവം ഉറപ്പാക്കിയതായി അദ്ദേഹം ന്യൂഡൽഹിയിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ആലപ്പുഴയിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നവകേരള യാത്രയ്ക്കിടെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് KSU നേതാക്കളെ ആക്രമിച്ച സംഭവത്തിൽ

പ്രതികളായ ഗൺമാനും സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം നൽകി. കോഴിക്കോട് കുതിരവട്ടം മാനസികാരോഗ്യകേന്ദ്രത്തെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള മെന്റൽ ഹാപ്പിനെസ് സെന്ററാക്കി വികസിപ്പിക്കുന്നതിനുള്ള വിശദമായ പദ്ധതി റിപ്പോർട്ട് ആരോഗ്യമന്ത്രി കെ മുരളീധരന് ഫൈസൽ ബാബു എംഎൽഎ കൈമാറി. ഐഐടി പാലക്കാട് ക്യാമ്പസിൽ ജൂൺ 28 നടക്കാനിരിക്കുന്ന പാലക്കാട് മാത് സർക്കിൾ സെലക്ഷൻ ശില്പശാലയിലേക്ക് പാലക്കാട്, ചിറ്റൂർ, കുഴൽമന്ദം വിദ്യാഭ്യാസ ഉപജില്ലകൾക്ക് കീഴിലുള്ള സ്കൂളുകളിലെ 8-9 ക്ലാസുകളിലെ വിദ്യാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. എളുപ്പത്തിൽ പണം സമ്പാദിക്കാൻ സാധിക്കുന്ന ഒരു നിക്ഷേപ പ്ലാറ്റ്ഫോമിനെ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന രീതിയിൽ സമൂഹ മാധ്യമത്തിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധന വിഭാഗം. അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. മലപ്പുറം, വയനാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. സംസ്ഥാനത്ത് ശക്തമായ മഴയിലും കാറ്റിലും വൈദ്യുതി ലൈനുകളിൽ മരങ്ങൾ കടപുഴകി വീഴാൻ സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് കെഎസ്ഇബി മുന്നറിയിപ്പ് നൽകി. വൈദ്യുതി കമ്പികൾ പൊട്ടിക്കിടക്കുന്നതോ അസ്വാഭാവികമായി താഴ്ന്നു കിടക്കുന്നതോ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ സമീപത്തെ കെഎസ്ഇബിയിൽ വിവരം അറിയിക്കണം. കേരളത്തിൽ ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി മുതൽ നിലവിൽ വരും. ജൂലൈ 31 വരെ 52 ദിവസത്തേക്കാണ് നിരോധനം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 395 പോയിന്റ് ഉയർന്ന് 73,919, നിഫ്റ്റി 119 പോയിന്റ് നേട്ടത്തിൽ 23,242 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കൂടി. പവന് 1,080 രൂപ വർദ്ധിച്ച് 112,320 രൂപയും ഗ്രാമിന് 14,040 രൂപയുമാണ് ഇന്നത്തെ വില. എഫ്എം പ്രധാന വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ചിത്രപാടിയത് ചിത്രം ആകാശഗംഗ.

0: ചലച്ചിത്ര ഗാനങ്ങൾ വീണ്ടും 6:40 കേൾക്കാം. ഒരറിയിപ്പ്. ഇന്ന് വൈകുന്നേരം 6:50 പ്രക്ഷേപണം ചെയ്യുന്ന കിസാൻവാണിയിൽ തെങ്ങിൻ തൈ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ച് ശ്രോതാക്കൾ ഉന്നയിക്കുന്ന സംശയങ്ങൾക്ക് പാലയാട് സ്റ്റേറ്റ് കോക്കനട്ട് നഴ്സറിയിലെ അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് അഗ്രികൾച്ചർ ശ്രീമതി കെ ടി രമ തത്സമയം മറുപടി പറയുന്നു. വിളിക്കേണ്ട നമ്പർ 0497-295-6007. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0497-295-6007. അറിയിപ്പ് കഴിഞ്ഞു. ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡൽഹിയിലെ
1: This is Akashvani, the news read by Anuja Kumar. The Ministry of External Affairs today acknowledged several reports of severe police brutality in Pakistan-occupied Kashmir, in which several protesters have been killed and many injured. It added, India hopes that the international community will hold Pakistan accountable for its misdeeds and abuses. Addressing the media, a New Delhi External Affairs spokesperson, Randhir Jaiswal, said that New Delhi continues to see a pattern of fake news and videos emanating from Pakistan. Mr. Jaiswal described them as a desperate attempt by Pakistan to cover up its own failings and deflect attention away from its human rights abuses.
2: A pattern of fake news and videos emanating from Pakistan. It is a desperate attempt by Pakistan to cover up its own failings and deflect attention away from its human rights abuses. There are several reports of police brutality in Pakistan-occupied Kashmir, in which several people have been killed. There are several more who have been injured. We hope the international community will hold Pakistan accountable for its misdeeds and its abuses.
1: Over 30 people have been killed and around 200 others have been injured in clashes between protesters and security forces in Pakistan-occupied Jammu and Kashmir. Union Home Minister Amit Shah today inaugurated the Land Port Management System, Vinimay, in New Delhi to digitize and streamline cargo processing and passenger movement across India's land borders. Addressing the gathering, Mr. Shah said, the initiative marks a significant step towards building a modern and technology-driven border management system. He said the platform is aligned with the vision of Viksit Bharat 2047 and will strengthen trade facilitation, connectivity and national security.
3: कि लैंड पोर्ट का तेजी से विकास होने के बाद
4: आफ्टर द रैपिड डेवलपमेंट ऑफ द लैंड पोर्ट नॉट ओनली हैज ट्रेड इंक्रीज्ड बट सिक्योरिटी हैज ऑल्सो बीन इंश्योर्ड इट हैज हेल्प ट्रांसफॉर्म इलीगल ट्रेड इनटू लेजिटिमेट ट्रेड इन द विजन ऑफ ऑल राउंड डेवलपमेंट ऑफ बॉर्डर एरियाज वेयर माइग्रेशन वॉज द बिगेस्ट प्रॉब्लम द लैंड पोर्ट्स हैव मेड अ वेरी इंपॉर्टेंट कॉन्ट्रीब्यूशन इन एड्रेसिंग दिस एज वेल
3: लैंड पोर्ट ने बहुत महत्वपूर्ण योगदान दिया है.
1: Defence Ministry has approved the establishment of a 250-megawatt solar power project with Battery Energy Storage System, BESS, at Sitapur in Uttar Pradesh. This system will be established on approximately 850 acres of vacant defence land. This is the first of its kind project undertaken by the Ministry of Defence involving the development of a large-scale solar power generation facility with integrated BESS support on defence land. Prime Minister Narendra Modi held a telephonic conversation this afternoon with the Emir of Kuwait, Sheikh Mishal Al Ahmad Al Jaber Al Sabah. The two leaders exchanged views on the evolving security situation in West Asia. Prime Minister expressed deep concern over the escalation of tensions and reaffirmed India's strong condemnation of attacks on Kuwait's sovereignty and territorial integrity. He reiterated the call for de-escalation, dialogue and diplomacy for earliest restoration of peace and stability. Union Health and Family Welfare Minister Jagat Prakash Nadda has said that in the last 10 years, the government is continuously strengthening the healthcare facilities for women during pregnancy through the Pradhan Mantri Surakshit Matritva Abhiyan. Mr. Nadda said this while launching the nationwide celebrations to commemorate 10 years of the Pradhan Mantri Surakshit Matritva Abhiyan in New Delhi today. Union Education Minister Dharmendra Pradhan today visited the National Testing Agency headquarters and reviewed preparations for the re-NEET exam, which is going to be held on the 21st of this month. Talking to reporters outside the NTA headquarters in New Delhi, the minister said that the centre has ensured that all necessary measures are being taken while maintaining complete confidentiality from the preparation of the question papers to all subsequent procedures. In US, thousands of skilled immigrants are set to benefit after a federal judge struck down the Trump administration's proposed $1 lakh H-1B visa fee and called it unlawful. US District Judge Leo Sorokin issued the decision following a lawsuit filed by 20 Democratic State Attorneys General. The lawsuit challenged a policy announced by President Donald Trump in September last year that sought to increase the H-1B visa application fee from about $2,000 to $1 lakh. And that is the end of this news bulletin.
5: ആകാശവാണി കോഴിക്കോട്. കോഴിക്കോട് ജില്ലാ വൃത്താന്തം.
6: കോഴിക്കോട് ജില്ലയിൽ SSLC ഹയർ സെക്കൻഡറി പരീക്ഷകൾ മികച്ച വിജയം നേടിയ വിദ്യാലയങ്ങളെയും വിദ്യാർത്ഥികളെയും സയൻസ് ഇൻസ്പയർ അവാർഡ് ജേതാക്കളെയും ജില്ലാ പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ആദരിച്ചു. വിക്ടോറിയ 2026 പരിപാടിയുടെ ഉദ്ഘാടനം വിദ്യാഭ്യാസ മന്ത്രി എൻ ശംസുദ്ദീൻ നിർവഹിച്ചു. വിദ്യാഭ്യാസ രംഗത്ത് അതിവേഗത്തിലുള്ള മാറ്റമാണ് ഉണ്ടാവുന്നതെന്നും വിദ്യാർത്ഥികൾ അഭിരുചിക്കനുസരിച്ച് കോഴ്സുകൾ തിരഞ്ഞെടുക്കണമെന്നും മന്ത്രി പറഞ്ഞു. സ്വന്തം കഴിവുകളും പരിമിതികളും മനസ്സിലാക്കിയാവണം കോഴ്സുകൾ തിരഞ്ഞെടുക്കേണ്ടത്. വിദ്യാഭ്യാസ രംഗത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ക്രിയാത്മകമായി ഇടപെടാൻ സാധിക്കുമെന്നും ഇത്തരം പ്രവർത്തനങ്ങളും പരിശ്രമങ്ങളുമാണ് തലമുറകൾക്ക് പ്രയോജനപ്പെടുന്നതെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. കോഴിക്കോട് ജൂബിലി ഹാളിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മില്ലി മോഹൻ കൊട്ടാരത്തിൽ അധ്യക്ഷയായി. അഡ്വക്കേറ്റ് ഫൈസൽ ബാബു MLA മുഖ്യാതിഥിയായിരുന്നു. കോഴിക്കോട് ജില്ലയിലെ മഴക്കാല മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായി മന്ത്രി AP അനിൽകുമാറിന്റെ സാന്നിധ്യത്തിൽ ജില്ലാതല അവലോകന യോഗം ചേർന്നു. അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ വില്ലേജ് താലൂക്ക് തലം മുതൽ ജില്ലാതലം വരെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ തീരുമാനിച്ചു. ഇതിനായി റവന്യൂ, ആരോഗ്യം, തദ്ദേശം തുടങ്ങിയ വകുപ്പുകൾ ഫലപ്രദമായി ഇടപെടുകയും പ്രവർത്തിക്കുകയും വേണമെന്നും മന്ത്രി പറഞ്ഞു. പകർച്ചവ്യാധികൾ നേരിടുന്നതിനായി പ്രത്യേക ജാഗ്രതയും മുൻകരുതലുകളും ആവശ്യമാണ്. ആശുപത്രിയിൽ മരുന്നും മറ്റ് സജ്ജീകരണങ്ങളും ആവശ്യത്തിന് ഉറപ്പാക്കണം. മഴക്കാലത്ത് സ്കൂളിൽ പ്രത്യേക ജാഗ്രത ആവശ്യമാണ്. സ്കൂൾ കെട്ടിടങ്ങളുടെ ഫിറ്റ്നസ് സംബന്ധിച്ച കാര്യങ്ങളും മന്ത്രി അവലോകനം ചെയ്തു. ഓടകൾ വൃത്തിയാക്കുന്നതുൾപ്പെടെയുള്ള മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ, ദുരിതാശ്വാസ ക്യാമ്പുകളുടെ സജ്ജീകരണങ്ങൾ, കടൽക്ഷോഭം നേരിടുന്നതിനുള്ള മുന്നൊരുക്കങ്ങൾ, മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷ തുടങ്ങിയ വിഷയങ്ങളും വിലയിരുത്തി. യോഗത്തിൽ ജില്ലാ കലക്ടർ MS മാധവിക്കുട്ടി അധ്യക്ഷയായിരുന്നു. വിവിധ വകുപ്പിൽ നടത്തിപ്പോരുന്ന പ്രവർത്തനങ്ങൾ കലക്ടർ വിശദീകരിച്ചു. റവന്യൂ, ആരോഗ്യം, പോലീസ്, അഗ്നിരക്ഷാസേന, തദ്ദേശ വകുപ്പ്, വനം, പൊതുവിദ്യാഭ്യാസ വകുപ്പ്, KSEB, ഫിഷറീസ് കോർപ്പറേഷൻ, വാട്ടർ അതോറിറ്റി, മേജർ മൈനർ ഇറിഗേഷൻ, മോട്ടോർ വാഹന വകുപ്പ് തുടങ്ങിയ വകുപ്പുകൾ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി നടത്തിയ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു. വകുപ്പിൽ നേരിടുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും യോഗത്തിൽ ചർച്ച ചെയ്തു. സബ് കലക്ടർ S ഗൗതം രാജ്, സിറ്റി പോലീസ് കമ്മീഷണർ മറിൻ ജോസഫ്, റൂറൽ SP T ഫറാഷ്, ADM P അഖിൽ, അസിസ്റ്റന്റ് കലക്ടർ മാളവിക ജി നായർ, ദുരന്ത നിവാരണ ഡെപ്യൂട്ടി കലക്ടർ M സജീദ്, വിവിധ വകുപ്പുതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. മഴയിലും ശക്തമായ ചുഴലിക്കാറ്റിലും വ്യാപകമായ കൃഷിനാശമുണ്ടായ കാവിലുംപാറ പഞ്ചായത്തിലെ വിവിധ സ്ഥലങ്ങൾ കൃഷിമന്ത്രി T സിദ്ദീഖ് സന്ദർശിച്ചു. കൃഷിനാശമുണ്ടായ സ്ഥലങ്ങൾ സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തിയ മന്ത്രി ദുരിതബാധിതരായ കർഷകരെ നേരിൽ കാണുകയും അവരുടെ പരാതികളും നാശനഷ്ടങ്ങളും ചോദിച്ചറിയുകയും ചെയ്തു. മന്ത്രിയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളുടെയും കർഷക പ്രതിനിധികളുടെയും യോഗവും ചേർന്നു. ദുരിതബാധിതരായ കർഷകർക്ക് കൃഷിവകുപ്പ് സഹായം നൽകുമെന്ന് മന്ത്രി അറിയിച്ചു. ഇതിനായി വിവിധ വകുപ്പുകളുടെ ഫണ്ടുകൾ സംയോജിപ്പിച്ച് പദ്ധതി തയ്യാറാക്കി സർക്കാരിന് സമർപ്പിക്കാൻ മന്ത്രി നിർദ്ദേശം നൽകി. ചുഴലിക്കാറ്റിനെ തുടർന്ന് കൃഷിനാശമുണ്ടായ കർഷകർക്ക് നഷ്ടപരിഹാരത്തുകൾക്ക് അപേക്ഷിക്കാനുള്ള തീയതി ദീർഘിപ്പിക്കും. ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള റബ്ബർ, കുരുമുളക്, കവുങ്ങ്, തെങ്ങ്, ഗ്രാമ്പു, ജാതി, കൊക്കോ, കശുമാവ് തുടങ്ങിയ വിളകളെ പുനഃക്രമീകരിച്ച കാലാവസ്ഥാടിസ്ഥാന വിള ഇൻഷുറൻസ് സ്കീമിൽ ഉൾപ്പെടുത്തും. 5 ഏക്കറിന് മുകളിൽ കൃഷിയുള്ള കർഷകർക്ക് കൂടി നിലവിലുള്ള LSTD പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നതിന് സാധ്യത പരിശോധിക്കാൻ മന്ത്രി ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തി. വിത്ത് തേങ്ങ സംഭരണ വില പരിഷ്കരിക്കുമെന്നും പരിഗണിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. KM അഭിജിത്ത് MLA, കാവിലുംപാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മേഘ പൊയിലുംപറത്ത്, ജില്ലാ കൃഷി ഓഫീസർ TP അബ്ദുൽ മജീദ് എന്നിവരും സംബന്ധിച്ചു. ലഹരിക്കെതിരെയുള്ള ആഭ്യന്തര വകുപ്പിന്റെ പുതിയ പദ്ധതിയായ ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ടിന്റെ കോഴിക്കോട് സിറ്റി ജില്ലാതല ഉദ്ഘാടനം കോഴിക്കോട് ലയോള സ്കൂളിൽ സിറ്റി പോലീസ് കമ്മീഷണർ മെറിൻ ജോസഫ് നിർവഹിച്ചു. സ്കൂൾ മാനേജർ ഫാദർ പയസ് വാച്ചാമ്പറമ്പിൽ അധ്യക്ഷനായിരുന്നു. പ്രിൻസിപ്പൽ ഫാദർ റോയ് അലക്സ് മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ 2025-26 അധ്യയന വർഷത്തെ SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും അനുമോദിച്ചു. ഇതിന്റെ ഭാഗമായി ജില്ലയിൽ സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് പ്രവർത്തിക്കുന്ന 175 വിദ്യാലയങ്ങളും ഓപ്പറേഷൻ തൂഫാന്റെ സ്കൂൾ തല ഉദ്ഘാടനവും നിർവഹിച്ചു. സ്കൂൾ പ്ലാന്റ് എഗെയിൻസ്റ്റ് ഡ്രഗ് എന്ന പേരിൽ ഒരു ഫലവൃക്ഷത്തായി നട്ടുപിടിപ്പിക്കുകയും ചെയ്തു. ലഹരി മരുന്നിനെതിരെ വ്യാപകമായി നടപ്പാക്കിയ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ലഹരി മരുന്ന് ഉപയോഗവും കടത്തും തടയുന്നതിനായി ഡോഗ് സ്ക്വാഡിനെ ഉപയോഗിച്ചുള്ള പരിശോധനകളും ശക്തമാക്കി. പ്രത്യേക പരിശീലനം ലഭിച്ച 296 ബ്ലാക്കി എന്ന സ്നിഫർ നായയുടെ സഹായത്തോടെയായിരുന്നു പരിശോധന. അതിവേഗത്തിൽ മണം പിടിച്ച് ലഹരി വസ്തുക്കൾ ഒളിപ്പിച്ചിരിക്കുന്ന കൃത്യമായ സ്ഥലം കണ്ടെത്താൻ ഇവക്ക് സാധിക്കുന്നുണ്ട്. ലഹരി വസ്തുക്കളുടെ മണം തിരിച്ചറിയാൻ മാസങ്ങളോളം നീണ്ട പ്രത്യേക പരിശീലനമാണ് ഈ ഇനം നായ്ക്കൾക്ക് നൽകുന്നത്.
5: കോഴിക്കോട് ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി കോഴിക്കോട് പ്രതിനിധി നസീർ ബാബു.
0: ആകാശവാണി കണ്ണൂർ. അറിയിപ്പുകൾ. ഇന്നലത്തിൽ നിന്നും ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ, 6:50 കിസാൻ വാണി, തത്സമയ ഫോണിൻ പരിപാടി, തെങ്ങിൻ തൈ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഈ വിഷയത്തെക്കുറിച്ച് ശ്രോതാക്കൾ ഉന്നയിക്കുന്ന സംശയങ്ങൾക്ക് പാലയാട് സ്റ്റേറ്റ് കോക്കനട്ട് നഴ്സറിയിലെ അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീമതി കെ ടി രമ തത്സമയം മറുപടി പറയുന്നു. 7:20 കമ്പോള വില നിലവാരം ബുള്ളറ്റിൻ, 7:35 സയൻസ് കഫേ, കണ്ടൽക്കാടുകളിലെ തേനീച്ച വളർത്തൽ എന്ന പദ്ധതിക്ക് മുൻകൈയെടുത്ത പറശ്ശിനിക്കടവ് MVR ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലൈഫ് സയൻസ് ആൻഡ് റിസർച്ച് സ്റ്റഡീസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫോറസ്ട്രിയിലെ അധ്യാപകരും വിദ്യാർത്ഥികളും പങ്കെടുക്കുന്ന ചർച്ച അവസാന ഭാഗം. തുടർന്ന് ചെറുപ്രാണികളുടെ പ്രത്യേകതകളും ജീവിത രീതിയും ജീവശാസ്ത്ര ഗവേഷകൻ വിജയകുമാർ ബ്ലാത്തൂർ സംസാരിക്കുന്നു. 8:00 കാവ്യകേളി, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 സേവന വാർത്തകൾ, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 ഗാനലോകവീഥികളിൽ, 10:00 കഥകളി പദങ്ങൾ, 11:00 കേന്ദ്ര ഗവൺമെന്റിന്റെ 12 വർഷങ്ങൾ പൂർത്തിയാക്കിയതിനോടനുബന്ധിച്ചുള്ള പ്രത്യേക പരമ്പര. ഇനി നാളത്തെ പരിപാടികൾ. രാവിലെ 5:55 സുഭാഷിതം ആലിസ് ജോസ് തയ്യാറാക്കി അവതരിപ്പിക്കുന്നു. 6:00 FM പ്രധാന വാർത്തകൾ, അറിയിപ്പുകൾ. 6:10 കാവ്യാഞ്ജലി. കുമാരനാശാന്റെ ഒരു സിംഹപ്രസവം എന്ന കവിതയിൽ നിന്നും ഒരു ഭാഗം കേൾക്കാം. ആലാപനം സ്മൃതി സജീവൻ. 6:15 അർച്ചന, 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ. തദ്ദേശ വാർത്തകൾ. 7:00 തീവണ്ടി സമയം, തുടർന്ന് FM ഡയറി. കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം. ദേവതാരു പൂക്കാതിരിക്കില്ല. മയ്യിൽ നിരന്തോടിലെ ദേവതാരുവിന്റെയും അമ്മയുടെയും അതിജീവനഗാഥ, ഒരു നാടിന്റെ കരുണയുടെയും. 7:20 കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. 7:35 മോഡേൺ ITI FM ഡയറി. പാട്ടിലി പാട്ടിൽ നിങ്ങൾക്കറിയാമോ? MVR ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലൈഫ് സയൻസ് ആൻഡ് റിസർച്ച് സ്റ്റഡീസ് പറശ്ശിനിക്കടവ് സയൻസ് കഫേ. അപ്പോളോ മുതൽ ആർട്ടമിസ് വരെ മനുഷ്യൻ ചന്ദ്രനിലേക്ക് നടത്തിയ യാത്രകളിലൂടെ ശാസ്ത്രാധ്യാപകനും ശാസ്ത്രലേഖകനുമായ AK രാമചന്ദ്രൻ കുറ്റ്യാടൂർ സംസാരിക്കുന്നു. ഇതിന്റെ രണ്ടാം ഭാഗം. തുടർന്ന് ഹെൽത്ത് ടിപ്സ്. 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. 8:30 സംഗീതമാധുരി. 8:58 9:58 10:58 FM പ്രധാന വാർത്തകൾ. 9:00 ഗാനാമൃതം ചലച്ചിത്ര ഗാന പരിപാടി. 10:00 NHM പ്രായോജക പരിപാടി റേഡിയോ ഹെൽത്ത്. 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 10:30 ഗാനലോകവീഥികളിൽ പുനഃപ്രക്ഷേപണം. 11:00 ഡോക്ടറോട് ചോദിക്കാം തത്സമയ പ്രക്ഷേപണം. 12:10 സേവന വാർത്തകൾ. 12:15 കൊല്ലാച്ച മാണിക്യം അവതരിപ്പിച്ച നാടൻ പാട്ടുകൾ. 12:40 ആരോഗ്യദീപ്തി. കുഞ്ഞുങ്ങളുടെ പൂരകാഹാരങ്ങൾ എങ്ങനെ പോഷക സമ്പുഷ്ടമാക്കാം, ഇതേക്കുറിച്ച് കോഴിക്കോട് ഗവൺമെന്റ് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലെ ശിശുരോഗ വിദഗ്ധ ഡോക്ടർ സജിന സയ്യിദ് സംസാരിക്കുന്നു. 1:00 പല്ലവി അനുപല്ലവി. 1:58 വൈകുന്നേരം 5:58 FM പ്രധാന വാർത്തകൾ. 2:15 തുടർ നാടകം. 2:30 ചിത്രപൂർണിമ, ഒരേ ചിത്രത്തിലെ ഗാനങ്ങൾ. 3:00 NDA സർക്കാർ 12 വർഷം പൂർത്തിയാക്കിയതിനോടനുബന്ധിച്ചുള്ള പ്രത്യേക പരമ്പര. വൈകുന്നേരം 5:00 ഹിന്ദി പാഠം. 5:15 KK ശേഖരനും സംഘവും അവതരിപ്പിച്ച നന്ദുണിപ്പാട്ട്. 5:30 ലളിത ഗാനങ്ങൾ. 5:43 ഞാറ്റുവേല പ്രായോജക പരിപാടി. 6:15 ജില്ലാ വൃത്താന്തം കോട്ടയം. 6:15 പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പുകൾ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 ഹരിതവീഥി, കന്നുകാലികളുടെ മഴക്കാല പരിചരണം. ഈ വിഷയത്തെക്കുറിച്ച് പയ്യന്നൂർ ബ്ലോക്ക് ക്ഷീരവികസന ഓഫീസർ കെ രമ്യ സംസാരിക്കുന്നു. തുടർന്ന് കപ്പയും കാന്താരി. 7:20 കമ്പോള വിലനിലവാര ബുള്ളറ്റിൻ. 7:35 അങ്കണം. 8:00 ട്യൂണിൻ സ്റ്റാർസ് ആഘോഷത്തിന്റെ ആവിഷ്കാരം. മഴമീട്ടും ശ്രുതിയിൽ മലയാളത്തിലെ ചില മഴപ്പാട്ടുകൾ അവതരണം ടീം രാഗരസ. ആലാപനം സിനിലാൽ ആർ പി, ആരാധ്യ മധു, ഗായത്രി നന്ദൻ, കീബോർഡ് ഉദയഭാസ്കർ. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 8:40 സേവന വാർത്തകൾ. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 സംഗീത കച്ചേരി. 10:30 നിശാസുരഭി. ഇന്നലത്തിൽ നിന്നും ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇനി 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹറിലെ
7: ആകാശവാണി സംപ്രതി വാർത്താഹ ശ്രൂയന്താം. പ്രവാചിക സുഷമ കുമാരി. ആദൌ മുഖ്യ വാർത്താഹ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദൂരഭാഷദ്വാരാ കുവൈത്ത് ആമീർ ഇത്യനേന സഹ പശ്ചിമേഷ്യായാ വികസിതാം സുരക്ഷാസ്ഥിതിം ചർച്ചിതവാൻ. ഭാരതം സംയുക്തരാഷ്ട്രസംഘേ പാകിസ്ഥാനം നിന്ദയൻ തം ദ്വേഷ ഉദ്യോഗേതി അവോചത്. ഖാദ്യസുരക്ഷയാ സഹ കൃഷകാണാം സശക്തീകരണ വിഷയേ കേന്ദ്രിതസ്യ പഞ്ചദിവസീയസ്യ ബ്രിക്സ് കൃഷി മന്ത്രിണാം സമ്മേളനം ഇന്ദോര നഗരെ ആരഭ്യതേ. സാമരിക മാർഗ പരിയോജനായാ ജോജില ഗഹ്വർ മാർഗ അന്തിമാം സഫലതാം പ്രാപ്നോത്, യേന കശ്മീർ ഉപത്യകയാ സഹ ലദ്ദാഖസ്യ ച മധ്യേ സർവ ഋതു സമ്പർക്ക വാസ്തവികതയാ സമീപേ ആഗതഃ. പാകിസ്ഥാന അധികൃത കശ്മീരെ പ്രദർശനകാരിണാം സുരക്ഷാസേനാഭിസ് സഹ സഞ്ജാതീഷു സംഘർഷേഷു ത്രിംശത്തഃ അധികാഃ ജനാഃ മൃതാഃ, പ്രായഃ ദ്വിശത ജനാശ്ച വ്രണീതാഃ അഭവന്. അപി ച കർണാടകസ്യ കേരളസ്യ മാഹിക്ഷേത്രസ്യ ച ഉപരി അത്യധിക വൃഷ്ടേഃ സംഭാവനാമഭിലക്ഷ്യ ഭാരതീയ ഋതുവിജ്ഞാന വിഭാഗേന രക്തവർണീയ സഞ്ചേതന നിർദ്ദിഷ്ട. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്യപ്രാഹ്ണെ കുവൈത്ത് ദേശസ്യ പ്രമുഖേണ ഷേഖ് മിഷാൽ അൽ അഹമ്മദ് അൽ ജാബീർ അൽ സബാഹ ഇത്യനേന സാർദ്ധം ദൂരഭാഷേണ സംവാദം അകരോത്. ഉഭൌ നേതാരോ പശ്ചിമേഷ്യായാം പരിവർത്തിത സുരക്ഷാ പരിസ്ഥിതിമാലക്ഷ്യ പരസ്പരം വിചാർ വിനിമയം കൃതവന്തൌ. പ്രധാനമന്ത്രിണാ ക്ഷേത്രേ വിവർദ്ധിത തനാവപൂർണ വിഷയെ ഗംഭീരാ ചിന്ത പ്രകടിത തഥാ ച കുവൈത്തസ്യ സാർവഭൌമിക പ്രാദേശിക അഖണ്ഡതാം വിരുദ്ധ്യ വിഹിത ആക്രമണാൻ പ്രതി ഭാരതസ്യ പ്രതിജ്ഞാ പുനഃ പ്രതിപാദിത. അസൌ ശാന്തേഃ സ്ഥൈര്യസ്യ ച പുനഃ സ്ഥാപനാർത്ഥം തനാവം ന്യൂനീകർത്തും സംവാദം പാരസ്പരിക സഹഭാഗിതാം ച ദൃഢയിതും പുനരാപി ആവാഹനം അകരോത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്യ അവദത് യത് വിഗത ദ്വാദശ വർഷേഷു ദേശസ്യ യൂനാം മഹിളാനാം കൃഷകാണാം ച സശക്തീകരണേ സർവകാരഃ കിമപി ന അത്യജതിതി. സാമാജിക പ്രസാരമാധ്യമെ ശ്രീമോദി അവദത് യത് ചത്വരിംശദധികൈകശതകോടി നാഗരികാണാം ആശീർവചോഭിഃ രാഷ്ട്രപ്രഥമസ്യ ഭാവനയാ സഹ സർവകാരഃ വിശ്വാസായ വികാസായ ജനകല്യാണായ ച സമർപ്പിതഃ അസ്തി. ഏതേഷാം അഥക പ്രയാസാനാം പരിണാമതഃ അദ്യ ദേശഃ വൈശ്വികസ്തരെ മൂലസൌകര്യാത് ആരഭ്യ ഡിജിറ്റൽ ക്രാന്തീതി പര്യന്തം നൂതനം പരിചയം അവാപ്നോതീതി പ്രധാനമന്ത്രി അവോചത്. വികസിത ഭാരതസ്യ സങ്കല്പം സാധയിതും സർവകാരഃ സേവായാ സുശാസനസ്യ സമൃദ്ധേഃ ച മാർഗേ അവിരാമം അഗ്രേഗമിഷ്യതീതി ശ്രീമോദി അധോരേഖിതവാൻ. മധ്യപ്രദേശസ്യ ഇന്ദൌരനഗരെ ബ്രിക്സ് കൃഷി സമ്മേളനം പ്രാരബ്ധം. സമ്മേളനേസ്മിൻ ബ്രാസീൽ ഇന്തോനേഷ്യ ദക്ഷിണാഫ്രിക്ക സംയുക്ത അറബ് അമിരാത് അന്യേഭ്യ സദസ്യരാഷ്ട്രേഭ്യ പ്രതിനിധയ സഹഭാഗിത്വം കുർവന്തി. ഏകവിംശതി ദേശേഭ്യ കൃഷിമന്ത്രിണ വരിഷ്ഠാധികാരിണ വിശേഷജ്ഞാശ്ച സമാവിഷ്ടാ സന്തി. അദ്യ ബഹൂനി സത്രാണി അത്ര സമായോജിതാനി സന്തി യഥാ ഖാദ്യസുരക്ഷ കൃഷി നവോന്മേഷ പര്യാവരണാനുകൂല കൃഷി കൃഷിവാണിജ്യം ലഘു കൃഷകാണാം സശക്തീകരണം ഇത്യാദയ വിഷയ അപി അത്ര ചർച്ചാർജന്തി. ജോജീലാ സുരംഗ പരിയോജനയ അദ്യ മഹത്വപൂർണ കീർത്തിസ്തംഭ അധിഗത. അനയാ സഫലതയാ കശ്മീരോപത്യകായാഹ ലദ്ദാഖ പ്രദേശസ്യ ച മധ്യേ സർവവിധ സംയോജനസ്യ ദീർഘകാലികോ സ്വപ്നഃ പരിപൂർണതാം പ്രതിയാസ്യതി. മാർഗ പരിവഹന രാജമാർഗ മന്ത്രി നിതിൻ ഗഡ്കരിവര്യഃ അദ്യ ലദ്ദാഖേ മിനിമാർഗ പ്രദേശേ മുഖ്യസ്യ ജോജീലാ സുരംഗസ്യ അന്തിമം കാര്യം സമ്പാദ്യ സമ്പന്നം കൃതവാൻ. ഇദം ഐതിഹാസികം ക്ഷണം വിദ്യതെ ഇതി വർണയൻ അസൌ ഉക്തവാൻ യത് ഏഷഃ സുരംഗഃ കശ്മീര ലദ്ദാഖയോർമധ്യേ യാതായാത സുവിധാം സുനിശേഷ്യതി. തേന ഏതദപി ഉക്തം യത് സുരംഗഃ ശ്രീനഗർ ലേഹ നഗരയോർമധ്യേ വർഷപര്യന്തം നിർബാധ സമ്പർക്കം സാധയിഷ്യതി. സാമരിക ഗതിശീലതാം പര്യടന വികാസം സ്ഥാനീയ അർത്ഥവ്യവസ്ഥാം ച പ്രവർദ്ധയിഷ്യതി. ഏഷഃ ദശമലവ ഏക പഞ്ചോത്തര ത്രയോദശ കിലോമീറ്റർ ദീർഘഃ വർത്തതി. സംസ്കൃത വാർത്തായാഃ സംസ്കരണമിദം ഇദാനീം ആകാശവാണിതഃ പ്രസാര്യതേ. സമാമേവ അയം കാര്യക്രമഃ ആകാശവാണ്യാഃ അന്തർജാല പട്ടലേ www.newsonair.gov.in ഇത്യത്ര അഥ ന്യൂസ് ഓൺ എയർ ചലദൂർഭാഷീയതന്ത്രാംശേപി ഉപലബ്ധോ ഭവിഷ്യതി. പാകിസ്ഥാന അധികൃത കശ്മീരെ പ്രദർശനകാരിണാം സുരക്ഷാസേനാഭിഃ സഹ സഞ്ജാതേഷു സംഘർഷേഷു ത്രിംശത്തോധികാഃ ജനാഃ മൃതാഃ പ്രായഃ ദ്വിശത ജനാശ്ച വ്രണിതാഃ അഭവന്. ഭാരതം സംയുക്തരാഷ്ട്രസംഘേ പാകിസ്ഥാനസ്യ ഭാരതം പ്രതി ചിരസ്ഥായി ശത്രുത്വം സംവർദ്ധയിതും ധാർമ്മിക കുപരിഭാഷായാഃ ഉപയോഗേന നാഗരികാണാം മധ്യേ ദ്വേഷ അഭിവർദ്ധാത്മികസ്യ സംഘടിത കമാർഗസ്യ സഞ്ചാലനം കുർവൻ അസ്തീതി ദൃഢതയാ നിന്ദാം അകരോത് സംയുക്തരാഷ്ട്രസംഘസ്യ സുരക്ഷാ പരിഷദഃ സത്രേ ഭാഷമാണഃ സംയുക്തരാഷ്ട്രസംഘേ ഭാരതസ്യ സ്ഥായി പ്രതിനിധിഃ പർവതാത്ഥീനി ഹരീശഃ പാകിസ്ഥാനദേശം സ്വക്ഷേത്രസ്യ അന്തഃ കാര്യം കുർവന്തി ഉഗ്രവാദി സംഘടനാനി ഫിത്ന അൽ ഹിന്ദുസ്ഥാൻ ഇതി ലക്ഷ്യീകൃത്യ രാഷ്ട്രപ്രായോജിത ദുഷ്പ്രചാരസ്യ പ്രചാരം അകരോദിതി നിന്ദാം അകരോത്. ഇറാൻ ഇസ്രായേൽ ദേശയോർമധ്യേ തീവ്ര യുദ്ധാനന്തരം സഞ്ജാതേന യുദ്ധവിരാമേണ സമ്പൂർണേ പശ്ചിമേഷ്യാദേശേ ചിന്തായാഃ സ്ഥിതിഃ ദുർബലാ ദൃശ്യതേ. യദ്യപി പ്രത്യക്ഷതയാ പ്രക്ഷേപാസ്ത്രാണാം ആദാനപ്രദാനാനി മന്ദിഭൂതാനി സന്തീതി കഥ്യതേ തഥാപി ഉഭയപക്ഷൌ ഉച്ച സൈന്യ ജാഗരൂകതായാം തിഷ്ഠതഃ അധികാരിണശ്ച സ്ഥിതിം അസ്ഥിര്യൈവ അസ്തീതി പൂർവസൂചനാം ദദതി. ഝാർഖണ്ഡ് രാജ്യം ദേശസ്യ ശേഷഭാഗേന സഹ അദ്യ മഹതേ സ്വാതന്ത്ര്യയോദ്ധായ ധരതി ആബാ ഭഗവാൻ ബിർസമുണ്ട ഇത്യസ്മൈ തസ്യ പുണ്യതിഥൌ ശ്രദ്ധാഞ്ജലിം അർപ്പയതി. ഭാരതസ്യ സ്വാതന്ത്ര്യസംഘർഷസ്യ ഇതിഹാസേ ഏകം നാമസ്തി യോ ഹി ജലവനധരായാഃ രക്ഷണാർത്ഥം ബ്രിട്ടീഷ് ശാസനസ്യ ആധാരം ഉദ്വേലയത്. കേവലം പഞ്ചവിംശതിതമേ വയസേ രാഷ്ട്രായ സ്വപ്രാണാൻ സമർപ്പയൻ ഭഗവാൻ ബിർസ മുണ്ട ഐതിഹാസികസ്യ ഉൽഗുലാൻ ആന്തോലനസ്യ നേതൃത്വം കൃതവാൻ. ഭാരതീയ ഋതുവിജ്ഞാന വിഭാഗേന കർണാടകേ അരുണാചല പ്രദേശ അസമ മേഘാലയ ച ഗുരുവാസരം യാവത് അതിവൃഷ്ടേഃ അനുമാനം അഭിവ്യക്തം. കർണാടകസ്യ കേഷുചിത് ഭാഗേഷു കേരളെ മാഹേ പ്രദേശേ ച രക്തസഞ്ചേതന പ്രസാരിതാസ്തി. ദില്ലി ഹരിയാണ ചണ്ഡീഗഡ് പഞ്ചാബ് ഹിമാചല പ്രദേശ് ജമ്മുകശ്മീർ ലദ്ദാഖ് ഉത്തരപ്രദേശ് വിദർഭ പശ്ചിമ രാജസ്ഥാനെ ച ഊഷണതരംഗാണാം പ്രബല സംഭാവന പ്രകാശിതാസ്തി. വിദേശമന്ത്രി ഡോ എച്ച് ജയശങ്കര അവദത് യത് ഗത ദ്വാദശ വർഷേഷു ദേശസ്യ വിദേശനീതൌ മഹത്വപൂർണ പരിവർത്തനം അഭവതിതി. സാമാജിക പ്രസാരമാധ്യമേ തേനോക്തം യത് അസ്മിൻ കാലാവധൌ സർവകാരഃ സാമാന്യ നാഗരികേഭ്യഃ നിർഗമനം പ്രലേഖാദീനാം സത്യാപനാദീനി സൌകര്യകാര്യാണി അവിരാമതയാ കൃതവാൻ. നാഗരികേഭ്യഃ പൂർണ സമർത്ഥനം ച പ്രാദദാത്. സഹ അവദത് യത് സർവകാരേണ ഭാരതീയ നാഗരികാണാം വൈശ്വിക കാര്യസ്ഥലേ പ്രവേശഃ സുലഭഃ കാരിതഃ. വിദേശേഷു വിപണി പ്രവേശാവാപ്തും ഭാരതീയ വ്യവസായിനാം ച സമർത്ഥനം കൃതം. ഭാരതീയാനാം ആവശ്യക്താം അപി പ്രപൂരയിതും ചതുശ്ചത്വാരിശ ദൂതാവാസാഃ വാണിജ്യ ദൂതാവാസാശ്ച അപി ഉദ്ഘാടിതാഃ. ഡോ ജയശങ്കര അവദത് യത് സർവകാരസ്യ ഏതൈഃ പ്രയത്നൈഃ ഭാരതീയാഃ പൂർണ ആത്മവിശ്വാസേന ദൃഢതയാ ഗർവേണ ച വിദേശയാത്രാം കർത്തും സമർത്ഥാഃ അഭവന്നീതി.

0: प्रधानमंत्री सुरक्षा मातृत्व अभियानस्य 10 वर्ष पूर्तिम् स्मरन् महिला बाल विकास मंत्री अन्नपूर्णा देवी अद्य उक्तवती यत् प्रत्येकः नवजीवनः मातुः गर्भात् आरभ्यते। गर्भावस्थायाः प्रत्येक चरणेन सह सुरक्षितस्य स्वस्थस्य आदरयुक्तस्य च परिचर्चायाः अधिकारोऽपि धत्ते। सामाजिक प्रसार माध्यमे सा अकथयत् यत् विगत दशके लक्षोपलक्ष गर्भिणी महिलानां समयोचित स्वास्थ्य परीक्षणानि विशेषज्ञानां परामर्शानि उन्नत मातृ स्वास्थ्य सेवाश्च प्रदानोपक्रमः सुरक्षित मातृत्वं जन आन्दोलनम् अकरोदिति। सा अकथयत् एषा न केवलं योजना अस्ति अपितु प्रत्येकं मात्रे तस्याः गर्भस्थ शिशवे च स्वस्थ भविष्याय सर्वकारस्य एका प्रतिबद्धता अपि वर्तते।
1: अल्पसमयत्तिनकं प्रादेशिक वार्तकल् केल्कां।
2: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും എ സി ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം 2 ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? 0. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ .gov.in.
3: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ സംബന്ധിച്ച് കുവൈറ്റ് അമീറുമായി ടെലിഫോൺ സംഭാഷണം നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വയനാട്ടിൽ 2 വിദ്യാർത്ഥികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജാഗ്രത കർശനമാക്കി. വൃത്തിയില്ലാത്ത സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്ന തട്ടുകടകൾ പൂട്ടുന്നതിന് നടപടി സ്വീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ആരോഗ്യമേഖലയിലെ വെല്ലുവിളികൾ പരിഹരിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച കായകൽപ്പം ജനസമ്പർക്ക പരിപാടിക്ക് കോഴിക്കോട് തുടക്കമായി. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നവകേരള യാത്രയ്ക്കിടെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മർദ്ദിച്ച സംഭവത്തിൽ ഗൺമാനും സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും മുൻകൂർ ജാമ്യം നൽകി ആലപ്പുഴ സെഷൻസ് കോടതി. സംസ്ഥാനത്ത് ഇന്ന് അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. ജൂലൈ 31 വരെ 52 ദിവസമാണ് നിരോധനം. വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരും. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. പശ്ചിമേഷ്യൻ സ്ഥിതിഗതികൾ സംബന്ധിച്ച് കുവൈറ്റ് അമീർ ഷെയ്ഖ് മിഷാൽ അൽ അഹമ്മദ് അൽ ജാബർ അൽ സബയുമായി ടെലിഫോൺ സംഭാഷണം നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംഘർഷം രൂക്ഷമാകുന്നതിൽ പ്രധാനമന്ത്രി ആശങ്ക രേഖപ്പെടുത്തി. കുവൈറ്റിന് നേർക്കുണ്ടായ ആക്രമണങ്ങളെ അദ്ദേഹം അപലപിച്ചു. നയതന്ത്ര മാർഗ്ഗങ്ങളിലൂടെ പ്രശ്നം പരിഹരിക്കണമെന്ന നിലപാടാണ് ഇന്ത്യയ്ക്കുള്ളതെന്നും ശ്രീ മോദി വ്യക്തമാക്കി. കുവൈറ്റിലെ ഇന്ത്യൻ പ്രവാസികളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിൽ പ്രധാനമന്ത്രി അമീറിന് നന്ദി അറിയിച്ചു. അതിരൂക്ഷമായ മിസൈൽ ആക്രമണങ്ങളാണ് ഇസ്രയേലും ഇറാനും ഇന്നലെ നടത്തിയത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അഭ്യർത്ഥനയ്ക്ക് പിന്നാലെ ഇരു രാജ്യങ്ങളും ആക്രമണങ്ങൾ നിർത്തിവച്ചിരിക്കുകയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെർച്വൽ ഓട്ടോപ്സി സംവിധാനം ഒരുക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. മൃതദേഹം കീറിമുറിക്കാതെ പോസ്റ്റ്മോർട്ടം നടത്തുന്ന വെർച്വൽ ഓട്ടോപ്സി സംവിധാനത്തിന് 30 കോടി രൂപ ചെലവ് വരുമെന്നും അദ്ദേഹം പറഞ്ഞു. ആരോഗ്യമേഖല നേരിടുന്ന വെല്ലുവിളികൾ പരിഹരിക്കാൻ ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച കായകൽപ്പം ജനസമ്പർക്ക പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം കോഴിക്കോട് നിർവഹിക്കുകയായിരുന്നു ആരോഗ്യമന്ത്രി. ആരോഗ്യമേഖലയെ സ്വകാര്യവൽക്കരിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു.
4: പക്ഷെ ഇന്നത്തെ ഒരവസ്ഥ എന്ന് പറയുന്നത്, ഈ മെഡിക്കൽ കോളേജുകൾ കാര്യക്ഷമമാകണമെങ്കിൽ ജില്ലാ ആശുപത്രികൾ കാര്യക്ഷമമാകണം, പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ കാര്യക്ഷമമാകണം, താലൂക്ക് ആശുപത്രികൾ കാര്യക്ഷമമാകണം. ഇത്രയും കാര്യക്ഷമമായാൽ മാത്രമേ മെഡിക്കൽ കോളേജിന്റെ ഈ ദുരവസ്ഥയ്ക്ക് പരിഹാരം കാണൂ. ഇത് നേരെയാണ് ഒറ്റ മാർഗ്ഗമുള്ളൂ. സർക്കാർ ആശുപത്രികളെ സഹായിക്കാൻ മുന്നോട്ട് വരുന്ന സ്ഥാപനങ്ങൾ, അവിടെയൊക്കെ CSR ഫണ്ടുകളുണ്ട്, അത് പ്രയോജനപ്പെടുത്തി നമ്മൾ കെട്ടിടങ്ങൾ നിർമ്മിക്കണം, സൌകര്യങ്ങൾ ഉണ്ടാക്കണം.
3: വയനാട്ടിൽ ഷിഗല്ല ബാധിച്ച 2 വിദ്യാർത്ഥിനികളുടെ ആരോഗ്യസ്ഥിതി ഗുരുതരമല്ലെന്നും അദ്ദേഹം പറഞ്ഞു. 19 കുട്ടികളുടെ പരിശോധനാ ഫലം കൂടി ഇന്ന് ലഭിക്കും. വൃത്തിയില്ലാത്ത സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്ന തട്ടുകടകൾ പൂട്ടുന്നതിന് നടപടി സ്വീകരിക്കാൻ നിർദ്ദേശം നൽകിയതായും ആരോഗ്യമന്ത്രി അറിയിച്ചു. വയനാട് കോളിയാടി AUP സ്കൂളിലെ രണ്ട് കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ മന്ത്രി ടി സിദ്ദിഖിന്റെ നേതൃത്വത്തിൽ സുൽത്താൻ ബത്തേരിയിൽ ഉന്നതതല യോഗം ചേർന്നു. സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നും ജാഗ്രത ശക്തമാക്കാൻ നടപടികൾ സ്വീകരിച്ചതായും യോഗത്തിനുശേഷം മന്ത്രി അറിയിച്ചു. 63 കുട്ടികളാണ് വിവിധ ആശുപത്രികളിൽ ചികിത്സയിലുള്ളത്. 433 പേർ രോഗലക്ഷണങ്ങളുമായി ചികിത്സ തേടിയിരുന്നു. സ്കൂളുകളിലും വീടുകളിലും ആശുപത്രിയിലും ശുചിത്വം ഉറപ്പുവരുത്തുമെന്ന് മന്ത്രി പറഞ്ഞു. ഷിഗല്ല സ്ഥിരീകരിച്ച പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും അവലോകന യോഗം ചേരും. കിണറുകളിൽ സ്പെഷ്യൽ ഡ്രൈവിലൂടെ ക്ലോറിനേഷൻ നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ഇന്ന് അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. ജൂലൈ 31 അർദ്ധരാത്രി വരെ 52 ദിവസമാണ് നിരോധനം. മത്സ്യങ്ങളുടെ പ്രജനനകാലം കണക്കിലെടുത്താണ് നടപടി. നിരോധന കാലയളവിൽ പരമ്പരാഗത യാനങ്ങൾക്ക് മാത്രമേ മത്സ്യബന്ധനത്തിന് അനുമതിയുണ്ടാവുകയുള്ളൂ. ട്രോളിംഗ് നിരോധനവുമായി ബന്ധപ്പെട്ട എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായതായി കൊല്ലം ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ രമേശ് ശശിധരൻ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
5: ഇമ്പോർട്ട് വള്ളങ്ങൾ ഉപരിതല മത്സ്യബന്ധനം മാത്രമേ നടത്താൻ പാടുള്ളൂ. അത്തരത്തിലുള്ള മത്സ്യബന്ധന രീതിയിൽ അവർ ഏർപ്പെടാനും പാടുള്ളൂ. ട്രോളിംഗ് ബോട്ടുകളെല്ലാം തന്നെ ഇന്ന് അർദ്ധരാത്രിയോടുകൂടി നീണ്ടകര പാലത്തിന്റെ കിഴക്ക് വശമായിട്ട് പിടിക്കാനുള്ള നിർദ്ദേശങ്ങളും അതിനുള്ള നടപടികളും എല്ലാം തന്നെ ജില്ലാ ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ നമ്മൾ പൂർത്തീകരിച്ചിരിക്കുകയാണ്. നീണ്ടകര പാലത്തിന്റെ തൂണുകൾക്ക് ചങ്ങല കെട്ടി അതിനുള്ള ക്രമീകരണങ്ങളും എല്ലാം തന്നെ നമ്മൾ ചെയ്തു കഴിഞ്ഞു. തുടർന്നുള്ള നിർദ്ദേശങ്ങൾ കൃത്യമായി മത്സ്യത്തൊഴിലാളികളെ അറിയിപ്പിക്കാനുള്ള നടപടികൾ വരും ദിവസങ്ങളിൽ.
3: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ മൂന്നാം തവണ അധികാരത്തിലെത്തിയിട്ട് ഇന്ന് 2 വർഷം പൂർത്തിയാകുന്നു. 2024 June 9 അദ്ദേഹം മൂന്നാം തവണയും രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. കഴിഞ്ഞ 12 വർഷങ്ങളിൽ നിരവധി സുപ്രധാന മാറ്റങ്ങൾക്ക് ഇന്ത്യയുടെ വിദേശനയം സാക്ഷ്യം വഹിച്ചതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ആദ്യ പ്രതികരണവുമായി ഗ്ലോബൽ സൌത്തിന്റെ ശബ്ദമായി ഇന്ത്യ നിലകൊണ്ടതായും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
6: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
3: ആലപ്പുഴയിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നവകേരള യാത്രയ്ക്കിടെ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് KSU നേതാക്കളെ മർദ്ദിച്ച സംഭവത്തിൽ പ്രതികളായ ഗൺമാനും സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം നൽകി. ഗൺമാൻ അനിൽകുമാർ, സുരക്ഷാ ഉദ്യോഗസ്ഥരായ S. സന്ദീപ്, വിപിൻ, അരുൺ, ഷൈജു എന്നിവർക്കാണ് മുൻകൂർ ജാമ്യം അനുവദിച്ചത്. 2023 സംഭവം അന്വേഷിക്കാൻ UDF സർക്കാർ അധികാരമേറ്റശേഷം പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിരുന്നു. പ്രതികൾക്കെതിരെ നരഹത്യാശ്രമം അടക്കമുള്ള ജാമ്യമില്ലാ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. രാഷ്ട്രീയ കാരണങ്ങളാൽ പരോൾ നൽകുകയോ നീട്ടിക്കൊണ്ടുപോകുകയോ ചെയ്യില്ലെന്നും തടവുകാരുടെ ന്യായമായ പരോളുകൾ നിഷേധിക്കില്ലെന്നും ജയിൽ ഓഫീസേഴ്സ് യോഗത്തിനുശേഷം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. തടവുകാരുടെ ന്യായമായ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരും. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. മലപ്പുറം, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. നാളെയും മറ്റന്നാളും മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കുറഞ്ഞ സമയം കൊണ്ട് വലിയ മഴയുണ്ടാകുന്ന പ്രവണതയാണ് സംസ്ഥാനത്ത് പ്രതീക്ഷിക്കുന്നത്. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കോഴിക്കോട് ജില്ലയിൽ ഇന്നുണ്ടായ ശക്തമായ മഴയിൽ നഗരപ്രദേശങ്ങളിലടക്കം താഴ്ന്ന ഭാഗങ്ങളിൽ വെള്ളക്കെട്ടുണ്ടായി. പുഴകളിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. ശക്തമായ മഴയിൽ കൊടിയത്തൂർ മുണ്ടമ്പൊയ്യിൽ ഒരു വീട് പൂർണ്ണമായി തകർന്നു. തോട്ടുമുക്കത്ത് വീടിന്റെ ചുറ്റുമതിൽ തകർന്നു വീണു. വടകര ടൌൺ ഉൾപ്പെടെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട്. മേപ്പയിൽ പാലത്തിന് സമീപം റോഡിൽ വെള്ളക്കെട്ട് നിലനിൽക്കുകയാണ്. സംസ്ഥാനത്ത് ശക്തമായ മഴയും കാറ്റും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വൈദ്യുതി ലൈനുകളിൽ മരങ്ങൾ കടപുഴകി വീഴാൻ സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് KCB. വൈദ്യുതി കമ്പികൾ പൊട്ടിക്കിടക്കുന്നതോ അസ്വാഭാവികമായി താഴ്ന്നുകിടക്കുന്നതോ ശ്രദ്ധയിൽപ്പെട്ടാൽ യാതൊരു കാരണവശാലും അവയുടെ സമീപത്തേക്ക് പോകരുത്. ഇത്തരം സാഹചര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ സമീപത്തെ KCB സെക്ഷൻ ഓഫീസിലോ 9496-01-01-01 എന്ന നമ്പറിലോ വിവരം അറിയിക്കണമെന്നും അധികൃതർ അറിയിച്ചു. ആറന്മുള വള്ളസദ്യക്കാലത്തിന് അടുത്ത മാസം 19 തുടക്കമാകും. ഉത്രട്ടാതി ജലോത്സവം August 30 അഷ്ടമിരോഹിണി വള്ളസദ്യ September 4 നടക്കും. ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ തയ്യാറാക്കിയ റിപ്പോർട്ട്.
7: ആറന്മുള പള്ളിയോട സേവാ സംഘത്തിന്റെ നേതൃത്വത്തിൽ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ അടുത്ത മാസം 19 മുതൽ ആരംഭിക്കുന്ന ചരിത്രപ്രസിദ്ധമായ വള്ളസദ്യ സെപ്റ്റംബർ 16 വരെയാണ് നടക്കുക. 550 വഴിപാട് വള്ളസദ്യകളാണ് ഇത്തവണ ലക്ഷ്യമിടുന്നത്. ഇതിൽ 380 സദ്യകൾ ഇതിനകം ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. KSRTC ബജറ്റ് ടൂറിസം വഴി ഈ വർഷം 56 ദിവസം പാഞ്ചജന്യം ഓഡിറ്റോറിയത്തിൽ വള്ളസദ്യ ഒരുക്കും. സ്പെഷ്യൽ പാസ് ഇല ഒന്നിന് 300 രൂപ പ്രകാരം പ്രത്യേക ഓഡിറ്റോറിയത്തിൽ ഭക്തർക്ക് സദ്യ ഒരുക്കും.
3: ലക്ഷദ്വീപിൽ നാളെ മുതൽ പുതിയ അധ്യയന വർഷത്തിന് തുടക്കമാകും. ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ മാർഗനിർദ്ദേശങ്ങൾക്കനുസൃതമായി വിദ്യാർത്ഥികളുടെ നൈപുണ്യ വികസനത്തിനും സാങ്കേതിക പുരോഗതിക്കും പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള മുന്നൊരുക്കങ്ങളാണ് സ്കൂളുകളിൽ പുരോഗമിക്കുന്നതെന്ന് ലക്ഷദ്വീപ് വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിലാണ് പുരസ്കാരം സമ്മാനിക്കുന്നത്. നടൻ മമ്മൂട്ടി ചടങ്ങിൽ പത്മഭൂഷൺ സ്വീകരിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പശ്ചിമേഷ്യൻ സ്ഥിതിഗതികൾ സംബന്ധിച്ച് കുവൈറ്റ് അമീറുമായി ടെലിഫോൺ സംഭാഷണം നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വയനാട്ടിൽ രണ്ട് വിദ്യാർത്ഥികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജാഗ്രത കർശനമാക്കി വൃത്തിയില്ലാത്ത സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്ന തട്ടുകടകൾ പൂട്ടുന്നതിന് നടപടി സ്വീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ആരോഗ്യമേഖലയിലെ വെല്ലുവിളികൾ പരിഹരിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച കായകൽപ്പം ജനസമ്പർക്ക പരിപാടിക്ക് കോഴിക്കോട് തുടക്കമായി. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നവകേരള യാത്രയ്ക്കിടെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മർദ്ദിച്ച സംഭവത്തിൽ ഗൺമാനും സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും മുൻകൂർ ജാമ്യം നൽകി ആലപ്പുഴ സെഷൻസ് കോടതി. സംസ്ഥാനത്ത് ഇന്ന് അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. ജൂലൈ 31 വരെ 52 ദിവസമാണ് നിരോധനം. വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരും. കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. കേരളം ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
8: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ഗോകുല പാലൻ പാടിയത്. ഈ ഗാനത്തിൻ്റെ രചന അഭയദേവ്, സംഗീതം SM സുബ്ബയ്യ നായിഡു, ചിത്രം സ്വാമി അയ്യപ്പൻ.

ഗോകുലപാലനും സംഘവും ശബരിമല അയ്യപ്പൻ എന്ന പടത്തിനു വേണ്ടി പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ഇനി വൈകലക്ഷ്മിയും സംഘവും പാടിയ ഗാനം ചിത്രം റാഹേൽ മകൻ കോര. ജോമോൻ എടത്തുവയുടെ വരികൾക്ക് ഡെന്നൻ വർഗീസിന്റെ സംഗീതം.

0: കർഷകപക്ഷത്തു നിന്നും കണ്ണൂർ ആകാശവാണിയുടെ ഹരിത ദർശനം.
1: സമർപ്പണം കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കിസാൻ വാണി തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് സ്വാഗതം. തെങ്ങിൻ തൈ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് പാലയാട് സ്റ്റേറ്റ് കോക്കനട്ട് നഴ്സറിയിലെ അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് അഗ്രികൾച്ചർ ശ്രീമതി കെ ടി രമ മറുപടി പറയും. ശ്രോതാക്കൾക്ക് ആകാശവാണിയുടെ 0479725600 എന്ന നമ്പറിലേക്ക് ഇപ്പോൾ വിളിക്കാം. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0479725600. നമസ്കാരം മേഡം.
3: നമസ്കാരം.
2: നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു തോട്ടവിളയാണ് തെങ്ങ് അല്ലേ? നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്, നമ്മുടെ ഭക്ഷണത്തിന്റെ ഒരു ഭാഗമാണ്, അതുപോലെ തന്നെ നാണ്യവിള ഒക്കെയാണ്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇതിലേക്ക് വരുമ്പോൾ, സാധാരണയായി മഴക്കാലത്താണ് പ്രധാനമായും തെങ്ങും തൈ നടുന്നതായിട്ട് നമുക്ക് കാണുന്നത് അല്ലേ? പക്ഷേ അതിനങ്ങനെ ഒരു പ്രത്യേക സീസൺ ഉണ്ടോ ഈ ഒരു തെങ്ങും തൈ നടുന്നതിന് വേണ്ടി?
3: തെങ്ങിൻ്റെ കാര്യം പറഞ്ഞാൽ, പിന്നെ വെള്ളക്കെട്ടില്ലാത്ത നല്ല നീർവാർച്ചയുള്ള മണ്ണാണെങ്കിൽ കാലവർഷാരംഭത്തോടെ തന്നെ നമുക്ക് തൈകൾ നടാം.
2: ഓക്കെ.
3: അതായത് മെയ് മാസം, നമ്മൾ വേനൽ മഴയൊക്കെ തുടങ്ങുന്ന സമയമുണ്ടാവല്ലോ, അങ്ങനെയുള്ള മെയ് മാസം. പിന്നെ മെയ്, ജൂൺ, ജൂലൈ മാസങ്ങളാണ് പൊതുവെ നല്ലതായിട്ട് നമ്മൾ പറയുന്നത്. അതിൽ ജലസേചന സൗകര്യമുള്ള സ്ഥലമാണെങ്കിൽ കാലവർഷത്തിന് ഒരു മാസം മുമ്പ് തന്നെ, അതായത് ഒരു ഏപ്രിൽ മാസത്തിൽ തന്നെ നമുക്ക് തൈകൾ നടാം. ഇങ്ങനെ ചെയ്താലുള്ളൊരു ഗുണം എന്താന്ന് വെച്ചാൽ, തുലാവർഷ ആരംഭത്തിന് മുമ്പ് തന്നെ തൈകൾ മണ്ണിൽ പിടിച്ചു കിട്ടും. പിന്നെ വർഷകാലത്ത് വെള്ളം കെട്ടി നിൽക്കാൻ സാധ്യതയുള്ള താഴ്ന്ന പ്രദേശങ്ങൾ ഉണ്ടാവല്ലോ, അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്ത് മഴക്കാലം കഴിഞ്ഞ് തൈകൾ പറിച്ചു നടുന്നതായിരിക്കും നല്ലത്. പിന്നെ ഈ മണൽ പ്രദേശങ്ങളിൽ നമ്മൾ തൈകൾ നടുന്നതിന് മുൻപ് കുഴിയിൽ തൊണ്ടൊക്കെ കുഴിച്ചിടുന്നത് തെങ്ങിന്റെ തൈകൾ പെട്ടെന്ന് വളരാൻ സഹായിക്കും. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, കനത്ത മഴയുള്ള സമയത്ത്, ഇപ്പൊ നമ്മൾ ഇന്നത്തെ ദിവസം ചുവന്ന ജാഗ്രത, ഓറഞ്ച്, മഞ്ഞ ജാഗ്രത അങ്ങനെയൊക്കെയുള്ള സമയത്ത്, ഭയങ്കര മഴ ഉണ്ടാവുന്ന ഒരു പ്രഡിക്ഷൻ ഉള്ള സമയത്തൊന്നും തെങ്ങിൻ തൈ നടുന്നത് അഭികാമ്യമല്ല. പിന്നെ തീരെ ആഴം കുറഞ്ഞ മണ്ണും തുടർച്ചയായി വെള്ളം കെട്ടി നിൽക്കുന്ന മണ്ണൊക്കെ തെങ്ങ് കൃഷിക്ക് യോജിച്ചതുമല്ല. അപ്പൊ അതൊക്കെ നോക്കിക്കണ്ടിട്ട് നമ്മുടെ ആ ഒരു പ്രാദേശികമായ ഒരിതും കൂടെ നോക്കിയിട്ട് വേണം തെങ്ങിൻ തൈ നടുന്ന പിന്നെ സമയം നമ്മൾ ക്രമീകരിക്കും.
2: ഓക്കെ. ഒന്ന് ജല ലഭ്യതയാണ് പ്രധാനം.
3: അതെ, ജലം തെങ്ങ് വളരെ റെസ്പോണ്ട് ചെയ്യുന്നൊരു ചെടിയാണ് ജലസേചനത്തിനോട്. പിന്നെ സൂര്യപ്രകാശം, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ മഴക്കാലത്ത് നമ്മൾ ആ പിന്നെ മഴ തുടങ്ങുന്ന സമയത്ത് തന്നെ തെങ്ങിൻ തൈ വെക്കുകയാണെങ്കിൽ അത് ആ ഒരു മഴക്കാലത്ത് അത് പിന്നെ വേരൊക്കെ നന്നായിട്ട് പിടിച്ചിട്ട് നമ്മൾ അതിൽ ശാസ്ത്രീയമായിട്ട് പറയുമ്പോൾ ഒരു 3 മാസം കഴിയുമ്പോഴാണ് ആദ്യത്തെ വളപ്രയോഗം പറയുന്നത്. അപ്പൊ ആ 3 മാസം കഴിയുമ്പോഴത്തേക്ക് വേരൊക്കെ നന്നായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത് വരും. അതുകൊണ്ടാണ്
2: അപ്പോ ഏറ്റവും അനുയോജ്യം ഈ ഒരു സമയം തന്നെയാണ് അല്ലേ? ഈ ഒരു മഴയോട്,
3: മഴക്കാലത്താണ് കൂടുതൽ. പിന്നെ മെയ് ജൂൺ ജൂലൈ മാസങ്ങളാണ് പൊതുവെ നമ്മൾ പറയുക. പക്ഷെ ഇപ്പോഴത്തെ നമ്മുടെ ഈ കാലാവസ്ഥ വ്യതിയാനമൊക്കെ വരുമ്പം ചില സമയത്ത് പെട്ടെന്ന് മഴ അങ്ങനെയൊക്കെ ഉള്ളത്, അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയിട്ട്.
2: അതായത് കണ്ടിന്യൂസ് ആയി ഇപ്പം അതിശക്തമായ മഴ അല്ലേ? അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ ഒരു പക്ഷേ തൈനെ ബാധിക്കും, ആരോഗ്യത്തൊക്കെ.
3: അല്ല, അങ്ങനെയല്ല, നമ്മൾ ആ നടുന്ന സമയം ഒന്ന് പെരുമഴയത്ത് വളരെ ശക്തി കൂടിയ മഴ ഒക്കെ ഉണ്ടാവുന്ന ദിവസങ്ങളിൽ പരമാവധി ഒഴിവാക്കിയിട്ട് അതിന്റെ ഒരു ഇത് കഴിഞ്ഞ ശേഷം നടുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്.
2: ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം അതുപോലെ തന്നെയാണ് ഇതിൽ നമുക്കറിയാം, ഈ തെങ്ങിൻ തൈയിൽ തന്നെ പല വിധത്തിലുള്ള തെങ്ങിൻ തൈകൾ ഇന്ന് നമുക്ക് ലഭ്യമാണ് അല്ലേ? അപ്പോൾ നമ്മുടെ നാട്ടിന്, അതായത് ഈ ഒരു കാലാവസ്ഥക്കൊക്കെ അനുയോജ്യമായ തെങ്ങിൻ തൈയുടെ ഇനങ്ങൾ, അതിനെ കുറിച്ചൊന്ന് പറയാമോ?
3: അപ്പൊ അതിനെപ്പറ്റി പ്രഭാത് നമ്മൾ പറയുമ്പം,

0: തെങ്ങിന്റെ സ്വഭാവ സവിശേഷതകൾക്കനുസരിച്ചിട്ട് പ്രധാനമായും രണ്ട് വിധത്തിലുള്ള തെങ്ങുകളാണ് നമ്മുടെ നാട്ടിൽ ഉള്ളത്. അപ്പൊ ഒന്ന് ഉയരം കൂടിയ നെടിയ ഇനങ്ങൾ അഥവാ ടോൾ വെറൈറ്റീസ് ഉണ്ട്, പിന്നെ ഉയരം കുറഞ്ഞ കുള്ളൻ അഥവാ ഡ്വാർഫ് ഇനങ്ങളുമാണ് ഉള്ളത്. അപ്പൊ അതിനെ കേന്ദ്രീകരിച്ചിട്ടാണ് നമ്മുടെ കേരളത്തിലെ ഇതൊക്കെ പ്രധാനമായിട്ടും നമ്മൾ തീരുമാനിക്കുന്നത് ഇനങ്ങൾ ഏതാണെന്നുള്ളത്. അപ്പൊ അതില് ഉയരം കൂടിയ നെടിയ ഇനങ്ങളുടെ സ്വഭാവ ഗുണങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ അവയ്ക്ക് സാധാരണ ഒരു 80-90 വർഷം വരെ അതിന് ആയുസ് ഉണ്ടാകും. അതുപോലെ നട്ടൊരു 6 വർഷമാകുമ്പം പുഷ്പിക്കാൻ തുടങ്ങും. ഒരു 7-8 വർഷം കൊണ്ട് ഉൽപാദനവും ആരംഭിക്കും.
1: ഓക്കെ, നമുക്ക് അതിലേക്ക് വരാം. ഒരു കോളുണ്ട്. ഹലോ.
2: ഹലോ, നമസ്കാരം.
1: ഹലോ, നമസ്കാരം. കിസാൻ വാണിയിലേക്ക് സ്വാഗതം. ആരാണ്? പേര് പറഞ്ഞു. പേര് പറഞ്ഞ്
2: അബ്ദുള്ള.
1: അബ്ദുള്ള, എന്താണ് സംശയം? എന്താണ് അബ്ദുള്ള
2: സംശയം? 7 തെങ്ങുണ്ട്. മറ്റല് ഇങ്ങനെ ഒടിഞ്ഞൊടിഞ്ഞ് പോവാ.
1: ഓക്കെ, പറയൂ.
2: ആ മറ്റല് ഒടിയുവ.
1: ആ
2: പിന്നെ അതിന്റെ മുകളിൽ കയറി ഞമ്മള് ഉപ്പും പൂയി വെണ്ണീരൊക്കെ ഇടലുണ്ട്. എന്നിട്ടും അത് മട്ടല് ഒരു കുത്ത് വീണ് അവിടെ നിന്ന് ഒടിഞ്ഞ് പോകുന്നുണ്ട്. കായ് കായ് കൊയ്ച്ചലിന്റെ അടുക്ക്. ഹലോ.
1: ആ കേൾക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. അപ്പോ നമ്മുടെ വിഷയം ഇന്ന് ശരിക്കും തെങ്ങിന്റെ നടുന്ന രീതിയെ കുറിച്ചാണ്. എന്നിരുന്നാലും ഇതിന്റെ ഒരു അഡ്വൈസ് നിങ്ങൾക്ക് കിട്ടും.
2: വെള്ളമുള്ള സ്ഥലമല്ല.
0: ഹലോ.
2: തെങ്ങിന്റെ സാധന
1: കേൾക്കുന്നുണ്ട്. ശരി.
0: ഹലോ, നിങ്ങൾ എന്താ വളം ചെയ്യാറ്? എന്താ തെങ്ങിന്?
2: തെങ്ങിന് കുമ്മായിട്ട് കൊടുക്കും, പിന്നെ പുണ്ണാക്ക്, എല്ലുപൊടി ഇതൊക്കെ ഇടും. പിന്നെ ചപ്പു, ചവറ ഇതൊക്കെ, വെണ്ണീര്, അടുക്കള വേസ്റ്റ് ഒക്കെ ഇടും.
0: രാസവളം?
2: രാസവളം ഇതുവരെ കൊടുത്തിട്ടില്ല.
0: എത്ര വർഷമായി തെങ്ങ്?
2: രണ്ട് തെങ്ങ് തേങ്ങ പറിക്കുന്നതാ.
0: അല്ല, എത്ര ഏകദേശം എത്ര വർഷം ഇതുവരെ ഒന്നും രാസവളം കൊടുത്തിട്ടേ ഇല്ല?
2: രാസവളം ഇതുവരെ കൊടുത്തിട്ടില്ല.
0: ഇല്ല. ഓക്കെ. അപ്പൊ തെങ്ങിനെ സംബന്ധിച്ചിടത്ത് ഞാനത് ഇന്നിപ്പം നമ്മുടെ വിഷയം തെങ്ങിൻ തൈ ആണെങ്കിലും ഒരു കർഷകർക്കൊരു ഉപയോഗപ്രദമാകുന്ന ഒരു ചോദ്യം കൂടെ ആയതുകൊണ്ട് ഞാനതൊന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പം തെങ്ങിന് നമ്മള് ശരിക്കും പറഞ്ഞാൽ തെങ്ങ് നമ്മളെ പോലെ ഒരു ദീർഘ ആയുസ്സുള്ള ഒരു ചെടിയാണ് അല്ലെ? മനുഷ്യനെ പോലെ തന്നെ ദീർഘായുസ്സുള്ള ചെടിയാണ്. അപ്പൊ അതിനെ നമുക്ക് പൂർണ്ണമായും ജൈവ കൃഷിയിൽ കൊണ്ടുപോകാൻ ഉള്ള പരിമിതികളുണ്ട്. പിന്നെ വേറൊന്ന്, തെങ്ങ് ഏറ്റവും കൂടുതൽ തെങ്ങിന് വേണ്ട ഒരു മൂലകം എന്ന് പറയുന്നത് പൊട്ടാഷാണ്. പൊട്ടാഷ്യം ഉണ്ട്, പൊട്ടാസ്യം, പൊട്ടാസ്യവും അതുപോലെ തന്നെ ക്ലോറിനുമാണ് തെങ്ങിന് ഏറ്റവും കൂടുതൽ വേണ്ട മൂലകം. അപ്പൊ അതില് നമുക്കിപ്പം മാർക്കറ്റിൽ നമ്മൾ കിട്ടുന്ന പൊട്ടാഷ് എന്ന് പറയുന്നത്, മ്യൂറിയേറ്റ് ഓഫ് പൊട്ടാഷ് എന്ന് പറയുന്നത് പൊട്ടാസ്യം ക്ലോറൈഡാണ്. അപ്പൊ ആ ഒരു രണ്ട് മൂലകങ്ങളും നിങ്ങൾ കൊടുക്കുന്നേ ഇല്ല. അപ്പൊ ആ പൊട്ടാസ്യം എന്ന് പറയുന്ന മൂലകത്തിന്റെ ഒരു പ്രധാന ധർമ്മം എന്ന് പറയുന്നത് അത് കായ്കളും പൂക്കളും ഉണ്ടാകുന്നതിനും രോഗപ്രതിരോധ ശേഷിയും ഒക്കെയാണ് അതിന്റെ ഒരു ഇത്. അപ്പൊ ആ ഒരു രീതിയിൽ അത് വളരെ അത്യന്താപേക്ഷിതമാണ്. തെങ്ങിന്റെ ഏതൊരു പാർട്ട് എടുത്താലും അതിനകത്ത് ക്ഷാരാംശം കൂടുതലുമാണ്. അപ്പൊ അതുകൊണ്ട് തെങ്ങിന് കൊടുത്തേ പറ്റൂ. അപ്പൊ ആ പൊട്ടാഷ് ഇല്ലാത്തതിന്റെ ഒരു ഡെഫിഷ്യൻസി ആണ് ആ കാണിക്കുന്ന പോലെ ഇതൊക്കെ ഒടിഞ്ഞു പോകുന്നതും അതൊക്കെ വരുന്നത്. അപ്പൊ അത് ഇനി തൊട്ട് ചെയ്യുമ്പം അങ്ങനെ ഒരു പിന്നെ 1 കിലോ എങ്കിലും പൊട്ടാഷ് എല്ലാ വർഷവും. അല്ല, പൊട്ടാസ്യം ക്ലോറൈഡ് ആണ് പിന്നെ മ്യൂറേറ്റ് ഓഫ് പൊട്ടാഷ് എന്ന് പറഞ്ഞിട്ട് വാങ്ങുന്നത്. പൊട്ടാഷ് മ്യൂറേറ്റ് ഓഫ് പൊട്ടാഷ് എന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചാൽ മതി. അപ്പൊ അതിൽ രണ്ട് മൂലകം ഉണ്ട്. ആ അപ്പൊ ആ രണ്ടെണ്ണം അപ്പൊ അതിനാവശ്യത്തിന് കിട്ടും. ബാക്കി നൈട്രജൻ ഫോസ്ഫറസ് വളങ്ങളൊക്കെ നമുക്ക് ജൈവവളത്തിൽ നിന്നൊക്കെ കിട്ടിക്കോളും. അപ്പൊ അതത്ര എമർജൻസി ഇല്ല. 1 കിലോ എങ്കിലും മിനിമം ഇടണം. വെച്ചാൽ 1 കിലോ തടം തുറന്നുടനെ 1 കിലോ കുമ്മായി ഇട്ടിട്ട് പിന്നെ ഒരു 14 ദിവസം കഴിഞ്ഞിട്ട് 1 കിലോ പൊട്ടാഷ് മിനിമം ഇടുക. അതിനേക്കാളും കൂടുതൽ മണ്ണ് പരിശോധിച്ച് നോക്കിയിട്ട് കൂടുതൽ എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. അത് അതിന്റെ കൂടെ 25-50 കിലോ ജൈവ വളങ്ങളും കൂടെ ചേർക്കണം കേട്ടോ.
1: മറ്റു സംശയമുണ്ടോ?
2: രണ്ട് തെങ്ങിൽ തേങ്ങ പറിക്കുന്നുണ്ട്, ബാക്കിയെല്ലാം ചെറുതാണ്. അപ്പൊ അത് കൊല വന്നിട്ട് കൊലപ്പാട്
0: അതൊക്കെ പൊട്ടാഷിന്റെ പിന്നെ ഒരു മൂലകം കുറഞ്ഞത് കൊണ്ട് കാണിക്കുന്ന ലക്ഷണങ്ങളാണ്. അപ്പൊ നിങ്ങൾ ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കിയിട്ട് നമ്മൾ പച്ചക്കറിക്കൊക്കെ വളം ഇട്ട പോലെ ഇന്ന് ചെയ്താൽ നാളത്തേക്ക് റിസൾട്ട് കിട്ടില്ല. ഒരു 1.5 വർഷം കഴിയും എന്തായാലും ഇതിന്റെയൊക്കെ റിസൾട്ട് കിട്ടാൻ. അങ്ങനെ ചെയ്ത് നോക്കിയിട്ട് ഒന്ന് പരിശോധിക്കാം കേട്ടോ.
1: ഇല്ല, അത് നമുക്ക് മറ്റൊരു അവസരത്തിലാവാം. ഓക്കെ, ഏതായാലും വിളിച്ചതിൽ സന്തോഷം.
0: ഓക്കെ, താങ്ക് യു.
1: ശരി. മാഡം നമ്മൾ പറഞ്ഞു വന്നത്
0: ഞാൻ പറഞ്ഞു വന്നത് വ്യത്യസ്ത ഇനങ്ങളിലാണ്. അപ്പൊ അതില് പിന്നെ നമ്മൾ നേടിയ ഇനങ്ങളെ പറ്റിയാണ് പറഞ്ഞു വന്നത്. അതൊരു 6 വർഷമാകുമ്പോൾ പുഷ്പിക്കാൻ തുടങ്ങും, 7-8 വർഷം

0: കൊണ്ട് ഉൽപ്പാദനം ആരംഭിക്കും. പിന്നെ പരമാവധി ഉയരം അതിന് ഒരു 25 മീറ്ററൊക്കെ, വെച്ചാൽ നമ്മൾ നാട്ടിൽ കാണുന്ന സാധാ തെങ്ങുകളുണ്ടല്ലോ, പീറ്റത്തെങ്ങ്, 25 മീറ്ററുള്ള ഹൈറ്റിൽ പോകും. പിന്നെ ഇവയിൽ പ്രധാനമായിട്ടും ക്രോസ് പോളിനേഷൻ അഥവാ പരപരാഗണമാണ് കണ്ടുവരുന്നത്. അതുകൊണ്ട് ഈ ഒരു തെങ്ങിലെ തേങ്ങകൾ നട്ടുണ്ടാകുന്ന സന്തതികൾക്ക് വ്യത്യസ്ത സ്വഭാവം ആണ് അതിൽ കാണാൻ പറ്റുക. അങ്ങനെയുള്ളതുണ്ട്, ഈ ക്രോസ് പോളിനേഷനിലെ പരാഗണത്തിൽ നടക്കുന്നുണ്ട്. അപ്പോൾ വലിയ തെങ്ങിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. പിന്നെ ഇവയുടെ കൊപ്രയ്ക്ക് നല്ല ഗുണമേന്മ ഉണ്ടാകും. പിന്നെ പൊതുവെ രോഗപ്രതിരോധ ശേഷി അതൊക്കെ കുറച്ചുകൂടി കൂടുതലായിരിക്കും. നമ്മുടെ നാട്ടിലിപ്പം ഇവിടെയാണെങ്കിൽ നമ്മൾ WCT എന്നൊക്കെ പറയുന്ന വെസ്കോസ്ട്രോൾ ഉണ്ടല്ലോ, അത് നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് വളരെ അനുയോജ്യമാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ ഈ ഒരു രോഗപ്രതിരോധ ശേഷിയൊക്കെ നമ്മൾ നമ്മുടെ ഒരു അനുഭവത്തിൽ നിന്നും കർഷകരുടെ ഒരു ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് കുറച്ച് നന്നായിട്ട് തന്നെ അതിന് പ്രതിരോധ ശേഷിയൊക്കെ ഉണ്ടെന്നുള്ളതാണ്. പിന്നെ ഒരു ശരാശരി ഉൽപ്പാദനം എന്നൊക്കെ പറയുന്നത് ഒരു 70 to 100 തേങ്ങകളാണ് ഒരു വർഷം ഒരു തെങ്ങിൽ നിന്ന് അതിൽ ഉണ്ടാവാൻ സാധ്യത ആയിട്ടുള്ള നെടിയ ഇനങ്ങൾക്ക്. ഇനി പിന്നെയുള്ളത് കുറിയ ഇനങ്ങളാണ് അഥവാ കുള്ളൻ ഇനങ്ങൾ.
1: കുള്ളൻ ഇനങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കോൾ ഉണ്ട്. ഹലോ, ഹലോ,
2: ഹലോ,
1: നമസ്കാരം, കിസാൻ വാണിയിലേക്ക് സ്വാഗതം. ആരാണ്, പേര് പറ? ഹലോ, പേര് പറയൂ.
2: ദേവരാജൻ.
1: എവിടുന്നാണ്?
2: മാഹി.
1: ഓക്കെ ഓക്കെ, ശരി, ചോദിക്കൂ.
2: സാർ, എന്താന്ന് പറഞ്ഞാലേ, ഈ നമ്മള് തെങ്ങ് നടുന്ന സമയത്തു അതുപോലെ സാധാരണ തെങ്ങിനും ഈ കുമ്മായമിടണമെന്ന് പറയുന്നുണ്ട്. ഈ കുമ്മായം ഇട്ട് കഴിഞ്ഞാല് ഈ ഇതുണ്ടല്ലോ, മണ്ണിരകളും മറ്റും നശിക്കൂല്ലേ? അതുകൊണ്ട് ഞാനിപ്പോ മുട്ടത്തോടാണ് ഇടുന്നത്, അത് മതിയാവുക.
0: മുട്ടത്തോടെന്ന് പറയുന്നത് നമുക്ക് ശാസ്ത്രീയമായിട്ട് അതിനകത്തുള്ള കണ്ടന്റ് എത്ര, അതിന്റെ നമ്മൾ ഈ കുമ്മായം ഇടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ മണ്ണ് പൊതുവെ അമ്ലരസമുള്ള മണ്ണാണ്. അപ്പൊ ആ അമ്ലത്വം മാറ്റാൻ വേണ്ടിയിട്ടാണ് കുമ്മായ വസ്തുക്കൾ ചേർക്കുന്നത്. അപ്പൊ അത് നമ്മുടെ സാധാരണ, അപ്പൊ കുമ്മായം ചേർക്കുന്ന സമയത്ത് പിന്നെ 1 kg കുമ്മായൊക്കെയാണ് നമ്മൾ സാധാരണ ഒരു തെങ്ങിന് പറയുന്നത്. അപ്പൊ ആ കുമ്മായം ഒന്ന് ഇട്ട് കൊടുത്ത് മണ്ണുമായിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മണ്ണിര അത്ര മേൽഭാഗത്തുള്ള കുറച്ചല്ലേ ബുദ്ധിമുട്ടുള്ളൂ, അതങ്ങനെ അത്രയ്ക്കൊരു പ്രശ്നം എനിക്ക് തോന്നില്ല. പക്ഷെ നമ്മൾ ജൈവവളമൊക്കെ ചേർക്കുമല്ലോ, അപ്പൊ പിന്നെ മണ്ണിനെ തിരിച്ച് ആ ഒരു ജൈവാംശത്തിലേക്ക് കൊണ്ടുവരുമല്ലോ.
2: അപ്പോ ജൈവവളം നല്ലോണം ചേർക്കുന്നുണ്ട്
0: അല്ല, അതൊക്കെ ആണെങ്കിലും നമ്മൾ ഇപ്പൊ ഒരു ചെടിയെ സംബന്ധിച്ചിടത്തോളം അല്ല, ഞാൻ പറഞ്ഞോട്ടെ. പിന്നെ നമ്മുടെ കണ്ണൂർ ജില്ലയിൽ അല്ലെങ്കിൽ ഇപ്പൊ എല്ലാ ഇപ്പൊ മാഹിയിലാണല്ലേ സ്ഥലം, ഇപ്പൊ കേരളത്തിലും മാഹിയിലായാലും പൊതുവെ എല്ലായിടത്തും പിന്നെ അമ്ലത്വമുള്ള മണ്ണാണുള്ളത്. അപ്പൊ ആദ്യം ആ അങ്ങനെയുള്ള ഒരു മണ്ണില് നമ്മൾ എന്ത് വളം ഇടിച്ചു കൊടുത്താലും ആ ചെടിക്ക് അത് വലിച്ചെടുക്കാൻ പറ്റില്ല. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ആ അമ്ലത്വം മാറ്റാൻ വേണ്ടിയിട്ടാണ് കുമ്മായ വസ്തുക്കൾ ചേർക്കുന്നത്. അപ്പൊ ആ കുമ്മായം അങ്ങനെ ആ മണ്ണിന്റെ ഇത് ന്യൂട്രലാക്കിയാൽ മാത്രം, pH ന്യൂട്രലാക്കിയാൽ മാത്രമേ നമുക്ക് കൊടുക്കുന്ന വള ചെടിക്ക് കിട്ടും എന്നുള്ളത് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. മുട്ടത്തോടെന്ന് പറഞ്ഞാൽ അതിൽ എത്ര ന്യൂട്രലൈസിങ് വാല്യൂ ഉണ്ടെന്നുള്ളത് നോക്കിയാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഇപ്പൊ ഞാൻ പറഞ്ഞ വെച്ചാല് സാധാരണ നമ്മൾ കുമ്മായി ഇടുന്നതും ഡോളമൈറ്റ് ഇടുമ്പോഴും 1 kg കുമ്മായി ഇടുന്നെടുത്ത് ശരിക്കും 1.5 kg ഡോളമൈറ്റ് ആണെങ്കിൽ 1.5 kg ഇടണം, അങ്ങനെയുണ്ട് ഓരോന്നിനും ഒരു അളവുണ്ട്. അപ്പൊ ഈ മുട്ടത്തോടിന്റെ ന്യൂട്രലൈസിങ് വാല്യൂ നോക്കി അങ്ങനെ അറിഞ്ഞെങ്കിൽ മാത്രമേ എനിക്ക് അങ്ങനെ പറയാൻ പറ്റൂ. പക്ഷെ ഒരുപാട് മുട്ടത്തോട് വേണ്ടി വരില്ലേ ഇങ്ങനെ അത്രയും?
2: മുട്ടത്തോട് കിട്ടുന്നുണ്ട്, മുട്ടത്തോട് ബേക്കറി നല്ല കിട്ടുമല്ലോ.
0: അങ്ങനെയാണെങ്കിൽ അതൊരു നമുക്ക് പഠന വിഷയമാക്കേണ്ടതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അങ്ങനെ കുമ്മായം നമ്മൾ അമ്ലത്വം പ്രധാനമാണ്, അമ്ലത്വം മാറാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ഈ മെനക്കെടുന്നതിനെ കൊണ്ട് കാര്യമില്ല.
1: ഓക്കെ, ശരി, വിളിച്ചതിൽ സന്തോഷം. നമ്മുടെ കുള്ളൻ ഇനങ്ങളെ കുറിച്ചാണ് പറഞ്ഞു വന്നത്.
0: കുള്ളൻ ഇനങ്ങളുടെ സ്വഭാവം നോക്കിയാൽ എന്താണെന്ന് വെച്ചാല് അവയ്ക്ക് ആയുസ് പരമാവധി ഒരു 40 വർഷമൊക്കെയാണ്. പിന്നെ നട്ട് 3rd വർഷത്തില് അവ പുഷ്പിക്കാൻ തുടങ്ങും. 4 വർഷം കൊണ്ട് ഉൽപ്പാദനം ഏകദേശം ആരംഭിക്കും. പിന്നെ അതിന്റെ ഒരു പരമാവധി ഉയരം, മറ്റേത് നമ്മൾ 25 മീറ്റർ എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ ഒരു 15 മീറ്ററൊക്കെയാണ് സാധാരണ കുള്ളൻ ഇനങ്ങളുടെ ഉയരം കാണുന്നത്. പിന്നെ കുള്ളനിലുള്ള ഒരു പ്രധാന വ്യത്യാസം എന്ന് വെച്ചാൽ ഇതിൽ സ്വപരാഗണമാണ് നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് വെച്ചാല് സന്തതികൾക്കൊക്കെ ഒരു ഐക്യരൂപം ഉണ്ടായിരിക്കും. അതായത് ഒരു തെങ്ങിന്റെ തേങ്ങകൾ നട്ടുണ്ടാകുന്ന തെങ്ങ് തൈകൾക്കെല്ലാം ഒരേ സ്വഭാവം ആയിരിക്കും. പിന്നെ ഇവിടെ കൊപ്രയ്ക്ക് പൊതുവെ ഗുണമേന്മ കുറവായിരിക്കും. പിന്നെ കരിക്ക് ആവശ്യത്തിനാണ് നമുക്ക് പ്രധാനമായിട്ടും നല്ല മധുരം ഉണ്ടാവും അതിന്റെ ഇതിന് കരിക്ക് വെള്ളത്തിന്. പിന്നെ പൊതുവെ കീടബാധയൊക്കെ കൂടുതലായിട്ടാണ് കണ്ടുവരുന്നത് കുള്ളൻ ഇനങ്ങളിൽ, ചെയ് സ്വീറ്റ്നെസ് ഉള്ളത് കൊണ്ട്. പിന്നെ ശരീര പിന്നെ ശരാശരി ഉൽപ്പാദനവും കുഴപ്പമില്ല, 80 to 130 തേങ്ങ വരെയൊക്കെ ഒരു വർഷം ലഭ്യമാകാറുണ്ട്. പിന്നെ ഈ ഇതിന് രണ്ടിനും കൂടാതെ നമുക്ക് ഇതിൽ രണ്ടിലുള്ള അനുയോജ്യമായ കേരളത്തിലെ ലഭ്യമായ ഇനങ്ങളെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ വെസ്കോസ്ട്രോള്, പിന്നെ ടോൾ

0: ഇനത്തിൽ ആദ്യം നെടിയ ഇനങ്ങളെ പറ്റി പറയാം. വെസ്റ്റ് കോസ്റ്റ് ഓൾ ഉണ്ട്, പിന്നെ നമ്മൾ സി പി സി ആർ ഐയിൽ ഒരുപാട് വെറൈറ്റികൾ പിന്നെ നെടിയ ഇനങ്ങളെ വികസിപ്പിച്ചെടുത്തതുണ്ട്. അപ്പോൾ അതിൽ ലക്ഷദ്വീപ് ഓർഡിനറി അഥവാ ചന്ദ്രകൽപ്പ, ഫിലിപ്പൈൻസ് ഓർഡിനറി, കേരചന്ദ്ര, പിന്നെ അൻഡമാൻ ഓർഡിനറി, കൽപ്പതേനു, കൽപ്പതരു, കേര കേരളം, കൽപ്പഹരിത, അങ്ങനെ കുറെ കൽപ്പ എന്ന് പറഞ്ഞ പേരുള്ള തന്നെ
1: കുറെ
0: ഉണ്ട്. സി പി സി ആർ ഐയിൽ അതിൻ്റെതായി റിസർച്ച് നടത്തിയിട്ടുണ്ട്. പക്ഷെ ഇതെല്ലാം മാർക്കറ്റിൽ അവൈലബിൾ ആണോന്ന് ചോദിച്ചാൽ എല്ലാം ഇല്ലെന്നാണ് ഇപ്പൊ എനിക്ക് തോന്നുന്നത്. അവിടെ ബുക്കിംഗ് ചെയ്തിട്ട് അങ്ങനെയൊക്കെയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. പിന്നെ നമ്മുടെ കാർഷിക സർവകലാശാലയും കേരസാഗര, കേരസുലഭ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ നെടിയ ഇനങ്ങള് ഇറക്കിയിട്ടുണ്ട്. പിന്നെ കുറിയ ഇനങ്ങളാണെങ്കിൽ ചാവക്കാട് ഡ്വാർഫ് ഓറഞ്ച് ആണ് കൂടുതലായിട്ടും നമ്മുടെ നാട്ടിൽ പിന്നെ കണ്ടുവരുന്നത്. പിന്നെ അത് ഇളനീരിനും നല്ലതാണ്, നമ്മുടെ അലങ്കാര ഇതായിട്ട് ഗേറ്റിനീര് വശവും വയ്ക്കാൻ അങ്ങനത്തേനൊക്കെ ചാവക്കാട് ഡ്വാർഫ് ഓറഞ്ച് ഇനം നല്ലതാണ്.
1: ഓക്കെ, നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ ഹലോ ഹലോ ഹലോ
2: ഹലോ
1: കേൾക്കുന്നില്ലേ?
2: ഹലോ,
1: ആ കിസാൻ വാണിയിലേക്ക് സ്വാഗതം. ആരാണ്?
2: ഞാൻ ജയചന്ദ്രൻ കുറുവക്ക് വിളിക്കുന്ന.
1: ആ എന്താണ് സംശയം? എന്താണ്?
2: എനിക്കൊരു മൂന്ന് തെങ്ങ് തൈ നടാനുണ്ടായിരുന്നു സാർ. അപ്പൊ അതിന് എത്ര അടുത്ത് എന്തെല്ലാം ചെയ്യണ്ടേ, അടിയിൽ എന്തെല്ലാം ഇടണ്ടേ?
1: കറക്റ്റ്, അത് തന്നെയാണ് നമ്മുടെ വിഷയം ഇന്നത്തെ.
0: അത് പിന്നെ ഓരോ സ്ഥലത്തിനനുസരിച്ചിട്ടുള്ള വ്യത്യാസം വരുന്നുണ്ട്. നിങ്ങളുടെ സ്ഥലം എങ്ങനെയുള്ളതാണ്? ചെങ്കൽ പ്രദേശമാണോ മണൽ പ്രദേശമാണോ?
2: കരപ്പറമ്പാണ്.
0: കരപ്പറമ്പാണോ? ഹലോ,
2: എത്ര ആഴത്തിൽ കുഴിക്കണോ?
0: കരപ്പറമ്പാണെങ്കിൽ ഒരു ഒന്നേകാൽ മീറ്റർ ആഴത്തിൽ കുഴി എടുക്കേണ്ടി വരും. ഒന്നേകാൽ മീറ്റർ ആഴം, ഒന്നേകാൽ വീതി, ഏകദേശം ഒന്നേകാൽ പിന്നെ നീളം, അങ്ങനെയുള്ളൊരു കുഴി എടുത്തിട്ട് ആ കുഴിയിലുള്ള ആദ്യം എടുക്കുന്ന മേൽമണ്ണുണ്ടല്ലോ, അത് ആദ്യം മാറ്റി വെക്കണം. എന്നിട്ട് ആ മേൽമണ്ണിൽ വേണം നമ്മൾ പിന്നെ ഉണങ്ങിയ ചാണപ്പൊടിയും വെണ്ണീരും എല്ലാം ചേർത്ത് മിക്സ് വേപ്പും വെണ്ണാക്കി ഇടാൻ പറ്റുമെങ്കിൽ അത് എല്ലാം കൂടെ മിക്സ് ആക്കിയിട്ട് ആ കുഴിയിലേക്ക് തിരിച്ചൊരു ഒരു 60 സെന്റിമീറ്ററോളം ഹൈറ്റിൽ ആ കുഴി പകുതിയോളം അതിട്ട് നികത്തണം ആ മേൽമണ്ണ്. എന്നിട്ട് അതിൽ ആ കുമ്മായം ഇട്ട് വെക്കണം. അത് നടുന്ന സമയത്തല്ല, ഒരു രണ്ടാഴ്ച മുമ്പ് നട്ട് വെച്ചാൽ നല്ലത്. അത് മിക്സ് ആക്കിയ ശേഷം അതിൻ്റെ അകത്ത് നടുവിൽ
2: വേണം.
0: മഴ പെയ്താലൊന്നും കുഴപ്പമൊന്നുമില്ല. അല്ല, കുമ്മായം നമ്മൾ ഇടുന്നത് മണ്ണുമായിട്ട് മിക്സ് ആയിട്ട് ആ ഒരു പിന്നെ അമ്ലത്വം പോകാനുള്ളൊരു ഇതിനാണ്. അപ്പൊ അത് മഴ പെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. പിന്നെ നല്ല അടിഭാഗം നല്ല കട്ടിയുള്ള പാറ പോലത്തെ സ്ഥലമൊക്കെ ആണെങ്കിൽ നമുക്ക് അങ്ങനെയല്ല, ആ അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ ഒരു 6 മാസം മുമ്പേ ശരിക്കും കുഴിയെടുത്ത് ഒരു 2 കിലോ കല്ലുപ്പൊക്കെ ഇട്ട് വെച്ചാൽ നല്ലത്.
1: ഓക്കെ, ഏതായാലും വിളിച്ചൊരു സന്തോഷം. ഓക്കെ, നമ്മുടെ ഇതിന്റെ ഇനങ്ങളെ കുറിച്ച്
0: വളരെ വിശദമായിട്ട് മറ്റേ എന്താ പറയാ ഡ്വാർഫിനെ പറ്റി പറഞ്ഞു വന്നതേ ഉള്ളൂ. അതിൽ ചാവക്കാട് ഡ്വാർഫ് ഓറഞ്ച്, മലയൻ യെല്ലോ ഡ്വാർഫ് എന്ന് പറയുന്ന വെറൈറ്റി, പിന്നെ ചാവക്കാട് ഗ്രീൻ ഡ്വാർഫ്, ഇതൊക്കെ നമ്മളെ ചെന്തെങ്ങ് പച്ചത്തെങ്ങ് ഒക്കെ നമുക്കറിയാലോ അങ്ങനെയുള്ളത്. അതൊക്കെ മിക്കവാറും ഇളനീർ ടൈപ്പിനും പിന്നെ ഈ സങ്കര ഇനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഗംഗാ ബോണ്ടം അങ്ങനെയൊക്കെ. പിന്നെ ഈ സി പി സി ആറിൽ തന്നെ കൽപ്പരക്ഷ, കൽപ്പശ്രീ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ വെറൈറ്റീസ് ഉണ്ട്. കേയുവിന്റെ കേരമധുരം, ഇതൊക്കെ ഡ്വാർഫ് കുള്ളൻ ഇനങ്ങൾക്കാണ്.
1: ഓക്കെ, അതുപോലെ തന്നെ ഒരു സംശയം, ഈ നമ്മുടെ വീട്ടിലെ തെങ്ങിൻ്റെ തേങ്ങ ഉപയോഗിച്ചിട്ട് നമുക്ക് തെങ്ങിൻ തൈ ഉണ്ടാക്കാമോ? അല്ലെ, നമ്മൾ സ്ഥിരം ഇങ്ങനെ നഴ്സറിന്നോ അല്ലെ കൃഷിഭവനൊക്കെ വാങ്ങിയിട്ട് തന്നെ ഉപയോഗിക്കണോ?
0: അങ്ങനെ ഇല്ല. നമുക്ക് തെങ്ങിന് വെച്ചാല് തെങ്ങൊരു ദീർഘകാല വിളയായതുകൊണ്ട് ഗുണമേന്മയുള്ള വിത്ത് തേങ്ങ തന്നെ നടീൽ വസ്തുവായിട്ട് തിരഞ്ഞെടുക്കണം എന്നുള്ളതാണ് അവിടുത്തെ ഒരു പ്രധാന കാര്യം. അപ്പൊ അതിന് ആദ്യം നല്ല സ്വഭാവ സവിശേഷതയുള്ള ഒരു മാതൃവൃക്ഷം അല്ലെങ്കിൽ അമ്മത്തെങ്ങ് നമ്മൾ തിരഞ്ഞെടുക്കണം. അപ്പൊ അതിന് ചില ക്വാളിറ്റീസ് ഉണ്ട്. അത് നമ്മുടെ വീട്ടിലെ തെങ്ങിന് ആ ക്വാളിറ്റീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തിരഞ്ഞെടുക്കുന്നതിൽ തെറ്റില്ല. അപ്പൊ അതെന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ഒന്ന് പറയാം. ഒന്ന്, ഉൽപാദനത്തിലൊരു സ്ഥിരത ഉണ്ടാവണം, എപ്പോഴും സ്ഥിരമായിട്ട് പിന്നെ ഒരേപോലെയുള്ള ഉൽപാദനം ആയിരിക്കണം. പിന്നെ ഒരു 20 വർഷത്തിൽ മേലെ പ്രായമുള്ള ഒരു തെങ്ങായിരിക്കണം. പിന്നെ പ്രതിവർഷം ഒരു 80 തേങ്ങയിൽ കുറയാതെ കായ്ക്കുന്നതായിരിക്കണം. പിന്നെ സദാസമയത്തും കുറഞ്ഞതൊരു 12 ഓല പിന്നെ കുലകളെങ്കിലും നമുക്ക് ആ തെങ്ങിൽ നോക്കുമ്പം പല പ്രായത്തിലുള്ള 12 ഓരോ മാസത്തിലും കുലയുണ്ടായി എന്നുള്ളതാണ് അതിൻ്റെ ഒരു ലക്ഷണം. പിന്നെ രോഗ കീടബാധ ഉള്ളതായിരിക്കരുത്. പിന്നെ നല്ല ആരോഗ്യമുള്ള ഓലകൾ ഒരു 30 എണ്ണമെങ്കിലും ഉണ്ടാവണം. അങ്ങനെയൊക്കെയുള്ള കുറെ ഗുണ ഇതുണ്ട്. പിന്നെ പൊതിച്ച തേങ്ങയിൽ 1/2 കിലോ എങ്കിലും ഒരു തേങ്ങ നമ്മൾ അതിൻ്റെ അത് പൊതിച്ച് നോക്കിയാൽ ഒരു 500 ഗ്രാം എങ്കിലും അതിന് വെയിറ്റ് വേണം. പിന്നെ അതിൻ്റെ ഒരു കൊപ്ര ശരാശരി ഒരു 150 ഗ്രാം എങ്കിലും ഉണ്ടാവണം, അങ്ങനെയൊക്കെയുള്ള കുറെ
1: സവിശേഷതകൾ നോക്കിയിട്ട് വേണം തിരഞ്ഞെടുക്കാൻ.
0: പിന്നെ
1: ഓക്കെ, നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ ഹലോ ഹലോ ഹലോ ഹലോ, കേൾക്കുന്നില്ലേ? ഹലോ
3: ഹലോ,
1: ആ നമസ്കാരം, കിസാൻ വാണിയിലേക്ക് സ്വാഗതം. ആരാണ്? ഹലോ, പറയൂ, കേൾക്കുന്നുണ്ട്, പറയൂ. ആരാണ്, പേര് പറയൂ. റേഡിയോ അടുത്തുണ്ടോ? റേഡിയോ അടുത്താണോ നിൽക്കുന്നത്?
3: ഹലോ
1: ഹലോ, റേഡിയോയുടെ അടുത്താണോ നിൽക്കുന്നേ? ഒന്ന് അല്പം മാറി നിൽക്കുക, അല്പം മാറി നിൽക്കുക. ഹലോ ഹലോ ഹലോ ഹലോ, ഇല്ല, കോള് കട്ടായി തോന്നുന്നു.
0: അപ്പം നമ്മൾ ഈ മാതൃവൃക്ഷത്തിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ അതിൽ ചില വേറൊരു കാര്യം, നമ്മൾ സ്ഥിരമായിട്ട് പിന്നെ പേട് കായ്ക്കുന്നതോ അല്ലെങ്കിൽ അധികമായി മച്ചിങ്ങ കൊഴിയുക, പിന്നെ ഒന്നരാടം വർഷങ്ങളിൽ മാത്രം നല്ല വിളവ് ലഭിക്കുക, അനുകൂല സാഹചര്യത്തിൽ വളരുന്ന തെങ്ങ്, അതായത് ചില ഒരു തൊഴുത്തിന് സമീപമോ അല്ലെങ്കിൽ ഒരു കിണറിന് സമീപം അങ്ങനെയൊക്കെയുള്ള തെങ്ങ്, ഇവയൊക്കെ അമ്മത്തെങ്ങ് ആകാൻ അനുയോജ്യമല്ല. അപ്പം നമ്മുടെ വീട്ടിലെ തെങ്ങ് സങ്കര ഇനമാണെങ്കിൽ നമ്മൾ സാധാരണ അതിൽ നിന്നുള്ള വിത്ത് തെങ്ങുകൾ എടുക്കാറില്ല. പിന്നെ ഈ പറഞ്ഞ അമ്മത്തെങ്ങിൻ്റെ എല്ലാ ക്വാളിറ്റിയും നമ്മുടെ തെങ്ങിനുണ്ടെങ്കിൽ നമുക്ക് തൈകൾ ഉണ്ടാക്കാം. പക്ഷെ തേങ്ങ പറിച്ചിടുമ്പം കയറ് കെട്ടി താഴ്ത്തി വേണം ആ കൊല പറിച്ച് താഴേക്ക് ഇടാനും, അതുപോലെ തന്നെ അതിൽ വെള്ളം വറ്റിപ്പോകാതെ അത് സൂക്ഷിക്കാനൊക്കെ ശ്രദ്ധിക്കണം. ഏകദേശം ഒരു ജനുവരി തൊട്ട് മെയ് മാസം ഉള്ള സമയത്താണ് വിത്ത് തേങ്ങ സെലക്ട് ചെയ്ത് സംഭരിക്കുന്നത്. അതുപോലെ അതൊരു പിന്നെ മഴക്കാലത്ത് നമുക്ക് ഈ ഒരു സമയത്ത് പാകാം. അതൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമ്മുടെ തേങ്ങയ്ക്ക് ഈ പറയുന്ന ക്വാളിറ്റി ഉണ്ടെങ്കിൽ അതിനകത്ത് പ്രശ്നമൊന്നുമില്ല. പിന്നെ വേറൊരു കാര്യം, ഞാൻ നേരത്തെ ഇനങ്ങളുടെ കാര്യത്തിൽ പറയുമ്പം പിന്നെ സങ്കര ഇനങ്ങളെ പറ്റിയിട്ട് നമ്മൾ പറയാൻ വിട്ടുപോയിട്ടുണ്ട്. അപ്പൊ അത് സങ്കര ഇനം എന്ന് പറഞ്ഞാൽ ടീൻഡുടി ഡീൻഡുടി. അപ്പൊ അതിൽ മാതൃവൃക്ഷമായിട്ട് നെടിയ ഇനത്തിന് ഉപയോഗിക്കുമ്പം അത് ടീൻഡുടിന്നും, പിന്നെ കുള്ളൻ തെങ്ങുകളാണ് മാതൃവൃക്ഷമെങ്കിൽ അത് ഡീൻഡുട്ടി ഇനത്തിലാണ് വരിക.
1: ഓക്കെ, അപ്പം അതുപോലെ തന്നെ ഈ നല്ല തെങ്ങിൻ തൈകൾ നമുക്ക് എവിടെയാണ്, എവിടെ നിന്നാണ് കർഷകർക്ക് സാധാരണ ലഭിക്കുക? അപ്പോൾ അതിനായി ഈ കൃഷിവകുപ്പിൻ്റെ പദ്ധതികൾ ഏതെങ്കിലും ഉണ്ടോ അതിനെക്കുറിച്ചൊന്ന് പറയാം. ഒരു മിനിറ്റ്, നമുക്കൊരു കോൾ ഉണ്ട്, അതിലേക്ക് വരാം. ഹലോ ഹലോ
4: ഹലോ,
1: നമസ്കാരം, കിസാൻ വാണിയിലേക്ക് സ്വാഗതം. ആരാണ്?
4: ഞാൻ അരുണ എന്റെ പേര്.
1: ആ, എന്താണ് സംശയം, എന്താണ്?
4: എന്റെ കഴിഞ്ഞ വർഷം കൃഷിഭവന് തെങ്ങ് വാങ്ങി വെച്ചിനി. ആ തെങ്ങിന്റെ ഇപ്പൊ നോക്കുമ്പോ അതിന്റെ തിരിയോല ഇങ്ങനെ അടന്നു വരുന്നു.
1: ഓക്കേ,
0: ഹലോ
4: ഹലോ.
1: ആ,
0: അതിനവിടെ പിന്നെ സ്മെല്ലോ അല്ല കേടുള്ള സ്മെല്ലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ, അതോ ചെമ്പൻ ജെല്ലി ആക്രമിച്ചതാണോ എന്നറിയാനാണ്.
4: കാണാനില്ല.
0: നിങ്ങൾ നട്ട ശേഷം പിന്നെ അതിനെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്? ആ, എന്നിട്ട് ഇപ്പൊ എത്ര, ഇപ്പൊ ഒരു വർഷമായി എന്നല്ലേ പറഞ്ഞേ?
4: ഒരു വർഷം, കഴിഞ്ഞ വർഷം കളത്ത്
0: വെച്ചതാണ്. ആയിക്കോട്ടെ, അപ്പം പിന്നെ അതിനിടയ്ക്ക് വന്ന് നോക്കോ, എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? നോക്കുമ്പോ
4: അതിന്റെ ഇടക്കൊന്നുണ്ടെങ്കിൽ ഞാൻ മിനിഞ്ഞാന്ന് പോയി നോക്കിയതാണ്, അതങ്ങനെ ഓല ഇങ്ങനെ കരിഞ്ഞിട്ട് അതിന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു മൊണ്ട പോലെ
0: നട്ടിട്ട് പിന്നെ മിനിഞ്ഞാന്നാണോ കണ്ടത്? അല്ല, ഞാൻ അശ്രദ്ധമായിട്ട് നട്ട ഒരു തൈയാണോ എന്നറിയാനാണ് ചോദിച്ചത്. നട്ട കഴിഞ്ഞ ശേഷം പിന്നെ
4: 16 തെങ്ങിന്റെ വെച്ചിനി.
0: ആ, ഇത് മാത്രമേ ഉള്ളൂ ഈ പ്രശ്നം? ഇങ്ങനെയുള്ളത്. അച്ഛാ, ചെമ്പൻ ജെല്ലിയുടെ ആക്രമണം ഉള്ള സ്ഥലമാണോ അത്? അവിടെ വേറെ തെങ്ങിനൊക്കെ അങ്ങനത്തെ ഉണ്ടായിട്ടുണ്ടോ?
4: ഇല്ല, അങ്ങനെയൊന്നും
0: ഇല്ല. നമുക്ക് ഇത് നമ്മൾ സാധാരണ കണ്ടുവരുന്നത് തെങ്ങിൻ തൈ ആണെങ്കിലും തെങ്ങിലാണെങ്കിലും ഏതെങ്കിലും ഒരു കീടത്തിന്റെ ആക്രമണം കഴിഞ്ഞ് ഉണ്ടായ ശേഷം ചിലപ്പോൾ ഒരു ഇതായിട്ട് ഫംഗൽ ഇൻഫെക്ഷൻ വരുന്ന അങ്ങനെയും കാണാറുണ്ട്. അപ്പൊ ഇത് പിന്നെ ഫൗൾ സ്മെല്ലൊന്നും നാറ്റം പോലെ അതിന്റെ ഇതിൽ ഉണ്ടെങ്കിൽ ഫംഗസ് അറ്റാക്ക് അങ്ങനെയൊന്നുമില്ല. അങ്ങനെയാണ് ചെമ്പൻ, എനിക്ക് എന്റെ ഒരു ഇതില് ചെമ്പൻ ജെല്ലിയുടെ ആക്രമണമോ കൊമ്പൻ ജെല്ലി അങ്ങനെ എന്തിനെങ്കിലും കീടാക്രമണം ആവാനാണ് സാധ്യത. പറ്റുമെങ്കിൽ ഒന്ന് കൃഷിഭവൻ, ഏതാ സ്ഥലം? എന്നിട്ട് അവര് എന്ത് പറഞ്ഞു? അതെയോ, വന്ന് നോക്കിയിട്ടില്ല?
4: നോക്കിയില്ല.
0: ആ, ഓക്കെ, ചിലപ്പം അവർക്ക് മനസ്സിലായിട്ടായിരിക്കാം. അപ്പൊ അതൊന്നും എന്തായാലും ചെയ്ത് നോക്ക് കേട്ടോ. എനിക്ക് കണ്ടിട്ട് കീടബാധയാണെന്നാണ് എനിക്കൊന്ന് തോന്നുന്നത് കേട്ടിട്ട്.
4: പിന്നെ അതിന് ഉപ്പും കൂടിയാലും ഇടലെന്ന് പറഞ്ഞ് കേൾക്കുന്നുണ്ട്, ശരിയെന്ന് അറിയില്ല.
0: അതൊന്നും ഒരു കീടനാശിനിയുടെ അത്രയും എഫക്റ്റീവ് ആയിട്ട് വരുന്നില്ല. ഇതിപ്പം നിങ്ങൾ അതിൽ നിന്നും തേങ്ങ പറിക്കുന്നൊന്നും ആയിട്ടില്ലല്ലോ. അപ്പൊ നമുക്ക് ധൈര്യമായിട്ട് തന്നെ കീടനാശിനി സേഫ് ആയിട്ട് അത് ഉപയോഗിക്കാം. അപ്പൊ ഇങ്ങനെ എന്താണ് അത് കുറച്ച് ലക്ഷണം കൂടിയ ഒരു ഇതാണെങ്കിൽ ഏതെങ്കിലും കുമിൾനാശിനിയോ കീടനാശിനിയോ ഏതാണ് അവർ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. അപ്പൊ അത് പ്രയോഗിക്കുന്ന തന്നെയായിരിക്കും ഇപ്പം നല്ലത്. അത് കഴിഞ്ഞ് നോക്കിയിട്ട് ബാക്കി മറ്റേതിനൊന്നും ഒരു ശാശ്വത പരിഹാരമായിട്ട് നമുക്ക് പൂഴിയും പിന്നെ ഉപ്പും ഒന്നും പറയാൻ പറ്റില്ല. തിരി അത് നോക്കണം. ഇൻഫെക്ഷൻ വന്നിട്ട് ഇതായിട്ട് പോയതാണെങ്കിൽ വരാൻ സാധ്യത കുറവാണ്. അത് ചിലപ്പോൾ തിരി വേഗം എന്തെങ്കിലും മൂലകത്തിന്റെ കുറവ് കൊണ്ടെങ്ങാനും ഒടിഞ്ഞു പോയതോ അങ്ങനെയാണ്. അത് നോക്കിയാലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ വിശദമായിട്ട് പറയാൻ പറ്റുന്നില്ല കേട്ടോ.
1: ഓക്കെ, ഏതായാലും കൃഷിഭവൻ എന്ന് പറഞ്ഞതിന് അനുസരിച്ചിട്ട് ചെയ്യുക അല്ലേ. ഏതായാലും വിളിച്ചാൽ സന്തോഷം. നമ്മളിതിന്റെ പദ്ധതികളെ കുറിച്ചാണ് പറഞ്ഞു വന്നത്.
0: കൃഷിവകുപ്പ് പിന്നെ കേര കേരളം സമൃദ്ധ കേരളം എന്ന പദ്ധതിയിൽ നാളികേര വികസന കൗൺസിലിന്റെ നേതൃത്വത്തിൽ കൃഷിഭവനുകൾ വഴി കർഷകർക്ക് എല്ലാ വർഷവും ഗുണനിലവാരമുള്ള തെങ്ങിൻ തൈകൾ 50% സബ്സിഡിയിൽ ലഭ്യമാക്കുന്നുണ്ട്. കൃഷിവകുപ്പിന് കീഴിലുള്ള ഫാമുകൾ, പിന്നെ 6 ഫാം, കാർഷിക സർവകലാശാലയുടെ ഗവേഷണ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നൊക്കെയാണ് ഗുണനിലവാരമുള്ള തെങ്ങിൻ തൈകൾ കൃഷിഭവനുകളിൽ എത്തിക്കുന്നത്. പ്രധാനമായും അതിൽ WCT ടീൻഡുടി ഇനത്തിൽപ്പെട്ട കേരസങ്കര പിന്നെ കുള്ളൻ ഇനങ്ങളാണ് ഇത്തരത്തിൽ ലഭ്യമാക്കുന്നത്. തെങ്ങിൻ തൈ ഉൽപാദനത്തിന് മാത്രമായി കൃഷിവകുപ്പിന് ഫാമുകളുണ്ട്. അതിലൊന്നാണ് കണ്ണൂർ ജില്ലയിലെ പാലയാടുള്ള തെങ്ങിൻതൈ ഉൽപാദന കേന്ദ്രം. ഇത്തവണ നമ്മുടെ ഇവിടെ കണ്ണൂർ ജില്ലയിലെ മുഴുവൻ കൃഷിഭവനുകളിലേക്കും ഇവിടെ നിന്നാണ് തെങ്ങിൻ തൈകൾ എത്തുന്നത്. പിന്നെ അടുത്ത ആഴ്ചയോടെ അവ കർഷകർക്ക് ലഭ്യമാകുന്നതാണ് നമ്മൾ അതിന്റെ ഒരു
1: നടപടിയിലേക്ക്.
0: കണ്ണൂർ ജില്ലയിൽ ഇപ്രാവശ്യം എല്ലാം പാലയാട് ഫാമിൽ നിന്നാണ്. പിന്നെ സബ്സിഡിയിൽ തെങ്ങിൻ തൈകൾ ലഭിക്കുന്നതിന് കർഷകരെ ഭൂനികുതിന്റെ റിസീറ്റൊക്കെ കൃഷിഭവനിൽ സമർപ്പിക്കേണ്ടി വരും. ഫാമിൽ നേരിട്ട് വന്നും തൈകൾ വാങ്ങാവുന്നതാണ്. പക്ഷെ ഇപ്പം നമ്മൾ കൃഷിഭവനിന്റെ മൂവ്മെന്റ് തുടങ്ങാത്തതുകൊണ്ട് ചില്ലറയായിട്ടൊക്കെ നമ്മൾ അവിടുന്ന് വിതരണം ചെയ്യുന്നുള്ളൂ. അത് കഴിഞ്ഞാൽ കൂടുതൽ ആവശ്യമുള്ളവർക്ക് കൂടുതലായിട്ട് നമുക്ക് നൽകാൻ പറ്റുമെന്നാണ് പ്രതീക്ഷ. പിന്നെ ഇതിന്റെ ഒരു റേറ്റ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന്റെ റേറ്റ് ആണ്. കുള്ളൻ WCT ഇനങ്ങൾക്ക് 100 രൂപയും മറ്റേ ടീൻഡുടിക്ക് 250 രൂപയാണ് റേറ്റ്. പിന്നെ CPCRIയിലും പിന്നെ എന്താണ് കാർഷിക സർവകലാശാലയുടെ അവിടെ വിൽപ്പന കേന്ദ്രങ്ങളിലൊക്കെ തെങ്ങിൻ തൈ ഇപ്പൊ അവൈലബിൾ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ അവിടെയൊക്കെ ബുക്കിംഗ് സിസ്റ്റം ഉണ്ടെന്ന്
1: തോന്നുന്നു.
0: അങ്ങനെ അത് നമുക്ക് വേണ്ട ചില വെറൈറ്റികളൊക്കെ നേരത്തെ പറഞ്ഞാലേ കിട്ടുള്ളൂ എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്.
1: അപ്പൊ ഈ പാലയാട് നമുക്ക് നേരിട്ട് വന്നാൽ
0: നിങ്ങൾക്ക് അവിടെ നികുതി ചീട്ടിന് ആവശ്യമില്ല. നമ്മൾ പക്ഷെ സബ്സിഡി ഉണ്ടാവില്ല, ഫുൾ പൈസയിലാണ് പിന്നെ വിൽപ്പന
1: നടത്തുന്നത്. അപ്പം മറ്റൊരു സംശയം, ഈ ഗുണനിലവാരമുള്ള തൈകളുടെ ലക്ഷണങ്ങൾ അപ്പം ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം അല്ലെ ഒരു ഉപഭോക്താവിനെ സംബന്ധിച്ചിടത്തോളം അതെങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്?
0: ഇതിപ്പം കൃഷിഭവനുകളിൽ നിന്ന് വരുന്ന തൈകളെല്ലാം ഗുണനിലവാരമുള്ളതെന്നാണ് ഞാൻ അതിനകത്ത് സാക്ഷ്യപ്പെടുത്തുന്നത്. നമ്മളെ ഫാമുകളിൽ അതിന്റെ ഗുണനിലവാര പരിശോധന വിവിധ ഘട്ടങ്ങളിൽ കഴിഞ്ഞിട്ടാണ് അവിടെ എത്തുന്നത്. അപ്പൊ അവിടുന്ന് ഒരു സെലക്ഷന്റെ ആവശ്യമില്ല. ഇപ്പൊ ഫാമുകളിലാണെങ്കിലും നമ്മൾ ഇതുവരെയുള്ള മോശമായതിനൊക്കെ ഒഴിവാക്കിയിട്ട് അവിടെ നിലനിർത്തിയിരിക്കുന്നൊക്കെ ഉള്ള നല്ലത് തന്നെയാണ്. പിന്നെ അവനവന്റെ ഫീൽഡിൽ നടുവോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഏകദേശം ഒരു 9 to 12 പ്രായമായ തൈകളാണ് നടാൻ ഉത്തമം. അപ്പൊ അവയ്ക്കൊരു 6 ഓലയെങ്കിലും ഉണ്ടായിരിക്കണം. പിന്നെ തേങ്ങയും തൈയും തമ്മിൽ യോജിക്കുന്ന ഒരു ഭാഗമുണ്ടല്ലോ, അതിന് നമ്മൾ കണ്ണാടിക്കനം എന്നാണ് പറയുക. അപ്പൊ ആ കണ്ണാടിക്കനത്തിന്റെ ഒരു അതിന്റെ ചുറ്റളവ് ഏകദേശം ഒരു 10 to 12 കണ്ണാടിക്കനം ഉണ്ടാകണം എന്നാണ് ഒരു ഇത് പറയാം. പിന്നെ ഓലക്കാലുകൾ പെട്ടെന്ന് വിരിയുന്ന തെങ്ങും തൈകൾ, അതൊക്കെ ഗുണമേന്മയുടെ ലക്ഷണമാണ്. അതുപോലെ നേരത്തെ മുളച്ച തൈകളിൽ വേഗത്തിൽ വളരും എന്നുള്ള, അതുപോലെ വേഗത്തിൽ പുഷ്പിക്കും എന്നൊക്കെയുള്ളതാണ്. അപ്പൊ അത് അതൊക്കെ ഒരു പ്രധാന ഘടകമാണ്.
1: അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് ഒരാൾ തെങ്ങും തൈ വാങ്ങുമ്പോൾ
0: ശ്രദ്ധിക്കേണ്ടത്.
1: അപ്പം ഗവൺമെന്റ് നഴ്സുകളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ
0: നമ്മൾ മാതൃവൃക്ഷത്തിൽ നിന്ന് വിത്ത് തേങ്ങ എടുക്കുന്നത് മുതൽ ഇതെല്ലാം സെലക്ട് ചെയ്തിട്ടാണ്. ഇപ്പം കൃഷിഭവൻ അല്ല, നമ്മുടെ ഇപ്പൊ ഫാമിൽ നട്ട മുളച്ച തെങ്ങ് മുളയ്ക്കാത്തതിന് 6 ആകുമ്പോൾ മാറ്റും. അത് കഴിഞ്ഞിട്ട് 9 ഒരു കള്ളിങ്ങും ഒക്കെ കഴിഞ്ഞിട്ടാണ് അവിടെ നിലനിർത്തിയിരിക്കുന്നതെല്ലാം ഗുണനിലവാരമുള്ളതാണ്. അപ്പൊ അതിൽ നിന്ന് പിന്നെ ഒരു സെലക്ഷൻ നമ്മൾ വേണ്ട. ഇപ്പൊ കൃഷിഭവനിൽ എത്തിയാലും, പക്ഷെ കിട്ടിയ തെങ്ങും തൈ കൃഷിഭവനിൽ നിന്ന് കിട്ടിയാലും അത് അധികകാലം വെച്ചിരിക്കുമ്പോൾ അതിന് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ അത് അധികം നാളും അഥവാ കുറച്ചു കാലം വെക്കണമെന്നുണ്ടെങ്കിൽ ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ തണലത്തോ ഒക്കെ ആയിട്ട് സൂക്ഷിക്കാൻ ശ്രമിക്കും.
1: ഓക്കെ, അപ്പം ഒരു തെങ്ങൻ തൈ നടുന്നതിനെ കുറിച്ച് ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്,
0: പ്രധാനമായും
1: ശ്രദ്ധിക്കേണ്ടത്.
0: പിന്നെ നമ്മുടെ വീടുകളിലൊക്കെ വന്ന് വിൽപ്പന നടത്തുന്ന അങ്ങനെയൊക്കെ ചിലപ്പം അതൊക്കെ എവിടെ നിന്ന് വരുന്ന ഏത് മാതൃവൃക്ഷത്തു നിന്ന് വന്ന അങ്ങനെയൊന്നും നമുക്ക് അറിയില്ല. അപ്പൊ അങ്ങനെയുള്ളതൊക്കെ വലിയ വില കൊടുത്തിട്ടൊക്കെ കർഷകർ വാങ്ങി പലപ്പോഴും വഞ്ചിതരാവുന്നൊക്കെ കണ്ടിട്ടുണ്ട്.

0: ിട്ടുണ്ട്. അപ്പൊ അതിനെ പറ്റിയിട്ടൊക്കെ കർഷകർക്കൊരു ജാഗ്രത വേണം എന്നുള്ളതാണ് എനിക്ക് ഈ ഒരു സമയത്ത് പറയാനുള്ളത്.
1: ഓക്കെ, ഏതായാലും ഇത്രയും സമയം ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയതിന് നന്ദി. ശ്രോതാക്കളെ, തെങ്ങിൻ തൈ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ച് ശ്രോതാക്കൾ ഉന്നയിച്ച സംശയങ്ങൾക്ക് പാലയാട് സ്റ്റേറ്റ് കോക്കനട്ട് നഴ്സറിയിലെ അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് അഗ്രികൾച്ചർ ശ്രീമതി കെ ടി രമ മറുപടി പറയുകയായിരുന്നു. ഇതുവരെ സാങ്കേതിക സഹായം ശ്രീജിത്ത് പാലയാട്, രതീഷ് പി കെ, നിർവഹണം വിനോദ് ബാബു എച്ച്, കൂടെ പി വി പ്രഭാത്.

0: കർഷക പക്ഷത്തു നിന്നും കണ്ണൂർ ആകാശവാണിയുടെ ഹരിത ദർശനം.
1: കണ്ണൂരിന് അഭിമാന നേട്ടം. മേജർ രവീസ് ട്രെയിനിംഗ് അക്കാദമിയിൽ നിന്നും ഇന്ത്യൻ സേനയിൽ ജോലി നേടിയ 47 കുട്ടികൾക്ക് 2026 June 14 ഞായറാഴ്ച രാവിലെ 9 മണിക്ക് കണ്ണൂർ കാൽറ്റിക്സിലുള്ള ചേംബർ ഹാളിൽ വെച്ച് യാത്രയയപ്പ് നൽകുന്നു. 47 കുട്ടികൾ ഒരുമിച്ച് സൈന്യത്തിലേക്ക് പോകുന്ന അപൂർവമായ ഈ യാത്രയയപ്പിന് മേജർ രവി നേരിട്ട് നേതൃത്വം നൽകുന്നു. പുതിയ ബാച്ചിൽ പ്രവേശനം നേടാനുള്ള കുട്ടികൾക്ക് പ്രീ റിക്രൂട്ട്മെന്റ് ക്യാമ്പിൽ പങ്കെടുത്ത് പ്രവേശനം നേടാനും അവസരം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 8714 333 577.
2: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
3: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
4: ഒരറിയിപ്പ്. ഹരിതവീഥിയിൽ ഉൾപ്പെടുത്തുന്നതിനായി കൃഷി സംബന്ധമായ 30 മിനിറ്റിൽ കുറയാത്ത നാടകങ്ങളുടെയും ഫീച്ചറുകളുടെയും സ്ക്രിപ്റ്റുകൾ ക്ഷണിക്കുന്നു. സ്ക്രിപ്റ്റുകൾ സ്റ്റേഷൻ ഡയറക്ടർ ഹരിതവീഥി, ആകാശവാണി കണ്ണൂർ 4 എന്ന വിലാസത്തിൽ അയക്കുക. പ്രക്ഷേപണ യോഗ്യമായവ ഹരിതവീഥിയിൽ ഉൾപ്പെടുത്തുന്നതാണ്. അറിയിപ്പ് കഴിഞ്ഞു. ആകാശവാണി കണ്ണൂർ. ഇന്നത്തെ കമ്പോള വില നിലവാര ബുള്ളറ്റിൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിലെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ കിൻഡലിന് കണ്ണൂർ 25333 രൂപ, കാഞ്ഞങ്ങാട് 26,000 രൂപ, കാസർഗോഡ് 30,000 രൂപ, തളിപ്പറമ്പ് 25,000 രൂപ. കൊപ്ര കിൻഡലിന് കണ്ണൂർ 13,300 രൂപ, തലശ്ശേരി 12,300, കാസർഗോഡ് 13,000 രൂപ, തളിപ്പറമ്പ് 12,200 രൂപ, കാഞ്ഞങ്ങാട് 12,000 രൂപ. തേങ്ങാപ്പിണ്ണാക്ക് കിൻഡലിന് കണ്ണൂർ 3,700 രൂപ. നാളികേരം തൊണ്ടില്ലാത്തത് കിൻഡലിന് കണ്ണൂർ തളിപ്പറമ്പ് എന്നിവിടങ്ങളിൽ 4,000 രൂപ, തലശ്ശേരി 4,100 രൂപ, കാസർഗോഡ് 3,600 രൂപ. കുരുമുളക് കിൻഡലിന് തലശ്ശേരി തളിപ്പറമ്പ 67,000 രൂപ, കാഞ്ഞങ്ങാട് 66,500, കാസർഗോഡ് 65,000 രൂപ. റബ്ബർ കിൻഡലിന് തളിപ്പറമ്പ 22,000, കാഞ്ഞങ്ങാട് 22,500 രൂപ. കൊട്ടപ്പാക്ക് കിൻഡലിന് തളിപ്പറമ്പ 41,000 രൂപ, കാഞ്ഞങ്ങാട് 44,000 ര�ൂപ, കാസർഗോഡ് 50,000 രൂപ, തലശ്ശേരി 39,500 രൂപ. നേന്ത്രക്കായ കിൻഡലിന് കണ്ണൂർ 5,000 രൂപ, തലശ്ശേരി 5,000 രൂപ, തളിപ്പറമ്പ 4,300 രൂപ, കാഞ്ഞങ്ങാട് 4,500, കാസർഗോഡ് 5,000 രൂപ. പച്ചക്കപ്പ കിൻഡലിന് കണ്ണൂർ 3,000 രൂപ. കോഴിമുട്ട 100-ന് കണ്ണൂർ 630 രൂപ, തളിപ്പറമ്പ 650 രൂപ, തലശ്ശേരി 630 രൂപ. അടയ്ക്ക പഴുത്തത് 1,000-ന് തലശ്ശേരി 4,200, കാസർഗോഡ് 4,500 രൂപ. ഇന്നത്തെ കമ്പോള വില നിലവാരമാണ് നിങ്ങൾ കേട്ടത്. ഇനി കാലാവസ്ഥ അറിയിപ്പ്. കേരളത്തിൽ കാലവർഷം സജീവമായിരുന്നു. കേരളത്തിൽ വ്യാപകമായും ലക്ഷദ്വീപിൽ സാമാന്യം വ്യാപകമായും മഴയുണ്ടായി. മഴയുടെ പ്രധാന അളവുകൾ: വടകര 11 സെന്റിമീറ്റർ, തെന്നല 10 സെന്റിമീറ്റർ, നിലമ്പൂർ പടന്നക്കാട് 9 സെന്റിമീറ്റർ വീതം, അങ്ങാടിപ്പുറം വടകര 8 സെന്റിമീറ്റർ വീതം, പീരുമേട് എറണാകുളം സൗത്ത് മണ്ണാർക്കാട് നിലമ്പൂർ കുന്നമംഗലം 7 സെന്റിമീറ്റർ വീതം, മൂന്നാർ പെരുമ്പാവൂർ മഞ്ചേരി മാഹി 6 സെന്റിമീറ്റർ വീതവും മഴ രേഖപ്പെടുത്തി. ഇന്ന് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലയിൽ ചുവപ്പ് ജാഗ്രതയാണ്. നാളെ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാലാവസ്ഥാ അറിയിപ്പാണ് ഇതുവരെ കേട്ടത്.

0: 35 സയൻസ് കഫേ ഇന്ന് 7:35 ആകാശവാണി കണ്ണൂർ. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളിൽ ആശങ്ക പ്രകടിപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നയതന്ത്ര മാർഗങ്ങളിലൂടെ പ്രശ്നം പരിഹരിക്കണമെന്നും പ്രധാനമന്ത്രി. പ്രധാനമന്ത്രി സുരക്ഷിത് മാതൃത്വ അഭിയാനിലൂടെ രാജ്യത്തെ മാതൃമരണ നിരക്ക് 86% കുറഞ്ഞതായി കേന്ദ്രമന്ത്രി JP നദ്ദ. VBG റാംജി പദ്ധതി നടപ്പാക്കുന്നതിന് സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കുമായി 95,692 കോടി രൂപയുടെ ഇടക്കാല ബജറ്റ് വിഹിതം പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. ഇന്ത്യയുടെ അതിർത്തി കടന്നുള്ള ചരക്ക് നീക്കവും യാത്രാ സൌകര്യങ്ങളും ഡിജിറ്റൈസ് ചെയ്യുന്നതിനുള്ള ലാൻഡ് പോർട്ട് മാനേജ്മെന്റ് സിസ്റ്റം കേന്ദ്രമന്ത്രി അമിത്ഷാ ഉദ്ഘാടനം ചെയ്തു. വയനാട്ടിൽ 3 കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജാഗ്രത ശക്തമാക്കി ആരോഗ്യവകുപ്പ്. സ്ഥിതിഗതികൾ വിലയിരുത്താൻ ആരോഗ്യമന്ത്രി K. മുരളീധരൻ വയനാട്ടിൽ. വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരും. നാളെ 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. പശ്ചിമേഷ്യയിലെ സുരക്ഷാ സാഹചര്യത്തെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കുവൈറ്റ് അമീറുമായി ടെലിഫോണിൽ സംഭാഷണം നടത്തി. സംഘർഷങ്ങൾ വർദ്ധിക്കുന്നതിൽ ആശങ്ക പ്രകടിപ്പിച്ച പ്രധാനമന്ത്രി കുവൈറ്റിനെതിരെയുള്ള ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ചു. നയതന്ത്ര മാർഗങ്ങളിലൂടെ പ്രശ്നം പരിഹരിക്കണമെന്ന നിലപാടാണ് ഇന്ത്യയ്ക്കുള്ളതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കുവൈറ്റിലെ ഇന്ത്യൻ സമൂഹത്തിന്റെ ക്ഷേമത്തിനും സുരക്ഷയ്ക്കും ശ്രദ്ധ നൽകിയതിന് കുവൈറ്റ് അമീറിന് ശ്രീ മോദി നന്ദി അറിയിച്ചു. ജൽശക്തി മന്ത്രാലയത്തിന്റെ പ്രധാന നദീ സംയോജന ജലസംരക്ഷണ പദ്ധതികൾ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് അവലോകനം ചെയ്തു. നമാമി ഗംഗെ ഉൾപ്പെടെയുള്ള വിവിധ സംരംഭങ്ങളും പദ്ധതികളും വിശദീകരിച്ചതായി ഉപരാഷ്ട്രപതി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. വകുപ്പിന്റെ മുൻനിര സംരംഭമായ ജൽ സഞ്ജയ് ജൻ ഭാഗീദാരിയെ അദ്ദേഹം പ്രശംസിച്ചു. രാജ്യത്ത് ഗർഭിണികൾക്കുള്ള ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ. പ്രധാനമന്ത്രി സുരക്ഷിത് മാതൃത്വ അഭിയാന് വഴി കഴിഞ്ഞ 10 വർഷമായി രാജ്യത്തെ ഗർഭിണികൾക്കുള്ള ആരോഗ്യ പരിരക്ഷാ സൌകര്യങ്ങൾ സർക്കാർ നിരന്തരം ശക്തിപ്പെടുത്തി വരികയാണെന്ന് പദ്ധതിയുടെ 10ാം വാർഷികത്തോടനുബന്ധിച്ച് രാജ്യവ്യാപക ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. ഈ പദ്ധതിയിലൂടെ രാജ്യത്തെ മാതൃമരണ നിരക്ക് 86% കുറഞ്ഞതായി മന്ത്രി വ്യക്തമാക്കി.
2: ഗർഭാവസ്ഥ ഇൻസ്റ്റിറ്റ്യൂഷണൽ സ്വാസ്ഥ്യ വിഭാഗ പ്രദേശ സ്വാസ്ഥ്യ പദാധികാരികൾക്കും.
1: കഴിഞ്ഞ 12 വർഷമായി ആഗോളവേദിയിൽ ഇന്ത്യയുടെ സ്ഥാനവും ബ്രാൻഡ് ഇന്ത്യയെയും ശക്തിപ്പെടുത്താൻ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഗ്ലോബൽ സൌത്തിന്റെ ശബ്ദമായി രാജ്യം ഉയർന്നുവന്നതായും വിദേശകാര്യ മന്ത്രാലയ വക്താവ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. VBG റാംജി പദ്ധതി നടപ്പിലാക്കുന്നതിനായി സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കുമായി കേന്ദ്ര സർക്കാർ 95,692 കോടി രൂപയുടെ ഇടക്കാല ബജറ്റ് വിഹിതം പ്രഖ്യാപിച്ചു. അടുത്ത മാസം 1ാം തീയതി മുതൽ പുതിയ നിയമം നിലവിൽ വരും. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ഗ്രാമവികസന മന്ത്രിമാരുമായി നടത്തിയ വെർച്വൽ യോഗത്തിനുശേഷം കേന്ദ്ര ഗ്രാമവികസന മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനാണ് ഇക്കാര്യം അറിയിച്ചത്. ഈ മാസം 21 നടക്കാനിരിക്കുന്ന നീറ്റ് പുനഃപരീക്ഷയ്ക്കുള്ള ഒരുക്കങ്ങൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഇന്ന് അവലോകനം ചെയ്തു. ചോദ്യപേപ്പറുകൾ തയ്യാറാക്കുന്നത് മുതൽ എല്ലാ നടപടിക്രമങ്ങളിലും പൂർണ്ണമായും രഹസ്യ സ്വഭാവം ഉറപ്പാക്കിയതായി കേന്ദ്രമന്ത്രി ന്യൂഡൽഹിയിലെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ആസ്ഥാനത്തിന് പുറത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. വീഴ്ചകളും പോരായ്മകളും തടയുന്നതിന് സംസ്ഥാനങ്ങളുമായി ഏകോപിപ്പിച്ച് പ്രവർത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു.
3: सभी राज्य के मुख्यमंत्रियों को अनुरोध पत्र लिखा है, उनके पहले भी सहयोग रहा है, इस बात थोड़ा और भी ध्यान दिया जाए. इस बीच में अनेक राज्य के मुख्यमंत्री अपने राज्य की DG और चीफ सेक्रेटरी की उपस्थिति में डिस्ट्रिक्ट कलेक्टर की मीटिंग, SP की मीटिंग राउंड शुरू किए हैं. हमारी भारत सरकार की सभी संबंधित एजेंसी सारे अपने अपने भूमिका निभा रहे हैं.
1: ഇന്ത്യയുടെ അതിർത്തി കടന്നുള്ള ചരക്ക് നീക്കവും യാത്രാ സൌകര്യങ്ങളും ഡിജിറ്റലൈസ് ചെയ്യുന്നതിനായുള്ള ലാൻഡ് പോർട്ട് മാനേജ്മെന്റ് സിസ്റ്റം വിനിമയ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ കര അതിർത്തികളിലെ പ്രവർത്തനങ്ങളെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ സമന്വയിപ്പിക്കുന്നതാണ് ഈ ഡിജിറ്റൽ സംവിധാനം. വികസിത് ഭാരത് 2047 എന്ന ലക്ഷ്യത്തിനനുസൃതമായി നിർമ്മിച്ച ഈ സംവിധാനം വ്യാപാര സൌകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനൊപ്പം ദേശീയ സുരക്ഷയും ശക്തമാക്കുമെന്ന് ശ്രീ അമിത്ഷാ പറഞ്ഞു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ രണ്ടു ദിവസത്തെ ബൾഗേറിയ ഫിൻലൻഡ് സന്ദർശനത്തിന് നാളെ തുടക്കമാകും. ബൾഗേറിയൻ ഭരണ നേതൃത്വവുമായും വിദേശകാര്യമന്ത്രിയുമായും അദ്ദേഹം ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. തുടർന്ന് ഫിൻലൻഡിലെത്തുന്ന അദ്ദേഹം വിദേശകാര്യമന്ത്രിയുമായും അവിടത്തെ മറ്റ് പ്രമുഖ നേതാക്കളുമായും കൂടിക്കാഴ്ച നടത്തും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: വയനാട് കോളിയാടി AUP സ്കൂളിലെ മൂന്ന് കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ സ്ഥിതിഗതികൾ നേരിട്ട് വിലയിരുത്തുന്നതിനായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ വയനാട്ടിലെത്തി. വൃത്തിയില്ലാതെ പ്രവർത്തിക്കുന്ന തട്ടുകടകൾ പൂട്ടുന്നതിന് നിർദ്ദേശം നൽകിയതായി ആരോഗ്യമന്ത്രി പറഞ്ഞു. സ്കൂളിലെ കിണറിലെ വെള്ളത്തിന്റെ പരിശോധനാ ഫലം നാളെ ലഭിക്കും. മന്ത്രി ടി സിദ്ദിഖിന്റെ നേതൃത്വത്തിൽ സുൽത്താൻ ബത്തേരിയിൽ ഇന്ന് ഉന്നതതല യോഗം ചേർന്നിരുന്നു. സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നും ജാഗ്രത ശക്തമാക്കാൻ നടപടികൾ സ്വീകരിച്ചതായും മന്ത്രി അറിയിച്ചു. 63 കുട്ടികളാണ് വിവിധ ആശുപത്രികളിൽ ചികിത്സയിലുള്ളത്. 433 പേർ രോഗലക്ഷണങ്ങളുമായി ചികിത്സ തേടിയിരുന്നു. സ്കൂളിലും വീടുകളിലും ആശുപത്രിയിലും ശുചിത്വം ഉറപ്പുവരുത്തുമെന്ന് മന്ത്രി പറഞ്ഞു. കശ്മീർ താഴ്വരയെയും ലഡാക്കിനെയും ബന്ധിപ്പിക്കുന്ന സോജില തുരങ്കത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അന്തിമഘട്ടത്തിലേക്ക്. തുരങ്കപാത യാഥാർത്ഥ്യമാകുന്നതോടെ മേഖലയിലെ ഗതാഗത സൌകര്യത്തിൽ വലിയ മുന്നേറ്റമുണ്ടാകും. ലഡാക്കിലെ മിനിമാർഗിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി നിർമ്മാണത്തിന്റെ ഭാഗമായ അവസാനഘട്ട ബ്ലാസ്റ്റ് നിർവഹിച്ചു. വിശദാംശങ്ങളിലേക്ക്.
5: ഏത് ദുർഘട കാലാവസ്ഥയിലും കശ്മീരും ലഡാക്കും തമ്മിൽ ഗതാഗതം സാധ്യമാക്കുന്ന ചരിത്രപരമായ നിർമ്മാണ പ്രവർത്തനമാണിതെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞു. ജമ്മുകശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ, മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. സമുദ്രനിരപ്പിൽ നിന്ന് 11,578 അടി ഉയരത്തിൽ നിർമ്മിക്കുന്ന തുരങ്കം പൂർത്തിയാകുമ്പോൾ ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ ബൈ ഡയറക്ഷണൽ റോഡ് തുരങ്കമായി മാറും. 2028 ഫെബ്രുവരിയോടെ കമ്മീഷൻ ചെയ്യാനാണ് ലക്ഷ്യമിടുന്നത്. 13.15 കിലോമീറ്റർ ദൈർഘ്യമുള്ള പാത തയ്യാറാകുന്നതോടെ സോജില ചുരത്തിലൂടെയുള്ള യാത്രാ സമയം 3 മണിക്കൂറിൽ നിന്ന് ഏകദേശം 15 മിനിറ്റായി കുറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരും. ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ നാളെയും മറ്റന്നാളും മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. പാക് പൌരന്മാരിൽ ഇന്ത്യയോടുള്ള വിദ്വേഷം വളർത്തുന്നതിന് മതപരമായ പദപ്രയോഗങ്ങളെ പാകിസ്ഥാൻ ദുരുപയോഗം ചെയ്യുന്നതായി ഇന്ത്യ. യു എൻ രക്ഷാസമിതി യോഗത്തിൽ ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷാണ് ഇക്കാര്യം അറിയിച്ചത്. പാകിസ്ഥാനിൽ നിന്നുണ്ടാകുന്ന വ്യാജ പ്രചാരണങ്ങൾ ഭരണകൂടത്തിന്റെ പിന്തുണയോടെയാണ് നടക്കുന്നതെന്നും ഇന്ത്യ ആരോപിച്ചു. പാക് അധിനിവേശ കശ്മീരിൽ വൻ സംഘർഷം. പ്രതിഷേധക്കാരും സുരക്ഷാസേനയും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ 30-ലധികം പേർ കൊല്ലപ്പെടുകയും 200-ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. മേഖലയിലെ പ്രമുഖ സിവിൽ സൊസൈറ്റി കൂട്ടായ്മയായ ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റിയെ അധികൃതർ നിരോധിച്ചതോടെയാണ് സംഘർഷം രൂക്ഷമായത്. സാധാരണക്കാർക്ക് നേരെയുള്ള പാകിസ്ഥാന്റെ അടിച്ചമർത്തൽ നയത്തെ അന്താരാഷ്ട്ര സമൂഹം അപലപിച്ചു. അതേസമയം പാക് അധീന കശ്മീരിൽ പോലീസ് അതിക്രമങ്ങളുണ്ടായെന്ന റിപ്പോർട്ടുകൾ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു. ഇത്തരം ക്രൂരതകൾക്ക് അന്താരാഷ്ട്ര സമൂഹം പാകിസ്ഥാനെ ഉത്തരവാദിയാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. പശ്ചിമേഷ്യയിലെ സംഘർഷാവസ്ഥയിൽ കടുത്ത ആശങ്ക പ്രകടിപ്പിച്ച് ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്, ആക്രമണങ്ങൾ ഉടനടി അവസാനിപ്പിക്കാനും പരമാവധി സംയമനം പാലിക്കാനും അദ്ദേഹം എല്ലാ കക്ഷികളോടും ആവശ്യപ്പെട്ടു. ലബനൻ, ഇറാൻ, ഗസ എന്നിവിടങ്ങളിലെ വെടിനിർത്തൽ കരാറുകൾ പൂർണ്ണമായും പാലിക്കണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. കേരളത്തിൽ ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി മുതൽ നിലവിൽ വരും. ജൂലൈ 31 അർദ്ധരാത്രി വരെ 52 ദിവസത്തേക്കാണ് നിരോധനം. മത്സ്യങ്ങളുടെ പ്രജനനം കാലം കണക്കിലെടുത്താണ് നടപടി. പ്രധാന വാർത്തകൾ വീണ്ടും. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളിൽ ആശങ്ക പ്രകടിപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നയതന്ത്ര മാർഗങ്ങളിലൂടെ പ്രശ്നം പരിഹരിക്കണമെന്നും പ്രധാനമന്ത്രി. പ്രധാനമന്ത്രി സുരക്ഷിത് മാതൃത്വ അഭിയാനിലൂടെ രാജ്യത്തെ മാതൃമരണ നിരക്ക്

0: 6% കുറഞ്ഞതായി കേന്ദ്രമന്ത്രി ജെ പി നദ്ദ. വി ബി ജി റാംജി പദ്ധതി നടപ്പാക്കുന്നതിന് സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കുമായി 95,692 കോടി രൂപയുടെ ഇടക്കാല ബജറ്റ് വിഹിതം പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. ഇന്ത്യയുടെ അതിർത്തി കടന്നുള്ള ചരക്ക് നീക്കവും യാത്രാ സൌകര്യങ്ങളും ഡിജിറ്റൈസ് ചെയ്യുന്നതിനുള്ള ലാൻഡ് പോർട്ട് മാനേജ്മെന്റ് സിസ്റ്റം കേന്ദ്രമന്ത്രി അമിത്ഷാ ഉദ്ഘാടനം ചെയ്തു. വയനാട്ടിൽ 3 കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജാഗ്രത ശക്തമാക്കി ആരോഗ്യവകുപ്പ്. സ്ഥിതിഗതികൾ വിലയിരുത്താൻ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ വയനാട്ടിൽ. വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരും. നാളെ 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: ആകാശവാണി കണ്ണൂർ.
2: ചൊവ്വാഴ്ചകളിൽ രാത്രി 8 മണിക്ക് കാവ്യകേളി. വീണപൂവും പ്രേമസംഗീതവും ഓമനത്തിങ്കൾ കിടാവുമൊക്കെ സമ്മാനിച്ച സ്നേഹപൂർണ മലയാളത്തെ ചുട്ടുകൊന്ന തലമുറയോടുള്ള കവിയുടെ രോഷമാണ് അമ്മ മലയാളം.

0: കാവ്യകേളി ചൊവ്വാഴ്ചകളിൽ രാത്രി 8 മണിക്ക്.
1: ആകാശവാണി കണ്ണൂർ. സയൻസ് കഫേ പരിപാടിയിലേക്ക് പ്രിയ ശ്രോതാക്കളെ ഏവർക്കും സ്വാഗതം. കണ്ടൽ കാടുകളിലെ തേനീച്ച വളർത്തൽ എന്ന പദ്ധതിക്ക് മുൻകൈയെടുത്ത പറശ്ശിനിക്കടവ് MVR ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലൈഫ് സയൻസ് ആൻഡ് റിസർച്ച് സ്റ്റഡീസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫോറസ്ട്രിയിലെ ചില അധ്യാപകരും വിദ്യാർത്ഥികളും പങ്കെടുത്ത ചർച്ചയുടെ ആദ്യ ഭാഗം കഴിഞ്ഞ ആഴ്ച സയൻസ് കഫേയിൽ കേട്ടല്ലോ. തുടർന്നുള്ള ഭാഗം ഇപ്പോൾ കേൾക്കാം.
2: അപ്പൊ നമുക്കറിയാം, ഈ ഒരു പ്രൊഡക്റ്റിന്റെ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അല്ലേ? ആശ്രയ അപ്പോ കൂടുതൽ പറയാം.
3: രണ്ടിടത്ത് ഞങ്ങൾ ഇതിന്റെ സെയിൽ നടത്തിയിട്ടുണ്ട്. ഒന്ന് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ, അവിടെ നല്ല റെസ്പോൺസ് ആണ്. ഒരു 10-20 പ്രൊഡക്ട്സ് ഞങ്ങൾക്ക് ആദ്യം ഉണ്ടായിരുന്നുള്ളൂ, ഒരു ദിവസം സ്റ്റാൾ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. അത് അന്ന് തന്നെ എല്ലാ പ്രൊഡക്റ്റും ഞങ്ങൾക്ക് സെയിൽ ആയിട്ടുണ്ട്. പിന്നെ ഉണ്ടായിരുന്നത് ഇവിടെ വിഷു മേളക്കാണ്. അന്ന് ഒരുപാട് സെയിൽ നടന്നിട്ടുണ്ട്. പക്ഷേ ഒരുപാട് ആൾക്കാരുടെ ഒരു സംശയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കണ്ടൽക്കാടുകൾ പൂക്കുവോ? അല്ലെങ്കിൽ ചില ആൾക്കാർ പറയുന്നത് ഇതിന്റെയൊക്കെ ആവശ്യം എന്താ, അവരുടെ ഏരിയയിലേക്ക് അത് കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് വേറെ ഒന്നും അവിടെ ചെയ്യാൻ പറ്റുന്നില്ല, ലാൻഡ് നാശമാവാണ്. അങ്ങനെയുള്ളൊരു കോൺസെപ്റ്റ് ആയിരുന്നു കുറെ ആൾക്കാർക്ക് ഉണ്ടായിരുന്നത്.
2: ഓക്കെ, ഇപ്പൊ കണ്ടൽ കാടുകളെ കുറിച്ചുള്ള കാര്യം പറയുമ്പോൾ, ഇപ്പൊ നമുക്ക് ആദ്യം നിങ്ങൾ അവിടെ എത്തിച്ചേരുമ്പോൾ സമീപവാസികളായിട്ടുള്ള ആളുകളൊക്കെ ഒരു സംശയാസ്പദമായിട്ടായിരിക്കും കാണുന്നുണ്ടാവുക. അപ്പൊ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു അനുഭവം പങ്കുവെക്കാനുണ്ടോ? അർച്ചന പറയും.
4: അവിടെ ആക്സസ് ചെയ്യാൻ അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. സ്റ്റുഡൻസ് എന്ന രീതിയിൽ ഞങ്ങൾ രണ്ടാളും മാത്രമായിട്ട് പോവാണെങ്കിൽ അത് കുറച്ചുകൂടി ഉള്ളോട്ടുള്ള ഏരിയ ആണ്. ഞങ്ങൾക്ക് സേഫ് ആയിട്ടുള്ള ഏരിയ ഞങ്ങൾക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ അവിടുത്തെ ആൾക്കാരായാലും നമ്മളോട് അങ്ങനത്തെ രീതിയിലാണ് റെസ്പോണ്ട് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾ എന്തിനാ അങ്ങോട്ട് പോകുന്നത്, അതിന്റെ ആവശ്യം എന്താണ്, അത് അക്സെപ്റ്റ് ചെയ്യാൻ ഇപ്പോഴും കുറച്ച് ആൾക്കാർ ബുദ്ധിമുട്ട് കാണിക്കുന്ന ഇത് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്.
2: ഈ തേനീച്ചകളുടെ ഒരു സാന്നിധ്യം, അതിന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു അന്വേഷണം നടത്തിയിട്ടുണ്ടോ? നമ്മൾ കൂട് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഒരു സാന്നിധ്യം വേണമല്ലോ എന്തായാലും.
5: അത് നമ്മള് ആദ്യം തന്നെ ഈ 2 February വേൾഡ് വെറ്റ്ലാൻഡ് ഡേക്ക് നമ്മൾ അവിടത്തേക്ക് പോയപ്പോ നമ്മൾ അവിടെ കണ്ടു. അവിടെ കുറെ ഫ്ലവറിലായാലും കുറെ എടുത്തായാലും നമ്മൾ
2: തേനീച്ചുണ്ടായിരുന്നു.
5: നമ്മൾ എന്തുകൊണ്ട് ഇതിൽ ഇവിടെ ഒരു ബോക്സ് വെച്ചുകൂടാന്നുള്ള ഒരു കോൺസെപ്റ്റിൽ എത്തിയപ്പോഴാണ് നമുക്ക് ഇങ്ങനെ ബോക്സും തേനീച്ചുള്ള രീതിയിലേക്ക് നമ്മൾ ബോക്സ് മേടിച്ചത് ആദ്യം തന്നെ. അപ്പൊ അവിടെ വെച്ചപ്പോ തന്നെ നമുക്ക് ഒരു നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ഫീലാണ് തോന്നിയത്. നേരെ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു തോന്നി, എന്തുകൊണ്ട് ഇനി കുറച്ചും കൂടി ഇലാബറേറ്റ് ചെയ്തുകൂടാ എന്നുള്ളൊരു ഫീല് വന്നപ്പോഴാണ് നമ്മൾ കുറച്ചും കൂടി ബോക്സ് അവിടെ വെച്ചിട്ട് കുറച്ചും കൂടി ഇലാബറേറ്റ് ചെയ്തത്.
2: ഇനി എങ്ങനെയാണ് സർ ഇതിന്റെ ഒരു ഫ്യൂച്ചർ? എങ്ങനെയാണ് ഇതിനെ, എങ്ങനെയാണ് ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നത്? ഈ സ്റ്റാർട്ടപ്പിനെ എത്രത്തോളം ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റും?
6: ഒന്ന്, നമുക്ക് പ്രൊഡക്ഷൻ കൂട്ടുക എന്നുള്ളതാണ്.
2: അതെ,
6: പക്ഷെ നമ്മുടെ ഈ കേരളത്തിലായി കഴിഞ്ഞാലും ലോകത്തിലായി കഴിഞ്ഞാലും കണ്ടൽക്കാടുകളുടെ വിസ്തൃതി കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. കേരളത്തിലും അങ്ങനെ തന്നെയാണ്. അതുമാത്രമല്ല, നമ്മുടെ ഈ കണ്ടൽക്കാടുകളുടെ പ്രാധാന്യം ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ കണ്ടൽക്കാടുകൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ കാർബൺ സംഭരണികളാണ്. കാലാവസ്ഥ വ്യതിയാനത്തെ പ്രതിരോധിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം കണ്ടൽക്കാടുകളെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് വെച്ച് തന്നെ ഈ ഒരു ആശയം കുറച്ചുകൂടി സമൂഹത്തിലേക്ക് കൊണ്ടുവന്ന് ഈ കണ്ടൽക്കാടുകൾ സംരക്ഷിക്കാനുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്യുക എന്നുള്ളതാണ് ഇതിനോട് അനുബന്ധിച്ച് ചെയ്യാനുള്ളത്. കണ്ടൽക്കാടുകൾ നിലനിന്ന് കഴിഞ്ഞാൽ നമുക്ക് കാലാവസ്ഥാ വ്യതിയാനത്തെ തടയാൻ കഴിയുള്ളൂ. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഹണി അപ്പിക്കൾച്ചർ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അങ്ങനെ നമുക്ക് പ്രൊഡക്ഷൻ കൂട്ടുക എന്നുള്ളതാണ്.

0: ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ കണ്ടൽക്കാടുകളുടെ പാച്ചസിൽ മുഴുവനും ഇത്തരം അപ്പിക്കൾച്ചർ വ്യാപിപ്പിക്കുക എന്നുള്ളതാണ്. അങ്ങനെ പ്രൊഡക്ഷൻ കൂട്ടുക. പ്രൊഡക്ഷൻ കൂട്ടിക്കഴിഞ്ഞാൽ കൂടുതൽ ഹണി കിട്ടുമ്പോൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി നമ്മുടെ പ്രൊഡക്റ്റിന്റെ എണ്ണം കൂട്ടുക എന്നുള്ളതാണ്.
1: അപ്പോൾ അതിന് പ്രധാനമായിട്ട് ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങളൊക്കെ ഒരു സഹകരണ അത്യാവശ്യമാണ്. ഇപ്പോൾ നേരത്തെ പാപ്പിനശ്ശേരി പഞ്ചായത്തിനെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ കുഞ്ഞിമംഗലം പഞ്ചായത്തിലും അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഇടപെടൽ നടക്കഴിഞ്ഞു. എങ്ങനെയാണ് അതിൻ്റെ ഒരു മുന്നോട്ടുള്ള പോക്ക്?
0: കാർബൺ ന്യൂട്രൽ പഞ്ചായത്തുകൾ എന്നുള്ള ഒരു കോൺസെപ്റ്റ് എല്ലാ പഞ്ചായത്തുകളും നടപ്പിലാക്കണം എന്ന് ഗവൺമെന്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് കണ്ടൽക്കാടുകളെ സംരക്ഷിക്കാനുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആ രീതിയിൽ കൂടി പഞ്ചായത്തുകൾ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ അതോടുകൂടി കണ്ടൽക്കാടുകളെ വിസ്തൃതി കൂടും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.
1: അതോടൊപ്പം തന്നെ ഇതിനൊരു സാമ്പത്തിക ചെലവും കൂടി ഉണ്ടല്ലോ.
0: അതെ,
1: ആ ഒരു സാധ്യത എത്രത്തോളമാണ്?
0: ഞങ്ങളുടേതായിട്ടുള്ള മറ്റ് സീഡ് ഫണ്ടിങ് എവിടെന്നെങ്കിലും കിട്ടുമോന്ന് അല്ലെങ്കിൽ മറ്റുള്ള ഫണ്ടിങ് എവിടെന്നെങ്കിലും ലഭ്യമാകുമോ എന്നുള്ള കാര്യങ്ങൾ ഞങ്ങൾ അന്വേഷിച്ചു വരികയാണ്. അത്തരം സുമനസ്സുകൾ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഈ രീതിയിൽ കണ്ടൽക്കാടുകളെ സംരക്ഷിക്കും, അതോടൊപ്പം തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ആളുകൾക്ക് ഒരു സഹായം എത്തിക്കാനും അതുപോലെ തന്നെ കൺസർവേഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് നമുക്ക് നീങ്ങാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു.
1: പക്ഷേ നമ്മുടെ നേരത്തെ പറഞ്ഞ റെഡിഫിന്റെ ഫൗണ്ടർ അജിത് ബാലകൃഷ്ണന്റെ ഒക്കെ അവരുടെ സഹായമൊക്കെ വലിയ രീതിയിൽ ഉപകാരപ്പെട്ടിട്ടുണ്ട്.
0: തീർച്ചയായിട്ടും.
1: ആ ഒരു തുകയൊക്കെ എങ്ങനെയാണ് ചെലവഴിക്കപ്പെട്ടത്?
0: നമ്മളെ ഹണി ബോക്സുകൾ വാങ്ങിക്കാനും അതിന്റെ അനുബന്ധ ചെലവുകളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ, പിന്നെ ഈ പുതിയ കാര്യങ്ങൾ കണ്ടെത്താനുള്ള ടെസ്റ്റ് ചെയ്യാനൊക്കെ, ടെസ്റ്റിനൊക്കെ ഇപ്പോൾ നല്ല പൈസ ആകുന്നുണ്ട്. അതുപോലുള്ള ചില ഇൻസ്ട്രുമെന്റ്സ് വാങ്ങിക്കാനുണ്ട്, എക്സ്ട്രാക്ടർ അതുപോലുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. അതുമാത്രമല്ല നമുക്കൊരു ഓഫീസ് തുടങ്ങേണ്ടതുണ്ട് ഇത് കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ള കാര്യങ്ങളിലും അതുപോലെ തന്നെ റിസർച്ചിനും, നമ്മളെ കൂടുതൽ റിസർച്ച് നടത്താൻ, കൂടുതൽ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള റിസർച്ചിലേക്കും ഞങ്ങൾ ഇത്തരം ഫണ്ട് ഉപയോഗിക്കും. അങ്ങനെ ഞങ്ങൾ ഒരു സോളിഡായിട്ടുള്ള, ഒരു സയന്റിഫിക് ആയിട്ടുള്ള രീതിയിൽ നമ്മളിതിനെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത്.
1: ഇവിടെ ഇപ്പോൾ നമുക്ക് കുട്ടികളായിട്ട് എല്ലാവരുമായിട്ട് ഇപ്പോൾ 5 പേരാണുള്ളത്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ കുറേ പേരുണ്ടാവും ഇല്ലേ? അപ്പോൾ അങ്ങനെയുള്ള ആളുകളൊക്കെ ആരൊക്കെയാണ്, അങ്ങനെ ആരെങ്കിലും മെൻഷൻ ചെയ്യേണ്ടതുണ്ടോ?
2: പാപ്പിൻശ്ശേരി പഞ്ചായത്തിലെ പ്രസിഡന്റ് ആയി കഴിഞ്ഞാലും സെക്രട്ടറി, പഴയ ഭരണസമിതിയും ഇപ്പോഴത്തെ ഭരണസമിതിയിലുള്ള പ്രസിഡന്റ് അടക്കം ഞങ്ങൾക്ക് ഇപ്പം ഞങ്ങൾ കുറച്ചു കാലം മുന്നേ വെച്ച സ്ഥലം ഞങ്ങൾക്ക് മാറ്റേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെയുള്ള പൂക്കൾ ഫ്ലവറിംഗ് പീരീഡ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വേറൊരു സ്ഥലം അത്യാവശ്യമാണ് എന്നുള്ളൊരു ഘട്ടത്തിൽ സ്ഥലം അന്വേഷിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഇപ്പോഴത്തെ പ്രസിഡന്റാണ് ഞങ്ങൾക്ക് എവിടെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്നുള്ളൊരു കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു സ്ഥലം കിട്ടിയാൽ കുറച്ചുകൂടി നന്നായിരുന്നു എന്ന് പറഞ്ഞപ്പം ആ സ്ഥലത്തിന്റെ ഉടമയെ വിളിച്ച് സംസാരിച്ച് ഞങ്ങൾക്ക് വേണ്ടി പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ കുറച്ച് കുട്ടികളുണ്ട് ഗവേഷണം നടത്തുന്നവരാണ്, അപ്പം അവർക്ക് ആ സ്ഥലം ഒന്ന് പ്രയോജനപ്പെടുത്താൻ കൊടുക്കണം എന്നുള്ള രീതി പറഞ്ഞ് ഞങ്ങൾ എന്നിട്ട് അവരെ പോയി കണ്ട് സംസാരിച്ചു. ഇപ്പം ഞങ്ങൾ അവരുടെ സ്ഥലത്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ആദ്യഘട്ടങ്ങളിൽ ഞങ്ങൾ പഞ്ചായത്തിന്റെ റിസോഴ്സ് പേഴ്സൺ ഉണ്ട്, ശ്രീശ് എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി, അവരാണ് ഞങ്ങളെ കോർഡിനേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്താ ആവശ്യം എന്നുള്ളത് അറിഞ്ഞ് അന്വേഷിച്ച് ഞങ്ങൾക്ക് ഭയങ്കര സപ്പോർട്ട് തന്നൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞേ മതിയാവുള്ളൂ. പിന്നെ പറയേണ്ടത് വൈൽഡ് ലൈഫ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ സനൽ സാറിനെ പറയണം. അവരെ കോണ്ടാക്ട് ചെയ്തപ്പോൾ അവിടെ വെക്കാം, പ്രശ്നമില്ല, എല്ലാ പെർമിഷൻസും കാര്യങ്ങളും തന്ന് അവിടെ ഞങ്ങൾക്കൊരു പൈലറ്റ് സ്റ്റഡി ചെയ്യാനുള്ളൊരു ഇത് തന്നത് പുള്ളിയാണ്.
3: അതിപ്പം സർ സെയ്ത് കോളേജിൽ നിന്ന് നമുക്ക് മുംതാസ് മിസ് അവരോട് എന്തായാലും താങ്ക്സ് ഉണ്ട്, എന്തായാലും പറയേണ്ടതുണ്ട്. അതേപോലെ തന്നെ ജലീൽ സാറ്, പിന്നെ എൻ്റെ അച്ഛൻ, അച്ഛൻ രാവിലെ തന്നെ ഇപ്പം എന്നെ അവിടെ കൊണ്ടാക്കുന്നതും അനക്കും അച്ഛനായാലും കുറെ കുത്തുകൊണ്ടിട്ടുണ്ട്. അതെ, രാവിലെ തന്നെ നമ്മൾ 6 മണിയാകുമ്പോഴേക്കും തന്നെ ഞാനും അച്ഛൻ അവിടെ എത്തും, എന്നിട്ടാണ് നമ്മൾ ഈ ബീനെയൊക്കെ മാനേജ് ചെയ്യുന്നത്. പിന്നെ ആ ഏരിയയിലുള്ള ആൾക്കാരും അവർക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്.
1: നമ്മൾ പെട്ടി അവിടെ വെച്ച് കഴിഞ്ഞാലും അത് അവിടെ സംരക്ഷിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്.
3: അതെ, വെള്ളിക്കയിലായാലും ഹൗസ് ഓണറിന്റെ സ്ഥലത്താണ് നമ്മൾ വെച്ചിട്ടുള്ളത്. അപ്പൊ ഒരു ശശി എന്ന് പറഞ്ഞ ഒരാൾ സ്ഥലത്താണ് നമ്മൾ അവിടെ വെച്ചിട്ടുള്ള ബോക്സ്. പിന്നെ അതേപോലെ തന്നെ ആയാലും കുഞ്ഞിമംഗലായാലും അവിടുത്തെ വൈൽഡ് ലൈഫ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യന്റെ ആൾക്കാർ, സനൽ സാറായാലും അവരെ വോളണ്ടിയേഴ്സ് ആയാലും നല്ല രീതിയിൽ സപ്പോർട്ടായിരുന്നു.
1: അപ്പൊ ഇത് നിരീക്ഷിക്കുന്ന എങ്ങനെ, നിങ്ങൾ നിരന്തരം നിരീക്ഷിക്കുവോ എങ്ങനെയാണ്?
3: അതെ, നമ്മളവിടത്തേക്ക് പോവും, ഞാനും ആശ്രയവും ആയാലും പിന്നെ മിസ്സും വരുത്തുണ്ട്, പിന്നെ അതേപോലെ അച്ഛനും, നമ്മളെല്ലാരും ഒന്നിച്ച് പോവുകയും അവിടെ പോയിട്ട് ഇതിനെപ്പറ്റി മോണിറ്റർ ചെയ്യലാണ് ചെയ്യുന്നത്.
1: ഏതായാലും ഈ ഒരു നിലയിൽ എത്തിയിരിക്കുന്ന ഈ ഒരു സംവിധാനം, ഈ ഒരു സ്റ്റാർട്ടപ്പ്, ഇനി ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി എന്തെങ്കിലും പുതിയ പുതിയ പദ്ധതി എന്തെങ്കിലും ഉണ്ടോ?
0: ഞങ്ങൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ചിട്ട് മാർക്കറ്റിലിറക്കുക, അതൊരു പ്രധാനപ്പെട്ട പദ്ധതിയാണ്. രണ്ടാമത്തത്, നമ്മൾ ഈ ഒരു സൊസൈറ്റി രൂപീകരിക്കുകയാണ്. കണ്ടൽ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിൽ നിന്ന് തേനുൾപ്പെടെയുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കാനും അത് വിപണനം ചെയ്യാനുമുള്ള ഒരു സൊസൈറ്റി. അതുവഴി ഒന്ന്, കണ്ടൽക്കാടുകൾ സംരക്ഷിക്കുക, രണ്ട്, അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആളുകൾക്കുള്ള ഒരു വരുമാന മാർഗവുമായിട്ട് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു സൊസൈറ്റി രൂപീകരിക്കുകയാണ്. അത് നമ്മൾ അതിൻ്റെ ഒരു പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അത് വേഗം തന്നെ പ്രാവർത്തികമാണ്.

0: ആകും എന്നാണ് വിചാരിക്കുന്നത്. നമ്മുടെ കണ്ണൂർ ജില്ലയിലാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കണ്ടൽ കാടുകളുള്ളത്. അപ്പോൾ ആ കണ്ടൽ കാടുകൾ ഇപ്പോഴ് ചില പ്രൈവറ്റ് വ്യക്തികളുടെ തലങ്ങളിൽ കണ്ടൽ കാടുകൾ ഉണ്ടാകും. കണ്ടൽ കാടുകളിൽ ആ പ്രദേശം ഉപയോഗശൂന്യമായി എന്ന് വിചാരിക്കുന്നവരുണ്ടെങ്കിൽ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ തേനീച്ച കൃഷി വ്യാപിച്ച് മനോഹരമാക്കി നമുക്ക് സംരക്ഷിക്കാമെന്നാണ് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത്. ആർക്കെങ്കിലും അത്തരം ആവശ്യങ്ങളുണ്ടെങ്കിൽ ഞങ്ങളെ സമീപിക്കാൻ ഒരു മടിയും ഉണ്ടാകരുത് എന്നാണ് പറയാനുള്ളത്.
1: അപ്പോൾ ഇവിടെ എന്തായാലും അത്തരത്തിൽ ആരെങ്കിലും തയ്യാറുണ്ടെങ്കിൽ അല്ലേ നിങ്ങളുടെ സ്റ്റാർട്ടപ്പ് പ്രവർത്തിക്കുന്ന യൂണിവേഴ്സിറ്റിയിലെ ഓഫീസിൽ തന്നെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. എനിക്കൊന്ന് താവക്കരയിലുള്ള കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസിൽ അല്ലേ. ഓക്കെ, എന്തായാലും ഇത്തരത്തിലുള്ളൊരു സംരംഭത്തിലേക്ക് നീങ്ങുകയും അതോടൊപ്പം തന്നെ സമൂഹത്തിന് മുഴുവൻ മാതൃകയാവുന്ന രീതിയിൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമത്തിന് എല്ലാവിധ ഭാവങ്ങളും നേരുകയാണ്. ഇത്രയും നേരം നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുകയും ഈ വിവരങ്ങളൊക്കെ ശ്രോതാക്കളുമായി പങ്കുവെക്കുകയും ചെയ്തതിന് എല്ലാവർക്കും പ്രത്യേകം പ്രത്യേകം നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.
2: കണ്ടൽക്കാടുകളിലെ തേനീച്ച വളർത്തൽ എന്ന പദ്ധതിക്ക് മുൻകൈയെടുത്ത പറശ്ശിനിക്കടവ് MVR ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലൈഫ് സയൻസ് ആൻഡ് റിസർച്ച് സ്റ്റഡീസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫോറസ്ട്രിയിലെ ചില അധ്യാപകരും വിദ്യാർത്ഥികളും പങ്കെടുത്ത ചർച്ചയാണ് കഴിഞ്ഞ രണ്ടാഴ്ചകളിലായി സയൻസ് കഫേയിലൂടെ നമ്മൾ കേട്ടത്. ചർച്ചയിൽ പങ്കെടുത്തവർ പറശ്ശിനിക്കടവ് MVR കോളേജ് മുൻ പ്രിൻസിപ്പളും സീഡ് പ്രിൻസിപ്പൽ അഡ്വൈസറുമായ ഡോക്ടർ കെ ഗീതാനന്ദൻ, MVR കോളേജ് ഫോറസ്ട്രി വിഭാഗം മുൻ അസിസ്റ്റന്റ് പ്രൊഫസറും മേധാവിയുമായിരുന്ന അനുശ്രീ അശോക്, MVR കോളേജ് ഫോറസ്ട്രി വിഭാഗം BSc വിദ്യാർത്ഥികളായ അദ്വൈത് രഞ്ജിത്, ആശ്രയ മനോജ്, അർച്ചന CS എന്നിവർ. ഇവരോടൊപ്പം സ്റ്റുഡിയോയിൽ KO ശശിധരൻ. ശ്രോതാക്കളെ, സയൻസ് കഫേയിൽ ഇനി നമുക്ക് ചുറ്റും കാണുന്ന പലപ്പോഴും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ജീവികളാണ് ചെറുപ്രാണികൾ. പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്ന ഇവയുടെ ജീവിത രീതികളും പ്രവർത്തനങ്ങളും മനുഷ്യരെ പോലും അത്ഭുതപ്പെടുത്തുന്നവയാണ്. ഇന്ന് ഈ കുഞ്ഞൻ ജീവികളുടെ വിസ്മയ ലോകത്തിലേക്ക് നമുക്കൊന്ന് സഞ്ചരിക്കാം. വിവരങ്ങൾ നമുക്കായി പങ്കുവയ്ക്കുന്നത് ജീവശാസ്ത്ര ഗവേഷകൻ വിജയകുമാർ ബ്ലാത്തൂർ.
3: പ്രാണനുള്ളതിനെയാണ് പ്രാണി എന്ന് വിളിക്കുന്നതെന്ന് നമുക്കറിയാം. പ്രാണ അസ്യ അസ്ഥി ഇതി, പ്രാണനില്ലാത്ത ഏത് ജീവിയുണ്ടെന്ന് ഒരു മറുചോദ്യവും ഉണ്ടാകാം. പശുവിനെപ്പോലുള്ള നാൽക്കാലികളെ മിണ്ടാപ്രാണികൾ എന്ന് പറയുന്നതും അതുകൊണ്ടാകുമല്ലോ. പ്രതിഷേധവും പ്രതികരണവും ഇല്ലാത്ത നിരുപദ്രവ സാധുക്കൾ എന്നാണ് ധ്വനി. എന്നാൽ വെറും പ്രാണി എന്ന പ്രയോഗം വിലയില്ലാത്ത ശല്യക്കാരായ നിസാര ജീവിത കീടങ്ങൾ എന്നൊക്കെയാണ് സാധാരണ ഉപയോഗങ്ങളിൽ നൽകുന്ന സൂചന. തല, ഉരസ്, ഉദരം എന്നിങ്ങനെ മൂന്ന് ഭാഗമായി വേർതിരിച്ചുള്ള ശരീരവും കഷണം പോലെ യോജിപ്പിച്ച ആറ് കാലുകളുമുള്ള ചെറുജീവികളാണ് സയൻസിൽ ഇൻസെക്ട് എന്ന് വിളിക്കുന്ന പ്രാണികൾ. ചിലന്തിയടക്കം എല്ലാ ചെറുജീവികളെയും തെറ്റായി പ്രാണിയെന്ന് വിളിക്കുന്ന ശീലമുണ്ട്. എന്നാൽ വർഗീകരണ ശാസ്ത്രത്തിൽ ചിലന്തികൾ ഇൻസെക്ട വിഭാഗക്കാരല്ല. അരാജ്ഞിയുടെ വിഭാഗത്തിൽപ്പെട്ടവരും എട്ട് കാലുള്ളവരുമാണ്. ശരീരം രണ്ടു ഭാഗമായി മാത്രം തിരിച്ച ചിറകില്ലാത്ത ആന്റിനയില്ലാത്ത ജീവിയാണ്. ചിത്രശലഭങ്ങൾ മുതൽ ഉപദ്രവകാരികളും ശല്യക്കാരുമായ ചിതലും കൊതുകും പേനും മൂട്ടയും കൂറയും ഒക്കെ ഉൾപ്പെടുന്ന ഏറ്റവും വലിയ ജീവസാമ്രാജ്യമാണ് ഇൻസെക്ട് പ്രാണിലോകം. അതൊരു കടലാണ്. അതിലെ വളരെ കുറച്ച് അംഗങ്ങളെക്കുറിച്ചേ നമുക്ക് ഇപ്പോഴും വളരെ കുറഞ്ഞ അറിവ് പോലുമുള്ളൂ. മാനവരാശിയുടെ ചരിത്രം മാറ്റിയെഴുതിയത് ഈ പ്രാണികളാണ്. യൂറോപ്യർ കുരുമുളകും ഏലവും കറാമ്പുവും ജാതിപത്രിയും പോലുള്ള സുഗന്ധദ്രവ്യങ്ങൾ അന്വേഷിച്ച് നൂറ്റാണ്ടുകൾ നടത്തിയ അറ്റമില്ലാതെ സഞ്ചാരങ്ങൾ നമുക്കറിയാം. ഇന്ത്യ എന്ന കിഴക്കൻ ദേശത്തെ പടിഞ്ഞാറൻ തീരത്തുള്ള മലബാറിലെ തുറമുഖങ്ങളിൽ നിന്നാണ് ഇവയൊക്കെയും പ്രധാനമായും അറബി കച്ചവടക്കാർ ശേഖരിക്കുന്നത് എന്ന് യൂറോപ്യർക്ക് പണ്ടേ അറിയാമായിരുന്നു. ഈ സുഗന്ധവസ്തുക്കളുടെ രുചിയിൽ മയങ്ങി അതിനുവേണ്ടി എത്ര ചെലവാക്കാനും ഒരുക്കമായിരുന്നു അന്ന് യൂറോപ്പിലെ സമ്പന്നർ. മാംസം കേടാകാതെ സൂക്ഷിക്കാനും മറ്റും കുരുമുളക് സഹായിക്കുമെന്നതും വലിയ അറിവായിരുന്നു. അങ്ങനെയാണ് കുരുമുളക് കറുത്ത സ്വർണമായത്. അറബികളിലൂടെയല്ലാതെ ഈ ചരക്കുകൾ നേരിട്ടെത്തിക്കാൻ മലബാറിലേക്കുള്ള കടൽപ്പാതകൾ അന്വേഷിച്ചുള്ള യാത്രകളാണല്ലോ ലോകചരിത്രവും കോളനി വൽക്കരണത്തിന്റെ വലിയ കാലവും സൃഷ്ടിച്ചത്. അമേരിക്കയിൽ കൊളംബസ് കപ്പലിറങ്ങിയതും ഗാമ കാപ്പാടെത്തിയതും അതിന്റെ തുടർച്ചകൾ മാത്രം. അവരെല്ലാം തേടി നടന്ന കറുത്ത പൊന്നായ കുരുമുളകും മറ്റും ഇവിടെ മാത്രം ഇത്രയും രൂക്ഷരുചിയോടെ പരിണമിച്ചുണ്ടായത് എന്തുകൊണ്ടാവും? ഇവിടുത്തെ പ്രാണികളുമായുള്ള സസ്യങ്ങളുടെ മത്സരവും സഹജീവനം അതിജീവനവും പരിണാമവും ഒക്കെയാണ് ഉത്തരം. അതിനാൽ ലോകചരിത്രം എഴുതിയത് കേരളത്തിലെ പ്രാണികളും കൂടിയാണ്. കുരുമുളക്

പശ്ചിമഘട്ട താഴ്വരകളിൽ ഇങ്ങനെ പരിണമിച്ചുണ്ടായി വളരാൻ കാരണമെന്താകും? നമുക്കറിയുന്നതുപോലെ കാലവർഷക്കാറ്റും മൺസൂണും വർഷത്തിൽ എത്രയോ മാസം കൊടും മഴ പെയ്യിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു പ്രദേശമാണിത്. തെളിയുന്ന വെയിൽ, ഈർപ്പം, പശ്ചിമഘട്ടത്തിന്റെ പടിഞ്ഞാറൻ ചരിവിൽ ജീവന്റെ ഉന്മത്ത നൃത്തം തന്നെയായിരുന്നു ലക്ഷക്കണക്കിന്

തിന്നാൻ വരുന്നവരുടെ മുന്നിൽ നിന്നും ഓടിയൊളിക്കാൻ കാലുകളില്ലല്ലോ. അതിനാൽ തന്നെ പലതരം അനുകൂലനങ്ങൾ യാദൃശികമായി ലഭിച്ചവ മാത്രമാണ് അതിജീവിച്ച് ബാക്കിയായത്. അല്ലാത്തവയെല്ലാം കുറ്റിയേറ്റുപോയി കാണും. മേഞ്ഞു തിന്നുന്ന നാൽക്കാലികളിൽ നിന്നും മുള്ളും കയ്പും ഒക്കെയുള്ള ചെടികൾ രക്ഷപ്പെടുന്നതുപോലെ ഇലകൾ തിന്നു തീർക്കുന്ന ലക്ഷക്കണക്കിന് പ്രാണികളുടെ ലാർവകളിൽ നിന്നും രക്ഷപ്പെടുന്നത് കഠിനവിഷ രാസഘടകങ്ങൾ ഉരുത്തിരിഞ്ഞ സസ്യങ്ങൾ മാത്രമാണ്. അവയെ തിന്നുന്ന ലാർവകളും ചത്തുപോകും എന്നതിനാൽ ചെടി ബാക്കിയാകും. എങ്കിലും അത്തരം രാസഘടകങ്ങൾ തിന്നാലും കുഴപ്പമില്ലാത്തവയും പരിണമിച്ചുണ്ടാകും. മൊത്തം പ്രാണികൾ പോയാൽ സപുഷ്പികളെ സംബന്ധിച്ച് പരാഗണവും പ്രതിസന്ധിയിലാകുമെന്നതിനാൽ ഒരുതരം നിയന്ത്രണം മാത്രമേ ഉണ്ടാകൂ. എന്നാൽ കുരുമുളകിന് പരാഗണത്തിന് പ്രാണി സഹായങ്ങൾ വേണ്ടല്ലോ. വെള്ളത്തുള്ളികളും മറ്റു പല ഘടകങ്ങളും ചേർന്ന സങ്കീർണ വ്യവസ്ഥയാണ് കുരുമുളകിനെ പരാഗണത്തിന് സഹായിക്കുന്നത്. അതെല്ലാം ഇവിടെ അനുകൂലമായിരുന്നു. ലക്ഷക്കണക്കിന് വർഷങ്ങൾ പ്രാണികളും സസ്യങ്ങളും തമ്മിൽ നടന്ന അതിജീവന മത്സരങ്ങളുടെ ബാക്കിയാണ് നമ്മൾ ഇന്ന് സുഗന്ധവ്യഞ്ജനങ്ങൾ എന്ന് പേരിട്ട് വിളിക്കുന്ന സസ്യഭാഗങ്ങൾ. ഒരുവിധം പ്രാണിക്കും തിന്നാൻ പറ്റാതത്ര രൂക്ഷ ഘടകങ്ങൾ ഉള്ളതാവും ആ ഭാഗങ്ങൾ. ആർത്രോപോഡുകൾ എന്ന ഫൈലത്തിൽപ്പെടുന്ന അകശേരുകികളായ ഷഡ്പദങ്ങളെ ഇൻസെക്ട എന്ന ഓർഡറിലാണല്ലോ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. യോജിപ്പിച്ച് ചേർത്ത കാലുള്ളവർ എന്നാണ് ആർത്രോപോഡ എന്നാൽ ലാറ്റിനിൽ അർത്ഥം. ഇൻസെക്ട എന്നാൽ പല ഭാഗമായുള്ള ശരീരമുള്ളവർ എന്നും. ബാഹ്യകവചം കൈറ്റിൻ കൊണ്ട് നിർമ്മിച്ചതാവും. ആയിരക്കണക്കിന് കുഞ്ഞു ഭാഗങ്ങൾ ചേർന്നുള്ളതാണ് ഇവയുടെ സംയുക്ത നേത്രം. ഇതുകൂടാതെ 3 കുഞ്ഞു ഓസിലകൾ എന്ന പ്രകാശഗ്രാഹികളായ സാധാരണ നേത്രങ്ങളും ഇവർക്കുണ്ടാകും. ചിറകുള്ളവരും ഇല്ലാത്തവരും ഉണ്ട്. മേൽച്ചിറകും കീഴ്ച്ചിറകും ഉള്ളവരും കീഴ്ച്ചിറകുകൾ ശോഷിച്ച് പറക്കലിൽ ബാലൻസ് നിലനിർത്താൻ സഹായിക്കുന്ന ഹാൾട്ടേഴ്സ് എന്ന കുഞ്ഞ് അവയവമായി പരിവർത്തനം ചെയ്യപ്പെട്ട ഒറ്റ ജോഡി ചിറകന്മാരും ഒക്കെ ഇവരിൽ ഉണ്ട്. 1,000,000-ത്തിലധികം ഇനം ഇൻസെക്റ്റുകളെ തിരിച്ചറിഞ്ഞ് വർഗീകരിച്ചു കാണും. എത്രയോ ലക്ഷം ഇനങ്ങൾ തിരിച്ചറിയാനുണ്ട്. 60,00,000 മുതൽ 1,00,000,000 ഇനങ്ങൾ വരെ പ്രാണികളിൽ ഭൂമിയിലുണ്ടാകും എന്നാണ് കരുതപ്പെടുന്നത്. ഭൂമിയിൽ മൊത്തം ജീവികളിൽ 90% പ്രാണികളാണെന്ന് പറയേണ്ടി വരും. മുട്ട വിരിഞ്ഞാണ് ഇവർ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നത്. ഇലാസ്തികതയില്ലാതെ പുറം കവചമാണ് ഇവർക്കുള്ളത്. അതിനാൽ വളരുക എന്നത് ഓരോ പ്രാവശ്യവും പുറം അസ്ഥി പൊഴിച്ചു കളഞ്ഞ് പുതിയ കവചം ഉണ്ടാക്കിക്കൊണ്ടുള്ള മോൾട്ടിംഗ് വഴിയാണ്. വിരിഞ്ഞിറങ്ങുന്ന കുഞ്ഞുങ്ങൾ മുതിർന്നവരുമായി രൂപത്തിൽ പലപ്പോഴും സാമ്യമുണ്ടാവുകയില്ല. അവയുടെ ഭക്ഷണം, ശീലം ഒക്കെ വ്യത്യസ്തമാവുകയും ചെയ്യും. മുട്ട വിരിഞ്ഞ് അധികം ചലിക്കാൻ കഴിയാത്ത പുഴുരൂപി ലാർവകൾ ഉണ്ടായി അത് പലതവണ ഉറപൊഴിച്ച് വളർന്ന് പിന്നീട് പ്യൂപ്പാവസ്ഥയിലേക്ക് മാറും. എന്നാൽ പുഴുരൂപത്തിൽ നിന്നും ചിറകും കാലുകളുമൊക്കെയായി പുതിയ രൂപത്തിലേക്കുള്ള വലിയ രൂപാന്തരണമാണ് ആ ഒളിവിടത്തിൽ ഓരോ നിമിഷവും പാഴാക്കാതെ നടന്നുകൊണ്ടിരിക്കുന്നത്. മെറ്റമോർഫസിസ് നടന്ന് പുതിയ പ്രാണിയായി മാറുന്ന 4 ജീവഘട്ടങ്ങളുള്ളവയാണ് പ്രാണികളിലേറെയും. മുട്ട വിരിഞ്ഞിറങ്ങുന്നത് പുഴുവിന് പകരം നിംഫുകൾ എന്ന് വിളിക്കുന്ന മിനിയേച്ചർ ശരീരക്കാരാണ് 3 ഘട്ടങ്ങൾ മാത്രം ജീവദശയിലുള്ള പ്രാണികളുടെ കാര്യത്തിൽ സംഭവിക്കുന്നത്. നിംഫുകൾ നിരവധി തവണ ഉറപൊഴിച്ച് അവസാനം മുതിർന്ന പ്രാണിയാകും. അവസാന ഘട്ടത്തിൽ മാത്രമേ അത്തരക്കാർക്ക് സാധാരണയായി ചിറകുണ്ടാവുകയുള്ളൂ. ദിനോസറുകൾക്കും മുമ്പേ പരിണമിച്ചുണ്ടായ ഇവർ 300,000,000 വർഷമായി ഭൂമിയിൽ വിലസി നടക്കുന്നുണ്ട്. പല ജീവിവർഗങ്ങളും ചത്തൊടുങ്ങിയിട്ടും ഇവർക്ക് ഒരു ചുക്കും സംഭവിച്ചിട്ടില്ല. ആർട്ടിക് പ്രദേശത്ത് പോലും പ്രാണികളുണ്ട്. ശുദ്ധജലത്തിലും ചിലപ്പോൾ കടലിലും ഇവർ ജീവിക്കും. മണ്ണിനു മുകളിലും അടിയിലും മരത്തിലും ആകാശത്തും ഒക്കെ ഇവരുണ്ട്. സർവവ്യാപികൾ. ഏതു സാഹചര്യത്തിലും അതിജീവിക്കാനുള്ള അനുകൂലനങ്ങൾ ആർജിച്ചവർ. ഏതെങ്കിലും ഒരിനം പ്രാണിയില്ലാതെ ഒരു സ്ഥലവും ഉണ്ടാകില്ല. പ്രധാനമായും കോളിയോപ്റ്റെറ എന്ന ഒരു വിഭാഗമാണുള്ളത്. അതിലാണ് ബീറ്റിലുകൾ, ബണ്ടുകൾ ഒക്കെ ഉൾപ്പെടുക. പിന്നെയുള്ളതാണ് ഡൈപ്റ്റെറ, അതിലാണ് ഫ്ലൈസ് ഉൾപ്പെടുക. പിന്നെ ഹൈമനോപ്റ്റെറ, അതിൽ ഉറുമ്പുകൾ, ബീകൾ, കടന്നലുകൾ, വാസ്പുകൾ ഒക്കെ ഉൾപ്പെടും. അത് കഴിഞ്ഞാൽ ലെപ്പിഡോപ്റ്റെറ, നിശാശലഭങ്ങൾ, ചിത്രശലഭങ്ങൾ, മൂത്തുകൾ, ബട്ടർഫ്ലൈസ് ഒക്കെ അതിലാണ് ഉൾപ്പെടുക. ഇവരൊക്കെയാണ് പ്രധാനപ്പെട്ട ഇൻസെക്റ്റുകൾ. പല പ്രാണികളുടെയും നടത്തം 2 ത്രികോണ രൂപങ്ങൾ കാലുകൾ കൊണ്ട് പണിതാണ്. ഒരു വശത്തെ മുന്നിലെയും പിന്നിലെയും കാലുകളും മറുവശത്തെ നടുവിലെ കാലുമാണ് ഒരേ സമയം നിലത്തുമുട്ടിക്കുക. ഉടനെ മറ്റേ ജോഡി നിലത്തുമുട്ടിക്കും. ഒറ്റയ്ക്ക് ജീവിക്കുന്നവരാണ് ഭൂരിഭാഗം പ്രാണികളും. എങ്കിലും സാമൂഹിക ജീവിതം പിന്തുടരുന്നവരാണ് ചിലയിനം ബീകൾ, കടന്നലുകൾ, ഉറുമ്പുകൾ, ചിതലുകൾ എന്നിവയൊക്കെ. മുട്ടയിട്ട് സ്ഥലം കാലിയാക്കുന്നവരുണ്ട്. വിരിഞ്ഞിറങ്ങുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ട ഭക്ഷണം മുൻകൂട്ടി കരുതി വെക്കുന്ന വേട്ടാളന്മാരുണ്ട്. മുട്ടകളെയും കുഞ്ഞുങ്ങളെയും കുറേക്കാലം കൂടി സംരക്ഷിക്കുന്ന, മാതൃസ്നേഹം കാണിക്കുന്ന ഇയർവിഗുകൾ എന്ന ഇനങ്ങളുണ്ട്. പരസ്പരം ആശയവിനിമയം നടത്താൻ പല ഉപാധികൾ ഇൻസെക്റ്റുകൾക്കുണ്ട്. ശബ്ദങ്ങളാണ് പ്രധാനപ്പെട്ട ഒരു ആശയവിനിമയ പരിപാടി. സിക്കാടകൾ എന്ന് വിളിക്കുന്ന ചീവീടുകൾ 1,000,000,000 എണ്ണമായിട്ടാണ് ഒന്നിച്ച് മണ്ണിനടിയിൽ നിന്നും പുറത്തേക്ക് വരിക. അവർ ശബ്ദമുണ്ടാക്കുന്നത് അവയുടെ വീർത്ത വയറിനടിഭാഗത്തെ പാളികൾ
കമ്പനം ജയിച്ചാണ്. മണ്ണട്ട, കീരാങ്കീരി, കീരാങ്കീരിക്ക എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന തുള്ളന്മാരെ പോലെയുള്ള ക്രിക്കറ്റ് ജീവിയുടെ

ചിറകുകളുടെ അഗ്രമുരച്ചാണ് കിരികിരാ ശബ്ദമുണ്ടാക്കുന്നത്. ഇവരെ കൂടാതെ പലതരം പുൽച്ചാടികൾ, കാറ്റിഡുകൾ, ചില ശലഭ ലാർവകൾ ഒക്കെ ശബ്ദമുണ്ടാക്കും. ഇരപിടിയന്മാരെ ഭയപ്പെടുത്താൻ, ഇണകളെ ആകർഷിക്കാൻ, അപായ സൂചനകൾ നൽകാൻ ഒക്കെ ശബ്ദം ഇവർ ഉപയോഗിക്കാറുണ്ട്. ഇരപിടിയന്മാരായ വാവലുകളുടെ രാത്രി സഞ്ചാര സഹായമായ എക്കോലൊക്കേഷൻ ജാമാക്കി ആശയക്കുഴപ്പമുണ്ടാക്കുന്ന അൾട്രാസോണിക് ശബ്ദങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ചിലയിനം നിശാചലഭങ്ങളുണ്ട്. ചോരകുടിയന്മാരായ ചിലയിനം പ്രാണികൾക്ക് ഇൻഫ്രാറെഡ് വികിരണങ്ങളെ തിരിച്ചറിഞ്ഞ് തന്റെ ഇരയുടെ സാന്നിധ്യം അറിയാനുള്ള കഴിവുണ്ട്. ഗ്ലോവേമുകൾ എന്ന് വിളിക്കുന്ന വലിയ വിഭാഗം ജീവികൾ ലൂസിഫറിൻ എന്ന രാസപദാർത്ഥമുണ്ടാക്കി ഇരുളിൽ തിളങ്ങാൻ കഴിവുള്ളവരാണ്. ഫയർഫ്ലൈ എന്ന് വിളിക്കുന്ന മിന്നാമിനുങ്ങ് ഇത്തരത്തിൽ ഇണകളെ ആകർഷിക്കാനാണ് മിന്നി മിന്നി കളിക്കുന്നത്. ഫിറമോൺ എന്ന് വിളിക്കുന്ന രാസഘടകങ്ങൾ പ്രസരിപ്പിക്കലാണ് വേറൊരു പ്രധാന പരിപാടി. സാമൂഹ്യ ജീവിതം നയിക്കുന്ന ഉറുമ്പുകൾ, ചിതലുകൾ എന്നിവയിലെ ഒരു കോളനിയിലുള്ളവരൊക്കെ പരസ്പരം തിരിച്ചറിയുന്നത് കൂട്ടിലെ റാണി പ്രസരിപ്പിക്കുന്ന ഫിറമോൺ പങ്കുവച്ചാണ്. നിശാശലഭങ്ങളിൽ പെണ്ണിനങ്ങൾ പുറപ്പെടുവിക്കുന്ന ഫിറമോൺ തന്റെ നീണ്ടു വിതർത്ത ഓലപ്പീലി പോലുള്ള ആന്റിനകൾ കൊണ്ട് തിരിച്ചറിഞ്ഞാണ് ആൺമൂത്തുകൾ തേടി വരുന്നത്. പല വലിയ നിശാശലഭങ്ങൾക്കും പ്യൂപ്പൽ ദശ കഴിഞ്ഞ് വിരിഞ്ഞിറങ്ങുമ്പോൾ വദനഭാഗങ്ങൾ ഉണ്ടാകുക പോലുമില്ല. അതിനാൽ തന്നെ പിന്നീടുള്ള ജീവിതകാലം ഭക്ഷണം കഴിക്കുന്നില്ല. ആകെ ഫിറമോൺ വിടലും സ്വീകരിക്കലും ഇണചേരലും മാത്രമാണ് അവയുടെ ജീവിതം. ഇണചേരലോടെ ഉടനെ ചത്തുപോകും. അത്ര സമയത്തേക്കുള്ള ഊർജം ലാർവ പുഴുക്കളായപ്പോൾ ശരീരത്തിൽ ശേഖരിച്ചു വെച്ചതിൽ നിന്നാണ് അവ ഉപയോഗിക്കുന്നത്. കടന്നലുകൾ, തേനീച്ചകൾ എന്നിവയുടെ മുള്ളുകൾ മരത്തടിയിലും മറ്റും തുളച്ച് മുട്ടയിട്ടുവെക്കാനുള്ള പെൺപ്രാണികളുടെ ഒരു അവയവമായ ഒവിപ്പോസിറ്റർ രൂപാന്തരം സംഭവിച്ചുണ്ടായതാണ്. അതിനോട് ചേർന്ന് വിഷഗ്രന്ഥികളും ഉണ്ടാകും. അതിനാൽ പെൺപ്രാണികൾക്ക് മാത്രമേ സാധാരണയായി ഇത്തരം വിഷമുള്ളും കുത്തും ഒക്കെ ഉണ്ടാവുകയുള്ളൂ. ചിലർക്ക് ഈ കുത്തൽ വളരെ മാരകമാവുകയും മരണത്തിനു വരെ കാരണമാകുന്ന അനോഫിലാറ്റിക് ഷോക്ക് ഉണ്ടാവുകയും ചെയ്യും. തേനീച്ചകളുടെ വിഷമുള്ള ദേഹത്ത് തറച്ചാൽ അവയുടെ രൂപഘടനയുടെ പ്രത്യേകത മൂലം അതവിടെ തറിഞ്ഞു നിൽക്കും. എന്നാൽ കടന്നലുകളുടെ മുള്ളുകൾ തറഞ്ഞു നിൽക്കില്ല. അതിനാൽ നിരവധി തവണ ഒരു കടന്നലിന് തന്നെ നമ്മളെ കുത്താൻ കഴിയും. മുള്ളുകൊണ്ട് ഒരു പ്രാണി കുത്തുന്നതോടെ അതിന്റെ വിഷാംശത്തോടൊപ്പം കുറച്ച് അപായ സഹായ സിഗ്നൽ ഫിറമോണുകൾ കൂടി പ്രസരിപ്പിക്കും. അത് തിരിച്ചറിഞ്ഞാണ് ഒന്നിനു പുറകെ ഒന്നായി കടന്നലുകളും തേനീച്ചകളും നമ്മളെ തുരത്തി കുത്തുന്നത്. ഒരു തേനീച്ച കൂട്ടിലെത്തി കൂടെയുള്ളവരെ പുതുതായി തേൻ കണ്ടെത്തിയ വിവരവും സ്ഥലവും വളരെ കൃത്യമായി അറിയിച്ചു കൊടുക്കാനുള്ള കഴിവുള്ളവരാണ്. ഓഗിൾ ഡാൻസ് എന്ന് പറയുന്ന പിറകുവശം കുലുക്കിയുള്ള ഒരു നൃത്തമാണ് അതിന് അവർ ചെയ്യുക. സൂര്യന്റെ സ്ഥാനം, ദിശ എന്നിവയെ ആസ്പദമാക്കി പൂക്കൾ കണ്ട സ്ഥലത്തേക്കുള്ള ദൂരം വരെ കൃത്യതയോടെ അവ ഇങ്ങനെ കൈമാറും. മനുഷ്യർ കുറേ ഇനങ്ങളെ ഉപദ്രവകാരികളായ കീടങ്ങളായി കണക്കാക്കുന്നത് പ്രധാനമായും കൃഷി നശിപ്പിക്കുന്നതുകൊണ്ടാണ്. അങ്ങനെയാണ് അവയെ നിയന്ത്രിക്കാനും കൊല്ലാനും ഒക്കെയായി പെസ്റ്റിസൈഡുകൾ എന്ന കീടനാശിനികൾ ഉണ്ടാക്കാൻ തുടങ്ങിയത്. ഇലകൾ, കായകൾ, തടി, തൊലി ഒക്കെ പലതരം പ്രാണികളോ അവയുടെ കുഞ്ഞുങ്ങളോ നശിപ്പിക്കാറുണ്ട്. ചിലത് ഭക്ഷണമാക്കാനാണെങ്കിൽ ചിലത് സുരക്ഷിതമായ താമസത്തിനും മുട്ടയിട്ട് വളർത്താനും ഒക്കെ വേണ്ടിയാണ്. മാലിന്യങ്ങളിൽ മുട്ടയിട്ട് വളർന്ന് അത് മുഴുവൻ പുഴുക്കുട്ടികളെ കൊണ്ട് തീറ്റിച്ച് വളർത്തി നമുക്ക് സഹായം ചെയ്യുന്നത് പലതരം ഈച്ചകളാണ്. പല പ്രാണികളും രോഗകാരികളോ രോഗവാഹകരോ ആണ്. ഭൂമിയിൽ ഏറ്റവും അധികം ആളുകൾ ആയുസ്സെത്താതെ മരിച്ചത് പ്രാണികൾ സമ്മാനിച്ച അസുഖങ്ങൾ കൊണ്ടാണ്. കൊതുകും ഈച്ചയും ചെള്ളുകളും ഈ കാര്യത്തിൽ മുമ്പന്മാരാണ്. ജൈവവസ്തുക്കളുടെ ജീർണിക്കൽ പോലുള്ള സഹായങ്ങൾ മാത്രമല്ല ഇവരെ കൊണ്ടുള്ളത്. മനോഹര വസ്ത്രങ്ങൾ ഉണ്ടാക്കാൻ കൊക്കൂണുകളിലെ നാരുകൾ മതിയെന്ന അറിവ് വളരെ പഴയതാണ്. സിൽക്ക് വേമുകൾ ഉണ്ടാക്കുന്നതാണല്ലോ പട്ടുനൂലുകൾ. അതുപോലെ അരക്ക്, തേൻ, മെഴുക് തുടങ്ങിയ പലതും നാം പ്രാണികളിൽ നിന്നും ഒപ്പിച്ചെടുക്കുന്ന വസ്തുക്കളാണ്. ഇതൊന്നും കൂടാതെ ലോകത്തിലെ 3000-ത്തിലധികം ഗോത്ര സമൂഹങ്ങൾ പ്രാണികളെ ഭക്ഷണമാക്കുന്നുണ്ട്. ഉറുമ്പുമുട്ട ചമ്മന്തി, ചിതൽവറവ്, വെട്ടുകിളി ബിരിയാണി, കടന്നൽ ലാർവ വറവ് ഒക്കെ പലരുടെയും ഇഷ്ടഭക്ഷണമാണ്. സസ്യഭാഗങ്ങൾ തിന്നുന്ന പ്രാണികളോട് മത്സരിക്കാൻ ചെടികളിൽ കെമിക്കൽ ഡിഫൻസിനു വേണ്ടി ഉരുത്തിരിഞ്ഞവയാണല്ലോ ടോക്സിനുകൾ. എന്നാൽ കാലക്രമത്തിൽ ചില ഇനങ്ങൾ ഈ വിഷങ്ങളും പ്രശ്നമല്ലാതെ വിധം പരിണമിച്ചു. അബദ്ധത്തിൽ പിടിച്ചു നിന്നതുപോലും ഒഴിവാക്കാൻ പെട്ടെന്ന് തിരിച്ചറിയുന്ന അപകട നിറങ്ങളുള്ളവയായി അവ. ഇരപിടിയന്മാരുടെ കണ്ണിൽപ്പെടാതെ ചുറ്റുപാടുമായി ചേർന്ന് നിൽക്കുന്ന രൂപവും നിറവും ആർജിച്ച കാമോഫ്ലാഷിന്റെ നേർ വിപരീതം. കടും ചുവപ്പും മഞ്ഞയുമൊക്കെ നിറത്തിൽ വേഗത്തിൽ തിരിച്ചറിയും വിധം എടുത്തു നിൽക്കുന്ന നിറങ്ങൾ ഒളിഞ്ഞു നിൽപ്പല്ല, തെളിഞ്ഞു നിൽപ്പ്. അപ്പോസമാറ്റിസം എന്നാണ് ഇതിന് പറയുക. ഇത്തരത്തിൽ വിഷസ്വഭാവമുള്ളവയെ അനുകരിച്ച് ഉപായത്തിൽ രക്ഷപ്പെടുന്ന വിഷമില്ലാതെ സൂത്രശാലികളുടെ മിമിക്രികളും ഉരുത്തിരിഞ്ഞു. വിഷമുള്ള വിലാസിനി ശലഭത്തെ അനുകരിച്ച് വിഷമില്ലാതെ ചോലവിലാസിനിയും വിലസി നടക്കാൻ ധൈര്യം കാണിച്ചു. പൂവിനടുത്തും ഉള്ളിലും ഒളിഞ്ഞു നിന്ന് ഇരപിടിക്കുന്ന ഓർക്കിഡ് മാൻഡിസുകൾ കാഴ്ചയിൽ ഓർക്കിഡ് പുഷ്പം പോലെ തന്നെ തോന്നി. പൂവെന്ന് കരുതി തേൻ നുകരാൻ വരുന്ന പ്രാണികളെ ശാപ്പിടാനാണീ മിമിക്രി.
എന്നാൽ ചിലപ്പോൾ

0: ആൺ ഓർക്കിഡ് മാൻറ്റിസുകൾ ശരിക്കുമുള്ള ഓർക്കിഡ് പൂവിനെ പെൺ മാൻറ്റിസ് എന്ന് തെറ്റിദ്ധരിച്ച് ഇണചേരാൻ ശ്രമിക്കുമ്പോൾ പരാഗണം കൂടി സാധ്യമാകുന്നുണ്ട്. ഇത്തരത്തിലുള്ള മ്യൂച്വലിസം പല പ്രാണികളും സസ്യങ്ങളും പരിണാമത്തിലൂടെ ആർജിച്ചിട്ടുമുണ്ട്. ഇരപിടിയന്മാരുടെ കണ്ണിൽപ്പെടാതെ മറഞ്ഞു നിൽക്കാൻ സഹായിക്കുന്ന അനുകൂലനം ആർജിച്ചവയിൽ ഏറ്റവും അത്ഭുത രൂപമുള്ളത് ലീഫ് ഇൻസെക്റ്റുകൾക്കും സ്റ്റിക്ക് ഇൻസെക്റ്റുകൾക്കുമാണ്. ശരിക്കും ഒരു ഇല പോലുള്ള ഇലപ്രാണികളുണ്ട്. ഇലഞരമ്പുകളും പുഴുക്കൾ തിന്ന ദ്വാരം പോലും അതുപോലെ അനുകരിച്ചവ. കമ്പെന്നു തന്നെ ഒറ്റനോട്ടത്തിൽ തോന്നുന്ന ചുള്ളിക്കമ്പു പ്രാണികൾ ചലിച്ചു തുടങ്ങുമ്പോൾ മാത്രമാണ് അതൊരു പ്രാണിയാണെന്ന് പോലും നമുക്ക് തിരിച്ചറിയാൻ കഴിയുക. ഉണങ്ങിയ പാഴില പോലെ ചിറകു പൂട്ടിയാൽ കാഴ്ചയിൽ തോന്നുന്ന ഓട്ടം ലീഫ് ബട്ടർഫ്ലൈകളുണ്ട്. ചിറകു തുറക്കുമ്പോൾ വെട്ടിത്തിളങ്ങുന്ന വർണ്ണങ്ങളാവും ഉള്ളിൽ. ഇരപിടിയൻ പക്ഷികളെ ആകപ്പാടെ ആശയക്കുഴപ്പത്തിലാക്കാനും ചിറകു മിന്നൽ പോലെ തുറന്നടക്കൽ വഴി ഇതിന് കഴിയും. മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിയിക്കുന്നവരാണ് വലിയ വിഭാഗം പ്രാണികളും. എന്നാൽ ഉള്ളിൽ സൂക്ഷിച്ച് വളർച്ചാഘട്ടങ്ങൾ പൂർത്തിയാക്കി നേരിട്ട് മുട്ടയിൽ നിന്ന് കുഞ്ഞുങ്ങളെ പുറത്തേക്ക് ഇറക്കുന്നവരുണ്ട്. പാർത്തനോജെനിസിസ് എന്ന രീതിയിലുള്ളവരുണ്ട്. ആണുമായി ഇണചേരാതെ തന്നെ കുഞ്ഞുങ്ങളെ സൃഷ്ടിക്കാനുള്ള കഴിവാണ് പാർത്തനോജെനിസിസ്. അഫിഡുകളിൽ പലതും ഇങ്ങനെ ഇണചേരാതെ തന്നെ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കാൻ കഴിയുന്നവരാണ്. മൊണാർക്ക് ശലഭങ്ങളും തുലാത്തുമ്പികളുമൊക്കെ ദേശാടന സ്വഭാവമുള്ളവരാണ്. ഭൂഖണ്ഡങ്ങൾ താണ്ടി സഞ്ചരിക്കാൻ ഇവർക്കാവും.
1: ചെറുപ്രാണികൾ, പ്രത്യേകതകളും ജീവിത രീതികളും. ഇതേക്കുറിച്ച് ഇതുവരെ നമുക്കായി വിവരങ്ങൾ പങ്കുവച്ചത് ജീവശാസ്ത്ര ഗവേഷകൻ വിജയകുമാർ ബ്ലാത്തൂർ. ഇന്നത്തെ സയൻസ് കഫെ ഇവിടെ സമാപിക്കുന്നു. നിർവഹണം വിനോദ് ബാബു എച്ച്, കൂടെ ഉഷ വിനീത്.
2: ആകാശവാണി കണ്ണൂർ. കാവ്യകേളി പങ്കെടുക്കുന്നവർ കാർത്തിക് കെ പി, ശ്രീജിത വി, ദേവനന്ദ കെ പി, തേജസ്വിനി എം എസ്, ദേവയുക്ത. കാർത്തിക്കിന്റെ കവിതയോടെ ആരംഭിക്കാം. കുമാരനാശാനും ചങ്ങമ്പുഴയും മനുഷ്യജീവിതങ്ങളെ സാഹിത്യത്തിലേക്ക് ആവാഹിച്ചവരാണ്. കുമാരനാശാൻ ചങ്ങമ്പുഴയെ വല്ലാതെ സ്വാധീനിച്ചിരുന്നു. സ്നേഹഗായകനും തത്വചിന്തകനുമായ കുമാരനാശാന്റെ കവിതകൾ മലയാളക്കരയിൽ എന്നും ഹരിതാഭ വീശി പരിലസിക്കും എന്നാണ് ഈ കവിതയിൽ പറയുന്നത്.

0: കരുണ കാണിച്ച ഭവാനൂനം ഒരു നാളും വിസ്മരിക്കില്ല ലോകം.
1: അഞ്ചാമത്തെ വരിയിലെ ആദ്യത്തെ അക്ഷരമായിട്ട് വരുന്നത് ക ആണ്. നെൽവയലുകളും മാമരത്തോപ്പുകളും കൊണ്ട് സമൃദ്ധമായ കേരളത്തിന്റെ മനോഹാരിതയെ വാഴ്ത്തുന്ന വയലാറിന്റെ വരികൾ. കവിത ചുവപ്പും കറുപ്പും. ആലപിക്കുന്നത് ശ്രീജിത.

അഞ്ചാമത്തെ വരിയിലെ ആദ്യത്തെ അക്ഷരമായി വരുന്നത് ക ആണ്. മണ്ണപ്പം ചുട്ടും ചോറും കറികളും വച്ച് കളിച്ചിരുന്ന ബാല്യകാലം ഒരു തലമുറയുടെ ഗൃഹാതുര ഓർമ്മകളാണ്. പി കുഞ്ഞിരാമൻ നായരുടെ ഓണസദ്യ എന്ന കവിതയിൽ അഞ്ചു വയസ്സിൽ താഴെയുള്ള കൊച്ചു കിടാങ്ങൾ ഓണസദ്യ ഉണ്ടാക്കുന്ന രംഗം വരികളിലൂടെ പകർത്തിയിരിക്കുന്നു.

ഇവിടെ അക്ഷരം വരുന്നത് ഓ ആണ്. വള്ളത്തോളിന്റെ കിളിക്കൊഞ്ചൽ എന്ന കവിതയിലെ വരികളാണ്. മിഥിലാപുരിയിലെ രാജധാനിയും അഞ്ചു വയസ്സായ ജനകപുത്രി സീതയുടെ ബാലലീലകളുമാണ് കവിതയ്ക്ക് വിഷയം. കവിത ചൊല്ലുന്നത് തേജസ്വിനി.

0: പോയി സർവരും കുട്ടിയോ കെട്ടിപ്പിടിച്ചു മാതൃകണ്ഠം.
1: അടുത്ത കവിതയിലെ ആദ്യത്തെ അക്ഷരം ക ആണ്. കുറ്റം കൂടാതുള്ള നരന്മാർ ഭൂമിയിൽ കുറവാണെന്ന് ഭരിത പരിഹാസങ്ങളിലൂടെ അവതരിപ്പിക്കുകയാണ് കുഞ്ചൻ നമ്പ്യാർ രുക്മിണി സ്വയംവരം തുള്ളലിലെ ഈ വരികളിലൂടെ.
2: ദൈവയുക്തിയാണ് ചൊല്ലുന്നത്.
3: കുറ്റം കൂടാതുള്ള നരന്മാർ കുറയും.

അക്ഷരം മൂവാണ് വരുന്നത്. ഭാവത്രയം എന്ന കവിതയിലെ വരികൾ. മാമാങ്കം കൊണ്ടാടപ്പെട്ട നാട്, തുള്ളൽ കവിതകളിലൂടെ കളിയിൽ കാര്യമൊളിപ്പിച്ച മലയാളം, കിളിപ്പാട്ടിലൂടെ ഭക്തിരസത്തിന്റെ അവാച്യമായ ആനന്ദാനുഭൂതി പകർന്ന തുഞ്ചൻ, കോലത്തിരിയുടെ ആജ്ഞയാൽ കൃഷ്ണഗാഥാകാരനായ ചെറുശ്ശേരി, മഹിതമായ ആ കാവ്യപാരമ്പര്യത്തിന്റെ ആഴത്തിൽ പതിഞ്ഞ വേരുകളെ തന്റേതായ ശൈലിയിൽ പ്രകീർത്തിക്കുകയാണ് ഭാവത്രയം എന്ന കവിതയിലൂടെ ചങ്ങമ്പുഴ. കവിത ചൊല്ലുന്നത് കാർത്തിക്കാണ്.

അക്ഷരം പ ആണ് രാമപുരത്തുവാര്യരുടെ കുചേലവൃത്തം വഞ്ചിപ്പാട്ടിലെ വരികൾ. ദരിദ്രനായ കുചേലന്റെയും സുഹൃത്തായ ശ്രീകൃഷ്ണന്റെയും കഥ പറയുന്ന ഈ കൃതിയിൽ ശ്രീകൃഷ്ണൻ കുചേലനോട് കാണിക്കുന്ന സ്നേഹവും സൌഹൃദവുമെല്ലാം ഭംഗിയായി വിവരിക്കുന്നുണ്ട്. കവിത ചൊല്ലുന്നത് ശ്രീജിത.

ആണ് അക്ഷരം, ഇടശ്ശേരിയുടെ ഗോപിക ഗോവിന്ദം എന്ന കവിതയിലെ വരികളാണ്. പിണങ്ങി നിൽക്കുന്ന കണ്ണനെ സാന്ത്വനിപ്പിക്കാൻ വരുന്ന കളിക്കൂട്ടുകാരോട് തന്റെ പരിഭവം പറയുന്ന കണ്ണന്റെ ചിത്രമാണ് ഇടശ്ശേരി ഗോപിക ഗോവിന്ദം എന്ന ഈ കവിതയിലൂടെ അവതരിപ്പിച്ചിട്ടുള്ളത്. ദേവനന്ദ ചൊല്ലുന്നു.

അക്ഷരം കാണ് കുമാരനാശാന്റെ കരുണയിലെ വരികളാണ്. ബാസവദത്ത എന്ന വാരസുന്ദരിക്ക് ഉപഗുപ്തൻ എന്ന ബുദ്ധസന്യാസിയോട് തോന്നുന്ന അനുരാഗത്തിന്റെ കഥ പറയുകയാണ് കരുണയിൽ. താൻ വരാൻ സമയമായില്ല എന്ന ഉപഗുപ്തന്റെ മറുപടി കേട്ട് ചൊടിച്ചു നിൽക്കുകയാണ് ബാസവദത്ത. ചൊല്ലുന്നത് തേജസ്വിനി.

അഞ്ചാമത്തെ വരിയിലെ ആദ്യത്തെ അക്ഷരം സ ആണ്. പൂന്താനത്തിന്റെ ജ്ഞാനപ്പാനയിലെ ഭാഗമാണ് ചൊല്ലുന്നത്. യോഗ്യതയില്ലാത്ത സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി നാണം കെട്ട് മത്സരിക്കുന്നവരും സുന്ദരിമാരുടെ പിന്നാലെ നടക്കുന്ന പൌരുഷം കെട്ട സ്ത്രീലമ്പടന്മാരും സ്വന്തം വ്യക്തിത്വം വിറ്റ് കാശാക്കുന്നവരാണ്. ലൌകികതയിൽ ഭ്രമിച്ച് ഓരോരുത്തരും കാട്ടിക്കൂട്ടുന്ന ചാപല്യങ്ങളെയും പങ്കത്തരങ്ങളെയും പരിഹാസരൂപേണ അവതരിപ്പിച്ചിരിക്കുകയാണ് പൂന്താനം ഈ വരികളിൽ. കവിത ചൊല്ലുന്നത് ദേവയുക്ത.

ച ആണ് അഞ്ചാമത്തെ വരിയിലെ ആദ്യത്തെ അക്ഷരമായി വരുന്നത്. മലയാള കാവ്യവേദിയിലെ ജ്വലിക്കുന്ന ശുക്രനക്ഷത്രം ഒ എൻ വി കുറുപ്പിന്റെ എനിക്കും എന്ന കവിതയിലെ ഒരു ഭാഗമാണിത്. ചുരം കടന്നെത്തുന്ന ചുടുകാറ്റാവാൻ കൊതിക്കുന്ന കവി മനസ്സിനെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. തുടിമുഴക്കവുമായി ഉറഞ്ഞുതുള്ളി വരുന്ന ചുടുകാറ്റിനെ പോലെ എനിക്കും സ്വതന്ത്രനാകണം, എനിക്കും നിന്നെപ്പോലെ ഉറക്കെ പാടണം എന്നൊക്കെ കവി ആഗ്രഹിക്കുന്നു. കവിത ചൊല്ലുന്നത് കാർത്തിക്കാണ്.

ഇവിടെ അക്ഷരം വരുന്നത് മാ ആണ്. വൈലോപ്പിള്ളി ശ്രീധരമേനോന്റെ മാമ്പഴം എന്ന കവിതയിലെ വരികൾ. ലാളിത്യവും വൈകാരികതയും കൊണ്ട് ജനപ്രീതി പിടിച്ചുപറ്റിയ ആ കൃതിയിൽ മകനെ നഷ്ടപ്പെട്ട ഒരമ്മയുടെ ദുഃഖം അതിതീവ്രമായി വരച്ചുകാട്ടുന്നു. കവിത ചൊല്ലുന്നത് ശ്രീജിത.

അടുത്ത കവിതയിലെ ആദ്യത്തെ അക്ഷരം മാ ആണ്. ചൊല്ലുന്നത് ദേവനന്ദ. ഒ എൻ വി കുറുപ്പിന്റെ ആവണിപ്പാടം എന്ന കവിതയിലെ വരികൾ: ജൈവ വൈവിധ്യവും ഹരിതാഭയും കൊണ്ട് സമൃദ്ധമായ ഒരു വയലും അവിടെ എത്തുന്ന വിരുന്നുകാരെയും അതിമനോഹരമായി വർണ്ണിക്കുന്ന കവിതയാണ് ഒ എൻ വി കുറുപ്പിന്റെ ആവണിപ്പാടം. പരസ്പരം പായാരം പറഞ്ഞെത്തുന്ന കിളികളും പരിഭവം പറയുന്ന കുളക്കോഴികളും പ്രാഗിപ്രാഗി നടക്കുന്ന താറാവുമെല്ലാം മലയാളിയുടെ കൃഷി സംസ്കാരത്തിന്റെ ഭാഗമാണെന്നുകൂടിയാണ് ആവണിപ്പാടം ഓർമ്മിപ്പിക്കുന്നത്.

ആണ് അക്ഷരം. പഠനത്തിന്റെ എല്ലാ ഉയർന്ന ശാഖകളിലും ഇംഗ്ലീഷ് അധ്യയന ഭാഷയായതുമൂലം ഉയർന്ന വിദ്യാഭ്യാസം സിദ്ധിച്ച അല്പം ചിലരും വിദ്യാഭ്യാസമില്ലാത്ത ബഹുജനങ്ങളും തമ്മിൽ സ്ഥിരമായ ഒരു വിടവ് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. മലയാള ഭാഷയിലൂടെ മനസ്സിലാക്കുന്ന അറിവാണ് നമ്മിൽ ലയിച്ചു ചേരുന്നത്. ശാസ്ത്ര സാങ്കേതിക വിഷയങ്ങൾ മാതൃഭാഷയിലൂടെ തന്നെ സ്വായത്തമാക്കണം. വള്ളത്തോളിന്റെ എന്റെ ഭാഷ എന്ന കവിതയിലെ വരികൾ ചൊല്ലുന്നത് തേജസ്വിനി.

അഞ്ചാമത്തെ വരിയിലെ ആദ്യത്തെ അക്ഷരം ഹ ആണ്. യാദവ പ്രമുഖനായ സത്രാജിത്ത് സൂര്യഭഗവാനെ തപസ്സു ചെയ്ത് പ്രീതിപ്പെടുത്തി സെമന്തകരത്നം നേടുന്നു. ആ രത്നത്തിന് ചില സവിശേഷതകളുണ്ട്. സൂര്യനെപ്പോലെ തന്നെ പ്രഭചൊരിയുന്ന ആ ദിവ്യരത്നത്തെ പൂജിച്ച് ആരാധിച്ചാൽ

എട്ടു ഭരം വീതം സ്വർണം ദിവസവും ലഭിക്കുമെന്ന് സൂര്യഭഗവാൻ അരുളിച്ചെയ്യുന്നു. സെമന്തകത്തിന്റെ കഥ പ്രതിപാദിക്കുന്ന കുഞ്ചൻ നമ്പ്യാരുടെ സെമന്തകം തുള്ളലിലെ ഈ ഭാഗം ചൊല്ലുന്നത് ദേവയുക്താ.

0: അക്കിത്തത്തിന്റെ വെണ്ണക്കല്ലിന്റെ കഥ. ഒരു കലാകാരന്റെ കഥയാണ് വെണ്ണക്കല്ലിന്റെ കഥ. അധികാരത്തിന് മുന്നിൽ ആത്മാവ് അടിയറ വെക്കേണ്ടി വന്ന ഒരു ഗായകന്റെ നിശബ്ദ വ്യഥ. ആ ഗായകൻ ദരിദ്രനെങ്കിലും സംതൃപ്തനാണ്. കല്ലിനെപ്പോലും അലയിക്കാനുള്ള കരുത്തുണ്ട് അയാളുടെ പാട്ടിന്. ഒരുനാൾ അപ്രതീക്ഷിതമായി അയാൾക്കൊരു ആജ്ഞ ലഭിക്കുന്നു രാജകൊട്ടാരത്തിൽ നിന്ന്. നാളെ മുതൽ രാജകൊട്ടാരത്തിൽ താമസമാക്കി രാജാവിനെ സന്തോഷിപ്പിക്കണമെന്ന്. മനസ്സില്ലാ മനസ്സോടെ കൊട്ടാരത്തിലെത്തിയ ഗായകൻ പുകൾപെറ്റ രാജാവിന്റെ സദസ്സിൽ ഒരു മാണിക്യമുത്തായി തിളങ്ങി. ആടുന്ന ചിലങ്കകൾക്കൊപ്പം പാടി അയാൾ സ്വയം മറന്നു. ഒരു ദിവസം തന്നെ തന്നെ മറന്ന് പാടിക്കൊണ്ടിരിക്കുമ്പോൾ അയാളുടെ ചുണ്ടുകൾ കൂടി. സഭാവാസികൾ മിഴിച്ചിരിക്കെ നിർത്താതെ പൊട്ടിച്ചിരിച്ച് ചിരിയിൽ മുഴുകി അയാൾ നിലത്തു വീഴുന്നു. അപ്പോൾ അയാളുടെ കൺകോണുകളിൽ തിളങ്ങുന്നുണ്ടായിരുന്നു കണ്ണുനീർ തുള്ളികൾ. അയാൾ അവസാനമായി വീഴ്ത്തിയ കണ്ണുനീർ കാലത്തിന്റെ തണുപ്പിൽ ഉറിഞ്ഞുകൂടി കല്ലായി പരിണമിച്ചു. അതാണ് വെണ്ണക്കല്ല്. വിദൂരമായ ഒരു ഗ്രാമത്തിലെ പ്രതിഭാസമ്പന്നനായ ആ ഗായകനെപ്പറ്റി പറഞ്ഞുകൊണ്ടാണ് കവിത ആരംഭിക്കുന്നത്. ചൊല്ലുന്നത് കാർത്തിക്.
1: ഏതോ വിദൂരമാം ഗ്രാമത്തിൽ പണ്ടൊരു

0: ണി പോലൊരു മുഗ്ധൈക്കോ നാഥനായി തീർന്നുവത്രേ.
1: അക്ഷരം വരുന്നത് വാ ആണ്. വള്ളത്തോളിന്റെ ഒരു ചിത്രം എന്ന കവിതയിലെ വരികൾ. കൂട്ടുകാർക്കൊപ്പം കുസൃതി കാട്ടിയും കൂട്ടുകാരികൾക്കൊപ്പം ആടിയും പാടിയും അമ്മമാരുടെ വാത്സല്യവും വെണ്ണയും കവർന്നും ഒരു ബാലകനായി കൃഷ്ണനെ വർണ്ണിക്കുമ്പോൾ തന്റെ അത്ഭുത ലീലകൾ കാട്ടിയ കൃഷ്ണന്റെ രൂപം എന്നും മനസ്സിൽ കാണിക്കണേ എന്നും കവി പ്രാർത്ഥിക്കുന്നു. ചൊല്ലുന്നത് ശ്രീജിതാ.

0: നക്ഷത്രവർഗത്തിൽ ശുക്രനത്രേ രക്ഷിക്കും ബാന്ധവ ശ്രേണിയിലമ്മതാൻ പക്ഷിക്കുലത്തിലോ പച്ചക്കിളി.
1: അക്ഷരം വരുന്നത് വാണ്. വയലാറിന്റെ പ്രതീക്ഷകളുടെ അവസാനം എന്ന കവിതയിലെ വരികൾ. രാജ്യസേവനത്തിനയച്ച മകന്റെ വരവും കാത്തിരിക്കുന്ന വൃദ്ധ. മകന്റെ കൈയിൽ നിന്ന് ഒരു തുള്ളി വെള്ളം കൊണ്ട് ഒടുക്കത്തെ ദാഹം കെടുത്താൻ, ആ മടിയിൽ തലച്ചായ്ച്ച് ആ മുഖം കണ്ട് കണ്ണും നടക്കാൻ ആഗ്രഹിക്കുന്ന അമ്മ മകന്റെ വരവിനായി കാത്തിരിക്കുകയാണ്. ചൊല്ലുന്നത് ദേവനന്ദ.

പാണ് അക്ഷരം രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യവും വടക്കൻ പാട്ടിന്റെ പ്രചുര പ്രചാരകനുമായിരുന്ന എം കെ പണിക്കോട്ടി കേരളത്തെക്കുറിച്ച് എഴുതിയ കവിത. കവിതയുടെ പേരും കേരളമെന്നു തന്നെ. ചൊല്ലുന്നത് തേജസ്വിനി.

0: മാ ആണ് അക്ഷരം, പള്ളത്തോളിന്റെ എന്റെ ഭാഷ എന്ന കവിതയിലെ വരികൾ. മാതൃഭാഷ നമ്മുടെ പെറ്റമ്മയാണ്. മാതാവിന്റെ മുലപ്പാൽ നുകരുമ്പോൾ മാത്രമേ പൈതങ്ങൾക്ക് പൂർണ്ണ വളർച്ച നേടാൻ കഴിയൂ. മാതൃഭാഷ പെറ്റമ്മയും മറ്റു ഭാഷകൾ പോറ്റമ്മയുമാണ്. മാതൃഭാഷയുടെ മഹത്വം വെളിപ്പെടുത്തുന്ന കവിത
1: ചൊല്ലുന്നത് ദേവയുക്ത.
2: മിണ്ടിത്തുടങ്ങാൻ ശ്രമിക്കുന്ന

കാവ്യകേളി സമാപിക്കുന്നു. പങ്കെടുത്തവർ കാർത്തിക് കെ പി, ശ്രീജിത വി, ദേവനന്ദ കെ പി, തേജസ്വിനി എം എസ്, ദേവയുക്ത. തയ്യാറാക്കിയത് എം ബി നാണി ടീച്ചർ. വിവരണം നിർവഹണം ജീജ ശ്രീജിത്ത്.

ഒരു പ്രത്യേക അറിയിപ്പ്. കണ്ണൂർ ആകാശവാണി റേഡിയോ നാടകരചനകൾ ക്ഷണിക്കുന്നു. പുതിയ നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നതിനായി നാടകകൃത്തുക്കളിൽ നിന്നും റേഡിയോ നാടകരചനകൾ ക്ഷണിക്കുന്നു. 30 മിനിറ്റ് ദൈർഘ്യമുള്ളതും 1 മണിക്കൂർ ദൈർഘ്യമുള്ളതുമായ രചനകളായിരിക്കണം. രചനകൾ ടൈപ്പ് ചെയ്തോ അല്ലെങ്കിൽ വ്യക്തമായ കൈയക്ഷരത്തിൽ ഉള്ളതോ ആയിരിക്കണം. പ്രക്ഷേപണയോഗ്യമായവ യോഗ്യമായ രചനകളാണ് തിരഞ്ഞെടുക്കുക. റേഡിയോ നാടകരചനകൾ അയക്കേണ്ട വിലാസം ആകാശവാണി കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ കണ്ണൂർ 4. അറിയിപ്പ് കഴിഞ്ഞു. ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. എം ജി ശ്രീകുമാറും സുജാതയും ചേർന്ന് പാടിയത് ചിത്രം ഗാന്ധർവം.

0: ഒരറിയിപ്പ്. ഹരിതവീഥിയിൽ ഉൾപ്പെടുത്തുന്നതിനായി കൃഷി സംബന്ധമായ 30 മിനിറ്റിൽ കുറയാത്ത നാടകങ്ങളുടെയും ഫീച്ചറുകളുടെയും സ്ക്രിപ്റ്റുകൾ ക്ഷണിക്കുന്നു. സ്ക്രിപ്റ്റുകൾ സ്റ്റേഷൻ ഡയറക്ടർ ഹരിതവീഥി, ആകാശവാണി കണ്ണൂർ 4 എന്ന വിലാസത്തിൽ അയക്കേണ്ടതാണ്. പ്രക്ഷേപണ യോഗ്യമായവ ഹരിതവീഥിയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അറിയിപ്പ് കഴിഞ്ഞു. ആകാശവാണി കണ്ണൂർ. ഇനി 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത്

0: കാർത്തിക വിശ്വംഭരൻ. പശ്ചിമേഷ്യയിലെ സുരക്ഷാ സാഹചര്യത്തെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കുവൈത്ത് അമീറുമായി ടെലിഫോണിൽ സംഭാഷണം നടത്തി. സംഘർഷങ്ങൾ വർദ്ധിക്കുന്നതിൽ ആശങ്ക പ്രകടിപ്പിച്ച പ്രധാനമന്ത്രി കുവൈത്തിനെതിരെയുള്ള ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ചു. നയതന്ത്ര മാർഗങ്ങളിലൂടെ പ്രശ്നം പരിഹരിക്കണമെന്ന നിലപാടാണ് ഇന്ത്യയ്ക്കുള്ളതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തിന്റെ വിദേശനയത്തിന് കീഴിൽ കഴിഞ്ഞ വർഷത്തിനിടെ കാര്യമായ പരിവർത്തനമുണ്ടായതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഇന്ത്യൻ പൌരന്മാർക്ക് വിദേശത്തുള്ള തൊഴിൽ സാധ്യത സുഗമമാക്കിയതായും രാജ്യത്തെ വ്യവസായികൾക്ക് വിദേശ വിപണി പ്രവേശനം ലഭിക്കുന്നതിന് ശക്തമായ പിന്തുണ നൽകിയതായും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. വി ബി ജി റാംജി പദ്ധതി നടപ്പിലാക്കുന്നതിനായി സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കുമായി കേന്ദ്ര സർക്കാർ 95,692 കോടി രൂപയുടെ ഇടക്കാല ബജറ്റ് വിഹിതം പ്രഖ്യാപിച്ചു. അടുത്ത മാസം 1 മുതൽ പുതിയ നിയമം നിലവിൽ വരും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ 2 ദിവസത്തെ ബൾഗേറിയ ഫിൻലാൻഡ് സന്ദർശനത്തിന് നാളെ തുടക്കമാകും. ബൾഗേറിയൻ ഭരണ നേതൃത്വവുമായും വിദേശകാര്യമന്ത്രിയുമായും അദ്ദേഹം ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. തുടർന്ന് ഫിൻലാൻഡിലെത്തുന്ന അദ്ദേഹം വിദേശകാര്യമന്ത്രിയുമായും മറ്റ് പ്രമുഖ നേതാക്കളുമായും കൂടിക്കാഴ്ച നടത്തും. വയനാട് കോളിയാടി സ്കൂളിലെ ഒരു കുട്ടിക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. ഇതോടെ ജില്ലയിൽ രോഗം സ്ഥിരീകരിച്ച കുട്ടികളുടെ എണ്ണം 3. ആരോഗ്യമന്ത്രി കെ മുരളീധരൻ സ്കൂൾ സന്ദർശിച്ചു. ചികിത്സയിൽ കഴിയുന്ന കുട്ടികളുടെ എണ്ണം 68 നിന്ന് 38 ആയതായി മന്ത്രി പറഞ്ഞു. സ്കൂളിലെ കിണറിലെ വെള്ളത്തിന്റെ പരിശോധനാ ഫലം നാളെ ലഭിക്കും. ഹോട്ടലുകളിലും തട്ടുകടകളിലും കർശന പരിശോധന നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരും. നാളെയും മറ്റന്നാളും മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കേരളത്തിൽ ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി മുതൽ നിലവിൽ വരും. ജൂലൈ 31 അർദ്ധരാത്രി വരെ 52 ദിവസത്തേക്കാണ് നിരോധനം. മത്സ്യങ്ങളുടെ പ്രജനനകാലം കണക്കിലെടുത്താണ് നടപടി. നിരോധന കാലയളവിൽ പരമ്പരാഗത യാനങ്ങൾക്ക് മാത്രമേ മത്സ്യബന്ധനത്തിന് അനുമതിയുണ്ടാവുകയുള്ളൂ. ട്രോളിംഗ്, ഡബിൾ നെറ്റ് എന്നിവ പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. അന്യസംസ്ഥാന ബോട്ടുകൾ അടിയന്തരമായി തീരം വിട്ടു പോകണമെന്നും അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ എളുപ്പത്തിൽ പണം സമ്പാദിക്കാൻ സാധിക്കുന്ന ഒരു നിക്ഷേപ പ്ലാറ്റ്ഫോമിനെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന രീതിയിൽ സമൂഹമാധ്യമത്തിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗമാണ് ഈ വീഡിയോ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് നിർമ്മിച്ചതാണെന്ന് കണ്ടെത്തിയത്. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിലാണ് പുരസ്കാരം സമ്മാനിക്കുന്നത്. നടൻ മമ്മൂട്ടി ചടങ്ങിൽ പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. 5 പത്മവിഭൂഷൺ, 13 പത്മഭൂഷൺ, 113 പത്മശ്രീ ഉൾപ്പെടെ 131 അവാർഡുകളാണ് ഈ വർഷം സമ്മാനിക്കുന്നത്. സിഎംആർഎൽ എക്സാലോജിക് പണമിടപാട് കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യും. വെള്ളിയാഴ്ച രാവിലെ 10 കൊച്ചിയിലെ ഓഫീസിൽ ഹാജരാകണമെന്നാവശ്യപ്പെട്ട് വീണയ്ക്ക് ഇഡി സമൻസ് അയച്ചു. സിഎംആർഎൽ എംഡി ശശിധരൻ കർത്ത ഉൾപ്പെടെ ബന്ധപ്പെട്ട 8 പേർക്കും സമൻസ് അയച്ചിട്ടുണ്ട്. ആലപ്പുഴയിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നവകേരള യാത്രയ്ക്കിടെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് കെഎസ്യു നേതാക്കളെ മർദ്ദിച്ച സംഭവത്തിൽ പ്രതികളായ ഗൺമാനും സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം നൽകി. ഗൺമാൻ അനിൽകുമാർ, സുരക്ഷാ ഉദ്യോഗസ്ഥരായ എസ് സന്ദീപ്, വിപിൻ, അരുൺ, ഷൈജു എന്നിവർക്കാണ് മുൻകൂർ ജാമ്യം അനുവദിച്ചത്. കൃഷി മന്ത്രാലയത്തിന്റെ ഖേത് ബച്ചാവോ അഭിയാൻ പ്രചാരണ പരിപാടിയുടെ തൃശൂർ ജില്ലാതല ഉദ്ഘാടനം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി നിർവഹിച്ചു. സുസ്ഥിര കൃഷിരീതി പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ മാസം 30 വരെ രാജ്യവ്യാപകമായാണ് ക്യാമ്പയിൻ നടപ്പാക്കുന്നത്. അന്താരാഷ്ട്ര ബ്രിക്സ് കാർഷിക സമ്മേളനത്തിന് മധ്യപ്രദേശിലെ ഇൻഡോറിൽ തുടക്കമായി. ബ്രസീൽ, ചൈന, റഷ്യ, ദക്ഷിണാഫ്രിക്ക ഉൾപ്പെടെ 21 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ മാസം 13 വരെ നടക്കുന്ന സമ്മേളനത്തിൽ ഭക്ഷ്യസുരക്ഷ, കാലാവസ്ഥ, സൌഹൃദ കൃഷി തുടങ്ങിയവ ചർച്ച ചെയ്യും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി കണ്ണൂർ സേവന വാർത്തകൾ. പുത്തിക പഞ്ചായത്തിൽ ഡിജിറ്റലൈസേഷൻ ജോലികൾക്കായി ഡാറ്റ എൻട്രി ഓപ്പറേറ്ററെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച ഈ മാസം 11 രാവിലെ 10:30 പുത്തിക ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ നടക്കും. യോഗ്യത 10-ാം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യം. കമ്പ്യൂട്ടർ ഡാറ്റ എൻട്രി DTP പ്രവൃത്തികളിൽ പ്രാവീണ്യം. മലയാളവും ഇംഗ്ലീഷും കന്നഡയും ടൈപ്പ് ചെയ്യാൻ അറിയണം. ഫോൺ നമ്പർ 0499982453. കേന്ദ്ര ടെക്സ്റ്റൈൽ മന്ത്രാലയത്തിന് കീഴിലുള്ള അപ്പാരൽ ട്രെയിനിംഗ് ആൻഡ് ഡിസൈൻ സെന്ററിന്റെ കണ്ണൂർ തളിപ്പറമ്പ് സെന്ററിൽ 3 വർഷത്തെ ഫാഷൻ ഡിസൈൻ ആൻഡ് റീറ്റെയിൽ, അപ്പാരൽ മാനുഫാക്ചറിംഗ് ആൻഡ് എന്റർപ്രണർഷിപ്പ് എന്നീ കോഴ്സുകളിലേക്ക് +2 യോഗ്യതയുള്ള വിദ്യാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. ഫോൺ നമ്പർ 9995004269. മൊഗരാൽപുത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഡ്രോയിംഗ് ടീച്ചർ തസ്തികയിൽ അധ്യാപകരെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച ഈ മാസം 12 രാവിലെ 10 സ്കൂൾ ഓഫീസിൽ നടക്കും. തളിപ്പറമ്പ് റൂട്ട്സെറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വാച്ച്മാൻ ഗാർഡനർ തസ്തികയിലേക്കുള്ള ഒഴിവിലേക്ക് സമീപ പ്രദേശങ്ങളിലെ സ്ഥിരതാമസക്കാരായ 22-35 ഇടയിൽ പ്രായമുള്ള യുവാക്കളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. ബയോഡാറ്റയും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം അപേക്ഷ കണ്ണൂർ കാഞ്ഞിരങ്ങാട്ട് റൂട്ട്സെറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഈ മാസം 20 മുൻപ് അയക്കേണ്ടതാണ്. ഇമെയിൽ rootsetkerala@gmail.com. ചെറുവത്തൂർ ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിൽ ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കൽ വിഭാഗത്തിൽ അധ്യാപകരെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച ഈ മാസം 10 നാളെ രാവിലെ 11 സ്കൂൾ ഓഫീസിൽ നടക്കും. ഫോൺ നമ്പർ 9400006497. കണ്ണൂർ സർവകലാശാലയ്ക്ക് കീഴിലെ ടീച്ചർ എഡ്യൂക്കേഷൻ സെന്ററുകളിൽ 1 വർഷ കാലാവധി വ്യവസ്ഥയിൽ കരാർ അടിസ്ഥാനത്തിലുള്ള അസിസ്റ്റന്റ് കോർഡിനേറ്റർ, അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികകളിലേക്ക് യോഗ്യരായവരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. ഈ മാസം 15 ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കണം. വിശദവിവരങ്ങൾ സർവകലാശാല വെബ്സൈറ്റിൽ ലഭ്യമാണ്. കാസർഗോഡ് ജില്ലയിലെ നാഷണൽ ഹെൽത്ത് മിഷന് കീഴിലുള്ള അർബൻ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ കരാർ ദിവസവേതന അടിസ്ഥാനത്തിൽ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച ഈ മാസം 11 രാവിലെ 10 നടക്കും. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം നിശ്ചിത സമയത്ത് കാഞ്ഞങ്ങാട് ഹോസ്റ്റർഗിലുള്ള ജില്ലാ പ്രോഗ്രാം മോണിറ്ററിംഗ് ആൻഡ് സപ്പോർട്ട് യൂണിറ്റിൽ ഹാജരാകേണ്ടതാണ്. ഫോൺ നമ്പർ 0467-220-9466. നടുവിൽ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ ഒഴിവുള്ള തസ്തികകളിൽ ദിവസവേതന അടിസ്ഥാനത്തിൽ ഗസ്റ്റ് ലെക്ചറർമാരെ നിയമിക്കുന്നു. KPSC അംഗീകരിച്ച യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ വിദ്യാഭ്യാസ യോഗ്യത, തൊഴിൽ പരിചയം എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഈ മാസം 11 രാവിലെ 10:30 കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകണം. കെൽട്രോണിന്റെ തളിപ്പറമ്പ് നോളജ് സെന്ററിൽ ഡിപ്ലോമ ഇൻ മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ്, പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ പ്രീ സ്കൂൾ ടീച്ചർ ട്രെയിനിംഗ്, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ഇന്ത്യൻ ആൻഡ് ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ്, കേരള സർക്കാർ അംഗീകൃത ഡിപ്ലോമ ഇൻ ഓഫീസ് അക്കൗണ്ടിംഗ്, കമ്പ്യൂട്ടറൈസ്ഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് എന്നീ തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് സ്പോട്ട് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. താൽപ്പര്യമുള്ളവർ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുമായി ഈ മാസം 30 മുൻപ് തളിപ്പറമ്പ് നോളജ് സെന്ററിൽ ഹാജരാകേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9072592412. കോന്നി CFRDയുടെ ഉടമസ്ഥതയിലുള്ള കോളേജ് ഓഫ് ഇൻഡിജിനസ് ഫുഡ് ടെക്നോളജി നടത്തുന്ന BSc ആൻഡ് MSc ഫുഡ് ടെക്നോളജി ആൻഡ് ക്വാളിറ്റി അഷുറൻസ് കോഴ്സിന്റെ മാനേജ്മെന്റ് ക്വാട്ട പ്രവേശനം ആരംഭിച്ചു. വിശദവിവരങ്ങൾക്ക് www.supplycokerala.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കേണ്ടതാണ്. ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0468-224-0047. സേവന വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി കണ്ണൂർ. ഇന്നത്തെ 45 സമാചാര സന്ധ്യ, തുടർന്ന് ന്യൂസ് 8 ഡൽഹി റിലേ.

0: വിദ്യാഭ്യാസ രംഗം.
1: വിദ്യാഭ്യാസ രംഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഊർജ സംരക്ഷണം ഇന്നിന്റെ ആവശ്യമാണ്. നിലവിൽ ലോകത്ത് ഉടലെടുത്തിരിക്കുന്ന യുദ്ധാന്തരീക്ഷവും ഊർജ സ്രോതസ്സുകളുടെ മേലുള്ള സമ്മർദ്ദവും അവയെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത വിളിച്ചോതുന്നതാണ്. ഇന്നത്തെ വിദ്യാഭ്യാസ

0: രംഗത്തിൽ ഊർജ സംരക്ഷണം എന്ന വിഷയത്തെ അധികരിച്ച് തൃശൂർ രാമവർമ്മപുരം ശാസ്ത്ര സാങ്കേതിക പാർക്ക് സ്പെഷ്യൽ ഓഫീസർ സി ടി അജിത് കുമാർ സംസാരിക്കുന്നു.
1: കാട്ടിൽ ജന്മമെടുത്ത മനുഷ്യവർഗം ഇന്നത്തെ രീതിയിൽ പുരോഗമിച്ചതിന്റെ പ്രധാന കാരണം അവൻ കൈകൾ ഉപയോഗിച്ച് പ്രവൃത്തികൾ നടത്താനും വേട്ട നടത്താനും കൃഷി നടത്താനും തുടർന്ന് ഊർജത്തെ ഉപയോഗപ്പെടുത്തുവാനും തുടങ്ങിയതോടെ ആണ്. ഊർജത്തെ ലഭ്യമാക്കുവാനുള്ള ഉറവിടങ്ങൾ അവൻ സ്വയം കണ്ടെത്തി. അതിനുള്ള സാങ്കേതിക വിദ്യയും പതുക്കെ പതുക്കെ അവൻ സ്വായത്തമാക്കി. ആദ്യം തീയെ വരുതിയിലാക്കി മെച്ചപ്പെട്ട ജീവിത സൗകര്യമുണ്ടാക്കി. മൃഗങ്ങളെ ഓടിക്കുവാനും ആഹാരം വേവിച്ചെടുക്കുവാനും ഗുഹയിൽ താപം നിലനിർത്താനും തീ ഉപകാരപ്പെട്ടു. തീയെ സൂക്ഷിച്ചു വെക്കുവാനും ആവശ്യമുള്ളപ്പോൾ ഉപയോഗിക്കുവാനും അവൻ പഠിച്ചു. യുദ്ധത്തിനും തീ അനിവാര്യമായിരുന്നു. ഊർജത്തെ മെരുക്കുവാൻ സഹായിച്ച ഏറ്റവും പ്രധാന കണ്ടുപിടുത്തം തീയുടെ നിയന്ത്രിത ഉപയോഗമാണ്. കൃഷി കണ്ടെത്തിയപ്പോൾ ചാരമുണ്ടാക്കി കൃഷിക്ക് ഉപയുക്തമാക്കുവാനും തീ ഉപയോഗിച്ചു തുടങ്ങി. ലഭ്യമായ മറ്റു ഊർജ്ജശക്തികൾ സൗരോർജവും കാറ്റും ജലശക്തിയുമായിരുന്നു. പരമ്പരാഗതമായി മനുഷ്യവർഗം ഒരു ഊർജ സ്രോതസ് എന്ന നിലയിൽ ആശ്രയിച്ചിരുന്നത് സൗരോർജത്തെയാണ്. പ്രധാനമായും ധാന്യങ്ങളും തുണികളും മറ്റും ഉണക്കുന്നതിനായിരുന്നു സൗരോർജം ഉപയോഗിച്ചിരുന്നത്. പിന്നീട് കാറ്റ്, വെള്ളത്തിന്റെ ഒഴുക്ക് എന്നിവയും ഊർജാവശ്യങ്ങൾക്കായി ഉപയോഗിച്ചു. ജീവിതത്തിന്റെ മെച്ചപ്പെടുത്തലിന് നിത്യവും ഉപയോഗിച്ചിരുന്ന ഊർജസ്രോതസ് വിറകും ജൈവവസ്തുക്കളും ആയിരുന്നു. ഇവയും ആത്യന്തികമായി സൗരോർജത്തിന്റെ ഫലമായി ഉണ്ടാകുന്നതാണ്. ധാന്യങ്ങളുടെ പതിരുമാറ്റാനും ജലയാത്രയ്ക്കുമായിരുന്നു കാറ്റിനെ ഉപയോഗിച്ചിരുന്നത്. ധാന്യങ്ങൾ പൊടിക്കുവാൻ കാറ്റും ജലചക്രവും ഉപയോഗിച്ചു. ഇന്നും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ ഗ്രാമങ്ങളിൽ ഇത്തരം മില്ലുകൾ പ്രവർത്തനം നടത്തിവരുന്നു. ചാണക്യന്റെ കാലത്ത് കാറ്റാടി യന്ത്രം ഉപയോഗിച്ച് ജലസേചനം നടത്തിയാൽ രാജ്യത്തിന് കൂടുതൽ നികുതി കൊടുക്കേണ്ടതുണ്ടായിരുന്നു എന്ന് അർത്ഥശാസ്ത്രത്തിൽ സൂചനയുണ്ടെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട്. അപ്രകാരം ജലസേചനം നടത്തിയാൽ കുറഞ്ഞ അധ്വാനത്താൽ കൂടുതൽ വിളവ് ഉണ്ടാകുമെന്ന് ചാണക്യന് മനസ്സിലായി കാണും എന്ന് വേണം കരുതാൻ. വെള്ളത്തിന്റെ ഒഴുക്കും സാധനങ്ങൾ കടത്തുന്നതിന് ഉപയോഗിച്ചിരുന്നു. വെള്ളത്തെ ഉയരമുള്ളിടത്ത് തടഞ്ഞു നിർത്തി ജലസേചനത്തിന് ഉപയോഗിച്ചിരുന്നതും മറ്റൊരു തരത്തിലുള്ള ഊർജ സംരക്ഷണമായിരുന്നു. ഇത് കൃഷിക്കും യുദ്ധത്തിനും ഉപയോഗിച്ചിരുന്നു. 1800കളിൽ ആവിയന്ത്രങ്ങളുടെ പടപ്പുറപ്പാട് തുടങ്ങി. ഊർജം എവിടെയും ലഭ്യമാകും എന്നതാണ് ആവിയന്ത്രത്തിന്റെ ആവിർഭാവം കൊണ്ടുവന്നത്. നീരാവി കൊണ്ട് യന്ത്രങ്ങളും തീവണ്ടിയും ഓടിക്കാമെന്നായി. ഒരു കൂട്ടം സാങ്കേതിക വിദഗ്ധർ ഇതിന് പുറകിലുണ്ടെങ്കിലും ജെയിംസ് വാട്ട് എന്ന എഞ്ചിനീയറാണ് നല്ലൊരു ആവിയന്ത്രം ഉണ്ടാക്കിയെടുത്തത്. വിറകും പിന്നീട് കൽക്കരിയുമായിരുന്നു ഇതിനുള്ള ഇന്ധനം. കൽക്കരിയുടെ ഉപയോഗം ഫലവത്തായതു മുതൽ ലോക ഊർജ്ജരംഗം മാറിപറിഞ്ഞു. ഇന്ധനങ്ങൾ നൽകി അവ കത്തിച്ച് നീരാവിയുണ്ടാക്കി യന്ത്രങ്ങളെക്കൊണ്ട് രണ്ടിരട്ടിയോ പത്തിരട്ടിയോ ജോലി ചെയ്യിപ്പിക്കാം എന്നു വന്നു. സാങ്കേതിക വിദ്യയുടെ പുറകിലുള്ള ശാസ്ത്രത്തെ മനുഷ്യൻ കണ്ടെത്തി. പിന്നെ ലോകവികസനം ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ഒത്തുചേരൽ കൊണ്ട് കുതിച്ചുപാഞ്ഞു. പെട്രോളിയം ഊർജ്ജസ്രോതസ്സുകളുടെ മുൻനിരയിലേക്ക് വന്നു. 19-20 നൂറ്റാണ്ടിൽ ജലവും പിന്നെ അണുശക്തിയും ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദനം തുടങ്ങി. 21 നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ ഹരിത ഊർജം എന്ന ആശയം ലോകമെമ്പാടും വേരുറച്ചു. ഖനിജ ഊർജം അന്തരീക്ഷ മലിനീകരണം ഉണ്ടാക്കുന്നതും അവ സംരക്ഷിച്ചുപയോഗിച്ചാലേ വരും തലമുറയ്ക്ക് ഉപയോഗിക്കാനാവുകയുള്ളൂ എന്നതും പുതിയ ഊർജ്ജസ്രോതസ്സുകളെ ഫലവത്തായി ഉപയോഗിക്കുവാൻ ലോകത്തെ പ്രേരിപ്പിക്കുന്നു. മനുഷ്യ പുരോഗതിയുടെ ചരിത്രം ഊർജ്ജസ്രോതസ്സുകളുടെ ചരിത്രം കൂടിയാണ്. ഊർജ്ജ സംരക്ഷണത്തിന് അവിടെയേറെ പ്രാധാന്യമുണ്ട്. ലോകമെമ്പാടുമുള്ള ഊർജ്ജാവശ്യം ഇന്ന് നിറവേറ്റുന്നത് ഫോസിൽ ഇന്ധനങ്ങളാണ്. പെട്രോളിയം, പ്രകൃതിവാതകം, കൽക്കരി, ലിഗ്നൈറ്റ് എന്നിവയാണ് പ്രധാനപ്പെട്ട ഫോസിൽ ഇന്ധനങ്ങൾ. ഷേൽ ഗ്യാസ്, മീഥൈൽ ഹൈഡ്രേറ്റ് അഥവാ മീഥൈൽ ഐസ് എന്നിവയും ഭാവിയിൽ ഊർജ ഇന്ധനങ്ങളോട് കൂട്ടിച്ചേർക്കപ്പെടും. ഈ ഫോസിൽ ഇന്ധനങ്ങൾ കത്തിച്ചാണ് വൻതോതിൽ വൈദ്യുതി ലോകമെമ്പാടും ഉൽപ്പാദിപ്പിക്കുന്നത്. വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുമ്പോൾ അന്തരീക്ഷ മലിനീകരണം കൽക്കരി നിലയങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. മാത്രമല്ല വിലയേറിയ ഫോസിൽ ഇന്ധനങ്ങൾക്ക് ശോഷണവും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നുള്ള ഭൂരിപക്ഷം വാഹനങ്ങൾക്കും ഫോസിൽ ഇന്ധനങ്ങൾ അത്യന്താപേക്ഷിതമാണ്. പെട്രോളോ ഡീസലോ ഗ്യാസോ കൽക്കരിയോ ആണ് ഇന്ധനമായി ഉപയോഗിക്കുന്നത്. ഒരു യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുമ്പോൾ 800 ഗ്രാം മുതൽ 1 കിലോഗ്രാം വരെ കാർബൺ ഡയോക്സൈഡ് അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളുന്നുണ്ട്. കൂടാതെ ശരാശരി 7 ഗ്രാം സൾഫർ ഡയോക്സൈഡും 2.4 ഗ്രാം നൈട്രസ് ഓക്സൈഡും ഓരോ യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുമ്പോഴും പുറന്തള്ളൽ നടത്താറുണ്ട്. വൈദ്യുതി വാഹനങ്ങളുടെ കാര്യമെടുത്താലോ ഏതാണ്ട് 60% വൈദ്യുതിയും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് കൽക്കരി കത്തിച്ചിട്ടാണ്. അതുകൊണ്ട് വൈദ്യുതി വാഹനങ്ങളുടെ യാത്രയും പെട്രോൾ വാഹനങ്ങളെപ്പോലെ തന്നെ തീരെ കുറയ്ക്കേണ്ടതാണ്. വാഹനം ഓടുന്ന നഗരത്തിൽ മലിനീകരണമില്ലെങ്കിലും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന നിലയങ്ങളിൽ മലിനീകരണം തീർച്ചയായും ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് ഊർജ സംരക്ഷണം ഒരു ജീവിതചര്യയായി എല്ലാവരും നടത്തേണ്ടതാണ്. ഊർജ സംരക്ഷണത്തിന് എന്നും പ്രാധാന്യമുണ്ട്. ഇന്ന് ലോകം ചലിക്കുന്നത് തന്നെ പെട്രോളിയത്തിലും വൈദ്യുതിയിലുമാണെന്ന് പറയാം. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പശ്ചിമേഷ്യൻ യുദ്ധം വീണ്ടും ലോകത്തെ ഊർജ പ്രതിസന്ധിയിലേക്ക് തള്ളിവീഴ്ത്തിക്കൊണ്ടിരിക്കുന്നു. ഇത് ഒരു പക്ഷേ ഊർജം അമൂല്യമാണെന്നുള്ള സന്ദേശം ലോകത്തിന് കൊടുക്കാനും കാരണമായേക്കാം. അതനുസരിച്ചുള്ള ഗവേഷണങ്ങൾക്ക്

0: ലോകരാജ്യങ്ങൾ കൈകോർക്കാനും മതി. നവ ഊർജ സ്രോതസ്സുകളെ ഉപയോഗപ്പെടുത്താനും ഇത് ആക്കം കൂട്ടുന്നുണ്ട്. ഇന്ത്യയും ഈ പ്രതിസന്ധിയിൽ നിന്ന് മാറ്റപ്പെടുന്നില്ല. ഇറക്കുമതിയിലൂടെയാണ് നാം പെട്രോളിയത്തിന്റെ ആവശ്യം കൈവരിക്കുന്നത്. അത് കൃത്യമായി ലഭ്യമല്ലെങ്കിൽ ഏത് രാജ്യത്തെപ്പോലെ ഇന്ത്യയിലും ഊർജക്ഷാമം ഉണ്ടായേക്കാം. ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ ഊർജ സംരക്ഷണത്തിന് അതിന്റേതായ പ്രാധാന്യമുണ്ട്. ഇതിനു മുമ്പ് ലോകത്തെ ഊർജക്ഷാമത്തിന്റെ കെടുതിയിലേക്ക് തള്ളിവിട്ടത് 1990 ഇറാഖ് യുദ്ധവും 1973 പെട്രോളിയം പ്രതിസന്ധിയുമായിരുന്നു. 1973 എണ്ണ ഉൽപ്പാദക രാജ്യങ്ങൾ ഒറ്റയടിക്ക് പെട്രോളിയത്തിന് 3 ഇരട്ടി വില കൂട്ടി. ലോകമാകെ ഊർജ പ്രതിസന്ധിയുടെ നടുക്കടലിലേക്ക് വീണു. പക്ഷേ ഇതിന് ചില നല്ല വശങ്ങളുമുണ്ടായി. പെട്രോളിയം തീർന്നുപോകുന്ന ഒരു വസ്തുവാണെന്ന് ലോകരാജ്യങ്ങളും ജനങ്ങളും ഒന്നുകൂടി ഉരുവിട്ടു പഠിച്ചു. പുതിയ ഗവേഷണങ്ങൾ മൂലം വാഹനങ്ങളുടെ മൈലേജ് 4 ഇരട്ടിയായി. അതോടൊപ്പം പുതിയ ഊർജ സ്രോതസ്സുകളായ സോളാർ, കാറ്റ് തുടങ്ങിയവ കണ്ടെത്താനും അവയുടെ ടെക്നോളജി വികസിപ്പിച്ചെടുക്കുവാനും സംവിധാനങ്ങൾ ഒരുക്കി. ശാസ്ത്രം ഹരിത ഊർജത്തിന്റെ പുറകെ കൂടി. ഊർജ സംരക്ഷണം എപ്രകാരം നടപ്പാക്കാം? ഊർജ സംരക്ഷണം നടപ്പാക്കേണ്ടത് പ്രധാനമായും 3 രീതിയിലാണ്. അതിൽ ആദ്യത്തേത് പുതിയ സാങ്കേതിക വിദ്യകൾ വികസിപ്പിച്ചെടുക്കുക എന്നതാണ്. അത് നിർവഹിക്കേണ്ടത് സാങ്കേതിക വിദഗ്ധരാണ്. ഗവേഷണത്തിന് ലോകരാജ്യങ്ങൾ തുക മാറ്റിവെക്കുന്നത് പോലെ നമ്മുടെ രാജ്യവും ഏറെ പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള ഗവേഷണത്തിന്റെ ഫലമായാണ് വൈദ്യുതി കൂടുതൽ ഉപയോഗിച്ചിരുന്ന ബൾബുകൾ മാറ്റി നാം LED ബൾബുകളും മൈലേജ് കൂടിയ വാഹനങ്ങളും ഉപയോഗിച്ചു തുടങ്ങിയത്. രണ്ടാമത്തെ രീതി വ്യാപകമായ ഊർജ സംരക്ഷണ പ്രചാരണമാണ്. ഊർജ സംരക്ഷണ വാരവും ക്ലാസുകളും പ്രഭാഷണങ്ങളും ഒക്കെ നടത്തുന്നത് ജനമനസ്സുകളിൽ അതിന്റെ പ്രാധാന്യം നൽകുന്നതിനാണ്. ഇത് നമ്മുടെ ശീലമാകണം. ഒരു യൂണിറ്റ് വൈദ്യുതി ഉപയോഗിക്കുമ്പോൾ അങ്ങകലെയുള്ള താപനിലയത്തിൽ 800 ഗ്രാം കാർബൺ ഡയോക്സൈഡ് അന്തരീക്ഷത്തിൽ കലരും എന്ന് നേരത്തെ പറഞ്ഞത് പഠിക്കേണ്ടിയിരിക്കുന്നു. മൂന്നാമത്തേത് ബദൽ ഊർജ സ്രോതസ്സുകൾക്കായുള്ള അന്വേഷണവും അതിന്റെ വ്യാപനവുമാണ്. സൌരോർജ്ജം, കാറ്റ്, ജൈവോർജ്ജം എന്നിവയിൽ നിന്നുള്ള ഊർജ നിലയങ്ങൾ ഇന്ന് വ്യാപകമായി സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ പരിസ്ഥിതി സൌഹാർദ്ദമാണ്. ലോക നേതാക്കൾ ഇതിനായി കാലാവസ്ഥാ സമ്മേളനങ്ങൾ ചേരുകയും അതിന്റെ അനുരണനങ്ങൾ ജനങ്ങളിലെത്തുകയും ചെയ്യുന്നുണ്ട്. ഊർജ സംരക്ഷണം നമ്മുടെ ശീലമാക്കിയാൽ രാഷ്ട്രത്തോട് ചെയ്യുന്ന ഒരു സേവനമാണ്. ഊർജക്ഷമത കൈവരിക്കേണ്ട പ്രധാനപ്പെട്ട മേഖലയാണ് ഗാർഹിക രംഗത്തുള്ള ഇന്ധനങ്ങളുടെ ഉപയോഗം. ഗാർഹിക ഊർജ ഉപഭോഗം കാര്യക്ഷമമാക്കാൻ വീട്ടിലെ ഓരോ അംഗവും ശ്രദ്ധിക്കേണ്ടതാണ്. വൈദ്യുതി, ഇന്ധനം എന്നിങ്ങനെയാണ് വീടുകളിൽ ഊർജം ഉപയോഗിക്കുന്നത്. ഇന്ധനങ്ങളിൽ പ്രധാനം പാചകവാതവും വിറകും മണ്ണെണ്ണയും എന്നിവയുമാണ്. പിന്നെ വൈദ്യുതി എന്ന ഊർജ രൂപവും. ഇവയുടെ കാര്യക്ഷമമായ വിനിയോഗം ഊർജലാഭവും സമയലാഭവും ഉണ്ടാക്കുന്നു. ഒരു പൊതുസ്വത്തായ ഊർജം ചെറിയൊരളവിൽ നാം ലാഭിച്ചാൽ മറ്റെവിടെയെങ്കിലും ഒരു വീട്ടുകാർക്ക് കൂടി വൈദ്യുതി വെളിച്ചം ലഭ്യമാകും. ഒരു ചെറിയ വർക്ക്ഷോപ്പിൽ ഒരാൾക്ക് കൂടി ജോലി ചെയ്യാനുള്ള വൈദ്യുതി ലഭ്യമാകും. അതുമല്ലെങ്കിൽ കഠിനമായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് അധ്വാന ഭാരം കുറയ്ക്കുവാൻ ഈ ഊർജ്ജലാഭം ഉപകരിക്കും. പാചകവാത സ്റ്റൗ വാങ്ങുമ്പോൾ ഇന്ധനക്ഷമതയുള്ള സ്റ്റൗ വാങ്ങുന്നതാണ് നല്ലത്. പെട്രോളിയം കൺസർവേഷൻ റിസർച്ച് അസോസിയേഷന്റെ മുദ്രയുള്ള സ്റ്റൗ വിപണിയിലുണ്ട്. ഇത് ഗ്യാസ് കൂടുതൽ ലാഭിച്ചു തരും. ഊർജ്ജം കാര്യക്ഷമമായി കൈകാര്യം ചെയ്യുന്നതിലൂടെയും ഊർജ്ജക്ഷമതയുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെയും വൈദ്യുതി ലാഭിക്കാനാകും. വൈദ്യുതി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് 6 മുതൽ 10 മണി വരെയാണ്. വൈദ്യുതിയുടെ ആവശ്യത്തിന്റെ പീക്ക് ടൈം എന്നാണിത് അറിയപ്പെടുന്നത്. വീട്ടുകാർ വൈദ്യുതിയുടെ വില ഒരേപോലെ കൊടുക്കുന്നുണ്ടെങ്കിലും വിതരണ കമ്പനി വൈകിട്ടത്തെ വൈദ്യുതിയിൽ ഭൂരിപക്ഷവും പുറമേ നിന്നും വില കൊടുത്തു വാങ്ങുകയാണ് ചെയ്യുന്നത്. ഇതിന് കൂടുതൽ വിലയാണ് അവർ കൊടുക്കുന്നത്. ആത്യന്തികമായി ഇതൊക്കെ ബാധിക്കുന്നത് ജനത്തെയാണ്. അതുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാവുന്നത് 1-2 ആവശ്യമില്ലാത്ത ലൈറ്റ് ഓഫ് ആക്കുക എന്നതാണ്. വൈകിട്ട് ആവശ്യമില്ലാത്ത വൈദ്യുതി ഉപകരണങ്ങളായ വാഷിംഗ് മെഷീൻ, വൈദ്യുത മോട്ടോർ, വൈദ്യുത ഇസ്തിരിപ്പെട്ടി, വൈദ്യുത ഹീറ്റർ, ഹോട്ട് പ്ലേറ്റ്, ഇൻഡക്ഷൻ കുക്കർ, കാർ ചാർജിംഗ് തുടങ്ങിയവ രാത്രി 10 മണിക്ക് ശേഷമോ പകലോ ഉപയോഗിക്കുകയാണ് നല്ലത്. പുതിയ താരിഫ് പ്രകാരം രാത്രിയിലെയും പകലത്തെയും വൈദ്യുതിക്ക് KSEB ഇളവ് നൽകുന്നുണ്ട്. വൈദ്യുതി പ്രസാരണ നഷ്ടം കുറയ്ക്കുക എന്നതും വൈദ്യുതി ലാഭത്തിന് ഉതകുന്ന പ്രവർത്തനമാണ്. ഇത് നിർവഹിക്കേണ്ടത് വിതരണ കമ്പനികളും സർക്കാരുമാണ്. ഹൈ വോൾട്ടേജ് ലൈൻ അനുപാതം വർദ്ധിപ്പിച്ച് പ്രസാരണ നഷ്ടം കുറയ്ക്കാവുന്നതാണ്. വിദേശ രാജ്യങ്ങളിൽ ഇതിലുണ്ടായ ശാസ്ത്ര മുന്നേറ്റം വിതരണ കമ്പനിയുടെ ഗവേഷണ വിഭാഗം അനുവർത്തിക്കേണ്ടതാണ്. വിതരണ കമ്പനികൾക്ക് എഞ്ചിനീയറിംഗ് കോളേജുകളുമായി കൈകോർത്ത് ഗവേഷണ അടിത്തറ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. വൈദ്യുതി വാഹനങ്ങൾ ചാർജ് ചെയ്യുന്നതിന് ചില നിയന്ത്രണങ്ങളും ഉണ്ടാകേണ്ടതാണ്. പകൽ സമയം പൊതു ചാർജിംഗ് കേന്ദ്രത്തിൽ നിന്ന് ചാർജ് ചെയ്യുന്നവർക്ക് നിരക്ക് വളരെ കുറച്ച് ജനത്തെ ഇതിൽ താൽപര്യം ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. വൈദ്യുത വാഹന ഉടമസ്ഥരുടെ വീട്ടിൽ TOD മീറ്റർ സ്ഥാപിച്ച് പീക്ക് ടൈം ചാർജിംഗിന് കൂടുതൽ നിരക്കും മറ്റു സമയങ്ങളിൽ കൂടുതൽ സൌജന്യവും നൽകാവുന്നതാണ്. വൈദ്യുതി സംരക്ഷണ മാർഗങ്ങൾ എന്തൊക്കെയാണ്? ആവശ്യം കഴിഞ്ഞാൽ സ്വിച്ച് ഓഫ് ആക്കുകയാണ് ആദ്യം വേണ്ടത്. വൈദ്യുതി ലാഭം മാത്രമല്ല ഇതിന്റെ നേട്ടം. നേരത്തെ പറഞ്ഞതുപോലെ വൈദ്യുതി ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട മലിനീകരണം കുറയ്ക്കാനും ഇതുമൂലം കഴിയുന്നുണ്ട്. സൂര്യപ്രകാശവും കാറ്റിന്റെ ഒഴുക്കും ശരിയായി ഉപയോഗപ്പെടുത്തുക എന്നതാണ് രണ്ടാമത്തെ കാര്യം. മാത്രമല്ല ഇത് മുറിക്കുള്ളിൽ ഓക്സിജന്റെ അളവും വർദ്ധിപ്പിക്കും. രാത്രി മുഴുവൻ ജനലും വാതിലും അടച്ചിട്ട് ഉറങ്ങുമ്പോൾ നമുക്ക് ലഭ്യമാകുന്ന ഓക്സിജൻ കുറഞ്ഞുവരും. ഇത് ആരോഗ്യ പ്രശ്നത്തിലേക്കും വഴിതെളിക്കും. ലൈറ്റിംഗ് ഉപകരണങ്ങളും ഷെയ്ഡുകളും ഇടയ്ക്കിടെ തുളച്ചു വൃത്തിയാക്കി വയ്ക്കുക, ഓട്ടോമാറ്റിക് ലൈറ്റിംഗ് നിയന്ത്രണ സംവിധാനങ്ങൾ ഉപയോഗിക്കുക, വിദൂര നിയന്ത്രണ സ്വിച്ചിംഗ് വൈഫൈ കൊണ്ട് നടത്തുക, ലൈറ്റുകൾ ശരിയായ ഉയരത്തിലും സ്ഥാനത്തും സ്ഥാപിക്കുക, ബ്രഷ്ലെസ് DC ഫാനുകൾ സ്ഥാപിക്കുക, ഫാനും TVയും പോലുള്ള ഏതുപകരണങ്ങളും റിമോട്ടിൽ മാത്രം ഓഫ് ചെയ്യാതെ സ്വിച്ച് ഉപയോഗിച്ച് ഓഫ് ചെയ്യുക, സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കുക, ഉപയോഗശേഷം കമ്പ്യൂട്ടർ മോണിറ്റർ ഓഫാക്കുക, വൈകിട്ട് 6 മുതൽ 10 മണിവരെയുള്ള സമയത്ത് വൈദ്യുത ഉപകരണികൾ കഴിയുന്നത്ര ഉപയോഗിക്കാതിരിക്കുക, സോളാർ വാട്ടർ ഹീറ്ററുകൾ ഉപയോഗിക്കുക എന്നിവയൊക്കെ വൈദ്യുത സംരക്ഷണ പ്രവർത്തനങ്ങളും മെച്ചപ്പെട്ട വൈദ്യുതി ഉപയോഗ രീതികളുമാണ്. 24 മണിക്കൂറും വൈദ്യുതിയുമായി ബന്ധിപ്പിച്ചിരിക്കേണ്ട ഉപകരണമാണ് റെഫ്രിജറേറ്റർ. എന്നാൽ അതിന്റെ സ്വയം പ്രവർത്തന രീതി കൊണ്ട് ഉള്ളിലെ താപനില തൊട്ടറിഞ്ഞ ശേഷം അഥവാ സെൻസറുകൾ പ്രവർത്തിച്ചു മാത്രമേ കംപ്രസറുകൾ പ്രവർത്തിക്കേണ്ടതുള്ളൂ. കംപ്രസർ പ്രവർത്തിപ്പിക്കുമ്പോൾ മാത്രമേ കൂടുതലായി വൈദ്യുതി ഉപയോഗിക്കുകയുള്ളൂ. ഇടയ്ക്കിടെ ഫ്രിഡ്ജ് വാതിൽ തുറക്കുമ്പോൾ അകത്തുള്ള തണുത്ത വായു പുറത്തേക്ക് രക്ഷപ്പെടുകയും പകരം കൂടുതൽ താപനിലയുള്ള അന്തരീക്ഷ വായു ഫ്രിഡ്ജിനുള്ളിൽ കയറുകയും ചെയ്യും. ഇത് കൂടുതൽ വൈദ്യുതി ചെലവാക്കും. ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസി എന്ന കേന്ദ്ര സർക്കാർ സ്ഥാപനം വൈദ്യുത ഉപകരണങ്ങൾക്ക് അവയുടെ ദക്ഷത അഥവാ എഫിഷ്യൻസി അനുസരിച്ച് സ്റ്റാർ ലേബൽ നൽകിയിട്ടുണ്ട്. കൂടുതൽ സ്റ്റാർ ഉള്ളവയാണ് ദക്ഷതയിൽ മുന്നിട്ട് നൽകുന്നത്. ഒരു സാധാരണ ഫ്രിഡ്ജ് പ്രതിദിനം ശരാശരി 1.5 യൂണിറ്റ് വൈദ്യുതി ഉപയോഗിക്കുമ്പോൾ ഫോസ്റ്റ് ഫ്രീ മോഡൽ കൂടുതൽ യൂണിറ്റ് വൈദ്യുതി അധികമായി ഉപയോഗിക്കും. ഐസ് അടിഞ്ഞുകൂടുന്നത് തടയാൻ ഇടയ്ക്കിടെ വൈദ്യുത ഹീറ്റർ പ്രവർത്തിപ്പിച്ച് ഐസിനെ ഉരുക്കിക്കളയുന്ന സംവിധാനമാണിത്. സാധാരണ ഉപയോഗങ്ങൾക്ക് ഫോസ്റ്റ് ഫ്രീ ഫ്രിഡ്ജ് ആവശ്യമില്ല. അത്യാവശ്യം വരുമ്പോൾ വാതിൽ തുറന്നിടുകയാണ് നല്ലത്. അതോടൊപ്പം വൃത്തിയാക്കൽ കൂടി നടത്താം. വൈകുന്നേരം 6 മുതൽ 10 മണിവരെ ഈ പ്രവൃത്തി നടത്തിയാൽ പീക്ക് സമയ വൈദ്യുതി ഉപഭോഗം കുറയ്ക്കാനും സാധിക്കും. ഫ്രിഡ്ജിലെ ഏറ്റവും താണ താപനില മുകളിലെ ഫ്രീസർ യൂണിറ്റിലാണ്. ബാക്കി ഭാഗങ്ങൾ അകത്തെ വായുവിന്റെ ഒഴുക്ക് കൊണ്ടാണ് തണുക്കുന്നത്. ഈ വായുവിന്റെ ഒഴുക്കിന് തടസ്സമാകാത്ത രീതിയിലാവണം ഉള്ളിലെ പാത്രങ്ങൾ വയ്ക്കുന്നത്. ഫ്രിഡ്ജിനുള്ളിൽ വെക്കേണ്ടതല്ലാത്ത സാധനങ്ങൾ പോലും പലപ്പോഴും അതിൽ ഉണ്ടാകാറുണ്ട്. ലോഹപാത്രങ്ങൾ ഒഴിവാക്കി പ്ലാസ്റ്റിക് പാത്രങ്ങളിൽ ആഹാരം വയ്ക്കുന്നതാണ് നല്ലത്. ഫ്രിഡ്ജിനുള്ളിൽ ആഹാര സാധനങ്ങൾ അടച്ചു വച്ചിരിക്കണം. അതല്ലെങ്കിൽ ആഹാര വസ്തുക്കളിലെ ജലാംശം ഫ്രിഡ്ജിനുള്ളിൽ നിറയുകയും അത് വൈദ്യുതി ഉപഭോഗം വർദ്ധിപ്പിക്കുകയും ചെയ്യും.
1: ഊർജ സംരക്ഷണം എന്ന വിഷയത്തെക്കുറിച്ച് തൃശൂർ രാമവർമ്മപുരം ശാസ്ത്ര സാങ്കേതിക പാർക്ക് സ്പെഷ്യൽ ഓഫീസർ CT അജിത് കുമാർ നടത്തിയ പ്രഭാഷണത്തിന്റെ 1-ാം ഭാഗമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. നിർവഹണ സഹായം ജസ്ലോ ഇമ്മാനുവൽ ജോയ്, നിർവഹണം നീതി എലിസബത്ത് ജോസഫ്. ഒരു പ്രത്യേക അറിയിപ്പ്. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരം 2026 നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. ധീരത, സാമൂഹിക സേവനം, പരിസ്ഥിതി, കായികം, കലാ സാംസ്കാരിക മേഖല, ശാസ്ത്ര സാങ്കേതിക വിദ്യാ മേഖലകളിൽ അസാധാരണ മികവ് കൈവരിച്ചിട്ടുള്ള 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളെയാണ് ഈ പുരസ്കാരത്തിന് പരിഗണിക്കുന്നത്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും www.awards.gov.in എന്ന വെബ്സൈറ്റിൽ സമർപ്പിക്കാവുന്നതാണ്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂലൈ 31, 2026.
2: വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.

കണ്ണൂർ ആകാശവാണി റേഡിയോ നാടകരചനകൾ ക്ഷണിക്കുന്നു. പുതിയ നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നതിനായി നാടകകൃത്തുകളിൽ നിന്നും റേഡിയോ നാടകരചനകൾ ക്ഷണിക്കുന്നു. 30 മിനിറ്റ് ദൈർഘ്യമുള്ളതും 1 മണിക്കൂർ ദൈർഘ്യമുള്ളതുമായ രചനകളായിരിക്കണം. രചനകൾ ടൈപ്പ് ചെയ്തതോ അല്ലെങ്കിൽ വ്യക്തമായ കൈയക്ഷരത്തിൽ ഉള്ളതോ ആയിരിക്കണം. പ്രക്ഷേപണയോഗ്യമായ രചനകളാണ് തിരഞ്ഞെടുക്കപ്പെടുക. റേഡിയോ നാടകരചനകൾ അയക്കേണ്ട വിലാസം: ആകാശവാണി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, കണ്ണൂർ 4. ആകാശവാണി, കണ്ണൂർ.

1961 റിലീസായ നീല പ്രൊഡക്ഷൻസ് ചിത്രത്തിലേക്കും ചിത്രത്തിലെ ഗാനങ്ങളിലേക്കും കടക്കുകയാണ് ഇനി ഈ പരമ്പര. ചിത്രത്തിന്റെ പേര് ക്രിസ്മസ് രാത്രി.

0: 1961 ജനുവരി 28 റിലീസായ ഈ ചിത്രം 60 ഡിസംബർ അവസാനം ക്രിസ്മസ് റിലീസായി ഉദ്ദേശിക്കപ്പെട്ട സിനിമയാണെന്ന് സംശയിക്കണം. ചിത്രത്തിന്റെ പേരും ചിത്രത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ക്രിസ്തീയ ഭക്തിഗാനങ്ങളും ഇതാണ് സൂചിപ്പിക്കുന്നത്. നീല പ്രൊഡക്ഷൻസിന്റേതായി ഇതിനു മുമ്പ് വന്ന ചിത്രം 60 സെപ്റ്റംബറിൽ റിലീസായ പൂത്താലിയായിരുന്നു. ക്രിസ്മസ് റിലീസായി അണിയിച്ചൊരുക്കിയ ഈ സിനിമ സാങ്കേതിക കാരണങ്ങളാൽ 60 ഡിസംബറിൽ റിലീസ് ചെയ്യാൻ പറ്റാത്തതാകണം. ക്രിസ്മസ് രാത്രി എന്ന പേരിലാണ് സിനിമയെങ്കിലും യേശുക്രിസ്തുവിന്റെ തിരുപ്പിറവിയല്ല ചിത്രത്തിന്റെ പ്രതിപാദ്യം. ക്രിസ്ത്യൻ കുടുംബ പശ്ചാത്തലത്തിലുള്ള ഒരു സാമൂഹ്യ ചിത്രമായാണ് ഈ ചിത്രത്തെ അണിയറ ശില്പികൾ വിഭാവനം ചെയ്തതെന്ന് തോന്നുന്നു. ശീർഷകത്തോട് നീതി പുലർത്താൻ എന്ന മട്ടിൽ അങ്ങിങ്ങായി ക്രിസ്മസ് രാത്രിയെക്കുറിച്ച് കൃത്രിമമായി പരാമർശിക്കുന്നുണ്ടെന്ന്
1: മാത്രം.
2: ആറേഴ് മാസം മുമ്പ് ക്രിസ്മസ് രാത്രിയിലാണ് ആദ്യമായി നിന്റെ ലക്ഷണം കണ്ടത്.
1: എന്നാൽ ഇനിയത്തെ ക്രിസ്മസ് രാത്രിക്ക് മുൻപ് എന്റെ സ്നേഹിതൻ പൂർണ്ണ ആരോഗ്യവാനാവും.
0: ചിത്രത്തിന്റെ കഥ എഴുതിയിരിക്കുന്നത് ടി എൻ ഗോപിനാഥൻ നായർ. തിരക്കഥയും സംഭാഷണവും മുട്ടത്തുവർക്കിയാണ് എഴുതിയത്. ക്രിസ്തീയ പശ്ചാത്തലത്തിലുള്ള നീലായുടെ മുൻ ചിത്രങ്ങൾക്കും മുട്ടത്തുവർക്കിയായിരുന്നുവല്ലോ സംഭാഷണമൊരുക്കിയിട്ടുള്ളത്. നിർമ്മാതാവായ സുബ്രഹ്മണ്യം തന്നെയാണ് ചിത്രത്തിന്റെ സംവിധായകൻ. ചിത്രത്തിന്റെ കഥയ്ക്കിടയിൽ ഗാനങ്ങൾ ഉൾക്കൊള്ളിച്ച വിധം ഇങ്ങനെയൊക്കെയാണ്.

സിനിമ തുടങ്ങുന്നത് ഒരു ഗാനത്തോടെ ആയിരിക്കണമെന്ന നീല പ്രൊഡക്ഷൻസ് നിർബന്ധം ക്രിസ്മസ് രാത്രിയിലും പ്രാവർത്തികമാക്കിയിട്ടുണ്ട്. ഈ സിനിമ ആരംഭിക്കുന്നത് ഒരു ക്രിസ്തീയ ഭക്തി ഗാനത്തോടെയാണ്. ക്രിസ്മസ് രാത്രിയിൽ പള്ളിക്കകത്തും പള്ളിയങ്കണത്തിലും സർവത്ര ഉത്സാഹം. പ്രാർത്ഥനയ്ക്കെത്തിയ ജോർജ് വക്കീലിനും ഭാര്യ ആനിക്കും മാത്രം വിഷാദം. കല്യാണം കഴിഞ്ഞ് 6 വർഷമായിട്ടും കുട്ടികളില്ലാത്തതിന്റെ മനോവിഷമത്തിലാണവർ. പള്ളിയങ്കണത്തിൽ പാടിയാടുന്ന കുട്ടികളെ കാണുമ്പോൾ അവരുടെ മുഖങ്ങളിൽ സന്തോഷവും സന്താപവും മാറി മാറി പ്രതിഫലിക്കുന്നു. ജോർജ് വക്കീലായി തിക്കുറിശിയും ഭാര്യ ആനിയായി മിസ് കുമാരിയുമാണ് രംഗത്തിൽ. ഭക്തിയും പ്രസന്നതയും തുളുമ്പി നിൽക്കുന്ന ഈ സംഘഗാനത്തിന് നേതൃത്വം നൽകുന്നത് പി ലീല. നീല പ്രൊഡക്ഷൻസ് ചിത്രങ്ങളുടെ സ്ഥിരം ഗാനരചയിതാവ് തിരുനയനാർ കുറിച്ചിക്കു പകരം പി ഭാസ്കരനാണ് ഗാനരചന നിർവഹിച്ചിരിക്കുന്നത്. ഈ ചിത്രത്തിന് ശേഷമുള്ള ചില നീല പ്രൊഡക്ഷൻസ് ചിത്രങ്ങൾക്കുവേണ്ടി തിരുനയനാർ കുറിച്ചി ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇനി ഗാനത്തിലേക്ക്.

0: രണ്ടാമത്തെ പാട്ടും അധികം വൈകാതെ എത്തുന്നു.
1: പള്ളിയിൽ പോയി വന്നതിന് ശേഷം നിനക്ക് എന്താണ് ഇത്ര വലിയ വിഷാദം? പ്രത്യേകിച്ച് ലോകമായ ലോകമെല്ലാം ആനന്ദിക്കുന്ന ഈ പുണ്യ ദിവസത്തിൽ
2: ഒന്നുമില്ല, കാപ്പുടിക്കും.
1: നിന്റെ മുഖം പ്രസന്നമാകാത്തതിന്റെ കാരണം എന്താണെന്ന് എനിക്കറിയാം. എന്ത് ചെയ്യാം? ഈശ്വരൻ നമുക്കൊരു കുഞ്ഞിനെ തന്നില്ല, ആ ഭാഗ്യം നമുക്കില്ലാതായിപ്പോയി.
2: ആ ഭാഗ്യം മാത്രം മതിയായിരുന്നു.
0: പള്ളിയിൽ നിന്നും വീട്ടിലെത്തുന്ന ജോർജ് വക്കീലും ആനിയും കുട്ടികളില്ലെന്ന തങ്ങളുടെ ദുർവിധിയിൽ പരിതപിച്ചുകൊണ്ടിരിക്കെ ക്രിസ്മസ് കരോൾ സംഘം അവിടെ എത്തുകയാണ്. പാട്ടും നൃത്തവും മേളവും ഉല്ലാസവും തന്നെ.

ജോർജ് വക്കീലിന്റെ വീട്ടിൽ നിന്ന് കരോൾ സംഘം തെരുവീഥികളിലൂടെ മുന്നേറുന്നു. ചിത്രത്തിലെ ഹാസ്യ ജോഡിയായ എസ് പി പിള്ള, ബഹദൂർ ടീം ഈ കരോൾ സംഘത്തോടൊപ്പം നൃത്തം ചെയ്തുകൊണ്ട് അണിചേരുന്നു. ഈ സംഘഗാനത്തിന് നേതൃത്വം നൽകുന്നത് കുമരേശൻ. എന്നാൽ ചിത്രത്തിന്റെ ക്രെഡിറ്റ് ടൈറ്റിലിൽ പിന്നണി ഗായകരുടെ നിരയിൽ കുമരേശന്റെ പേരില്ല.

1857 ഈ ഗാനം എഴുതി ചിട്ടപ്പെടുത്തിയത് പിയർ പോയിന്റ് ആയിരുന്നത്രേ. ബോസ്റ്റൺ സൺഡേ സ്കൂളിലെ കുട്ടികൾക്ക് നന്ദി സൂചക ഗാനമായി അദ്ദേഹം ഒരുക്കിയ ഗാനം പിന്നീട് ക്രിസ്മസ് ഗാനങ്ങളിൽ പ്രധാനപ്പെട്ട ഗാനമായി മാറി. ക്രിസ്മസ് സമ്മാനങ്ങളുടെ മുത്തശ്ശൻ സാന്താക്ലോസിന്റെ അനുഗമന ഗാനമായി പിന്നീടങ്ങോട്ട് ജിംഗിൾ ബെൽസ് പ്രതിധ്വനിച്ചുകൊണ്ടിരുന്നു.

0: ജോർജ് വക്കീലിന്റെ സുഹൃത്തായ ഡോക്ടർ മാത്യൂസ് വിദേശ പഠനം പൂർത്തിയാക്കി നാട്ടിൽ തിരിച്ചെത്തിയിരിക്കുന്നു. സ്വന്തം നാട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്നതിന് പകരം ഗവേഷണ പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ജോർജ് വക്കീലിന്റെ നാട്ടിൽ ഒരു ക്ലിനിക് സ്ഥാപിക്കാനാണ് അയാൾ ഉദ്ദേശിക്കുന്നത്.
1: ഞാൻ പ്രാക്ടീസ് തുടങ്ങുന്നത് അമ്മയുടെ വരണം കേട്ടോ.
2: അമ്മ എന്നും കുന്നും നിന്റെ കൂടെ ഉണ്ടായിരിക്കണോ എന്ന് പറഞ്ഞാൽ അത് ഒക്കുന്ന കാര്യമാണോ മോനെ?
1: അങ്ങനെയല്ല അമ്മേ, അമ്മ കൂടെ വരണം.
2: ഞാൻ ഇതൊക്കെ ഇട്ടും വെച്ച് നിന്റെ കൂടെ വരാൻ ഒക്കുമോ? എനിക്ക് ഇവിടെ ഒരു ഡിസ്പെൻസറി തുടങ്ങിയാ പോരെ?
1: ഡിസ്പെൻസറി തുടങ്ങുന്നതിനേക്കാളും അത്യാവശ്യം ഗവേഷണമാണ്. അത് അപ്പൻ പാമ്പ് കടിയേറ്റ് മരിച്ചപ്പോ തന്നെ ഞാൻ തീരുമാനിച്ചതാണ്. മേലാൽ ആരും പാമ്പ് കടിയേറ്റ് മരിക്കരുത്. ആ ഗവേഷണത്തിനുള്ള സൗകര്യങ്ങൾ നമ്മുടെ നാട്ടിൽ കുറവാണമ്മേ.
2: എന്നാ നീ ചെന്ന് വറീച്ചനെ കണ്ടു പറയണം.
0: വിദേശ പഠനത്തിന് കയ്യയച്ച് സഹായിച്ച കുടുംബ സുഹൃത്ത് വറീച്ചന്റെ മകൾ ഗ്രേസിയുമായി അയാൾ പ്രേമത്തിലാണ്. ഈ കല്യാണത്തിനോട് വറീച്ചനും മാത്യൂസിന്റെ അമ്മയ്ക്കും അനുകൂല മനോഭാവമാണെങ്കിലും വറീച്ചന്റെ രണ്ടാം ഭാര്യ ത്രേസ്യാമ്മയ്ക്ക് ഇതത്ര പിടിച്ച മട്ടില്ല.
2: മനസ്സിലാകുന്നില്ലേ? അവന് വേണ്ടി ചെലവാക്കി പണം വാങ്ങിക്കണം.
3: എന്നിട്ടോ
2: നമ്മുടെ ഗ്രേസി മോളെ, ഓ എന്റെ മോളല്ലല്ലോ, എന്നാൽ എന്റെ മോളായിട്ട് തന്നെ ഞാൻ അവളെ കരുതുന്നത്.
3: അതിനിപ്പോൾ ഞാൻ എന്ത് വേണമെന്നാ നീ പറയുന്നത്?
2: ഞാൻ പറഞ്ഞ കൊച്ചിനെ കൊണ്ട് അവളെ കെട്ടിച്ചാ മതിയെന്ന്.
3: അത് പറ്റുമെന്ന് തോന്നുന്നില്ല. അവളെ വേറൊരു ചെറുക്കനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണമെന്ന്. മാത്യൂസും ഗ്രേസിയുമായുള്ള വിവാഹം നേരത്തെ നിശ്ചയിക്കപ്പെട്ടു പോയതാണ്.
2: എങ്കിലൊരു കാര്യം ചെയ്യും, എന്നെ നിങ്ങൾ അങ്ങ് ഉപേക്ഷിച്ചേക്ക്. ഞാൻ പറയുന്നൊന്നും നടക്കുകയില്ലെങ്കിൽ പിന്നെ ഞാൻ ഇതിനെ എവിടെ ഇങ്ങനെ പൊറുക്കുന്നത്?
0: ഡോക്ടർ മാത്യൂസായി ടി കെ ബാലചന്ദ്രനും ഗ്രേസിയായി അംബികയും വറീച്ചനായി കൊട്ടാരക്കരയും മാത്യൂസിന്റെ അമ്മയായി ആറന്മുള പൊന്നമ്മയും ത്രേസ്യാമിയായി പങ്കജവല്ലിയും വേഷമിടുന്നു.
4: ഞാനും വിദേശത്ത് പോവുക.
3: അയ്യോ ചരിക്കല്ലേ,
4: അവിടുത്തെ മദാമ്മമാരൊക്കെ എങ്ങനെ ഇരിക്കുന്നു കാണാമല്ലോ.
3: ഇങ്ങനെയാണോ
4: മദാമ്മമാരെ കിട്ടുന്നത്? കൊള്ളാം, ഏതായാലും അവരുടെ വലയിലൊന്നും കുടുങ്ങാതെ എത്തിയല്ലോ. അത് തന്നെ വലിയ കാര്യം.
1: എന്ത് പറയാനാ, അവിടെ എനിക്ക് എന്ത് ഡിമാൻഡാണെന്ന് അറിയാമോ? എന്റെ വില 10,000 മുതൽ പടിപടിയായി കൂടി 100,000 പവൻ വരെ എത്തിയതല്ലേ. പിന്നെ ഒരു നാടൻ പെണ്ണിനെ ഉദ്ദേശിച്ച
4: അതിനെന്താ? ഞാൻ ലേലം വിളിച്ചേക്കാം, കൂടുതൽ പണം പിടിച്ചോട്ടെ.
0: അടുത്ത ഗാനം ഡോക്ടർ മാത്യൂസിനെ കളിയാക്കി ഗ്രേസി പാടുന്ന ഗാനമാണ്. വിദേശ പഠനം കഴിഞ്ഞ് നാട്ടിലെത്തിയ മാത്യൂസിനെ വിവാഹ മാർക്കറ്റിൽ ലേലത്തിന് വെക്കുന്ന മട്ടിൽ കളിയാക്കുകയാണ് ഗ്രേസി. ഈ ഗാനം പാടിയിരിക്കുന്നത് എ പി കോമള. പ്രത്യേകതകളൊന്നുമില്ലാത്ത സാധാരണ ഗാനം.

0: എ പി കോമള തന്റെ മലയാള ഉച്ചാരണം മെച്ചപ്പെട്ടതിന്റെ ക്രെഡിറ്റ് നൽകുന്നത് ഈ ചിത്രവുമായി സഹകരിച്ച രണ്ട് വ്യക്തികൾക്കാണ്, പി ലീലയ്ക്കും പി ഭാസ്കരനും.
1: അങ്ങ് പാട്ട് എഴുതുന്നവരെല്ലാം ഇവള പേർ വരാങ്കല്ലയാ അവങ്കെല്ലാം കൂടെ എനിക്ക് രൊമ്പ പ്രിയമാ ചൊല്ലുവാങ്ക മലയാളത്തെ സുത്തമാ ചൊല്ലി കൊടുക്കണോന്ന് അന്ത പാട്ട് എഴുതുന്ന അവർ ഭാസ്കരൻ അവെല്ലാം ഉക്കാന്നിരുപ്പാങ്ക ഇന്ത മാതിരി ചൊല്ലുന്ന് ചൊല്ലുവാ
0: എ പി കോമള.
1: ഇത് മുഖ്യ കാരണം പി ലീലാന്ന് ചൊല്ലുവേ എനിക്ക് അവ ബാല്യ സ്നേഹാന്ത അമ്മ അവങ്ക എന്താ എങ്കാത് പാടണോന്നാ രണ്ട് പാട്ട് ഇരുന്ന ഒരു പാട്ട് എനിക്ക് പോരും ഒരു പാട്ട് കോമള കൊടുക്കണം അപ്പം ചൊല്ലുവാ അവ കിട്ട ഉക്കാന്ന് നീ ഇന്ത മാതിരി പാടിക്കൊണ്ട് കിട്ടക വന്ന് പാട് ഇന്ത വാർത്തകളെ ഇപ്പടി ചൊല്ലു അന്ന ഞാ അതെല്ലാം നാ എല്ലാം അപ്പം ചൊല്ലു ഇപ്പടി ചൊല്ലുന്ന് ചൊല്ലി കൊടുക്കറതില്ല ഒരു ഉണ്ട് ഒരു ആർട്ടിസ്റ്റ് ഇന്നൊരു ആർട്ടിസ്റ്റ് ചൊല്ലത് രൊമ്പ കഷ്ടം തന്നെ ഇവങ്ക എനിക്ക് രൊമ്പ ക്ലോസ് நாங்க ஒருத்தர் ஒருத்தர் பாட்டு புதுசா ஏதாவது வேணும்னா அவங்க கத்துப்பாங்க நான் கத்துப்பேன் அந்த மாதிரி அவங்க வார்த்தைகள் எப்படி சொல்லணும்ட்டு சொன்னது அவங்களும் முக்கியமா அவங்களும் இந்த மாதிரி பண்ணு உனக்கு உனக்கு தான் தெலுங்கு நான் தெரியுமே இந்த மாதிரி பா எப்படி சொல்லணும் சா தெலுங்குல அப்படிதான் பா பா பா பா அதெல்லாம் கக்கா கக்கா அது மாதிரி தான் அது நாலு எழுத்து இது நாலு எழுத்து இப்படி சொல்லுன்னு அவங்க சொல்லி கொடுப்பாங்க
0: இப்போ கேட்டு கழிஞ்ச பாட்டில் അവിടവിടെയായി ചില ഹിന്ദി ട്യൂണുകളുടെ സ്വാധീനം തെളിഞ്ഞും മറഞ്ഞും കാണാവുന്നുണ്ട്. അതിപ്രശസ്തമായ ഒരു ഹിന്ദി ഗാനത്തിന്റെ ഈണത്തെ അതേപടി അനുകരിച്ച് വഷളാക്കിയ കഥയാണ് ചിത്രത്തിലെ അടുത്ത ഗാനത്തിന് പറയാനുള്ളത്.

1959 ഹിന്ദി ചിത്രം സുജാതയിൽ തലത് മെഹമൂദ് പാടി അനശ്വരമാക്കിയ ഗാനമൊരുക്കിയത് മജ്റു സുൽത്താൻപുരിയും എസ് ഡി ബർമനും. കാഫി രാഗസ്പർശമുള്ള ഈ ഗാനം തലമുറകൾ ഏറ്റെടുത്തു മൂളുന്ന നിത്യഹരിത ഗാനങ്ങളുടെ ഗണത്തിൽപ്പെടുന്ന ഒന്നാണ്. ചിത്രത്തിൽ നായകനായ സുനിൽ ദത്ത് നായികയായ നൂതനോട് ടെലഫോണിലൂടെ പാടി പ്രേമാഭ്യർത്ഥന നടത്തുന്നതായാണ് ചിത്രീകരിച്ചിട്ടുള്ളത്.

ക്രിസ്മസ് രാത്രി എന്ന ചിത്രത്തിൽ ഒരു താരാട്ടുപാട്ടിനായി ഈ ഈണം അതേപടി കടമെടുത്തിരിക്കുകയാണ് ബ്രദർ ലക്ഷ്മണൻ. സന്താന ഭാഗ്യമില്ലാതെ പോയ ആനി വേലക്കാരിയുടെ മകനെ താരാട്ടുപാടി ഉറക്കുന്നതാണ് ഗാനരംഗം. ഈ ഗാനം അടുത്ത മുറിയിലിരുന്ന് കേൾക്കുന്ന ജോർജ് വക്കീൽ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള മുനവച്ച പാട്ടാണോ ഇതെന്ന് സംശയിക്കുന്നുമുണ്ട്. ഗാനരംഗത്ത് മിസ്കുമാരിയും തിക്കുറിശിയും മൂല ഹിന്ദി ഗാനത്തിന്റെ ഭാവാത്മകത മുഴുവനായി ചോർത്തിക്കളഞ്ഞ വികലമായ അനുകരണമെന്നേ ഈ ഗാനത്തെ വിശേഷിപ്പിക്കാൻ തോന്നുകയുള്ളൂ. ഗാനരചയിതാവായ പി ഭാസ്കരനും ഗായികയായ പി ലീലയും ഇവിടെ നിസ്സഹായരാകുന്നു.

ചിത്രത്തിൽ നിന്ന് ഒരു ശോകഗാനം. പാടിയത് എ പി കോമള. ശോകഗാനമാണെന്നിരിക്കലും ഈ ഗാനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് സ്വല്പം ചടുലഗതിയിലുള്ള താളക്രമമാണ്. പല്ലവിയിൽ പ്രതീക്ഷയുണർത്തിയ ഗാനസാഹിത്യം പിന്നീടങ്ങോട്ട് സാധാരണതയിലേക്ക് ഒതുങ്ങിപ്പോവുകയാണ്.

ഗാനലോകവീഥികളിൽ ചലച്ചിത്ര സംഗീതത്തിന്റെ ചരിത്ര വീഥികളിലൂടെ ഒരു പര്യടനം. ആഖ്യാനം മഞ്ജു രമേശ്, ഗവേഷണം ബി വിജയകുമാർ, ഏകോപനം നിർവഹണം കെ വി ശരത്ചന്ദ്രൻ.

ഒരറിയിപ്പ്. കണ്ണൂർ ആകാശവാണി റേഡിയോ നാടകരചനകൾ ക്ഷണിക്കുന്നു. പുതിയ നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നതിന് വേണ്ടി നാടകകൃത്തുക്കളിൽ നിന്നും റേഡിയോ നാടകരചനകൾ ക്ഷണിക്കുന്നു. 30 മിനിറ്റ് ദൈർഘ്യമുള്ളതും 1 മണിക്കൂർ ദൈർഘ്യമുള്ളതുമായ രചനകളായിരിക്കണം. രചനകൾ ടൈപ്പ് ചെയ്തതോ അല്ലെങ്കിൽ വ്യക്തമായ കയ്യക്ഷരത്തിൽ ഉള്ളതോ ആയിരിക്കണം. പ്രക്ഷേപണയോഗ്യമായ രചനകളാണ് തിരഞ്ഞെടുക്കപ്പെടുക. റേഡിയോ നാടകരചനകൾ അയക്കേണ്ട വിലാസം ആകാശവാണി കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ കണ്ണൂർ 4.

0: ആകാശവാണി കണ്ണൂർ. അല്പസമയത്തിനുള്ളിൽ അടുത്ത പരിപാടി.
1: ആകാശവാണി കഥകളി പദങ്ങൾ RLV സന്ദീപ് മുരളീധരനും സംഘവും അവതരിപ്പിക്കുന്നു. കൂടെ പാടുന്നത് കലാനിലയം വിഷ്ണു, ചെണ്ട കലാമണ്ഡലം സായികൃഷ്ണ, മദ്ദളം മാർഗി രത്നാകരൻ, വയസ്കര ആര്യൻ നാരായണൻ മൂസത് എഴുതിയ ദുര്യോധനവധം കഥയിലെ ചില ഭാഗങ്ങൾ. കൗരവസഭയിൽ വച്ച് അപമാനിക്കപ്പെട്ട പാഞ്ചാലി തങ്ങളുടെ ദൂതുമായി പോകുന്ന കൃഷ്ണന്റെ അടുത്തെത്തുന്നു. ദുശാസനനാൽ അഴിക്കപ്പെട്ട തന്റെ കേശം കാട്ടി വിലപിക്കുന്നു. ദ്രൗപതിയുടെ സങ്കടം കണ്ട് ശ്രീകൃഷ്ണൻ, അല്ലയോ ദ്രൗപതി, നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. മനുഷ്യനായി പിറന്നാൽ ഓരോരോ സമയത്ത് സുഖദുഃഖങ്ങൾ മാറി മാറി അനുഭവിക്കേണ്ടതായി വരുമെന്നും അതിനാൽ ഇനി നീ കരയരുതെന്നും നിന്റെ സത്യങ്ങളെല്ലാം ഭർത്താക്കന്മാർ സാധിച്ചു തരും, അതുകൊണ്ട് സമാധാനമായി ഇരുന്നാലും എന്ന് കൃഷ്ണൻ പാഞ്ചാലിയോട് പറയുന്നു. ഇതിൽ നവരസരാഗത്തിലുള്ള പരിപാഹിമാം ഹരേ പത്മാലയ പദേ എന്ന പദത്തിൽ ആരംഭിക്കുന്നു.

കേശഭാരവുമായി തന്റെ മുന്നിൽ വന്ന് നിൽക്കുന്ന ദ്രൗപതിയോട് വിഷമിക്കണ്ട എന്നും നിന്റെ സത്യങ്ങളെല്ലാം ഭർത്താക്കന്മാർ സാധിച്ചു തരുമെന്നും അതുകൊണ്ട് സമാധാനമായിരിക്കൂ എന്നും കൃഷ്ണൻ പറയുന്നിടത്ത് വയസ്കര ആര്യൻ നാരായണൻ മൂസ തേടിയ ദുര്യോധനവധം കഥയിലെ ഈ ഭാഗം ഇവിടെ പൂർണ്ണമാകുന്നു. പാടിയത് RLV സന്ദീപ് മുരളീധരൻ, കലാനിലയം വിഷ്ണു, ചെണ്ട കലാമണ്ഡലം സായ്കൃഷ്ണ, മദ്ദളം മാർഗി രത്നാകരൻ.

മുന്നറിയിപ്പ്. ഹരിതവീഥിയിൽ ഉൾപ്പെടുത്തുന്നതിനായി കൃഷി സംബന്ധമായ 30 മിനിറ്റിൽ കുറയാത്ത നാടകങ്ങളുടെയും ഫീച്ചറുകളുടെയും സ്ക്രിപ്റ്റുകൾ ക്ഷണിക്കുന്നു. സ്ക്രിപ്റ്റുകൾ സ്റ്റേഷൻ ഡയറക്ടർ ഹരിതവീഥി, ആകാശവാണി കണ്ണൂർ 4 എന്ന വിലാസത്തിൽ അയക്കുക. പ്രക്ഷേപണ യോഗ്യമായവ ഹരിതവീഥിയിൽ ഉൾപ്പെടുത്തുന്നതാണ്. അറിയിപ്പ് കഴിഞ്ഞു.

നാളെ രാവിലെ 6:10 കാവ്യാഞ്ജലിയിൽ കുമാരനാശാന്റെ ഒരു സിംഹപ്രസവം എന്ന കവിതയിൽ നിന്നും ഒരു ഭാഗം കേൾക്കാം. ആലാപനം സ്മൃതി സജീവൻ. 7 FM ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം. ദേവതാരു പൂക്കാതിരിക്കില്ല. മയിൽ നിരന്തോടിലെ ദേവതാരുവിൻ്റെയും അമ്മയുടെയും അതിജീവന ഗാഥ കേൾക്കാം. ഒരു നാടിൻ്റെ കരുണയുടെയും. 7:20 കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. 7:35 മോഡേൺ IT FM ഡയറി. പാട്ടിലി പാട്ടിൽ നിങ്ങൾക്കറിയാമോ? MVR ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലൈഫ് സയൻസ് ആൻഡ് റിസർച്ച് സ്റ്റഡീസ്, പറശ്ശിനിക്കടവ് സയൻസ് കഫേ. അപ്പോളോ മുതൽ ആർട്ടമിസ് വരെ മനുഷ്യൻ ചന്ദ്രനിലേക്ക് നടത്തിയ യാത്രകളിലൂടെ ശാസ്ത്രാധ്യാപകനും ശാസ്ത്രലേഖകനുമായ AK രാമചന്ദ്രൻ കുറ്റ്യാട്ടൂർ സംസാരിക്കുന്നു. തുടർന്ന് ഹെൽത്ത് ടിപ്സ്. 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം യേശുദാസ് പാടിയ ഗാനം, ചിത്രം ഗാനമേള. ശശി ചിറ്റാഞ്ഞൂറിൻ്റെ വരികൾക്ക് രവീന്ദ്രൻ്റെ സംഗീതം.

ജി വേണുഗോപാൽ പാടിയ ഗാനം. ചിത്രം ആലഞ്ചേരി തമ്പ്രാക്കൾ. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ. പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥിൻ്റെ സംഗീതം.

റഫീഖ് അഹമ്മദിൻ്റെ വരികൾ, രമേശ് നാരായണൻ്റെ സംഗീതം. ഗർഷോം എന്ന പടത്തിനു വേണ്ടി ഹരിഹരൻ പാടിയ ഗാനം ഇനി കേൾക്കാം.

0: ചലച്ചിത്ര ഗാനങ്ങൾ കഴിഞ്ഞു. ആകാശവാണി കണ്ണൂർ, അല്പസമയത്തിനുള്ളിൽ അടുത്ത പരിപാടി.
1: ആകാശവാണി, നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ 12 വർഷം പൂർത്തിയാക്കിയതിനെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താവിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം. കേന്ദ്ര സർക്കാർ ഭരണത്തിലെത്തി 12 വർഷം പിന്നിടുമ്പോൾ മുന്നേറ്റം കാഴ്ചവച്ച മേഖലകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സ്ത്രീ ശാക്തീകരണത്തിലാണ്. ഒരു രാജ്യത്തിന്റെ സാമൂഹികവും സാമ്പത്തികവുമായ പുരോഗതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സൂചകങ്ങളിലൊന്നാണ് സ്ത്രീ ശാക്തീകരണം. വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, തൊഴിൽ, രാഷ്ട്രീയ പങ്കാളിത്തം, സുപ്രധാന തീരുമാന കേന്ദ്രങ്ങളിലെ സ്ഥാനം എന്നിവയിൽ സ്ത്രീകൾക്ക് തുല്യ അവസരങ്ങൾ ലഭിക്കുമ്പോൾ മാത്രമേ രാജ്യം സുസ്ഥിര വികസനം കൈവരിച്ചു എന്ന് പറയാനാകൂ. ഇന്ത്യയിൽ ജനസംഖ്യയുടെ പകുതിയോളം സ്ത്രീകളാണ്. അതുകൊണ്ടുതന്നെ ദേശീയ വളർച്ചയിൽ സ്ത്രീ ശാക്തീകരണത്തിന്റെ പ്രാധാന്യം വളരെ വലുതാണ്. 2014 മുതൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കീഴിലുള്ള കേന്ദ്ര സർക്കാർ വിവിധ മേഖലകളിൽ ശക്തമായ സ്ത്രീ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനായി നിരവധി പദ്ധതികൾക്കും ദൌത്യങ്ങൾക്കും പരിഷ്കാരങ്ങൾക്കും തുടക്കം കുറിച്ചു. വിദ്യാഭ്യാസം, ആരോഗ്യം, സാമ്പത്തിക സ്വയം പര്യാപ്തതയും ശാക്തീകരണവും, സംരംഭകത്വം, സുരക്ഷ, നൈപുണ്യ വികസനം, രാഷ്ട്രീയ പങ്കാളിത്തം, സാമൂഹിക ക്ഷേമം എന്നിങ്ങനെ എല്ലാ മേഖലയിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ 12 വർഷക്കാലം കേന്ദ്ര സർക്കാർ പ്രവർത്തിച്ചു വരുന്നത്. വികസിത ഇന്ത്യയെ കെട്ടിപ്പടുക്കാൻ സ്ത്രീകളെ മുൻനിരയിലെത്തിക്കേണ്ടത് അനിവാര്യമാണെന്ന് പ്രധാനമന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. പുതുയുഗ ഇന്ത്യയെ നയിക്കുന്നത് സ്ത്രീകളാണെന്ന് അദ്ദേഹം പറഞ്ഞു.
2: When women prosper, the world prospers. Their economic empowerment fuels growth. Their access to education drives global progress. Their leadership fosters inclusivity and their voices inspire positive change. The most effective way to empower women is through a women-led development approach. India is making strides in this direction. India's president, Srimati Draupadi Murmu, sets an inspiring example herself. She comes from a humble tribal background, but now leads the world's largest democracy and serves as the commander-in-chief of the world's second largest defense force. In this mother of democracy, the right to vote was granted equally to all citizens, including women, by the Indian Constitution right from the beginning. The right to contest election was also granted on an equal basis. Elected women representatives have been key agents of economic, environmental and social change. At 1.4 million, 46% of elected representatives in rural local bodies in India are women. The mobilization of women into self-help groups has also been a powerful force for change.
1: പതിറ്റാണ്ടുകളായി ഇന്ത്യൻ സ്ത്രീകൾ ലിംഗവിവേചനം, വിദ്യാഭ്യാസ രംഗത്തെ അസമത്വം, മോശം ആരോഗ്യ സാഹചര്യങ്ങൾ, സാമ്പത്തിക പരാശ്രയത്വം, പരിമിതമായ തൊഴിലവസരങ്ങൾ, സാമൂഹിക നിയന്ത്രണങ്ങൾ തുടങ്ങിയ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ സാഹചര്യത്തിൽ മാറ്റം കൊണ്ടുവരണം എന്ന ഉറച്ച തീരുമാനത്തോടെയാണ് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുന്നത്. തുല്യ വിദ്യാഭ്യാസ അവസരങ്ങൾ, സാമ്പത്തിക സ്വാതന്ത്ര്യം, മെച്ചപ്പെട്ട ആരോഗ്യ സംരക്ഷണവും പോഷകാഹാരവും, സുരക്ഷയും നിയമസംരക്ഷണവും, രാഷ്ട്രീയ പങ്കാളിത്തം, സാമൂഹിക അന്തസ്സും സമത്വവും എന്നിവ ഉറപ്പാക്കി സ്ത്രീ ശാക്തീകരണം സാധ്യമാക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമം. ഈ ലക്ഷ്യങ്ങൾ മുൻനിർത്തി സ്ത്രീകളുടെ ഉന്നമനത്തിന് സർക്കാർ ഒരു ബഹുമുഖ സമീപനമാണ് സ്വീകരിച്ചത്. പാർലമെന്റിലും സംസ്ഥാന നിയമസഭകളിലും സ്ത്രീകൾക്ക് 33% സംവരണം ചെയ്യുന്ന വനിതാ സംവരണ ബിൽ 2023 സെപ്റ്റംബറിൽ പാർലമെന്റ് പാസാക്കിയത് വലിയൊരു മുന്നേറ്റമാണ്. കേന്ദ്ര സർക്കാർ 2015 ആരംഭിച്ച ഏറ്റവും വ്യാപകമായി അംഗീകരിക്കപ്പെട്ട സംരംഭങ്ങളിലൊന്നാണ് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതി. ശിശുലിംഗാനുപാതം കുറയുന്നത് പരിഹരിക്കുന്നതിനും പെൺകുട്ടികളുടെ വിദ്യാഭ്യാസവും ക്ഷേമവും പ്രോത്സാഹിപ്പിക്കുന്നതിനുമാണ് പദ്ധതി അവതരിപ്പിച്ചത്. പെൺമക്കളോടുള്ള സാമൂഹിക മനോഭാവങ്ങളിൽ മാറ്റം വരുത്തുന്നതിനും പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിലും വികസനത്തിലും ശ്രദ്ധ ചെലുത്താൻ കുടുംബങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും പദ്ധതി ലക്ഷ്യമിടുന്നു. ലിംഗവിവേചനം തടയൽ, പെൺകുട്ടികളുടെ അതിജീവനവും സംരക്ഷണവും ഉറപ്പാക്കൽ, അവരുടെ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കൽ, ലിംഗസമത്വത്തിനെക്കുറിച്ച് പൊതുജന അവബോധം വളർത്തൽ എന്നിവയൊക്കെയാണ് ക്യാമ്പയിനിന്റെ പ്രധാന ഉദ്ദേശ്യങ്ങൾ. പെൺമക്കളുടെ മൂല്യത്തെക്കുറിച്ച് രാജ്യവ്യാപകമായി അവബോധം വളർത്താനുള്ള സുപ്രധാന സാമൂഹിക പ്രസ്ഥാനമായി ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതി മാറി. സാമ്പത്തിക ഉൾച്ചേർക്കലിന്റെ രംഗത്തും വലിയ മാറ്റങ്ങളാണ് ഇക്കാലയളവിൽ സംഭവിച്ചത്. പ്രധാനമന്ത്രി ജൻധൻ യോജന മുഖേന കോടിക്കണക്കിന് സ്ത്രീകൾ ആദ്യമായി ബാങ്കിംഗ് സേവനങ്ങളുടെ ഭാഗമായി തീർന്നു. ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ സംവിധാനത്തിലൂടെ സർക്കാർ ആനുകൂല്യങ്ങൾ നേരിട്ട് സ്ത്രീകളുടെ അക്കൌണ്ടുകളിൽ എത്തുകയും അതിലൂടെ അവർക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം വർദ്ധിക്കുകയും ചെയ്തു. സ്ത്രീ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി പ്രധാനമന്ത്രി മുദ്രായോജന നടപ്പിലാക്കി. ഈ പദ്ധതിയിലൂടെ ലക്ഷക്കണക്കിന് വനിതകൾക്ക് സ്വയം തൊഴിലും ചെറുകിട സംരംഭങ്ങളും ആരംഭിക്കാൻ വായ്പകൾ ലഭിച്ചു. സ്വയം സഹായ സംഘങ്ങളുടെ ശാക്തീകരണവും ഗ്രാമീണ വനിതകളുടെ വരുമാന വർദ്ധനയ്ക്കും സാമൂഹിക മുന്നേറ്റത്തിനും വഴിയൊരുക്കി. കൂടാതെ ലഖ്പതി ദീദി പദ്ധതി വഴി സ്ത്രീകളെ സാമ്പത്തികമായി സ്വയം പര്യാപ്തമാക്കുന്നതിനുള്ള ശ്രമങ്ങൾ ശക്തിപ്പെട്ടു. കേന്ദ്ര സർക്കാർ ആരംഭിച്ച സ്റ്റാർട്ടപ്പ് ഇന്ത്യ പദ്ധതി, മുദ്രായോജന ഉൾപ്പെടെയുള്ളവ പട്ടികജാതി പട്ടികവർഗ വനിതാ ശാക്തീകരണത്തിന് മുതൽക്കൂട്ടായതായി ബജറ്റ് സമ്മേളനത്തിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ വ്യക്തമാക്കി.
3: It was for innovative ideas and they largely felt that it could be restricted

0: to urban areas or even to some in rural areas, but not really covering SC, ST and women. So this scheme as a green field, requiring it to be a green field idea, was launched through every bank branch, wherever the branch would be, and it has actually benefited SC, STs and women. There are other schemes in the government, like PM Mudra or SIDBI, which directly gives loans to small entrepreneurs, the MSMEs and so on.
1: പെൺകുട്ടികളുടെ ഭാവിയും വിദ്യാഭ്യാസവും സുരക്ഷിതമാക്കാൻ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ചെറുകിട സമ്പാദ്യ പദ്ധതിയാണ് സുകന്യ സമൃദ്ധി യോജന. ഏതെങ്കിലും പോസ്റ്റ് ഓഫീസിലോ പൊതുമേഖലാ ബാങ്കിന്റെയോ അംഗീകൃത സ്വകാര്യ ബാങ്കുകളുടെയോ ശാഖയിലോ പെൺകുട്ടികൾക്ക് 10 വയസ്സ് തികയുന്നതുവരെ എപ്പോൾ വേണമെങ്കിലും അക്കൗണ്ട് തുറക്കാൻ കഴിയും. ഒരു കുടുംബത്തിലെ പരമാവധി 2 പെൺകുട്ടികൾക്ക് അക്കൗണ്ട് തുറക്കാം. 18 വയസ്സ് തികയുമ്പോൾ ആവശ്യമായ രേഖകൾ സമർപ്പിച്ചുകൊണ്ട് അക്കൗണ്ട് ഉടമയ്ക്ക് നിയന്ത്രണം ഏറ്റെടുക്കാൻ കഴിയും. സുകന്യ സമൃദ്ധി അക്കൗണ്ട് തുറക്കുന്നതിനായി ജനന സർട്ടിഫിക്കറ്റ്, ആധാർ നമ്പർ, പാൻ നമ്പർ അല്ലെങ്കിൽ ഫോം 60 എന്നിവ ആവശ്യമാണ്. കുറഞ്ഞത് 250 രൂപ നൽകി പ്രാരംഭ നിക്ഷേപം ആരംഭിക്കാം. മൊത്തം വാർഷിക നിക്ഷേപ പരിധി 150,000 രൂപയായി പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ രാജ്യം ലിംഗസമത്വത്തിനും സ്ത്രീ ശാക്തീകരണത്തിനും കൂടുതൽ പ്രാധാന്യം നൽകുമ്പോൾ ഓരോ പെൺകുട്ടിക്കും മുന്നേറാനും വിജയിക്കാനുമുള്ള ആത്മവിശ്വാസവും നൽകുന്നതിൽ സുകന്യ സമൃദ്ധി വലിയ പങ്കുവഹിക്കുന്നു. രാജ്യത്തെ ഗ്രാമീണ മേഖലയിൽ ഉൾപ്പെടെയുള്ള സ്ത്രീകൾ നേരിടുന്ന പ്രധാന പ്രശ്നമായിരുന്നു വിറകും ജൈവ ഇന്ധനവും ഉപയോഗിച്ചുള്ള പരമ്പരാഗത പാചകരീതി. വിറകടുപ്പിൽ നിന്നുള്ള ദോഷകരമായ പുക ദശലക്ഷക്കണക്കിന് സ്ത്രീകളിൽ ശ്വസന രോഗങ്ങൾക്ക് കാരണമാവുകയും ചെയ്തു. ഈ പ്രശ്നം പരിഹരിക്കുന്നതിനായി സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വീടുകളിലെ സ്ത്രീകൾക്ക് LPG കണക്ഷൻ നൽകുന്ന പദ്ധതിയാണിത്. സ്ത്രീകളുടെയും കുട്ടികളുടെയും മെച്ചപ്പെട്ട ആരോഗ്യം, വായുമലിനീകരണം കുറയ്ക്കൽ, വിറക് ശേഖരിക്കാനുള്ള സമയവും അധ്വാനവും ലാഭിക്കൽ, സ്ത്രീകളുടെ ജീവിത സാഹചര്യം മെച്ചപ്പെടുത്തൽ എന്നിവ ലക്ഷ്യമിടുന്ന പദ്ധതി ഇന്ത്യയിലുടനീളമുള്ള ഒട്ടേറെ ഗ്രാമീണ സ്ത്രീകളുടെ ജീവിതത്തെ മാറ്റിമറിച്ചു. അതുപോലെ സ്വച്ഛ് ഭാരത് മിഷൻ മുഖേന ശൌചാലയ നിർമ്മാണം വ്യാപകമാക്കി സ്ത്രീകളുടെ സുരക്ഷയും അന്തസ്സും ഉറപ്പുവരുത്താൻ സഹായിച്ചു. കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ രാജ്യത്തെ സ്ത്രീകളുടെ ജീവിത നിലവാരം ഉയർത്താൻ വലിയ തോതിൽ സഹായിച്ചതായി ദേശീയ വനിതാ കമ്മീഷൻ ഉപദേശക സമിതി അംഗം അഡ്വക്കേറ്റ് ജി അഞ്ജനാദേവി ആകാശവാണിയോട് പറഞ്ഞു.
2: രാജ്യത്ത് സ്ത്രീകളുടെ മുന്നേറ്റത്തിൽ വിപ്ലവകരമായിട്ടുള്ള മാറ്റമാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്ത്രീക്ഷേമം എന്നതിൽ നിന്ന് സ്ത്രീകൾ നേതൃത്വം നൽകുന്ന വികസനം എന്ന ഒരു വലിയ ക്യാൻവാസിലേക്ക് സ്ത്രീകളുടെ മുന്നേറ്റത്തെ മാറ്റി നിശ്ചയിക്കുവാൻ നരേന്ദ്രമോദി സർക്കാരിന് സാധിച്ചിരിക്കുന്നു. ഗർഭിണിയാകുന്ന ഒരു സ്ത്രീക്ക് ലഭിക്കുന്ന പ്രസവാനുകൂല്യങ്ങൾ മുതൽ ജനിച്ചു വീഴുന്ന കുട്ടിയുടെ പരിചരണവും പരിരക്ഷയും അവളുടെ വിദ്യാഭ്യാസവും അവർക്ക് സ്വയം തൊഴിൽ ലഭ്യമാക്കാൻ വേണ്ടിയുള്ള സംവിധാനവും വിദ്യാഭ്യാസ രംഗത്ത് പ്രൈമറി മുതൽ ഉന്നത വിദ്യാഭ്യാസം വരെ അവർക്ക് നൽകുന്ന സ്കോളർഷിപ്പ് പിന്തുണയും പ്രോത്സാഹനവും ഇന്ത്യയിൽ സ്ത്രീകൾക്ക് അത്ഭുതാവഹമായിട്ടുള്ള മുന്നേറ്റത്തിന് പറ്റിയ സാഹചര്യം ഒരുക്കിയിരിക്കുന്നു. പോഷൺ അഭിയാൻ മുതൽ സുകന്യ സമൃദ്ധി യോജന വരെയും ഒറ്റ പെൺകുട്ടിയായിട്ടുള്ളവർക്ക് ലഭിക്കുന്ന സൌജന്യ വിദ്യാഭ്യാസം തുടങ്ങി നിരവധി പദ്ധതികളിലൂടെ ഇന്ന് കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ രാജ്യത്ത് വിദ്യാഭ്യാസം നേടുന്ന സ്ത്രീകളുടെ എണ്ണം 6% മുകളിൽ വർദ്ധിച്ചിരിക്കുന്നു. പ്രധാനമന്ത്രി മാതൃവന്ദൻ യോജന, പ്രധാനമന്ത്രി സുരക്ഷിത മാതൃത്വ അഭിയാൻ തുടങ്ങിയ പദ്ധതികൾ ഏകദേശം 5 കോടി സ്ത്രീകൾക്കായി 20,000 കോടിയിലേറെ രൂപയുടെ ആനുകൂല്യങ്ങൾ നൽകി കഴിഞ്ഞിരിക്കുന്നു. രാജ്യത്തെ മോർട്ടാലിറ്റി റേറ്റ് 100,000 130 ആയിരുന്നത് 88 ചുരുക്കാനും ഈ പദ്ധതികളിലൂടെ സാധിച്ചു. പെൺകുട്ടികളുടെ കൊഴിഞ്ഞുപോക്ക് സ്കൂളിൽ നിന്ന് പ്രൈമറി തലത്തിൽ 14% നിന്ന് 0.3% കുറഞ്ഞിരിക്കുന്നു. സെക്കൻഡറി തലത്തിൽ അത് 14.8% നിന്നും 11% കുറഞ്ഞിട്ടുണ്ട്. പോസ്റ്റ് ഗ്രാജുവേഷൻ പോകുന്ന സ്ത്രീകളുടെ എണ്ണവും ഇരട്ടിയിലധികം വർദ്ധിച്ചിരിക്കുകയാണ്. സ്ത്രീകൾ സാമ്പത്തിക സ്വയം പര്യാപ്തത ആർജിക്കുന്നതിന് വലിയ സഹായകരമായിരുന്നു ജൻധൻ യോജന. 58% ഗുണഭോക്താക്കളും സ്ത്രീകളാണ്. സ്വയം തൊഴിൽ സംരംഭമായ മുദ്രാ ലോൺ ലഭ്യമായത് 66% സ്ത്രീകൾക്കാണ്. ഈ പട്ടിക ഇനി ഏറെ നീണ്ടുപോകും. എല്ലാത്തിലും ഉപരി ഇന്ത്യയുടെ അധികാരം നിശ്ചയിക്കുന്ന പാർലമെന്റിലും നിയമസഭകളിലും 33% സ്ത്രീകൾക്ക് സംവരണം ഉറപ്പാക്കുന്നതിനു വേണ്ടിയുള്ള നേതൃത്വപരമായിട്ടുള്ള പങ്ക് ഈ സർക്കാർ വഹിക്കുകയാണ്. അതും കൂടി പൂർത്തിയാകുന്ന സമയത്ത് ലോകത്ത് സ്ത്രീകളെ ശാക്തീകരിക്കുന്നതിനും സ്ത്രീകളെ മുൻപിൽ നിർത്തിയുള്ള വികസനം സാക്ഷാത്കരിക്കുന്നതിനും ഏതൊരു രാജ്യത്തെക്കാളും മുന്നിലെത്തുന്ന നാടായി

0: നമ്മുടെ ഭാരതം മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.
1: ഇക്കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ ഭവന സുരക്ഷയിലും സ്ത്രീകളുടെ അവകാശങ്ങൾ ശക്തിപ്പെട്ടു. പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം നിരവധി വീടുകൾ സ്ത്രീകളുടെ പേരിലോ സംയുക്ത ഉടമസ്ഥതയിലോ രജിസ്റ്റർ ചെയ്യപ്പെട്ടു. ഇത് സ്ത്രീകളുടെ സാമൂഹിക സുരക്ഷയും സാമ്പത്തിക നിലയും മെച്ചപ്പെടുത്താൻ സഹായിച്ചു. പത്തനംതിട്ട ജില്ലയിലെ ഓമല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ വയലോരം വീട്ടിൽ പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയുടെ ഗുണഭോക്താവായ രജനി ആകാശവാണിയോട്.
2: പ്രധാനമന്ത്രിയുടെ ആവാസ് യോജന പദ്ധതിയിലോട്ട് അപേക്ഷ കൊടുത്ത് അങ്ങനെ എനിക്കൊരു വീട് കിട്ടി. ഞാനും എന്റെ ഭർത്താവും രണ്ട് മക്കളും ഞങ്ങൾ താമസിക്കുകയാണ്. അത് കിട്ടിയതിൽ ഞങ്ങൾക്ക് വലിയ ഉപകാരമുണ്ട്. അതിൽ ഞങ്ങൾക്ക് പ്രധാനമന്ത്രിയോട് അത്ര നന്ദി പറഞ്ഞാലും പറ്റത്തില്ല. ഒരു ഉപകാരമുണ്ട്.
1: സ്ത്രീ ശാക്തീകരണത്തിന്റെ പ്രധാന ഘടകങ്ങളിലൊന്നാണ് മാതൃ ആരോഗ്യവും ശിശുപരിപാലനവും. ഈ മേഖലയിൽ നിർണായകമായ മുന്നേറ്റങ്ങൾ കൈവരിക്കുന്നതിനായി 2017 പ്രധാനമന്ത്രി മാതൃവന്ദന യോജന ആരംഭിച്ചു. ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും സാമ്പത്തിക പിന്തുണ നൽകുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഈ പദ്ധതിയിലൂടെ ആദ്യത്തെ കുഞ്ഞിന് 5000 രൂപയും രണ്ടാമത്തെ കുഞ്ഞ് പെൺകുട്ടിയാണെങ്കിൽ 6000 രൂപയും രണ്ട് ഘട്ടങ്ങളിലായി ലഭിക്കുന്നു. ഗർഭധാരണത്തിന്റെ ആദ്യഘട്ട രജിസ്ട്രേഷൻ, പ്രസവപൂർവ്വ പരിശോധനകൾ, പ്രതിരോധ കുത്തിവയ്പ്പുകൾ തുടങ്ങിയ പ്രധാന ആരോഗ്യഘട്ടങ്ങളുമായി ഈ സഹായം ബന്ധിപ്പിച്ചിരിക്കുന്നു. ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ സംവിധാനത്തിലൂടെ തുക നേരിട്ട് ഗുണഭോക്താക്കളുടെ അക്കൌണ്ടുകളിലേക്ക് എത്തുന്നു. 2026 ഏപ്രിൽ 30 വരെയുള്ള കണക്കുകൾ പ്രകാരം 4.92 കോടിയിലധികം സ്ത്രീകൾ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 4.28 കോടി ഗുണഭോക്താക്കൾക്ക് സഹായധനം വിതരണം ചെയ്തതിലൂടെ ആകെ 20,150 കോടി രൂപയുടെ സാമ്പത്തിക പിന്തുണയാണ് ലഭ്യമാക്കിയത്. ഇതിനൊപ്പം 2016 ആരംഭിച്ച പ്രധാനമന്ത്രി സുരക്ഷിത് മാതൃത്വ അഭിയാൻ ഗർഭിണികൾക്ക് സൌജന്യവും ഗുണമേന്മയുള്ളതുമായ പ്രസവപൂർവ്വ പരിശോധനകൾ ഉറപ്പാക്കുന്ന പദ്ധതിയാണ്. എല്ലാ മാസവും 9ാം തീയതി സർക്കാർ ആശുപത്രികളിൽ പ്രത്യേക പരിശോധനാ സേവനങ്ങൾ ലഭ്യമാക്കുന്നു. പ്രത്യേകിച്ച് 2, 3 ത്രൈമാസങ്ങളിലെ ഗർഭിണികളെയാണ് പദ്ധതി കൂടുതൽ ശ്രദ്ധിക്കുന്നത്. രാജ്യത്താകമാനം 7.4 കോടിയിലധികം ഗർഭിണികൾ PMSMA സേവനം പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. 22,000-ലധികം ആരോഗ്യ കേന്ദ്രങ്ങളിൽ സേവനങ്ങൾ ലഭ്യമാക്കിയപ്പോൾ 6.85 കോടിയിലധികം പ്രസവപൂർവ്വ പരിശോധനകൾ നടത്തി. ഇതിലൂടെ 1.03 കോടി ഉയർന്ന അപകട സാധ്യതയുള്ള ഗർഭധാരണങ്ങൾ നേരത്തെ തിരിച്ചറിഞ്ഞ് പ്രത്യേക നിരീക്ഷണത്തിലാക്കി. ഡിജിറ്റൽ ട്രാക്കിംഗും തുടർ പരിചരണ സംവിധാനവും ഈ പദ്ധതിയുടെ പ്രത്യേകതയാണ്. ഈ ഇടപെടലുകളുടെ ഫലമായി ഇന്ത്യയുടെ മാതൃമരണ നിരക്ക് ഗണ്യമായി കുറഞ്ഞു. 2014-15 കാലയളവിൽ 1 ലക്ഷം പ്രസവങ്ങൾക്ക് 130 ആയിരുന്ന മാതൃമരണ നിരക്ക് 2021-23 കാലഘട്ടത്തിൽ 88 ആയി കുറഞ്ഞത് മാതൃ ആരോഗ്യരംഗത്തെ വലിയ നേട്ടമായി കണക്കാക്കപ്പെടുന്നു. സ്ത്രീകളുടെ ആരോഗ്യവും സുരക്ഷിത മാതൃത്വവും ഉറപ്പാക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ മറ്റൊരു പ്രധാന പദ്ധതിയാണ് ജനനി സുരക്ഷാ യോജന. ദേശീയ ആരോഗ്യ ദൌത്യത്തിന്റെ ഭാഗമായി നടപ്പിലാക്കുന്ന ഈ പദ്ധതി ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ഗർഭിണികളെയും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളെയും ആരോഗ്യ സ്ഥാപനങ്ങളിൽ പ്രസവിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നതിനായി സാമ്പത്തിക സഹായം നൽകുന്നു. പദ്ധതിയുടെ വിജയത്തിൽ ആശാപ്രവർത്തകരുടെ പങ്ക് നിർണായകമാണ്. ഗർഭിണികളെ ആരോഗ്യ സേവനങ്ങളുമായി ബന്ധിപ്പിക്കുകയും ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്നതിലൂടെ സുരക്ഷിത പ്രസവം ഉറപ്പാക്കാൻ അവർ സഹായിക്കുന്നു. ഇതിന്റെ ഫലമായി ആശുപത്രിയിലുള്ള പ്രസവങ്ങളുടെ എണ്ണം വർദ്ധിക്കുകയും വീട്ടിൽ നടക്കുന്ന അപകട സാധ്യതയുള്ള പ്രസവങ്ങൾ കുറയുകയും മാതൃശിശു ആരോഗ്യനില മെച്ചപ്പെടുകയും ചെയ്തു. ഇതിനോടൊപ്പം ജനനി ശിശു സുരക്ഷാ കാര്യക്രം മാതാവിനും നവജാത ശിശുക്കൾക്കും സമഗ്രമായ ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്ന പദ്ധതിയാണ്. 2024-25 സാമ്പത്തിക വർഷത്തിൽ മാത്രം 1.99 കോടി ഗർഭിണികളും 16.85 ലക്ഷം രോഗബാധിതരായ ശിശുക്കളും JSSSK പദ്ധതിയുടെ ഗുണഭോക്താക്കളായി. ഈ പദ്ധതികളിലൂടെ നടത്തിയ നിക്ഷേപങ്ങൾ ആരോഗ്യരംഗത്ത് ശ്രദ്ധേയമായ മാറ്റങ്ങൾ സൃഷ്ടിച്ചു. ഗർഭധാരണത്തിന്റെ ആദ്യ 3 മാസത്തിനുള്ളിൽ പ്രസവപൂർവ്വ ആരോഗ്യ പരിശോധന നടത്തുന്ന സ്ത്രീകളുടെ എണ്ണം 2015-16 59% നിന്ന് 2023-24 76.2% ഉയർന്നു. 4 തവണയെങ്കിലും പ്രസവപൂർവ്വ പരിശോധനകൾ പൂർത്തിയാക്കുന്ന സ്ത്രീകളുടെ എണ്ണം 51% നിന്ന് 65.2% വർദ്ധിച്ചു. ഏറ്റവും പ്രധാനമായി ആരോഗ്യ സ്ഥാപനങ്ങളിലെ പ്രസവ നിരക്ക്

0: രാജ്യത്ത് ഗണ്യമായി ഉയർന്നു. 2015-16 79% ആശുപത്രി പ്രസവങ്ങൾ 2023-24 90.6%. സുരക്ഷിത മാതൃത്വം ഉറപ്പാക്കുന്നതിലും മാതൃശിശു മരണനിരക്ക് കുറയ്ക്കുന്നതിലും ഈ നേട്ടങ്ങൾ നിർണായക പങ്കുവഹിച്ചിട്ടുണ്ട്. 2014 മുതൽ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ രംഗത്ത് ഇന്ത്യ ശ്രദ്ധേയമായ മുന്നേറ്റമാണ് കൈവരിച്ചിരിക്കുന്നത്. സ്കൂളിൽ പ്രവേശനം ഉറപ്പാക്കുന്നതിൽ മാത്രം ഒതുങ്ങാതെ പഠനം തുടർന്നു കൊണ്ടുപോകാനും ഉന്നത വിദ്യാഭ്യാസത്തിലേക്കും തൊഴിൽ നൈപുണ്യ പരിശീലനങ്ങളിലേക്കും പെൺകുട്ടികളെ എത്തിക്കാനുള്ള ശ്രമങ്ങളുമാണ് ശക്തമായത്. ഇതിലൂടെ കൂടുതൽ പെൺകുട്ടികൾ പഠനം പൂർത്തിയാക്കുകയും സ്വന്തം കഴിവുകൾ വികസിപ്പിക്കുകയും സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കടന്നുവരികയും ചെയ്യുന്നു. ഈ മാറ്റത്തിന് ശക്തമായ അടിത്തറ ഒരുക്കിയത് ദേശീയ വിദ്യാഭ്യാസ നയം 2020. വിദ്യാഭ്യാസ മേഖലയിലെ ലിംഗസമത്വത്തെ കേന്ദ്ര ബിന്ദുവാക്കി രൂപപ്പെടുത്തിയ ഈ നയം പെൺകുട്ടികളുടെ പഠനയാത്രയെ തടസ്സപ്പെടുത്തിയിരുന്ന സാമൂഹികവും സാമ്പത്തികവുമായ വെല്ലുവിളികളെ മറികടക്കാൻ സഹായിച്ചു. പെൺകുട്ടികൾക്കായുള്ള പ്രത്യേക പിന്തുണ ഉറപ്പാക്കാൻ ജെൻഡർ ഇൻക്ലൂഷൻ ഫണ്ട് രൂപീകരിക്കുകയും പഠനം പാതിവഴിയിൽ ഉപേക്ഷിക്കാതിരിക്കാൻ സൌകര്യപ്രദമായ പഠനരീതികൾ നടപ്പാക്കുകയും ചെയ്തു. വിവിധ വിഷയങ്ങൾ തിരഞ്ഞെടുക്കാനും താൽപര്യങ്ങൾ പിന്തുടരാനുമുള്ള അവസരങ്ങളും വർദ്ധിപ്പിച്ചു. 2018-19 ആരംഭിച്ച സമഗ്ര ശിക്ഷാ പദ്ധതി പ്രീ പ്രൈമറി മുതൽ പ്ലസ് ടു വരെയുള്ള വിദ്യാഭ്യാസത്തെ ഏകീകൃത ചട്ടക്കൂടിൽ കൊണ്ടുവന്നു. അടിസ്ഥാന സൌകര്യ വികസനം, ഡിജിറ്റൽ പഠനം, നൈപുണ്യ വികസനം എന്നിവയിൽ ഈ പദ്ധതി വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചു. 2024-25 രാജ്യത്ത് 14.71 ലക്ഷം സ്കൂളുകളും 1.01 കോടി അധ്യാപകരും 24.69 കോടി വിദ്യാർത്ഥികളും ഉണ്ടായിരുന്നു. വനിതാ വിദ്യാർത്ഥികളുടെ എണ്ണം 2014-15 1.57 കോടിയിൽ നിന്ന് ഇന്ന് 11.93 കോടിയായി ഉയർന്നു. ആകെ പ്രവേശനത്തിൽ പെൺകുട്ടികളുടെ വിഹിതം 32% നിന്ന് 48% വർദ്ധിച്ചതും ശ്രദ്ധേയമാണ്. സമഗ്ര ശിക്ഷയുടെ ഭാഗമായ കസ്തൂർബാ ഗാന്ധി ബാലികാ വിദ്യാലയങ്ങൾ സാമൂഹികവും സാമ്പത്തികവുമായി പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങളിലെ പെൺകുട്ടികൾക്ക് വലിയ പിന്തുണയാണ് നൽകുന്നത്. പട്ടികജാതി, പട്ടികവർഗം, മറ്റ് പിന്നാക്ക വിഭാഗങ്ങൾ എന്നിവയിൽപ്പെട്ട വിദ്യാർത്ഥിനികൾക്കായി പ്രവർത്തിക്കുന്ന ഈ റെസിഡൻഷ്യൽ സ്കൂളുകൾ 6-ാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള സുരക്ഷിതവും പ്രോത്സാഹനപരവുമായ പഠനാന്തരീക്ഷം ഒരുക്കുന്നു. KGBV സ്കൂളുകളുടെ എണ്ണം 2022 4,996 നിന്ന് 2026 5,316. വിദ്യാർത്ഥികളുടെ എണ്ണം 2020-21 6.07 ലക്ഷത്തിൽ നിന്ന് 2025-26 7.58 ലക്ഷമായി ഉയർന്നു. വിദ്യാഭ്യാസ രംഗത്ത് കഴിഞ്ഞ 12 വർഷത്തിനിടെ കൈവരിച്ച പുരോഗതി വനിതാ ശാക്തീകരണത്തിന്റെ ഏറ്റവും ശക്തമായ അടിത്തറകളിലൊന്നായി മാറിയിരിക്കുകയാണ്. സ്ത്രീകൾ പരമ്പരാഗത മേഖലകൾക്കപ്പുറം പുതിയ തൊഴിലവസരങ്ങളിലേക്കും സംരംഭകത്വ മേഖലകളിലേക്കും കൂടുതൽ കടന്നുവരുന്നതാണ് ഇക്കാലയളവിൽ കണ്ടത്. നൈപുണ്യ വികസന പദ്ധതികളും സ്റ്റാർട്ടപ്പ് സംസ്കാരത്തിന്റെ വളർച്ചയും ഈ മാറ്റത്തിന് വലിയ പിന്തുണ നൽകി. വിദ്യാഭ്യാസം സ്ത്രീകൾക്ക് അവസരങ്ങളുടെ വാതിലുകൾ തുറന്നുകൊടുത്തെങ്കിലും ആ അവസരങ്ങളെ തൊഴിലും വരുമാനവുമാക്കി മാറ്റുന്നതിനാവശ്യമായ നൈപുണ്യ പരിശീലനം നിർണായകമാണ്. ഈ ലക്ഷ്യത്തോടെ 2015 ആരംഭിച്ച പ്രധാനമന്ത്രി കൌശൽ വികാസ് യോജന രാജ്യത്തെ യുവജനങ്ങൾക്ക് വ്യവസായ ആവശ്യങ്ങളുമായി ബന്ധിപ്പിച്ച ഹ്രസ്വകാല നൈപുണ്യ പരിശീലനങ്ങൾ നൽകുന്ന പദ്ധതിയാണ്. തൊഴിലവസരങ്ങളും സ്വയം തൊഴിൽ സംരംഭങ്ങളും ലക്ഷ്യമിട്ടുള്ള ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കളിൽ ഏകദേശം 45% സ്ത്രീകളാണ്. വിവിധ മേഖലകളിൽ തൊഴിൽ നേടുന്നതിനും സ്വന്തം സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനും ആവശ്യമായ കഴിവുകൾ സ്ത്രീകൾക്ക് ഈ പദ്ധതിയിലൂടെ ലഭിച്ചു. ഇതുവഴി സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്കുള്ള സ്ത്രീകളുടെ യാത്ര കൂടുതൽ ശക്തിപ്പെട്ടു. വനിതാ സംരംഭകയായ ബിന്ദു പള്ളിച്ചൽ ആകാശവാണിയോട്.
1: ഞാനൊരു സംരംഭകയാണ്. 2007 ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ബ്രഹ്മിയിൽ നിന്നുള്ള മൂല്യവർദ്ധ ഉൽപ്പന്നങ്ങളാണ് ഞാൻ നിർമ്മിക്കുന്നത്. കുടുംബശ്രീ വഴിയാണ് ഞാനൊരു സംരംഭകയായത്. കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നോ എന്തൊക്കെ സബ്സിഡികളോ ധനസഹായങ്ങളോ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് പോലും എനിക്ക് അറിവില്ലാതിരുന്ന ഒരു സമയത്താണ് ഞാനിത് സംരംഭകത്വത്തിലൊരു കടന്നത്. ആദ്യത്തെ ഒരു ലെവൽ എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടും ഏറിയ ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് ഞാൻ നടന്നു വന്നത്. പാത്രത്തിൽ ഒരു അടുപ്പിൽ വെച്ച് നമ്മൾ ഓരോരോ പ്രോഡക്റ്റുകൾ നിർമ്മിക്കുകയും അതിന് എങ്ങനെ അത് മുന്നോട്ട് നീക്കിക്കൊണ്ട് വരണമെന്നും ഒന്നും എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു. അങ്ങനെയാണ് നമുക്ക് കേന്ദ്ര സർക്കാരിന്റെ ഒരു പദ്ധതി എങ്ങനെയാണ് പ്രയോജനപ്പെടുത്തേണ്ടതെന്നതിനെ കുറിച്ച് ഒരു അറിവ് എനിക്ക് ഒന്ന് രണ്ട് കുട്ടികൾ നമ്മളെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു, അവരിൽ നിന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞു. അങ്ങനെ ഞാനത് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടു. കേന്ദ്രത്തിന്റെ ഒരു പുതിയൊരു പദ്ധതിയുണ്ട്, ഒരു PMFME സ്കീമാണ്, അത് വനിതാ

0: സംരംഭകർക്ക് 35% സബ്സിഡിയോട് കൂടി കിട്ടും എന്നറിഞ്ഞു. അങ്ങനെ ഞാനും അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു. 15 ലക്ഷം രൂപ എനിക്ക് ആ പദ്ധതി പ്രകാരം എനിക്ക് ലഭിക്കുകയുണ്ടായി. അപ്പോൾ അതിന്റെ സബ്സിഡി എനിക്കിപ്പോ ഡയറക്റ്റായിട്ട് തന്നെ ബാങ്കിലേക്ക് വന്നിട്ടും ഉണ്ടായിരുന്നു. വളരെ പ്രയാസമേറിയ ഒരു ആ കടമ്പ നിർമ്മാണത്തിനായിട്ട് ഞാൻ ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ എനിക്കൊരു പൾവറൈസറും അതുപോലെ തന്നെ ജാം മേക്കിംഗ് മെഷീനും അതുപോലെ മിക്സിംഗ് മെഷീനും ഇതെല്ലാം എനിക്ക് വാങ്ങി. ഒരു 10 മണിക്കൂർ കൊണ്ട് ചെയ്തു തീർക്കേണ്ട ജോലികളെല്ലാം എനിക്ക് ഏകദേശം ഒരു 2-3 മണിക്കൂർ കൊണ്ട് തന്നെ ചെയ്തു തീർക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് ഒരുപാട് നല്ല ഒരു പ്രയോജനകരമായ രീതിയിലേക്ക് ഞാനത് മാറിയിട്ടുണ്ട്. ഒരു 100 പാക്കറ്റ് ചെയ്യുന്നതിന് ഒരു സ്റ്റെപ്പ് ചെയ്യുന്നതിന് പകരം ഇപ്പോൾ എനിക്ക് ഒരു 500 പാക്കറ്റ് ഒരുമിച്ച് ചെയ്ത് എനിക്ക് വിപണനത്തിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ ആ ഒരു എമൗണ്ടിൽ നിന്ന് എനിക്ക് നല്ലൊരു എമൗണ്ട്, അതായത് ഇപ്പോൾ ഒരു ഏകദേശം മാസം 2 ലക്ഷം രൂപ വരെ എനിക്ക് സമ്പാദിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ വിപണിയും എനിക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഇപ്പോൾ ഗ്രാമോദയ എന്നുള്ള പേരിൽ ഒരു രാജ്യമെമ്പാടുമുള്ള ഒരു പദ്ധതി അതിൽ വന്നിട്ടുണ്ട്, മാർക്കറ്റിംഗിന്റെ പേരിൽ. അങ്ങനെ ഏറ്റവും വലിയ ഒരു സബ്സിഡി ആയിരുന്നു എനിക്ക് ഈ കേന്ദ്ര ഫണ്ടായിട്ട് എനിക്ക് കിട്ടിയത്. അതിൽ ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. ഇങ്ങനെയുള്ളൊരു പദ്ധതി വന്നത് വഴി എന്നെ പോലെയുള്ള സംരംഭകർക്ക്, പ്രത്യേകിച്ച് വനിതാ സംരംഭകർക്ക്, ഒരുപാടൊരു മുതൽക്കൂട്ടായിട്ട് തീരുന്നു തന്നെയാണ് എന്റെ പ്രതീക്ഷ. എല്ലാവരും സംരംഭത്തിലേക്ക് കടക്കട്ടെ, എല്ലാവർക്കും സാമ്പത്തികമായിട്ടുള്ള ശാക്തീകരണം ഉണ്ടാവട്ടെ. ഒന്നുമില്ലായ്മയിൽ നിന്ന് എനിക്കിന്ന് വളരെ വലിയ നിലയിലേക്ക് മാറ്റാനും എനിക്ക് സാധിച്ചു.
1: സ്ത്രീകളുടെ ആരോഗ്യവും കുടുംബങ്ങളുടെ ക്ഷേമവും ഉറപ്പാക്കുന്നതിന് പ്രതിരോധ കുത്തിവയ്പ് പദ്ധതികൾ കൂടുതൽ ശക്തിപ്പെടുത്തി. യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം വഴി കുട്ടികളെയും ഗർഭിണികളെയും ജീവൻ അപകടത്തിലാകുന്ന നിരവധി രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നതിന് രാജ്യവ്യാപകമായി പ്രതിരോധ കുത്തിവയ്പ്പുകൾ നടപ്പാക്കുന്നു. സ്ത്രീകളുടെ സുരക്ഷയും അവകാശ സംരക്ഷണവും ഉറപ്പാക്കുന്നതിനായി 2022 ഏപ്രിൽ മുതൽ മിഷൻ ശക്തി രാജ്യവ്യാപകമായി നടപ്പിലാക്കുന്നു. സ്ത്രീകളുടെ സുരക്ഷ, സംരക്ഷണം, ശാക്തീകരണം എന്നിവയെ ഏകീകൃത രീതിയിൽ സമീപിക്കുന്ന ഈ പദ്ധതിക്ക് 2 പ്രധാന ഘടകങ്ങളുണ്ട്. സമ്പൽ, സ്ത്രീകളുടെ സുരക്ഷ, അടിയന്തര സഹായം, നിയമപരിരക്ഷ എന്നിവ ഉറപ്പാക്കുന്നു. സമർത്ഥ്യ, സ്ത്രീകളുടെ സാമ്പത്തിക, സാമൂഹിക, വ്യക്തിഗത ശാക്തീകരണത്തിനായുള്ള വിവിധ പദ്ധതികൾ ഏകോപിപ്പിക്കുന്നു. കഴിഞ്ഞ 12 വർഷങ്ങളിലായി വനിതാ ശാക്തീകരണത്തിന് നൽകിയ പ്രാധാന്യം സാമൂഹിക തലത്തിൽ തന്നെ വലിയ മാറ്റമാണ് സൃഷ്ടിക്കുന്നത്. ഒരു കാലത്ത് അടിസ്ഥാന സുരക്ഷയും സഹായവും മാത്രം ഉറപ്പാക്കിയിരുന്ന പദ്ധതികൾ ഇന്ന് സ്ത്രീകൾക്ക് ആത്മവിശ്വാസവും നേതൃത്വശേഷിയും സാമ്പത്തിക സ്വാതന്ത്ര്യവും നൽകുന്ന ശക്തമായ വേദികളായി മാറി. വിദ്യാഭ്യാസം, ആരോഗ്യം, നൈപുണ്യ വികസനം, സംരംഭകത്വം, സാമൂഹിക സുരക്ഷ, രാഷ്ട്രീയ പങ്കാളിത്തം തുടങ്ങി ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനുള്ള സമഗ്ര സമീപനമാണ് ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത. സ്ത്രീകൾ ഇന്ന് ഗുണഭോക്താക്കൾ മാത്രമല്ല, വികസനത്തിന്റെ സഹസൃഷ്ടാക്കളും നേതാക്കളുമായി പരിണമിച്ചു. 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ മുന്നേറുമ്പോൾ ആ യാത്രയുടെ കേന്ദ്രസ്ഥാനത്ത് സ്ത്രീകളാണുള്ളത്. തൊഴിലാളികളായും കർഷകരായും സംരംഭകരായും ശാസ്ത്രജ്ഞരായും നവോത്ഥാന പ്രവർത്തകരായും ജനപ്രതിനിധികളായും സ്ത്രീകൾ രാജ്യത്തിന്റെ പുരോഗതിക്ക് ശക്തമായ സംഭാവനകൾ നൽകുന്നു. സ്ത്രീകൾക്ക് കൂടുതൽ അവസരം ഉറപ്പാക്കിയതിലൂടെ അതിന്റെ ഗുണഫലങ്ങൾ കുടുംബങ്ങളിലേക്കും സമൂഹത്തിലേക്കും വരും തലമുറകളിലേക്കും വ്യാപിച്ചു. വികസിത ഭാരതം സ്ത്രീകൾക്കായി നിർമ്മിക്കപ്പെടുന്ന ഒരു സ്വപ്നം മാത്രമല്ല, സ്ത്രീകളുടെ നേതൃത്വത്തിൽ യാഥാർത്ഥ്യമാകുന്ന ഒരു ദേശീയ ദൌത്യമായി മാറിയിരിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ 12 വർഷം പൂർത്തിയാക്കിയതിനെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താവിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. ഏകോപനം ലെമിജി നായർ, തയ്യാറാക്കിയത് പാർവതി വിജയൻ, അവതരണം കൃഷ്ണ പ്രകൃതി.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 26 മിനിറ്റും 30 സെക്കൻഡും. ഇതോടെ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പരിപാടികൾ സമാപിക്കുന്നു. ഞങ്ങളുടെ അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:50 ആരംഭിക്കും. ശുഭരാത്രി. ജയ് ഹിന്ദ്.